ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 വൈശാഖം 14, കൊല്ലവർഷം 1201 മേടം 21, 2026 മെയ് 4 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: മിസ്റ്റർ സ്റ്റുഡന്റ്, നെവർ ട്രസ്പാസ് ഇൻ യുവർ ലൈഫ്. നോവലിസ്റ്റായ പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടികൃഷ്ണൻ എന്ന ഉറൂബിനോട് സാക്ഷാൽ മഹാത്മാഗാന്ധി പറഞ്ഞ വാക്യശകലമാണ് ഉദ്ധരിച്ചത്. ഉറൂബിന് അന്ന് 12 or 13 വയസ്സാണ് പ്രായം. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഉറൂബ് 20 നാഴികയോളം നടന്നു ചെന്ന് സെക്യൂരിറ്റിയെ കബളിപ്പിച്ച് മഹാത്മജി വിശ്രമിക്കുന്ന സ്ഥലത്തിനകത്ത് കയറി അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് വന്ദിക്കുകയുണ്ടായി. 13-കാരൻ്റെ ധീരതയും നിശ്ചയദാർഢ്യവും കണ്ട് സന്തോഷിച്ച ഗാന്ധിജി അവൻ്റെ നിയമലംഘനത്തെ ശാസിച്ചുകൊണ്ട് സ്നേഹപൂർവം പറഞ്ഞ വാക്കുകളാണ് മിസ്റ്റർ സ്റ്റുഡൻറ്റ്, നെവർ ട്രസ്പാസ് ഇൻ യുവർ ലൈഫ്. ട്രസ്പാസ് എന്ന വാക്കിന് സി മാധവൻപിള്ളയുടെ NBS ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം അതിക്രമിക്കുക, കുറ്റം ചെയ്യുക, അതിക്രമിച്ച് കടക്കുക എന്നും മറ്റുമാണ്. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും എന്നറിയാം.

0: ടേപ്പ് തീവണ്ടിപ്പാതയോരങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? പാതയിലേക്ക് കയറുന്നത് റെയിൽവേ നിയമത്തിന്റെ ലംഘനമാണ് എന്നർത്ഥം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി നിയമലംഘനം നടത്തി ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമലംഘകനായി മാറിയ ആളാണ് ഗാന്ധിജി. പക്ഷേ വിദ്യാർത്ഥിയായ ഉറൂബിന് ഗാന്ധി വാത്സല്യത്തോടെ നൽകിയ സന്ദേശം ജീവിതത്തിൽ ഒരിക്കലും നേർവഴി വിട്ടോ വഴിമുറിച്ചോ നടക്കരുത് എന്നാണ്. അതിര് കടക്കരുത്, അപരാധം ചെയ്യരുത്, മര്യാദ കൈവിടരുത്, അക്രമം ചെയ്യരുത് എന്നും മറ്റും ദൂരവ്യാപകമായ അർത്ഥധ്വനികളുള്ള ആ വാക്കുകളുടെ മുഴക്കം ജീവിതാന്ത്യം വരെ ഉറൂബിനകത്തുണ്ടായിരുന്നുവെന്ന് മഹാകവി അക്കിത്തം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിച്ചു നോക്കിയാൽ എത്ര പ്രസക്തവും സാർത്ഥകവും ആയ സന്ദേശമാണ് ആരബ്ധയൗവനനായ ആ കുട്ടിക്ക് ഗാന്ധിജി പകർന്നു നൽകിയത് എന്ന് മനസ്സിലാവും. പാഠങ്ങൾ പഠിക്കണം, അധ്യാപകരെ അനുസരിക്കണം തുടങ്ങി വിദ്യാർത്ഥികൾക്ക് സാധാരണയായി നൽകി വരാറുള്ള സതുപദേശങ്ങൾ മാറ്റിവെച്ച് ജീവിതകാലം മുഴുവൻ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു ആശയം സന്ദേശമായി നൽകി അയാളെ വേറൊരാളാക്കി മാറ്റുകയാണല്ലോ ഗാന്ധിജി ചെയ്തത്. ഈ ഉപദേശം യുവതലമുറയ്ക്ക് എത്രയും ആവശ്യമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അർഹതയില്ലാത്ത മാർക്ക് ലഭിക്കാൻ, യോഗ്യതയില്ലാത്ത പദവികളിൽ എത്തിപ്പറ്റാൻ, ചെയ്യാത്ത ജോലിക്ക് പരിശീലന സർട്ടിഫിക്കറ്റ് ചമയ്ക്കാൻ, വളഞ്ഞ വഴിയിലൂടെ ഇടം പിടിക്കാനൊക്കെ ആളുകൾ നിർലജ്ജം തിക്കിക്കൂടുന്നത് കാണേണ്ടി വരുമ്പോഴാണ് ഗാന്ധിജി ഉറൂബിന് നൽകിയ സന്ദേശത്തിന്റെ മുഴക്കം കൂടുതൽ തെളിമയുള്ളതായിത്തീരുന്നത്. ആദർശശുദ്ധി, തത്വദീക്ഷ തുടങ്ങിയ പദങ്ങൾ കാഴ്ചവസ്തുക്കളായി മാറിയിരിക്കുന്നു. സമൂഹത്തിൽ ഭാഗ്യാന്വേഷികളുടെയും അവസരവാദികളുടെയും എണ്ണം കൂടുമ്പോൾ നെറ്റിവിയർക്കാതെ അപ്പം നേടുന്നവരുടെ എണ്ണമാണ് കൂടുന്നത്. സത്യം, ധർമ്മം, നീതി, ന്യായം തുടങ്ങിയ പദങ്ങൾക്ക് ചാരിത്രം നഷ്ടമാകുകയും അവയുടെ വിപരീത പദങ്ങൾ സമൂഹത്തിൽ രാജ്യഭാരം നടത്തുകയും ചെയ്യുന്ന ഈ സത്യാനന്തരകാലത്തെ മുന്നിൽ കണ്ടായിരിക്കണം ഗാന്ധിജി ട്രസ്പാസിംഗിന്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്. പ്രലോഭനങ്ങൾക്ക് വശംവദരാകുന്നവർക്ക് മുന്നിൽ പുഷ്പവീഥിയും പട്ടുശയ്യയും ഒരുക്കപ്പെടുന്നു എന്നതാണ് വർത്തമാനകാലത്തിന്റെ സവിശേഷത. ഈ പശ്ചാത്തലത്തിൽ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങളുടെ കവാടത്തിൽ തന്നെ കൊത്തിവെക്കേണ്ട ആപ്തവാക്യമായി പ്രസ്തുത ഗാന്ധിവചനം അർത്ഥഗൗരവം ആർജിക്കുന്നുണ്ടോ എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പ്രൊഫസർ എം ഹരിദാസ്. ഇപ്പോൾ സമയം 6 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുക. 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 വീതം നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഓരോ മണിക്കൂറിടവിട്ട് കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. വാണിജ്യ LPG സിലിണ്ടർ വിലയിലെ വൻ വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിലെ വിലക്കയറ്റം മേഖലയെ വിലക്കയറ്റം തകർക്കുമെന്നും 5 കിലോ LPG സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് കുടിയേറ്റ തൊഴിലാളികളെയും ചെറു കുടുംബങ്ങളെയും ബാധിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിമരുന്നശാലയിലെ ദുരന്തത്തിൽ മരിച്ച വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശന്റെ കുടുംബത്തിന് തിരുവമ്പാടി ദേവസ്വം 5 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ മരിച്ച ദേവസ്വം പ്രതിനിധികളായ 5 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും സഹായം അനുവദിച്ചു. മരിച്ച തൊഴിലാളികളുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതവും കൈമാറും. കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ പ്രിന്റിംഗ് പ്രസിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പേപ്പർ റോളുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടവും മേൽക്കൂരയും പൂർണ്ണമായി കത്തിനശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെട്ടു.

0: പരാജയപ്പെടുത്തിയിരുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി; 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചൻ എന്ന കവിത; 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം; 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ; 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ; 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗം തുടങ്ങും. ഇതിൽ സമകാലികം: ഉടലഴകിനായി ഉയിര് കളയുന്നവർ, 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക് FM ഹെൽത്ത് ലൈൻ, വേനൽക്കാല ആരോഗ്യ സന്ദേശം, ഡോക്ടർ യഹ്യ പറക്കവെട്ടിയുമായി അഭിമുഖം. 8:25 ഇന്ന് ഇന്നലത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം, 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 9:00 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 9:05 മുതൽ 11:00 വരെ നാട് ഭരിക്കുന്നതാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം, തത്സമയ അവലോകനം. പങ്കെടുക്കുന്നവർ PM ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, സി ശ്രീകുമാർ, പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്. 11:00 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 11:05 മുതൽ 12:30 വരെ നാട് ഭരിക്കുന്നതാര്, അവലോകനം തുടരും. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:45 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. നിത്യേന ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ, ഡോക്ടർ MES സുരേന്ദ്രൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, ഉച്ചയ്ക്ക് 1:00 നാട് ഭരിക്കുന്നതാര്, അവലോകനം തുടരും. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 4:40. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിൽ ഇനി കേൾക്കാം ഉണ്ണിമേനോൻ പാടിയ ഗാനം. വരികൾ ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം MK അർജുനൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇന്നത്തെ പ്രഭാതഗീതത്തിൽ അവസാനമായി ചിത്രപാടിയ ഗാനം. പി സി അരവിന്ദന്റെ വരികൾക്ക് ഈണം പകർന്നത് സുരേഷ് മേനോൻ.

ശ്രോതാക്കൾ കേട്ടത് പി ലീല, ഉണ്ണിമേനോൻ, ചിത്ര എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ. ഇന്നത്തെ പ്രഭാതഗീതം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27:20. കാർഷിക വാർത്തകൾ. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന നവോധൻ പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി ക്യാപ്കോയെ SPV ചുമതലപ്പെടുത്തി. ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും. ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം എന്നിവയുടെ പരിശോധനയും അംഗീകാരവും ക്യാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.in എന്ന ക്യാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോധൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയിൽ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷിക്കാം. കാർഷിക മേഖലയിലെ ഡ്രോൺ സാധ്യതകൾ, സ്മാർട്ട് കൃഷിരീതികൾ എന്നിങ്ങനെ പുതുമയുള്ള കാർഷിക ആശയങ്ങൾ സംരംഭമാക്കി മാറ്റുന്നതിന്റെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലെ റഫ്താർ പദ്ധതിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലെ സേവനങ്ങൾ ലഭ്യമാകുന്നതിനും ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനും മറ്റ് സംരംഭകത്വ വികസന പരിശീലനങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഇതാണ്: 97 78 43 62 65. നമ്പർ ആവർത്തിക്കാം: 97 78 43 62 65. നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ബനാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പുമായി ചേർന്ന് വാഴകൃഷി വികസന സബ്സിഡി പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പുതിയ വാഴത്തോട്ടങ്ങൾ ആരംഭിക്കുന്നതിനും ചെറുകിട യൂണിറ്റുകൾ തുടങ്ങുന്നതിനും ഡ്രിപ്പ് ഇറിഗേഷൻ, വളപ്രയോഗം, സംരക്ഷണം എന്നിവയ്ക്കുള്ള ധനസഹായവും സൌജന്യ കർഷക പരിശീലനവും നൽകുന്നു. ആവശ്യമുള്ള പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നവർ ആധാർ, ബാങ്ക് അക്കൌണ്ട്, ഭൂമിയുടെ രേഖകൾ സഹിതം അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിക്കുക. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിൻ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകി വരുന്നു. അപേക്ഷകൾ ഓൺലൈനായി agrimachinery.nic.in/index എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന് പുതിയ ബാച്ച് ഈ മാസം 14 ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് CELKAAU.IN/e-learning എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ്. വിശദവിവരങ്ങൾക്ക് 04 872 43 85 56 എന്ന നമ്പറിൽ വിളിക്കാം. 04 872 43 85 56. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ 6 മാസത്തെ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-30 പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ജൂലൈ 31 അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 97 47 32 17 60. 97 47 32 17 60. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അലങ്കാര സസ്യകൃഷി വിഭാഗത്തിൽ വിവിധ മുന്തിയയിനം അലങ്കാര ചെടികൾ മിതമായ വിലയിൽ വിൽപ്പനയ്ക്കൊരുക്കിയിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് വിളിക്കാം: 85 47 15 40 10 85 47 15 40 10. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 26,400 രൂപ, കൊപ്ര 15,050 രൂപ. കുരുമുളക് ഗാർബൾഡ് 72,200, അൺഗാർബൾഡ് 70,200 രൂപ. റബ്ബർ RSS 4 25,000 രൂപ, RSS 5 24,000.

0: 600 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. സമയം 6 മണി കഴിഞ്ഞ് 32:25.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.

0: ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ. കേരളം, ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. ഇന്ന് രാവിലെ 8 വോട്ടെണ്ണി തുടങ്ങും. യുഎഇയുടെ പിന്മാറ്റത്തിന് പിന്നാലെ പ്രതിദിന എണ്ണ ഉൽപ്പാദന വീതം വർദ്ധിപ്പിച്ച് ഒപെക് പ്ലസിലെ 7 രാജ്യങ്ങൾ. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവയാണ് ഉൽപ്പാദനം കൂട്ടുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്ന ഉദ്ദേശത്തോടെയുള്ള 14 ഇന സമാധാന നിർദ്ദേശങ്ങൾ യുഎസിന് മുൻപിൽ വച്ച് ഇറാൻ. സംഘർഷം അടിയന്തരമായി പരിഹരിക്കുക, ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള സങ്കീർണമായ ദീർഘകാല തർക്കങ്ങൾ പിന്നീട് പരിഗണിക്കുക എന്നിവയാണ് നിർദ്ദേശത്തിൽ ഉള്ളത്. ബംഗളൂരു ആസ്ഥാനമായുള്ള സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ച ലോകത്തെ ആദ്യത്തെ ഒപ്റ്റോസ് ആർ ഉപഗ്രഹമായ ദൃഷ്ടി ഞായറാഴ്ച വിജയകരമായി വിക്ഷേപിച്ചു. ഐപിഎല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 7 വിക്കറ്റ് ജയം. പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
1: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊച്ചി.
4: ആരോഗ്യ കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15. മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
4: ഫോൺ 94 97 45 79 70.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാരയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കളിയച്ഛൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം.
1: ഒക്കില്ലൊരിക്കലും മേലിലിനിക്കിനി ഈ കളിവട്ടത്തിൽ

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ലീന പീറ്റർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8:05-നുള്ള യുവവാണിയിൽ കേൾക്കാം സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം. ഇന്ന് രാത്രി 8:05-നുള്ള യുവവാണിയിൽ

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പമെന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ എൽപിജി സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും മുന്നണികളുടെ കണക്കെടുപ്പിന്റെയും കതിരും പതിരും തിരിച്ചറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാവിലെ 10 തന്നെ പ്രവണതകൾ ലഭിച്ചു തുടങ്ങും. ഉച്ചയോടെ ജനഹിതം ഏറെക്കുറെ വ്യക്തമാകുമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യം എണ്ണുന്ന തപാൽ വോട്ടുകൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശാസൂചകമാകാറില്ല. 8:30 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോഴേ 140 മണ്ഡലങ്ങളിലെയും ജനവിധിയുടെ നേർസാക്ഷ്യം ലഭ്യമായി തുടങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
3: വോട്ടെണ്ണിത്തുടങ്ങാൻ 1 മാത്രം ശേഷിക്കുമ്പോഴും LDFും UDFും NDAയും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. തുടർഭരണം ഉണ്ടാകുമെന്ന് LDFും വൻ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് UDFും ആവർത്തിക്കുമ്പോൾ നിർണായക ശക്തിയായി മാറുമെന്നും പല മണ്ഡലങ്ങളിലും അട്ടിമറി ജയം നേടുമെന്നും BJPയും NDAയും അവകാശപ്പെടുന്നു. വോട്ടെണ്ണലിന് ജില്ലകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 വീതം നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. 32,000 പരം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് QR കോഡ് പതിച്ച പാസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കേന്ദ്രങ്ങൾക്കെല്ലാം ത്രിതല സുരക്ഷാ സംവിധാനവും CCTV, ഡ്രോൺ നിരീക്ഷണം എന്നിവയും ഏർപ്പെടുത്തി.
2: കണ്ണൂർ ജില്ലയിൽ വോട്ടെണ്ണൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
4: 3 കേന്ദ്രങ്ങളിലായാണ് കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത്. ചാല ചിന്റ കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണാനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറക്കും. 8 തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിൽ 4 അതിലധികമോ

0: പേർ സംഘം ചേരുന്നത് നിരോധിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. നാളെ പുലർച്ചെ 12 മണി വരെയാണ് നിരോധനം.
1: കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടത്തും. വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലാണ്. തിരുവമ്പാടി, കൊടുവള്ളി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൌത്ത്, ബേപ്പൂർ, കുന്ദമംഗലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വെള്ളിമടകുന്ന് JDT കോംപ്ലക്സിലും ആയിരിക്കും. തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലാണ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. സെന്റ് അലോഷ്യസ് സ്കൂളിൽ 6 മണ്ഡലങ്ങളിലെ വോട്ടുകളും ക്രിസ്തുരാജ് സ്കൂളിൽ 5 മണ്ഡലങ്ങളിലെ വോട്ടും എണ്ണും. കേരളത്തോടൊപ്പം വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾ.
2: തമിഴ്നാട്ടിൽ DMK സഖ്യം ഒരു വട്ടം കൂടി ഭരണത്തിലെത്തുമെന്ന് എക്സിറ്റ് പോളുകൾ പൊതുവെ വിലയിരുത്തുമ്പോൾ, നടൻ വിജയിയുടെ തമിഴക വെട്രിക്കഴകം വൻ ഭൂരിപക്ഷം നേടുമെന്ന മറ്റൊരു എക്സിറ്റ് പോൾ പ്രവചനവും പുറത്തുവന്നിട്ടുണ്ട്. ആകെ 234 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ. പശ്ചിമബംഗാളിൽ മിക്ക എക്സിറ്റ് പോളുകളും BJP സഖ്യത്തിന് വിജയ സാധ്യത പ്രവചിക്കുമ്പോൾ, അസമിൽ ഭരണ തുടർച്ചയാണ് മിക്ക പ്രവചനങ്ങളും നൽകുന്നത്. 77 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പശ്ചിമബംഗാളിൽ ഒരുക്കിയിട്ടുണ്ട്. 294 അംഗ നിയമസഭയിലെ 293 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ ഇന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഈ മാസം 21-ന് 24-ന് വോട്ടെണ്ണലും. അസമിൽ 126 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രാവിലെ തുടങ്ങും. പുതുച്ചേരിയിൽ ഭരണപക്ഷം വിജയം ആവർത്തിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. 30 നിയമസഭാ സീറ്റുകളാണ് പുതുച്ചേരിയിൽ. കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ തുടങ്ങും.
1: വോട്ടെണ്ണൽ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്ത 15 മിനിറ്റായിരിക്കും. തിരുവനന്തപുരം നിലയം രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്തകൾക്ക് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനും പ്രക്ഷേപണം ചെയ്യും. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതു മുതൽ ഫലപ്രഖ്യാപനം പൂർണ്ണമാകുന്നതുവരെ ആകാശവാണി നിലയങ്ങൾ ഫലപ്രവണതകളും തത്സമയ ചർച്ചകളും വിശകലന പരിപാടികളും പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ നിർമ്മിച്ച ലോകത്തെ ആദ്യ ഒപ്റ്റോസാർ ഉപഗ്രഹം മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ നവീകരണ യാത്രയിലെ പ്രധാന നാഴികക്കല്ലാണ് മിഷൻ ദൃഷ്ടിയെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഏത് കാലാവസ്ഥയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മിഷൻ ദൃഷ്ടി ഇന്ത്യയുടെ വാണിജ്യ, ബഹിരാകാശ, ആവാസ വ്യവസ്ഥയ്ക്ക് സുപ്രധാന ചുവടുവയ്പാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണം നവീകരണത്തിനും രാഷ്ട്രനിർമ്മാണത്തിനും യുവാക്കളുടെ അഭിനിവേശത്തിന് തെളിവാണെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാനും പൌരന്മാർക്ക് പിന്തുണ നൽകാനും കേന്ദ്രം എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. LPG പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി പരിഹാര നടപടികൾ തുടരുകയാണെന്ന് പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാണിജ്യ LPG സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ വിലക്കയറ്റം തകർക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 5 കിലോ LPG സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് കുടിയേറ്റ തൊഴിലാളികളെയും ചെറുകുടുംബങ്ങളെയും ബാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എണ്ണക്കമ്പനികളുടെ ലാഭം മുൻനിർത്തി ജനങ്ങൾക്കുമേൽ അധികഭാരം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഈ നയം തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുണ്ടത്തിക്കോട് വെടിമരുന്നശാലയിലെ ദുരന്തത്തിൽ മരിച്ച വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശന്റെ കുടുംബത്തിന് തിരുവമ്പാടി ദേവസ്വം 5 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ മരിച്ച ദേവസ്വം പ്രതിനിധികളായ 5 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും സഹായം അനുവദിച്ചു. അപകടത്തിൽ മരിച്ച മറ്റ് തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും കൈമാറും. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ എഫ്സി ബംഗളൂരു എഫ്സിയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം.

0: Será? വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ ജൂൺ മുതൽ എണ്ണ ഉൽപ്പാദനത്തിൽ നേരിയ വർധന വരുത്താൻ തീരുമാനിച്ചതായി സൌദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ ഒപെക് പ്ലസ് കൂട്ടായ്മയിലെ 7 രാജ്യങ്ങൾ അറിയിച്ചു. വെർച്വൽ യോഗത്തിനുശേഷമാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. കാസർകോട് നീലേശ്വരം നഗരത്തെ രണ്ടായി വിഭജിക്കുന്ന ദേശീയപാത 66 റോഡ് നിർമ്മാണം അവസാനിപ്പിച്ച് ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 42 ദിവസം പിന്നിട്ടു. നിരവധി സംഘടനകളും വ്യക്തികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ ശ്രീനാഥ് ശശി കോർഡിനേറ്ററായ സമരസമിതിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ പ്രിന്റിംഗ് പ്രസിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പേപ്പർ റോളുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടവും മേൽക്കൂരയും പൂർണ്ണമായി കത്തിനശിച്ചു. പ്രസിന് അവധിയായിരുന്നതിനാൽ സംഭവസമയത്ത് ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. ഒരു മണിക്കൂറിലേറെ ശ്രമിച്ചാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. വിശ്വശില്പി കാനായി കുഞ്ഞിരാമനെ കണ്ണൂർ കാസർകോട് ജില്ലകളിലെ കലാ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് ആദരിച്ചു. കാസർകോട് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിനടുത്ത് കാനായിയുടെ ശില്പസമുച്ചയ നിർമ്മാണം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് അതിയാമ്പൂരിലെ വീട്ടിലായിരുന്നു ചടങ്ങ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 5 സെക്കൻഡും.

അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികളുമായി FM ഡയറി ഇത് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. പതിവ് പോലെ FM ഡയറി ആരംഭിക്കാം ചിന്താശകലവുമായി. എന്റെ മതത്തെ ആരെങ്കിലും കുറ്റം പറയുന്നത് എനിക്ക് വേദനിക്കുമെങ്കിൽ ഞാൻ മറ്റൊരു മതത്തെ കുറ്റം പറയുന്നത് അവനും വേദനിക്കും. ഫിലിപ്പോസ് മാർ ക്രിസോസ്തം. എന്റെ മതത്തെ ആരെങ്കിലും കുറ്റം പറയുന്നത് എനിക്ക് വേദനിക്കുമെങ്കിൽ മറ്റൊരു മതത്തെ കുറ്റം പറയുന്നത് അവനും വേദനിക്കും. ഫിലിപ്പോസ് മാർ ക്രിസോസ്തമിന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. പ്രൊഫസർ പാറപ്പുറത്ത് വിതച്ച വിത്ത്, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് തുടങ്ങിയ കൃതികൾ രചിച്ച കേരളത്തിലെ മുൻ മന്ത്രി ആര്? ചോദ്യം ആവർത്തിക്കാം. പ്രൊഫസർ പാറപ്പുറത്ത് വിതച്ച വിത്ത്, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് തുടങ്ങിയ കൃതികൾ രചിച്ച കേരളത്തിലെ മുൻ മന്ത്രി

0: ആര്?
1: പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. തേലത്തുരുത്ത് തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവം. കുറ്റിപ്പുഴ കോവാട്ട് മഹാദേവി ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 കുട്ടികളുടെ സർഗസന്ധ്യ. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

0: സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന AI വിത്ത് പൈത്തൺ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് 9895045706. 9895045706. കോട്ടയം IHRD ജീറിയാട്രിക് കെയർ ഡിപ്ലോമ കോഴ്സിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ IHRD admissions.org എന്ന വെബ്സൈറ്റ് മുഖേന നാളെ വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 85 47 00 50 00. നമ്പർ ആവർത്തിക്കാം 85 47 00 50 00. ഇപ്പോൾ സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
3: പണി. പണിയെടുത്ത് ഉപജീവനം നേടുന്നത് മാന്യമായ പ്രവൃത്തിയായി കരുതുന്ന സമൂഹമാണ് നമ്മുടേത്. പ്രാഥമികമായ അർത്ഥത്തിൽ വേല, ഉദ്യോഗം, സേവനം മുതലായവയാണ് പണിയോട് ബന്ധപ്പെട്ട് ചേർന്നിണങ്ങി നിൽക്കുന്നതെങ്കിലും ശൈലിയായും പ്രയോഗമായും പണി എന്ന പദം കടന്നുവരുന്ന ഒട്ടധികം സന്ദർഭങ്ങളുണ്ട്. പണി ചെയ്ത് കുടുംബം പോറ്റേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാടിൽ നിന്നാണ് പണിയില്ലാത്തവന് ആര് പെണ്ണുകൊടുക്കും എന്ന ചൊല്ല് പ്രചാരം നേടുന്നത്. ഹാവൂ, ആശ്വാസമായി, ഒരു പണി കിട്ടി എന്ന് പറയുന്നിടത്ത് തൊഴിലിന്റെ സ്വീകാര്യതയും ഊഷ്മളതയും ഉറപ്പിക്കുന്നു. പണിയോട് പണി എന്ന പരാമർശത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്ന അവിശ്രമമായ അധ്വാനത്തെ സൂചിപ്പിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് പ്രശ്നങ്ങൾ വരുത്തിവെക്കുന്നവരെ പണിവാങ്ങിക്കൂട്ടുന്നവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചെറിയ തരികടകൾ കാട്ടുന്നവരെ ഉടായിപ്പ് പണിക്കാർ എന്നും പറയും. കഠിനമായ ജോലി ചെയ്യുന്നതിനെ നാട്ടുഭാഷയിൽ കട്ടപ്പണി എന്ന് പരാമർശിക്കുന്നു. അധ്വാനം എന്ന അർത്ഥത്തിൽ നിന്നും മാറി ചതി, കൗശലം, അപകടം, ശിക്ഷ എന്നിങ്ങനെ വിഭിന്നമായ അർത്ഥതലങ്ങളിലേക്ക് സന്ദർഭത്തിനനുസരിച്ച് ഇത് വളർന്നിട്ടുണ്ട്. പണി തരാം, പണി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു പ്രത്യേക ശബ്ദ വ്യതിയാനത്തിൽ പറഞ്ഞാൽ ഭീഷണിയാണ് അതിൻ്റെ പിറകിലുള്ളത്. ബോധപൂർവം കഷ്ടപ്പെടുത്തുന്നതിനോ അപായപ്പെടുത്തുന്നതിനോ ഉള്ള എന്തോ ഒരു പദ്ധതി ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ സൂചന. നീയൊക്കെ എനിക്കിട്ട് തന്നെ പണിയണം എന്ന പരാമർശത്തിൽ കുത്തിത്തിരിപ്പ്, ഉപജാപം പോലുള്ള അർത്ഥങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നതിനെയാണ് 8 പണി കിട്ടി എന്ന് പറയുന്നത്. അച്ഛൻ കണ്ടു, ഇന്നു പണി കിട്ടും എന്ന് കുട്ടികൾ പരസ്പരം പറഞ്ഞാൽ ശിക്ഷ, താക്കീത് അച്ഛനിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള അർത്ഥമാണ് ധ്വനിക്കുന്നത്. വീടുപണി തീർത്തു എന്നതിന് വീടുപണി പൂർത്തിയാക്കി എന്ന സദുദ്ദേശ്യമാണ് ഉള്ളത്. എന്നാൽ അവന്റെ പണി ഇതോടെ തീർക്കാമെന്നുള്ളതിന്

0: ഒരു ദുരുദ്ദേശ്യമുണ്ട്. അവനെ ഇല്ലാതാക്കാം, നശിപ്പിക്കാം എന്നൊക്കെയുള്ള അർത്ഥമാണ് ധ്വനിക്കുന്നത്. പണി പറ്റിക്കുക എന്ന ശൈലിക്ക് കൗശലം പ്രയോഗിക്കുക എന്നർത്ഥം. ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന കാര്യത്തിന് എന്തോ വിഘ്നം സംഭവിച്ചു എന്ന അർത്ഥത്തിൽ പണി പാളി എന്ന് നാം പറയാറുണ്ട്. വശപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പണിപ്പെടുത്തിയെടുക്കുക എന്നും പ്രയോഗിക്കുന്നു. ശ്രമകരമായ ദൗത്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പണിയെടുക്കാനുള്ള പുരയാണ് പണിപ്പുര. സർഗാത്മക എഴുത്തിന്റെ വിവിധ വശങ്ങൾ പ്രതിപാദിക്കുന്ന MT കാതികന്റെ പണിപ്പുര എന്ന കൃതിയിൽ പൊന്നാണയങ്ങൾ പോലെ ശോഭിക്കുന്ന വാക്കുകളുടെ പണിശാലയെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.

0: സേവന വാർത്തകൾ. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മുൻപറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൌജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. 7th സ്റ്റാൻഡേർഡ് പാസാണ് ഡിപ്ലോമ കോഴ്സുകളിൽ നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. കഥകളി വേഷം വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡിന് പുറമെ സ്കോളർഷിപ്പിനും അർഹതയുണ്ടായിരിക്കും. താൽപര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ച കവറടക്കം ഈ മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം ഇനി പറയുന്ന മേൽവിലാസത്തിൽ അയയ്ക്കുക. വിലാസം ഇതാണ്: സെക്രട്ടറി ഉണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 68-01-21. വിലാസം ആവർത്തിക്കാം: സെക്രട്ടറി ഉണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 68-01-21. ഫോൺ നമ്പർ 04-80-2-82-31. 04-80-2-82-31. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിലും കോതമംഗലം ഉപകേന്ദ്രത്തിലും 8th class മുതൽ 12th class വരെ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചിട്ടുള്ള അവധികാല കോഴ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു. അപേക്ഷകൾ ഓൺലൈനായി www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-95-79-75-74. മറ്റൊരു നമ്പർ 94-47-21-10-55.
1: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.

കോട്ടയത്തെ കെൽട്രോൺ നോളജ് സെന്ററിൽ ഡേറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ പ്രവേശനം ആരംഭിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 31 മുൻപായി സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുമായി കോട്ടയം സെന്ററിലെത്തണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62 82 84 17 72. നമ്പർ ആവർത്തിക്കാം, 62 82 84 17 72.

0: കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 8, 9, 11 ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. വിശദവിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842604116 04842604116.
1: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ. ഇനി AC യുടെയും വില കൂടും.
2: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് AC കൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് വിയർക്കാതെ AC വാങ്ങാം.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട്, കൂടാതെ സർവകലാശാലയുടെ കീഴിലുണ്ടായിരുന്ന അംഗീകൃത കോളേജുകൾ എന്നിവിടങ്ങളിൽ 2000-2014 കാലയളവിൽ പാർട്ട് ടൈം ഫുൾ ടൈം പഠനം നടത്തിയ BTech വിദ്യാർത്ഥികളിൽ 3ഉം 5ഉം സെമസ്റ്ററിലെ പാസ്സാകാത്ത വിഷയങ്ങളുള്ളവർക്കായി നടത്തുന്ന വൺ ടൈം മേഴ്സി ചാൻസ് പരീക്ഷകൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. ഫൈൻ സഹിതം ഈ മാസം 6 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.qsat.ac.in സന്ദർശിക്കുക. www.qsat.ac.in

0: സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ 1973 പുറത്തിറങ്ങിയ ചിത്രമാണ് അഴകുള്ള സെലീന. മുട്ടത്തുവർഗിയുടെ കഥയ്ക്ക് തോപ്പിൽ ബാസി തിരക്കഥ നിർവഹിച്ചു. വിൻസെന്റ്, ജയഭാരതി, പ്രേംനസീർ, കാഞ്ചന, കെ പി എസ് ലളിത തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ, സംഗീതം നൽകി ആലപിച്ചത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കാറ്റ് 2026 ഈ മാസം 9, 10, 11 തീയതികളിൽ നടത്തപ്പെടുന്നു. അപേക്ഷകർക്ക് അവരുടെ പ്രൊഫൈലിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാലയുടെ പ്രവേശന വെബ്സൈറ്റായ admissions.qsat.ac.in സന്ദർശിക്കുക. admissions.qsat.ac.in ഫോൺ നമ്പറുണ്ട്, 97 78 78 31 91. നമ്പർ ആവർത്തിക്കാം, 97 78 78 31 91. മറ്റൊരു നമ്പർ 88 48 91 26 06 88 48 91 26 06.
1: ചൂടുന്ന് ചെറുക്കാൻ ഏസി വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.

0: ക്ഷണിച്ചു. വിശദ വിവരത്തിന് ഫോൺ നമ്പർ 9494950367 9495-06-9307.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
2: ഫോൺ 8129110087.
3: നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയും ഒക്കെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാകാത്ത ധാരാളം രോഗാണുക്കൾ നമ്മളുടെ കൈകളിൽ എത്തപ്പെടുന്നു. ഇതിനാൽ സാധാരണ വൈറൽ പനി, വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾ മുതൽ ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന തരം ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ വരെ പകർച്ചയ്ക്കും വ്യാപനത്തിനും നാം അറിയാതെ തന്നെ നമ്മളുടെ കൈകൾ കാരണമാകുന്നു. ഉദാഹരണത്തിന്, വയറിളക്കമുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ തന്റെ കൈകൾ വൃത്തിയായി കഴുകിയില്ലെങ്കിൽ ഏതൊക്കെ മരുന്നുകൾ നൽകിയാലും കുഞ്ഞിന്റെ വയറിളക്കം മാറുകയില്ല എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവരിലേക്ക് പകരാനും ഇടയാകും. രോഗപകർച്ച തടയാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ ചിലവ് കുറഞ്ഞതും എളുപ്പവുമായ വഴിയാണ് കൈകഴുകൽ. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പ്, ശേഷം, ടോയ്ലറ്റിൽ പോയ ശേഷം, വിവിധ ജോലികളിൽ ഏർപ്പെട്ട ശേഷം ഒക്കെ നമ്മൾ കൈ കഴുകേണ്ടതുണ്ട്. ഇതുകൂടാതെ മുലയൂട്ടുന്ന അമ്മമാർ രോഗപ്രതിരോധ ശക്തി താരതമ്യേന കുറഞ്ഞ കുഞ്ഞുങ്ങളുടെയും വൃദ്ധന്മാരെയും പരിചരിക്കുന്നവർ, രോഗികളായവർ, അവയവദാനം സ്വീകരിച്ചവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ഇവരെ പരിചരിക്കുന്നവർ തുടങ്ങി എല്ലാവരും തന്നെ നന്നായി കൈകഴുകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പുറമെ ധാരാളം ജനങ്ങൾ വരുന്നയിടങ്ങൾ സന്ദർശിക്കുന്നവർ, ബസ്, ട്രെയിൻ തുടങ്ങിയവയിൽ യാത്ര ചെയ്യുന്നവർ ഒക്കെ വീട്ടിൽ വന്ന ശേഷം നന്നായി കൈകഴുകേണ്ടതാണ്. എങ്ങനെയാണ് കൈകൾ വൃത്തിയാക്കേണ്ടത്? കൈകൾ വെള്ളം ഉപയോഗിച്ച് നനച്ച ശേഷം ആവശ്യത്തിന് സോപ്പ് പതപ്പിച്ച് കൈപ്പത്തികളും കൈകളുടെ പുറംഭാഗവും വിരലുകളുടെ ഇടയിലും തള്ളവിരലും വിരലുകളുടെ അറ്റത്തും റിസ്റ്റ് ജോയിന്റുമെല്ലാം വൃത്തിയാക്കി വെള്ളം ഉപയോഗിച്ച് കൈകഴുകുന്നതാണ് ശരിയായ കൈകഴുകൽ രീതി. ഇതിന് 20 സെക്കൻഡ് മാത്രം മതിയാകും. രോഗവ്യാപനത്തെ തടയുന്ന സുരക്ഷാ മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് കൈകഴുകൽ. ശരിയായ തരത്തിൽ കൈകഴുകാൻ ശീലിച്ചാൽ സമൂഹത്തിൽ നിന്നും പലതരത്തിലുള്ള രോഗങ്ങളുടെയും വ്യാപനത്തെ തടയാൻ നമുക്കാകും. അതുകൊണ്ട് തന്നെ ഇത് വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനും വൻ സാമ്പത്തിക ലാഭവും ഉണ്ടാക്കും. അതിനാൽ മുതിർന്നവർ കൈകഴുകൽ ശീലമാക്കുക, കുട്ടികളെ ശരിയായ കൈകഴുകൽ രീതി പഠിപ്പിച്ച് ശീലമാക്കുക.
4: ഈ വിവരങ്ങൾ പങ്കുവച്ചത് പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എ അനിത.
1: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
5: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ഫോൺ 8129110087.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: സേവന വാർത്തകളുമായി തുടരുന്നു FM ഡയറി. കെ കെ എസ് ഗവൺമെന്റ് ഐടിഐ മാളയിൽ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുടെ ഭാഗമായി ഈ മാസം ആദ്യവാരത്തിൽ നടത്തുന്ന റൂഫ് ടോപ്പ് സോളാർ PV ഇൻസ്റ്റലേഷനും മെയിൻറ്റനൻസും സൌജന്യ ഹ്രസ്വകാല കോഴ്സിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 ദിവസം പരിശീലനവും 2 ദിവസം ഓൺ ദി ജോബ് ട്രെയിനിങ്ങും അടക്കം മൊത്തം 7 ദിവസമാണ് പരിശീലനം. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ITI സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും നിലവിൽ ഈ ട്രേഡുകളിൽ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനികൾക്കും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 27 99. മറ്റൊരു നമ്പർ 99 95 12 12 51. 99 95 12 12 51.

കോട്ടയം ജില്ലയിലെ IHRD നിയന്ത്രണത്തിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. thss.ihrd.ac.in വെബ്സൈറ്റ് വഴി ഈ മാസം 21 മുതൽ ജൂൺ 5 വരെയും ജൂൺ

6 വരെയും സ്കൂളുകളിൽ നേരിട്ടെത്തിയും അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് 94 47 24 27 22 എന്ന നമ്പറിൽ വിളിക്കാം. 94 47 24 27 22. കോട്ടയം അയ്യച്ചാടിയുടെ കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ പി ജി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡേറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂണിൽ നടത്തും. ഈ മാസം 11 വരെ പിഴയില്ലാതെയും 15 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.ihrd.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ihrd.ac.in

0: തിരുവനന്തപുരം IHRD സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസ് ഈ മാസം ആരംഭിക്കുന്ന FYUGP ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 95 06 93 07 94 95 06 93 07. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 45 സെക്കൻഡും. ഇനി 7:25 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച UDFും പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ Galaxy വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30 ഇവിഎമ്മുകളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ അറിയാം. 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 43 ഇടങ്ങളിലായാണ് നടക്കുന്നത്. ഹാട്രിക് വിജയ പ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച UDFും നിയമസഭയിൽ മികച്ച സാന്നിധ്യമുണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ അതോ പുതുചരിത്രമോ എന്ന് ഇന്നറിയാം. 2021 തെരഞ്ഞെടുപ്പിൽ LDF 99 സീറ്റും UDF 41 സീറ്റുമാണ് നേടിയത്. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെണ്ണൽ നടക്കും. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24 വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകളുടെ എണ്ണൽ സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിൽ അല്പസമയത്തിനകം ആരംഭിക്കും. 8 മണിക്ക് തപാൽ വോട്ടലുകളുടെ എണ്ണൽ ആരംഭിക്കുന്നതിന് പിന്നാലെ 8:30 വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാനായി എടുക്കുക. ഇന്ന് രാവിലെ 5 മണിയോടെ നടത്തിയ 3-ാം ഘട്ട റാൻഡമൈസേഷനോടെയാണ് ഓരോ വോട്ടെണ്ണൽ മെഷീനിലെയും ചുമതലക്കാരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചത്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നതെങ്കിലും വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള വോട്ടുകളുടെ ലീഡ് നിലയാകും ആദ്യം പുറത്തുവരുന്നത്.

0: പത്രിക. 9 മണിക്ക് ശേഷം ആദ്യഘട്ട പ്രവണതകൾ ലഭ്യമാകും. വൈകിട്ട് 5 മണിയോടെ സംസ്ഥാനത്തെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്.
1: തപാൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണി തുടങ്ങുന്നത്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഫലസൂചനകൾ ലഭിച്ചു തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഏത് റൌണ്ടാണ് എന്നതും പ്രദർശിപ്പിക്കും. ഒരു റൌണ്ട് പൂർത്തിയാക്കുന്നതിന് ശരാശരി 5 മുതൽ 8 മിനിറ്റ് വരെ സമയമാണ് കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 32,301 പോലീസ് ഉദ്യോഗസ്ഥരും 20 കമ്പനി CRPFഉം ഇതിൽ ഉൾപ്പെടുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം ബുധനാഴ്ച വരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമെങ്കിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഏർപ്പെടുത്താവുന്നതാണ്. ഭരണസിരാ കേന്ദ്രവും നിയമസഭാ മന്ദിരവും നിലകൊള്ളുന്ന തലസ്ഥാന നഗരിയിലും വോട്ടെണ്ണലിനായി തയ്യാറായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ 4ാംചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ആകെ 14 നിയോജക മണ്ഡലങ്ങളിലെ 3,173 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം രാവിലെ 7 മണിയോടെ തുറന്നു. ഓരോ കേന്ദ്രത്തിലും 12 മുതൽ 14 വരെ ടേബിളുകൾ EVM കൌണ്ടിങ്ങിനും 4 മുതൽ 9 വരെ ടേബിളുകൾ പോസ്റ്റൽ ബാലറ്റിനും 1 മുതൽ 4 വരെ ടേബിളുകൾ ETP BMS എണ്ണുന്നതിനും സജ്ജമാക്കിയിട്ടുണ്ട്. 17 മുതൽ 20 വരെ റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുഴുവൻ ഫലവും അറിയാനാകും. വോട്ടെണ്ണലിനായി 310 വീതം സൂപ്പർവൈസർമാർ, സൂക്ഷ്മ നിരീക്ഷകർ, കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ 930 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ ഇലക്ഷൻ ഓഫീസും ക്യാമ്പ് ഓഫീസും വിദ്യാനഗറിൽ പ്രവർത്തിക്കുന്നുണ്ട്.
1: QR അധിഷ്ഠിത തിരിച്ചറിയൽ കാർഡുകളുള്ളവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുള്ളൂ എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം QR കോഡ് സ്കാൻ ചെയ്ത് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് പ്രവേശിക്കാൻ സാധിക്കൂ. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് നടക്കുക. രണ്ടിടത്തും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ കളക്ടർ വിലയിരുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: കരുനാഗപ്പള്ളി, ചവറ, പത്തനാപുരം, പുനലൂർ, ഇരവിപുരം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ വോട്ട് സെന്റലോഷ്യ സ്കൂളിലും, കുന്നത്തൂർ, കൊട്ടാരക്കര, ചടയമംഗലം, കുണ്ടറ, കൊല്ലം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ ക്രിസ്തുരാജ് ഹൈസ്കൂളിലുമാണ് എണ്ണുക. വിജയം ആവർത്തിക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. 5 സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്നും 2 സീറ്റുകളിൽ കൂടി മികച്ച സാധ്യതയുണ്ടെന്നും UDF ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നു. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നും NDA അവകാശപ്പെടുന്നുണ്ട്.
1: കോട്ടയം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. 5 കേന്ദ്രങ്ങളിലായാണ് 9 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുക. വോട്ടുകൾ എണ്ണുന്നതിന് ആകെ 126 മേശകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടെണ്ണലിന് തൃശൂർ ജില്ല പൂർണ്ണ സജ്ജം. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായാണ് നടക്കുന്നത്. ഓരോ മണ്ഡലത്തിലും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ 13 കൌണ്ടിംഗ് നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടക്കും. എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ചാലാ സിന്റെക്കിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ ചേരുന്നു.
4: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിലും, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും, തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും വെച്ചാണ് നടക്കുന്നത്. രാവിലെ 6 മണിയോടെ തന്നെ ഉദ്യോഗസ്ഥരും തുടർന്ന് നിരീക്ഷകരും സ്ഥാനാർത്ഥികളും കൌണ്ടിംഗ് ഏജന്റുമാരും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. തുടർന്നാണ് സ്ട്രോങ് റൂം തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണാൻ ആരംഭിക്കും. 9 മണിയോടുകൂടി ആദ്യ ഫലങ്ങൾ അറിയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി തിരുവനന്തപുരം കോഴിക്കോട് നിലയങ്ങൾ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനുകളും തത്സമയ വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകത്തിലെ ആദ്യത്തെ

മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണോപഗ്രഹമായ മിഷൻ ദൃഷ്ടിയുടെ വിക്ഷേപണം വിജയം. ഒരേ പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിക്കൽ റഡാർ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ആദ്യ ദൌത്യമാണിത്. ഏത് കഠിനമായ കാലാവസ്ഥയിലും ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകാൻ ദൃഷ്ടിക്ക് സാധിക്കും. ബംഗളൂരു ആസ്ഥാനമായ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐ വികസിപ്പിച്ച ഉപഗ്രഹം കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ചു. ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ഒരു പന്ത് ബാക്കി നിൽക്കെ 6 വിക്കറ്റിന് 167 റൺസ് നേടി. മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സർവീസുകളാണ് പുനരാരംഭിച്ചത്. ഇന്ത്യൻ യുഎഇ വിമാന കമ്പനികൾ

0: ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന സർവീസുകളാണ് പുനരാരംഭിച്ചത്. ഇന്ത്യൻ യുഎഇ വിമാന കമ്പനികൾ പതിവ് വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആകാശവാണിയുടെ വാട്സ്ആപ്പ് ചാനൽ 100,000 ഫോളോവേഴ്സ് എന്ന നേട്ടം കൈവരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളും ഈ ചാനലിലൂടെ ആകാശവാണി ജനങ്ങളിൽ എത്തിക്കുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. രക്ഷാ ത്രിവേണി സംഗമം സാങ്കേതിക വിദ്യയും വ്യവസായവും സൈനികവൽക്കരണവും സമന്വയിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നടക്കുന്ന നോർത്ത് ടെക് സിംബോസിയം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഉദ്ഘാടനം ചെയ്യും. മേഖലകളിലെ വെല്ലുവിളികൾ നേരിടാൻ അത്യാധുനിക തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ സമന്വയിക്കുന്ന പ്രദർശനവേദിയായി സിംബോസിയം മാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 ആദ്യ ഫലസൂചനകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അനധികൃത പ്രവേശനം തടയാൻ QR കോഡ് സംവിധാനം. കേരളത്തിൽ ഹാട്രിക് വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച് UDFും പുതുചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ NDAയും. ബംഗളൂരുവിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ വികസിപ്പിച്ച ആദ്യ മൾട്ടി സെൻസർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹം മിഷൻ ദൃഷ്ടി കാലിഫോർണിയയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 ജയം. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇനി 9:00.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:42. പ്രിയ ശ്രോതാക്കളെ സ്വാഗതം FM ഡയറിയുടെ 2 ഭാഗത്തിലേക്ക്. ഇപ്പോൾ
2: കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സമൂഹത്തിൽ ആരോഗ്യകരമായ ജീവിതശൈലിയോടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചിരിക്കുന്നതായി കാണാം. ഡയറ്റ്, വർക്കൌട്ട്, സപ്ലിമെന്റ് എന്നീ വാക്കുകൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ നിത്യ സംഭാഷണങ്ങളിലുമെല്ലാം ഏറെ പ്രയോഗിക്കപ്പെട്ടു വരുന്നു. എന്നിരുന്നാലും ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന മട്ടിൽ ഇരുധ്രുവങ്ങളിലുള്ള നിലപാടുകൾ സമൂഹത്തിൽ കാണാൻ സാധിക്കും. കാര്യമായ ഭക്ഷണ നിയന്ത്രണങ്ങളോ വ്യായാമമോ ഇല്ലാതെ ജീവിതശൈലി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ധാരാളം പേരുണ്ട്. മറ്റു ചിലരാകട്ടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അല്പം ഓവറാക്കുന്നവരാണ്. വണ്ണം കുറയ്ക്കാനും മസില് പെരുപ്പിക്കാനുമായി സപ്ലിമെന്റുകൾ കഴിച്ച് കഠിന വ്യായാമ മുറകൾ അനുഷ്ഠിച്ച് അപകടങ്ങളിൽ ചാടുന്നു. കളിക്കളങ്ങളിലും ജിമ്മുകളിലും ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കുഴഞ്ഞു വീഴുന്നത് സംബന്ധിച്ച വാർത്തകൾ നാം കേൾക്കുന്നുണ്ട് അടുത്തിടെയായി. എന്തായിരിക്കാം ഇതിനു പിന്നിൽ?
3: ജിംനേഷ്യത്തിൽ പോകുന്ന 99% ആൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് വെച്ച് അശാസ്ത്രീയമായിട്ടുള്ള വ്യായാമങ്ങൾ, അമിതമായിട്ടുള്ള വ്യായാമങ്ങൾ, മറ്റുള്ളവരുമായി കമ്പീറ്റ് ചെയ്ത് അവനെ പോലെ ആകണം എനിക്കും എന്നുള്ള വാശിയിലുള്ള വ്യായാമങ്ങൾ കഴിവതും ചെയ്യാതിരിക്കുക.
2: കുഴഞ്ഞു വീണുള്ള മരണങ്ങളെല്ലാം ഹൃദയാഘാതം മൂലമല്ല. കേരള സ്റ്റേറ്റ് IMA റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
3: 25-30 വയസ്സുള്ളവർക്ക് ഈ പ്രത്യേകതരം ഹാർട്ട് അറ്റാക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല, അവർക്ക് വേറെ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് കാർഡിയോ മയോപ്പതി എന്ന് പറയും, അതായത് ഹൃദയത്തിന്റെ മസിലുകൾക്ക്, പേശികൾക്ക് സ്വതവേ ഉണ്ടാകുന്ന വീക്കത്തിനാണ് കാർഡിയോ മയോപ്പതി എന്ന് വിളിക്കുന്നത്. അത് ചിലപ്പോൾ ജന്മസിദ്ധമായിട്ടുള്ള, അതായത് കൺജനിറ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വൈറൽ രോഗങ്ങൾ കൊണ്ടും ഇങ്ങനെ കാർഡിയോ മയോപ്പതി ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരിൽ ഒന്നുകിൽ ഹാർട്ട് ഫെയിലിയർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ടിൽ പെട്ടെന്ന് ഒരു ഹാർട്ടിന്റെ താളത്തിൽ, ഹാർട്ട് നമ്മൾ സാധാരണഗതിയിൽ 70-80 ബീറ്റ്സ് പെർ മിനിറ്റിൽ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിന്റെ ബീറ്റിംഗിൽ ഗുരുതരമായിട്ടുള്ള വ്യതിയാനം ഉണ്ടാവുകയാണെങ്കിൽ, അത് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ, ചികിത്സ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി കുഴഞ്ഞു വീണ് മരിച്ചു നിൽക്കും. അത് അരിത്മിയ എന്നാണ് അതിനെ ഒറ്റ വാക്കിൽ പറയുന്നത്. അതിന് ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധമൊന്നുമില്ല, അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ പൊതുവെ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാണെന്ന് അങ്ങ് വിധി എഴുതുകയാണ്. അതായത് ഈ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടാവില്ല, മെഡിക്കൽ ഹിസ്റ്ററി എക്സാമിൻ ചെയ്തിട്ടുണ്ടാവില്ല, ഡോക്ടർ പോലും നോക്കിയിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കാനുള്ള പല കാരണങ്ങളിൽ മുതിർന്നവരിൽ കൂടുതലും ഹാർട്ട് അറ്റാക്കും, എന്നാൽ

0: ചെറുപ്പക്കാരായിട്ടുള്ള അഡൽസിൽ മറ്റു അസുഖങ്ങളാണ് അവർക്ക് കുഴഞ്ഞു വീഴാൻ ഇടയാക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതുപോലെ കാർഡിയോമയോപതി, അല്ലെങ്കിൽ ഹാർട്ടിന്റെ റിതം താളം തെറ്റുന്ന ചില അവസ്ഥകൾ. അതിന്റെ മെഡിക്കൽ വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവർക്ക് പ്രത്യേകിച്ച് യാതൊരു ലക്ഷണവും അതിനു മുമ്പ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയാറില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ്. എന്ന് വെച്ചപ്പോ എല്ലാവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് നമ്മൾ ഒന്നും ഓർക്കേണ്ടത്, നമ്മൾ ഒരാള് ഒരു ജിംനേഷ്യത്തിൽ പോകുമ്പോൾ സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാളും വളരെ അധികം കഠിനമായിട്ടുള്ള വ്യായാമമാണ് ഈ വ്യക്തി ചെയ്യുന്നത്, ശരിയല്ലേ? അങ്ങനെയാകുമ്പോൾ ഈ വ്യക്തിയുടെ ഹാർട്ടിന്റെ സ്ട്രെയിൻ, അതായത് ഓക്സിജൻ റിക്വയർമെന്റ്, രക്തഓട്ടം, അങ്ങനെയുള്ള പല കാര്യത്തിലും അവിടെ സ്ട്രെയിൻ ഉണ്ടാകും.
1: ഹൃദയത്തിന് പ്രകടമല്ലാത്ത തകരാറുകളുള്ള ഒരാൾ കഠിനമായ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടാൽ അത് സങ്കീർണതകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്.
0: നല്ല ഹെൽത്ത് ഉള്ള ഒരാൾക്ക് ഇതൊരു ഒരു പ്രോബ്ലം ഉണ്ടാക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ജിംനേഷ്യത്തിൽ പോകുന്ന 99% ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാത്ത അതുകൊണ്ടാണല്ലോ. ഈ ബാക്കി ഇതുപോലെ അണ്ടർലൈയിങ് ആയിട്ടുള്ള അന്തർലീനമായിട്ട് കിടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിനു പുറമേ ഒരു ഹാർട്ട് സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ, ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യുമ്പോൾ ഹാർട്ടിനും ആ സ്ട്രെയിൻ ഉണ്ടാവുകയാണ്. അപ്പൊ ഹാർട്ടിന് അണ്ടർലൈയിങ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പലപ്പോഴും പ്രകടമാവുക ആ സമയത്തായിരിക്കും. അതുകൊണ്ടാണ് ഈ അപൂർവമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ പലപ്പോഴും ജിംനേഷ്യത്തിൽ വെച്ച് നടക്കാറുള്ളത്. അത് കാണുമ്പോൾ നമ്മൾ ജിംനേഷ്യത്തിൽ പോയാൽ ഉടൻ കുഴഞ്ഞു വീഴണമെന്നല്ല ഓർക്കേണ്ടത്. ഹൃദയ സംബന്ധമായിട്ടുള്ള അപൂർവമായിട്ടെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർ ജിംനേഷ്യത്തിൽ പോയി കഠിനമായിട്ടുള്ള വ്യായാമത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഫാക്ടർ അതിനകത്ത് വരുന്നത്, എല്ലാ സ്ഥലത്തും ഇല്ലെങ്കിലും ചില ജിംനേഷ്യത്തിൽ പോകുന്ന ചില വ്യക്തികളൊക്കെ അനധികൃതമായിട്ടുള്ള സപ്ലിമെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. അതായത് മസിൽ പെട്ടെന്ന് വളർന്ന് വലുതാകാനുള്ള സ്റ്റിറോയിഡ്സ്, അതൊക്കെ ഹാർട്ടിനെയും ബാധിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെ അനധികൃതമായിട്ട് അറിഞ്ഞോ അറിയാതെയോ എടുക്കുന്ന കേസുകളിലും ഇതുപോലെ അപൂർവമായിട്ട് സംഭവങ്ങൾ നടക്കാറുണ്ട്. പിന്നെയുള്ളത്, ചിലര് ഈ ജിംനേഷ്യത്തിൽ പോകുന്ന സപ്ലിമെന്റ്സിനകത്ത് ചില പച്ചമരുന്നുകൾ മിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ ആ പച്ചമരുന്നുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ നാട്ടിലുള്ള നല്ല കാര്യങ്ങളല്ലേ എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെയല്ല, ആയിരക്കണക്കിന് പച്ചമരുന്നുകളുണ്ട്. അതിൽ ചില പച്ചമരുന്നുകൾ ഹൃദയത്തിന്റെ തോത് കൂട്ടുന്ന തരത്തിലുള്ള പച്ചമരുന്നുകളുണ്ട്. അതുപോലെ തന്നെ കഫീൻ വളരെ ഉയർന്ന തോതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സപ്ലിമെന്റ്സ് ലഭ്യമാണ്. അപ്പൊ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, നമുക്കൊരു ഉണർവുണ്ടാകും. അതുകൊണ്ടാണ് അവർ ഈ സപ്ലിമെന്റ്സിൽ ഇതൊക്കെ ചേർക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, പ്രത്യേകിച്ചും അണ്ടർലൈൻ കണ്ടീഷൻ ഉള്ള ഒരാളാണ് ഇത് എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ മതി. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജിംനേഷ്യത്തിൽ പോകുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കേണ്ടത്, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മാത്രം വ്യായാമങ്ങൾ ചെയ്യുക, അനധികൃതമായിട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കാതിരിക്കുക. അപ്പൊ ഇതെല്ലാമാണ് ഇതിന്റെ വാസ്തവം. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പരിമിതിക്കുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ചെക്ക് വിത്ത് യുവർ ഡോക്ടർ.
1: ഒരാളുടെ കായിക ശേഷിയും ആരോഗ്യസ്ഥിതിയും നന്നായി വിലയിരുത്തിയ ശേഷം വേണം അയാൾക്ക് അനുയോജ്യമായ വ്യായാമങ്ങൾ തീരുമാനിക്കുവാൻ. മുൻ ഇന്റർനാഷണൽ ബോഡി ബിൽഡറും പരിശീലകനുമായ ബേബി പ്ലാക്കൂട്ടം,
2: സാധാരണ രീതിയിൽ നമ്മളൊരു ജിമ്മിൽ ചെയ്യുമ്പോൾ ആദ്യം സ്ട്രെച്ച് ചെയ്തു, മൊബിലിറ്റി എക്സസൈസ് ചെയ്തു, അതുപോലെ ബോഡി അതിന് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് കിടക്കുന്നത്. വെയ്റ്റ് ട്രെയിനിങ്ങിന് മുമ്പായിട്ട് നമുക്ക് ഓരോരുത്തരുടെ ശരീരത്തിന്റെ പ്രത്യേകതകളനുസരിച്ച് ചിലർ ഒബേസിറ്റി കൂടിയവരായിരിക്കും, ചിലർ തീരെ മെലിഞ്ഞിരിക്കുന്ന ലീനായിട്ടുള്ള ബോഡി ആയിരിക്കും. അന്നേരം നമ്മൾ അത് അവരെപ്പറ്റി, ആ ബോഡിയെപ്പറ്റി, ബോഡി സ്ട്രക്ചറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയും ട്രെയിനർ മനസ്സിലാക്കി അതുപോലെ അവർക്ക് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അതിന് പ്രിവെന്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ അവരെ വർക്കൗട്ട് ചെയ്യിക്കാവും. സാധാരണ രീതിയിൽ ജിമ്മിലോട്ട് വരുന്നത് കൂടുതൽ ആൾക്കാരും പണ്ടത്തെ പോലെ മസിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമല്ല വരുന്നത്, ബോഡി ഫിറ്റ് ആയിരിക്കുക, നല്ല ഷേപ്പ് ആയിരിക്കുക, അതാണ് അവരുടെ എയിം. അല്ലാതെ നേരെ പണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ പൊതുവെ മെലിഞ്ഞവരായിരുന്നു. അന്ന് ഈ വാഹനങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കുകയും വീട്ടിൽ ഒത്തിരി ജോലികൾ ഉള്ളതുകൊണ്ട് അവർ തീരെ മെലിഞ്ഞ ശരീരത്തോട്, ഇന്ന് അതല്ല, ഫാസ്റ്റ് ഫുഡിന്റെ കാലമാണ്, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് നമുക്ക്, അത് കൂടുതലും ഈ ജങ്ക് ഫുഡ്സും അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട സ്വാദിഷ്ട ഫുഡുകളാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഒബേസിറ്റി ഉള്ള കുട്ടികളാണ് കൂടുതലും വരുന്നത്, അല്ലെങ്കിൽ രാത്രി ഫോണെ പണിതിരുന്ന് ഭക്ഷണം സമയത്ത് കഴിക്കാത്ത തീരെ ലീനായിട്ടുള്ള ആൾക്കാരുമാണ് വരുന്നത്, ആണുങ്ങളും പെണ്ണുങ്ങളും. അത് ഓവറാകുന്നില്ല, നമ്മുടെ ഹാർട്ടിൽ നമുക്ക് താങ്ങാൻ പറ്റാവുന്ന കൂടുതൽ എക്സസൈസുകൾ പെട്ടെന്ന് അത് ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള ഫങ്ഷണൽ ട്രെയിനിങ്, ക്രോസ് ഫിറ്റ് ട്രെയിനിങ്, ഇങ്ങനെ ഹൈ ഇന്റൻസിറ്റി എക്സസൈസുകളാണ് ഇപ്പം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ബോഡിക്ക് പ്രയോജനപ്രദമായ എക്സസൈസുകളാണ് ആൾക്കാർ ചെയ്യിക്കുന്നത്. ഇപ്പം പഴയപോലെ പണ്ടൊക്കെ ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ജിമ്മിൽ പോകുമ്പോൾ 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യും, അത് പയ്യെ ഇരുന്നും കിടന്നൊക്കെ ആയിട്ട് പയ്യെ വർത്താനൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വരുന്ന ആൾക്കാർക്ക് രാവിലെ വരുന്ന ഒരു ഏതെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും, ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അല്ല വൈകിട്ട് വരുന്നവർ, താമസിച്ച് ബാങ്കിലുള്ള ജോലിക്കാരൊക്കെ അറിയാവുന്ന ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അവർക്ക് അധികം ടൈമില്ല. അന്നേരം ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഇരുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് നമ്മളിപ്പോൾ ചെയ്യിക്കുന്നത്. എന്നാൽ അത് ഹൈ സ്പീഡിലാണ് ചെയ്യിക്കുന്നത്, കൂടുതൽ ഹൈ ഇന്റൻസിറ്റി എക്സസൈസുകളാണ്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കലോ

0: ബേൺ ചെയ്യാനുള്ള എക്സസൈസുകളാണ് ചേർക്കുന്നത്.
1: ശരീരഭാരം കുറയ്ക്കുവാനോ ആകാര സൗഷ്ഠവം നേടുവാനോ കുറുക്കുവഴികൾ തേടുന്നവരാണ് പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് ചാടുക.
0: അപ്പോൾ നമുക്കതൊക്കെ സൂക്ഷ്മമായിട്ട് നന്നായിട്ട് ആളുടെ ബോഡി സ്ട്രക്ചർ ഒക്കെ പഠിച്ച് അങ്ങനെ ചെയ്യിച്ചില്ലെങ്കിൽ അത് ഭയങ്കര അപകടത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ആ ബോഡി അത് താങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ പ്രശ്നം. അന്നേരം അസസ്സ് ചെയ്ത് നമ്മളെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യിച്ചാൽ മാത്രമേ അവർക്ക് അവന് പ്രയോജനം കിട്ടുകയുള്ളൂ, അവർക്ക് ഇതുപോലത്തെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനും പറ്റുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ആൾക്കാരെ ചെയ്യിച്ചു, അതുപോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യിച്ചു, പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ വേണ്ടിയിരുന്നു. അത് അന്നത്തെ കാലത്തൊക്കെ ബോഡി മെഡിസിൻസിന്റെ അല്ലെ സ്റ്റീറോയിഡ്സ് ഹോർമോൺസിന്റെ ഉപയോഗങ്ങൾ വളരെ കുറവായിരുന്നു. നല്ല ഫുഡ് കഴിക്കുക, ക്വാളിറ്റി ഉള്ള ഇഷ്ടംപോലെ കലോറി ഉള്ള ഫുഡ് കഴിച്ചിട്ട് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുക. ഇന്നതല്ല, സാറുള്ള ലോക്കൽ ജിമ്മുകളിലൊക്കെ പെട്ടെന്ന് അവരൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറുക്കുവടിക്ക് വേണ്ടിയിട്ട് അവർ പ്രോട്ടീൻ പൗഡറുകളും അതുപോലെ തന്നെ സ്റ്റീറോയിഡ്സും ഹോർമോണും ഒക്കെ അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് റിസൾട്ട് വരും, അത് വരുന്ന ക്ലയൻസിന് അത് ഭാവിയിലേക്ക് അത് ബാധിക്കും. അവർക്ക് പെട്ടെന്ന് റിസൾട്ട് വരും, അതുപോലെ തന്നെ അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ ഭാവിയിലോട്ടുണ്ടാകും. അങ്ങനെയുള്ള പല പല അപകടങ്ങളും ഇതിനകത്തുണ്ട്. പെട്ടെന്ന് കുറുക്കുവഴിയാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അതിന് കൂടുതലായിട്ടും മെഡിസിൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ഈ ആനിമൽ ഹോർമോൺസ് വരെ ധാരാളം ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ മനുഷ്യ ശരീരമായിട്ട് ഒരിക്കലും അത് ചേർന്ന് പോകത്തില്ല. നമുക്കറിയാം ബോഡി ബിൽഡിംഗിൽ ലോക ചാമ്പ്യന്മാരൊക്കെ ഒത്തിരി പേര് മിസ്റ്റർ ഒളിമ്പ്യ കിട്ടിയ ബോഡി ബിൽഡേഴ്സ്, ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും ലേഡീസ് ജെന്റ്സ് ഒക്കെ അവരവരുടെ ആ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള സ്റ്റീറോയിഡ്സും ഹോർമോണും ഉപയോഗിച്ചാണ് ഇവർക്കുണ്ടാകുന്നത്. നമുക്കറിയാം ലോകത്തിലെ കണ്ടതിൽ ഏറ്റവും വലിയ ബോഡി ബിൽഡറാണ് റോണി കോൾമാൻ എന്ന് പറഞ്ഞു. റോണി കോൾമാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അത് നമ്ങൾ അങ്ങോട്ട് ചെവിഞ്ഞ് ചെവിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്കറിയാം അവർ ആ ബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ട്രെയിനർമാർ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് പ്രിവെന്റ് ചെയ്യാനുള്ള മെഡിസിൻസ് അവർക്കിട്ട് അവരെ ശരീരത്തിൽ ഏശാതെ പോവുകയാണ് ചെയ്യുന്നത്.
1: ആരോഗ്യത്തിന് തകരാറുകളുള്ളവർ അതിന്റെ വിശദ വിവരങ്ങളും ചികിത്സാ ചരിത്രവും ജിമ്മിൽ ചേരുന്ന സമയത്ത് തന്നെ പരിശീലകനെ അറിയിക്കേണ്ടതാണ്.
2: ആരോഗ്യ സംരക്ഷണം യുവാക്കളിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ആണ്. പക്ഷേ നമുക്കൊരു 20 വയസ്സ് 18 വയസ്സിലേക്ക് കടക്കുമ്പോൾ അത് വളരെയധികം കുറവാണ്. അതിനുശേഷമുള്ള ഒരു പ്രായത്തിൽ 25-30 കാറ്റഗറിയിലൊക്കെ വളരെ നന്നായിട്ടുണ്ട്.
1: ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസിന്റെ പ്രതിനിധി ആദിത്യനാഥ് സുരേന്ദ്രൻ,
2: ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലെ വർക്കിംഗ് കൂടുകയാണ്, കുറച്ച് ലോഡ് കൂടുതലാണ് വരുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ പറയുന്നത് പോലെ കൂടുതൽ ഓടുന്ന വണ്ടിക്ക് തേയ്മാനങ്ങൾ കൂടും, അപ്പോൾ ഗ്രീസും ഓയിലൊക്കെ കൊടുക്കണ്ടേ. അതുപോലെയാണ് ഈ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ജിമ്മിൽ പോയി കൂടുതൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കും 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കും ഒരേപോലെയല്ല സപ്ലിമെന്റേഷൻ. ഇനി ഒരാൾ ബെഞ്ച് പ്രസ് 10 കിലോ ചെയ്യുന്ന ആളുണ്ടാവും, അയാളുടെ ഉദ്ദേശം വേറെ ആയിരിക്കും. എന്നാൽ ഒരു ബോഡി ബിൽഡർ അതിന് 100-150 കിലോ പൊന്തിക്കും. അപ്പൊ രണ്ടുപേർക്കും കഴിക്കേണ്ട പ്രോട്ടീനിലും ബാക്കിയുള്ള സപ്ലിമെന്റ്സ് ആയിട്ടുള്ള ക്രിയേറ്റിനോ ഗ്ലൂട്ടാമിനോ ഇനി വൈറ്റമിൻസ് മിനറൽസിലോ ഒക്കെ അളവിൽ വ്യത്യാസമുണ്ട്. അത് കൃത്യമായി നോക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏത് ആവശ്യമുണ്ടോ അതനുസരിച്ച് ഒരു എക്സ്പേർട്ടിന്റെ അണ്ടറിൽ വേണം ഇതെല്ലാം കഴിക്കാനായിട്ട്. അത് അയാളുടെ ഫാറ്റ് ലോസ് ആണോ മെയിൻ്റനൻസ് ആണോ അതോ മസിൽ ഗെയിൻ ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അറിവുള്ള ഒരാൾ വേണം. ഇപ്പൊ പൊതുവെ ജിമ്മിലെ ട്രെയിനേഴ്സ് എല്ലാം ഇന്റർനാഷണലി സർട്ടിഫൈഡ് കോഴ്സുകൾ പഠിച്ച് അതിൽ ന്യൂട്രീഷനും ഒക്കെ ബേസിക് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും പഠിച്ചുകൊണ്ടുള്ള ആളുകളാണ്. അവർക്കെല്ലാം ഇത് നോക്കി കൊടുക്കാനുള്ള അറിവുണ്ട്. അവരെല്ലാം കലോറി കാൽക്കുലേറ്റ് ചെയ്ത് ഡയറ്റും പ്രോട്ടീൻ എല്ലാം സജസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പരിധിവരെ സേഫ് ആണ്. ഒരു സർട്ടിഫൈഡ് ട്രെയിനർ തന്നെ ധാരാളമാണ് വേ പ്രോട്ടീൻ ഒക്കെ സജസ്റ്റ് ചെയ്യാൻ. ഒരു ന്യൂട്രീഷനിസ്റ്റും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയി എന്നുള്ളൂ. ഇപ്പൊ ജിമ്മിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ആദ്യം തന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ മിനിമം ECG BP എങ്കിലും ചെക്ക് ചെയ്ത് ഒന്ന് ചെല്ലണം. അതിനുശേഷം നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ട്രെയിനറോട് അറിയിച്ചതിന് ശേഷം ഇങ്ങനെയാണ്, നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ സർജറി കഴിഞ്ഞ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലങ്സിന് ആസ്മ പേഷ്യന്റ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ പൊതുവെ ജിമ്മുകളിലെല്ലാം ബിപി നോക്കുന്ന മെഷീൻ ഒക്കെ ഉണ്ട്. ചെറിയൊരു ബേസിക് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് എല്ലാം അവിടെ എടുക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആണ്, നമുക്ക് ജിമ്മിൽ പോയി എന്നും ചെയ്യാനായിട്ടുള്ള ഒരു ബോഡി ഉണ്ടെന്ന് ഓക്കെയാണ്. അത് ചെക്ക് ചെയ്യാതെ അത് നോക്കാതെ നമ്മൾ ചെല്ലുമ്പോഴാണ് ഇപ്പോൾ BP ഉള്ള ആളോ ECG വേരിയേഷനോ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ ആയിട്ട് അത് പറയാതെയോ അല്ലെങ്കിൽ ട്രെയിനറിനെ അറിവില്ലാതെ അത് ചോദിക്കാതെയോ അദ്ദേഹത്തിന് പറ്റാത്ത രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതൊരു റീസൺ ആയിരിക്കും.
1: അംഗീകൃത പരിശീലകരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെയുള്ള വ്യായാമ രീതികളും സപ്ലിമെന്റുകളും നന്നല്ല.
2: രണ്ടാമത്തെ റീസൺ ആണ് ഇപ്പോഴുള്ള ആളുകള് യൂട്യൂബിലൊക്കെ നോക്കി വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പൊ ആർക്കും ജിമ്മിലുള്ള ട്രെയിനേഴ്സിന് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഇത്രയധികം ഡാറ്റ അവൈലബിൾ ആയതുകൊണ്ട് നമ്മളെ ചുറ്റുള്ള ആരും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഡോക്ടറെ അടുത്ത് പോയി ഒരു അസുഖത്തിന് മരുന്ന് എഴുതി അപ്പൊ തന്നെ നമ്മൾ ചെയ്യുന്നത് ഡയഗ്നോസിസ് ചെയ്തതും ഈ ഡോക്ടർ പറഞ്ഞ ശരിയാണോ ChatGPT പറയുന്നതാണ് നമ്മൾ കൂടുതലും വിശ്വസിക്കുന്നത്. ഡോക്ടർക്ക് തെറ്റാന്ന് വരെ ചിന്തിക്കുന്ന ഒരു കാരണം. അതുകൊണ്ട് ഇന്റർനെറ്റിൽ നിന്നുള്ള വർക്കൗട്ട് ഷെഡ്യൂളുകളും അതിൽ നമ്മൾ കാണുന്ന മിസ്റ്റർ വീൽഡ് അത്തരത്തിലുള്ള ആളുകളുടെ വർക്കൗട്ടുകളൊക്കെ അവർ വീഡിയോയിൽ ഇടുന്നെല്ലാം കണ്ട് ഒരു ട്രെയിനറോട് ചോദിക്കാതെ ഇയാൾക്ക് അറിവില്ല, എന്റെ അടുത്ത് യൂട്യൂബിൽ ഇന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്, ആള് കാണിച്ചത് ഇതാണ്.

0: എന്ന് മനസ്സിലാക്കി. അത് വന്നൊട്ടേക്ക് ജിമ്മിൽ തെറ്റായി ചെയ്യുകയും കൃത്യമായി വാമപ്പ് ഇല്ലാതെ, അത് ട്രെയിനറുടെ ഗൈഡൻസിലല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പലയിടത്തുനിന്നും കണ്ടും കേട്ടും വർക്കൗട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒരു കാരണം. അപ്പൊ ഇവർക്ക് അറിയില്ല എത്ര കപ്പാസിറ്റിയിൽ ആദ്യം ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഭക്ഷണം എന്നുള്ളതിൽ നിന്നും. അത് ഇവർ ഇന്റർനെറ്റിൽ നിന്ന് സ്വയം സെൽഫ് കോച്ചായി മാറുക, അതാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് വരിക. മൂന്നാമത്തെയാണ് ഭക്ഷണവും വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. കൃത്യമായി ഭക്ഷണം ഒന്നും കഴിക്കാതെ വളരെ എക്സ്ട്രീം ലെവലിൽ ഡയറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കുക എന്നുള്ള ചിന്ത. പട്ടിണി കിടന്നിട്ടല്ല ഒരിക്കലും വണ്ണം കുറയ്ക്കേണ്ടത്. 4-6 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാം. കലോറി ഡെഫിസിറ്റ് നമുക്ക് കലോറി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണത്. പക്ഷെ അതറിയാതെ എങ്ങനെയെങ്കിലും പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാന്ന് കരുതി രാവിലെയും ഭക്ഷണം ഒന്നും കഴിക്കാതെ നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരെ പോലെ ഉള്ളവർ വൈകുന്നേരമൊക്കെ ജിമ്മിൽ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് ഉറപ്പായിട്ട് അവരുടെ എനർജി ഡൗൺ ആയി, അവർ തലകറങ്ങിക്ക് വീഴാം. അതുപോലെയാണ് ഹൈഡ്രേഷൻ, വെള്ളം കൂടി കുറഞ്ഞു. ഇപ്പോൾ ചൂടുകാലം കൂടിയാണ്, ഒരുപാട് വെള്ളം കുടിക്കണം. ബോഡിയിലെ സോഡിയം പൊട്ടാസ്യം എല്ലാം വേർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആട്ടിലേക്കും ബാക്കി എല്ലാ മസിലുകളിലേക്കും എല്ലാം സപ്ലൈ ഒക്കെ കുറഞ്ഞ് അങ്ങനെ നമുക്ക് തലകറങ്ങി വീണൊക്കെ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളതാണ് ഓവർ ട്രെയിനിങ്ങോട് കൂടിയൊക്കെയായിട്ട് നമ്മൾ ഒരു ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കാതെ പ്രത്യേക ഒരു ഹെവി മോട്ടിവേഷൻ വന്നുകൊണ്ട് നമുക്കിപ്പോ ജിമ്മില് ഫങ്ഷണൽ ട്രെയിനിങ് കാർഡിയോ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ക്ഷീണമാണ് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ വളരെയധികം ഓവറായി ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ബോഡിയിലെ ഹീറ്റൊക്കെ കൂടി ബുദ്ധിമുട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു നല്ലൊരു ഗൈഡൻസിന്റെ അണ്ടറിൽ പോവാത്തതിന്റെ വിഷയങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്.
1: ആരോഗ്യകരമായ ജീവിതശൈലിയുടെ അവിഭാജ്യ ഘടകമാണ് വ്യായാമം. അത് ചെയ്യുന്ന രീതിയിലെ പിഴവുകളാണ് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. വ്യായാമം തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായ വൈദ്യപരിശോധനകൾ നടത്തുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ്. ശരീരത്തിന്റെ പരിധികൾ തിരിച്ചറിഞ്ഞും വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചും വേണം കഠിനമായ വർക്കൌട്ടുകളിൽ ഏർപ്പെടാൻ. സ്വന്തം ശരീരത്തിന്റെ പരിമിതികൾ തിരിച്ചറിയാതെ അമിതാവേശം കാട്ടുന്നത് നന്നല്ല. അംഗീകൃത പരിശീലകരുടെ ഉപദേശപ്രകാരമുള്ള ശാസ്ത്രീയമായ വ്യായാമ മുറകളാണ് വേണ്ടത്. ബോധവൽക്കരണത്തിലൂടെയും മുൻകരുതലിലൂടെയും ജിമ്മുകളിലും മറ്റും സംഭവിക്കുന്ന ഇത്തരം ആകസ്മിക മരണങ്ങൾ തടയാൻ നമുക്ക് സാധിക്കും. അമിതമായാൽ അമൃതും വിഷമെന്ന പഴമൊഴി വ്യായാമത്തിന്റെ കാര്യത്തിലും ഏറെ പ്രസക്തമാണ്.
2: നിർവഹണം അഖിൽ സുകുമാരൻ, സഹായം രമേശ് ജോർജ്.
3: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
3: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
5: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
6: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അതുവരെ ഒന്നും മിണ്ടാതെ കൽത്തൂണും ചാരി ഇരിക്കുകയായിരുന്ന തെയ്യത്തറ് എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു, ഞാക്ക് ഇതൊന്നൊരു പുതുമല്ലേ? ഞാളവണ്ണുങ്ങൾ എന്നും തമ്പ്രാന്മാർക്ക് ഒരു പായായിരുന്നല്ലോ. മുമ്പും ഇതുപോലെ ഒരു വെള്ളായി ഉണ്ടായിരുന്നു. തമ്പ്രാക്കന്മാരുടെ അടുത്തേക്ക് ഓള് ചെല്ലാഞ്ഞിട്ട് തമ്പ്രാന്മാർ ഓളെ വെട്ടി നുറുക്കിന്നാ കേട്ടത്. ഓളെക്കുറിച്ച് പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തമ്പ്രാന്മാരെ തോപ്പിച്ച് വരയിൽ നിർത്തിയ ഒരാളും ഞാളെ കൂട്ടത്തിലുണ്ടായിനി. മേലായി മുത്തപ്പൻ പോയിടത്തൊക്കെ മുത്തപ്പൻ ജയിച്ച് താച്ചോളി ഒതേന്നെയും തോപ്പിച്ച്. മുത്തപ്പന്റെ പ്രതിഷ്ഠയാ പള്ളിയാറക്കലുള്ളത്. മുത്തപ്പന്റെ എല്ലാ കാര്യവും അഞ്ചടി തോറ്റങ്ങളിലുണ്ട്. അങ്ങനെയൊരു തോറ്റത്തെക്കുറിച്ച് കുഞ്ഞിക്കേളവും രാമറും ആദ്യമായി കേൾക്കുകയായിരുന്നു. രാമായണം, കൃഷ്ണപ്പാട്ട്, വടക്കൻ പാട്ട് എന്നിവയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും അഞ്ചടി തോറ്റമില്ല. തച്ചോളി ഉദയനനെ പോലും തോൽപ്പിച്ച മേലായി മൂപ്പൻ സാധാരണക്കാരനായിരിക്കില്ലെന്നും രാമർ ഉറപ്പിച്ചു. കുഞ്ഞിക്കേളി ചോദിച്ചു, കീഴൂരിലെ ചന്തക്ക് വരുന്ന പുസ്തക കച്ചവടക്കാരിൽ കിട്ടുമോ അഞ്ചടി തോറ്റോ? അന്നേരം ഒരു തമാശ കേട്ടിട്ടെന്ന വണ്ണം തെയ്യത്തറു ചിരിച്ചു, ഹേടുന്ന് ഇന്ന് വരെ ഇത് എഴുതി വച്ചിട്ടില്ല. എന്നുവച്ചാൽ ഇത് ഞാളെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും കേട്ട് കേട്ട് പഠിച്ചതാണ്. ഞാക്കാർക്ക് മുമ്പ് എഴുത്തും വായനയും അറിഞ്ഞുകൂടായിരുന്നല്ലോ. അപ്പൊ നിങ്ങളൊക്കെ മരിച്ചുപോയാലോ? ഒരു കുസൃതിയായി കുഞ്ഞിക്കേളി ചോദിച്ചു. അഞ്ചടി തോറ്റവും ഇല്ലാണ്ടാവും. എനിക്കത് പൊത്തന കാണാപ്പാഠമാണ്. എന്റെ അച്ഛന്റെ അടുത്തുനിന്ന് കേട്ട് പഠിച്ചതാണ്. അച്ഛനെ

0: അച്ചാച്ചൻ പഠിപ്പിച്ചതാ, തെയ്യത്തറ വിശദീകരിച്ചു. അന്നേരം കുഞ്ഞിക്കേളു ആവശ്യപ്പെട്ടു, എന്നാ ഞാൻ അതൊന്ന് പാടിയാട്ടെ. അഞ്ചടിത്തോറ്റം കേൾക്കണമെന്ന് രാമറിനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കുഞ്ഞിക്കേളുവും രാമറും അയാൾക്ക് മുന്നിൽ കൗതുകത്തോടെ ഇരുന്നു. മേലായി മൂപ്പനെ നേരിൽ കണ്ടിട്ടെന്നോണം തെയ്യത്തർ ഭക്തിപൂർവം കണ്ണുകളടച്ചു. മേലാളന്മാരെ മുഴുവൻ തോൽപ്പിച്ചുകൊണ്ട് പല രൂപത്തിൽ പല ദേശങ്ങൾ കടന്നു വന്നവനാണ് മേലായി മൂപ്പൻ. എത്തുന്നിടത്തെല്ലാം അയാൾ വിരലടയാളങ്ങൾ പതിപ്പിച്ചു. മേലായി മൂപ്പനിപ്പോൾ ചമ്പകമരത്തിൻ്റെ ചില്ലയിലിരുന്ന് തെയ്യത്തറെ നോക്കി ചിരിക്കുന്നു. അത് കണ്ട് അയാൾക്ക് സന്തോഷം തോന്നി. പാടാൻ തുടങ്ങുന്നതിന് മുമ്പേ തെയ്യത്തർ പറഞ്ഞു, തുടക്കം മാത്രമേ ഞാനിപ്പോൾ പാടുന്നുള്ളൂ, എന്തായാലും മതി, മേലായി മൂപ്പൻ ഇങ്ങോട്ട് പോരട്ടെ. കുഞ്ഞിക്കേളു തിടുക്കപ്പെട്ടു. പതിഞ്ഞ സ്വരത്തിൽ തെയ്യത്തർ പാടി. മേലായി മുത്തപ്പനും തച്ചോളി ഒതേനനും ഒരു നാക്കിലയ്ക്ക് ചുറ്റുമിരുന്ന് ഊണ് കഴിച്ചു. ഊണ് കഴിഞ്ഞ് വെറ്റില മുറുക്കുമ്പോൾ ഒതേനൻ മുത്തപ്പനോട് ആവശ്യപ്പെട്ടു, തനിക്കും ആൾമാറാട്ടം പഠിക്കണമെന്ന്. 28 കോട്ടകൾ പിടിച്ച ഒതേനനാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നതെന്നും ഓർമ്മിപ്പിച്ചു. എന്നാൽ മുത്തപ്പൻ വഴങ്ങിയില്ല. ഒടുവിൽ ഒതേനന്റെ അപേക്ഷ, മേലായി മുത്തപ്പനെ തോൽപ്പിക്കുവാൻ കഴിയാത്ത കാര്യം നാട്ടുകാരോട് പറയരുതെന്ന്. മുത്തപ്പൻ അനുസരിക്കുന്നു. തെയ്യത്തർ പറഞ്ഞു, ഓരോ കൂട്ടർക്കും ഓരോ വീരന്മാരെ വേണോ? ഞാക്കുണ്ടൊരു വീരെ, മേലായി മുത്തപ്പൻ. അന്നേരം കുഞ്ഞിക്കേളു ഒരു സംശയം പ്രകടിപ്പിച്ചു, എന്നിട്ടെന്താ നിങ്ങളിങ്ങനെ വയ്യലായിപ്പോയത്? പണവും പഠിത്തവും ഇല്ലാത്തവര് എപ്പോഴും വയ്യലായി പോകൂ. ഞാളും അങ്ങനെ തന്നെയാ. നാടായ നാടൊക്കെ ഞാളുടേതായിനു, അതെല്ലാം പോയി. പഠിക്കാനും മേലാളന്മാര് സമ്മതിച്ചില്ല. അതാണ് ഞാളെ ഗതികേട്. തെയ്യത്തറുടെ സ്വരത്തിൽ നിരാശയുണ്ടായിരുന്നു. പുലയ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. പുലയരുടെ സങ്കടങ്ങൾക്കൊരു പരിഹാരം, വെള്ളായിയെപ്പോലുള്ള പെണ്ണുങ്ങൾ അപമാനിക്കപ്പെടാതിരിക്കാൻ ഒരു മാർഗം. തെയ്യത്തർ എപ്പോഴും അതേക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. അവർ മൂന്നുപേരും നിശബ്ദരായിരിക്കെ അപ്പുറത്തുനിന്നും തുടിയുടെ ഒച്ച കേട്ടു. പള്ളിയാറക്കൽ ക്ഷേത്രത്തിൽ തിറ തുടങ്ങാറായിരിക്കുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
3: ആബി സ്റ്റീം ആൻഡ് സോനാബാദ്,
2: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
3: www.gilgal.in

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് ശ്രീജ, ഞാൻ കടവന്ത്ര എന്നാണ് വിളിക്കുന്നത്. എന്റെ മോനെ വേണ്ടി വിളിക്കുന്നത്. മോനെ ഇപ്പൊ ബിവോക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കഴിഞ്ഞാണ്.
2: നല്ല കോഴ്സാ.
3: ഇനിയിപ്പോ എന്താ പഠിക്കേണ്ടത്? അവന് സൈബർ സെക്യൂരിറ്റിന്റെ അത് നോക്കുന്നുണ്ടായിരുന്നു.
2: പി ജി കോഴ്സ് പഠിപ്പിക്കാൻ സൗകര്യം ഉണ്ടോ? ബിവോക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ജോലിക്ക് പോവാം. ജോലിക്ക് ട്രൈ, ഐ ടി കമ്പനികളിൽ ജോലിക്ക് ട്രൈ ചെയ്യാം. അതൊരു മെത്തേഡ്. അല്ലെങ്കിൽ കുറച്ചും കൂടി സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പി ജി കോഴ്സ് പഠിപ്പിക്കുക, നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. ഇനി ജോലിക്ക് പോവാണെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടിയോട് വാല്യൂ ആഡഡ് കോഴ്സ് പഠിക്കാൻ പറയാം. 70% ഐ ടി കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രാമിംഗ് ആണ്. ഒരു 18% 20% ആൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടൂൾസിലാണ്. പിന്നെ കുറച്ച് പെർസെന്റേജ് ആൾക്കാർ ഹാർഡ്വെയറിലാണ്. അപ്പൊ അമ്മ ഇതിനു വേണ്ടി ആ കുട്ടിയായിട്ടിരുന്നിട്ട് ഇപ്പൊ ബികോം ഇയാള് തേർഡ് ഇയർ ഡിഗ്രി ആയതുകൊണ്ട് മനസ്സിലാക്കി കാണുന്നത് എന്തൊക്കെയാ, ഇയാൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. കുട്ടികൾക്ക് ഏതാണ് ഫീൽഡ് നോക്കിയിട്ട് ആ ഫീൽഡിലുള്ള ഒരു അഡീഷണൽ കോഴ്സ് ആ കുട്ടിയോട് ഇപ്പൊ തന്നെ ചെയ്യാൻ പറയുക. ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല ടോപ്പ് ആയിട്ടുള്ള ഐ ടി കമ്പനികളിൽ ഡയറക്ട് ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി നമുക്ക് ജോലി കിട്ടും. ജോലി കിട്ടിയാൽ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഒരു 30,000 to 60,000 rupees മാസം ശമ്പളം കിട്ടും. അങ്ങനെ ഒരു ജോലിക്ക് പോയിട്ട് ജോലിയുടെ കൂടെ പി ജി പഠിക്കാം.

0: പറയാം.
1: അമ്മ ഡിസ്കസ് ചെയ്ത അയാൾക്ക് താല്പര്യം ഏത് ഫീൽഡിലാണ്? നാലോ അഞ്ചോ ഫീൽഡാണ് റിക്രൂട്ട്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, പ്രോഗ്രാമിംഗ്, നെറ്റ്വർക്കിംഗ്, ഹാർഡ്വെയർ ടെസ്റ്റിംഗ്, ഇങ്ങനെ കുറച്ച്, ഡാറ്റാബേസ് മാനേജ്മെന്റ്, ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കോഴ്സ്, വാല്യൂ ആഡഡ് കോഴ്സ് സൈഡ് ലൈനിൽ ഓൺലൈനിലായിട്ട് ചെയ്യാൻ പറയുകയാണ്. ഈ ഡിഗ്രിയുടെ കൂടെ ഈ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ജോലി കിട്ടും. ആ ജോലി രണ്ടുപോലും ചെയ്തുകൊണ്ട് തന്നെ പി ജി ചെയ്യുക. അപ്പൊ വീട്ടിലും സഹായമായി, സാമ്പത്തിക സഹായമായി, ഇൻഡിപെൻഡന്റ് ആയി ജോലിയും കിട്ടും. അല്ല, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരാണ് പി ജി പഠിപ്പിക്കുക. എം സി എ ഒരു ഓപ്ഷനാണ്, നല്ല ഓപ്ഷനാണ്. മൂന്നോളത്തെ കോഴ്സ് എം സി എക്ക് വിടുക, എന്നിട്ട് ജോലിക്ക് പോകാൻ പറയാം കേട്ടോ. അതും കൂടി പറഞ്ഞു കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: കേരളത്തിന്റെ ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആദ്യ പ്രവണതകൾ ഒരു മണിക്കൂറിനകം അറിയാം. ആദ്യം എണ്ണുന്നത് തപാൽ ബാലറ്റുകൾ. തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നീ സ്ഥാപനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനും തുടക്കം. വൈകിട്ടോടെ മുഴുവൻ ഫലവും പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ഫലം തൊട്ടരികെ നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ LDF, UDF, NDA മുന്നണികൾ. തുടർഭരണമുണ്ടാകുമെന്ന് LDFും വൻഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് UDFും നിർണായക ശക്തിയായി മാറുമെന്ന് NDA സഖ്യവും അവകാശപ്പെടുന്നു. വോട്ടെണ്ണലിന് മുന്നോടിയായി ബാലറ്റ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകൾ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും പോളിംഗ് ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ 7 മണിയോടെ തുറന്നു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ 8:30 തുടങ്ങും. ഫലസൂചനകൾ തത്സമയം ആകാശവാണിയിലൂടെ ശ്രോതാക്കളിലെത്തും. രാവിലെ 8:30 മുതൽ ആകാശവാണി നിലയങ്ങൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. ലിബുലേഖ് പാസിൽ നേപ്പാളിന്റെ അവകാശവാദം തള്ളി കേന്ദ്ര ഗവൺമെന്റ്. 1954 മുതൽ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് ഉപയോഗിച്ചുവരുന്ന പരമ്പരാഗത പാതയാണ് ലിബുലേഖ് പാസ്. വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ ജൂൺ മുതൽ എണ്ണ ഉൽപ്പാദനത്തിൽ നേരിയ വർധന വരുത്താൻ ഒപെക് പ്ലസ് കൂട്ടായ്മ. വെർച്വൽ യോഗത്തിനുശേഷമാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബാംഗ്ലൂർ FCയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ശാസ്ത്രത്തിന്റെ പുരോഗതി കൊണ്ട് മഴയും നമുക്ക് കൃത്രിമമായി പെയ്യിക്കുവാൻ കഴിയുമെന്ന് പല വികസിത രാജ്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. മേഘങ്ങൾ കാണുമ്പോൾ ഭാരമില്ലെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് വലിയ ഭാരമുള്ളവയാണ്. ഒരൊറ്റ പെയ്ത്തിന് തന്നെ പ്രളയം ഉണ്ടാക്കുവാൻ കഴിയുന്ന മഴകൾ വിലയിരുത്തിയാൽ അത് നമുക്ക് മനസ്സിലാവും. ഒരു വലിയ മഴമേഘത്തിന് 100 ആനകളുടെയെങ്കിലും ഭാരം വരുമെന്നാണ് പറയപ്പെടുന്നത്. മേഘങ്ങളിലെ തുള്ളികൾ ചെറുതും ചുറ്റിനുമുള്ള വായുവിനേക്കാൾ ഭാരം കുറഞ്ഞുമായതിനാൽ അവ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയുമാണ് ചെയ്യുന്നത്. ആകാശത്തെ താപനില വരേണ്ടതാണെങ്കിൽ ആ മേഘങ്ങൾ അതുപോലെ തന്നെ തുടരുന്നതുകൊണ്ട് മഴയുണ്ടാകുന്നില്ല. ഇനി എന്താണ് ക്ലൗഡ് സീഡിംഗ് എന്ന് നോക്കാം. ജലക്ഷാമത്തിന് പരിഹാരമായാണ് ക്ലൗഡ് സീഡിംഗ് എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. 1946 അമേരിക്കയിൽ ആണ് ഈ ഉദ്യമത്തിനായുള്ള ആദ്യ ശ്രമങ്ങൾ തുടങ്ങിയത്. വിൻസെന്റ് ജെ ഷഫർ എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ക്ലൗഡ് സീഡിംഗ് വിജയകരമായി നടപ്പിലാക്കിയത്. ക്ലൗഡ് സീഡിംഗ് വഴി മഴയുടെ സാധ്യത നമുക്ക് 30 മുതൽ 35% വരെ കൂട്ടാൻ കഴിയും. ക്ലൗഡ് സീഡിംഗിന് പല രീതികൾ അവലംബിക്കാറുണ്ട്. അവയിലൊരു പരീക്ഷണമാണ് 2021 ജൂലൈ മാസത്തിൽ UAE വിജയകരമായി നടപ്പിലാക്കിയത്. സമ്പന്ന രാഷ്ട്രമാണെങ്കിലും മഴയുടെ ലഭ്യതയിലുള്ള കുറവ് അവർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. അതിനാൽ 90s തുടക്കത്തിൽ തന്നെ അവർ ക്ലൗഡ് സീഡിംഗ് എന്ന പ്രക്രിയ ആരംഭിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ ഈ പ്രക്രിയ ചെയ്തത്. മേഘങ്ങളുടെ കൂട്ടങ്ങളിലേക്ക് ഡ്രോണുകളെ വേഗത്തിൽ കടത്തിവിട്ടുകൊണ്ട് ഇലക്ട്രിക് ഷോക്ക് നൽകുന്നു. ഇത്തരത്തിൽ ഷോക്ക് നൽകിയതോടെ മേഘങ്ങളിലെ വെള്ളത്തുള്ളികൾ പരസ്പരം ഒട്ടുകയും അവ വലിയ തുള്ളികളായി മാറുകയും വലിയ മഴയായി പെയ്യുകയും ചെയ്തു. മറ്റൊരു രീതിയാണ് സാൾട്ട് ഫ്ലയർ രീതി. വലിയ റോക്കറ്റുകൾ, പീരങ്കികൾ, വിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ജ്വാലകളിലൂടെ മൈക്രോസ്കോപ്പിക് സിൽവർ അയോഡൈഡ് കണങ്ങൾ മേഘങ്ങളിലേക്ക് പായിക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. ഈ പായിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ചുറ്റും ജലാംശം പൊതിയുകയും മെല്ലെ മെല്ലെ ആ ജലാംശം വലിയ വെള്ളത്തുള്ളികളായി മാറുകയും അത് വലിയ മഴയായോ മഞ്ഞായോ പെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇവ മാത്രമല്ല, മറ്റു ചില രാസപദാർത്ഥങ്ങൾ കൂടി ഇത്തരത്തിൽ

0: ക്ലൗഡ് സീഡിങ്ങിനായി ഉപയോഗിക്കുവാൻ കഴിയും. മാത്രമല്ല ഡ്രൈ ഐസ്, പൊട്ടാഷ്യം അയഡൈഡ് എന്നിവ ഉപയോഗിച്ചും മഴയെ നിയന്ത്രിക്കുവാൻ കഴിയും. ഈ വസ്തുക്കൾ കാർ മേഘങ്ങളുടെയിൽ ഉണ്ടാക്കുന്ന മർദ്ദ വ്യത്യാസമാണ് മഴ പെയ്യിക്കുവാൻ കാരണമാകുന്നത്. 2008 ചൈനയിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ അപ്രതീക്ഷിതമായ മഴയുടെ ഭീഷണിയുണ്ടായി. വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം നടന്ന ഒളിമ്പിക്സിൽ അത്തരമൊരു ഭീഷണി ചൈനക്കാരുടെ അഭിമാനത്തിനുമേൽ വലിയ ക്ഷതമാണ് സമ്മാനിച്ചത്. എന്നാൽ അവരത് പരിഹരിച്ചത് ഏറെ രസകരമായിട്ടായിരുന്നു. മത്സരങ്ങൾ നടക്കുന്ന ബീജിംഗ് സിറ്റിയുടെ ചുറ്റും ആയിരക്കണക്കിന് റോക്കറ്റുകൾ അവർ വിന്യസിച്ചു. ഇത് മറ്റൊരു രാജ്യവുമായിട്ടുള്ള യുദ്ധത്തിനു വേണ്ടിയായിരുന്നില്ല, പകരം ഉദ്ഘാടന ദിവസം ഉരുണ്ടുകൂടിയ മേഘങ്ങളിലേക്ക് അവ തൊടുത്തുവിട്ടുകൊണ്ട് ആ മഴയെ അവിടെ പെയ്യിക്കാതെ മറ്റൊരു ദിക്കിലേക്ക് അയക്കുവാനായിരുന്നു. ഇതിനെ കാലാവസ്ഥാ പരീക്ഷണം എന്ന് പറയുന്നു. ക്ലൗഡ് സീഡിംഗ് പലപ്പോഴും കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ പ്രധാന പോരായ്മ. 2009 ചൈനയിൽ സീഡ് ക്ലൗഡിംഗ് അമിതമായി ചെയ്തതിനാൽ പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതുമൂലം താപനില വല്ലാതെ കുറഞ്ഞതിനാൽ കടുത്ത മഞ്ഞു വീഴ്ചയും ഉണ്ടാകുന്നു എന്ന അവസ്ഥ സംജാതമായി.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. FM ഹെൽത്ത് ലൈൻ.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ഒഴിവാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം. ഹോമിയോപ്പതിയിലൂടെ
1: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ. വിളിക്കാം 9447007786.
0: സൗമ്യമായി ചികിത്സ, ദീർഘകാല ശാന്തി, ആരോഗ്യത്തിന്റെ വഴിയിലേക്കൊരു ഹോമിയോ സ്പർശം.
1: 32 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: അവർ മോട്ടോ, ക്യൂർ വിതഔട്ട് സർജറി.
1: ഓൺലൈൻ കൺസൾട്ടേഷനും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ സേവനവും.
0: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ
1: 9447007786. ഇന്ന് ഈ പരിപാടിയിൽ വേനൽക്കാല ആരോഗ്യ സന്ദേശം. ആലുവ ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി അഭിമുഖം.
2: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് വേനൽക്കാലത്ത് നാം സ്വീകരിക്കേണ്ട ചില ആരോഗ്യ ശീലങ്ങളെക്കുറിച്ചും മുൻകരുതലുകളെക്കുറിച്ചുമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് ഒരുപക്ഷെ ജീവിക്കാൻ പ്രയാസമുള്ള ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 14 ജില്ലകളിൽ 12 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ചൂട് വല്ലാതെ കൂടുന്നു. 40 ഡിഗ്രിയുടെ അടുത്ത്, അതല്ലെങ്കിൽ 40 ഡിഗ്രിക്ക് മുകളിൽ വരെ താപനില ഉയരുന്നു. ഈ ചൂട് അസഹനീയമാവുന്ന സമയത്ത് തന്നെ ഒരുപാട് പകർച്ചവ്യാധികൾ, ചിക്കൻ ഗുനിയ അടക്കം വീണ്ടും തലവെക്കുന്നു. അതോടൊപ്പം പാമ്പ് തുടങ്ങിയ ഇഴജന്തുക്കളുടെ ശല്യവും ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ വളരെ ഒരു വിഷമവൃത്തത്തിലാണ് ഇന്ന് ഈ വേനൽക്കാലം നാം കഴിച്ചു കൂട്ടുന്നത്. ഈ സമയത്ത് ഒരുപാട് ചൂട് കൂടുന്ന അവസരത്തിൽ നാം സ്വീകരിക്കേണ്ട നല്ല ആരോഗ്യ ശീലങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ശരിക്ക് ഈ ചൂട് വർദ്ധിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്?
3: ചൂടുകാലമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എപ്പോഴും വളരെ കോമൺ ആയിട്ട് ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്നതും ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരായി ഡോക്ടർമാരെ സമീപിക്കുന്നതുമായിട്ടുള്ളത് ഒരു ഹീറ്റ് എക്സോഷൻ, അല്ലെങ്കിൽ ഹീറ്റ് ക്രാംസ്, ഹീറ്റ് സ്ട്രോക്ക് എന്നൊക്കെ പറയുന്ന ഇതിലെ ബേസിക്കായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതുപോലെ സൂര്യതാപം ഏറ്റിട്ട് അൾട്രാവയലറ്റ് റേസ് ഏറ്റിട്ട് സൺ ബേൺ ഉണ്ടാകാറ്. ഇത് സൂര്യപ്രകാശം കൊണ്ട് ഡയറക്റ്റ് ഇഫക്റ്റാണ് ഈ പറയുന്ന കണ്ടീഷൻസ്. പിന്നെ വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞിട്ടുണ്ടാകുന്ന മറ്റ് രോഗങ്ങളാണ്. അതിനകത്ത് കോളറ വരുന്നുണ്ട്, ടൈഫോയിഡ് വരുന്നുണ്ട്, മഞ്ഞപ്പിത്തം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഉള്ള ഒരവസ്ഥയിൽ പലപ്പോഴും കൊതുകിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ കൊതുക് പരത്തുന്ന രോഗങ്ങൾ, ഇപ്പം അതിനകത്ത് ചിക്കൻ ഗുനിയ വരുന്നു, ഡെങ്കി വരുന്നു, അല്ലെങ്കിൽ മലേറിയ വരുന്നു. പിന്നെ ചൂട് കൂടിയിട്ട് ഈ റെപ്റ്റൈൽസ് പറഞ്ഞ പോലെ പാമ്പും അതുപോലെ തന്നെ ആനിമൽസ്, ഇപ്പം സ്ട്രേ ഡോഗുകളൊക്കെ ഈ ചൂട് കൂട്ട് ഇറങ്ങി പോകുന്നുണ്ട്. സ്ട്രേ ഡോഗ്സിന്റെ എണ്ണവും വളരെ പെരുകി വരുന്ന ഒരു കാലമാണ്. അപ്പം പിന്നെ ഉള്ളത് ആഹാര പദാർത്ഥമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആഹാരം കുക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബാക്ടീരിയയുടെ ആക്ഷൻ പ്രതിപ്രവർത്തനം കൊണ്ട് അത് കേടാകുകയും അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങളെ പിന്നെയും വരുന്നു. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമുക്ക് പ്രകടമായിട്ട്. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ഇപ്പം പ്രത്യേകിച്ചും ഒരു 45 വയസ്സ് കഴിഞ്ഞവരിൽ ഓൾറെഡി അവർ ഉഷ്ണപ്രകൃതത്തിൽ നിൽക്കുകയാണ്. അവിടെ ഈ 40 ഡിഗ്രി ചൂടുകൂടി ആകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ വേറെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മൂഡ് സ്വിങ്സ് ഉണ്ടാകുകയും അല്ലെങ്കിൽ ഈ ചൂടുകൊണ്ട് തന്നെ

0: ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ മറ്റ് ഈസ്ട്രജൻ പ്രൊജസ്റ്റെറോൺ ഡിഫറൻസിലും ഉള്ള സിംപ്റ്റംസിന്റെ കൂട്ടത്തിൽ അമിതമായിട്ടുള്ള മറ്റ് സിംപ്റ്റംസും കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: മറ്റൊരു പ്രധാന കാര്യം, പൊതുവെ ക്ഷീണമാണ് ആളുകൾ പറയുന്നത്, ഇതെന്തുകൊണ്ടായിരിക്കും?
0: ഹീറ്റ് ക്രാംസ് ഉണ്ടല്ലോ, ഹീറ്റ് ക്രാംസ്, ഹീറ്റ് എക്സോഷൻ, ഇത് രണ്ട് കണ്ടീഷനും ഈ ചൂട് കൂടുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 37 ഡിഗ്രിയിൽ മുകളിലാണ് ചൂടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ക്രാംസ് ഉണ്ടാകും. അതായത് ലവണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം ഇതെല്ലാം ശരീരത്തിൽ നിന്ന് സ്വെറ്റായിട്ട് പുറത്ത് പോകുന്ന ഒരവസ്ഥയിൽ ഇതിൻ്റെയൊക്കെ കുറവ് ശരീരത്തിൽ വരും. അവിടെ വരുമ്പോഴത്തേക്കാണ് കാലിലെ മസിൽസിലൊക്കെ ക്രാംസ് അല്ലെങ്കിൽ വേദന, എയ്ക്കിങ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വയറ്റിലാണെന്നുണ്ടെങ്കിലും വയറ് വേദന ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് പിന്നെ കൂടുതൽ വെള്ളം കുടിക്കുകയും അല്ലെങ്കിൽ ഷെയ്ഡിലേക്ക് പെട്ടെന്ന് മാറുകയും അല്ലെങ്കിൽ തണുപ്പുള്ള ആഹാരം കഴിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ക്രാംസ് കുറച്ചൊക്കെ നമുക്ക് ഒഴിവാക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ സാധിക്കും. അടുത്ത സ്റ്റേജിൽ ഒരു 38-40 ഡിഗ്രി റെഗുലറായിട്ട് ശരീരത്തിലേക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് എക്സോഷൻ വരും. ഹെവി സ്വെറ്റിംഗ് ഉണ്ടായിട്ടായിരിക്കും പലപ്പോഴും ഈ ഹീറ്റ് എക്സോഷൻ വരുന്നത്. അവിടെ ഓക്കാനുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, തലവേദനയും ശരീരവേദനയും ഒക്കെ വരികയും പൾസ് വളരെ വീക്കായിട്ട് മാറുകയും ചെയ്യും ഹീറ്റ് എക്സോഷന്. അവിടെ 37 മുതൽ 40 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉള്ള ഒരവസ്ഥയിൽ സംഭവിക്കുന്നതാണ്. അവിടെയും നമ്മൾ തണുത്ത വെള്ളം കുടിക്കുക, ഫാൻ ഉപയോഗിക്കുക, ORS നമുക്ക് ഇപ്പം വാങ്ങിക്കാനായിട്ട് ORS കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ORS ഉണ്ടാക്കാം. ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 5-6 സ്പൂൺ പഞ്ചസാര ഇടുക, ഒരു 1/2 സ്പൂൺ ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. കുടിക്കാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ORSന്റെ അതേ ഉപയോഗം നടക്കുന്നതാണ്. അത് ഉപയോഗിക്കുക ഹീറ്റ് എക്സോഷൻ സമയത്ത്. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതും IV ഫ്ലൂയിഡ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടും വരും. ഇനി അടുത്തത് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളതാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ ഒരു 40 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രിക്ക് മുകളിൽ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അവിടെ സ്വെറ്റിംഗ് ഒരിക്കലും ഉണ്ടാകത്തില്ല, വിയർപ്പില്ലാത്തൊരവസ്ഥയാണ്. ആള് അൺകോൺഷ്യസ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ഉടനെ തന്നെ ഐസ് പാക്ക് വെക്കുക അല്ലെങ്കിൽ തണുത്ത തുണി കൊണ്ട് തുടച്ചെടുക്കുക, ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് IV ഫ്ലൂയിഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ ICU മാനേജ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്കിനുണ്ടാകുന്നത്. കുട്ടികളിൽ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പ്രിക്കിൾ ഹീറ്റാണ്, ചൂട് കുരുക്കൾ ദേഹം മുഴുവൻ ഉണ്ടാകുന്ന ഒരവസ്ഥ. അവിടെ പ്രകടമായിട്ടും ശരീരത്തിൽ പ്രത്യേകിച്ചും ചെസ്റ്റിലും വയറ്റിലും അല്ലെങ്കിൽ ബാക്കിലും പിന്നീട് അത് കൈകാലുകളിലേക്കും അല്ലെങ്കിൽ മുഖത്തുമൊക്കെ ഈ ചെറിയ മണൽ വാരിയിട്ട പോലുള്ള കുരുക്കൾ വരികയും ചൊറിച്ചിലുണ്ടാകുകയും ഇറിറ്റേഷൻ ഉണ്ടാകുകയും ഉഷ്ണപ്രകൃത ഉണ്ടാകുകയും ചെയ്യും. ഇഫക്റ്റീവായിട്ട് ഹോമിയോപ്പതിയിൽ APS, എർട്ടിക്ക, യുറൻസ്, സൾഫർ, നാട്രമോർ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. ഇത് കൊടുക്കുകയും പ്രിക്കിൾ ഹീറ്റ് പൗഡറുകൾ തന്നെ അവൈലബിൾ ആണ്. ഈ കലൻഡുല നെക്ടർ എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് 2-3 ദിവസം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് സബ്സിഡി ചെയ്യുന്നതായിട്ടും കാണാറുണ്ട്. പിന്നെ ഉള്ളത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. വിയർപ്പ് കൂടിയിട്ട് കക്ഷത്തും അല്ലെങ്കിൽ ഗ്രോയിലും ഒക്കെ റിങ്ങുവാം ഉണ്ടാകാം. വട്ടച്ചൊറി എന്ന് പറയുന്ന സാധനം ഭയങ്കര ചൊറിച്ചോട് കൂടി ഭയങ്കര കണ്ടേജിയസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള ഈ പറയുന്ന റിങ്ങുവാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
1: ഏറ്റവും ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങരുത് എന്നാണ് ഇപ്പോൾ പലപ്പോഴും പറയുന്നത്, അതായത് 11 മണിക്കും 3 മണിക്കും ഇടയിലൊക്കെ. പക്ഷേ ഈ സമയത്ത് ഇറങ്ങുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? പ്രത്യേകിച്ച് കണ്ണുകളെ നമുക്ക് എങ്ങനെ ഈ ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും?
0: കാരണം ബാക്ടീരിയയും വൈറസും ഒരേപോലെ പ്രവർത്തിക്കുന്നതാണ്. ഈ ടെമ്പറേച്ചറിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുമ്പോൾ കൺജങ്ക്റ്റിവിറ്റിസ് പറഞ്ഞാൽ റെഡ് ഐ, മഡ്രാസ് ഐ എന്നൊക്കെ പറയുന്ന കണ്ണിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അവിടെ കണ്ണ് ചുമപ്പ് വരും, വേദന വരും, കണ്ണിന് കൂടെ കൂടെ വെള്ളം വരും. കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിലായി കഴിയുമ്പോഴത്തേക്ക് പഴുപ്പ് തന്നെ കണ്ണിൽ അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥ വരും. ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഇൻഫെക്ഷൻ കൂടിയിട്ട് വളരെയധികം കാഴ്ച തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം കൂടെ കൂടെ കണ്ണ് കഴുകുകയും ഗൂഗിൾസ് ഈ പറഞ്ഞ പോലെ കണ്ണട ഉപയോഗിക്കുകയും കഴിയുന്ന വെയിൽ അടിക്കാതെ നോക്കുകയും ചെയ്യുകയും ഒപ്പം കണ്ണിന് ഒഴിക്കുന്ന മരുന്നുകൾ, ഐലോഷൻസ്, അത് എല്ലാ സിസ്റ്റത്തിലും നമുക്ക് കിട്ടുന്ന കൂടെ കൂടെ കണ്ണ് കഴുകുകയും ഈ ഐലോഷൻ ഒഴിക്കുകയും ഇന്റേണലായിട്ട് ഹോമിയോപ്പതിയിൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇന്റേണൽ കൊടുക്കാനുള്ളതുകൊണ്ട് അതും ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൺജങ്ക്റ്റിവിറ്റിസ് നമുക്ക് ഒരു പരിധിവരെ പെട്ടെന്ന് ഒഴിവാക്കാനും പറ്റും.
1: ഈ ജല മലിനീകരണവും ജല ദൗർലഭ്യവും വെള്ളത്തിലൂടെ പകരുന്ന ചില രോഗങ്ങളെ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, ഇത്തരം രോഗങ്ങൾ വളരെയധികം ഉണ്ടാകാൻ കാരണമാകുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മുൻകരുതൽ ഇങ്ങനെ ഹോമിയോപ്പതിയിൽ എടുക്കാൻ കഴിയില്ല?
0: ഉറപ്പായിട്ടും. ഇപ്പം അതിൽ പ്രധാനമായിട്ടാണ് ഇപ്പോൾ കോളറ, പ്രത്യേകിച്ചും ബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്. അത് പിടിപെട്ടിട്ടൊന്നുണ്ടെങ്കിൽ 4 മുതൽ അല്ലെങ്കിൽ 10 മണിക്കൂറിനുള്ളിൽ തന്നെ മരണം വരെ സംഭവിക്കാം ഡീഹൈഡ്രേഷൻ വന്നിട്ട്. കാരണം വോമിറ്റിംഗും ഡയറിയയും ഒരേപോലെ വരുന്നതാണ്. റൈസ് വാട്ടർ സ്റ്റൂള്, കാരണം കഞ്ഞിവെള്ളം പോലെയുള്ള മോഷൻ കൂടെ കൂടെ പോകുന്ന അവസ്ഥ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രോഗമാണ്. ഇൻക്യുബേഷൻ പീരീഡ് വളരെ കുറവാണ്. ഇവിടെ പറഞ്ഞ പോലെ ബി പി വളരെ കുറവായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ലവണങ്ങൾ കുറയുന്നതുകൊണ്ട് ക്രാംസ് ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷൻ വന്നിട്ട് ഹൈപ്പോവോളിമിക് ഷോക്ക് പെട്ടെന്ന് ബോധശേഖരം വരുന്ന ഒരവസ്ഥയാണ്. അത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാബിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇപ്പോൾ റാപ്പിഡ് ഡിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് മോഷൻ എടുത്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ബെഡ് സൈഡിൽ വെച്ച് തന്നെ നമുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റും ഇത് കോളറ ആണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി കൂടെ കൂടെ ഈ പറഞ്ഞ രീതിയിൽ ORS കൊടുക്കുകയും അല്ലെങ്കിൽ IV ഫ്ലൂയിഡ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോളറ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ വരുന്ന ടൈഫോയിഡാണ്, അതും ഈ പറഞ്ഞ രീതിയിൽ ഫുഡ് കണ്ടാമിനേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വാട്ടർ കണ്ടാമിനേറ്റഡ് ആയിട്ട് വരുന്ന, പ്രത്യേകിച്ചും മോഷനുമായിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഫുഡോ അതല്ലെങ്കിൽ വെള്ളമോ കുടിച്ചിട്ട് വരുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ്. അവിടെ സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് അതിന് കാരണമാണെന്ന്. അവിടെയും തലവേദനയും പനിയും ക്ഷീണവും ഓക്കാനും ഛർദിയിലും വയറുവേദനയും ഒക്കെ ഉണ്ടാകും. മോഷനിൽ ചിലപ്പോൾ ബ്ലഡ് കണ്ടേക്കാം, ഭയങ്കര വോമിറ്റിങ്ങും, ആദ്യമേ ഒക്കെ അത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, പിന്നെ അത് ഡയറിയ ആയിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതും ഫസ്റ്റ് വീക്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. ബ്ലഡ് എടുത്ത് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച തന്നെ അതിനകത്തുള്ള ബാക്ടീരിയയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വൈറൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റാണ്, അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് പനി ഉണ്ടായി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ബ്ലഡ് എടുത്ത് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയും ഹെപ്പാറ്റമേഖല ഈ പറഞ്ഞ ലിവറിന് വീക്കം ഉണ്ടാകും, സ്പ്ലീന് വീക്കം ഉണ്ടാകും. അത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വന്നിട്ട് പെട്ടെന്ന് മരണത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള രോഗമാണ്. അവിടെയും ഹോമിയോപ്പതിയിൽ റസ്റ്റോക്സ് അല്ലെങ്കിൽ ബാപ്റ്റീഷ്യ, യുപെറ്റോറിയം, ബെൽഡോണ, ആഴ്സനിക് ആൽബർട്ട്, ടൈഫോയിഡിനോ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ നമ്മൾ പ്രതിരോധത്തിനും കൊടുക്കും, ചികിത്സയ്ക്കും ഉപയോഗിക്കാറുണ്ട്. പിന്നെ വെള്ളത്തിൽ നിന്ന് വരുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആ, മഞ്ഞപ്പിത്തം നമുക്ക് വളരെ പ്രധാനമായിട്ടും, കാരണം ഇതിൻ്റെ ഇങ്കുബേഷൻ പീരീഡ് വളരെ കൂടുതലാണ്. ഒരു 30 ദിവസം വരെയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മഞ്ഞപ്പിത്തം ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ പോലും പറ്റുള്ളൂ. ഈ പറയുന്ന സാഹചര്യത്തിൽ പനിയോ അല്ലെങ്കിൽ ശരീരവേദനയോ ക്ഷീണമോ വിശപ്പില്ലായ്മയോ ഒക്കെ ഉണ്ടാകും, ഉടനെ തന്നെ ഈ ജോണ്ടിസിൻ്റെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒരു ടെസ്റ്റ് നടത്തി നോക്കണം. അവിടെയും പെട്ടെന്ന് ഇപ്പം ഈ ആൻറ്റിബോഡി ആൻറ്റിജനൊക്കെ കണ്ടുപിടിക്കാനുള്ള IgM IgG പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഇപ്പം അവൈലബിളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ ആണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ട് പോകുന്ന സിറ്റുവേഷനിൽ പിന്നെ നമ്മൾ PT INR എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. അവിടെ PT INR എന്ന് പറയുന്ന ഏകദേശം 1.1 ഒക്കെയാണ് നോർമൽ എന്ന് പറയുന്നത്. അത് PT INR ടെസ്റ്റ് 2 ആണെന്നുണ്ടെങ്കിൽ അത് ലിവർ ഫെയിലിയർ ആണ്. 2-ൽ കൂടുതലാണെങ്കിൽ മെഡിക്കൽ എമർജൻസി ആണ്, ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. PT INR ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് നോക്കേണ്ട ഒരു ടെസ്റ്റ് കൂടിയാണ്.
1: അതുപോലെ തന്നെ കൊതുകുകൾ പരത്തുന്ന അസുഖങ്ങളും കൂടി വരുന്നതായി കാണുന്നു. ചിക്കൻ ഗുണിയ, ഡെങ്കു ഫീവർ, ഇത്തരം രോഗങ്ങൾക്കെതിരെയും നമ്മളിപ്പോൾ കരുതിയിരിക്കേണ്ട സമയമാണോ?
0: തീർച്ചയായിട്ടും, കാരണം ഈ സാധാരണ രീതിയിൽ വെള്ളക്കെട്ടുള്ളപ്പോഴത്തേക്കാണ് ഈ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം മലിനജലം കൂടുതലാണ്, അപ്പം വെള്ളം കുറച്ചെങ്കിലും എവിടെയെങ്കിലും കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ കൊതുകുകൾ മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഡെങ്കിയുമാണ്. ഡെങ്കിയിൽ നമുക്കറിയാം ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകാണ്, അത് പകലാണ് കുത്തുന്നത്. പകല് കുത്തുമ്പോഴാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ചിക്കൻഗുനിയയുടെയും സ്പ്രെഡ് ചെയ്യുന്ന ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുക് തന്നെയാണ്. ഇവിടെ പലപ്പോഴും പനി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ശരീരവേദന ഉണ്ടാകുന്നു. ഡെങ്കിയിൽ ജോയിൻറ്റ് പെയിൻ, ബോൺ പെയിൻ വരും. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ അത് ഹെമറേജിക് ഡെങ്കു എന്ന് പറയുന്ന ഒരവസ്ഥ, പ്ലേറ്റ്ലെറ്റ് കുറയുകയും ബ്ലീഡിംഗ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവിടെ NS1 ആൻറ്റിജൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ടെസ്റ്റ് ഡയഗ്നോസിസ് NS1 ആൻറ്റിജൻ നോക്കുക എന്നുള്ളതാണ്. അത് ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ തന്നെ 5 ദിവസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട്. പിന്നുള്ളത് IgM IgA ടെസ്റ്റുകളാണ്. അതും ആൻറ്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റുകൾ സെക്കൻഡ് വീക്കും തേർഡ് വീക്കും ഒക്കെ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെയും ചികിത്സ എന്ന് പറയുന്നത് ഈ പ്ലേറ്റ്ലെറ്റ് കൂടാനായിട്ട് യുപെറ്റോറിയം പെർഫോളേറ്റ് എന്ന് പറഞ്ഞ ഹോമിയോപ്പതിയിൽ, അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 50,000-1,00,000 കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പ്രതിരോധ മരുന്ന് ഹോമിയോപ്പതിയിൽ ഇന്ന് നമുക്ക് ലഭ്യമാണ്. പിന്നുള്ളത് ചിക്കൻഗുനിയാണ്. അവിടെയും ഈ ജോയിൻറ്റ് പെയിൻ ആണ് വളരെ കൂടുതൽ. ക്രിപ്പിൾഡ്, ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ എല്ലാ ജോയിൻസിലും വേദന ഉണ്ടാകുന്നു. ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് അതിന് പറയുന്നത് തന്നെ. എങ്ങനെയാണ്, എല്ല് ഒടിയുന്ന തരത്തിലുള്ള ഒരു പനി എന്നാണ് പറയുന്നത്. ഇവിടെയും ഡയഗ്നോസ് നമുക്ക് RT-PCR, നമ്മൾ പണ്ട് കോവിഡിന് ചെയ്യുമ്പോൾ RT-PCR ടെസ്റ്റ് അതേ ടെസ്റ്റുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതും ഫസ്റ്റ് വീക്ക് തന്നെ ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നുള്ളത് IgM IgG, അതിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇവിടെയും ഇങ്കുബേഷൻ പീരീഡ് എന്ന് പറയുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടേ നമുക്ക് പലപ്പോഴും ഈ ചിക്കൻ ഗുനിയയും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മലേറിയയാണ് അടുത്ത ഒരു മോസ്കിറ്റോ പരത്തുന്നത് പറഞ്ഞ്, അത് അനോഫലസ് മോസ്കിറ്റോയാണ്. അത് രാത്രി കാലങ്ങളിൽ കുത്തുന്ന ഒരു കൊതുകാണ്. ലിവർ സെൽസ് ഡാമേജ് ആകുകയും അങ്ങനെ ആ ലിവർ സെൽസിൽ നിന്ന് അത് RBC ചുവന്ന രക്താണുക്കളിലേക്ക് ഈ പാരസൈറ്റ് കയറുകയും അങ്ങനെ ലിവർ ഡാമേജ് ഉണ്ടെങ്കിൽ ലിവർ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ബ്രെയിനിൽ എഫക്ട് ചെയ്യുന്ന സെർബ്രൽ മലേറിയ ഉണ്ടാക്കുന്നു, അങ്ങനെ കിഡ്നി ഫെയിലിയറും അതുപോലെ റെസ്പിറേറ്ററി ഫെയിലിയർ ഒക്കെ വന്നിട്ട് ആൾ ഡെത്താകാം. ഇപ്പം ഇപ്പോൾ സാധാരണ രീതിയിൽ മലേറിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓൾറെഡി എറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രോഗമാണ്. പക്ഷേ ഇന്റർനാഷണൽ ട്രാവൽ ഏറ്റവും കൂടുതൽ മലയാളികളും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ളവരും നടത്തുന്നതുകൊണ്ട് പലപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇത് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഇപ്പോഴും വളരെ കൂടുതലായിട്ട് നമ്മൾ പല സ്റ്റേറ്റുകളിലും കാണുന്നുണ്ട്.
1: മറ്റൊരു അസുഖം നമ്മൾ പ്രത്യേകിച്ച് ഈ കാലത്ത് കാണുന്നത് ചിക്കൻ പോക്സ് ആണ്. ഇത്തരം വൈറസ് ബാധിക്കുന്ന രോഗങ്ങൾ അധികരിക്കാൻ സാധ്യതയുണ്ടോ ഈ കാലത്ത്?
0: മീസിൽസ്, ചിക്കൻ പോക്സ്, അതുപോലെ തന്നെ മംസ്, ഇത് മൂന്നും വേനൽക്കാല രോഗത്തെ ഗണത്തിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത്. ചൂട് കൂടുമ്പോഴത്തേക്കാണ് ഈ വൈറസുകൾ എല്ലാം കൂടുതലായിട്ട് പ്രകടമാകുന്നതും സ്പ്രെഡ് ചെയ്യുന്നതും. അതിൽ മീസിൽസ് ആണ് ഒരു വൈറസ്.

0: ഓഫീസ് കയറി കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയൊക്കെ മിണ്ടാതെ അവിടെ ഇരിക്കും. അതിനുശേഷമേ ഇത് മാനിഫെസ്റ്റ് ചെയ്യത്തുള്ളൂ. നമുക്കറിയാം പേര് തന്നെ എങ്ങനെയാണ്, അഞ്ചാം മിനി, അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ റാഷ് പുറത്തു വരുന്നത്. അപ്പോൾ മാത്രമേ ഇത് മീസിസ് ആണോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അവിടെയും ശരീരവേദനയും പനിയും അല്ലെങ്കിൽ ഹെഡേക്കും ഒക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും കൂടുതലും. ന്യൂമോണിയ പോലെ മീസിൽസ് കോംപ്ലിക്കേറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. എൻഫലൈറ്റിസ് അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ മീസിൽസ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പലപ്പോഴും വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീസിൽസ് വളരെ പ്രാധാന്യമുള്ള ഒരു രോഗം തന്നെയാണ്. പിന്നെ മംസു അതുപോലെ തന്നെയാണ്. മുണ്ടുനീര് അതും ഒരു വൈറൽ രോഗമാണ്. ഈ സമയത്ത് സമ്മർ സീസണിൽ അത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അവിടെയും കോംപ്ലിക്കേഷൻസ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാൻ സാധ്യത കാണും. പുരുഷന്മാരിൽ അത് ഓർക്കൈറ്റിസ് ടെസ്റ്റിസിൽ അതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയോ അത് ഇൻഫെർട്ടിലിറ്റി വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് മംസ്. അതിനും പ്രതിരോധ മരുന്നുണ്ട് ഹോമിയോപ്പതിയിൽ. പൈറോട്ടിഡിനം അതല്ലാന്നുണ്ടെങ്കിൽ പൈലോകാർപ്പസ് പൾസറ്റില തുടങ്ങിയ പ്രതിരോധ മരുന്നുകൾ മംസിന് 100% എഫക്റ്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെയും ചികിത്സയ്ക്കായിട്ടും ഒരുപാട് മരുന്നുകളിൽ അവൈലബിൾ ആണ്. പിന്നെ ചിക്കൻ ബോക്സും ഈ പറഞ്ഞ പോലെ ഒരു വൈറൽ അസുഖം തന്നെയാണ്. അതിനും കുമളകളാണ് അദ്ദേഹത്തുണ്ടാകുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഇൻഫെക്ഷനായി ഫസ്റ്റ് ഡേയിൽ തന്നെ അദ്ദേഹത്ത് പ്രത്യേകിച്ചും ട്രങ്ക് ശരീരഭാഗത്ത് ചെസ്റ്റിലും വയറ്റിലും ഈ വെള്ളം നിറഞ്ഞ കുമളകളുണ്ടാകും. അതുതന്നെയാണ് അതിൻ്റെ ഡയഗ്നോസ് ക്രൈറ്റീരിയ എന്നുള്ളത്. അങ്ങനെ അത് പനിയോടുകൂടി ഇങ്ങനെ കുമളകൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിക്കൻ ബോക്സ് ആണെന്ന് മനസ്സിലാക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടതാണ്.
1: പൊതുവേ ഈ കാലം നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കുറഞ്ഞൊരു കാലമാണ്. ഒരുപാട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത, അതുപോലെ വെള്ളം കൂടി കുറയുന്നതുകൊണ്ടും നമുക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയില്ലേ?
0: യൂറിനറി ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് യൂറിനറി ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ, ഇത് രണ്ടും വെള്ളം കൂടി കുറഞ്ഞിട്ട് വരുന്ന രണ്ട് കണ്ടീഷനാണ്. അവിടെ വെള്ളം കൂടുതൽ കുടിക്കുക, പിന്നെ കാൽസ്യം ഓക്സലേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്, അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് സ്റ്റാഗ്ഹോൺ കാൽക്കുലസ് സ്ട്രൈറ്റ് എന്ന് പറയുന്ന കാൽക്കുലസ്, ഇതൊക്കെ സാധാരണ രീതിയിൽ വെള്ളം കൂടി കുറഞ്ഞിട്ടുണ്ടാകുക, വെള്ളം കൂടുതൽ കുടിക്കുമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റുന്നതാണ്.
1: ഈ ഒരു അവസ്ഥയെ നമുക്ക് തരണം ചെയ്യാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സാധാരണ ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന നിലയ്ക്ക് താങ്കൾ കൊടുക്കാറുള്ളത്?
0: വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരു 8-10 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കണം. അതുപോലെ തന്നെ ആഹാരത്തിൽ കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യുക, പ്രത്യേകിച്ചും തണ്ണിമത്തൻ അല്ലെങ്കിൽ വെള്ളരിക്ക, ഈ ഓറഞ്ച് ഇങ്ങനെയുള്ള പഴങ്ങൾ കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക, കരിക്ക് ഉപയോഗിക്കാൻ നോക്കുക, മോരും വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക, കഞ്ഞിവെള്ളം ഉപ്പ് കൂടുതൽ ചേർത്ത് ഉപയോഗിക്കാൻ നോക്കുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ ORS ഞാൻ പറഞ്ഞ രീതിയിലുള്ള ORS പ്രിപ്പയർ ചെയ്ത് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ചായയും കോഫിയും മാക്സിമം ഒഴിവാക്കുന്നത് നല്ലത്, കാരണം ഇതൊരു ഡയോററ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം ഉള്ള ശരീരത്തിലെ വെള്ളം കൂടി അത് യൂറിനായിട്ട് കളയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് കോഫി ടീ എന്നൊക്കെ. അത് മിനിമൈസ് ചെയ്യുക. അതുപോലെ ശീതല പാനീയങ്ങൾ, പ്രത്യേകിച്ച് എയറേറ്റഡ് നിറമുള്ള മണമുള്ള ഗ്യാസുള്ള പാനീയങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇതെല്ലാം ഡയോററ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. സൂര്യപ്രകാശം പ്രത്യേകിച്ച് രാവിലെ 11 മണി മുതൽ ഒരു 3 മണി വരെയുള്ള സൂര്യപ്രകാശം ഏൽക്കാതെ നോക്കുക. പുറത്ത് ജോലി ചെയ്ത് പ്രത്യേകിച്ച് ഹൈറ്റുകളിൽ ജോലി ചെയ്യുന്നവർ, ഈ തെങ്ങ് കയറ്റക്കാർ അല്ലെങ്കിൽ ഹൈ റൈസിംഗ് ബിൽഡിങ്ങുകളിൽ പണി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ വയർമാർ, അവരൊക്കെ പോസ്റ്റുകളിലൊക്കെ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് ആണ് വരുന്നത്. അവർക്ക് ബോധക്ഷയം വരിക അല്ലെങ്കിൽ തലച്ചുറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, പെട്ടെന്ന് ബോധക്ഷയം വന്ന് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം പ്രിക്കോഷൻ എടുക്കണമെന്നുള്ളതാണ്. പിന്നെ വസ്ത്രധാരണം വളരെ കോട്ടൺ വെയർ ഉപയോഗിക്കുക, നിറം കുറഞ്ഞത് വെള്ള വസ്ത്രമോ അല്ലെങ്കിൽ ലൈറ്റ് കളറുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക, കുടയോ തൊപ്പിയോ പുറത്തു പോകുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ നോക്കുക, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം കുളിക്കാൻ നോക്കുക, കുട്ടികളെയാണെന്നുണ്ടെങ്കിൽ തുടച്ചെടുക്കാൻ നോക്കുക, കഴിയുന്നത്ര ഷെയ്ഡുള്ള സ്ഥലത്ത് നിൽക്കാനോ ഇരിക്കാനോ ശ്രമിക്കുക, പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ മാക്സിമം ഇരിക്കുന്നത് ഒഴിവാക്കുക. കാരണം പലപ്പോഴും അതിനകത്ത് ഓൾറെഡി എയർ ചൂടായിരിക്കും, പിന്നെ അതിനകത്ത് കാർബൺ ഡയോക്സൈഡിൻ്റെയൊക്കെ സാന്നിധ്യം കൂടാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും രീതിയിൽ ക്ഷീണമോ തലകറക്കോ ഛർദിലോ അല്ലെങ്കിൽ വിയർക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കോഷ്യസ് ആകുകയും ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാൻ വേണം. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ്, പ്രത്യേകിച്ച് മാഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയുള്ള ഇലക്ട്രോലൈറ്റ്സ് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കുറവുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആഗോള താപം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് വനവൽക്കരണം വളരെ അനിവാര്യമാണ്. ഇപ്പോൾ എല്ലാവരും AC വെക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. AC വെക്കുന്നതോടുകൂടി തന്നെ 4 മരം കൂടി നിങ്ങൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏത് വീട്ടിലാണെന്നുണ്ടെങ്കിലും ചെടികളുടെ സാന്നിധ്യം കൂട്ടുക. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചൂടുകാലത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ട് ജനറലൈസ് ചെയ്ത് എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത്.
1: അതോടൊപ്പം തന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും ഹോമിയോ മരുന്നുകൾ നമുക്ക് പ്രൊഫലാറ്റിക് ആയിട്ട് കഴിച്ചു തുടങ്ങാമോ? ഇത്തരം അസുഖങ്ങൾ മാറ്റി നിർത്താൻ അങ്ങനെ കഴിക്കാൻ സാധിക്കുമോ?
0: ഓരോ രോഗത്തിൻ്റെ അനുസരിച്ചുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററുകളാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞു, ഇപ്പം വൈറൽ രോഗങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ ആണെങ്കിൽ അതനുസരിച്ചുള്ള മരുന്നുകൾ, ഇപ്പം ചെങ്കണ്ണൊക്കെ വരുന്ന പ്രിവൻറ്റീവ് ലോഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രിക്കിലി ഹീറ്റ് പൊടി, കലൻഡുല നെക്ടർ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇൻഡ ട്രൈഗോ, കാരണം കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ കൊച്ചു കുട്ടികൾക്കൊക്കെ വിയർപ്പും ഈ പൊടിയും കൂടി

0: എന്നിട്ട് അഴുകും ഈ സ്കിന്നിലെ ഫോൾഡുകളിൽ. ഇന്റേണലായിട്ട് സൈലീഷ്യ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിസ് തുടങ്ങിയ മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ ഓരോ രോഗത്തിനനുസരിച്ചുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ ഹോമിയോപ്പതിക്ക് സഹായിക്കാൻ സാധിക്കത്തുള്ളൂ.
1: വേനൽക്കാലത്ത് നാം അനുവർത്തിക്കേണ്ട ചില ആരോഗ്യ ശീലങ്ങളെക്കുറിച്ചും കരുതിയിരിക്കേണ്ട ചില അസുഖങ്ങളെക്കുറിച്ചും എഫ് എം ഹെൽത്ത് ലൈനിൽ ഇത്രയും സമയം വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: വേനൽക്കാല ആരോഗ്യ സന്ദേശം ആലുവ ഡോക്ടർ യഹിയാസ് വെൽനസ് ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ യഹിയ പറക്കവെട്ടിയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം. ഓപ്പറേഷൻ ഒഴിവാക്കാം, ആരോഗ്യം സംരക്ഷിക്കാം ഹോമിയോപ്പതിയിലൂടെ.
4: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ, വിളിക്കാം 9447007786.
3: സൗമ്യമായ ചികിത്സ, ദീർഘകാല ശാന്തി, ആരോഗ്യത്തിന്റെ വഴിയിലേക്കൊരു ഹോമിയോ സ്പർശം.
4: 32 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: അവർ മോട്ടോ, ക്യൂർ വിതഔട്ട് സർജറി.
4: ഓൺലൈൻ കൺസൾട്ടേഷനും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ സേവനവും.
3: ഡോക്ടർ എഹിയാസ് വെൽനസ് ക്ലിനിക് ആലുവ
4: 9447007786.
2: എഫ് എം ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ തിരുവനന്തപുരം റിലേ. 9:05 നാട് ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തത്സമയ അവലോകനം. പങ്കെടുക്കുന്നവർ പി എം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ, സി ശ്രീകുമാർ, പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ. തിരുവനന്തപുരം റിലേ. 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര. 2:30 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ തിരുവനന്തപുരം റിലേ. 3:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ. 3:05 പാട്ടിന്റെ നാട്ടുവഴി. പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽ തീരങ്ങൾ. മുനമ്പം, ചേറായ്, കുഴിപ്പിള്ളി, വളപ്പ്, പുതുവൈപ്പ് തീരങ്ങളിലൂടെ ഒരു യാത്ര. 3:30 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ തിരുവനന്തപുരം റിലേ. 4:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:30 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ തിരുവനന്തപുരം റിലേ. 5:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:30 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ തിരുവനന്തപുരം റിലേ. വൈകിട്ട് 6:50 കാർഷിക ജീവനം. രാത്രി 8:05 യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യഭാഗം. രാത്രി 9:30 ചിത്രപതംഗം. 10:00 ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സംഗീത കച്ചേരി. രാത്രി 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, പ്രൊഫസർ പാറപ്പുറത്ത് വിതച്ച വിത്ത്, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് തുടങ്ങിയ കൃതികൾ രചിച്ച കേരളത്തിലെ മുൻമന്ത്രി ആര്? ഉത്തരം, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതികളാണ് പാറപ്പുറത്ത് വിതച്ച വിത്ത്, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, പ്രൊഫസർ തുടങ്ങിയവ.

ഇനി ചിന്താശകലം: എന്റെ മതത്തെ ആരെങ്കിലും കുറ്റം പറയുന്നത് എനിക്ക് വേദനിക്കുമെങ്കിൽ, ഞാൻ മറ്റൊരു മതത്തെ കുറ്റം പറയുന്നത് അവനും വേദനിക്കും. ഫിലിപ്പോസ് മാർ ക്രിസോസ്തം. എന്റെ മതത്തെ ആരെങ്കിലും കുറ്റം പറയുന്നത് എനിക്ക് വേദനിക്കുമെങ്കിൽ, ഞാൻ മറ്റൊരു മതത്തെ കുറ്റം പറയുന്നത് അവനും വേദനിക്കും. ഫിലിപ്പോസ് മാർ ക്രിസോസ്തമിന്റെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു.

0: ഹലോ, VPS ലേക്ക് ഷോർ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ഒരു നല്ല നമസ്കാരം. പ്രിയരേ, അലാവുദ്ദീനും അത്ഭുത വിളക്കിനെയും കുറിച്ച് കേട്ടിട്ടില്ലേ? വിളക്ക് കയ്യിലെടുത്ത് മെല്ലെ തുടയ്ക്കുമ്പോ ഭൂതം പ്രത്യക്ഷപ്പെടുന്നു. താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണെന്ന് ഭൂതം പറയുന്നു. അലാവുദ്ദീൻ ആഗ്രഹം പറയുന്നു, ഭൂതം അത് സാധിപ്പിച്ചു കൊടുക്കുന്നു. ഈ ഭാവന നമ്മുടെ ജീവിതത്തിലും പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. ആകർഷണ നിയമമാണ് ഭൂതം, അത് സമീപത്തുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ഭൂതം ശ്രദ്ധിക്കുന്നുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് ഭൂതം കരുതുന്നു. നിങ്ങളെ സേവിക്കുക എന്നതാണ് ഭൂതത്തിന്റെ കടമ. അതിനായി ഭൂതം ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നു. അങ്ങനെ ആളുകളിലൂടെ, സാഹചര്യത്തിലൂടെ, സംഭവങ്ങളിലൂടെയൊക്കെ ഭൂതം നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുന്നു. അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനായി, പ്രവർത്തിക്കാനായി, പറയാനായി ഒക്കെ ശ്രമിക്കുക. ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ വണ്ടി മുട്ടുവോ എന്ന് ചിന്തിച്ചിരുന്ന പുള്ളിക്കാരൻ വിചാരിക്കും അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണെന്ന്. അങ്ങനെ അതിനെ കൊണ്ടു തരികയും ചെയ്യും. വണ്ടി മുട്ടും. വണ്ടി മുട്ടണോ വേണ്ടയോ നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. നല്ല കാര്യങ്ങൾ ചിന്തിക്കാനായി എപ്പോഴും മനസ്സിനെ പരിശീലിപ്പിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും തുടങ്ങുകയാണ് ഹലോ VPS ലേക്ക് ഷോർ, സ്പോൺസേർഡ് ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ നാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ബിന്ദു ആണോ?
2: അതെ
0: ബിന്ദു, ഇത് ഹലോ VPS ലേക്ക് ഷോറിൽ നിന്നും ആശാലത.
2: ഹലോ മാഡം.
0: ഹലോ മാഡം ഒന്നുമില്ല, ഇവിടെ ചേച്ചി മാത്രമേ ഉള്ളൂ. ബിന്ദു എന്താ ചെയ്യുന്നേ?
2: ഇത് ഭയങ്കര ഒരു സർപ്രൈസ് വിളിയായി പോയല്ലോ.
0: അതീ നമ്മുടെ അരവിന്ദ് എന്ന് പറഞ്ഞാൽ ആരാ? പുള്ളി ഏൽപ്പിച്ച ഒരു പരിപാടിയാ.
2: അവൻ എന്റെ മകൻ.
0: അപ്പം അവൻ എന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഉണ്ടല്ലോ. ആ മകൻ എന്നെ ഏൽപ്പിച്ചു എന്റെ അമ്മയെ ഒന്ന് വിളിക്കണമെന്ന്. അപ്പൊ പിന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, മക്കള് പറഞ്ഞാ നമ്മള് വേഗം കേക്കണം. എത്ര കുട്ടികളുണ്ട്?
2: എനിക്ക് രണ്ടുപേര്.
0: അരവിന്ദും?
2: അരവിന്ദ് ഇളയാള്, മോള് മൂത്തയാള്. കല്യാണം കഴിഞ്ഞു.
0: എവിടെയാള്ളത് മൂത്താള്?
2: മൂത്തയാള് കോട്ടപ്പടി, കോതമംഗലം.
0: പേരെന്താ?
2: ദേവിക.
0: ദേവികയ്ക്ക് ജോലിയുണ്ടോ?
2: ജോലി ആയില്ല, ജോലിക്ക് വേണ്ടി പഠിച്ചോണ്ടിരിക്കുന്നു, ബാങ്ക് കോച്ചിങ് പഠിച്ചോണ്ടിരിക്കുന്നു.
0: ഹസ്ബൻഡിന് എന്താ ജോലി?
2: എന്റെയാ?
0: അല്ല, മോളുടെ.
2: മോളുടെ ഹസ്ബൻഡ് വാട്ടർ അതോറിറ്റിയില്, ചൂണ്ടിയില്.
0: അപ്പൊ അരവിന്ദ് ഇപ്പൊ എന്തിനാ പഠിക്കുന്നെ?
2: അവൻ PSC ഡിഗ്രി കഴിഞ്ഞപ്പോ PSC കോച്ചിങ്ങിന് പഠിച്ചോണ്ടിരിക്കുന്നു.
0: വെരി ഗുഡ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
2: ഹസ്ബൻഡിന് തയ്യൽ കടയാ, ആനിക്കാട്.
0: ഓ,
2: മൂവാറ്റുപുഴ അടുത്ത ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം.
0: ഓ, എല്ലാരും പല പല സ്ഥലത്താണല്ലോ അല്ലേ?
2: അല്ല, ഞങ്ങളുടെ വീട് ആനിക്കാടാണ്.
0: അല്ല, ഞാൻ പറയുന്നത് ഇപ്പം മോളെ കല്യാണം കഴിച്ചത് കോതമംഗലത്ത്, അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ചൂണ്ടിയില്. അവിടെ എവിടെയൊക്കെ ആയിട്ടാണല്ലോ എല്ലാരും പരന്നു കിടക്ക. ശരി, അപ്പൊ എന്തൊക്കെയാ വിശേഷം?
2: എന്നാ വിശേഷം? ഞാൻ ഒരു ആശാ വർക്കറാണ്. ആവോലി പഞ്ചായത്തില്.
0: ഏത് പഞ്ചായത്ത്?
2: ആവോലി.
0: ആവോലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു മീനാ.

0: എല്ലാവരും ഈ കർത്താവലി.
1: നല്ല മീനല്ലേ?
0: നല്ല മീനാ, നല്ല മീനാ.
1: അതുപോലെ തന്നെ ഞങ്ങളുടെ നാട് നല്ല നാടാ.
0: നാടുകളെല്ലാം നല്ലത് തന്നെയാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും നല്ല നാട് കോഴിക്കോടാന്ന്. നമ്മളെ നാടിനോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ.
1: അതുണ്ടല്ലോ മാഡം. ഞാൻ എന്റെ അടുക്കളയിൽ റേഡിയോ ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ റേഡിയോ വെക്കണ ആളാണ്. അപ്പൊ അവൻ എന്നെ എപ്പോഴും കളിയാക്കും ഞാനിങ്ങനെ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ഇതായോണ്ടേ. ഞാൻ ആ സമയത്ത് ഞാൻ ടി വി വെച്ചാൽ പോലും എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്.

0: പിന്നെ
1: കേട്ടോണ്ടിരിക്കാം,
0: കേൾക്കുകയും ചെയ്യാം, നമ്മുടെ ജോലിയും നടക്കും.
1: അതെ അതെ.
0: അപ്പൊ ഞാൻ ജോലിക്ക് ഇറങ്ങുന്നതിന് മുന്നേ വരെയുള്ള പരിപാടികളെല്ലാം ഞാൻ കേൾക്കും.
1: ഓക്കെ.
0: ആശേച്ചിയുടെയും ബാലേട്ടന്റെയും നമുക്കുള്ള ഒരു മോട്ടിവേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയണതും എല്ലാം നമുക്ക് ഭയങ്കര ഒരു ഇതാണ്,
1: എനർജിയാണ്.
0: അതെന്നും കേൾക്കും,
1: സന്തോഷം. ഏത് പാട്ടാ ഞാൻ വെച്ചു തരേണ്ടത് ബിന്ദുന്?
0: അയ്യോ, എനിക്ക് ഏതെങ്കിലും നല്ലൊരു മെലഡി മതി.
1: നല്ലൊരു മെലഡി
0: കേട്ടോണ്ടിരിക്കുന്നുണ്ട്,
1: എല്ലാരും കേട്ടോണ്ടിരിക്കാണ് കേട്ടോ.
0: അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓ,
0: എന്റെ മകൻ എനിക്ക് തന്ന സർപ്രൈസ് ആണത്.
1: മകനോട് പറഞ്ഞേക്കു കേട്ടോ ഞാൻ വിളിച്ചു.
0: ഓക്കെ ഓക്കെ, പറയാം.
1: ശരി എന്നാ, ബൈ.
0: ശരി എന്നാ.

0: ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റ് ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS Lakeshore ഹോസ്പിറ്റൽ, എറണാകുളം.
2: വന്നല്ലോ വനമാല.
1: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്
1: പ്രിയ ആശേച്ചി, ബാലേട്ട, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഹലോ VPS ലേക്ക് ഷോർ, പിന്നെ ഞങ്ങളുടെ സ്വന്തം സൗണ്ട് എഞ്ചിനീയർ ഡാനി ജെയിംസ്.
2: ഓക്കെ,
1: അന്നും ഇന്നത്തെ പോലെ ഏപ്രിൽ മാസത്തിലെ കടുത്ത വേനലാണ്.
2: ഇപ്പം മെയ് ആയിട്ടാ.
1: ഓക്കെ, സാരില്ല. സ്കൂൾ പൂട്ടിയതോടെ ഞാനും കൂട്ടുകാരൻ അരവിന്ദും വലിയ പ്ലാനിങ്ങിലായിരുന്നു. ലക്ഷ്യം മറ്റൊന്നുമല്ല, അയൽവക്കത്തെ നാരായണി അമ്മയുടെ പറമ്പിലെ ആ തേന്മാങ്ങ
2: അടിച്ചെടുക്കണം.
1: അതായിരുന്നു നാരായണി അമ്മയുടെ മാവിലെ മാങ്ങയ്ക്ക് ആ പേര് വന്നത് വെറുതെയല്ല. കടിച്ചാൽ തേൻ കുടിക്കുന്ന മധുരമാണെന്ന് നാട്ടിൽ പാട്ടാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്.
2: എന്താ?
1: നാരായണി അമ്മയ്ക്ക് കണ്ണൽപ്പം കുറവാണെങ്കിലും കാതിന് നല്ല കേൾവിയാണ്. പറമ്പിൽ ഒരു കരിയിൽ അനങ്ങിയാൽ അവർ വടിയുമായി ഉമ്മറത്തെത്തും. ഉച്ചയ്ക്ക് കൃത്യം 2 മണി. വീട്ടിൽ അച്ഛനും അമ്മയും നല്ല ഉച്ചമയക്കത്തിലാണ്. ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രം. ഞാൻ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഓ, ഇതാണ് ശബ്ദമില്ലാതെ. അരവിന്ദൻ, നിങ്ങൾക്ക് ഇത്രയും വയസ്സായിട്ട് വിവേകം വെച്ചില്ല എന്നാണ് പറയുന്നതാണ്. അരവിന്ദൻ നേരത്തെ തന്നെ മതിലിനടുത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. വെയിൽ തലയ്ക്ക് അടിക്കുന്നുണ്ടെങ്കിലും അതെ, എനിക്കിപ്പോ അതാണ് തോന്നുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം ആ മാങ്ങയായിരുന്നു. എടാ, അമ്മ ഉറങ്ങിയോ? അവൻ പതുക്കെ ചോദിച്ചു. ഉറങ്ങി?
2: ഓ, അമ്മ ഉറങ്ങിയോ എന്ന് ഇങ്ങനെ പതുക്കെ ചോദിക്ക.
1: എടാ, അമ്മ ഉറങ്ങിയോ? അവൻ പതുക്കെ ചോദിച്ചു. ഉറങ്ങി? നിന്റെ വീട്ടിലോ? ഞാൻ തിരിച്ചു ചോദിച്ചു.
2: അങ്ങനെയല്ല,
1: അവിടെയും നിങ്ങളത്ര എനിക്ക് കള്ള സൂത്രമില്ല. അവിടെയും എല്ലാവരും ഉറക്കമാണ്, നമുക്ക് വേഗം പോകാം, അവൻ പറഞ്ഞു. ഞങ്ങൾ പതുക്കെ നാരായണി അമ്മയുടെ പറമ്പിലേക്ക് കടന്നു. വലിയ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഉണങ്ങിയ ഇലകൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചു. ദൂരെ ആ മാവ് കാണാം. പഴുത്ത് തുടുത്തു നിൽക്കുന്ന മാങ്ങകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. കാറ്റടിച്ചപ്പോൾ ആ മാങ്ങയുടെ മണം ഞങ്ങളുടെ മൂക്കിലേക്ക് ഇരച്ചു കയറി. അതോടെ ഞങ്ങളുടെ ആവേശം ഇരട്ടിയായി. മാവിൻ ചുവട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഒന്ന് നിന്നു. നാലുപാടും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. അരവിന്ദനാണ് എറിയാൻ മിടുക്കൻ. അവൻ തറയിൽ നിന്ന് പാകത്തിന് ഒരു കല്ല് തെരഞ്ഞെടുത്തു. നീ നോക്കി നിൽക്ക്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അവൻ നിർദ്ദേശം തന്നു. ഞാൻ റോഡിലും നാരായണിയമ്മയുടെ വീടിന്റെ വശത്തേക്കും കണ്ണോടിച്ചുകൊണ്ടേയിരുന്നു. ആരുമില്ല. ഉച്ചമയക്കം നാരായണിയമ്മയ്ക്കും സത്യത്തിൽ പതിവുള്ളൊരു കാര്യമാണ്. അരവിന്ദൻ ആദ്യത്തെ കല്ലെറിഞ്ഞു. ലക്ഷ്യം തെറ്റി അത് മാവിലകളിൽ തട്ടി താഴെ വീണു. ശബ്ദമുണ്ടാക്കല്ലട എന്ന് ഞാൻ പേടിയോടെ വീണ്ടും പതുക്കെ പറഞ്ഞു.
2: ഓ, നന്നായി.
1: രണ്ടാമത്തെ ഏറ് കൃത്യമായിരുന്നു. വലിയൊരു ശബ്ദത്തോടെ ആ മാങ്ങ താഴേക്ക് വീണു. വീണത് ഉണങ്ങിയ റബ്ബർ ഇലകൾക്ക് മുകളിലേക്കാണ്. ആ ശബ്ദം കേട്ടതും ഞങ്ങളുടെ ഉള്ളൊന്ന് വിറച്ചു. ഞാൻ ഓടിച്ചെന്ന് ആ മാങ്ങ കൈക്കലാക്കി. പഴുത്ത് പാകമായ ഒരു വലിയ തേന്മാങ്ങ. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അരവിന്ദൻ അടുത്ത മാങ്ങയ്ക്ക് കല്ലെടുത്തത്. മതിയടാ, നമുക്ക് പോകാം, ഞാൻ പറഞ്ഞു. പക്ഷെ അവന് ഒരെണ്ണം കൂടി വേണമായിരുന്നു. അവൻ വീണ്ടും എറിഞ്ഞു. ഇത്തവണ മാങ്ങ വീണത് മതിലിന്റെ അപ്പുറത്തുള്ള വെള്ളം നിറഞ്ഞൊരു ബക്കറ്റിലേക്കാണ്. വലിയ ഒരു ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. ബക്കറ്റിലെ ശബ്ദം കേട്ടതും നാരായണി അമ്മയുടെ വീടിന്റെ വാതിൽ സുന്ദരമായി തുറന്നു. ആരടാ എന്റെ മാങ്ങ മോഷ്ടിക്കുന്നത്? നിങ്ങളൊരു നാരായണി അമ്മ തന്നെയാണ്. ആ ശബ്ദം കേട്ടതും ഞങ്ങളുടെ സകല ധൈര്യവും ചോർന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. കിട്ടിയ മാങ്ങയുമായി ഞങ്ങൾ ഒരോട്ടമായി. വഴിയിലൂടെ ഓടിയാൽ പിടിക്കപ്പെടുമെന്ന് പേടിച്ച് ഞങ്ങൾ കുറ്റിക്കാട്ടിലൂടെയാണ് പാഞ്ഞത്. ഓടുന്നതിനിടയിൽ എന്റെ നിക്കർ ഒരു മുള്ളൻ വേലിയിൽ കുടുങ്ങി. എടാ നിൽക്ക്, എന്റെ നിക്കർ, ഞാൻ വിളിച്ചു
2: പറഞ്ഞു.
1: പക്ഷേ അരവിന്ദൻ അപ്പോഴേക്കും അപ്പുറത്തെത്തിയിരുന്നു. നിക്കർ വിടുവിക്കാൻ നോക്കിയപ്പോൾ അത് വലിയൊരു ശബ്ദത്തോടെ കീറി. കീറിയ നിക്കറും പിടിച്ച് ഞാൻ വേലിക്കപ്പുറത്തേക്ക് ചാടി. അപ്പോഴേക്കും നാരായണി അമ്മ വടിയുമായി മാവിൻ ചുവട്ടിലെത്തി. ഞങ്ങൾ രണ്ടുപേരും കിതച്ചുകൊണ്ട് ഞങ്ങളുടെ വീടിന്റെ പിന്നാമ്പുറത്തെ വലിയ പുളിമരത്തിന്റെ ചുവട്ടിലെത്തി. അവിടെ ഇരുന്നാൽ ആരും കാണില്ല. ശരീരമാകെ വിയർത്ത് കുളിച്ചിരുന്നു. മുട്ടിൽ ചെറിയൊരു പോറലേറ്റിട്ടുണ്ട്. പക്ഷെ കയ്യിലുള്ള ആ മാങ്ങ കണ്ടപ്പോൾ ആ വേദനയൊക്കെ പമ്പ കടന്നു. ഞങ്ങൾ ആ മാങ്ങ പകുതി

ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, DPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ്

0: കത്തെടുത്തു. കത്തിയില്ലാത്തത് കൊണ്ട് കൈകൊണ്ട് തന്നെ പൊളിച്ചു കഴിച്ചു. ആ മധുരം, അത് ശരിക്കും തേൻ തന്നെയായിരുന്നു. മാങ്ങ കഴിച്ചു തീർത്തപ്പോഴാണ് എന്റെ കീറിയ നിക്കറിനെ കുറിച്ച് ഞാൻ ഓർത്തത്. നിക്കറിന്റെ ഒരു ഭാഗം മുള്ളുവേലിയിലാണ്. അമ്മ കണ്ടാൽ ശരിക്കും തല്ലുകിട്ടും. ഞാൻ പതുക്കെ വീടിനുള്ളിലേക്ക് കയറി. അമ്മ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. ഞാൻ വേഗം ആ നിക്കറഴിച്ച് അലക്കാനുള്ള തുണികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് വേറൊരു നിക്കർ എടുത്ത് ധരിച്ചു. ഒന്നും അറിയാത്തതുപോലെ അമ്മയുടെ അരികിൽ പോയി കിടന്നു. വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ അമ്മ ചോദിച്ചു, നാരായണിയമ്മയുടെ പറമ്പിൽ ഉച്ചയ്ക്ക് ആരോ മാങ്ങ എറിയുന്നുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ടല്ലോ, നീ അങ്ങോട്ട് പോയോ മോനെ? ഞാൻ പതറാതെ വളരെ നിഷ്കളങ്കമായി അശേച്ചി പറയുന്നത് പോലെ മറുപടി പറഞ്ഞു. ഞാനിവിടെ ഉറങ്ങുകയല്ലായിരുന്നു അമ്മേ. അമ്മ എന്നെ ഒന്ന് സംശയത്തോടെ നോക്കി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ നിക്കർ അലക്കാൻ എടുത്തപ്പോൾ അമ്മ കീറിൽ കണ്ടു. ഇതെങ്ങനെ പറ്റി എന്ന ചോദ്യത്തിന് കളിച്ചപ്പോ വേലിയിൽ തട്ടിക്കീറിയതാ എന്ന് ഞാൻ നുണ പറഞ്ഞു. ആ കള്ളം പറയുമ്പോൾ ഉള്ളിൽ ചെറിയൊരു വിഷമം തോന്നിയിരുന്നു. എങ്കിലും തേൻമാങ്ങയുടെ രുചി ഓർക്കുമ്പോൾ അതൊക്കെ സാരില്ല എന്ന് തോന്നി. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഭംഗിയുള്ള കവറുകളിൽ പൊതിഞ്ഞ മാങ്ങകൾ വാങ്ങുമ്പോൾ എനിക്ക് ആ രുചി കിട്ടാറില്ല. ഒരുപക്ഷെ ആ രുചി മാങ്ങയുടേത് മാത്രമല്ലായിരുന്നു, മറിച്ച് ആ പ്രായത്തിലെ കുസൃതിയുടെയും കൂട്ടുകാരന്റെ കൂട്ടിന്റെയും പിടിക്കപ്പെടുമോ എന്ന പേടിയുടെയും ഒക്കെ ആയിരുന്നു. ഇന്നും ആ നാരായണിയമ്മയുടെ പറമ്പിലൂടെ പോകുമ്പോൾ ആ പഴയ മാവ് അവിടെയുണ്ട്. പക്ഷേ ആ പഴയ കള്ളന്മാരെ അവിടെ കാണാനില്ല. നാരായണിയമ്മയും ഇപ്പോഴില്ല. അതാണ് കാലം. ചിലതെല്ലാം നിലനിൽക്കും, ചിലതെല്ലാം കാലത്തിലും അകാലത്തിലും പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രീകുമാർ, ശ്രീനിലയം.
1: ശ്രീനിലയത്തിലെ ശ്രീകുമാറിന്റെ കത്തിൽ പറഞ്ഞതാണ് സത്യം. ചെറുപ്പകാലത്ത് നമ്മുടെ ആ ഒരു പ്രായത്തിന്റെ അസഖ്യത ആയിരിക്കാം, പിന്നെ കൂട്ടുകാരോടൊപ്പമുള്ള കട്ടിട്ടുള്ള ആ പറിച്ചു തിന്നലുണ്ടല്ലോ, അതിന്റെ ഒരു സുഖം ഏത് മാള് പോയിട്ട് കാശു കൊടുത്ത് വാങ്ങുന്ന മാങ്ങയിലും നമുക്ക് ലഭിക്കില്ല.
0: ആർക്കാണ് ഏറ്റവും ഭക്ഷണത്തോട് രുചിയുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. ഏറ്റവും വിശക്കുന്നവനാണ് ഏറ്റവും രുചിയുള്ളത് എന്നാണ് അതിന്റെ ഉത്തരം. അതേപോലെ നമുക്ക് എന്താണോ കിട്ടാതിരിക്കുന്ന ഒരു കാലം, നമ്മൾ എന്തിനെയാണോ തേടി തേടി പോയി ഒരുപാട് റിസ്ക് എടുത്ത് സ്വന്തമാക്കുന്നത്, അതിനൊക്കെ ടേസ്റ്റ്
1: കൂടുതലായിരിക്കും.
0: അപ്പൊ അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ നമ്മുടെ സ്വന്തം ആ വീട്ടുമുറ്റത്തൊരു മാവില്ലാതിരിക്കുമ്പോ അന്യന്റെ പറമ്പിലേക്ക് പാഞ്ഞു പോയി ഒരു മാങ്ങയൊക്കെ എറിഞ്ഞിട്ട് അത് കഴിക്കുമ്പോ കിട്ടുന്ന ഒരു ഒരു എന്താ പറയുന്നത്, ഒരു മധുരം, ഒരു തേൻ മധുരം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരു മാങ്ങയ്ക്കും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. സത്യത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ആശേച്ചി, ഈ കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി എത്ര മാങ്ങ വാങ്ങിച്ചാലും എത്ര ചക്ക വാങ്ങിച്ചു കഴിഞ്ഞാലും നമുക്ക് പണ്ടെപ്പോഴോ കഴിച്ച മാങ്ങയുടെയും ചക്കയുടെയും ഒന്നും രുചി നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗറുടെ ഒരു ഫുഡ് വ്ളോഗറുടെ ഒരു ഇത് കണ്ടു. അപ്പൊ അതിനകത്ത് ഒരു സ്ഥലത്ത് ഒരു വലിയ റിസോർട്ടിൽ പോയിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ റിസോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. അവിടുന്ന് തന്നെ പറിച്ച ചക്കയും മാങ്ങയും ഒക്കെ ഉപയോഗിച്ചിട്ട് ആ സമയത്ത് അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന അടിപൊളി ഒരു സംഭവമാണ്. ഞാൻ അപ്പൊ തന്നെ ആ നമ്പറിലേക്ക് അദ്ദേഹത്തോട് വിളിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു ദിവസം അവിടെ താമസിക്കാൻ 10-25,000 രൂപ ചെലവുണ്ട് എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ആയിരിക്കുമോ നിങ്ങളുടെ ചക്കക്കറി എന്ന് ചോദിച്ചു. അപ്പോ പുള്ളി ഭയങ്കര ചിരിയാണ്. ഞാൻ എന്താ ചിരിക്കുന്നത്, അല്ല ഞാനിത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചക്കക്കറിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നന്നായിട്ട് ആ ചക്കക്കറി വെച്ചു തരും, പിന്നെ ഒരു ഓഫറും കൂടി തരാം, നിങ്ങളൊരു ചക്കപ്രിയനായതുകൊണ്ട് ഒരു 3,000 രൂപ ഡിസ്കൗണ്ടും കൂടി തരാം എന്നോട് പറഞ്ഞു.
1: കൊള്ളാം. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകളാണ് നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല.
0: യെസ്.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യെ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയപ്പെട്ട ആശിച്ചി, ബാലേട്ട, ഡാനി, ചേട്ട, സുഖമാണോ? എനിക്കമ്മ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിരുന്ന ഒരു കഥയാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോഴും ഈ കഥ ഏറെ ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ എന്റെ കൂട്ടുകാരൊക്കെ കേട്ടതാണെങ്കിലും വീണ്ടും പറഞ്ഞു തരാൻ അവർ പറയുമായിരുന്നു. ഒരിടത്തൊരിടത്ത് ഒരച്ഛനും അമ്മയും താമസിച്ചിരുന്നു.
3: ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ഈ കഥ പറയുമ്പോ എന്തിനാ രണ്ടു തവണ ഒരിടത്തൊരിടത്ത് എന്ന് പറയുന്നത്?
2: ഒരു പഞ്ച് കിട്ടാൻ. അവർക്ക് നല്ലൊരു മകനും ഉണ്ടായിരുന്നു. വളരെ ചെറുതായിരുന്നത് കൊണ്ട് തന്നെ അവനെ എല്ലാരും കടുകുമണി എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാരണം ഒരു കടുകുമണിയോളം വലിപ്പം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛനും അമ്മയും നല്ല പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് എങ്ങോട്ടേക്കോ പോവാൻ ധൃതിയിലൊരുങ്ങുകയാണ്. അത് കണ്ട കടുകുമണി അമ്മയോട് ചോദിച്ചു, അമ്മേ, എങ്ങോട്ടാ നിങ്ങൾ രണ്ടുപേരും പോകുന്നത്? അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു ശർക്കര വ്യാപാരിയുടെ മകളുടെ കല്യാണമാണ്, അതിനാണ് ഞങ്ങൾ പോകുന്നത്, അമ്മ മറുപടി പറഞ്ഞു. അത് കേട്ട കടുകുമണി തനിക്കും കല്യാണത്തിന് വരണമെന്നായി. പക്ഷേ കല്യാണത്തിന് ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടിയിരുന്നതിനാൽ അവർ കടുകുമണിയെ കൂട്ടാൻ തയ്യാറായില്ല. പാവം കടുകുമണി, ഒന്നും നോക്കിയില്ല. വേഗം അമ്മ കാണാതെ അമ്മയുടെ സാരിത്തുമ്പിൽ കയറി ഒളിച്ചിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും കല്യാണം കൂടാൻ യാത്ര തിരിച്ചു. കാടും മലകളും കടന്ന് കടന്ന് ഏറെ ദൂരം അവർ സഞ്ചരിച്ചു. അപ്പോൾ അതാ വഴിയിലൊരു പുഴ. ഇനി പുഴ കടന്നു വേണം ബാക്കി യാത്ര. പക്ഷെ പുഴ കടക്കാനായി തോണിയും പാലവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരാകെ വിഷമത്തിലായി. അപ്പോൾ അമ്മ പറഞ്ഞു, എന്റെ കടുകുമണി ഉണ്ടായിരുന്നെങ്കിൽ ഈ പുഴയിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർത്തിട്ടുണ്ടാവും. ഉടൻ തന്നെ അമ്മയുടെ സാരിത്തുമ്പിൽ ഒളിഞ്ഞിരുന്ന കടുകുമണി, അമ്മേ, ഞാനിവിടെ ഉണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലോട്ടൊരൊറ്റ ചാട്ടം. കടുകുമണി പുഴയിലെ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിച്ചു. കടുകുമണിയുടെ വയർ വലുതായി വലുതായി ആകാശമുട്ടാറായി. എങ്കിലും അവർ 3 പേരും കൂടെ കല്യാണ വീട്ടിലോട്ട് നടന്നു. കല്യാണമെല്ലാം ഭംഗിയായി നടന്നു. കല്യാണത്തിന് ശേഷം കല്യാണ ചെക്കന്റെയും കല്യാണ പെണ്ണിന്റെയും കൂടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ കടുകുമണിയും കൂട്ടരും ഫോട്ടോ എടുക്കാനായി ചെന്നു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ കല്യാണ പെണ്ണിന് ഒരു കുസൃതി തോന്നി. കടുക്കുമണിയുടെ വയറിലോട്ട് കയ്യിലിരുന്ന സൂചി പിന്നു കൊണ്ട് ഒരു കുത്തു കൊടുത്തു. ടപ്പേ! കടുക്കുമണിയുടെ വയർ ഒരൊറ്റ പൊട്ടല്. അങ്ങനെ കടുക്കുമണിയുടെ വയറിൽ നിന്നും വന്ന വെള്ളത്തിൽ ആ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും ഒഴുകിപ്പോയി. അമിത് തരൂരിൽ നിന്നാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്, പാലക്കാട്.
3: ഇതിന് ഉത്തരം പറയാൻ ഏറ്റവും യോഗ്യത

0: അതെന്താത്?
1: അതാ വായിച്ച ശൈലി വെച്ചിട്ട് നിങ്ങളുടെ പ്രായക്കാർക്ക് ഇത് പറ്റൂ.
0: അങ്ങനെ കുഞ്ഞിതായ ഒരു കുട്ടി വെള്ളമൊക്കെ വറ്റിച്ച് വയറൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ നടന്ന് കല്യാണത്തിനൊക്കെ പോയി. ആ സമയത്ത് കല്യാണ പെണ്ണ് കുത്തി പൊട്ടിച്ച് വയറിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒഴുകിപ്പോയത് കൊണ്ടാണ് ഇന്ന് കാണുന്ന കടുക് മണി ഒരു ഉരുണ്ടിട്ട് കുഞ്ഞിതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
1: ഓക്കെ.

0: ഹസിച്ചി, അപ്പോ വളരെ മനോഹരമായിട്ടുള്ള രണ്ട് കത്തുകൾ കഴിഞ്ഞു. കുട്ടിക്കാലത്തിന്റെ
1: കടുകുമണിയുടെ കഥ വലിയ ഇഷ്ടമായിട്ടില്ലല്ലോ.
0: കടുകുമണിയുടെ കഥ എനിക്ക് അത്രത്തോളം സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല.
1: കള്ളത്തരം പറഞ്ഞ രണ്ട് മനോഹരമായ കത്ത് വായിച്ചു,
0: നന്നായിരുന്നു. കാരണം കത്ത് വായിച്ചത് ആശേച്ചിയല്ലേ വായിക്കുന്നത്. അപ്പൊ അത് നല്ല ഒരു കുട്ടിത്വത്തോട് കൂടിയിട്ട് വളരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കത്തായിട്ടാണ് വായിച്ചത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നവർ ധാരാളം കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവർക്കാവട്ടെ ആ കത്ത് എന്ന് മാത്രമേ നമുക്ക് ഇപ്പൊ ആശംസിക്കാൻ കഴിയൂ. ഒന്ന് കുട്ടികളെ കുറിച്ചിട്ടുള്ള കത്ത്, ഒന്ന് കുട്ടിത്വത്തെ കുറിച്ചിട്ടുള്ള കത്ത്. രണ്ട് കത്തുകളും സത്യത്തിൽ നമ്മൾ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് ഇന്നലെകളെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ തന്നെയാണ്. ഓർമ്മകളില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് നമുക്കൊട്ടും വിശ്വസിക്കാൻ കഴിയുന്നതല്ല, അതല്ലെങ്കിൽ ഒട്ടും ആസ്വദിക്കാൻ കഴിയുന്നതല്ല. ആസ്വാദനത്തിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഉറവിടം എന്ന് പറയുന്നത് ഭൂതകാലം തന്നെയാണ് അല്ലെ. അപ്പൊ ആ നല്ല കാലത്തിലേക്കുള്ള ഓർമ്മകളുടെ ഒരു പദസഞ്ചലനം തന്നെയാണ് ഹലോ വി പി എസ് ലേക്ക് ഷോറിലേക്ക് അയക്കുന്ന കത്തുകളെല്ലാം. നാളത്തെ കുറിച്ചുള്ള കത്തുകൾ വളരെ കുറച്ച് നമുക്ക് വരാറുള്ളൂ. ഇന്നലെകളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് പലപ്പോഴും കത്തുകളായിട്ട് വരാറുള്ളത്. പക്ഷേ ഓരോ ആളുടെയും ഓർമ്മകളും ഓരോ ആളുടെയും ഉള്ളിലുള്ള അനുഭവങ്ങളുമെല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്തമാർന്ന നിങ്ങളുടെ ഇന്നലെകളിലെ ജീവിതത്തെ കുറിച്ചൊക്കെ സുന്ദരമായ കത്തുകൾ, അത് അയക്കാനുള്ള വിലാസം നിങ്ങൾക്കറിയാം. ഹലോ വി പി എസ് ലേക്ക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര പി ഒ.
1: മെയിൽ ഐ ഡി ഹലോ വി പി എസ് ലേക്ക് ഷോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ്. നമ്പർ 8157000888.
0: അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
1: നന്ദി,
0: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 59:45. ഇനി 9 മണിക്ക് പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. തരംഗമോ തുടർച്ചയോ, കേരളം ആര് ഭരിക്കും? ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞ് മൂന്നാഴ്ചയിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമം. മൂന്നാം വട്ടവും അധികാരത്തിലേക്കെന്ന വിജയപ്രതീക്ഷയുമായി LDFഉം ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ UDFഉം. ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ BJPയും. പ്രവചനങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ആകാംക്ഷ അവസാനിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങിയത്. 8:30 EVM മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. തപാൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ UDFന് അനുകൂലം. 73 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ LDFന് 60 ഇടങ്ങളിലാണ് മുൻതൂക്കം. BJP 5 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്നീ 5 മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഉടുമ്പൻചോല UDF സ്ഥാനാർത്ഥി സേനാപതി വേണുവിന് പോസ്റ്റൽ വോട്ടിൽ 41 വോട്ടിന്റെ ലീഡ്. LDFനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻമന്ത്രി ജി സുധാകരന്റെ രാഷ്ട്രീയ നീക്കത്തോടെ ശ്രദ്ധേയമാണ് ആലപ്പുഴ. ഇത്തവണ ആലപ്പുഴ ആർക്കൊപ്പമെന്ന് അറിയാം. 9 സീറ്റിൽ കഴിഞ്ഞ തവണ 8 LDF നേടിയപ്പോൾ ഹരിപ്പാട് സീറ്റ് UDF ആണ് നേടിയത്. ഇത്തവണയും എല്ലാ സിറ്റിംഗ് MLA മാരും മത്സര രംഗത്തുണ്ട്. വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി R രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ?
1: ആലപ്പുഴയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആദ്യ സൂചന അനുസരിച്ച് ഹരിപ്പാട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാനും ലീഡ് ചെയ്യുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഫലത്തിന് വ്യത്യാസം വരാനുള്ള സാധ്യതകളാണ് കാണുന്നുണ്ട്. കായംകുളത്തും അമ്പലപ്പുഴയിലും അരൂരിലും ഇപ്പോൾ UDFന്റെ നേരിയ ലീഡ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്.
0: നന്ദി രവികുമാർ. കോഴിക്കോട്, കൊടുവള്ളി, തിരുവമ്പാടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. ബാലുശ്ശേരി മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണൽ നടപടികൾ പുരോഗമിക്കുന്നു. കൊല്ലത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങി. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ക്രിസ്തുരാജ് സ്കൂളിലാണ്. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ കേന്ദ്രവും പരിസരവും. കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ആരംഭിച്ചു. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെയാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത്. പശ്ചിമബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 293 ഇടത്ത് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24-നാണ് വോട്ടെണ്ണൽ. തൃശൂരിൽ 13 സീറ്റും കഴിഞ്ഞ തവണ LDFനായിരുന്നു. ചാലക്കുടി മാത്രമായിരുന്നു UDF നേടിയത്. ഇത്തവണ ഫലസൂചനകൾ എങ്ങനെയാണെന്നറിയാം. വിവരങ്ങളുമായി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ഇത്തവണയും UDFനുണ്ടോ? എന്താണ് വിവരങ്ങൾ?
2: തൃശൂരിൽ രാവിലെ സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകളുടെ ഒരു നില പരിശോധിക്കുമ്പോൾ 10 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ 3 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. തൃശൂർ, മണലൂർ, ചാലക്കുടി എന്നീ പ്രധാന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നതായി നമുക്ക് വിവരം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അവസാന വിവരം ലഭിക്കുമ്പോൾ ചോദിച്ചതുപോലെ തൃശൂരിലെ ആദ്യ റൌണ്ട് EVM മെഷീനുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അവിടെ രാജൻ ജെ പല്ലൻ 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആദ്യ പോസ്റ്റൽ വോട്ടുകളുടെ ഫലസൂചനകൾ നമുക്ക് നൽകിയത് വീണ്ടും തൃശൂർ ചുവക്കുമോ എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന EVM മെഷീനുകളുടെ ആദ്യ റൌണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ രാജൻ ജെ പല്ലൻ മുന്നിട്ട് നിൽക്കുന്നതായി, അതായത് 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് അവസാനമായി ഇവിടെ നൽകുന്നത്.
0: നന്ദി ഭരിത. പുതുച്ചേരി നിയമസഭാ മണ്ഡലത്തിലെ 6 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷയാണ് കേന്ദ്രഭരണ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 294 സ്ഥാനാർത്ഥികളാണ് ജനവിധി കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 38 ജില്ലകളിലെ 234 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 85.1% ഇവിടെ പോളിംഗ്. കനത്ത സുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും പുരോഗമിക്കുന്നു. ഗുജറാത്തിലെ ഉംറേഡ്, കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത്, മഹാരാഷ്ട്രയിലെ രാഹുരി, ബാരാമതി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അസമിൽ 126 മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 60 സീറ്റുകൾ നേടിയിരുന്നു. കോൺഗ്രസിന് 29 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്.

0: ഹരിപ്പാട് രമേശ് ചെന്നിത്തല ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് NDAയുടെ വി മുരളീധരൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലീഡ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
1: കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. 16-ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം നിശ്ചയിക്കുവാനുള്ള വോട്ടെണ്ണൽ 43 കേന്ദ്രങ്ങളിലായി പുരോഗമിക്കുമ്പോൾ വോട്ടെണ്ണലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളും തത്സമയ അവലോകനവുമായി ആകാശവാണിയും ഒപ്പം ചേരുകയാണ്. അനന്തപുരി FM ശ്രോതാക്കൾക്കും ഇപ്പോൾ ഈ പരിപാടി ലഭ്യമാണ്. നാട് ഭരിക്കുന്നത് ആരെന്നറിയാനുള്ള ഈ തത്സമയ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല എന്നിവരുണ്ട്. തുടർന്ന് സംസാരിക്കുന്നതിനായി ശ്രീ ശ്രീകുമാർ മുഖത്തല സർ.
3: എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളുടെ ഇപ്പോഴത്തെ ഇലക്ഷന്റെ റിസൾട്ട്, 140 സീറ്റുകളിലേക്കുള്ള നമ്മളുടെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം നമ്മൾ അതിന്റെ തെരഞ്ഞെടുപ്പ് ഫലമറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വിവിധ മാധ്യമങ്ങൾ അവരുടേതായ നിലയിൽ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ പൊതുവേ കാണുന്നത് UDFന് 82 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, 82 മണ്ഡലങ്ങളിൽ. LDF 54 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. NDA 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ലീഡ് നില ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. നമുക്കതങ്ങനെ ഇപ്പോൾ അതൊരു പൂർണ്ണമായും നമുക്ക് പ്രവചിക്കാവുന്ന ഒരു ട്രെൻഡാണെന്ന് പറയാൻ നിർവാഹമില്ല. എന്നാലും UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ നേരത്തെ നമ്മൾ വന്നിട്ടുള്ള ഇലക്ഷന് ശേഷമുള്ള സർവേകളിലൊക്കെ കണ്ടതുപോലെ അതിനനുഗുണമായിട്ടുള്ള ഒരു നീക്കമാണ് കാണുന്നത്.
2: നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ടിന്റെ ട്രെൻഡ് മാറി,
3: ഇവിഎമ്മിന്റെ ട്രെൻഡ് വരുന്നു. പോസ്റ്റൽ വോട്ടിൽ പോലും എനിക്ക് തോന്നുന്നു UDFന് ചെറിയൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. പോസ്റ്റൽ വോട്ടിൽ നമ്മൾ കണ്ട ഒരു പ്രധാന ട്രെൻഡ്, സാധാരണഗതിയിൽ NDA അങ്ങനെ പോസ്റ്റൽ വോട്ടിൽ മുമ്പിൽ വരാറില്ല. പല സ്ഥലങ്ങളിൽ NDA അപ്പോഴും ഒരു 4 മണ്ഡലങ്ങളിലോ 3 മണ്ഡലങ്ങളിലോ ഒക്കെ മുന്നിലായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണണം. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഈ മാറ്റത്തിന് അത്ഭുതമൊന്നും പറയാനില്ല. പക്ഷേ എന്നാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ വലിയ ഒരു പുനർചിന്തനത്തിന് കാരണമാവും. നേതാക്കന്മാരുടെ കാര്യത്തിലൊക്കെ പല പല പ്രശ്നങ്ങൾ വരും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് എന്താണ്, ഇതിനെ നയിച്ചത്, ഇടതുപക്ഷ മുന്നണിയെ നയിച്ചത് സാധാരണ കാണാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അത് നയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്നു അതിന്റെ മുഖ്യ ചാലകശക്തിയായി നിന്നത്.
4: പക്ഷേ അവിടെ തന്നെ അപ്പോൾ പ്രധാന പ്രശ്നം ഈ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും ഉണ്ടായ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മന്ത്രിസഭാകാലത്തുണ്ടായതില്ല, അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ ജനങ്ങളുമായുള്ള ഇടപെടലുകളിലും ഒക്കെ ഉണ്ടായ ചില സമീപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ? അത്തരത്തിലൊരു ഒരു ഒരു പ്രവണത ഉണ്ടാകുന്നെങ്കിൽ
5: തീർച്ചയായും മുഖ്യമന്ത്രി ഒരു വലിയ ഐക്കോണാണ്. ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ മുഖ്യമന്ത്രിയിലേക്കാണ് കാണുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും തലനാരിഴ കീറി പരിശോധിക്കപ്പെടുമെന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ചില പ്രയോഗങ്ങൾ ഒഴിവാക്കാമായിരുന്ന ചില പ്രയോഗങ്ങൾ, അതുണ്ടാക്കി വെക്കുന്ന ബുദ്ധിമുട്ടുകൾ LDFന് മൊത്തമായും CPMന് മാത്രമായും ഒക്കെ ഉണ്ടാക്കുന്ന ചില അലോസരങ്ങൾ, അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ രൂപത്തിൽ ചിലപ്പോഴൊക്കെ പ്രതിഫലിക്കാം എന്നതിന്റെ കൂടെ സൂചനയാണോ ഇപ്പോൾ LDFന് ലേശം പിന്നാക്കം പോയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നത് പോസ്റ്റൽ വോട്ടിന്റെ വോട്ട് എണ്ണിയപ്പോൾ കാണുന്ന ചിത്രം സമാസമം നിൽക്കുന്ന ചിത്രമാണ്. ഇപ്പോൾ വ്യക്തമായ മേൽക്കൈ EVM റിസൾട്ടുകൾ ട്രിക്ലിംഗ് ഇൻ, അതനുസരിച്ച് ഇപ്പോൾ 84 സീറ്റുകളിൽ വരെ ഐക്യജനാധിപത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. കേവലം 52 സീറ്റുകളിലാണ്, 51-52 സീറ്റുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈയുള്ളത്. NDA ഇപ്പോഴും 4 മണ്ഡലങ്ങളിൽ മേൽക്കൈ നേടുന്നു. ഇതെല്ലാം കാട്ടുന്നത് മുഖ്യമന്ത്രിയോടുള്ള ഒരു വിയോജിപ്പാണോ? PR വർക്കുകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ പബ്ലിക് റിലേഷൻസ് ഡ്രൈവ്, അത് വലിയൊരു ബ്ലിറ്റ്സ് ക്രീഗ് തന്നെയായിരുന്നു. അത് പൊതുഖജനാവിൽ നിന്നും വലിയ തുക എടുത്തുകൊണ്ട് നടത്തുന്ന ഡ്രൈവ്, പ്രബുദ്ധമായ കേരളം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അവിടെ ഒരൊറ്റ മുഖം മാത്രമാണ് ഉണ്ടായിരുന്നത്, ശ്രീ പിണറായി വിജയൻ എന്ന അതിനെ മുഖ്യമന്ത്രിയുടെ മാത്രം മുഖമാണ് ഉണ്ടായിരുന്നത്. ആ മുഖം അംഗീകരിക്കപ്പെടുകയാണോ നിരസിക്കപ്പെടുകയാണോ എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിസൾട്ടുകളിൽ കാണുന്നത്. അതിന് പൂർണ്ണ അംഗീകാരം ലഭിക്കുന്നു എന്ന് ഇപ്പോൾ പറയാനാവില്ല.

0: ഈ മാധ്യമങ്ങളെ അമിതമായി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ഒരു ഗവൺമെന്റ് വിരുദ്ധ സമീപനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് ദേശീയ തലത്തിൽ മേരാ ഭാരത് മഹാൻ എന്ന വലിയ മുദ്രാവാക്യം വെച്ചിട്ട് രാജ്യം മുഴുവൻ പോസ്റ്ററുകളും ബാനറുകളും ഹോർഡിങ്ങും ഒക്കെ വെച്ച് അന്ന്
1: പരാജയപ്പെട്ടു
0: ആ ഗവൺമെന്റ് പരാജയപ്പെട്ടു. മാധ്യമരംഗത്തു കൂടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ പ്രൊഫസർ വിജയകുമാർ, ഇതിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
2: എപ്പോഴൊക്കെയാണോ പരസ്യങ്ങൾക്ക് അമിത പ്രാധാന്യം ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം ഭരണകക്ഷിക്ക് പരാജയമാണ് ഉണ്ടാകുന്നത്. 77 നമ്മൾ കണ്ടതാണ്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അന്ന് എന്തുമാത്രം പരസ്യമായിരുന്നു.
0: അല്ല, അന്ന് ഒരു പ്രധാന പ്രശ്നമുണ്ടായിരുന്നു, അന്ന് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിയ ഒരു കാലം കൂടിയായിരുന്നു. അതിനുശേഷം അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ
1: ഇന്ദിരാഗാന്ധി
2: അതിനൊരു കാരണമുണ്ട്. കാരണം അന്ന് ആ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ സമാധാനം പുലർന്നിരുന്നു. അതിപ്പോ ഒരുപക്ഷെ അന്നത്തെ പ്രതിപക്ഷ കക്ഷിയായ CPMന്റെ നേതാക്കൾ കുറച്ചുപേര് ജയിലൊക്കെ ആയിരുന്നു.
0: പക്ഷേ രാജൻ കേസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട കേസുകളെ നമുക്ക് തമസ്കരിക്കാനും പറ്റില്ല. അത് നിലനിന്ന സമയത്ത് തന്നെയാണ് കേരളത്തിൽ, നമുക്കിത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ച അല്ലെങ്കിൽ തന്നെയും സാർ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം അതിനകത്തുണ്ടായ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് വിധിയെടുത്ത് വരികയും കേരളം പോലെ പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹം അവർക്ക് അനുകൂലമായി അന്നുവരെ ഇല്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ ആ മുന്നണിയെ വിജയിപ്പിക്കുകയും ചെയ്തു
2: അല്ലെ. അപ്പോ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ എന്ന് ഞാൻ പറയത്തില്ല, എന്നാലും അതിനോടടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള പരസ്യമാണ് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ മാത്രമല്ല അവരുടെ പരസ്യം ഉണ്ടായിരുന്നത്, പല ആർമീസിന്റെ കൂടെ ഒരു പിന്തുണ. ആ പരസ്യം ഗവൺമെന്റിന്റെ പരസ്യങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ പൊലിപ്പിച്ച് കാണിക്കുന്നതിന് പലപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള പരസ്യം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകളുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഇത്രമാത്രം പരസ്യം ഉണ്ടാകുന്നത്, എന്തിനാണ്?
1: അല്ല, അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ വിവേകരഹിതമായിട്ടുള്ള ഇടപെടലാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ പാർട്ടികളുടെയും ഈ ആർമിന്ന് സാറ് പറഞ്ഞ ഗ്രൂപ്പുകാരെ നടത്തുന്നത്. അത് ജനങ്ങളെ വല്ലാതെ മടുപ്പിച്ചിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ
0: ഇപ്പൊ വിവിധ സോഴ്സുകളിൽ നമുക്കറിയാൻ കഴിയുന്നത് UDF 87, LDF 49, NDA 4, ഇത്തരത്തിലുള്ള ട്രെൻഡ്, അല്ലെങ്കിൽ 47 LDF, 88 UDF, 4 NDA എന്നുള്ള ഒരു ട്രെൻഡാണ് ഇപ്പൊ പൊതുവെ കണ്ടുവരുന്നത്.
1: ഒരു ട്രെൻഡായിട്ട് കരുതാമോ?
0: ഇല്ല, അതൊരു പ്രീ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ആ NDAയുടെ ഒരു അവസ്ഥ നോക്കുക. 4 എന്ന് പറയുന്ന ഒരു അക്കം നാലിടത്ത് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്.
1: പോസ്റ്റിൽ
0: നമ്മൾ ഈ ബൂത്തുകളിലേക്ക് വന്നപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിനകത്തിന്റെ ഒരു പ്രധാന പ്രശ്നം രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. കേരളത്തിൽ രണ്ടാമതൊരു അക്കൌണ്ട് തുടങ്ങുക, ഒരു അക്കൌണ്ടല്ല തുടങ്ങേണ്ടത്, 4 അക്കൌണ്ടുകളെങ്കിലും തുടങ്ങുകയും അദ്ദേഹത്തിനെ പാർട്ടി സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നിലനിർത്തേണ്ടതിന്റെ ഒരു വലിയ ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, പ്രധാനമന്ത്രി വന്നു, അമിത്ഷാ വന്നു, ദേശീയ തലത്തിലുള്ള എല്ലാ BJPയുടെ നേതാക്കന്മാർ വന്ന് കേരളത്തിൽ കാടിളക്കി നാടിളക്കി പ്രചരണം നടത്തിയിട്ടുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ്. ആ അത്തരം പ്രചരണങ്ങളുടെ ഒരു ഫലം ആണോ ഈ 4 എണ്ണം? അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ സീറ്റിലേക്ക് പോകേണ്ടതല്ലേ കേരളത്തിലെ സമൂഹം? കാരണം കേരളത്തിൽ BJPക്ക് ഉണ്ടായിരുന്നത് 1.63% വോട്ടിൽ നിന്ന് 14% വോട്ടിലേക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരികയുണ്ടായി.
3: BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ജൈവികമായ വളർച്ച ഉണ്ടായി എന്ന് നിസ്സംശയം പറയാം. അതായത് കേവലം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ്, 2 പതിറ്റാണ്ട് മുൻപ് കേവലം 4-5% മാത്രമായിരുന്നു BJPയുടെ കേരളത്തിലെ വോട്ട് ഷെയർ. അത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി 10%ൽ അധികം വന്നിരിക്കുന്നു. അപ്പൊ 10-20%, അതിന്റെ ബെഞ്ച്മാർക്കായി എടുക്കാവുന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12.56% BJPയുടെ വോട്ട് ഷെയർ. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗംഭീരമായ കുതിച്ചുചാട്ടം നടത്തി, അത് 19.86% വളർന്നു. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണെങ്കിൽ അതുകൊണ്ട് മോദി ഫാക്ടർ, അവിടെ പ്രവർത്തിച്ചു. ഒരു മണ്ഡലത്തിൽ, തൃശൂർ മണ്ഡലത്തിൽ 75,000 പരം വോട്ടിന് പുറ്റ ഭൂരിപക്ഷത്തിൽ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു വരികയും ചെയ്തു. അതിനെ നിയമസഭയുമായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 20 മണ്ഡലങ്ങളിൽ ഒന്നുകിൽ ഒന്നാം സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി രണ്ടാം സ്ഥാനത്താണ്, അതിൽ തന്നെ 11 മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ്.

0: പക്ഷെ ആ ഒരു അനുകൂല ഘടന, അതായത് 19.86 എന്നത് ആവർത്തിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞില്ല. അത് കേവലം 14.82% കൂപ്പ് കുത്തി. അവിടെ നിന്നും എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്നതിനെ ആസ്പദമാക്കിയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നത്. ഇപ്പോൾ 5 മണ്ഡലങ്ങളിലാണ്. ഇപ്പോൾ ചില സ്ക്രീനുകളിൽ കാണുന്നത് 4 മണ്ഡലങ്ങൾ, ചിലയിടത്ത് 5 മണ്ഡലങ്ങൾ വരെ ദേശീയ ജനാധിപത്യ സഖ്യം, അതായത് BJP തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മുന്നിട്ട് നിൽക്കുന്നു. ആദ്യം മുതൽ തന്നെ വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ഇസ് ലീഡിംഗ് ഇൻ നേമം കോൺസ്റ്റിറ്റ്യുവൻസി. മഞ്ചേശ്വരത്ത് വലിയ അഭിമാന പോരാട്ടമാണ്. മുൻ പ്രസിഡന്റ്, BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരുന്ന മഞ്ചേശ്വരം തലനാരിഴയ്ക്കാണ് 2 പ്രാവശ്യം ഒരിക്കൽ 86 വോട്ടിന് പരാജയപ്പെടുന്നു, ഒരിക്കൽ സമാനമായ ചെറിയ നമ്പർ വോട്ടിന് പരാജയപ്പെടുന്നു. ഇപ്പോഴിതാ അദ്ദേഹവും മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഇത്
1: 86 വോട്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
2: നമ്മുടെ ഒരു പ്രതിനിധി ഗ്രൗണ്ട് റിയാലിറ്റി തരാൻ വേണ്ടി നമ്മുടെ ആര്യ വിജി എന്ന പ്രതിനിധി തിരുവനന്തപുരത്തെ കൌണ്ടിംഗ് കേന്ദ്രമായ മാർ ഇവാനുവേഴ്സ് കോളേജിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ആര്യ
3: നമസ്കാരം.
2: നമസ്കാരം. അവിടെ എന്താണ് ആര്യ, എങ്ങനെയാണ് ട്രെൻഡുകൾ, എന്തൊക്കെയാണ് ആര്യക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്?
3: ഞാനിപ്പോ നിൽക്കുന്നത് മാരിവനിയസ് കോളേജിന്റെ സമീപത്താണ്. ഈ ബദനിക്കുന്നിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുന്നത്. വൻ സുരക്ഷാ അകമ്പടിയോടെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ആദ്യ ഫല സൂചനകൾ ലഭ്യമാകുമ്പോൾ തിരുവനന്തപുരം മണ്ഡലം ഏതാണ്ട് UDF LDF മുന്നണികൾക്ക് സമാസമം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ NDA നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് നിന്നും NDA മുന്നിൽ നിൽക്കുന്ന കാഴ്ചയും നമുക്ക് ദൃശ്യമാകും. ഒരു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മിനി കേരളം എന്ന് തന്നെ പറയാം. കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാലാകാലങ്ങളായി ഏത് മുന്നണിയാണോ മുന്നിട്ട് നിൽക്കുന്നത് അതേ മുന്നണി തന്നെയാണ് കേരളം ഭരിക്കാനും പിന്നീട് തയ്യാറെടുക്കുന്നത്. ആ ചിത്രം തന്നെയാണ് ഇക്കൊല്ലവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണോ കേരളത്തിന്റെ ട്രെൻഡ്, അതിനനുസരിച്ച് തന്നെയാണ് തിരുവനന്തപുരവും പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ഫല സൂചനകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന നിയമ മണ്ഡലം എടുത്താൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് K.മുരളീധരൻ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് അരുവിക്കരയിലേക്ക് വന്നാൽ കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ മുന്നിട്ട് നിൽക്കുന്നു. വാമനപുരം LDF സ്ഥാനാർത്ഥി DK മുരളി മുന്നിട്ട് നിൽക്കുന്നു. നെടുമങ്ങാടിലെ കാര്യമെടുത്താൽ മന്ത്രി കൂടിയായ നിലവിലെ 2021 മന്ത്രിസഭ പിണറായി 2.0 മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായ GR അനിൽ അവിടെ നെടുമങ്ങാട് മുന്നിട്ട് നിൽക്കുന്നു. കോവളത്തെ കാര്യമെടുത്താൽ മുൻ MLA അതായത് നിലവിലെ MLA M.വിൻസെന്റ് തന്നെ, കോൺഗ്രസ് നേതാവ് M.വിൻസെന്റ് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. വർക്കല LDF നേതാവ് V.ജോയ്, അതുപോലെ അരുവിക്കര VS ശിവകുമാർ കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ മുന്നിട്ട് നിൽക്കുന്നു. ചിരിയങ്കീഴ് രമ്യ ഹരിദാസ് കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസ് മുന്നിട്ട് നിൽക്കുന്നു. കഴക്കൂട്ട മണ്ഡലം എടുത്താൽ നിലവിലെ MLA കൂടിയായ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. പാറശാല LDF സ്ഥാനാർത്ഥി CK ഹരീന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ CMB നേതാവ് UDF സീറ്റ് കോൺഗ്രസ് സീറ്റ് CMBയിലേക്ക് വച്ചുമാറിയ CMB നേതാവ് CP ജോൺ ആണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ആറ്റിങ്ങൽ LDF സ്ഥാനാർത്ഥി OS അംബിക മുന്നിട്ട് നിൽക്കുന്നു. കാട്ടാക്കട UDF സ്ഥാനാർത്ഥി MR ബൈജു മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ.
2: ആര്യ, നമ്മോടൊപ്പം തന്നെ തുടരുക. എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ വിവരമറിയിക്കുക. ഓക്കെ. എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളാണ് നേമത്തും ഒക്കെ നടക്കുന്നത്. സാർ തുടരുക.
1: നേരിയ ഭൂരിപക്ഷത്തിന്റെ കാര്യം പറഞ്ഞുവല്ലോ. ഇപ്പം നേരിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും അത് ഒരേ പേരുകാരായിട്ടുള്ള 2-3 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇപ്പം തന്നെ ഇതിൽ ഈ മത്സരരംഗത്തുള്ള 2026 മത്സരരംഗത്തുള്ള ലിസ്റ്റ് ഞാൻ എടുത്തപ്പോൾ അതിൽ തന്നെ ഡബിൾസ് ഒരുപാട് വരുന്നു. ഇത് ഒരു പക്ഷേ ഇലക്ഷനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ?
0: ഇലക്ഷനെ അത് സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ ഡബിൾസ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. വിമതന്മാരുടെ രൂപത്തിൽ, ഇതരന്മാരുടെ രൂപത്തിൽ എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നേരിയ ഭൂരിപക്ഷത്തിൽ, കാരണം കേരളം പലപ്പോഴും വിധി എഴുതുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. ഈ വൻപൻ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ കാണുന്ന പോലെയുള്ള വൻപൻ ഭൂരിപക്ഷം പലപ്പോഴും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാറില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. KK ശൈലജയ്ക്ക് മട്ടന്നൂരിൽ 66,000-ൽ പരം വോട്ടിന് ഭൂരിപക്ഷം, എനിക്ക് തോന്നുന്ന ചരിത്രം ചരിത്രത്തിൽ
4: റെക്കോർഡ്
0: ഭൂരിപക്ഷമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭൂരിപക്ഷങ്ങൾ കേരളത്തിന് അത്ര പരിചിതം അല്ലാത്തത് കൊണ്ട് നേരിയ മാർജിനാണ്. അവിടെ 1%

0: വോട്ട് LDFിൽ നിന്നും UDFിലേക്ക് തിരിഞ്ഞാൽ സീറ്റ് ഷെയറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റം വളരെ വലുതാണ്.
1: ഇവിടെ വേറൊരു പ്രധാന പ്രശ്നമുണ്ട്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ചക്രവ്യൂഹത്തിന് നടക്കുന്നതാണ് അവർ മത്സരിക്കുന്നത്. കാരണം രണ്ട് കക്ഷികൾ, അതായത് 39% 40% വോട്ട് ഷെയറുള്ള LDFും UDFിന്റെ നടുക്ക് നിന്നുകൊണ്ടാണ് BJPയുടെ ഒരു മുന്നണി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് മഞ്ചേശ്വരത്തെ കാര്യം പറഞ്ഞാൽ, ഒരു തവണ മഞ്ചേശ്വരത്ത് പിന്നെ കെ സുരേന്ദ്രന് അതേ പേരിലൊരു അപരൻ വരികയും അത്രയും വോട്ട് അദ്ദേഹം പിടിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഒരു വലിയ ആരോപണം ഉണ്ടായത് ഒരു അവരനെ പിൻവലിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം പണം മുടക്കിയെന്ന് വലിയ ആരോപണവും അതിന്റെ പേര് അന്വേഷണവും ഒക്കെ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സംസ്ഥാനത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയ ധാരണയുള്ള ആളുകളാണ് ഈ ബഹുഭൂരിപക്ഷം ആളുകളും. ഈ രാഷ്ട്രീയ ധാരണയിൽ മാറ്റം വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ സ്വിംഗ് എന്നൊക്കെ പറയുന്ന 3% 2% വോട്ടുകൾ ജയിക്കുമ്പോഴാണ് ചെറിയ ഭൂരിപക്ഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന UDF ഇപ്പൊ ഏകദേശം LDFുമായി ഇരട്ടി മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട്
2: മാത്രമല്ല, 6 മന്ത്രിമാർ പിന്നിലാണ് എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാന ഭരണ സമിതിന് 6 മന്ത്രിമാർ പിന്നിലാണ്. വളരെ കൌതുകകരമായ ഒരു കാര്യം, സുധാകരൻ ഏതാണ്ട് 1000ൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴയിൽ മുന്നേറുന്നു എന്നാണ് അറിയുന്നത്.
1: സുധാകരൻ അവിടെ വിജയിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം ചോദിച്ചു വാങ്ങിയ വിജയമാണ്. കാരണം ഒരു കാര്യമില്ല, അനുവദിച്ചു കൊടുത്ത വിജയമാണെന്ന് വേണേ പറയാം.
0: തീർച്ചയായും ഇവിടെ ജി സുധാകരന്റെ ഒരു കടന്നുവരവ്, UDF സംവിധാനത്തിലേക്കുള്ള സ്വതന്ത്രന്റെ രൂപത്തിലുള്ള കടന്നുവരവ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയങ്ങൾ, ആ വിസ്മയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസ്മയമാണല്ലോ ജി സുധാകരന്റെ വിസ്മയം. അപ്പൊ അദ്ദേഹം വിസ്മയകരമായ പ്രകടനം കാഴ്ചവെക്കുന്നുവെങ്കിൽ LDFിന്റെ ബേസ് വോട്ടിൽ നിന്നും ചില വോട്ടുകളെങ്കിലും UDF പക്ഷത്തേക്ക് കൂടി വന്നിരുന്നു. അത് BJP പക്ഷത്തേക്ക് ഒരുപക്ഷെ 7 വോട്ടുകളുടെ ഒരു ചെറിയ പങ്ക് BJP പക്ഷത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി എന്ന പരിഭവം പറഞ്ഞത് LDF തന്നെയാണ്. അപ്പൊ അവിടെ UDFലേക്ക് കൂടി ഈ LDFിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിലുണ്ട്. ആ വിഭാഗത്തിന്റെ വോട്ട് കൂടി UDFിനെ സ്വാംശീകരിക്കാൻ ഒരുപക്ഷെ പയ്യന്നൂർ, അതുപോലെ തളിപ്പറമ്പ്, അമ്പലപ്പുഴ, എന്തിന് കൊട്ടാരക്കര, ഇങ്ങനെയുള്ള പല മണ്ഡലങ്ങളിൽ, ഈ PK ശശിയുടെ മണ്ഡലം, പാലക്കാട് ജില്ലയിലെ മണ്ഡലം, ഇവിടെയെല്ലാം തന്നെ ഇടതുപക്ഷത്ത് ശക്തമായ സാന്നിധ്യമായിരുന്ന ആളുകൾ UDF പക്ഷത്തേക്ക് വരുമ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ ആദ്യ സൂചനയായിരുന്നു അത്. അതിപ്പോൾ ശരിവെക്കുന്ന രീതിയിലാണ്, ഒരു പരിധിവരെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കടന്നുവരുന്ന ഫലങ്ങൾ. 90 സീറ്റിലാണ് ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുന്നത്. കേവലം 45 സീറ്റിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡുള്ളത്. അപ്പോൾ നേരെ പകുതിയായി മാറുകയാണ്. അപ്പോൾ എക്സിറ്റ് പോളുകൾ നൽകിയ സൂചനകളെ കടത്തിവിട്ടുന്ന രീതിയിൽ ഇപ്പോഴത്തെ നിലയിൽ UDFന് ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു.
2: തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇടതു മുന്നണിയാണ് ഇപ്പൊ തൽക്കാലം മുന്നിൽ നിൽക്കുന്നത്.
3: എന്തായാലും നമുക്ക് വേറൊരു പ്രതിനിധി, ഇടുക്കി ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഹലോ രതീഷ്.
4: ഹലോ.
3: ആ രതീഷ്, ഇടുക്കി ജില്ലയിലെ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്ന് വിശദീകരിക്കാമോ?
4: ഇടുക്കി ജില്ലയിൽ 5 മണ്ഡലങ്ങൾ ആണുള്ളത്. ഇതിലെ 4 മണ്ഡലങ്ങളിൽ ലീഡ് നില കൃത്യമായിട്ട് അറിഞ്ഞ 4 മണ്ഡലങ്ങളിൽ UDF ആണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് തൊടുപുഴ മണ്ഡലത്തിലെ അപ്പൂജൻ ജോസഫ് UDFന്റെ സ്ഥാനാർത്ഥി ഏതാണ്ട് 2500 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പീരുമേട് മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി സിറിയക് തോമസ് 1442 വോട്ടിന്റെ ലീഡാണ് ഇപ്പൊ നിലവിൽ കാട്ടുന്നത്. അതുപോലെ തന്നെ ഉടുമ്പൻചോളയിൽ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു ഏതാണ്ട് 2400 വോട്ടിന്റെ ലീഡ് നിലവിൽ കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി 1000 വോട്ടുകൾക്കാണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. ദേവികുളത്ത് നിലവിൽ പോസ്റ്റൽ ബാലറ്റിന്റെ ഒരു കൌണ്ടിങ് മാത്രമേ 2ാം റൗണ്ടിലെ വോട്ടിംഗ് EVM വോട്ടിംഗ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ലീഡ് നില ഇതുവരെ വ്യക്തമായിട്ട് ലഭ്യമായിട്ടില്ല. ബാക്കി 4 മണ്ഡലങ്ങളിലും നിലവിൽ UDF മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൊടുപുഴയിൽ മാത്രം വോട്ടെണ്ണൽ 2ാം റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്.
3: ഓക്കെ, നന്ദി രതീഷ്, നമ്മളോടൊപ്പം തുടരുക. സർ, അപ്പോ ഈ ട്രെൻഡുകൾ ചിലടത്ത് ഇപ്പോ EVM തുടങ്ങുന്നതേ ഉള്ളൂ, എന്നാലും ട്രെൻഡുകൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ?
5: അതായത് LDFിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ LDFിന് ക്ഷീണം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അതെ, അതാണ് എന്റെ പ്രശ്നം.
5: അതെ, അപ്പോ അത് ഒരു സ്വീപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ?
0: ഒരു സ്വീപ്പിലേക്ക് തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോൾ കാണുന്ന നമ്പറുകൾ, ഇപ്പോൾ പുറത്ത് വരുന്ന നമ്പറുകൾ ഒരു സൂചനയാണെങ്കിൽ ഒരു വൻപൻ തരംഗ സാധ്യത തന്നെയാണ്. ഏർലി പ്രൊജക്ഷൻസ് ആണ് ഇപ്പോൾ തന്നെ, ഇപ്പോഴും അത് ഏർലിയാണ്, കൺക്ലൂസീവ്.

0: എന്ന് പറയാനാവില്ല എങ്കിൽ പോലും ഒരു തരംഗ സാധ്യത കാണുന്നു. 90 സീറ്റിൽ കൂടുതലുള്ള ഏത് ഭൂരിപക്ഷവും തരംഗമായി വേണേൽ കാണാം. 70 മുതൽ 80 വരെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചെറിയൊരു തലോടൽ അല്ലെ, തല്ല തലോടൽ എന്നൊക്കെ പറയാം.
1: എൽ ഡി എഫിന്റെ 99 ഇവിടെ യു ഡി എഫിലേക്ക് മാറൂ.
0: കഴിഞ്ഞ നേരെ തിരിയുന്ന എൽ ഡി എഫിന്റെ കഴിഞ്ഞ 2021 ലഭിച്ച 99 സീറ്റിലേക്ക് യു ഡി എഫ് എത്തുമോ എന്നാണ്. ഇപ്പൊ നിലവിൽ
2: നേതാവ് 100 പറഞ്ഞത്,
0: വി ഡി സതീശൻ 100 പറഞ്ഞത്. അദ്ദേഹം വനവാസത്തിന് പോകും, ന്യായമായ ഒരു നമ്പർ ലഭിച്ചില്ലെങ്കിൽ, 100 ലഭിച്ചില്ലെങ്കിലും അദ്ദേഹം പറയത്തില്ല. പക്ഷെ അദ്ദേഹം അതിനൊരു റിഹേഴ്സലൊക്കെ നടത്തി, ഒരു ചെറിയ യാത്രയൊക്കെ അദ്ദേഹം നടത്തി തിരിച്ചെത്തി. പക്ഷേ അത് വേണ്ടിവരില്ല. ഇനി ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയിലോ ആഭ്യന്തരമന്ത്രി കസേരയിലോ ഒക്കെ ഇരിക്കാവുന്ന ഒരു യോഗം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ വെച്ച് നമുക്കിപ്പോൾ പറയാം.
2: കാര്യമായ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ പോലും പിണറായി വിജയൻ പിന്നിൽ നിപ്പോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: കഴിഞ്ഞ ദിവസം
3: ചില മാധ്യമങ്ങൾ പറയുന്നത് പിണറായി വിജയൻ മുന്നിൽ നിൽക്കുന്നു എന്നാണ്. ഈ സൂചിപ്പിച്ച കാര്യത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, സാധാരണഗതിയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ എണ്ണുമ്പോൾ ട്രെൻഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ഈ നിയമത്തെ ആണ് അതിനകത്ത് കൃത്യമായി നമ്മൾ കാണേണ്ടത്. പലപ്പോഴും നിയമത്ത് ഇതിനു മുമ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചില ഘട്ടങ്ങളിൽ ആദ്യം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന മുന്നണി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഏതെങ്കിലും പ്രത്യേക തലത്തിലുള്ള, ഇപ്പൊ അതിന്റെ ചില പിന്നെ മത്സ്യത്തൊഴിലാളി മേഖല അല്ലെങ്കിൽ മറ്റ് മേഖല, ആ മേഖലയിലെ വോട്ടെണ്ണുമ്പോൾ പിന്നിലേക്ക് പോയി പരാജയപ്പെട്ട ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ലോക്സഭാ ഇലക്ഷനിലും അത്തരത്തിലൊരു ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ ഏതാണ്ട് ഒരു 3 എണ്ണത്തിൽ ആളുകൾ മുന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ 3 മാറിമറിയാൻ സാധ്യതയില്ലേ?
2: വളരെ വളരെ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഈ ഒരു ട്രെൻഡ് കണ്ടിട്ട് സാധ്യത കുറവാണ്. പക്ഷേ വളരെ വളരെ ഇപ്പം പിണറായി വിജയൻ പിന്നിൽ എന്ന് നമ്മളിപ്പോൾ കാണുമ്പോൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. പക്ഷേ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ അതിൽ കാണുന്നതെന്ന് വേണം വിചാരിക്കാൻ.
3: ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ആളുകൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മൊത്തത്തിൽ യു ഡി എഫിന്റെ കൂടെ പോയി എന്നൊരു ഒരു ഒരു വിലയിരുത്തൽ പല ഘട്ടങ്ങളിൽ നിന്ന്, എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ പ്രൊഫസർ വിജയകുമാർ, അത്തരത്തിലൊരു മൊത്തത്തിൽ ന്യൂനപക്ഷം ഈ പറയുന്നതുപോലെ യു ഡി എഫിന്റെ കൂടെ പോകേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു?
4: തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന്റെ കൂടെയായിരുന്നു ന്യൂനപക്ഷങ്ങൾ. ഇപ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
3: അപ്പോൾ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി യൂണിഫൈഡ് കൂടെ, പക്ഷേ ഈ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഒക്കെ വളരെ, നമ്മൾ പണ്ട് പറഞ്ഞാണ് ഈർക്കിൽ പാർട്ടികൾ എന്ന് വിശേഷിപ്പിച്ച പാർട്ടികളാണ് ഇവരൊക്കെ. ഇവരൊക്കെ കേരളത്തിന്റെ ഭാവി ഭാഗതയെ തീരുമാനിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുന്നത് ഒരു ഒരു ഒരു ജനാധിപത്യ ബോധമുണ്ടെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്തിന് ഭൂഷണമാണോ അത്?
4: ഇത്തരത്തിലുള്ള ചില സ്വാധീനങ്ങൾ ഉണ്ടാകുന്നതും കൂടെ കൊണ്ടാണ് എൻ ഡി എക്ക് കേരളത്തിൽ അല്പം ഒരു എഡ്ജ് ഉണ്ടാകുന്നത്.
2: അതെ, വളരെ ശരിയാണത്, വളരെ ശരിയാണ്. ഈ എൻ ഡി എ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ ആത്തരം പ്രചരണത്തിലുമാണ്. അതാണ് അവരുടെ ഒരു മുഖ്യ പ്രചരണ വിഷയമായി മാറുന്നത്.
0: നോക്കൂ, ന്യൂനപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷവും യു ഡി എഫും ആവോളം ഉപയോഗിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ കൺസോളിഡേഷൻ. അപ്പൊ ഈ രണ്ട് കക്ഷികൾക്കും യു ഡി എഫിനും എൽ ഡി എഫിനും ഇതിനെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുവരവ്, എസ് ഡി പി എയുടെ നിലപാട്, വെൽഫെയർ പാർട്ടിയുടെ നിലപാട് പഴി പറയാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെയൊക്കെ ബെനിഫിറ്റ് എൽ ഡി എഫും യു ഡി എഫും കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ട് ബാങ്കിലാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രവണത എൽ ഡി എഫിന്റെ ന്യൂനപക്ഷ ബേസിൽ കാര്യമായ കുത്തൊഴുക്ക്, ഇറോഷൻ സംഭവിച്ചു എന്ന ഒരു സൂചന ഇവിടെ ലഭിക്കുന്നു. ഈ നമ്പേഴ്സ് കാട്ടുന്നത് മലബാർ മേഖലയിൽ കോഴിക്കോട് ജില്ല അതുപോലെ മലപ്പുറം ജില്ല ഒക്കെ നല്ല വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് വകയുണ്ട്, മലബാറിലെ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന സൂചന കൂടി ലഭിക്കുന്നു.
3: ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് പിന്നെ അമിതമായ പിന്നെ സ്വാധീനമുണ്ടാകുകയും അവർക്ക് കൂടുതൽ സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിരിക്കുന്ന സർക്കാരുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒരിക്കൽ തന്നെ എ കെ ആന്റണി പറയുകയുണ്ടായി, ന്യൂനപക്ഷം എല്ലാം ചോദിച്ചു വാങ്ങിയിട്ട് സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ പ്രവർത്തിച്ചു എന്നുവരെ അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് പോലും പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്.
0: നമുക്കൊരു വാർത്തയ്ക്കുള്ള ഇടവേള. വാർത്തയ്ക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ

0: എന്നിൽ എന്ന ധർമ്മടത്ത് അപ്രതീക്ഷിതമായ ഒരു അന്ന് അബിൻ വർക്കി കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു ആറന്മുള സ്ഥാനാർത്ഥി ആദ്യ റൗണ്ടുകളിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിന്നിൽ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ പിന്നിൽ പോയിരിക്കുന്നു എന്നതാണ് വാർത്ത.
1: അതെ, മറ്റ് സംസ്ഥാനങ്ങളിലെയും ട്രെൻഡുകൾ നമുക്ക് ഇതിനുശേഷം അറിയാം. നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.
2: കോഴിക്കോട് ഇപ്പോൾ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി കോഴിക്കോട്, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫും തമിഴ്നാട്ടിൽ ഡിഎംകെ സഖ്യവും മുന്നേറുന്നു. പശ്ചിമബംഗാളിൽ ബിജെപിയാണ് മുന്നിൽ. അസമിൽ ബിജെപി ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. പുതുച്ചേരിയിൽ എൻഡിഎയാണ് ലീഡ് ചെയ്യുന്നത്. കേരളത്തിൽ വോട്ടെണ്ണൽ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ യുഡിഎഫ് 38 സീറ്റിലും എൽഡിഎഫ് 17 ഇടത്തും എൻഡിഎ 2 ഇടത്തും മുന്നേറുകയാണ്. 54 സീറ്റുകളിലെ സൂചനയാണ് ലഭ്യമായത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് ഒന്നാം റൌണ്ടിൽ യുഡിഎഫിലെ രമേശ് ചെന്നിത്തല 4340 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചെങ്ങന്നൂരിൽ എൽഡിഎഫിലെ സജി ചെറിയാൻ 817 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ചേർത്തലയിൽ എൽഡിഎഫിലെ പി പ്രസാദാണ് മുന്നിൽ. ഉടുമ്പൻചോലയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി സേനാപതി വേണു 1500 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. പാലക്കാട് ബിജെപിയുടെ ശോഭ സുരേന്ദ്രനും ലീഡ് ചെയ്യുന്നുണ്ട്. ബിജെപി സ്ഥാനാർത്ഥി ഷോൺ ജോർജ് പാലായിൽ മുന്നേറുകയാണ്. നേമത്ത് ബിജെപിയുടെ രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. വട്ടിയൂർക്കാവ് യുഡിഎഫിന്റെ കെ മുരളീധരൻ ലീഡ് ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് യുഡിഎഫിന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിലുണ്ട്. കോഴിക്കോട് സൌത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി പി റെനീഷ് മുന്നേറുന്നു. ബേപ്പൂരിൽ എൽഡിഎഫിന്റെ മുഹമ്മദ് റിയാസാണ് മുന്നിൽ. ആറന്മുളയിൽ എൽഡിഎഫിന്റെ വീണ ജോർജ് ലീഡ് ചെയ്യുന്നുണ്ട്. ആലുവയിൽ കോൺഗ്രസിന്റെ അൻവർ സ്വാദത്ത് മുന്നേറുന്നു. വടക്കാഞ്ചേരി എൽഡിഎഫിന്റെ സേവിയർ ചിറ്റലപ്പള്ളിയാണ് മുന്നിൽ. സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ ഐ സി ബാലകൃഷ്ണൻ മുന്നേറുന്നു. തൃത്താലയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി വി ടി ബാലറാം ലീഡ് ചെയ്യുന്നുണ്ട്. തൃക്കാക്കരയിൽ കോൺഗ്രസിന്റെ ഉമാ തോമസ് മുന്നിട്ട് നിൽക്കുന്നു. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന്റെ സി ആർ മഹേഷ് മുന്നിലാണ്. കാട്ടക്കടയിൽ യുഡിഎഫിന്റെ എം ആർ ബൈജു ലീഡ് ചെയ്യുന്നു. കളമശ്ശേരിയിൽ സ്ട്രോങ് റൂമിന്റെ താക്കോൽ കാണാതായതിനെ തുടർന്ന് പൂട്ട് കുത്തി തുറന്നതിന് ശേഷമാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. തൊടുപുഴയിൽ 10 നമ്പർ ബൂത്തിൽ ഇവിഎം ബാറ്ററിയിൽ തകരാർ ഉണ്ടായതിനെ തുടർന്ന് വോട്ടെണ്ണൽ വൈകുകയാണ്. തൃശൂരിൽ ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ യുഡിഎഫിലെ രാജൻ പല്ലൻ 663 വോട്ടിന് മുന്നിലാണ്. ചാലക്കുടിയിൽ യുഡിഎഫിലെ സനീഷ് കുമാർ 123 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. കൊടുങ്ങല്ലൂരിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഒ ജെ ജനീഷ് കുമാർ 250 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഒല്ലൂരിലെ എൽഡിഎഫിലെ കെ രാജൻ മുന്നിലാണ്. കൊച്ചിയിൽ യുഡിഎഫിന്റെ മുഹമ്മദ് ഷിയാസ് ലീഡ് ചെയ്യുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിൽ എൽഡിഎഫിന്റെ ആർ ബിന്ദു പിന്നിലാണ്. കാസർകോട് ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ മഞ്ചേശ്വരത്ത് എൻഡിഎയും കാഞ്ഞങ്ങാട്ട് എൽഡിഎഫുമാണ് ലീഡ് ചെയ്യുന്നത്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
4: കേരളം ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ എൻഡിഎയിലെ കെ സുരേന്ദ്രനാണ് മുന്നിട്ട് നിൽക്കുന്നത്. കാഞ്ഞങ്ങാട്ട് എൽഡിഎഫിലെ ഗോവിന്ദൻ പള്ളിക്കാപ്പലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലുമാണ് നടക്കുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വിവിധ വോട്ടർ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് കലക്ടർ സന്ദർശിച്ചത്. വരും മണിക്കൂറുകളിൽ ഇവിഎമ്മിലെ വോട്ടുകൾ എണ്ണുന്നതോടെ ജില്ലയിലെ ചിത്രം വ്യക്തമാവും.
3: കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ കേന്ദ്രമായ ചാല ചിണ്ടക്കിൽ നിന്ന് കെ ഒ ശശിധരൻ.
5: കണ്ണൂർ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ്, കല്യാശ്ശേരി, പയ്യന്നൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, ധർമ്മടം, അഴീക്കോട്, പേരാവൂർ, മട്ടന്നൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ചാണ്. കൂത്തുപറമ്പ്, തലശ്ശേരി മണ്ഡലങ്ങളിലെ വോട്ടുകൾ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ വെച്ച് എണ്ണുകയാണ്. രാവിലെ 7 മണിക്ക് തന്നെ സ്ട്രോങ് റൂം തുറന്നു. 8 മണിക്ക് തപാൽ വോട്ടുകൾ എണ്ണുന്നത് ആരംഭിച്ചു. തപാൽ വോട്ടുകൾ എണ്ണുന്നത് പൂർത്തിയായതിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുകയാണ്. ഔദ്യോഗികമായി പുറത്തുവരുന്ന ലീഡിംഗ് നിലപ്രകാരം കണ്ണൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയും കൂത്തുപറമ്പ്, പയ്യന്നൂർ, തലശ്ശേരി മണ്ഡലങ്ങളിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികളും മുന്നിട്ട് നിൽക്കുകയാണ്.
3: തമിഴ്നാട്ടിൽ 122 സീറ്റുകളിലെ ഫലസൂചനകൾ ലഭ്യമായപ്പോൾ ഡിഎംകെ 60 സീറ്റിൽ മുന്നിലാണ്. അണ്ണാ ഡിഎംകെ 32 ഇടത്തും വിജയിയുടെ തമിഴക വെട്രി കഴകം 30 ഇടത്തും ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ എൻഡിഎ 11 സീറ്റിലും ടിവികെ 4 സീറ്റിലും ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 2 സീറ്റുകളിലാണ് മുന്നേറുന്നത്. പശ്ചിമബംഗാളിൽ ബിജെപി മുന്നേറ്റം. 244 സീറ്റുകളിലെ പ്രവണതകൾ അനുസരിച്ച് ബിജെപി 134 സീറ്റിൽ മുന്നേറുന്നു. ടിഎംസി 103 കോൺഗ്രസ് 2 മുന്നേറുന്നു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്.

0: അസമിലെ 126 സീറ്റിൽ 70 ബിജെപിയും 19 കോൺഗ്രസും മുന്നേറുന്നു. ഒരിടത്ത് പ്രാദേശിക പാർട്ടി സ്ഥാനാർത്ഥിയാണ് മുന്നിൽ. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ 10:30.
1: നാടു ഭരിക്കുന്നതാരാണ്?

0: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നതാര് തെരഞ്ഞെടുപ്പ് തത്സമയ അവലോകനം തുടരുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ച് ഏകദേശം 1.5 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ആദ്യഘട്ട ഫലങ്ങൾ ഏകദേശം യു ഡി എഫിന് അനുകൂലമാണ്. ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതുമാതിരി തന്നെ 95 മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫ് സിറ്റിംഗ് എം എൽ എമാരെ തന്നെ പലരെയും നിർത്തിക്കൊണ്ടുള്ള എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് തുടക്കത്തിലുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം എക്സിറ്റ് പോള് പ്രവചിച്ചതുപോലെ എൻ ഡി എ 5 ഇടങ്ങളിൽ കൃത്യമായ തുടക്കം മുതൽ തന്നെ കൃത്യമായ ലീഡ് ചില പ്രത്യേക മണ്ഡലങ്ങൾ നിയമം മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായി എൻ ഡി എ ലീഡ് നിലനിർത്തുന്നുണ്ട്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ഡോക്ടർ വിജയകുമാർ, പറക്കോട് ഉണ്ണികൃഷ്ണൻ സാർ, ഒപ്പം ശ്രീകുമാർ മുഖത്തല. നമുക്ക് ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകാം. സാർ, ഈ എൻ ഡി എയുടെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഇത്തവണ നമ്മൾ കൃത്യമായി മണ്ഡലങ്ങളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായി പ്രവർത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ പലപ്പോഴും എൻ ഡി എയുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സിന്റെ പ്രവർത്തനങ്ങളല്ല പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ പുറത്തു കാണാൻ സാധിച്ചത്. പലപ്പോഴും മറ്റ് കാൻഡിഡേറ്റ് ഇപ്പോൾ 2020 കാൻഡിഡേറ്റ്സ് ഉണ്ടാക്കിയതോളം ഇപ്പോൾ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊന്നും പ്രധാന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ പ്രധാന സ്ഥാനാർത്ഥികൾ പലപ്പോഴും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടയോടുകൂടിയുള്ള ഒരു വർക്ക് പല മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ടല്ലോ, അത് എത്രത്തോളം വർക്കായിട്ടാണ് താങ്കൾ കരുതുന്നത്?
2: ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പോൾ സ്ട്രാറ്റജി സ്റ്റാർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിജയിക്കാനായി തന്നെ മത്സരിക്കുക, സാന്നിധ്യം അറിയിക്കുക എന്നതല്ല, മറിച്ച് വിജയിച്ചു വരാൻ തന്നെ മത്സരിക്കുക എന്നൊരു തന്ത്രമായിരുന്നു. അങ്ങനെ ആണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇവിടെയെല്ലാം 30,000 കൂടുതൽ വോട്ടുകൾ ലഭിച്ച കേരളത്തിൽ 30-ലധികം മണ്ഡലങ്ങളുണ്ട്. 30,000 എന്നത് വിന്നിംഗ് മാർജിൻ അല്ല. ഒരു മണ്ഡലത്തിൽ 160,000 170,000 വോട്ടുകൾ ഉള്ളതിൽ 150,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ വിജയിച്ചു വരണമെങ്കിൽ ശക്തമായ ത്രികോണ മത്സരമാണെങ്കിൽ പോലും 55,000 മുതൽ 65,000 വരെ വോട്ടുകൾ വേണം. പക്ഷേ 30,000 ഒരു ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് എൻ ഡി എ കൃത്യമായ സ്പീഡ് വർക്ക് നടത്തി സംഘടനാ ജില്ലകൾ തന്നെ രണ്ടായി തിരിച്ചുകൊണ്ട്, അതായത് ജില്ലകളെ ചില ജില്ലകളെ രണ്ടായി മൂന്നായി ഒക്കെ തിരിച്ചുകൊണ്ട് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുന്നു. കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ നിയമമണ്ഡലത്തിൽ ശ്രീ രാജു ചന്ദ്രശേഖർ ചെറിയ വോട്ടുകൾക്കാണെങ്കിലും മുന്നിട്ട് നിൽക്കുന്നു. അത്ഭുതകരമായ രീതിയിലാണ് ചാത്തന്നൂർ മണ്ഡലം, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ
3: മണ്ഡലത്തിൽ
4: നാട് ഭരിച്ചിരുന്നവർ പലരും പിന്നിൽ പോകുന്ന ഒരു രംഗമാണ്.
3: ബഹുഭൂരിപക്ഷം മന്ത്രിമാരും പിന്നിലാണ്,
4: പിണറായി വിജയൻ പിന്നിലാണ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ പിന്നിലാണ്,
3: ബി രാജീവ് പിന്നിലാണ്, എം ബി രാജേഷ് പിന്നിലാണ്, ബിന്ദു പിന്നിലാണ് മന്ത്രി,
4: ആറന്മുളയിൽ വീണ ജോർജ് പിന്നിലാണ്. അപ്പം നാട് ഭരിക്കുന്ന ആളുകളോടുള്ള നമ്മൾ ബാക്കി എന്ത് കാര്യം പറഞ്ഞാലും നാട് ഭരിക്കുന്ന ആളുകളോടുള്ള ജനങ്ങളുടെ ഒരു വിപ്രതിപത്തിയുടെ ഒരു പ്രധാന സൂചകമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ എക്സിറ്റ് പോളുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ,
2: എക്സിറ്റ് പോളുകളുടെ ഒരു ഫലത്തെ കടത്തിവെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ
5: കാണുന്നത്. ഇപ്പോ 99 സ്ഥലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്, എൽ ഡി എഫ് 36, എൻ ഡി എ 5 സ്ഥലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്.
1: നമ്മൾ മോഹൻ വർഗീസ് സാർ പറഞ്ഞിട്ട് തുടർച്ചയായിട്ട് വിജയകുമാർ സാറിലേക്കാണ്, നമ്മൾ 20% വോട്ട് നേടുക എന്നുള്ളതാണ് എൻ ഡി എയുടെ ഒരു സ്ട്രാറ്റജിയായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പലയിടത്തും ഈ ഒരു മാർജിന് അപ്പുറത്തേക്ക് 30% വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായിട്ടുള്ളവരുടെ വോട്ട് വളർച്ചയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കുന്ന പുതുതായി എൽ ഡി എഫിൽ നിന്നൊക്കെ തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വോട്ട് വളർച്ചയെ എങ്ങനെയാണ് കാണുന്നത്?
5: വോട്ട് വളർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് ഒരു പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു ഒരു ട്രെൻഡ് ഉണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടാകാം. പിന്നെ മറ്റൊന്ന്, അവരുടെ വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള പ്ലാനിങ്ങാണ്. ആ പ്ലാനിങ്ങിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായവും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുന്നതാണ് നല്ലത് എന്നുള്ള ഒരു മെസ്സേജാണ് അവർ കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രോമിസസൊക്കെ ഉണ്ട്. ആ പ്രോമിസസൊന്നും പലതും നടന്നിട്ടില്ല എങ്കിലും എന്തോ ഒരു പ്രത്യാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ട്രെൻഡ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.
1: നമ്മുടെ എഫ് സി ആർ എ പോലുള്ള വിഷയങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, എൻ ഡി എയോടൊപ്പം അവസാന നിമിഷത്തിൽ ആശയക്കുഴപ്പം

0: ഉണ്ടാക്കിയൊരു വിഷയമായിട്ട്.
1: തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനാണ് NDA കേരളത്തിൽ ശ്രമിച്ചത്. കാരണം കേരളത്തിൽ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാതെ BJP ജയിക്കാനാകില്ല എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ സംഭാവനകളെ കുറിച്ചുള്ള ആ വിവാദം വന്നപ്പോൾ വളരെ വേഗം കേന്ദ്രത്തിൽ സ്വാധീനിച്ചിട്ട് അതിന്റെ ബില്ല് അവതരണം മാറ്റിവെക്കുകയും അത്തരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാം എന്നൊരു ലക്ഷ്യം കൂടി വെച്ചിരുന്നു. അതിന്റെ ഫലം ഇനി ചില മണ്ഡലങ്ങളിൽ, അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളുടെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ ഇനി കാണാനിരിക്കുന്നു.
2: ഇവിടെ ഒരു സൂചന വരുന്നു, തിരുവല്ല മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള തിരുവല്ല മണ്ഡലത്തിൽ അനൂപ് ആന്റണി മുന്നിലാണ് ഇപ്പോൾ എന്ന വിവരമാണ് സൂചന വരുന്നത്. അപ്പൊ അതുകൊണ്ട് FCRI ഒരു വലിയ നെഗറ്റീവ് ഫാക്ടറായിരുന്നു എങ്കിൽ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല,
0: മധ്യകേരള
2: പ്രദേശങ്ങൾ, മധ്യ തിരുവിതാംകൂർ മേഖല എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊക്കെ BJPയുടെ പ്രതീക്ഷകൾക്ക് വലിയ മങ്ങൽ ഏൽപ്പിക്കുന്നു. ഒരു ചെറിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതീക്ഷയായിരുന്നു പാലാ സീറ്റ്, ആറന്മുള സീറ്റ്, തിരുവല്ല സീറ്റ്, ഇവിടൊക്കെ തന്നെ മധ്യകേരളത്തിൽ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അത് പൂർണ്ണമായി പോവണി എന്നതായി കാണുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് ഒന്നു രണ്ട് ആ ഭാഗത്തും ഒന്നു രണ്ട് സീറ്റുകളിൽ NDAക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തേക്ക് ചില സീറ്റുകളിൽ വരുന്നു. ഇതെല്ലാം തന്നെ കാട്ടുന്നത് FCRI വലിയൊരു തിരിച്ചടിയായി ഇപ്പോൾ കാണാനാവില്ല. കാരണം സഭാ നേതൃത്വം ഒരുപക്ഷെ FCRIക്കെതിരെ ഒരു സൈലന്റ് ക്യാമ്പയിൻ മോഡിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷെ ജനം എത്രത്തോളം അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി അസസ്യനായി.
1: ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഈ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട്.
2: നിലവിൽ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുക,
3: UDF 100 തൊട്ടിരിക്കുകയാണ്,
1: ഏതാണ്ട് 100 തൊട്ടിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. മറ്റു ചില മാധ്യമങ്ങൾ 100-നടുത്ത് തിരിച്ചിരിക്കുന്നു,
3: 97 വരെ
1: എത്തിയിട്ടുണ്ട്.
0: NDA 5 നിലത്തിൽ തുടരുന്നു എന്നുള്ളതാണ്.
1: അത് 4-5 മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ചില മാധ്യമങ്ങൾ 5 എന്നുള്ള പിന്നെ അക്കത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ട്രെൻഡ് തുടർന്ന് വരാനാണ് സാധ്യത. ആ ട്രെൻഡിൽ വലിയ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല അല്ലേ?
0: ശ്രീകുമാർ സാർ, ഈ തെക്കൻ കേരളത്തിൽ ജാതി മതത്തിനപ്പുറത്തേക്ക് ജാതി അധിഷ്ഠിതമായ സമവാക്യങ്ങൾ, പ്രത്യേകിച്ച് നായർ നാടാർ കമ്മ്യൂണിറ്റിയുടെയൊക്കെ വലിയ ഒരു വോട്ട് ബേസുള്ള, അപ്പൊ അതനുസരിച്ചാണ് പലപ്പോഴും ഇവിടെ വിജയ പരാജയങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. ആ നിലവിലുള്ള ട്രെൻഡുകൾ എങ്ങനെയാണ്?
4: അല്ല, നിലവിലുള്ള ട്രെൻഡിൽ എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു ജാതിയേക്കാൾ അധികം ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവം ആവാനാണ് സാധ്യത. കേരളത്തിൽ അങ്ങനെ, തെക്കൻ കേരളത്തിൽ അങ്ങനെ ജാതിയുടെ പേരിലൊരു വിജയം അങ്ങനെ ഫാക്ടറാണ്. നാടാർ കമ്മ്യൂണിറ്റിയുടെയൊക്കെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ്.
2: ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വൻപൻ തിരിച്ചടി ആത്യന്തിക ഫലം വരുമ്പോൾ ലഭിക്കുകയാണെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഈഴവ സമുദായത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ഷിഫ്റ്റ് BJPയിലേക്ക് പോയിട്ടുണ്ടോ, UDFലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത് എത്രത്തോളം ഡാമേജ് ആണ് ചെയ്തത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ആലപ്പുഴ മണ്ഡലത്തിലും വൻപൻ മുന്നേറ്റമാണ്. മൂന്നാം സ്ഥാനത്ത് എത്തിയുള്ളെങ്കിൽ പോലും 300,000 പരം വോട്ടാണ് BJPക്ക് നേടാനായത്. അതൊരു സൂചനയാണ് എങ്കിൽ ഈ LDFന്റെ പരാജയത്തിന്റെ കാരണം തേടിയുള്ള യാത്രയിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗം, നാടാർ കമ്മ്യൂണിറ്റി, അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റി, ഇതെല്ലാം തന്നെ തെക്കൻ കേരളത്തിൽ പ്രബലമായ സമുദായങ്ങളാണ്. അവരുടെയൊക്കെ ഒരു ഷിഫ്റ്റ്, ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ കോൺഗ്രസിലേക്ക് വൻതോതിൽ സംശയീകരിക്കുന്നത് ഇവിടെങ്കിൽ കാണാം. കോവളം ഉൾപ്പെടെയുള്ള തീരദേശ മണ്ഡലങ്ങളിലെ UDFന്റെ മെച്ചപ്പെട്ട, തിരുവനന്തപുരം മണ്ഡലം, കോവളം മണ്ഡലം മെച്ചപ്പെട്ട പ്രകടനങ്ങൾ അങ്ങനെ കാണാം. പക്ഷേ കൊല്ലം ജില്ലയിൽ അടിപതറുകയാണെങ്കിൽ അതിനർത്ഥം ഇടതുപക്ഷത്തിന് ഈഴവ വോട്ട് ബേസ് വലിയ രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടി.
1: ആലപ്പുഴ ജില്ലയിലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈഴവ വോട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഈഴവ സമുദായത്തിന്റെ നേതാവ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയില്ലാതെ ഇപ്പോഴും ചാഞ്ചാടിക്കൊണ്ട് ചില പ്രസ്താവനകളും ഒക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും
2: UDFനെ വിജയിപ്പിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആണ് എന്ന ഒരു പലപ്പോഴും.
1: ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്, ഈ സാമുദായിക നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് അണികൾ വോട്ട് ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ വയ്യ.
4: അതുകൊണ്ടാണ്
1: ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അനുസരിച്ച് കേരളത്തിൽ ഈഴവർ വോട്ട് ചെയ്യുന്നില്ല നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ NSS കാര്യത്തിൽ.
4: പക്ഷേ വേറൊരു വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനും ആദർശത്തിന്റേതായിട്ടുള്ള ഒരു പരിവേഷം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ഉണ്ടാവുന്നത്. അവർക്കൊരു എന്താണ് ഇടതുപക്ഷ ഐഡിയോളജി എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്നൊക്കെ പറയുന്നതിൽ നിന്നുള്ള ഒരു മാറ്റം പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിരാശയിലാക്കിയിട്ടുണ്ട്.
1: ശ്രീകുമാർ, നമുക്കിത് താത്വിക അടിസ്ഥാനത്തിൽ പറയാൻ എളുപ്പമാണ്. ഇപ്പൊ 67 EMS സംബോധിച്ചു.
0: ഞാൻ നടപടിയാണ്. നമ്മുടെ കോട്ടയത്ത് നിന്ന് നമ്മുടെ ആകാശവാണി പ്രതിനിധി KV താൻസൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം.
5: നമസ്കാരം
0: താൻസൻ. എന്തൊക്കെയാണ് കോട്ടയം ജില്ലയിലുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ?
5: കോട്ടയം ജില്ലയിലെ ആകെ 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതിപ്പോ കോട്ടയത്ത് മെയിനായിട്ട് നമ്മുടെ

0: കോട്ടയം സെൻട്രലായിട്ട് പോകുന്ന കോട്ടയം ഏറ്റുമാനൂർ പുതുപ്പള്ളി മണ്ഡലങ്ങളിലെ സ്റ്റേഷനിലാണ് ഞാനുള്ളത്, കൗണ്ടിങ് സ്റ്റേഷനിലാണ്. ഇവിടെ ആദ്യം തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ LDF നേരിയ ഒരു ഭൂരിപക്ഷമായിരുന്നു. പക്ഷെ അത് പിന്നീട് അത് സ്വാഭാവികമായും എല്ലായിടത്തും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞു. ഇപ്പം കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ വൈക്കം ഒഴികെ ബാക്കി 8 നിയോജക മണ്ഡലങ്ങളും UDFന് അനുകൂലമായ ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
1: പൂഞ്ഞാർ പോലുള്ള മണ്ഡലങ്ങളിലുള്ള നിലവിലുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്?
0: പൂഞ്ഞാറും ഇപ്പോൾ ഒരു വ്യക്തമായ ഭൂരിപക്ഷം അവിടെ ആരും കാണിച്ചിട്ടില്ല. പക്ഷെ ആദ്യം LDFന് നേരിയ ഭൂരിപക്ഷം അവിടെ കാണിച്ചെങ്കിലും ഇപ്പൊ UDF ലീഡ്
2: ചെയ്യുന്നതാണ്. ഈ പുതുപ്പള്ളിയില് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചാണ്ടി ഉമ്മൻ വളരെ വ്യത്യസ്തമായ വിഭിന്നമായ ഒരു പ്രചരണ രീതി നടത്തുന്നു, അതിന്റെ ഒരു ഫലം അവിടെ എങ്ങനെയാണ് പറയൂ?
0: അത് പക്ഷേ ഈ നമ്മള് സാധാരണ ഒരു ആഘോഷപരമായ പ്രചരണം നടത്തുന്നതിന് അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണവും ഇപ്പൊ വരുന്ന ലീഡും. കാരണം ഈ കോട്ടയത്ത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേഷനിലെ അടക്കം പുതുപ്പള്ളിയാണ് ഏറ്റവും വ്യക്തമായി 8000 വോട്ടിന്റെ ലീഡാണ് ചാണ്ടി ഉമ്മൻ കാണിക്കുന്നത്.
3: ഈ അഭിമാന പോരാട്ടം നടന്നൊരു സ്ഥലമാണ് പാലാ മണ്ഡലം. അതൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ചു എന്നാണ് പൊതുവെയുള്ള നിഗമനം. അവിടെ എന്താണ് സ്ഥിതി?
0: തീർച്ചയായിട്ടും അവിടെ ത്രികോണ മത്സരം തന്നെയായിരുന്നു. പക്ഷെ അവസാനത്തെ ഒരു ലാപ്പില് ജോസ് കെ മാണി ലീഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ മാണി സി കാപ്പൻ വ്യക്തമായ ലീഡ് അവിടെ നേടിയിരിക്കുന്നു. അതുപോലെ ഷോൺ ജോർജും വളരെ നല്ല മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്.
1: മന്ത്രി വി എൻ വാസവൻ പിന്നിലാണെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു.
4: അതുപോലെ തന്നെ വി ഡി സതീശൻ പിന്നിലാണെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്.
1: കോട്ടയത്ത് നിന്ന് ടെൻഷൻ
0: വി ഡി സതീശൻ
1: അല്ല വി ഡി സതീശൻ വി എൻ വാസവൻ വി എൻ വാസവൻ
0: വി എൻ വാസവൻ ആ വി എൻ വാസവൻ വി എൻ വാസവൻ ആദ്യം ഏറ്റുമാനൂരിൽ ലീഡിലായിരുന്നു. ഏകദേശം ഒരു 300-400 ലീഡ് ചെയ്തിരുന്നു. പിന്നീട് അത് വളരെ പുറകോട്ട് പോയി. ഇപ്പം ഇവിടെ നാട്ടക സുരേഷാണ് ലീഡ് ചെയ്യുന്നത്.
1: വളരെ നന്ദി നമ്മളോടൊപ്പം ചേർന്നതിന്. നമ്മളിങ്ങനെ വോട്ടെണ്ണൽ ട്രെൻഡ് ഏകദേശം തുടക്കത്തിലുള്ളത് തന്നെ അങ്ങനെ തുടരുകയാണ്. 98 സീറ്റുകളാണ് UDFലേക്ക് നിൽക്കുന്നത്. 40 LDF NDA ആ ഒരു 5 എന്നുള്ള സീറ്റ് നിലനിർത്തുന്നു. നമുക്ക് ജില്ല തിരിച്ചുള്ള ട്രെൻഡുകളിലേക്ക് പോയാലോ. നമുക്ക് നമ്മുടെ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ LDFന് കൃത്യമായ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2021 കഴിഞ്ഞു പോയത്. വിൻസെന്റ് കോവളം എന്ന് പറയുന്നൊരു മണ്ഡലമാണ് UDFനൊപ്പം നിന്നത്. നിലവിലുള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് പലയിടങ്ങളിലും UDFന്റെയും LDFും സമാസം മുന്നേറുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ജില്ലയുടെ ഒരു പൊതു സ്വഭാവം? പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്ത ഒരു പശ്ചാത്തലം കൂടെ ഇവിടെയുണ്ട്. രാഷ്ട്രീയമായി അത് വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു വസ്തുതയാണ്. ഉണ്ണികൃഷ്ണ സാറിലേക്ക് പോയി.
2: ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കൃത്യമായി നമ്മൾ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. കാരണം അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വളരെ പ്രാദേശികമായ ചില ഘടകങ്ങൾ, വ്യക്തിപരമായ ഘടകങ്ങൾ, വ്യക്തികളുടെ വോട്ടുകൾ, കുടുംബ ബന്ധങ്ങൾ വരെ അതിനകത്ത് സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവണത ആണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തിലെ സീറ്റ് BJP പിടിക്കേണ്ടതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീപ്പ് ഉണ്ടായത്,
3: ശക്തമായ മുന്നേറ്റങ്ങൾ.
2: അപ്പം ഈ രണ്ട് ജില്ലകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് UDF മുന്നേറുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ പ്രബലരായ പല പിന്നെ സ്ഥാനാർത്ഥികളും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനർത്ഥം നമ്മൾ നേരത്തെ ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ UDF പറഞ്ഞതുപോലെ പ്രകടമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു സ്വഭാവമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം എപ്പോഴും ഭരിക്കുന്നവരോട് ഒരു വിമുഖത കാണിക്കുക എന്ന് പറയുന്ന രീതി നമ്മുടെ സംസ്ഥാനത്തെ വോട്ടർമാരുടെ ഇടയിൽ.
4: ഈ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കുന്നതല്ല വികസനം എന്നൊരു ഒരു പെർസെപ്ഷൻ ഉണ്ട്, പബ്ലിക് പെർസെപ്ഷൻ. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ തൊഴിൽ എത്രമാത്രം ജനറേറ്റ് ചെയ്തു, ആ കാര്യത്തിൽ LDF വളരെ പിന്നോട്ട് പോയിട്ടുണ്ട്. പാലങ്ങളുണ്ടാകുന്നു, റോഡുകളുണ്ടാകുന്നു, അങ്ങനെയുള്ള ചില വികസനമല്ലാതെ ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള വികസനം, അതും കിഫ്ബി എന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അതേസമയത്ത് എംപ്ലോയ്മെന്റ് ജനറേഷന്റെ കാര്യത്തിൽ LDF വളരെ ഇതിന് പിന്നോക്കം പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോഴും താൽക്കാലിക ജീവനക്കാർ, പെർമനന്റ് ആയിട്ടുള്ള ജീവനക്കാരെ നിയമിക്കാതെ താൽക്കാലികമായ ജീവനക്കാരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു സ്വജന പക്ഷപാതവും അതിലുണ്ടോ എന്നൊരു സംശയം ഉണ്ട്.
2: ശരിയാണ് വിജയകുമാർ സാർ. ഇപ്പൊ ഒരു ആളിനെ ഒരു ജോലിക്ക് നിയമിച്ചാൽ അയാളുടെ വീട്ടിലെ മൊത്തം ആളുകളുടെ വോട്ടാണ് കിട്ടുക.
4: അതെ അതെ.
2: അപ്പൊ അതുകൊണ്ട് ഈ തൊഴിൽ മേഖല എന്ന് പറയുന്നതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വികസനത്തിന് ആവശ്യം

0: ലക്ഷ്യമുള്ള ചില പ്രക്രിയയാണ്. പക്ഷേ എല്ലാ ഗവൺമെന്റുകളും ലക്ഷ്യമിടുന്നത്, അതിപ്പം യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ലക്ഷ്യമിടുന്നത് ഫ്രീബീസിലാണ്. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സൗജന്യങ്ങൾ കൊടുക്കുക. ഇപ്പോൾ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ബസ് യാത്ര കൊടുക്കാമെന്ന് പറയുന്നു. 3000 രൂപ വരെ എല്ലാ സ്ത്രീകൾക്കും, എന്താ പറയുക,
1: പെൺകുട്ടികൾക്കും
0: പറഞ്ഞു. ഇതൊക്കെ കൊടുക്കേണ്ടത് ഈ കേരളത്തിന്റെ ഖജനാവിൽ നിന്നെടുത്താണ്. അപ്പോൾ ഇത്തരം സൗജന്യങ്ങൾ കൊടുക്കുന്നതിനെതിരെ ബീഹാർ ഗവൺമെന്റിനെ ശാസിക്കുക വരെ സുപ്രീംകോടതി അടുത്ത കാലത്ത് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ക്ഷണികമായ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആളുകളുടെ പിന്നെ എന്താ പറയുക പ്രീതി പിടിച്ചു പറ്റത്തക്ക രീതിയിലുള്ള ചില സൗജന്യങ്ങൾ നൽകിയിട്ട് ഈ സൗജന്യങ്ങൾ കൊണ്ട് വിജയിക്കാം എന്ന് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഈ ഈ സ്ത്രീകൾക്കുള്ള ക്ഷേമ പെൻഷന്റെ അടുത്ത മാസത്തെ ഗഡു കൂടി ഇപ്പോൾ എടുത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഈ വരുന്ന ഗവൺമെന്റ് തലയിൽ വലിയ സാമ്പത്തിക ഭാരം വെച്ചിട്ടാണ് യു ഡി എഫ് വരുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത്. അവർക്ക് പോകും എന്നൊരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഊറ്റിയെടുക്കാവുന്നതെല്ലാം ഊറ്റിയെടുത്തിട്ട് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ സൗജന്യങ്ങളൊക്കെ നൽകി മുന്നോട്ട് പോകാനാണ് അവർ ഉദ്ദേശിച്ചത്. നേരത്തെ കണ്ട ട്രെൻഡിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ മാറ്റം കാണുന്നത് യു ഡി എഫ് 95 എൽ ഡി എഫ് 40 എൻ ഡി എ നേരത്തെ തുടർന്ന് ആ ലീഡ് തന്നെ 5 തന്നെ മുന്നോട്ട് പോവുകയാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പിന്നിൽ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് പലയിടത്തു നിന്നും വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ തന്നെയാണ്. വി പി അബ്ദുൾ റഷീദ് മുന്നിലാണ്. പിണറായി വിജയൻ ഇപ്പോഴും പിന്നിൽ. പിണറായി വിജയന്റെ തുടക്കം മുതലേ പിണറായി വിജയന്റെ പിന്നിലാണെന്നുള്ള ട്രെൻഡ് തുടരുകയാണ്. അപ്പോ കേരളം
1: മാത്രമല്ല, പിണറായി വിജയൻ പറയുമ്പോൾ മാത്യു കുഴൽനാടൻ 10,000 മുകളിൽ ലീഡ് നിലനിർത്തുന്നു എന്ന് പറയുന്നത്. മാത്യു കുഴൽനാടനാണല്ലോ ഒറ്റയ്ക്ക് ഫൈറ്റ് പലതും നടത്തിയിരുന്നത്.
2: മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ നേതാവും
1: പിന്നിലാണ്
2: എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ കേരളം എങ്ങനെ ചിന്തിക്കുന്നു? അതായത് ഭരണവിരുദ്ധ വികാരമുണ്ട്, പ്രതിപക്ഷത്തെ ജയിപ്പിക്കാൻ ഓടി നടന്നയാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉഗ്രമായ പോരാട്ടം നിയമസഭയ്ക്കുള്ളിലും പുറത്തും നടത്തിയ പ്രതിപക്ഷ നേതാവ് നിലവിൽ ലേശം പിന്നിലാണ്.
1: വളരെ ചെറിയ വോട്ടുകൾ കടന്നാലും പിന്നിലാണ്.
0: പക്ഷെ അതിൽ പ്രധാന ഘടകം കൂടിയില്ലേ ഞാൻ പറയുന്നത്, ഈ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ തീരുമാനിച്ച സമയത്ത് രമേശ് ചെന്നിത്തല അതിനു മുൻപത്തെ ഭരണത്തിൽ വളരെ വിജയകരമായി
1: ഗൗരവതരമായ ഇടപെടലുകൾ
0: നടത്തുകയും ഒരുപാട് പിന്നെ യുദ്ധങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നയിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി പിന്നെ വി ഡി സതീശനെ കൊണ്ടുവരികയും അത് ഹൈക്കമാൻഡിന്റെ നോമിനേഷനായിട്ട് വരികയും അതിൽ കേരളത്തിലെ കോൺഗ്രസുകാർക്കും
3: വാസം പറഞ്ഞത് ഹൈക്കമാൻഡിന്റെ നോമിനേഷൻ എന്നതിലുപരി 2 MLA വോട്ട് കൂടുതലായിട്ട് സതീശന് കിട്ടിയിരുന്നു എന്നുള്ള സത്യമാണ്.
4: ഇനി ഞാൻ ഒരു പിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു നയം കൊണ്ടുവന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം. രണ്ട് മണ്ഡലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് NDA മുന്നിട്ട് നിന്ന് 2 മണ്ഡലങ്ങളിൽ ഒന്ന് കോഴിക്കോട് സൌത്ത് ടി രനീഷ് എന്ന സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ അഹമ്മദ് ദേവർകോവിലാണ് പിന്നിൽ. പലപ്പോഴും നമ്മൾ പറയുന്ന ഇടങ്ങളിൽ മുമ്പ് ബി ബി ഗോകുമാറിന്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ NDA മുന്നേറ്റം ഉണ്ടാക്കുന്ന പോക്കറ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നല്ല ഈ
2: കോഴിക്കോട് പിന്നെ നഗര മണ്ഡലങ്ങളിൽ. ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും 4 കോർപ്പറേഷൻ ഡിവിഷനുകൾ BJP നേടി എന്ന് പറയുമ്പോൾ കോഴിക്കോട് BJP ഒരു ജൈവികമായ അസ്തിത്വം ഉണ്ട്, അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരുപക്ഷെ ആത്യന്തികമായി കോഴിക്കോട് സൗത്ത് സീറ്റ് നിലനിർത്താൻ BJP കഴിയില്ല, ഇപ്പോഴത്തെ ലീഡ് നിലനിർത്താൻ കഴിയില്ലായിരിക്കാം. എങ്കിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്ന കേട്ടിട്ടുള്ള ഒരു എ ക്ലാസ് മണ്ഡലമല്ല.
4: സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുള്ള സ്ട്രാറ്റജി, യങ്സ്റ്റേഴ്സ് പലപ്പോഴും ജെൻസി വോട്ടേഴ്സിന് ഫോക്കസ് ചെയ്തുള്ള പല നീക്കങ്ങളും ഇത്തരത്തിലുള്ള ചില പേരുകൾ ഉയർന്നു വന്നതായിട്ട് കാണുന്നുണ്ട്.
2: തീർച്ചയായിട്ടും ജെൻസി വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റാണ്. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ കേരളത്തിന്റെ ഒരു ചിന്ത പോകുന്നത് വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പം, അവിടെ ജെൻസി ജനറേഷൻ നെക്സ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇപ്പോഴത്തെ ഒരു 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ഒരു ജനം, ആ വിഭാഗം അവരിലേക്ക് വികസനം എത്തണം, അവർക്കൊരു പ്രതീക്ഷയുണ്ടാകണം. കേരളത്തിൽ നിന്നാൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ വലിയ തോതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പഠനം കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് പോകുന്നു പഠിക്കാനും ജോലിക്കുമായി എന്ന് പറയുമ്പോൾ വികസനം അടുത്ത തലമുറയിലേക്ക് കടത്തിവിടാൻ കഴിയുന്നില്ല. പ്രായോഗികമായി നോക്കുമ്പോൾ താൽക്കാലിക ബെനിഫിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഫ്രീബീസിലൂടെ നേടുന്നത്. അപ്പം അതുകൊണ്ടാണ് ജെൻസി ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, അവർക്കൊരു അഭിപ്രായമുണ്ട്. അവരത് ഒരുപക്ഷെ ഭരണവിരുദ്ധതയുടെ രൂപത്തിൽ കൂടി പ്രകടമാക്കാം, ചില മണ്ഡലങ്ങളിൽ അത് വ്യാപകമായി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം അല്ലെങ്കിൽ UDF LDF എന്നതിലുപരിയായി സാധ്യതകൾ ഒരുപക്ഷെ ജെൻസിയും കാണുന്നുണ്ടാകാം. ഇത് മടുത്തു, ഈ ഒരു മാറ്റം അനിവാര്യമാണ് ഈ സംവിധാനത്തിൽ നിന്നും എന്ന് ചിന്തിക്കാൻ കൂടുതൽ സാധ്യത ജെൻസിക്ക് തന്നെയല്ലേ.
4: ജെൻസിയുടെ ഒരു രാഷ്ട്രീയ ബോധ്യം പലപ്പോഴും ഈ സർക്കാരിനെതിരെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയുധമാണ്. യുവാക്കൾ കൂട്ടത്തോടെ നാട് വിട്ടു പോകുന്നു, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഉണ്ണികൃഷ്ണ സാറിന്റെ ഒരു പെർസ്പെക്ടീവ്.
0: അതിനു മുൻപ് ഞാനൊരു പ്രധാന കാര്യം കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ BD സതീശൻ പിന്നിലാണ് എന്നൊരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദ്യം ചോദിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റിന്റെ ഇത് വന്നു. കേരളം മുഴുവൻ ഫ്ലെക്സുകൾ വന്നു.

0: അപ്പൊ ഇതിനു മുൻപ് തന്നെ ഇത്തരം ബി ഡി സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന രീതിയിൽ ഒരു മുന്നൊരുക്കം യു ഡി എഫിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നടന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കത്തിന്റെ സൂചനയാണോ ഇപ്പോൾ കാണുന്ന ഈ ട്രെൻഡ് എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു.
1: പിന്നിൽ നിന്ന് കുത്തിയതാണോ?
2: പിന്നെ 25 വർഷമായിട്ട് അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുന്ന മണ്ഡലമാണ് പറവൂർ എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ഇ ടി ടൈസൺ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് കൃത്യമായി പാർട്ടി വോട്ടുകൾ കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരാൾ ലീഡ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തം മണ്ഡലത്തിൽ പലപ്പോഴും അടിതെറ്റുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ മുൻപും
3: കണ്ടിട്ടുള്ളതാണ്.
1: പരാജയപ്പെട്ടിട്ടുണ്ട്, പാർട്ടി ജയിക്കുകയും വി എസ് തോൽക്കുകയും ചെയ്യും.
0: നേരത്തെ ദിലീപ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഈ ജെൻസിയുടെ സ്വാധീനം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തവണ വോട്ടിംഗിന്റെ ഒരു ഡെമോഗ്രഫി പരിശോധിച്ചാൽ യങ്സ്റ്റേഴ്സ് വളരെ കുറച്ചാളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിലെടുക്കുമ്പോൾ കേരളത്തിലെ വോട്ടേഴ്സ് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, വോട്ടേഴ്സ് ലിസ്റ്റിന് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ട വോട്ടേഴ്സിന്റെ ക്യൂ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ടി വിയിൽ വന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ നിൽക്കുന്നതെല്ലാം പ്രായമായവരാണ്. ഒരു ഒരു 21-നും 28-നും അല്ലെങ്കിൽ 30-നും മധ്യേ ഉള്ള വോട്ടേഴ്സിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിമുഖത ഈ പുതിയ തലമുറയ്ക്ക് വോട്ടിങ്ങിനോട് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയത്തോട് വന്നിട്ടുണ്ട്,
4: കാരണം അവരിൽ പകുതിയിലധികം ആളുകൾ വിദേശത്താണ്.
1: വിദേശത്തോ ടെക്കുകളായിട്ട് പ്രവർത്തിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അവർ കൂടുതൽ.
0: അത്തരം ഒരു കാര്യമുണ്ട്. പക്ഷെ അവരുടെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടുള്ള വിമുഖതയുടെ ഒരു പ്രശ്നം കൂടി.
2: പക്ഷേ ഇതിനകത്ത് നമുക്ക് മറ്റൊരു വശം പറയാനായിട്ട് സാധിക്കുന്നത്, ഇപ്പോൾ LDFന്റെ സ്ട്രാറ്റജികളിൽ സിറ്റി MLAമാരെ പരമാവധി മത്സരിപ്പിക്കുകയും തുടർന്ന് ആളുകൾക്ക് ഇളവുകൾ കൊടുത്തുകൊണ്ട് കൂടുതലായി മുതിർന്ന, എന്നാൽ കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി തിരിച്ച് ഏകദേശം ഒരു 40 മുകളിൽ പുതുമുഖങ്ങളെ ഇലക്ഷൻ രംഗത്തേക്ക് കൊണ്ടുവന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മുടെ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു തലമുറ മാറ്റം, കോൺഗ്രസിലടക്കമുള്ള തലമുറ മാറ്റം, യങ്സ്റ്റേഴ്സിന് കൂടുതൽ പ്രാതിനിധ്യം ഇവിടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവായൊരു കാര്യമല്ലേ?
5: ഇത് രണ്ട് വ്യത്യസ്തമായ സ്ട്രാറ്റജീസാണ്. ഇടതുപക്ഷം പയറ്റിയ സ്ട്രാറ്റജി ഇൻകംബൻസി അഡ്വാൻറ്റേജ് നേടാൻ വേണ്ടി പരിണതപ്രജ്ഞരായ ഇടതുപക്ഷ നേതാക്കളെ ടേം വ്യവസ്ഥ പോലും പാലിക്കാതെ 3-ാം തവണ ഇളവുകൾ കൊടുത്തുകൊണ്ട് മത്സരിപ്പിച്ചു. പക്ഷേ അതേസമയം കോൺഗ്രസിനാകെ 22 MLAമാർ മാത്രമാണുള്ളത്. അപ്പോൾ അവരെ മഹാഭൂരിപക്ഷം മത്സരിപ്പിക്കുന്നു എന്നോ രണ്ടുപേർ ഒഴിച്ച്. പക്ഷേ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത് പുതുമുഖങ്ങൾ എന്ന രൂപത്തിലാണ്. അത് ഒരു വലിയ ഗുഡ്വിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മടുപ്പിന്റെ അനുഭവമില്ലാതെ ഫ്രഷ് ഫേസുകൾ വരുമ്പോൾ പലപ്പോഴും അവർ സ്വീകരിക്കപ്പെടുന്ന ഒരു മനോഭാവം.
2: കോഴിക്കോട് ആകാശവാണി പ്രതിനിധി ഫഹദ് റാസജിയിരുന്നു. ഹലോ
6: ഹലോ
2: ഹലോ ആ ഫഹദ് പറഞ്ഞോളൂ, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആദ്യ ഫലങ്ങൾ എന്ത് സൂചനയാണ് നമുക്ക് നൽകുന്നത്?
6: കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളാണ്, അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഇപ്പോഴത്തെ നിലയിൽ പറയുകയാണെങ്കിൽ 9 സീറ്റിൽ ലീഡ് ചെയ്യുന്നത് UDF ആണ്, 3 സീറ്റിൽ LDFഉം 1 സീറ്റിൽ NDAയുമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021-ൽ 13-ൽ 11 സീറ്റും നേടിയത് LDF ആയിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ UDF 9 സീറ്റുമായി മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് NDAയുടെ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലുള്ള NDAയുടെ മുന്നേറ്റമാണ്. വളരെ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് കോഴിക്കോട് സൗത്തിൽ NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടി രനീഷ് എന്ന് പറയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അത് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെ മണ്ഡലമാണ്. മാത്രവുമല്ല, ഇതിൽ വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന മറ്റു മണ്ഡലങ്ങൾ എലത്തൂരാണ് ഒന്ന്. AK ശശീന്ദ്രൻ മന്ത്രി ദീർഘകാലമായിട്ട് പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ. അവിടെ ഇപ്പോൾ ചെയ്യുന്നത് UDF ആണ്, വിദ്യാബാലകൃഷ്ണനാണ്. അതോടൊപ്പം തന്നെ വലിയ പോരാട്ടം നടന്നു എന്ന് പറയപ്പെട്ടിരുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ ഒരിക്കലും LDF പിന്നിലോട്ട് പോകും എന്ന് അവർ പ്രതീക്ഷിക്കാതിരുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. കാരണം LDF കൺവീനറും മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ TP രാമകൃഷ്ണൻ മത്സരിച്ച സ്ഥലമാണ്. അവിടെ ഏറ്റവും ഒരു ചെറുപ്പക്കാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ലീഗിന്റെ ഫാത്തിമ തഹ്ലിയായിരുന്നു അതെ മത്സരിച്ചത്. അപ്പോ ഇവിടെയും UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ രീതിയിൽ കോഴിക്കോടിന്റെ ഒരു രാഷ്ട്രീയ ചായ്വ് ഇപ്പോൾ ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സൂചനകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
2: വടകരയിൽ R&B ഫാക്ടർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഇലക്ഷനിൽ?
6: അത് മുൻപത്തെ പോലെ തന്നെ, കഴിഞ്ഞ തവണയിലെ അതേപോലെ തന്നെ ഇപ്പോഴും UDF മുന്നിട്ട് നിൽക്കുകയാണ്. കാരണം RMP ഇപ്പോൾ ഏതാണ്ട് 3000 ഒരു ഭൂരിപക്ഷത്തിലേക്ക് KK രമ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽ ഇനി കാര്യമായൊരു മാറ്റമുണ്ടാകണമെങ്കിൽ ഇനിയും കൂടുതൽ റൗണ്ടുകൾ

0: മുന്നോട്ട് പോകുമ്പോൾ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വളരെ വിരളമാണ് ആ ഒരു സാധ്യത. എങ്കിലും ഇനി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.
1: അതുപോലെ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മണ്ഡലം നടക്കുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണല്ലോ ബേപ്പൂർ, പ്രത്യേകിച്ച് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം. അവിടുത്തെ നിലവിലുള്ള സ്ഥിതിഗതികൾ എങ്ങനെയാണ്?
0: നിലവിൽ അവിടെ മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനെ അപേക്ഷിച്ച് റിയാസ് ഒരു താരതമ്യേന സേഫ് ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ വലിയ പോരാട്ടം നടന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമായിരുന്നു എങ്കിൽ കൂടി ബേപ്പൂര് പോലുള്ളൊരു കോട്ടയെ പിളർത്തിക്കൊണ്ട് പി വി അൻവറിന് അത് അവിടെ ഒരു ലീഡ് നേടാൻ സാധിക്കുമെന്ന് ഒരു പക്ഷേ രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചു കാണില്ല. അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ പി വി അൻവറിന് സാധിക്കണം. എന്നാലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അവിടെ മുഹമ്മദ് റിയാസ് തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കും വെല്ലുവിളികൾക്കും ഒക്കെ കാരണമായിട്ടുള്ള ഒരു മണ്ഡലമാണെങ്കിൽ കൂടി ഇപ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് ബേപ്പൂരിൽ ലീഡ് ചെയ്യുന്നത്.
2: അപ്പൊ പി വി അൻവർ മുട്ടയടിക്കേണ്ടി വരുമോ, കമ്മലിടുമോ, എങ്ങനെയാണ്?
0: ആ ഒരു വെല്ലുവിളി റിയാസ് ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെ അതായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. റിയാസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ
3: മുട്ടയടിക്കുമെന്നായിരുന്നു പറഞ്ഞത്.
2: പക്ഷേ പി വി അൻവറിനെ പോലെ രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയതല്ലേ ഇവർക്ക് സംഭവിച്ച ഒരു അപകടം?
0: പക്ഷേ പി വി അൻവറിനെ പോലെ ഒരാളെ അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത ഒരു മണ്ഡലം എന്ന രീതിയിൽ ബേപ്പൂർ തെരഞ്ഞെടുത്ത അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നു എന്നത് താരതമ്യേന യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്ത് സാഹചര്യത്തിലും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല ബേപ്പൂര് പോലെ ഒരു മണ്ഡലം വിജയിക്കുമെന്ന്. അപ്പോൾ വലിയ വിജയ സാധ്യതയുള്ള മലപ്പുറം ജില്ലയിലെ നിലമ്പൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് യു ഡി എഫ് നേതാക്കളെ സംബന്ധിച്ച് പി വി അൻവർ തന്നെ തെരഞ്ഞെടുത്ത ഒരു മണ്ഡലം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ബേപ്പൂർ നൽകുക തന്നെയാണ്. ആ രീതിയിൽ വലിയൊരു ക്ഷീണം യു ഡി എഫിന് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല.
1: മലപ്പുറം ജില്ലയിലെ ആദ്യ ഫല സൂചനകൾ കൂടി.
0: മലപ്പുറം ജില്ല പൂർണ്ണമായിട്ടും ഇപ്പോൾ യു ഡി എഫ് തൂത്തുവാരി എന്ന് പറയാവുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള ഫല സൂചനകൾ. ഫൈനൽ റിസൾട്ട് ആയിട്ടില്ല എങ്കിൽ കൂടി 16-ൽ 16-ലും ഇപ്പോൾ ലീഡ് ചെയ്യുന്ന മുന്നണി യു ഡി എഫ് ആണ്. അതിൽ എടുത്തു പറയേണ്ട രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിച്ച തിരൂർ മണ്ഡലം, അത് അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത് തിരൂരിലേക്ക് പോയതായിരുന്നു. അദ്ദേഹം താനൂർ എം എൽ എ ആയിരുന്നു, സിറ്റിംഗ് സീറ്റ് വിട്ട് അദ്ദേഹം യു ഡി എഫിന്റെ മണ്ഡലമായ തിരൂരിൽ പോയി മത്സരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം അവിടെ കാര്യമായ വോട്ടുകൾക്ക് പിറകിലാണ്. മറ്റൊരു മണ്ഡലം എടുത്തു പറയേണ്ടത് കെ ടി ജലീൽ മത്സരിച്ച തവനൂരാണ്. തവനൂർ അദ്ദേഹം ദീർഘകാലമായിട്ട് എം എൽ എ ആയി തുടരുകയായിരുന്നു. അവിടെ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം മന്ത്രിയായത്. മാത്രവുമല്ല ഇത്തവണ അവിടെ മത്സരിക്കുന്നത് വി എസ് ജോയ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റാണ്, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, തവനൂർ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ വി എസ് ജോയിയെ പോലെ ഒരാളെ കാൻഡിഡേറ്റ് ആക്കിക്കൊണ്ട് യു ഡി എഫ് വരികയും അതേസമയം ദീർഘകാലമായി അവിടെ പ്രവർത്തിക്കുകയും ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന കെ ടി ജലീലിനെ പോലെ ഒരാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ ശ്രദ്ധ നേടിയൊരു മണ്ഡലമായിരുന്നു തവനൂർ. എന്നാൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ അനുസരിച്ച് കെ ടി ജലീൽ പിന്നിലാണ്. വി എസ് ജോയിലേക്കാണ് ഈ പറഞ്ഞ വോട്ടുകളെല്ലാം കൂടുതലായിട്ട് പോയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പൊന്നാനി എന്ന് പറയുന്ന മണ്ഡലമാണ്. പൊന്നാനി മലപ്പുറം ഒരു പ്രത്യേകിച്ചും യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയോ ഒരു പച്ചത്തുരുത്താണെങ്കിൽ അതിനകത്തുള്ളൊരു ചുവപ്പ് കോട്ടയായിരുന്നു പൊന്നാനി. ദീർഘകാലമായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ പി ശ്രീരാമകൃഷ്ണനും എം പി ചെറുവാവയും എല്ലാം വിജയിച്ചു പോന്ന മണ്ഡലമാണ് പൊന്നാനി. പക്ഷേ അത് ഇത്തവണ യു ഡി എഫിലേക്ക് ചായുന്നു എന്നുള്ളതാണ് ഫലസൂചനകൾ തെളിയിക്കുന്നത്. അത് തുടക്കത്തിൽ അത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് കുറച്ച് സമയം വന്നു എങ്കിൽ കൂടി ഇപ്പോൾ അത് യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പി എസ് സി ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് സക്കീറാണ് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി.
1: കെ പി നൌഷാദ് അലി,
0: കെ പി നൌഷാദ് അലി എന്ന് പറയുന്ന കെ പി സി സി സെക്രട്ടറിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. ഇതിൽ നൌഷാദ് അലി മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
1: വയനാടിന്റെ ഒരു ട്രെൻഡ് കൂടെ ഫഹദൊന്ന് പെട്ടെന്ന് പറഞ്ഞു.
0: വയനാട് 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. വയനാടിന്റെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ ചൂരൽമല സംഭവങ്ങൾക്ക് ശേഷം, ആ ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസവും മറ്റുമെല്ലാം വലിയ ചർച്ചയായ, വിവാദങ്ങൾ പോലും ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല വയനാട് ജില്ലയിൽ രാഹുൽ

0: ഗാന്ധിയും പിന്നീട് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ജില്ലയാണ് ഈ മൂന്ന് അസംബ്ലി നിയോജക മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് അത് വലിയൊരു അഭിമാന പോരാട്ടമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതിൽ ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ടും നേടിയിരുന്നത് യു ഡി എഫ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ അനുസരിച്ച് മൂന്നിൽ മൂന്നിലും ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ്. എടുത്തു പറയേണ്ട ഒരു മണ്ഡലം ഒ ആർ കേളു, മന്ത്രി ഒ ആർ കേളു മത്സരിക്കുന്ന മാനന്തവാടി, ഇപ്പോൾ യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ്.
1: അവിടെ ഉഷാ വിജയൻ മുന്നിലാണ്. വളരെ നന്ദി ഫഹദ് നമ്മളോടൊപ്പം ചേർന്നതിന്. നമ്മളിപ്പോ ഒരു വടക്കൻ കേരളത്തിന്റെ ഒരു ഏകദേശം ഒരു മൂന്ന് ജില്ലകളുടെ വിശദമായ ഒരു ചിത്രമാണ് ഫഹദ് നമുക്ക് നൽകിയത്. നമ്മളിവിടെ പേരാവൂർ മണ്ഡലത്തിൽ കെ കെ ശൈലജ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ക്രോള് ഇടയ്ക്കുണ്ടായിരുന്നു. പേരാവൂർ ഒരിക്കൽ കെ കെ ശൈലജയ്ക്ക് നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണ്, തിരിച്ച് ഈ മണ്ഡലത്തിലേക്ക് വരുന്നു. കെ കെ ശൈലജയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച്.
2: കെ കെ ശൈലജ പേരാവൂരെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന മണ്ഡലം. അവിടെ സണ്ണി ജോസഫിനെ എതിരിടാൻ സാധാരണ ഒരു സ്ഥാനാർത്ഥി പോരാ, നല്ല പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥി തന്നെ വേണം. മുൻപ് മത്സരിച്ച പരിചയം കൂടിയുള്ള ശൈലജ ടീച്ചറിനെ അവിടെ രംഗത്തിറക്കുമ്പോൾ ഒരു കാൽക്കുലേറ്റഡ് ഗാംബ്ലിംഗ് ആണ്. പലരും വിചാരിച്ചു ശൈലജ ടീച്ചറുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു നീക്കമല്ലേ, ആത്മഹത്യാപരമല്ലേ അത്. വടകരയിൽ ഷാഫി പറമ്പിലൂടെ 1.5 ലക്ഷം വോട്ടിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ പരാജയപ്പെട്ടത്. ഇപ്പൊ വീണ്ടും ഒരു പരാജയം ശൈലജ ടീച്ചറിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് തന്നെ കുത്തനെ താഴേക്ക് കൊണ്ടുപോയില്ലേ, ഇനിയൊരു അംഗത്തിന് ബാല്യം ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ശൈലജ ടീച്ചർ നല്ല പോരാട്ടം തന്നെയാണ് പേരാവൂർ ഈ കാഴ്ച വയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് ഒക്കെ ഏതെങ്കിലും കാരണം വെച്ചാൽ പേരാവൂർ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ്, ഇവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിലോ ഒരു വ്യക്തി എന്നുള്ള നിലയിലോ ഒന്നും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ യു ഡി എഫ് സംവിധാനത്ത് ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ട് യു ഡി എഫിന് അമരത്തുണ്ടായിരുന്ന വി ഡി സതീശൻ ലേശം പിന്നിൽ പോയി എന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ ഒരുപക്ഷെ സതീശൻ മുന്നിട്ട് നിൽക്കുന്നു എന്നതാവാം. പക്ഷെ അതൊക്കെ സൂചിപ്പിക്കുന്നത് ജനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മുന്നണികൾ കൃത്യമായ വിവരം. ധർമ്മടത്ത് പിണറായി വിജയൻ കുറച്ച് നേരം പിന്നിൽ പോയി എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം ഇതെങ്ങനെയാണ് ജനവിധി എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അപ്പൊ അത് നൽകുന്ന സൂചന കൂടിയാണ് പേരാവൂരെ.
1: ഈ ജനറൽ ട്രെൻഡിലുള്ള ഈ നമ്പറുകളിലുള്ള ഒരു മാറ്റം നമുക്കിപ്പോ
3: അതെ കാണാം. നമുക്ക് യു ഡി എഫിന്റെ 88-87 എന്ന നിലയിലേക്ക് യു ഡി എഫ് വരികയും എൽ ഡി എഫ് 48-49 എന്ന് പറയുന്ന തരത്തിലേക്ക് വരികയും ചെയ്തു. എൻ ഡി എ 4 മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ട്രെൻഡ് യു ഡി എഫിന് തന്നെ അനുകൂലമായിട്ടുള്ള ട്രെൻഡായി നിൽക്കാനാണ് സാധ്യത. നൂറ് നേടിയില്ല എന്നിരിക്കും.
4: തുടക്കം മുതലേ ആ ട്രെൻഡ് അങ്ങനെ തുടർന്നു പോവുകയാണ്. ആകെ ഒരു ചെറിയ വ്യത്യാസം ഈ എൽ ഡി എഫിന്റെ ഘടനയിൽ ചെറിയ മാറ്റം വരുന്നു എന്നുള്ളത്. കെ കെ ശൈലജയുടെ കാര്യം സൂചിപ്പിച്ചപ്പോഴേ ഇതിന് തൊട്ടു മുമ്പുള്ള പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തോട് വിജയിക്കുക മാത്രമല്ല,
5: അന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് വരാനുള്ള കാരണം അത് വനിതാ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ.
4: അത്തരത്തിൽ പ്രൊജക്ട് ചെയ്യപ്പെട്ട ഒരു കാൻഡിഡേറ്റ് കേരളത്തിൽ ആദ്യമായി വനിതാ മുഖ്യമന്ത്രിയായി കെ ആർ ഗൗരിയമ്മ വരും എന്ന് പറഞ്ഞിട്ട് അവസാനം ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് അധികാരം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം കെ കെ ശൈലജ അഥവാ കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രിയാകണം എന്ന് ആകാൻ സാധ്യതയുണ്ടെങ്കിൽ അവരാകരുത് എന്ന് കേരളത്തിലെ സി പി എം വിചാരിച്ചതുകൊണ്ടാണോ പ്രായേണ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് അവരെ മാറ്റി നിർത്തി.
3: പക്ഷേ ഇപ്പോഴും 23 വോട്ടിന്റെ ലീഡെന്നാണ് കാണിക്കുന്നത്.
1: ചെറിയൊരു ലീഡാണ്,
3: വളരെ ചെറിയൊരു ലീഡാണ്.
2: എന്തെങ്കിലും കാരണവശാൽ ശൈലജ ടീച്ചർക്ക് ആത്യന്തികമായി വിജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായാൽ പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എമ്മിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം സ്വാഭാവികമായി പിണറായി വിജയന് വേണ്ട എങ്കിൽ ശൈലജ ടീച്ചറിലേക്ക് പോവില്ലേ, അതൊരു വലിയ സാധ്യത.
4: ഏതെങ്കിലും കാരണവശാൽ അധികാരത്തിൽ തിരിച്ചുവരികയായിരുന്നുവെങ്കിൽ പിണറായി വിജയന്റെ പ്രായം പരിഗണിച്ച് വേണമെങ്കിൽ മാറ്റി നിർത്തുകയും ഇന്ത്യയിലെ ഒരു അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ബഹുജന പിന്തുണ ഉള്ള ആളെന്ന നിലയിൽ വേണമെങ്കിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് ഉയർത്തിക്കാട്ടുകയും ചെയ്യാമായിരുന്നു. അതിനുശേഷം വരുന്നൊരു
3: പക്ഷേ അത് സി പി എമ്മിന്റെ ഒരു പൊതുഘടനയിൽ അത് സംഭവിക്കാനുള്ള ഒരു സാധ്യത കുറവാണെന്ന് വേണം പറയാൻ. നമ്മുടെ ആഗ്രഹമായി നിലനിൽക്കുകയാണ്
4: സി പി എമ്മിൽ നിന്ന്
3: പൊതുഘടനയിൽ അങ്ങനെയില്ല.
4: സി പി എമ്മിന് ബഹുജന പിന്തുണ ഇല്ലാതാകുന്നതിന്റെ ഒരു പ്രധാന
3: കാരണം. സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാവുമെന്ന് കേട്ടു, കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാവുമെന്ന് കേട്ടു, കെ ആർ ഗൗരിയമ്മ അത്തവണ മുഖ്യമന്ത്രിയാവുമെന്ന് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട അച്ചടി മാധ്യമങ്ങളൊക്കെ അതിന്റെ പേരിൽ മുഖചിത്രം വെച്ച് ലക്കങ്ങളൊക്കെ ഇറക്കി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അപ്പൊ അതുകൊണ്ട് അത്
5: പോളിറ്റ് ബ്യൂറോയില് മെമ്പർ ആകുന്നതാണ് വാസ്തവത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട്.
2: അതുകൊണ്ട് ഒരിക്കലും കെ ആർ ഗൗരി അമ്മ ആ രീതിയിൽ പോളിറ്റ് ബ്യൂറോ
3: അംഗമായിരുന്നു.
2: അതേസമയം പിന്നെ സുശീല ഗോപാലൻ പോളിറ്റ് ബ്യൂറോ
3: മെമ്പർ ആയിരുന്നു.
2: അപ്പൊ അത് കൂടുതൽ സാധ്യത സുശീല ഗോപാലൻ തന്നെ ആയിരുന്നു.
4: ഇപ്പൊ വന്നിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് എൻ ഡി എ 3 ലേക്ക് ചുരുങ്ങുന്നു. എൽ ഡി എഫ്

0: 48 സീറ്റ് ലീഡ് ചെയ്യുന്നു, യു ഡി എഫ് 49 സീറ്റ് ലീഡ്
1: ചെയ്യുന്നു,
0: 89 സീറ്റ് ലീഡ് ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ലീഡ് എന്ന് പറയുന്നത് 1302 നിയമത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
2: എൻ ഡി എ 3 സീറ്റിലേക്ക് ചുരുങ്ങുന്നു, 5 സീറ്റ് വരെ മുന്നിൽ നിന്നിരുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ നിലവിൽ 3 സീറ്റാണ്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള നിയമം കോഴിക്കോട് മറ്റൊരു സീറ്റും കൂടി 3 സീറ്റാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. തിരുവല്ല സീറ്റിൽ അനൂപ് ആന്റണി ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട്
1: പ്രതീക്ഷിത വിജയം
2: തീർച്ചയായും. അനൂപ് ആന്റണി വലിയ പ്രതീക്ഷ. നരേന്ദ്രമോദി തിരുവല്ലയിൽ വന്ന് സംസാരിച്ചപ്പോൾ അനൂപ് ആന്റണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതെന്റെ ആളാണ്, ഇറക്കാലമായി ഞങ്ങൾ അടുത്ത് പ്രവർത്തിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തയാളാണ് ശ്രീ അനൂപ് ആന്റണി എന്ന് ഓർക്കണം. അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. FCRI ബാധിച്ച് ഏതെങ്കിലും കാരണവശാൽ അനൂപ് ആന്റണി ആത്യന്തികമായി തിരുവല്ല മണ്ഡലത്തിൽ ജയിച്ചു വന്നാൽ അതിനർത്ഥം FCRIക്ക് വേണ്ട പ്രഭാവം ചെലുത്താൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നാണ്. മാത്യു തോമസ് നിലവിൽ പ്രതിനിധീകരിക്കുന്ന, ഇറക്കാലം പ്രതിനിധീകരിക്കുന്ന മുൻ മന്ത്രി കൂടിയായ മാത്യു തോമസിന്റെ മണ്ഡലമാണ്. വർഗീസ് മാവൻ UDFന് വേണ്ടി മത്സരിക്കുന്നു, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. അവിടെ അനൂപ് ആന്റണി ഇപ്പോൾ ഏറെ സമയമായി മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 2000 വോട്ടിനാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ട്രെൻഡായി മാറുകയാണെങ്കിൽ വലിയൊരു അട്ടിമറിയായി തിരുവല്ല മണ്ഡലം മാറാൻ സാധ്യതയില്ല.
0: അനൂപ് ആന്റണിയെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി, എ കെ ആന്റണിയുടെ മകനെ അടർത്തി.
2: അല്ല, അനൂപ് ആന്റണി ഇത് മറ്റേത് എ കെ ആന്റണിയുടെ മകനല്ല, ഇത് അനൂപ് ആന്റണിയാണ്. അനൂപ് ആന്റണി BJP
0: ഞാൻ സൂചിപ്പിച്ചത് ഈ എ കെ ആന്റണിയുടെ മകനെയും അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെയൊക്കെ പാർട്ടിയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് മറ്റൊരു NDA കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് BJP നടത്തിയ ഒരു വലിയ മുന്നേറ്റമാണ്. പത്മജ വേണുഗോപാൽ പിന്നാക്കം പോകുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു സൂചന. ഈ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ വലിയ വിവാദം ഉണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കേസ് പോലെ വരികയുണ്ടായി. അവിടെയും അദ്ദേഹം പിന്നിലേക്ക്.
2: കുട്ടിക്കലാശത്തിന്റെ അന്ന് ഏറ്റവും നല്ല മെയ്വഴക്കം കാട്ടിയത് ശ്രീ ഗോപാലകൃഷ്ണൻ. സോഷ്യൽ മീഡിയ JCB ആ ട്രെയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ചടുലമായ ചില നീക്കങ്ങൾ
0: ഇത് തന്നെയാണ് കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയാൻ പോകുന്നത്. അതായത് ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്ന വലിയൊരു ആഡംബരപൂർവമായ ഒരു ആഘോഷം, തൃശൂർ പൂരം പോലെയുള്ള ഒരു ആഘോഷത്തിൽ ഈ കാൻഡിഡേറ്റുകളൊക്കെ ക്രെയിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് വരിക, അതിനർത്ഥം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലല്ല, ഞങ്ങൾ ഇപ്പോഴും ആകാശത്ത് നിൽക്കുന്നവരാണ് എന്നൊരു
2: പ്രതീകാണെന്ന് മലയാളികൾ പറയുന്നത്.
3: തൃശൂരിന്റെ ഒരു പൊതുവായ ആവേശം നമ്മൾ പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ സുരേഷ് ഗോപി അദ്ദേഹം BJP ഒരു പാർലമെന്റ് സീറ്റ് നേടിയതിനു ശേഷമുള്ള ആദ്യത്തെ അസംബ്ലി ഇലക്ഷനാണ്. സുരേഷ് ഗോപി ഫാക്ടറിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എങ്കിലും അത് എത്രത്തോളം തൃശൂർ ജില്ലയിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്?
2: തൃശൂർ ജില്ലയിൽ ഈ ഏക് ദിൻ കാ സുൽത്താൻ എന്നൊക്കെ പറയുന്ന ഒരു അനുഭവമാണോ സുരേഷ് ഗോപിയുടെ അന്നത്തെ മാസ്മരിക മാസ് പ്രകടനമാണ് അല്ലെ? 1.5 ലക്ഷം അല്ല 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അത് ക്രൈസ്തവ സമുദായത്തിന്റെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ ക്രൈസ്തവ വോട്ടുകൾ മാറിപ്പോയി, BJPയിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും അവിടെ മാറിപ്പോയി. പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലരെങ്കിലും വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പത്മജ വേണുഗോപാലിന്റെ ഒരു പരിഭവം. അതുകൊണ്ട് BJPയിൽ നിൽക്കുമ്പോൾ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ ഗുഡ്വിൽ മുൻപുണ്ടായി 2024 സുരേഷ് ഗോപിക്ക് ലഭിച്ച ഗുഡ്വിൽ തൃശൂർ മേഖലയിൽ ഇപ്പോൾ BJPക്ക് നിലവിൽ ലഭിക്കുന്നില്ല എന്ന സൂചന കൂടിയാണ് പത്മജ പിന്നിൽ പോകാനുള്ള ഒരു കാരണം.
0: പക്ഷേ അവിടെ ഈ CPI ഇത്തവണ നിർത്തിയിരിക്കുന്ന ആലങ്കോടി
4: ലീലാകൃഷ്ണനെ
0: അദ്ദേഹം പിന്നിലാണ് ഇത് കാണിക്കുന്നത്. ഇപ്പം ആലങ്കോടി ലീലാകൃഷ്ണനെ സംബന്ധിച്ചോ അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, കവിയാണ്,
1: പ്രഭാഷകനാണ്.
0: ഇത്തരത്തിലുള്ള എന്താ നമ്മൾ പറയുക, കെട്ടിയിറക്കിയ കാൻഡിഡേറ്റുകൾ നമ്മൾ പറയാറുണ്ട് അല്ലെ? പല
1: കാൻഡിഡേറ്റ്സിനെ
0: സാംസ്കാരിക രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ഇപ്പൊ ജോസഫ് ഉണ്ട്, ശരി
1: വന്നിരുന്നല്ലോ, അത് അയാൾ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ലേ?
0: ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരുന്ന ഒരു സമീപനം സാംസ്കാരിക നായകന്മാരെയും കവികളെയും എഴുത്തുകാരെയും സിനിമാ പ്രവർത്തകരെയും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.
2: ONV ഗ്രൂപ്പിനെ കൊണ്ടുവന്നു, ഒരുപാട് പേര്
3: പരാജയപ്പെടുകയും ചെയ്ത സാധ്യത.
0: അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രദേശത്താണ് അദ്ദേഹത്തിന് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയത് എന്നൊരു ആക്ഷേപം.
3: അവിടെ UDF സ്ഥാനാർത്ഥി
1: രാമസാനുമാഷ് ജയിച്ചല്ലോ.
0: ഞാൻ പറഞ്ഞു വന്നത് അത് ഞാൻ പറഞ്ഞപ്പോ ജോസഫ് മുണ്ടശ്ശേരി മാഷിനെ നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് അതിന് കെട്ടിവെച്ച കാശ് പോയി.
3: നമുക്ക് എന്തായാലും തൃശൂരിലേക്ക് പോകാം. അവിടെ നമ്മുടെ ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ഭരിത, എന്താണ് തൃശൂരിലെ ആദ്യ ഫലസൂചനകൾ സൂചിപ്പിക്കുന്നത്?
5: തൃശൂരിൽ നമുക്കറിയാം സംസ്ഥാനം ഒട്ടൊറ്റ നോക്കുന്ന ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് വേദി ഒരുങ്ങിയിരിക്കുകയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന്. നമുക്കറിയാം ഇതുവരെ നമുക്ക് സ്ട്രോങ് റൂം തുറന്നതിനു ശേഷം രാവിലെ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ഏതാണ്ട് 10 ഇടത്ത് LDFഉം 3 ഇടത്ത് UDFഉം ലീഡ് ചെയ്യുന്ന ഒരു വിശേഷമായിരുന്നു രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഏതാണ്ട് EVM മെഷീനുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ഉണ്ട്

0: ഇടങ്ങളിലാണ് LDF ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ഓരോ ലീഡും മാറുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഏതാണ്ട് 9 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്ന ഒരു വിശേഷമാണ് ഇവിടെയുള്ളത്. 4 ഇടങ്ങളിൽ UDFഉം ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട മത്സരം തൃശൂരിൽ നടക്കുന്ന 4 മണ്ഡലങ്ങൾ, 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ഇടങ്ങളാണ് ശക്തമായ മത്സരം ഈ തവണയിലേക്ക് എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന 4 മണ്ഡലങ്ങളാണുള്ളത്. അത് 1 തൃശൂർ, 1 കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളാണ്. മറ്റ് മണലൂർ നാട്ടിക മണ്ഡലങ്ങളിലും ശക്തമായ ഒരു മത്സരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നാട്ടിക മണ്ഡലത്തിൽ ഇപ്പോൾ CC മുകുന്ദൻ 2ാം സ്ഥാനത്തും 1ാം സ്ഥാനത്ത് ഗീതാ ഗോപിയും തുടരുകയാണ്. പക്ഷേ ഒരു 2000-3000 വോട്ടുകളുടെ ലീഡിന്റെ വ്യത്യാസത്തിലാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. 3 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ശക്തമായ മത്സരമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 1 തൃശൂരാണ്. തൃശൂരിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാലാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് സജീവമായത്. ഒപ്പം തന്നെ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചത് ഉൾപ്പെടെ UDFനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മത്സരത്തിന് വേദി ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണം പറയാൻ. ഇവിടെ രാജൻ ജെ പലൻ ഏതാണ്ട് 4000-ൽ അധികം വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോഴും NDA സംബന്ധിച്ചിടത്തോളം കാര്യമായ വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ ലഭ്യമായിരുന്നില്ല. എന്നാൽ അവിടെയും രാജൻ ജെ പല്ലൻ നല്ല രീതിയിൽ തന്നെ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് രാവിലെ കണ്ടത്. അത് ഇപ്പോഴും തുടരുകയാണെന്ന് വേണം പറയാൻ. ശക്തമായ മത്സരം തൃശൂരിൽ, തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് കരുതുന്നത് കോർപ്പറേഷൻ പരിസരം മൊത്തം ഉൾപ്പെടുന്നത് ഈ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ്. നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP NDA സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ മത്സരം നടത്തുകയും സംസ്ഥാനമൊട്ടാകെ കാത്തിരുന്ന ഒരേ ഒരു സീറ്റ് നേടുകയും ചെയ്ത് തൃശൂരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലും ശക്തമായ മത്സരം പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് NDA ഇവിടെ മത്സരകളത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ LDFും UDFും തമ്മിലൊരു ശക്തമായ മത്സരം. ആലങ്കോട് ലീലാകൃഷ്ണനെ പോലെ ഒരു സാംസ്കാരിക സ്ഥലത്തിലുള്ള ഒരു വ്യക്തിയെയാണ് ഇത്തവണ LDF മുന്നോട്ട് വെച്ചത്. UDFന്റെ കാൻഡിഡേറ്റ് ആയി രാജൻ ജെ പല്ലനും ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലുമാണ് ഈ തൃശൂർ മണ്ഡലത്തിൽ മാറ്റിവയ്ക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം പ്രതീക്ഷിച്ചിരുന്നു. അവിടെ ഇപ്പോൾ നമുക്ക് അറിയുന്ന വിവരം വെച്ചിട്ട്, ലാസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം വെച്ചിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് രാജൻ ജെ പല്ലൻ 4000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു.
1: ഇപ്പോഴീ എണ്ണിക്കഴിഞ്ഞ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇപ്പോഴീ എണ്ണിക്കഴിഞ്ഞ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ തൃശൂർ നഗരവുമായി അടുത്തുള്ള മണ്ഡലങ്ങളാണോ, ഈ നഗരത്തിന് പുറത്തുള്ള മണ്ഡലങ്ങളിലേക്കുള്ള പിന്നെ ബൂത്തുകളിലെ വോട്ടുകൾ?
0: കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന എല്ലാ ഡിവിഷനുകളും ഉൾപ്പെടുന്നത് ഈ ഒരു മണ്ഡലത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു സ്ഥലത്തിന്റെ ഫലം എന്തെന്നറിയാം, അവസാന നിമിഷം വരെ തന്നെ കാത്തിരിക്കണം. കാരണം ലീഡ് മാത്രം നോക്കാനാവില്ല, കാരണം ഒരുപാട് ഇനിയും ഡിവിഷനുകൾ ഭാഗങ്ങളിലേക്കും വേണ്ടാനിരിക്കുന്നു. പക്ഷേ മൊത്തത്തിലുള്ള ഒരു UDF മുന്നേറ്റം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണം ഉറപ്പിക്കുക എന്നുള്ളതും UDFനെ സംബന്ധിച്ച് ആ ഭരണത്തെ മാറ്റം അല്ലെങ്കിൽ ആ ഭരണത്തിനെ മാറ്റി പുതിയൊരു രംഗത്തേക്ക് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. ഒപ്പം തന്നെ NDA സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടുതൽ ശക്തമായതിനെ തുടർന്ന് തന്നെ അവർ കൂടുതൽ ശക്തി തെളിയിക്കാനായി തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ തൃശൂർ മണ്ഡലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വലിയൊരു മുന്നേറ്റം ആർക്കാണ് എന്നുള്ളത് കാത്തിരിക്കുകയാണ്. പിന്നെ നാസികയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ LDF സ്ഥാനാർത്ഥിയാണ് CC മോഹനൻ. CC മോഹനനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തവണ NDA കാൻഡിഡേറ്റ് ആയാണ് മത്സര രംഗത്ത് സജീവമായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് ഗീതാ ഗോപിയും അതുപോലെ തന്നെ CC മോഹനനും

0: എ മണ്ഡലത്തിലാണ് ഇപ്പോൾ വലിയൊരു മത്സരം. അതായത് യു ഡി എഫിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പുമകത്ത് കൂറുമാറിക്കൊണ്ട് അപ്പുറത്തേക്ക് ചാടിക്കൊണ്ടാണ്. നമുക്കറിയാൻ പറ്റും അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് വന്നത് എൽ ഡി എഫിന്റെ ആദ്യമായാണ് എൽ ഡി എഫിന്റെ ഒരു കാൻഡിഡേറ്റ് ആയി അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം കൂടെ പ്രതീക്ഷിക്കുകയാണ്. 1000 വോട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു വിജയമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയത് എന്നിരിക്കെ ഇത്തവണ ഈ ഒരു മണ്ഡലം, ചാലക്കുടി മണ്ഡലം, ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഏതാണ്ട് ഇപ്പോൾ നിൽക്കുന്ന നില പരിശോധിക്കുമ്പോൾ മാറി മാറി ലീഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏറെക്കുറെ സനീഷ്കുമാർ ജോസഫിലേക്ക് ആണ് ലീഡ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷത്തിലേക്ക് എത്തേണ്ടി വരും എങ്കിൽ മാത്രമാണ് നമുക്കൊരു പൂർണ്ണമായ ചിത്രം ചാലക്കുടിയെ സംബന്ധിച്ച് ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വരാം. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒ ജെ ജനീഷ് ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ വി ആർ സുനിൽകുമാർ, അതായത് 3 കൊടുങ്ങല്ലൂരിന്റെ എം എൽ എ ആയി കൊടുങ്ങല്ലൂരിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് വി ആർ സുനിൽകുമാർ. അദ്ദേഹവും ഒപ്പം തന്നെ യുവ നേതാവായ ഒ ജെ ജനീഷുമായാണ് മത്സര രംഗത്ത് സജീവമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അവസാന വിവരം ലഭിക്കുമ്പോൾ ഒ ജെ ജനീഷ് ആണ് കൊടുങ്ങല്ലൂരിൽ നിന്നും ലീഡ് ചെയ്യുന്നത്. ഇത്തരം വിവരം നമുക്ക് ലഭ്യമാകുമ്പോൾ അറിയാം ഇത് എവിടേക്കാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചായവ് എങ്ങോട്ടാണെന്നുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ഇപ്പോഴും അല്ലെങ്കിൽ ഒരു പ്രവചനങ്ങളൊന്നും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആരെയും ഒരുമിച്ച് ഒരു ഒരേ തവണ പിന്തുണച്ച ഒരു ചരിത്രം തൃശ്ശൂരിനില്ലെന്ന് വേണമെങ്കിൽ പറയാം.
1: വളരെ നന്ദി പറയാം. നമ്മളോടൊപ്പം തുടരുക. നമ്മളിപ്പോ പൊതുവെ തൃശ്ശൂരിൽ നിന്നുള്ളൊരു ട്രെൻഡ് വീണ്ടും നമ്മുടെ യു ഡി എഫ് പുറത്തു വരുന്ന കണക്കുകളനുസരിച്ച് യു ഡി എഫ് ഏകദേശം 88-89, എൽ ഡി എഫ് 49-48, എൻ ഡി എ 3 സീറ്റുകളിൽ തന്നെ തുടരുകയാണ്. ഈ ഒരു ട്രെൻഡാണ് നമുക്ക് പൊതുവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പൊതുവെ മന്ത്രിമാർ പലരും, പി പ്രസാദ് അടക്കമുള്ള ആളുകൾ പിന്നിലാണ്, മന്ത്രിമാർ പിന്നിലാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം അനൂപ് ആന്റണി തിരുവല്ലയിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, അനൂപ്
2: ആന്റണി നിലവിൽ 37 വോട്ടിന്റെ ചെറിയൊരു ഭൂരിപക്ഷമാണ്
1: സൂചിപ്പിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് 737, രാജീവ് ചന്ദ്രശേഖരന് 1207 സീറ്റ് വോട്ടുകളുമാണ് ഇലക്ഷൻ കമ്മീഷന്റെ മാർജിൻ.
3: കാൻഡിഡേറ്റ്സിന്റെ ഇപ്പോ അവരുടെ ലീഡ് നോക്കുമ്പോഴത്തേക്ക് താരതമ്യേന യുവാക്കളായിട്ടുള്ള ആളുകളാണ് യു ഡി എഫിന്റെ കാൻഡിഡേറ്റിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതേസമയത്ത് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ്സ് ഇച്ചിരി പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ നേരത്തെ നമ്മൾ ജെൻസിയുടെ കാര്യം പറഞ്ഞു, അതുപോലൊരു റിഫ്ലക്ഷൻ അല്ലേ ഇവിടെ ഉണ്ടാവുന്നത്? കാരണം ഇപ്പോൾ കോൺഗ്രസിലെ യുവനിരയിലുള്ള നേതാക്കളെല്ലാം തന്നെ വളരെയധികം മുന്നിലാണ്. അതേസമയത്ത് ഇപ്പോൾ എൽ ഡി എഫിലെ യുവനിരയിലുള്ള നേതാക്കളൊന്നും തന്നെ മുന്നിൽ വന്നിട്ടുമില്ല.
2: എപ്പോഴും ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിന് ഒരു ഇലക്ടറൽ മാൻഡേറ്റ് അനുകൂലമായി ലഭിക്കാം. അത് ഇപ്രാവശ്യം ശരാശരി ഏജ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളുടെ ഏജ് ഏതാണ്ട് സമമാണ്. രണ്ട് കൂട്ടരും സാമാന്യം നല്ല രീതിയിൽ തന്നെ ഈ യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. ഏതില്ല എന്ന് പറയാൻ ഒക്കില്ല. എൻ ഡി എയുടെ യുവമുഖങ്ങളും ഏറെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഇപ്പോൾ അതിനെ ഒരു വോട്ട് സീറ്റായി മാറ്റാൻ തക്ക ഒരു വൈഭവം പലപ്പോഴും എസ്റ്റാബ്ലിഷ് ഫേസസിനാണോ ഫ്രഷ് ഫേസസിനാണോ എന്നതിന്റെ ഒരു ആഭ്യന്തര സംഘർഷം വടംവലി ഉണ്ട്. പക്ഷെ ഇവിടെ കാണുന്ന സൂചന അനുസരിച്ച് സാർ സൂചിപ്പിക്കുന്നത് കറക്റ്റാണ്. ഇപ്പൊ ലീഡ് ചെയ്യുന്ന പല സ്ഥാനാർത്ഥികളും എൽ ഡി എഫിലും യു ഡി എഫിലും ലീഡ് ചെയ്യുന്ന പല സ്ഥാനാർത്ഥികളും ഇപ്പൊ ആബിൻ വർഗീയുടെ കാര്യം നോക്കും. ആദ്യ സമയത്ത് വീണ ജോർജ് എന്ന രണ്ട് സമയം എം എൽ എ ആയ മന്ത്രിയായ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനേക്കാൾ ഏറെ മുന്നിലാണ് ശ്രീ അബിൻ വർഗീയ ആറന്മുള ജനീഷ്, ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മുന്നോട്ട് വരാൻ കഴിയുന്നു. നോക്കൂ, ഇത് മുൻകാലങ്ങളിലും രമേശ് ചെന്നിത്തലയൊക്കെ എം എൽ എ ആയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം
4: അപ്പൊ
2: അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരെ നിർത്തിയുള്ള പരീക്ഷണം പോലെ
4: കെ കരുണാകരൻ കാണിച്ച ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിക്ക്
5: വി എസ് ശിവകുമാർ വളരെ ചെറുപ്പത്തിൽ,
4: രമേശ് ചെന്നിത്തല,
1: മാത്യു ടി തോമസ് ഏറ്റവും പ്രായം
5: കുറഞ്ഞ
4: ആളുകളെ, എന്തായാലും 26-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി ചെയ്തു. അത്തരം ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു
2: ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം
5: എന്താ?
2: വളരെ ചെറുപ്പത്തിൽ തന്നെ ചില,
4: അത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി.
5: വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 മന്ത്രിമാർ പിന്നിലാണിപ്പോ. അപ്പോ അത് കേരളത്തിലെ ഒരു, ഇപ്പൊ ഇത് ഫൈനലായിട്ടുള്ള ഒരു സംഭവമല്ല, പക്ഷേ 3 റൗണ്ട് പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി പിന്നിലാണ്. 14 മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്നിലാവുന്നു. അപ്പോൾ അത് കേരളത്തിന്റെ അങ്ങനെ ഇതൊരു ഫൈനൽ റിസൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ മന്ത്രിമാർ ഒരുമിച്ച്.
2: ഈ ധർമ്മടത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പരാജയപ്പെടുന്നു എന്ന് ചിന്തിക്കാൻ പോലും ഒരുപക്ഷെ ഇടതുപക്ഷത്തെ പ്രവർത്തകർക്ക് കഴിയില്ല. അതൊരു സാധിക്കില്ലായിരിക്കും. അടുത്ത ഫൈനൽ റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ശ്രീ പിണറായി വിജയൻ ഒരുപക്ഷെ മേൽക്കൈ നേടിയേക്കാം. പക്ഷേ തൊട്ടടുത്തുള്ള മട്ടന്നൂർ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ 66,000 വോട്ട് ജയിച്ച മണ്ഡലങ്ങളിൽ ഇപ്പോൾ ചെറിയ

0: നമ്പറിന് മാത്രമാണ് വി കെ സനോജ് മുന്നിട്ട് നിൽക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് ഇടതുപക്ഷാനുകൂലമെന്ന് തോന്നാമെങ്കിലും വൻപൻ ഭൂരിപക്ഷം ഒന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ തൃശൂർ ജില്ല മാത്രമാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ലേശം മേൽക്കൈ ഉണ്ടെന്ന് കൃത്യമായി പറയാം.
1: ഒൻപത് സ്ഥലങ്ങളിലെ
2: ഇപ്പൊ നേരത്തെ വന്നതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്.
3: അതുപോലെ ഇപ്പോഴും പി കെ ശ്യാമള പിന്നിലാണ് ഇപ്പോൾ വാർത്ത.
0: അതൊരു വലിയ പരീക്ഷണമായിരുന്നു. വിസ്മയങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു പ്രധാന വിസ്മയമായിരുന്നു പയ്യന്നൂരെ സാന്നിധ്യം. അതുപോലെ ശ്യാമള പിന്നിലാണ്. അപ്പം വലിയ ഒരു തളിപ്പറമ്പ് പയ്യന്നൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു യു ഡി എഫിന് ഉണ്ടായിരുന്നത്. കാരണം ഇടതുപക്ഷത്തിന്റെ തേരോട്ടത്തെ മാറ്റി നിർത്താൻ ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ അടർത്തിയെടുക്കുന്ന യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ ഒരുപക്ഷെ വിജയിക്കില്ലായിരിക്കും അന്തിമകണക്കിൽ, പക്ഷേ നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് എന്ന് ജി എസ് സുധാകരൻ ലീഡ് ചെയ്യുകയാണ്. ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലപ്പുഴയിൽ.
4: ഇപ്പൊ നമ്മൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ ചൂടുള്ളത് തമിഴ്നാട്, പുതുച്ചേരി, വെസ്റ്റ് ബംഗാൾ, ആസാം. ഏറ്റവും രസകരമായ വാർത്ത പുറത്തു വരുന്നത് ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന വിജയ് എന്ന സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള തമിഴക വിക്ടറി കഴിഞ്ഞ തമിഴ്നാട് 234 സീറ്റുകളാണ്. അതിൽ 83 സീറ്റുകളിൽ ടി ഡി കെ എന്നൊരു പാർട്ടി ലീഡ് ചെയ്യുന്നുള്ളതാണ്.
1: സ്റ്റാലിൻ പുറകിലുമാണ്.
4: ഡി എം കെയുടെ 34 സീറ്റുകളിലും എ ഡി എം കെ 58 സീറ്റുകളിലേക്കും.
3: അപ്പോൾ അവിടെ ഒരു ഭരണമാറ്റത്തിന്റെ ഒരു സാധ്യത അവിടെ കാണുന്നു.
0: തമിഴ്നാട് ഒരു ഹങ് സിറ്റുവേഷനിലേക്ക് ഒരുപക്ഷെ പോയേക്കാം. അവിടെ കൃത്യമായ ഒരു സൂചന, കാരണം ഒരു പോളിൽ മാത്രമാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളിൽ മാത്രമാണ് ടി വി കെയ്ക്ക് ചാൻസ് കൊടുത്തിരുന്നത്. അതും കൃത്യമായ ഭൂരിപക്ഷമല്ല, ഒരു എഡ്ജുണ്ട് എന്ന രീതിയിലാണ്. അതിപ്പോ ശരിവെക്കുന്ന രീതിയിൽ വലിയ മുന്നേറ്റമാണ് വിജയന്റെ തമിഴക വിക്ടറി ഘടകം ടി വി കെ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാന മിക്ക സർവേകളും പറഞ്ഞിരുന്ന സ്റ്റാലിൻ യുഗം തുടരാനാണ് സാധ്യത എന്നാണ്. അതിലൊരു മാറ്റം വരുന്നു.
4: പെരമ്പൂരിൽ വിജയ് ഏതാണ്ട് 3000 വോട്ടിന് അടുപ്പിച്ച് മുന്നിലാണ്.
2: അതിലൊരു പ്രധാന ഘടകം വിജയിയുടെ ഒരു ചലച്ചിത്ര താരം എന്ന നിലയിലുള്ള ഒരു വലിയ
3: ഇമേജുണ്ട്.
2: ആ ഇമേജ് ആയിരിക്കണം പ്രധാന കാര്യം.
0: പ്രാചീന തമിഴകത്ത് ഉൾപ്പെടെ പണ്ട് മുതൽ തന്നെ നിങ്ങൾക്ക് സാഹിത്യ താരാരാധന എന്ന് പറയുന്നത് ഈ തമിഴകത്തിന്റെ ഒരു രീതിയാണ്. അത് കേരളവും അതിന്റെ ഭാഗം തന്നെയാണ്, പ്രാചീന തമിഴകത്തിന്റെ ഭാഗമാണ്. ആ വീരാരാധന എം ജി ആറിനെ അധികാരത്തിലെത്തിച്ചു. ഇവൻ കരുണാനിധി പോലും സിനിമാ രംഗത്തു നിന്ന് വന്ന തിരക്കഥാകൃത്താണ്, ജയലളിതയെ അധികാരത്തിലെത്തിക്കുന്നു. ഇപ്പോൾ ഒരു ശൂന്യത, ഒരു വാക്യൂം, ആ വാക്യൂം ഫില്ലപ്പ് ചെയ്യാൻ വിജയ് വന്നിരിക്കുന്നു. നമ്മളെല്ലാം പറഞ്ഞു സംഘടനാപരമായ അടിത്തറ ഏതാണ്ട് ദുർബലമാണ് ടി വി കെയ്ക്ക്. പക്ഷേ ആ അടിത്തറ ഇല്ലാതെ തന്നെ വോട്ട് നേടി ജയിക്കാൻ കഴിയുന്നു എങ്കിൽ അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. തമിഴ് മനസ്സിനെയാണത് കാട്ടുന്നത്.
2: പശ്ചിമബംഗാളായിരുന്നു കേരളത്തിലെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
4: പശ്ചിമബംഗാളിൽ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ബി ജെ പി 54 സീറ്റിൽ മുന്നിലാണ്. തൃണമൂൽ കോൺഗ്രസ് 35 സീറ്റുകളിൽ.
0: ഈ അനൌപചാരിക കണക്കുകൾ അനുസരിച്ച് ബംഗാളിൽ 157 സീറ്റ് വരെ ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നു. കേവലം 95 സീറ്റിൽ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് മേൽക്കൈയുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സീറ്റിലാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് കാട്ടുന്നത്, മിക്ക അഭിപ്രായ സർവേകളും കാട്ടിയത്, ഒരു ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ട് എന്നാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഫല സൂചനകൾ.
3: ഈ ബംഗാളിൽ എന്തുകൊണ്ടായിരിക്കും ബി ജെ പിക്ക് ഒരു മുൻഗണന വരാൻ കാരണം? ബംഗാൾ ഒരു പ്രബുദ്ധ സംസ്ഥാനം, ബി ജെ പി മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവിടെ ഒരു ബി ജെ പി പോലൊരു പാർട്ടി വളർന്നു വരുന്നതിന്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? നോർത്ത് ഈസ്റ്റിൽ മൊത്തത്തിലൊരു വളർച്ചയുണ്ട്, അസമിലായാലും ത്രിപുരയിലായാലും എല്ലാം. എന്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ ഒരു വളർച്ച?
1: ഇവിടങ്ങളിലെല്ലാം ഇമിഗ്രന്റ് പോപ്പുലേഷൻ പ്രധാന ഘടകമാണ്. അപ്പൊ അതിനെതിരായിട്ടാണ് ബി ജെ പിയുടെ ഫിലോസഫി എന്ന് പറയുന്നത്. അതിനെതിരായിട്ടാണ്. അതായത്
4: നമുക്കത്തരം സംസ്ഥാനങ്ങളിലെ വിശകലനങ്ങളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ വാർത്തകളുടെ സമയമാണ്, പ്രത്യേക വാർത്താ ബുള്ളറ്റിനുള്ള സമയമാണ്.

0: ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് എൽ ഡി എഫിലെ പി വസന്തം 1383 വോട്ടുകൾക്ക് മുന്നിലാണ്. കൊടുവള്ളിയിൽ യു ഡി എഫിലെ പി കെ ഫിറോസ് 6529 വോട്ടിന് മുന്നിലാണ്. കൊയിലാണ്ടിയിൽ യു ഡി എഫിലെ കെ പ്രവീൺകുമാർ 4745 വോട്ടുകൾക്ക് മുന്നിൽ. അഴീക്കോട് മണ്ഡലത്തിൽ എൽ ഡി എഫിലെ കെ വി സുമേഷ് 1436 വോട്ടുകൾക്ക് മുന്നിലാണ്. കുറ്റിയാടിയിൽ യു ഡി എഫിലെ പാറക്കൽ അബ്ദുള്ളയാണ് മുന്നിൽ. ബേപ്പൂരിൽ എൽ ഡി എഫിലെ പി എ മുഹമ്മദ് റിയാസ് 1698 വോട്ടുകൾക്ക് മുന്നിൽ. കോഴിക്കോട് സൌത്തിൽ യു ഡി എഫിലെ ഫൈസൽ ബാബുവാണ് മുന്നിൽ. കോഴിക്കോട് സൌത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ടി റനീഷ് 2585 വോട്ടുകൾക്ക് മുന്നിൽ. ഷൊർണൂരിൽ എൽ ഡി എഫ് ലീഡിലേക്ക് വന്നു. പി മമ്മിക്കുട്ടിക്ക് 1689 വോട്ട് ലീഡുണ്ട്. പാലക്കാട് ചിറ്റൂരിൽ രണ്ട് റൌണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലെത്തി. വി മുരുകദാസിന് 282 വോട്ടിന്റെ ലീഡുണ്ട്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 1197 വോട്ടിന് പിന്നിലായി. രണ്ട് റൌണ്ട് പൂർത്തിയായപ്പോഴാണ് യു ഡി എഫിലെ തോമസ് ഉണ്ണിയാടൻ മുന്നിട്ട് നിൽക്കുന്നത്. ചാലക്കുടിയിൽ യു ഡി എഫിലെ സനീഷ് കുമാർ ജോസഫ് 840 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ബിജു എസ് ചിറയത്ത് പിന്നിലാണ്. ഇടുക്കിയിൽ യു ഡി എഫിലെ റോയ് കെ പൌലൂസ് മുന്നിൽ. എൽ ഡി എഫിലെ റോഷി അഗസ്റ്റിനാണ് പിന്നിൽ. യു ഡി എഫ് പ്രവർത്തകർ മണ്ഡലത്തിൽ വിജയാഘോഷം തുടങ്ങി. തിരുവല്ലയിൽ ബി ജെ പിയുടെ അനൂപ് ആന്റണി 56 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിൽ മാത്യു ടി തോമസും യു ഡി എഫിൽ വർഗീസ് മാമനുമാണ് എതിർ സ്ഥാനാർത്ഥികൾ. ആറന്മുളയിൽ യു ഡി എഫിലെ അബിൻ വർക്കി 3905 വോട്ടുകൾക്ക് മുന്നിൽ. ഒറ്റപ്പാലത്ത് എൽ ഡി എഫിലെ കെ പ്രേംകുമാറും ലീഡ് ചെയ്യുന്നു. കൊല്ലം ഇരവിപുരത്ത് ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ ആർ എസ് പിയിലെ വിഷ്ണുമോഹൻ 4178 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിലെ എൻ നൌഷാദാണ് പിന്നിൽ. കൊട്ടാരക്കര മണ്ഡലത്തിൽ രണ്ട് റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ കെ എൻ ബാലഗോപാൽ 793 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. എൽ ഡി എഫ് വിട്ട ഐഷാ പൂറ്റിയാണ് രണ്ടാം സ്ഥാനത്ത്. പത്തനാപുരത്ത് വോട്ടെണ്ണൽ ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ 973 വോട്ടുകൾക്ക് പിന്നിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയാണ് ലീഡ് ചെയ്യുന്നത്. ചവറയിൽ മൂന്ന് റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിബു ബേബിജോൺ 19088 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ എൻ ഡി എയും എൽ ഡി എഫും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ ആർ രാജേന്ദ്രൻ 14 വോട്ടിന് മുന്നിൽ. എൻ ഡി എയിലെ ബി ബി ഗോപകുമാറാണ് തൊട്ടുപിന്നിൽ. കുണ്ടറയിൽ യു ഡി എഫിലെ പി സി വിഷ്ണുനാഥ് ലീഡ് ചെയ്യുന്നു. തിരുവമ്പാടിയിൽ ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ ലില്ലോ ജോസഫാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആലപ്പുഴയിൽ ആദ്യ റൌണ്ട് വോട്ടെണ്ണിയപ്പോൾ യു ഡി എഫിലെ എ ഡി തോമസ് മുന്നിലുണ്ട്. അമ്പലപ്പുഴയിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ 1576 വോട്ടിന് മുന്നിൽ. എൽ ഡി എഫിലെ എച്ച് സലാം ആണ് പിന്നിൽ. ചേർത്തലയിൽ രണ്ട് റൌണ്ട് പൂർത്തിയായപ്പോൾ പി പ്രസാദ് 1286 വോട്ടുകൾക്ക് മുന്നിലാണ്. നേമത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ 1302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രി ജി ആർ അനിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ 2624 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് മികച്ച ലീഡിലേക്ക്. ആദ്യ മൂന്ന് റൌണ്ടുകൾ പൂർത്തിയായപ്പോൾ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നേറുകയാണ്. മലപ്പുറത്തുനിന്ന് എം സുരേഷ് ബാബു.
1: വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ പ്രതീക്ഷിച്ച പോലെ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന്റെ മുന്നേറ്റം പ്രകടമാണ്. ആകെയുള്ള 16 മണ്ഡലങ്ങളിലും ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പൊന്നാനി തവനൂർ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുന്നിലായിരുന്നു. തവനൂരിൽ സിറ്റിംഗ് എം എൽ എ കെ ടി ജലീൽ ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിന്നെങ്കിലും വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 4000 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ജോയ് മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ കോട്ടയായ പൊന്നാനിയിൽ ഏതാണ്ട് 500 പരം വോട്ടുകൾക്ക് ഇപ്പോൾ അവർ പിന്നിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷാദ് അലി അവിടെ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മികച്ച ലീഡിലേക്ക് മുന്നേറുകയാണ്. മങ്കട

0: മഞ്ചേരി, ഏറനാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ, മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ, അതായത് ആദ്യ 3 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 16 മണ്ഡലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ UDFന്റെ മുന്നേറ്റം പ്രകടമാണ്.
1: കോഴിക്കോട് ജില്ലയിലും UDFന് വ്യക്തമായ മേൽക്കൈ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 3 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ഇതിൽ നിലവിൽ 13 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിലും UDF ആണ് ലീഡ് ചെയ്യുന്നത്. 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ബേപ്പൂരിലും നോർത്തിലുമാണ് LDF ലീഡുള്ളത്. ഇതിൽ കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ NDA ഒരു ഘട്ടത്തിൽ ലീഡ് ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ UDF തന്നെയാണ് ആ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. ഗ്രാമീണ മേഖലയിൽ UDFന് വ്യക്തമായ മുന്നേറ്റമാണ്. ബാലുശ്ശേരി, മാതാപുരം തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം UDF ആണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്.
1: പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 11:30.
3: നാട് ഭരിക്കുന്നതാണ്.

0: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നത് ആര്? അസംബ്ലി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ISJD നേതാവ് ശ്രീ MV ശ്രേയംസ് കുമാർ ചേരുന്നു.
2: ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് മാറ്റുവാനും സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ രണ്ടോ മൂന്നോ റൗണ്ട് ആയിട്ടുള്ളൂ. പല പഞ്ചായത്തുകളിലും ചിലപ്പം UDFന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളായിരിക്കാം. എന്നാലും പിന്നെ ട്രെൻഡ് കാണിക്കുന്നത് UDF അനുകൂലമായിട്ടാണെങ്കിലും കുറെ മാറ്റം വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ LDF ചെറിയ വിഷയം ജയിക്കാൻ സാധ്യതയുണ്ട്. വലിയ വ്യത്യാസം കാണുന്നുണ്ടെങ്കിലും പല മണ്ഡലങ്ങളിലും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ കോഴിക്കോട് ജില്ലയിലും കൊല്ലത്തും അതുപോലെ കണ്ണൂരും ചെറിയ ചെറിയ മാർജിൻ ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ട്. അതൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാലക്കാട് LDA പുറകിൽ പോകും. നേമത്താണ് കുറച്ചൊരു 1600 ലീഡ് കാണുന്നത്. അതുകൊണ്ട് ചിലപ്പം LDAക്ക് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. പല സീറ്റുകളും മാറ്റങ്ങൾ വരും. എത്രത്തോളം വരും എന്നറിയില്ല. എന്നിട്ട് 10-20 സീറ്റുകളിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും.
1: മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകുന്നുള്ള ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി റജു കോലിയെ കുറിച്ചിരുന്നു. റജു, എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഇതുവരെയുള്ള പല സൂചനകൾ?
3: തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലവിൽ 8 LDFഉം 5 UDFഉം 1 NDAയുമാണ് ലീഡ് ചെയ്യുന്നത്. ഇതിൽ LDF ലീഡ് ചെയ്യുന്നത് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, അരുവിക്കര, പാറശ്ശാല, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലാണ് LDF ലീഡ് ചെയ്യുന്നത്. UDF ലീഡ് ചെയ്യുന്നത് വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം എന്നിവിടങ്ങളിലാണ്. പക്ഷേ നമുക്ക് ഇതിലൊന്നും ഒരിക്കലും ഒരു അന്തിമമായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാര്യം 4 റൗണ്ട് മാത്രമാണ് ചില മണ്ഡലങ്ങളിലൊക്കെ എണ്ണുന്നത്. എന്നാൽ കൂടുതൽ മണ്ഡലങ്ങളിലും 3 റൗണ്ടും 2 റൗണ്ടൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. എന്തായാലും മിനിമം ഒരു 15 റൗണ്ടെങ്കിലും കഴിയാതെ നമുക്കൊരു ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ കഴിയില്ല. ഒരു ആവറേജ് ഏകദേശം ഒരു 18 റൗണ്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത്. 19-20 ഒക്കെ റൗണ്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് ആദ്യ ഫല സൂചന അനുസരിച്ച് LDF 8 UDF 5 NDA 1 ആണ്. നേമത്താണ് NDA മുന്നേറുന്നത്. രാവിലെയൊക്കെ LDFന്റെ വി ശിവൻകുട്ടി മുന്നേറിയെങ്കിലും EVM എങ്ങി തുടങ്ങിയപ്പോ NDAയുടെ രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ.
1: ഇപ്പൊ നഗരപരിധിയിലുള്ള മണ്ഡലങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിക്കാം. തിരുവനന്തപുരം സെൻട്രൽ,
3: തിരുവനന്തപുരം സെൻട്രലിലും വട്ടിയൂർക്കാവിലും ഒക്കെ മാറി മറിയുന്നൊരു ഇതാണ് കാണുന്നത്. ഇപ്പൊ നിലവിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സെൻട്രലില് UDF ആണ് മുന്നേറുന്നത്. അവിടെ ഏകദേശം ഒരു 2000 ഭൂരിപക്ഷത്തിൽ അവിടെ CP ജോൺ, UDFന്റെ CP ജോൺ മുന്നിലാണ്. ഇപ്പോ വട്ടിയൂർക്കാവ് എടുത്തു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് നിലവിൽ ഇപ്പോൾ UDF ആണ് ലീഡ് ചെയ്യുന്നത്. നേരത്തെ VK പ്രശാന്ത് ആയിരുന്നു, LDFന്റെ VK പ്രശാന്ത് ആയിരുന്നു ലീഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് ഇപ്പോൾ K മുരളീധരനാണ് ഇപ്പോൾ UDFന്റെ K മുരളീധരനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്.
1: അതുപോലെ BJPയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന കഴക്കൂട്ടത്തിന്റെ നിലവിലുള്ള സാഹചര്യം എന്താണ്?
3: കഴക്കൂട്ടം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് LDF ആണ്. അവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത്. അത് തുടക്കം മുതലേ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു പ്രാധാന്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും നിലവിലും കഴക്കൂട്ടത്ത് LDFന്റെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് ലീഡ് ചെയ്യുന്നത്.
1: വളരെ നന്ദി റജു, നമ്മളോടൊപ്പം തുടരുക. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. നമ്മൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ജോസഫ് വിജയ്, ചന്ദ്രശേഖർ എന്ന വിജയ് എന്ന് പറഞ്ഞൊരു സിനിമാ താരത്തിനോടുള്ള ആരാധനയ്ക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ അണികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നു. അത് കൃത്യമായ സ്ട്രാറ്റജികളോടുകൂടി വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അത് മുഖ്യധാരാ കക്ഷികളെ അസ്വസ്ഥമാക്കുന്നു. തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അതിന് പിന്നാലെ ഉണ്ടാകുന്നു. പക്ഷെ പല സൂചനകൾ, ഇലക്ഷൻ കമ്മീഷന്റെ പല സൂചനകൾ അനുസരിച്ച് ഏകദേശം 83 സീറ്റിൽ TVK മുന്നിലാണ്. അനൌദ്യോഗികമായ കണക്കുകൾ പ്രകാരം TVK ഏകദേശം 104 സീറ്റിൽ. അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ADMK ഉൾപ്പെടുന്ന മുന്നണിയാണ്. BJPയുടെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഭരണകക്ഷിയായ DMKയുടെ വലിയ ഒരു പറ്റം കക്ഷിയിലുള്ള DMKയുടെ വലിയൊരു വിശാല മുന്നണി 51 സീറ്റുകളിലാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച്,
4: ഈ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഇത്തരത്തിലുള്ള ഗ്ലാമർ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. നമുക്കറിയാം MGR, പിന്നീട് ജയലളിത, കരുണാനിധി, ഇത്തരത്തിലുള്ള സിനിമയുമായി ബന്ധം. കാരണം സിനിമ എന്ന് പറയുന്നത് തമിഴ് സൈക്കിന്റെ അല്ലെ തമിഴ് ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്.

0: പക്ഷേ ഇവരൊക്കെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം പക്വമതികളായ രാഷ്ട്രീയക്കാരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തുന്നവരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വിജയിയെപ്പോലെ യുവജനങ്ങളുടെയിൽ ഇത്രയും വലിയ സ്വാധീനമുള്ള ഒരു നടൻ ഒരു പാർട്ടിയുമായി മുന്നോട്ട് വരുമ്പോൾ, ഒരുപക്ഷെ ഇതിനു മുൻപ് കമൽഹാസൻ വന്നിട്ടുണ്ട്, രജനീകാന്ത് വരാൻ ശ്രമിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ കിട്ടാത്ത ഒരു പിന്തുണ യുവാക്കളുടെ ഇടയിൽ നിന്ന് വിജയിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ട്രെൻഡ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ വിജയിക്ക് ഒറ്റയ്ക്കോ അതല്ലെങ്കിൽ AIDMKയുടെ പിന്തുണയോടുകൂടിയോ ഭരണത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു.
1: വിജയുടെ സിനിമയും ഏറ്റവും പ്രധാനമാണ്. MGRന്റെ സിനിമകൾ എങ്ങനെയാണ് ഒരു സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചത്, ആ മാതിരി തന്നെയാണ് വിജയന്റെയും. വിജയുടെ സിനിമയ്ക്ക് ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയുണ്ട്, സാമൂഹ്യമായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. ഒരുപക്ഷെ അതും സ്വാധീനിച്ചിരിക്കാം, ഒരു വെറുതെ ഒരു ഗ്ലാമർ മാത്രമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് MGRന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു, ഗ്ലാമർ മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ സോളിഡായിട്ടുള്ള ഒരു ബേസ് ഉണ്ടായിരുന്നു.
0: പക്ഷേ സിനിമയിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് കഥാപാത്രത്തെയാണ്. ഈ കഥാപാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഭൂമിയിലേക്ക് വരുമ്പോൾ എത്രമാത്രം ജനകീയ നേതാവാകാൻ കഴിയുമെന്ന്
2: നമ്മൾ ഇതിനകത്ത് പരിശോധിക്കേണ്ടത്. സിനിമയിലെ സാഹചര്യങ്ങളിലൊക്കെ കഴിഞ്ഞിടങ്ങളിലൊക്കെ വിജയുടെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഇതാ സിനിമയുടെ ഒരു പേര് തലൈവ എന്നൊരു പേര് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അന്ന് ജയിലളിത മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലമാണ്. അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളിലും ഓരോ സിനിമകളിലും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പലയിടങ്ങളിലും പല സിനിമകളിലും ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്ന് കർഷകരുടെ രക്ഷകൻ, അങ്ങനെ നമ്മളിപ്പോൾ തമാശക്കേട്ട് രക്ഷകൻ എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രയോഗിക്കുമെങ്കിൽ പോലും പ്രതിസന്ധിയിലാകുന്ന ആളുകൾക്ക് ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു എൻട്രി, ആ ഒരു നറേറ്റീവ് പലപ്പോഴും ഇപ്പം നമുക്ക് വിജയുടെ ഒരു ഫാക്ടർ മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ ഒരു പ്രചരണത്തിന് ഒരു ചെറിയൊരു മ്യൂസിക് മതിയാവും എന്നുള്ളതാണ് തമിഴ്നാട്ടിന്റെ ഒരു സാഹചര്യം. നമ്മളിപ്പോൾ ഒരു നമ്മൾ പറയാറുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഈ മ്യൂസിക് ഒന്നും ഇടാൻ പാടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസൻസിന് വളരെ ചെറിയൊരു പശ്ചാത്തല സംഗീതം കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കയറി വരാനുള്ള ആ ഒരു ഗ്രൗണ്ട് വർക്ക്
0: കൃത്യമാണ് നേരത്തെ സൂചിപ്പിച്ചത്. എത്രമാത്രം ദുർബലമായ രാഷ്ട്രീയ ബോധമാണ് ജനങ്ങൾക്കുള്ളത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. സിനിമ പോലൊരു മാധ്യമത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടി ആളുകൾ പിന്നെ പിന്തുണയ്ക്കുകയും അത്തരം ഒരു കഥാപാത്രം മുഖ്യധാരയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഭരണരംഗത്ത് വരുമ്പോൾ എങ്ങനെ പിന്നെ ഭരണപരമായ പ്രവൃത്തിയാക്കി മാറ്റാൻ കഴിയും?
3: പക്ഷെ അവരുടെ മുന്നനുഭവം തീരെ മോശമല്ല. MGR അധികാരത്തിൽ വന്നപ്പോഴും ജയലളിത അധികാരത്തിൽ വന്നപ്പോഴും ധാരാളം ജനപ്രിയമായിട്ടുള്ള നടപടികളൊക്കെ നടക്കുന്നു. ജയലളിതയുടെ രണ്ടാം ഭരണകാലം എന്ന് പറയുന്നത് ജയലളിത ഒരുപാട് തരത്തിൽ ജനങ്ങൾക്ക് അഴിമതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ പ്രതീക്ഷ കാണുമായിരിക്കും.
0: MGRഉം ജയലളിതയും രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പരിപക്വമായ രാഷ്ട്രീയക്കാരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്.
4: പക്ഷെ ഒരു വ്യത്യാസം അതിവിടെ കാണാം. MGRഉം ജയലളിതയും നിലവിൽ ഉണ്ടായിരുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം സംവിധാനത്തിലേക്ക് ഇറങ്ങി അതിന്റെ തലപ്പത്തേക്ക് വരികയും ചെയ്യുകയാണ്. വിജയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുസ്മരിക്കുന്നത് ഒരുപക്ഷെ NTR ആന്ധ്രാപ്രദേശിലെ NT രാമറാവുവിന്റെ കടന്നുവരവിന് സമാനമായ രീതിയിലുള്ള മുൻപടിത്തറയൊന്നും ഇല്ലാതിരുന്ന ഒരു പുതിയ സംവിധാനം, ഫാൻ ക്ലബ്ബുകൾ അല്ലെ മന്ത്രങ്ങൾ ഇത് ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ബൂത്തിൽ ആളെ ഇരുത്തുന്നത്, എങ്ങനെയാണ് അടിസ്ഥാന പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് 100-ലധികം 234 അംഗ നിയമസഭയിൽ 100-ലധികം സീറ്റിൽ ഇപ്പോൾ വിജയന്റെ TVK ഒറ്റയ്ക്ക് ലീഡ് ചെയ്യുകയാണ്. ഇത് കാട്ടുന്ന ഒരു കാര്യം, വൻപൻ ആന്റി ഇൻകംബൻസി ഒരു തരംഗം തമിഴ്നാടിൽ ഉണ്ടായിരുന്നു. അത് സൈലന്റ് ആയിരുന്നു, അത് പോൾസ്റ്റേഴ്സിനൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത
2: ഇല്ല. അതിൽ പ്രത്യേകിച്ച് ജയലളിതയുടെ നിര്യാണത്തിന് ശേഷം AIDMKയുടെ ഭാഗത്തുണ്ടായ ഒരു ദൌർബല്യമുണ്ട്, അവിടെയുള്ള പക്ഷങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരുകളുണ്ട്. മറുവശത്ത് സ്റ്റാലിൻ എന്ന് പറയുന്ന നേതാവ് അനിഷേധ്യനായ ഒരു ബിംബമായി ഉയരുന്നു, അതേ കൃത്യമായി അടുത്ത തലമുറ മകനെ അതിന്റെ ഒരു പിൻഗാമിയായി അവരോധിക്കുന്നു. ഇതൊരു സൈഡൊക്കെ വർക്കാവുമ്പോഴും DMKയുടെ പോക്കറ്റുകളിൽ പോയി പോലും TVKക്ക് വോട്ടുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി പലപ്പോഴും ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ ഒരു കാറിന്റെ ഒരു കൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഒരാളുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അവിടെ ഇത്തവണ വിജയ് ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിഹ്നത്തിന്റെ കോലം വീടുകൾക്ക് മുന്നിൽ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഇത് TVKക്കുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വളരെ വിഷ്വലൈസ്, ഇത് സോഷ്യൽ മീഡിയ മാത്രമല്ല സിനിമ എന്നുള്ളത് മാത്രമല്ല പൊളിറ്റിക്കലി ഗ്രൗണ്ടിൽ എത്രത്തോളം ആക്റ്റീവ് ആവാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളും മുമ്പ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. DMKയിലും അണ്ണാ DMKയിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലെ യങ്സ്റ്റേഴ്സിനെ കൂടെ കൂട്ടിയതിന്റെ ഒരു വിജയം കൂടിയായി നമുക്ക് ഇതിനെ കാണാനായിട്ട്.
4: പക്ഷെ ഒരു കാര്യം കൂടെ മറക്കരുത്, DMKയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നതിൽ ഒരു നല്ല പങ്ക് ക്രൈസ്തവരായിരുന്നു, പ്രത്യേകിച്ച്

0: പക്ഷേ തെക്കൻ തമിഴ്നാട്ടിൽ തിരുനെൽവേലി അതുപോലെ കന്യാകുമാരി നാഗർകോവിൽ ബെൽറ്റ് ആണ്.
1: ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെട്ടോടെ, ഇപ്പൊ കേരളത്തിൽ വി ഡി സതീശൻ വനവാസത്തിന് പോകേണ്ടി വരില്ല എന്ന്
2: 101 കാണിക്കുന്നു അല്ലേ?
1: ഒരു 100 സീറ്റിൽ കടന്നില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പൊ 101 ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച്. എൽ ഡി എഫ് 38 ആണ്, എൻ ഡി എ നേരത്തെ കാണിച്ച 4 നിന്ന് 3
2: ചുരുങ്ങി
1: ഇപ്പൊ 1
2: ചുരുങ്ങി.
3: നമുക്ക് ആലപ്പുഴയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മളോട് ആകാശവാണി പ്രതിനിധി ബി രവികുമാർ ചേരുന്നു. നമസ്കാരം രവികുമാർ.
4: നമസ്കാരം.
3: എന്താണ് ആലപ്പുഴ ജില്ലയിലുള്ള വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ? ആർക്ക് അനുകൂലമായാണ് ആലപ്പുഴയിലെ കാറ്റ്?
4: നിലവിലെ ആകെയുള്ള 9 മണ്ഡലങ്ങളിൽ നിലവിൽ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡുള്ളത്. ബാക്കി 6 മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ ലീഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ യു ഡി എഫിനെ കഴിഞ്ഞ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏക സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് ഹരിപ്പാട് മാത്രമാണ് യു ഡി എഫ് ജയിച്ചിരുന്നത്. ഇത്തവണ അത് ഹരിപ്പാടിന് പുറമെ അവര് കായംകുളത്ത് ലീഡ് ചെയ്യുന്നുണ്ട്, അരൂരിൽ ലീഡ് ചെയ്യുന്നുണ്ട്, ആലപ്പുഴയിൽ ലീഡ് ചെയ്യുന്നുണ്ട്, കുട്ടനാട്ടിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതേസമയം മന്ത്രിമാരായ സജി ചെറിയാനും പി പ്രസാദ് സ്വന്തം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ എത്രയും ലീഡ് ഇല്ലെങ്കിലും അവരെ മേധാവിത്വം തുടരുകയാണ്.
3: ഈ കായംകുളം അരൂർ മണ്ഡലങ്ങളിലെ
4: കായംകുളത്തും അരൂരിലും ഇപ്പം യു ഡി എഫിന്റെ ലീഡാണ് കാണാൻ കഴിയുന്നത്. തുടക്കം മുതൽ തന്നെ ചെറിയ വോട്ടുകൾ കാണെങ്കിൽ പോലും എന്താ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. വരും എൽ ഡി എഫിന്റെ കോട്ടകൾ എന്നീ കോട്ടകളിലാണ് യു ഡി എഫിന്റെ ഉള്ള മേധാവിത്വം എന്ന് ശ്രദ്ധിക്കപ്പെടണം. ഇപ്പൊ ഏതാണ്ട് 3-4 റൗണ്ടുകൾ മാത്രമാണ് ഈ രണ്ട് സ്ഥലങ്ങളും പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ തന്നെ മേധാവിത്വം തുടരാൻ യു ഡി എഫിന് കഴിയുന്നത് വലിയ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡാണ് ഈ അരൂരും കായംകുളത്തും കാണിക്കുന്നത്.
3: ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായൊരു മണ്ഡലമാണ് കേരളത്തിൽ. ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് ജി സുധാകരൻ, ഐഷ പോറ്റി, ഒപ്പം പി കെ ശശി, ഇങ്ങനെ പ്രധാനപ്പെട്ട 3 നേതാക്കളാണ് യു ഡി എഫ് പിന്തുണ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ലേബൽ ലോക മത്സരം. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം അമ്പലപ്പുഴയിൽ നിലവിലുള്ള അവസ്ഥ എന്താണ്?
4: അതെ, അമ്പലപ്പുഴയിലെ ജി സുധാകരന് അനുകൂലമായ ഒരു ട്രെൻഡ് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ വോട്ടെണ്ണൽ സമയത്താണെങ്കിൽ പോലും ആദ്യം മുതലുള്ള ആ ലീഡ് അദ്ദേഹം നിലനിർത്തി പോരുകയാണ്. അമ്പലപ്പുഴക്കാരും ജി സുധാകരനും തമ്മിലുള്ള അഭേദ്യമായ ഒരു അടുപ്പമാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്.
1: ഈ അമ്പലപ്പുഴയിലെ ജി സുധാകരന്റെ വോട്ട് എന്ന് പറയുന്നത് വ്യക്തിപരമായ വോട്ടുകളാണോ അതോ അത് രാഷ്ട്രീയ വോട്ടുകളാണോ?
4: അതെ, രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ, അവിടെ യു ഡി എഫിന്റെ രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ ജി സുധാകരന്റെ വ്യക്തിപരമായ പ്രഭാവം അമ്പലപ്പുഴയിൽ വ്യക്തമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും അമ്പലപ്പുഴയിലെ വേണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് പ്രത്യേകതയാണ്, അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്.
2: എത്ര റൗണ്ട് വോട്ടെണ്ണി കാണും അവിടെ ഇപ്പോ ആലപ്പുഴയിലെ?
4: ആലപ്പുഴയിലെ ഇപ്പോൾ ഏതാ 7-8 റൗണ്ടുകളാണ് പൂർത്തിയായിട്ടുള്ളത്. ഇപ്പോഴും 3-4 മണ്ഡലങ്ങൾ റൗണ്ട് വോട്ടെണ്ണലേ കഴിഞ്ഞിട്ടുള്ളൂ.
1: അപ്പൊ ഈ രവികുമാർ പറയുന്നതും അതുപോലെ തന്നെ നേരത്തെ ശ്രേയംസ് കുമാർ സൂചിപ്പിച്ചതുമൊക്കെ 2-3 റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴുള്ള സൂചനകളെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 10-18 റൗണ്ടുകളിലേക്ക് പോകുമ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി പ്രത്യേകിച്ച് ചില പ്രത്യേക പോക്കറ്റുകളിലേക്ക് കൌണ്ടിങ് പോകുമ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ?
5: അല്ല, പല മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ എൽ ഡി എഫിന് ശക്തി ഉണ്ടായിരുന്ന കേന്ദ്രങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ലീഡ് ഇങ്ങനെ നിലനിർത്തി പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഞാൻ കാണുന്നത്. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ യു ഡി എഫിന് മേൽക്കൈയുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർ മുന്നോട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. ഈ ലീഡിൽ വലിയൊരു മാറ്റം സംഭവിക്കാനിടയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കാരണം ഈ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ മുതൽ തുടർന്നു വന്ന ഒരു പ്രവണത അല്ലേ, യു ഡി എഫിന്റെ കാര്യത്തിൽ തുടർന്നു വന്നൊരു പ്രവണത ഏതാണ്ട് 80 മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അത് 99 ചില മാധ്യമങ്ങൾ പറയുന്നത്
3: 101.
1: എൽ ഡി എഫിന് പലപ്പോഴും ഒന്നൊരു 40 മുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല
2: അല്ലേ, 40
1: എന്നുള്ള റൗണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡ് തുടരാനാണ് സാധ്യത എന്നാണ് ബിജു മോർച്ച പറഞ്ഞു വരുന്നത് അല്ലേ?
5: അതെ അതെ. ഇപ്പൊ തന്റെ യു ഡി എഫ് ഇതാ 101.
2: ഇതിനൊരു മാറ്റം വരാനിടയുണ്ടോ മോഹൻ വർഗീസ്?
0: നിലവിൽ വ്യക്തമായ ഒരു ട്രെൻഡ് തന്നെയാണ് കാട്ടുന്നത്. ഒരു മണ്ഡലത്തിലെ പോലും ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല. 18 റൗണ്ടുകളിലായി എണ്ണുന്ന 17-18 റൗണ്ടുകളിലായി എണ്ണുന്ന വോട്ടുകളുടെ

0: നാല് അഞ്ച് ആറ് റൗണ്ടുകളാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും നാലാം റൗണ്ട്, ചിലയിടത്തൊക്കെയെങ്കിലും ആറോ ഏഴോ റൗണ്ടുകൾ പൂർത്തിയായി. അതൊരു ഒരു ഒരു വ്യക്തമായ ട്രെൻഡ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പെട്ടിരിക്കുന്നു. ആ ട്രെൻഡ് വലിയ മാറ്റമൊന്നും വരില്ല, പ്ലസ് ഓ മൈനസ് 5 or 6 എന്ന രീതിയിൽ മാത്രമാണ്. ഇപ്പോൾ നിലവിൽ 100 എന്ന മാജിക് നമ്പർ കടന്നിരിക്കുന്നു UDF. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം LDFന് ലഭിച്ച ഏതാണ്ട് സമാനമായ മേൽക്കൈ ഇപ്രാവശ്യം UDFന് ലഭിച്ചു എന്നാണ്, ലഭിക്കുന്നു, ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല, 19 മന്ത്രിമാർ, 19+1 പിണറായി വിജയൻ ഉൾപ്പെടെ അത്രയും മന്ത്രിമാരിൽ 12-13 മന്ത്രിമാർ ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു, പിന്നാക്കം പോകുന്നു. ആലപ്പുഴ ജില്ലയിലെ രണ്ട് മന്ത്രിമാർ, പിന്നെ പി പ്രസാദും CPI-യുടെ, അതുപോലെ സജി ചെറിയാൻ ചെങ്ങന്നൂരും മുന്നിട്ട് നിൽക്കുന്നു. ചില കൊല്ലം ജില്ലയിലെ ചില മന്ത്രിമാർ മുന്നിട്ട് നിൽക്കുന്നു എന്നല്ലാതെ പ്രകടമായി മുഖ്യമന്ത്രി പോലും പിന്നിൽ പോകുന്ന ഒരു സാഹചര്യം വ്യക്തമായ ഭരണവിരുദ്ധതയുടെ സൂചനയായി കാണാവുന്നതേ ഉള്ളൂ.
1: ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും ഈ ഭരണവിരുദ്ധ വികാരം നിലനിന്ന സമയങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPI-യുടെ മന്ത്രിമാർക്ക് ഇത്രമാത്രം വലിയ പരാജയങ്ങൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ മന്ത്രിമാരാണ് അടങ്കമായിട്ട് പരാജയപ്പെട്ട ഒരു രീതി നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ LDF പരാജയപ്പെട്ടപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ളത്.
0: ഒരു ഭരണവിരുദ്ധതയുടെ പ്രധാന ഒരു ആരോപണം പേരേണ്ടി വരുന്ന മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമാണ്, സ്വാഭാവികമാണ്.
2: വടകരയിൽ നിന്നുള്ള RMP സ്ഥാനാർത്ഥി KK രമ ചേരുന്നുണ്ട്.
3: കേരളത്തിലെ UDF തരംഗമാണ് വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ UDF ഭരണം തിരിച്ചു പിടിക്കും. വടകരയിൽ നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വടകരയിലും വിജയിക്കും. ഏറ്റവും നല്ല ഇതാണ്, ജനങ്ങൾ വലിയ തോതിൽ അംഗീകാരം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നല്ല പ്രതീക്ഷയാണ്. എക്സിറ്റ് പോളുകളോ പ്രീ പോളുകളോ ഒന്നല്ല ഇവിടെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ തരംഗമുണ്ട്. ആ വിരുദ്ധത വലിയ തോതിൽ ജനം വോട്ടായിട്ട് അത് പ്രതിഫലിച്ചിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരൊക്കെ വലിയ രൂപത്തിൽ വോട്ട് വന്നിട്ടുണ്ട്. അവരുടെ കൂടി വലിയ വിജയമായിട്ടാണ് ഇത് മാറുന്നത്. വടകരയിലും സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്.
2: വലിയ ആത്മവിശ്വാസം KK രമയുടെ വാക്കുകളിൽ പ്രകടമാണ്.
4: അല്ല, പറഞ്ഞതിലൊരു ശരിയുണ്ട് കേട്ടോ. സ്ത്രീകളുടെ ഒരു വലിയ പോളിംഗിലൊക്കെ സ്ത്രീകളുടെ വലിയ സാന്നിധ്യം നമുക്ക് എല്ലാ സമയത്തും,
1: അതുപോലെ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഇത്തവണ 48 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതിൽ 18 LDFൽ നിന്നും 18 UDFൽ നിന്നുമാണ്. അപ്പോൾ ഇത്രയധികം സ്ത്രീകളെ മത്സരരംഗത്ത് ഇറക്കി, നമ്മളിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വനിതാ സംവരണത്തെക്കുറിച്ചൊക്കെ വലിയ വിവാദം നടക്കുമ്പോൾ ഇത്രയധികം വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ ഒരു മത്സരം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല.
0: മൂന്നിലൊന്ന് സംവരണം, വനിതാ സംവരണം ഉണ്ടായിട്ട് പോലും പാർട്ടികൾ അതിന് തത്തുല്യമായ ഒരു എണ്ണം കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. അത് ശ്രമിച്ച ഏക പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് ബംഗാളിൽ. പക്ഷെ തൃണമൂൽ ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു,
2: വളരെ പിന്നിലാണ്. നമ്മുടെ ബംഗാളിയുടെ അവസ്ഥ വിലയിരുത്തുകയാണെങ്കിൽ 294 സീറ്റുകളാണുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 94 സീറ്റുകളിൽ BJP 55 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസും ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത് മെജോറിറ്റി വേണ്ടത് 148 സീറ്റാണ്. ഭരിക്കാൻ 148 സീറ്റ് വേണ്ട പശ്ചിമ ബംഗാളിൽ BJP 160 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് 117 സീറ്റുകളിൽ പിന്നിലായിട്ടുണ്ട് എന്നുള്ളതാണ്.
4: CPM
2: ഒരിടത്ത് ഉണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയിലാണ്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകളിൽ ഒരിടത്തും അനൌദ്യോഗികമായ കണക്കുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല.
0: കനൽ ഒരു തരിയെങ്കിലും വേണമെന്നാണല്ലോ പ്രമാണം.
2: പക്ഷേ വലിയ സമയമാണ് കേരളം.
1: വളരെ കൃത്യമായ ആസൂത്രിതമായ പ്രചരണ പരിപാടികളാണ് BJP അവിടെ ചെയ്തത്. കാരണം അമിത്ഷായെ പോലൊരു വലിയ നേതാവ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തി.
2: ഭക്ഷണ രീതി ഉൾപ്പെടെയുള്ള
1: തന്ത്രങ്ങളോട് പയറ്റി എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്.
5: SIR പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട്
1: വെസ്റ്റ് ബംഗാളിൽ വന്നു.
0: 90 ലക്ഷം വോട്ടുകളാണ് വെട്ടിപ്പോയത്. ബംഗാളി ജനസംഖ്യയുടെ ഏതാണ്ട് 15% SIR-ലൂടെ വെട്ടിപ്പോകുമ്പോൾ അത് ആരുടെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്? മമതാ ബാനർജിക്ക് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന മുസ്ലിം വോട്ടുകളാണോ അതോ ഹിന്ദു വോട്ടുകളാണോ? ബംഗ്ലാദേശി സ്വാധീനം, ബംഗ്ലാദേശിൽ ഉണ്ടായ ഭരണമാറ്റം ഉൾപ്പെടെ ഏത് രീതിയിലാണ് ബംഗാളി ജനത അക്രോസ് ദ ഫ്രോണ്ടിയർ ഇൻ ബംഗാൾ, ഇൻ വെസ്റ്റ് ബംഗാൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതുകൂടി വളരെ കൗതുകകരമായ കാര്യമാണ്. കാരണം ബംഗാളിന്റെ മൊത്തത്തിലുള്ള ചിത്രം എടുത്തു നോക്കിയാൽ പടിഞ്ഞാറൻ ബംഗാളിൽ, വടക്കൻ ബംഗാളിലും പടിഞ്ഞാറൻ ബംഗാളിലും, അതായത് ഒറീസയോട് ചേർന്ന് കിടക്കുന്ന തെക്കൻ ബംഗാളിൽ, അതുപോലെ ജാർഖണ്ഡിനോടും ബീഹാറിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന വടക്ക് ബംഗാളിൽ, അവിടെയെല്ലാം BJP ഒരു നേർവാഴ്ചയാണ് കാണുന്നത്. എക്സിറ്റ് പോളിൽ കാണുന്ന ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് സൂചന. അതേസമയം തെക്കൻ ബംഗാളാണ്, കൽക്കട്ട, ഡംഡം, ഹൗറ ഈ പ്രദേശങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ ബേസ് എത്രത്തോളം ഉണ്ട് എന്നത് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടത്. കണ്ടതുണ്ട്. മുസ്ലിം ജനസാമ്യം 27% ജനസംഖ്യ ബംഗാളിൽ മുസ്ലിങ്ങളാണ്. അത് മമതാ ബാനർജിയുടെ വ്യക്തമായ വോട്ട് ബാങ്കാണ്. പക്ഷെ അതിനെതിരെ ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ബംഗാളിൽ ഉണ്ടായിട്ടുണ്ടോ, അത് ബി ജെ പിക്ക് പ്രയോജനകരമായിട്ടുണ്ടോ എന്നൊക്കെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട സമയമാണ്.
1: ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ, ഇപ്പൊ കേരളത്തിലെ ലീഡിനില്ല.

0: UDF 102 എത്തിയിരിക്കുന്നു. LDF വീണ്ടും താഴേക്ക് പോകുന്നു. 37 ലീഡ് നില. NDA 1 എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖരന്റെ കോൺസ്റ്റിറ്റൻസിൽ മാത്രം 1 എന്നുള്ള അത് നിലനിർത്തിയിരിക്കുകയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ആസാമിലെ കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല എന്ന് തോന്നുന്നു. ആസാമിലെ BJP
1: അസമിലെ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ സൂചിപ്പിക്കുന്നത് 77 BJP, 25 സീറ്റുകളിൽ കോൺഗ്രസ്, മറ്റു പാർട്ടികൾ 10, 10, 2 ആ തരത്തിലാണ്.
0: അസമിലിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് അല്ലേ പ്രൊഫസർ വിജയകുമാർ?
2: തീർച്ചയായിട്ടും അസമിലിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്.
1: ഭരണ തുടർച്ച
2: ഹിമന്ത ബസുവിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരുപക്ഷെ അവിടെ മറ്റും എങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, SIR വന്നപ്പോഴത്തേക്ക് അവിടെ നിന്നും ധാരാളം ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഹിന്ദു കൺസോളിഡേഷന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ BJP അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു തേർഡ് ടേം ആയിരിക്കും ഇനിയിപ്പം പോകുന്നത്. ആ തേർഡ് ടേമിലേക്ക് അദ്ദേഹം തന്നെയായിരിക്കുമോ കാൻഡിഡേറ്റ് ഒന്നും അറിയില്ല.
0: സാധ്യത എന്ന് തോന്നുന്നു. അദ്ദേഹമാണല്ലോ മുന്നിൽ നിന്ന് ഈ പാർട്ടിയെ നയിച്ചതും ഇത്തരം ഒരു വിജയത്തിലേക്ക് 3rd തവണ എത്തിക്കുന്നു. അപ്പം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ മറികടക്കാൻ അദ്ദേഹത്തിനായി എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ തിരുവനന്തപുരത്തെ കാര്യം നേരത്തെ സൂചിപ്പിക്കേണ്ടതായിരിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ CP ജോൺ മത്സരിക്കുന്ന മണ്ഡലം, CMP മത്സരിക്കുന്ന മണ്ഡലം.
3: CMP മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ അത് കുന്നംകുളത്തുകാരനാണ് CP ജോൺ. പക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്ന ആൾ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് കാര്യമായ പിൻബലമുള്ള, പക്ഷേ സമുദായത്തിന് വെളിയിൽ നിന്നുള്ള ഒരു ക്രൈസ്തവ മുഖമായ CP ജോൺ വന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എതിരെ സഞ്ചരിക്കാവുന്ന വോട്ടുകൾ ഒന്നും തന്നെയില്ല അവിടെ. കാരണം UDF സംവിധാനം ഒറ്റക്കെട്ടായി CP ജോണിന്റെ പിന്നിൽ അണിനിരക്കുന്നു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വാല്യുബിൾ ഒരു പേഴ്സൺ.
0: നേരത്തെ പറഞ്ഞു കേട്ടത് അവിടെ തോമസ് ഐസക്കിനെ ഇതിനെതിരായി നിർത്തുന്നു എന്നായിരുന്നു പറഞ്ഞു കേട്ടത്. അങ്ങനെയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജാതി സമവാക്യത്തിൽ വലിയൊരു
1: ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊരു ആശയക്കുഴപ്പമുണ്ടായി. ഏതാണ്ട് അവസാനം ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി
0: രാജു ആന്റണി പ്രതീക്ഷിച്ചിരുന്നത് കേസിൽ നിന്നൊക്കെ അദ്ദേഹം പിന്നെ
1: വിമുക്തനായി
0: വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ഒരാളെ നിർത്തരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നറുക്ക് സുധീർ കനമരയ്ക്ക് വീഴുകയും. പക്ഷേ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തില് അത്ര വലിയൊരു മുഖമല്ല അദ്ദേഹത്തിന്റേത്. അതുകൊണ്ട് തന്നെ CP ജോണിന് പിന്നെ
4: CP ജോൺ ദീർഘകാലമായിട്ട് ഇലക്ഷനിൽ മത്സരിക്കുകയും പലതവണ പരാജയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു സൗമ്യനായിട്ടുള്ള ഒരാളാണ്,
3: ചിന്തകനാണ്,
4: ബുദ്ധിജീവിയാണ്.
3: അത് മാത്രമല്ല, ഒരു സുരക്ഷിതമായ സീറ്റ് കൊടുക്കാൻ UDFന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. MP രാഘവന് പലപ്പോഴും സീറ്റുകൾ തേടി പലയിടത്തും പോയി മത്സരിക്കേണ്ടത്. ട്രിവാൻഡ്രം വെസ്റ്റിൽ മത്സരിച്ചു, ആറന്മുളയിൽ മത്സരിച്ചു, പിന്നെ അദ്ദേഹത്തിന് തട്ടകത്തിൽ മത്സരിച്ചു, ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ CP ജോണിൽ മത്സരിക്കാൻ അവസരം കൊടുത്തപ്പോഴൊക്കെ ഒരു ജയസാധ്യതയും ഇല്ലാത്ത
1: സീറ്റുകളിലാണ്
3: മത്സരിച്ചത്. ഇപ്പോൾ ഇതാ മത്സരിച്ച് വിജയിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ്. വിജയിച്ചാൽ ഉറപ്പായി ഒരു മന്ത്രിസഭയിൽ ഒരു ബർത്ത് ഉണ്ടാവും,
1: ഉറപ്പായിട്ട്.
0: അത് ഇന്നലെ CP ജോൺ മാധ്യമങ്ങളുടെ മുൻപ് പറയുകയും ചെയ്തു. അതിന് മുൻപ് CP ജോണിനോട് എങ്ങനെയാണ് CMPയുടെ വിജയ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തമാശയുണ്ട്, സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന 50 വർഷം പഴക്കമുള്ള ഒരു സൈക്കിൾ ചവിട്ടിയാൽ എങ്ങനെയിരിക്കും.
1: നമ്മളെന്തായാലും അത് തുടർന്ന് നമുക്കിത് വീക്ഷിക്കാം, നിരീക്ഷിക്കാം. നമ്മൾ വാർത്തയുടെ ഒരു സമയമാണ്.
5: നാട് ഭരിക്കുന്ന താര കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. വോട്ടെണ്ണൽ 3 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ യുഡിഎഫ് തരംഗം. 100 ഇടത്ത് യുഡിഎഫ് മുന്നേറുമ്പോൾ 39 ഇടത്ത് എൽഡിഎഫും 1 സീറ്റിൽ എൻഡിഎയും മുന്നിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളിൽ എൽഡിഎഫും 41 സീറ്റുകളിൽ യുഡിഎഫും നേടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ്. എൽഡിഎഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് ജി ആർ അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ പി പ്രസാദും ഒല്ലൂരിൽ കെ രാജനുമാണ് ലീഡ് ചെയ്യുന്ന മന്ത്രിമാർ. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ എം ബി രാജേഷ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ, കളമശ്ശേരിയിൽ പി രാജീവും ചടയമംഗലത്ത്

0: മഞ്ജുറാണിയും ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണാ ജോർജും നേമത്ത് വി ശിവൻകുട്ടിയും മാനന്തവാടിയിൽ ഒ ആർ കേളുവും എലത്തൂരിൽ എ കെ ശശീന്ദ്രനും പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഒടുവിലത്തെ കണക്ക് പ്രകാരം നാലിടത്ത് എൽ ഡി എഫും ഒരിടത്ത് ബി ജെ പിയും ഒൻപതിടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്. ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സി പി ജോൺ മുന്നേറ്റം തുടരുന്നു. തിരുവനന്തപുരത്തെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് ചേരുന്നു. രജു, ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമം, ആറ്റിങ്ങൽ, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചന? മറ്റു രണ്ട് മുന്നണികളുടെയും ലീഡ് നില എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും ഇതിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ നേമത്ത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ എൻ ഡി എക്ക് മുന്നേറ്റമുള്ളത്. അവസാനത്തെ ഒരു നാലാം റൌണ്ട് ഇപ്പോൾ ഒടുവിൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ എൻ ഡി എ 2958 വോട്ടുകൾക്കാണ് നേമത്തെ സ്ഥാനാർത്ഥി, എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടൊക്കെ എണ്ണിയപ്പോൾ അവിടെ മന്ത്രി നേരത്തെ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടിയായിരുന്നു മുന്നിൽ. അതേസമയം ഇ വി എം എണ്ണി തുടങ്ങിയപ്പോഴത്തേക്ക് അത് എൻ ഡി എയിലേക്ക് അത് മാറുകയായിരുന്നു. എൻ ഡി എ മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ആറ്റിങ്ങൽ, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് ആണ് ഇപ്പോൾ മുന്നേറുന്നത്. മറ്റു മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ വർക്കല, ചെറയൻകീഴ്, കഴക്കൂട്ടം, നെടുമങ്ങാട്, അരുവിക്കര, പാറശാല, നെയ്യാറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് മുന്നേറുകയാണ്.
0: കോഴിക്കോട് 13 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് പി വസന്തം, എലത്തൂരിൽ യു ഡി എഫിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ പി കെ ഫിറോസ്, കുന്നമംഗലത്ത് എം എ റസാഖ്, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ, കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ സി കെ കാസിം, വടകരയിൽ കെ കെ രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ ടി രനീഷ് ഏതാനും വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മുൻമന്ത്രിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ യു ഡി എഫിന്റെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫും വൈക്കം മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ പി പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ എൽ ഡി എഫിന്റെ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ യു ഡി എഫിന്റെ റോണി കെ വേവി മുന്നിലാണ്. പൂഞ്ഞാറിൽ എൽ ഡി എഫിന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങളോടൊപ്പം ഓരോ മുന്നണിയോടൊപ്പവും മാറി മാറി നിന്ന ചരിത്രമുള്ള വയനാടിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, വയനാടിന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നല്ലോ. എന്താണ് നിലവിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്?
2: ആ സുവർണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ മുന്നേറ്റമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏക ജനറൽ സീറ്റായ കൽപ്പറ്റയിൽ ടി സിദ്ദിഖ്, യു ഡി എഫിന്റെ ടി സിദ്ദിഖ് 31321 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. സുൽത്താൻബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണൻ 6388 വോട്ടുകൾക്കും ലീഡ് ചെയ്യുന്നു. മാനന്തവാടി യു ഡി എഫ് സ്ഥാനത്ത് ഉഷാ വിജയൻ 386 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നിലവിൽ മന്ത്രിയായിരുന്ന ഒ ആർ കേളു ഇപ്പോൾ പിന്നിലാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് ലീഡ് ഉയർത്തിയെങ്കിലും പിന്നെ വീണ്ടും പിന്നീട് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വയനാട് ഉറ്റുനോക്കിയ മാനന്തവാടിയിലെ മണ്ഡലത്താണ് ഇപ്പോൾ കനത്ത മത്സരം നടന്നിരിക്കുന്നത്.
0: സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ ഒഴികെ 10 എൽ ഡി എഫ് ജയിച്ച ജില്ലയാണ് പാലക്കാട്. ഫലസൂചനകൾ പ്രകാരം പാലക്കാട് കോൺഗ്രസിന്റെ രമേശ് പിഷാരടി മുന്നിലാണ്. ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ 7000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. കോങ്ങാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, തൃത്താല എന്നിവിടങ്ങളിൽ യു ഡി എഫ് മുന്നിൽ. ആലത്തൂർ, ചിറ്റൂർ, മലമ്പുഴ, നെന്മാറ, ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ എന്നിവിടങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷിനെ പിന്നിലാക്കി യു ഡി എഫിന്റെ വി ടി ബൽറാം മുന്നിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് വിജയിക്കാനായത്. നിലവിലെ ഫലസൂചനകൾ അനുസരിച്ച് 16 15 യു ഡി എഫ് മുന്നേറുന്നു. ഏറനാട്, കോട്ടക്കൽ, മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി, വേങ്ങരയിൽ കെ എം ഷാജിയും മുന്നിൽ. മഞ്ചേരി, മങ്കട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി, താനൂർ, തവനൂർ, തിരൂർ, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, വണ്ടൂർ എന്നിവിടങ്ങളിൽ യു ഡി എഫ് മുന്നിൽ. കൊണ്ടോട്ടിയിൽ മാത്രമാണ് നിലവിൽ എൽ ഡി എഫിന് ലീഡുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 യു ഡി എഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ചേരുന്നു. ശ്രീജി, പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ വൻ മുന്നേറ്റമാണ് കാണുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി?
3: സുവർണ സംസ്ഥാനത്തൊട്ടാകെ തുടരുന്ന യു ഡി എഫ് തരംഗത്തിൽ പത്തനംതിട്ട ജില്ലയിലും യു ഡി എഫിന് അനുകൂലമായ സ്ഥിതിയാണ് നിലവിൽ കാണാനാകുന്നത്. ആറന്മുള മണ്ഡലത്തിൽ 6 റൌണ്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ മന്ത്രി വീണ ജോർജ് പിന്നിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി അബിൻ വർക്കി 3251 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിന്റെ നാല് സിറ്റിംഗ് എം എൽ എമാർ മത്സരിച്ച ജില്ലയിൽ

0: വിവിധ മണ്ഡലങ്ങളിൽ നിലവിൽ കണക്കുകൾ പ്രകാരം എല്ലാവരും പിന്നിലാണ്. തിരുവല്ല മണ്ഡലത്തിൽ മൂന്ന് റൌണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുന്നിലാണ്. അടൂരിൽ നാല് റൌണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സി വി ശാന്തകുമാറും കോന്നിയിൽ മൂന്ന് റൌണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലും ലീഡ് ചെയ്യും.
1: നന്ദി ശ്രീജി, നന്ദി. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഭരണകക്ഷിയായ ഡി എം കെ 14 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. എ ഐ എ ഡി എം കെ 22 സീറ്റുകളിലും നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 27 മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 സീറ്റുകളിലും ബി ജെ പി 2 മുന്നിട്ട് നിൽക്കുന്നു. എറണാകുളത്ത് യു ഡി എഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നതാര് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. കേരളത്തിൽ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമായി തുടരുകയാണ്. 97-98 40 സീറ്റുകളാണ് എൽ ഡി എഫ് നേടിയിരിക്കുന്നത്. ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് നിലവിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖരാണ് ഒരൊറ്റ സീറ്റിൽ മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിന്നിലാണ് എന്നുള്ള വാർത്തയും പുറത്തേക്ക് വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നില പരിശോധിച്ചാൽ തമിഴ്നാട് ടി വി കെ 105 സീറ്റ് ഏറ്റവും വലിയ ലീഡ് ടി വി കെക്കുള്ളതാണ്. തുടർന്ന് ബംഗാളിൽ ഭരണം പിടിക്കാൻ 148 സീറ്റുകൾ മതിയാവും. അവിടെ ബി ജെ പി 160 സീറ്റുകൾ 165 എന്നും കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അസമിലും ബി ജെ പി മുന്നിലാണ്. ഒപ്പം പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യം 22 സീറ്റുകളിൽ 17 സീറ്റുകൾ മാത്രം മതിയാകും അവിടെ. പക്ഷേ 22 സീറ്റുകളിൽ എൻ ഡി എ മുന്നിലാണ്. പൊതുവെയുള്ള ഒരു ചിത്രം കുറച്ചൊക്കെ എൻ ഡി എക്ക് അനുകൂലമായിരുന്നു. തുടക്കത്തിൽ 5 എന്നുണ്ടായിരുന്ന കേരളത്തിൽ എൻ ഡി എക്ക് കുറച്ചധികം സീറ്റുകൾ, ആ ഒരു സ്ഥലത്ത് നിന്നൊരു പ്രകടമായ മാറ്റം എൻ ഡി എയുടെ നിലവിലുള്ള ഒരു സീറ്റുകളുടെ എണ്ണത്തിൽ പ്രകടമാണ്. എൽ ഡി എഫ് 40 കടക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന എൽ ഡി എഫ് ഇപ്പോൾ 40 മുകളിലേക്ക് 41-42 കടക്കുന്നു. നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി എറണാകുളത്ത് നിന്ന് ആകാശവാണിയുടെ പ്രതിനിധി സുരേഷ് ചേരുന്നു. നമസ്കാരം സുരേഷ്. എറണാകുളം ജില്ലയിലുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ് നിലവിൽ?
3: എറണാകുളം സാധാരണ പോലെ തന്നെ യു ഡി എഫിന്റെ ഒരു ശക്തമായ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ 14 മണ്ഡലങ്ങളിൽ 14 ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വോട്ടെണ്ണം തുടങ്ങി ആദ്യ ഘട്ടങ്ങളിൽ ഒരു 1-2 മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡിംഗ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പൂർണ്ണമായും ഒരു യു ഡി എഫ് ആധിപത്യത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിലിപ്പോ ഇവിടെ ആലുവ 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ അൻവർ സാദത്ത് ലീഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അങ്കമാലിയിൽ 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ റോജി എം ജോണും എറണാകുളം യു ഡി എഫിന്റെ തന്നെ 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ടി ജെ വിനോദ് ലീഡ് ചെയ്യുകയാണ്. കളമശ്ശേരി മണ്ഡലത്തിൽ, അതായത് നമ്മുടെ നിയമ വ്യവസായ കയർവകുപ്പ് മന്ത്രി പി രാജീവ് മത്സരിക്കുന്ന മണ്ഡലമാണ് കളമശ്ശേരി. കളമശ്ശേരിയിൽ ഇപ്പോ യു ഡി എഫിന്റെ, അതായത് ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് വി ഇ അബ്ദുൾ ഗഫൂർ ശക്തമായ ലീഡ് നിലനിർത്തുന്നതാണ് കാണുന്നത്. 2 റൗണ്ടുകളാണ് ഇവിടെ എണ്ണിക്കഴിഞ്ഞത്. അപ്പോ ആ 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ അബ്ദുൾ ഗഫൂറിന് ഒരു നല്ല ഭൂരിപക്ഷം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. മുഹമ്മദ് ഷിയാസ്, യു എസ് ലെ മുഹമ്മദ് ഷിയാസ് ആണ് ലീഡ് ചെയ്യുന്നത്. കോതമംഗലത്ത് 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. ഷിബു യു ഡി എഫിലെ ഷിബു ഈ 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ലീഡ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 2020 ഒരു കേന്ദ്രമായിരുന്ന കുന്നത്തുനാടില് 3 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോ വി പി സജീന്ദ്രൻ യു ഡി എഫിലെ വി പി സജീന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ മൂവാറ്റുപുഴയിലും മാത്യുപുഴ നാട് ശക്തമായ ഒരു ഏറ്റവും വലിയ ഭൂരിപക്ഷം ഏറ്റവും വലിയ ലീഡ് നിലയാണ് മൂവാറ്റുപുഴയിൽ 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ മാത്യുപുഴ നാടിന് ഉള്ളത്. അതുപോലെ തന്നെ പറവൂര് 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നേറുകയാണ്. പെരുമ്പാവൂരിൽ 3 റൗണ്ട് എണ്ണിക്കഴിഞ്ഞു. മനോജ് മൂത്താടൻ യു ഡി എഫ് മുന്നേറുന്നു. പിറവത്തും അനൂപ് ജേക്കബിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. അവിടെ 4 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു. പിന്നെ തൃക്കാക്കരയില് ഉമാ തോമസ് സിറ്റിംഗ് എം എൽ എ ഉമാ തോമസ് 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ലീഡ് ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. തൃപ്പൂണിത്തറയില് തൃപ്പൂണിത്തറയുടെ പ്രത്യേകത നമ്മുടെ രണ്ട് സെലിബ്രിറ്റീസാണ് നമുക്കിവിടെ എറണാകുളം മത്സരിച്ചത്. ഒന്ന് പിന്നെ അഖിൽ മാരാരും അഞ്ജലി നായരും. അതില് അഞ്ജലി നായർ മത്സരിച്ച തൃപ്പൂണിത്തറ മണ്ഡലത്തില് എൻ ഡി എയുടെ അഞ്ജലി നായർ ചിത്രത്തിലേ ഇല്ല. പകരം തൃപ്പൂണിത്തറ 3 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോ ദീപക് ജോയിയാണ് യു ഡി എഫില് ദീപക് ജോയി ലീഡ് ചെയ്യുന്നു. അതുപോലെ വൈപ്പിനില് അഞ്ച് ആകെ ഒരു വോട്ടെണ്ണലിന്റെ ആദ്യ ഘട്ടങ്ങളില്

0: എൽ ഡി എഫ് പ്രതീക്ഷ നിലനിർത്തിയ ഒരു മണ്ഡലമായിരുന്നു വൈപ്പിൻ. വൈപ്പിനില് 5 റൗണ്ട് വരെ എണ്ണി കഴിഞ്ഞപ്പോ അവിടെ എൽ ഡി എഫ് ആണ് മുന്നിട്ട് നിന്നിരുന്നത്. പിന്നീട് ഇപ്പോ 6-ാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങിയപ്പോ ടോണി ചെമ്മണി, അതായത് ഇവിടുത്തെ കൗൺസിലർ കൂടിയായിരുന്ന പഴയ പിന്നെ മേയർ കൂടിയായിരുന്ന കൊച്ചി മേയർ കൂടിയായിരുന്ന ടോണി ചെമ്മണിയാണ് ഇപ്പോ മുന്നിട്ട് നിൽക്കുന്നത്.
1: നമ്മൾ നേരത്തെ കിഴക്കമ്പലം മേഖല ഉൾപ്പെടുന്ന കുന്നത്ത് നാടിനെ കുറിച്ച് സൂചിപ്പിച്ചു. 2020 ഇത്തവണ മുന്നണി മാറിയാണ്, പുതിയ എൻ ഡി എമായി ചേർന്നാണ് 2020 ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പൊ 2020 ഒരു സ്വാധീനം, ഈ പറഞ്ഞ സെലിബ്രിറ്റീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള അവരുടെ ഒരു സ്ട്രാറ്റജി എത്രത്തോളം വർക്കായിട്ടുണ്ടെന്നാണ് ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്?
0: അത് ഒട്ടും തന്നെ വർക്കായിട്ടില്ലാണെന്നാണ് ഈ ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. വി പി സജീന്ദ്രൻ ശക്തമായ ഒരു ഭൂരിപക്ഷം തന്നെ, അതായത് ശക്തമായ ഒരു ലീഡ് തന്നെ നിലനിൽക്കുന്നുണ്ട്. 2-ാമത്തെ പി വി ശ്രീനിജനാണ് 2-ാം സ്ഥാനത്തുള്ളത്. അത് അതിനുശേഷമാണ്, അതായത് 3-ാം സ്ഥാനത്ത് മാത്രമാണ് ബാബുദി ബകാരൻ ഇപ്പോ ഉള്ളത് കുന്നത്ത്നാട്. കുന്നത്ത്നാട് പിന്നെ 2020 ഒരു ആധിപത്യം ഒട്ടും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. 4 റൗണ്ട് അവിടെ എണ്ണിക്കഴിഞ്ഞു. വി പി സജീന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്.
1: തുടക്കത്തിൽ പറവൂർ വി ഡി സതീശൻ കുറച്ച് പിന്നിലാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്താണ് നിലവിലുള്ള പറവൂർ അവസ്ഥ?
0: ഉണ്ടായിരുന്നു, തുടക്കത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് പറവൂര്. അവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്താണ് പല സമയങ്ങളിലും പിന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു ഈ ടി എ ടൈസൺ ഒരു ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ കുറെ നേരം ഉണ്ടായിരുന്നു. അതിനുശേഷം വി ഡി സതീശൻ മുന്നോട്ട് വരുന്ന കാഴ്ച, അതായത് ഇപ്പോ 6 റൗണ്ട് എണ്ണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ വി ഡി സതീശന് 3,700 അത് 4,000 ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട്.
1: വളരെ നന്ദി സുരേഷ്, നമ്മളോടൊപ്പം തുടരുക. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലാണെന്നുള്ള വാർത്ത, അത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്നിലാക്കിയിരിക്കുന്നത് അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പൊ വളരെ പ്രോമിനന്റ് ആയ ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി പിന്നിലാണ് എന്നുള്ളതിന്റെ ഒരു ഇമ്പാക്ട്,
2: ഒരു വലിയ ഒരു അട്ടിമറി തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, നിലവിലെ മുഖ്യമന്ത്രി, ധർമ്മടം പോലെയുള്ള ചെങ്കോട്ടയിൽ പരാജയപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം കേരളം അതിശക്തമായ കേവലം ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാടുകളോട്, ആഭ്യന്തര വകുപ്പിന്റെ നിലപാടുകളോടുള്ള അതിശക്തമായ വിയോജിപ്പ് സ്വന്തം മണ്ഡലത്തിൽ തന്നെ ശ്രീ പിണറായി വിജയനെതിരെ ജനം രേഖപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. എത്ര റൌണ്ടാണ് പൂർത്തിയാക്കിയത് എന്നത് കൃത്യമായി അറിയാം.
3: 5 റൌണ്ടുകൾ എന്നാണ് കാണുന്നത്.
2: 5 റൌണ്ടുകൾ. അപ്പൊ 5 റൌണ്ടുകൾ ഒരു ദിശാസൂചകം തന്നെയാണ്. ആകെയുള്ള 18 റൌണ്ടിൽ 5 റൌണ്ടുകളിൽ ശ്രീ പിണറായി വിജയൻ പിന്നിട്ട് പോകുന്നു എങ്കിൽ അതിനർത്ഥം ഇനി അവസാനം ജയിച്ചു വന്നാൽ തന്നെ മുൻകാലങ്ങളിൽ ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ അടുത്തെങ്ങും തന്നെ വരാനൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് കേരളം മാറി ചിന്തിക്കുന്നു. മന്ത്രിമാർ വലിയ ഒരു തോതിലാണ് പരാജയപ്പെടുന്നത്. 13 മന്ത്രിമാരോളമാണ് പിന്നിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ടീം എൽ ഡി എഫിനോടുള്ള ശക്തമായ വിയോജിപ്പ് കേരള ജനത രേഖപ്പെടുത്തുന്നു എന്ന് തന്നെയല്ലേ അതിനർത്ഥം?
4: അത് കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ സുശക്തമായ സംഘടിതമായ ശക്തിയുള്ള 2 ജില്ലകളാണ്. ഈ 2 ജില്ലകളിൽ ചില നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തു പോയിട്ടുണ്ട്. അത് വളരെ സീനിയർ ആയിട്ടുള്ള ചില നേതാക്കളെ സൈഡ് ലൈൻ ചെയ്തു പോയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു എന്താണ് രഹസ്യ സ്വഭാവം, ഇലക്ഷൻ രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ. സൈലന്റ് ആയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം, എന്നുവെച്ചാൽ ഒരു ക്വാർട്ടറി എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് മറുഭാഗത്തേക്കുന്നത്, അവരോടുള്ള ഒരു വിയോജിപ്പ് ഈ തരത്തിൽ പിണറായി വിജയന്റെ വോട്ട് കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ട്.
2: ഏറ്റവും അധികം ഗ്ലാമർ താരമായിരുന്നയാള് ജയരാജനാണ്, പി ജയരാജൻ. അദ്ദേഹത്തിന്റെ പേരിലൊരു പി ജെ ആർമി എന്നൊരു സംവിധാനം തന്നെ ഉണ്ടായിരുന്നു.
1: സോഷ്യൽ മീഡിയ ഒരു
2: വീരാരാധനയുടെ ഒരു ഇതിഹാസ തുല്യമായ വീരാരാധന ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പഴയ കടന്നാട് മേഖല.
5: ഇവിടെയാണ് കവി സച്ചിദാനന്ദൻ സൂചിപ്പിച്ചത്, ഈ തുടർ ഭരണം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ ദുഷിപ്പിക്കുമെന്നും ജീർണതയുണ്ടാകുമെന്നും. സത്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു അവിടെ എന്നുള്ളതാണ്. കാരണം തുടർ ഭരണം കിട്ടിയപ്പോഴേക്കും ഈ കേഡർ സ്വഭാവമുള്ള ആളുകൾ, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ ഭരണത്തിന്റെ മുകളിലട്ടം വരെയുള്ള ആളുകൾ വരെ ജനങ്ങളുടെ ഇച്ഛയെ മറികടന്നുകൊണ്ട് അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഇതൊക്കെ കാണിച്ചു എന്നുള്ളതിന്റെ ആരോപണങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ വ്യാപകമായി ഉണ്ടാകും.
1: തുടർഭരണ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവില്ലായ്മ കൂടെ ഈ പല
2: തീർച്ചയായും
3: മാത്രമല്ല സംഘടനാ സംവിധാനത്തിൽ വളരെ വലിയ ദൗർബല്യം ഉണ്ടായല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ടി ഐ മധുസൂദനെതിരെ മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്
2: രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരി എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അത് ശരാശരി കമ്മ്യൂണിസ്റ്റിനെ മാറി ചിന്തിക്കാൻ ഈ രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല.
3: പിന്നെ പി കെ ശ്യാമള ഇപ്പൊ പിന്നിലാണ്. അപ്പൊ അതൊക്കെ വലിയ, അത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാന സമിതി അംഗമൊക്കെയാണ് പുറത്തേക്ക്

0: എന്നിട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്ത്. അപ്പൊ ആ സംഘടനാ സംവിധാനത്തിൽ വലിയ വിള്ളൽ വരുന്നു. സംഘടനാ സംവിധാനമാണല്ലോ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്.
1: അത് മാത്രമല്ല, വർഗ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, സി പി എം എന്ന ക്ലാസ് പാർട്ടിയാണ്, ആ ക്ലാസ് പാർട്ടിയുടെ വർഗ സ്വഭാവത്തിൽ വരുന്ന വലതുപക്ഷ വ്യതിയാനം, ക്രോണി ക്യാപിറ്റലിസം അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്ത ഘടനകളിലേക്ക് പാർട്ടിയുടെ ചിന്തകൾ മാറുന്നു. ഒരു വൺ മാൻ ലീഡർഷിപ്പ്, അതൊരു
0: റഷ്യയിലെ
1: അതൊരു വലിയ ഘടകം, അതിനോടൊക്കെയുള്ള വിയോജിപ്പാണ്, ഒരു യഥാർത്ഥ പാർട്ടി രീതികളിലേക്കുള്ള മടങ്ങിപ്പോക്ക് ആവശ്യമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചെറിയ രീതിയിലെങ്കിലും ചിന്തിച്ചു എന്നതിന്റെ പ്രതിഫലനം കൂടിയാകാം. കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ ഇപ്പോൾ ഉദുമ മണ്ഡലത്തിൽ ഉൾപ്പെടെ 10,000-ൽ പരം വോട്ടിന് യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. അതിനർത്ഥം എന്താണ്? കാസർഗോഡ്, കണ്ണൂർ, ഉദുമ, അതുപോലെ മഞ്ചേശ്വരം, അവിടെ എല്ലാം തന്നെ യു ഡി എഫിന് വലിയ മേൽക്കൈ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ മലബാർ, വടക്കൻ മലബാർ മേഖല ഇപ്പോൾ സി പി എമ്മിനെ ചെറിയ തോതിലെങ്കിലും കൈവിടുന്നു.
0: പിന്നെ ഈ വ്യക്തിയാരാധനയുടെ വലിയ പ്രശ്നം വരുന്നുണ്ടല്ലോ. വ്യക്തിയാരാധന വി എസിന്റെ ചിത്രം വെച്ച് വളരെ വ്യാപകമായി പ്രചരണം നടത്തുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന ശ്രീ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്, വ്യക്തികളെ ആധാരമാക്കി പാർട്ടി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും പാർട്ടിക്ക് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
1: വി എസിന്റെ പടം വെച്ചപ്പോൾ വോട്ട് പെട്ടിയിൽ വീണു, പിണറായിയുടെ പടം വെച്ചപ്പോൾ വീണു എന്നതാണ് ചോദ്യം.
2: ഞാൻ വിജയകുമാർ സാറിലേക്ക് വീണ്ടും വരാം. നമ്മൾ നേരത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മൾ കേരളത്തിലെ റിസൾട്ടുകളും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ റിസൾട്ട് പലപ്പോഴും കള്ളവോട്ട് പോലുള്ള ആരോപണങ്ങൾ, ബൂത്ത് പിടിത്തം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പലയിടങ്ങളിലും ഉയർന്നു വരാറുണ്ട്. തമിഴ്നാട്ടിലെ സമാനമായി വോട്ടിന് പണം, വ്യാജ വോട്ട്. അപ്പൊ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളം തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളിൽ ഏതുതരത്തിലായിരിക്കും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും?
3: കേരളത്തിൽ വാസം പറഞ്ഞാൽ അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടില്ല. കാരണം കേരളത്തിൽ ആരും തന്നെ, കേരളത്തിലെ ഒരു ദേശീയ പാർട്ടിയോ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടിയോ പോലും എസ് ഐ ആറിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇരട്ട വോട്ടുകൾ ഉണ്ടായിരുന്നു, അത് സത്യമാണ്. അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകളുടെ പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എസ് ഐ ആറിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അതേസമയം എസ് ഐ ആറിനെതിരെ ഫൈറ്റ് ചെയ്തത് പശ്ചിമബംഗാളിലാണ്, ആസാമിലാണ്. തമിഴ്നാട്ടിലെ വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ്. ഒരു പക്ഷേ പിന്നെ റിസോർട്ട് രാഷ്ട്രീയം അവിടെ നടമാടുമോ എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു ഹങ് അസംബ്ലിയാണ് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. തമിഴ്നാടിൻ്റെയും അതുപോലെ കർണാടകത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാമല്ലോ. ഇവിടെ എം എൽ എമാരെ കടത്തിക്കൊണ്ടു പോവുക,
2: താമസിപ്പിക്കുക,
3: അങ്ങനെയുള്ള സമ്പ്രദായങ്ങളെല്ലാം പുതുച്ചേരിയിൽ അങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് തമിഴ്നാട്ടിൽ എന്തായിരുന്നാലും ഒരു ഹങ് അസംബ്ലിയാണ് ഇപ്പം ഉണ്ടാകാൻ പോകുന്നത്. ടി വി കെ ആണ് മുൻനിരയിൽ നിൽക്കുന്നത്. അവർക്ക് ഒരുപക്ഷെ എ ഐ ഡി എം കെയുടെ സപ്പോർട്ട് ഒഫീഷ്യലായി കിട്ടി. എ ഐ ഡി എം കെ ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർ മാത്രമായിട്ട് അതിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ടി വി കെയോടൊപ്പം ചേരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എം എൽ എമാരെ കടത്തിക്കൊണ്ടു പോയിട്ട് പിന്നെ ഭൂരിപക്ഷം തേക്കുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടാകുമോ എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്.
1: ഏതായാലും എല്ലാ തമിഴ്നാട് എം എൽ എമാരും വിലയേറിയ എം എൽ എമാരാണ് എന്ന്.
3: അതെ, വിലയേറിയ എം എൽ എമാരാണ്.
1: വിലയുണ്ടാവും.
4: കേരളത്തിലെ ട്രെൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും ട്രെൻഡുകൾ മാറുന്നു. നേരത്തെ 102 ഇപ്പോൾ വരുന്ന ട്രെൻഡ്, ഇപ്പോൾ യു ഡി എഫിന് 95 കുറയുന്നു, 43 എൽ ഡി എഫിന്, അല്ലെങ്കിൽ 42 എൽ ഡി എഫിന്. ശോഭാ സുരേന്ദ്രൻ മുന്നിലേക്ക് വന്നപ്പോൾ എൻ ഡി എയുടെ ലീഡ് രണ്ടായിട്ട് മാറി. ഏതാണ്ട് 2,000-ലധികം വോട്ടുകളുടെ 2,728 വോട്ടുകൾക്കാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ലീഡ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാരി വിവാദവും അല്ലെങ്കിൽ പണവിവാദവും ഒക്കെ നടന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. അത്തരത്തിലൊരു വിവാദം കേരളത്തിന് കേട്ടുകഴിവ് പോലില്ലായിരുന്നു, പക്ഷേ കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. പക്ഷേ
2: നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി അതുൽ കൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അതുൽ നമസ്കാരം. അതുൽ, എന്താണ് തിരുവനന്തപുരം ഇന്ദിരാ ഭവനിൽ നിന്നാണ്, അവിടെയാണ് അതുൽ ഇപ്പോൾ ഉള്ളത്. യു ഡി എഫ് നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യം 95-ലധികം വോട്ടുകൾ, ഏതാണ്ട് ഭരണം ഉറപ്പിച്ച മട്ടിലുള്ള ആഘോഷങ്ങൾ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഇതൊന്നും ഒരു കൃത്യമായ റിസൾട്ടല്ല. എന്താണ് ഇന്ദിരാഭവന് മുന്നിൽ നിന്നുള്ള വിശേഷങ്ങൾ?
5: ഇന്ദിരാഭവനിൽ ആവേശമാണ് പൊട്ടിയ കാഴ്ചയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. അത്രയധികം പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരുന്നു. ഓരോ നേതാക്കന്മാർ കടന്നു വരുമ്പോഴും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ശശി തരൂർ ഇന്ന് രാവിലെ മുതൽ ഈ ആസ്ഥാനത്തുണ്ടായിരുന്നു. ഇവർ ഓരോരുത്തരും കടന്നു വരുമ്പോൾ അക്ഷാരവങ്ങളോടുകൂടിയാണ് ഇവിടെ പ്രവർത്തകർ അവരെ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല വിവിധ തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ തകർക്കുകയാണ് ഇവിടെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു ആഘോഷം അത് കെ പി സി സി ഭവനിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് തന്നെ
4: പറയേണ്ടിയിരിക്കുന്നു. അതുൽ ഒന്ന് ഇടപെട്ടോട്ടെ. ഈ നേരത്തെ സൂചിപ്പിച്ച 3 ഭാവി മുഖ്യമന്ത്രിമാരാകാൻ വേണ്ടി നാട് മുഴുവൻ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. അവരോരോരുത്തർ വന്നപ്പോ ഈ അണികളിൽ നിന്നുള്ള പിന്തുണ ആർക്കാണ് കൂടുതൽ കിട്ടിയത്?
5: കെ പി സി സി പ്രസിഡന്റ് ആസ്ഥാനത്തേക്ക് പ്രസിഡന്റ്

0: അങ്ങി ജോസഫ് ഉൾപ്പെടെ ഓരോരുത്തരും കടന്നു വരുമ്പോൾ ആ സർഷാരംഭങ്ങളോടെ ഓരോരുത്തർക്കും ഒന്നിനൊന്ന് മെച്ചമെന്നുള്ള രീതിയിലാണ് പി ഡി സതീശനാണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും കടന്നു വരുമ്പോൾ സ്വീകരിച്ചത്. ഇത് മാത്രമല്ല, മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന കെ സുധാകരൻ കടന്നു വന്നപ്പോഴും അതിഗംഭീരമായ ഹർഷാവരണങ്ങളോട് കൂടിയാണ് ഇവിടെ പ്രവർത്തകർ അവരെ സ്വീകരിച്ചത്. മാത്രമല്ല, ഇവർ മൂന്ന് പേരും സമീപത്ത് അടുത്തടുത്തായി തന്നെ ഇരിക്കുകയും അവർ സുത്തലാന്വേഷണങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഉയർത്തിയ പോസ്റ്ററുകളുമായും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോസ്റ്ററുകളും കാണാൻ കഴിയുന്നത് കെ സി വേണുഗോപാലിന്റെയാണ്. പതാകകളേന്തി അതോടൊപ്പം തന്നെ നിർസൻ ചവിട്ടിയും ഒക്കെ പ്രവർത്തകരുണ്ട്. വനിതാ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെ അതിഗംഭീരമായി അവർ ഇവിടെ ആഘോഷിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഉൾപ്പെടെ ഡി ജെ പാർട്ടി പുതിയ ജെൻസി തലമുറയെ ഉൾപ്പെടെ ആവേശത്തിൽ ആർത്തുവാൻ വേണ്ടി ഡി ജെ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞത്.
1: ഏതെങ്കിലും ഒരു നേതാവിനോട് സംസാരിക്കാൻ പറ്റുമോ?
0: നിലവിലെ സാഹചര്യത്തിൽ അതിന് സമീപത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അത് നമ്മുടെ ലൈവിനിടയിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു അല്പം മാറി നിൽക്കുകയാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് അടുക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശബ്ദമുപരിതമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. പ്രവർത്തകരുടെ ആവേശം അല്ലയടിക്കുകയാണ്. പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഇന്ദിരാഭവനിലേക്ക് ഒഴുകിയെത്തിയ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആവേശം അണപെട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ഇതാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ ഇന്ദിരാഭവനിൽ കാണാൻ കഴിയുന്നത്.
2: വളരെ നന്ദി അതുൽ. നമ്മളോടൊപ്പം അതുൽ എന്തായാലും ഇന്ദിരാഭവനിൽ തന്നെ തുടരുക. നമുക്ക് ഇതിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേക്കും കൂടുതൽ ആവേശകരമായ കാര്യങ്ങൾ നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വളരെ നന്ദി. അപ്പോ ഇന്ദിരാഭവനകത്തൊരു ആവേശം നമ്മളിപ്പോ മുമ്പ് സൂചിപ്പിച്ചു. ആരാണ് നമ്മളിപ്പോ പരിപാടിയുടെ പേര് ആരാകും നയിക്കുക എന്നുള്ളൊരു വിഷയം നാട് ഭരിക്കുന്നതിനപ്പുറം അവിടെ മറ്റൊരു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് പിന്നാലെയാണ് അവരുടെ എല്ലാ സ്ട്രാറ്റജികളും. ഇതിനൊക്കെ കരുനീക്കങ്ങൾ വഹിക്കുന്ന ഇപ്പോ കെ സി വേണുഗോപാൽ, അതായത് ഇതിന് പുതിയ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയൊരു പദവി വരുന്നു. ഓരോ നേതാവിനെ സംബന്ധിച്ച് പുതിയ പുതിയ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോഴും ഈ വിഷയം ഇങ്ങനെ വലുതാവുകയാണ്. ഇപ്പോ ഇതാ അവർ സ്വപ്നം കണ്ട ഒരു നമ്പറിലേക്ക്, മാജിക് നമ്പറൊക്കെ കടന്ന് സെഞ്ചുറി അടിച്ചു അടിച്ചില്ല, അതിന് താഴേക്ക് നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു ഫലം?
3: പക്ഷേ ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്തിക്കോട്ടെ. ഇപ്പൊ ഇതിനകത്ത് അവിടെ ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ ഉയർത്തി വെച്ചു എന്ന് പറഞ്ഞല്ലോ, ഈ വിജയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ അഗ്നിപരീക്ഷയെ നിര്യാണത്തിന് ശേഷം അതിജീവിച്ചു വന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരു പ്രേരണയായി കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഒരു എന്താണ് കുറ്റാരോപിതനായിട്ട് നിന്ന എന്താണ് ക്രൂശിക്കപ്പെട്ട ഒരാളുടെ ഇമേജ് ഉമ്മൻചാണ്ടിക്കുള്ളത് യു ഡി എഫിന് സഹായകമായി എന്നാണ് എനിക്ക് തോന്നുന്നത്.
4: മഹാത്മാഗാന്ധിയെ കുറിച്ച് പലപ്പോഴും പറയും, ഹി വാസ് എ സെയിന്റ് എമംഗ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പൊളിറ്റീഷ്യൻ എമംഗ് സെയിന്റ്സ്. സമാനമായിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഒരു വിശുദ്ധന്റെ അല്ലെങ്കിൽ സെയിന്റിന്റെ ഒരു പരിപ്രേക്ഷ്യം ചാർത്തി കൊടുക്കുകയാണ് യു ഡി എഫ് സംവിധാനത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്കിലും ഉമ്മൻചാണ്ടിക്ക്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആ ഉമ്മൻചാണ്ടി മാജിക്ക് തീർച്ചയായും വർക്കൌട്ട് ചെയ്തതായി കാണാം. അത് പുതുപ്പള്ളിയിൽ മാത്രമല്ല കേരളമൊട്ടാകെ വർക്കൌട്ട് ചെയ്തതായി കാണാം. അതുകൊണ്ട് അവിടെ ഉയർന്നു കണ്ട ഫ്ലക്സുകളിൽ, ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളുടെ ഫ്ലക്സുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഉമ്മൻചാണ്ടിന്റെയാണ്.
2: നിലവിൽ ഭൂരിപക്ഷം 30,000-ന് അടുത്തേക്ക് ചാണ്ടിയുമാണ്.
4: അതും പുതുമയാർന്ന പ്രചരണ ശൈലി, ഫ്ലക്സുകൾ ഉപേക്ഷിച്ച്, ബാനർ ഉപേക്ഷിച്ച്, കൊട്ടിക്കലാശങ്ങൾ ഉപേക്ഷിച്ച് നിൽക്കാൻ ആ ഒരു ധൈര്യം, ആ ചങ്കുറപ്പ് തീർച്ചയായും കേരള ജനത, പുതുപ്പള്ളിയിലെ ജനത നെഞ്ചിലേറ്റിയെന്ന് വേണമെങ്കിൽ കരുതാം. ഇവിടെ ഒരു സൂചന കൂടി, തിരുവനന്തപുരത്തു നിന്ന് റിപ്പോർട്ട് ചെയ്ത, ഇന്ദിരാഭവനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത അതുലിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കണ്ട ബാനറുകൾ, ഫ്ലക്സുകൾ പലതും കെ സി വേണുഗോപാലിന്റെ മുഖമായിരുന്നു തെളിഞ്ഞു കണ്ടത്. അതെന്തിന്റെയെങ്കിലും സൂചനയാണോ, ആദ്യ സൂചനകളിൽ എന്തെങ്കിലും ആണോ?
5: ഇതിന് മുൻപ് ഈ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇത് പിന്നെ എന്താ പറയുക, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നതെന്ന് അവസാനം പറയുമെങ്കിലും ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ല എന്ന് തന്നെയുമല്ല, രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞു ആരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തർക്കിക്കരുത്, അത് ഹൈക്കമാൻഡ് പിന്നീട് തീരുമാനിക്കുമെന്ന്. ഇലക്ഷൻ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള മുറവിളി കേരളത്തിൽ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ അത് അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ സുധാകരന്റെ ഒരു അസംതൃപ്തിയുണ്ട്, അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു. കെ സി വേണുഗോപാൽ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് നിശബ്ദമായി ശക്തമായി നിശബ്ദമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ചെയ്യുന്നുണ്ട്. മുരളീധരന് ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ അതിന്റെ ഒരു മത്സരത്തിലേക്ക് ഓട്ടത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് ഈ ഒരു മത്സരം

0: ഇലക്ഷന് മുമ്പായിരുന്നുവെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു അല്ലേ? തീർച്ചയായും മറ്റൊന്നു പറയാം. കാരണം ഇവർക്കറിയാം, പിന്നെ അധികാരത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോയി. ഇത് മാത്രമല്ല, ഇനി മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനങ്ങൾ ആകാൻ
1: കിടക്കണം.
0: കാരണം ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം, ഈ നേതാക്കന്മാരെല്ലാം ഏതാണ്ട് 60-65 കഴിഞ്ഞവരാണ്. ഇനി അവർക്കൊരു അംഗത്തിന് ബാല്യമില്ല. അപ്പം ഇപ്പോ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ
1: അതിനകത്ത് വേറൊരു പോസിറ്റീവായ ഒരു അംശമില്ലേ? ഞാൻ പറയുന്ന കുറച്ച് ഒരു എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും കോൺഗ്രസിനകത്ത് ഈ ഒരു മത്സരം ഉണ്ടാവുന്ന അതിന്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തിന്റെ പ്രകടനം കൂടിയല്ലേ? നമുക്കിപ്പോ അങ്ങനെ അതിനകത്ത് സ്വതന്ത്രമായിട്ട് അങ്ങനെ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നോ ഇന്നാരെ മുഖ്യമന്ത്രി ആക്കണമെന്നോ അതിനകത്ത് പറയാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടി എന്ന് പറയാവുന്നത് കോൺഗ്രസ് ആണെന്ന തരത്തിൽ അതിലൊരു ജനാധിപത്യം കൂടെ പ്രവർത്തിക്കുന്നില്ലേ? നമ്മൾ
2: ഒരു പോസിറ്റീവ് ആംഗിൾ അതിന് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ
3: കാര്യങ്ങൾ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്.
2: കാര്യങ്ങൾ
1: അംഗങ്ങളുടെ ഭൂരിപക്ഷം വെച്ചിട്ടാണ് ഹൈക്കമാൻഡ് അത് തീരുമാനിക്കുന്നത് എപ്പോഴും.
4: എന്നാലും നേതൃധാരാളിത്തത്തിന്റെ ബാധ്യതകളും സാധ്യതകളും നമ്മൾ തട്ടിച്ചു നോക്കിയാൽ ഈ CPMനകത്ത് ധാരാളിത്തം ഒന്നുമില്ല, ഒറ്റ മുഖം മാത്രമേ
1: ഉള്ളൂ.
4: ആ മുഖം റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ CPM ഇല്ല, ഇടതുപക്ഷമില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബഫർ, ഈ മൂന്ന് പേര്, സമശീർഷരായ മൂന്ന് പേര് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധ്യതയായി കൂടി കാണാം. കാരണം ആരോടും പ്രത്യേകിച്ച് മമതയോ വിരോധമോ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒരു ശരാശരി വോട്ടർക്ക്. അതുകൊണ്ട് നേതൃ ഒന്നല്ലെങ്കിൽ ഒന്ന്, തങ്ങൾക്കൊരു ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ഉണ്ട് എന്ന രീതിയിൽ ടീം UDF എന്ന് തന്നെയാണ് UDFന്റെ പ്രചരണത്തിൽ മുന്നോട്ട് വന്നത്.
2: മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളതാണ്.
0: ടീം UDF പോലെ തന്നെ ടീം ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് റൊട്ടേഷൻ ബേസിസിലെ ഒരു വർഷം ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ട്
1: ഈ ഒരു വളരെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ കേന്ദ്രീകൃതമാവുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ജനാധിപത്യ സ്വഭാവം നിലനിൽക്കുന്നതാണ്. നമ്മുടെ രാഷ്ട്രീയം തന്നെ നമ്മൾ ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്ന അത്ര ഒരു വൈവിധ്യമാണല്ലോ. ഒരാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതല്ലോ ഏത് പാർട്ടിയിലായാലും.
2: ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞിട്ട് വേറൊരു മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കുക, വൺ നേഷൻ വൺ വോട്ട് എന്നുള്ള സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ, വാസ്തവം പറയുകയാണെങ്കിൽ രണ്ടാമത് മുഖ്യമന്ത്രിയാകുന്നയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്.
4: നിയമസഭയുടെ കാലാവധി പിന്നീട് എത്ര കാലം?
2: അതെ, പിന്നീട് ചോദ്യമുണ്ട്.
3: നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് NDA സ്ഥാനാർത്ഥികൾ മൂന്ന് പേര്, ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലെ കണക്കുകൾ പ്രകാരം ശോഭാ സുരേന്ദ്രൻ, രാജേഷ് നേതൃത്വം, ഒപ്പം കാസർഗോഡ് അശ്വിനി MLA 1226 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു സൂചന കൂടി ഇപ്പോൾ
0: പുറത്തുവരുന്നു.
3: വീണ്ടും അനൌദ്യോഗിക കണക്കുകളിൽ അത് 2-3 ഇങ്ങനെ മാറി മറിയുകയാണ്.
4: ഒരു സൂചന കൂടെ ഇവിടെ വരുന്നു, അതായത് ഈ വിസ്മയങ്ങൾ എല്ലാം തന്നെ പൂവണിയുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ രണ്ട് സീറ്റുകൾ, പയ്യന്നൂർ തളിപ്പറമ്പ് സീറ്റുകളിൽ രണ്ടും UDF മുന്നിട്ട് നിൽക്കുന്നു. PK ശ്യാമള LDF പിന്നിലാണ്, തളിപ്പറമ്പ്
1: അവിടെ 3805 വോട്ടിന് പിന്നിലാണ്.
4: അപ്പൊ അവിടെ വിസ്മയകരമായ ഒരു മാറ്റം, സതീശൻ പറഞ്ഞ വിസ്മയത്തിന് ഒരു അർത്ഥം ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ സൂചനകൾ നിലനിൽക്കുകയാണ് എങ്കിൽ
0: അത് ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം പാർട്ടി വിരുദ്ധ വികാരമാണെന്ന് നമ്മൾ പറയേണ്ടി.
1: അതെ അതെ, അവിടെ ആവുമ്പോൾ
0: കാരണം പാർട്ടി അവർക്ക് അർഹപ്പെട്ട സ്ഥാനം കൊടുക്കത്തില്ല എന്നുള്ളതായിരുന്നു.
4: ധർമ്മടത്ത് ഇപ്പോൾ അബ്ദുൾ റഷീദ്, ശ്രീ പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് ചെറിയ വോട്ടുകൾക്കാണ്, 1090 വോട്ടുകൾക്കാണ്. ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു അബ്ദുൾ റഷീദിന്റെ ഭൂരിപക്ഷം. അതുകൊണ്ട് പിണറായി വിജയൻ പരാജയപ്പെടുമെന്ന് പറയാനൊന്നും പറ്റില്ല. ഒരു പക്ഷേ അടുത്ത റൗണ്ടുകൾ എണ്ണുമ്പോൾ അദ്ദേഹം അന്തിമഘട്ടത്തിൽ വിജയിച്ചു വരാനും സാധ്യത തള്ളിക്കളയാനാവില്ല.
3: നമുക്കെന്തായാലും ഈ ഒരു ചർച്ച തുടരാൻ ഒപ്പം നമുക്കൊരു ന്യൂസ് ബുള്ളറ്റിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമ്മുടെ പുറത്തു വരുന്ന ഫലസൂചനകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 97-96 UDF 40 LDF അപ്പോൾ 3 സീറ്റുകളിൽ കാസർഗോഡാണ് പുതുതായി NDA മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സീറ്റ്. വാർത്താ ബുള്ളറ്റിലേക്ക്.
5: നാട് ഭരിക്കുന്ന താര കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിനു ശേഷം കേൾക്കാം.
6: ആകാശവാണി കോഴിക്കോട്, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച ലീഡിലേക്ക്. 140 മണ്ഡലങ്ങളിലെയും പ്രവണതകൾ പുറത്തുവന്നപ്പോൾ UDF 97 സീറ്റിൽ മുന്നേറുകയാണ്. LDF 42 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. BJP നേമം, പാലക്കാട് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ 5 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1090 വോട്ടിന് പിന്നിൽ. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് 3266 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ 3000+ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു.
7: ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് 5151 വോട്ട്.

0: ബോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പിന്നിലാണ്. മൂന്ന് റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ 1685 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് യു ഡി എഫിലെ കെ എം അഭിജിത്തിന്റെ ലീഡ് 16,000 അടുക്കുന്നു. എൽ ഡി എഫിലെ പി വസന്തമാണ് രണ്ടാം സ്ഥാനത്ത്. കുറ്റ്യാടിയിൽ 4 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ പാറക്കൽ അബ്ദുള്ള ലീഡ് വർദ്ധിപ്പിച്ചു. എൽ ഡി എഫിലെ കുഞ്ഞമ്മദ് കുട്ടിയേക്കാൾ 3434 വോട്ടിന്റെ ഭൂരിപക്ഷം പാറക്കൽ അബ്ദുള്ളയ്ക്ക് ഉണ്ട്. വടകരയിൽ 6 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ കെ കെ രമ 7,000 വോട്ടിന്റെ ലീഡ് നേടി. എം കെ ഭാസ്കരനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ബാലുശ്ശേരിയിൽ യു ഡി എഫിലെ വി ടി സൂരജിന്റെ ലീഡ് 3553 വോട്ടായി. കെ എം സച്ചിൻദേവാണ് പിന്നിൽ നിൽക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി. കണ്ണൂരിൽ 4 റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ 3466 വോട്ടിന് മുന്നിലാണ്. തളിപ്പറമ്പിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദന്റെ ഭൂരിപക്ഷം 3805 വോട്ടായി. എൽ ഡി എഫിലെ പി കെ ശ്യാമളയാണ് പിന്നിൽ. മഞ്ചേശ്വരത്ത് 3 റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ എ കെ എം അഷ്റഫ് മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പിയിലെ കെ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്ത്. കൊല്ലത്ത് യു ഡി എഫിലെ ബിന്ദുകൃഷ്ണ 7,063 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിലെ എസ് ജയമോഹനാണ് പിന്നിൽ. പത്തനാപുരത്ത് 3 റൌണ്ട് പൂർത്തിയായപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ 2,135 വോട്ടിന് പിന്നിലാണ്. യു ഡി എഫിലെ ജ്യോതികുമാർ ചാമക്കാലയാണ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. പുനലൂരിൽ എൽ ഡി എഫിലെ സി അജയപ്രസാദ് 6,350 പരം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. മുസ്ലിം ലീഗിലെ നൌഷാദ് യൂനസാണ് പിന്നിൽ. ചാത്തന്നൂരിൽ യു ഡി എഫിലെ സൂരജ് രവിയാണ് മുന്നിൽ. 258 വോട്ടിന്റെ ലീഡ് 3 റൌണ്ട് പിന്നിട്ടപ്പോൾ സൂരജ് നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എൽ ഡി എഫിലെ കെ അൻസലൻ 918 വോട്ടിന് മുന്നിലാണ്. യു ഡി എഫിലെ എൻ ശക്തനാണ് പിന്നിൽ. 5 റൌണ്ട് പൂർത്തിയായപ്പോൾ നെടുമങ്ങാട് എൽ ഡി എഫിലെ ജി ആർ അനിൽ 5,575 വോട്ടിന് മുന്നിലാണ്. തിരുവനന്തപുരം സീറ്റിൽ 6 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ സി പി ജോൺ 3,534 വോട്ടിന് മുന്നിലാണ്. വാമനപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോട് 4,048 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. വർക്കല മണ്ഡലത്തിൽ എൽ ഡി എഫിലെ വി ജോയ് 2,304 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. യു ഡി എഫിലെ വർക്കല കഹാറാണ് പിന്നിൽ. കുന്നംകുളത്ത് 6 റൌണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ എ സി മൊയ്തീൻ 3,400 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. യു ഡി എഫിലെ പി ടി അജയമോഹനാണ് പിന്നിൽ. പാലക്കാട് ജില്ലയിൽ യു ഡി എഫ് മുന്നേറ്റം. ആകെ 12 മണ്ഡലങ്ങളിൽ 6 യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിലും യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. 12 മണ്ഡലങ്ങളിൽ നിലവിൽ 6 മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഷൊർണൂർ, തൃത്താല, പാലക്കാട്, മണ്ണാർക്കാട്, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ 3 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോഴും മന്ത്രി എം പി രാജേഷ് പിന്നിലാണ്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൌണ്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിരുന്നെങ്കിലും മൂന്നാമത്തെ റൌണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ലീഡിലേക്ക് എത്തുകയായിരുന്നു. മലമ്പുഴയിൽ തുടക്കം മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ പ്രഭാകരനാണ് ലീഡ് ചെയ്യുന്നത്.
0: തൃശൂരിൽ 8 സീറ്റുകളിൽ എൽ ഡി എഫും 5 സീറ്റുകളിൽ യു ഡി എഫും മുന്നേറുന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: തൃശൂർ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മീഡിയ റൂമിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ 8 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, 5 യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ്. 13 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂർ ജില്ലയിലുള്ളത്. കഴിഞ്ഞ തവണ 13 12 എൽ ഡി എഫ് തൂത്തുമായിരുന്നു. ചാലക്കുടി ഒഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫിന് സ്വന്തമായിരുന്നു. എന്നാൽ ഇത്തവണ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ വേണം പറയാൻ. ഈ അടുത്ത് നമുക്ക് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 8 എൽ ഡി എഫ് മുന്നേറ്റം തുടരുന്നത്. അതുപോലെ തന്നെ 5 അതായത് തൃശൂർ, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ യു ഡി എഫ് തങ്ങളുടെ തേരോട്ടം തുടരുകയാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് അതായത് ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എൻ ഡി എ സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാജൻ ജെ പലനും മത്സരിക്കുന്ന തൃശൂർ നിയമസഭാ മണ്ഡലമാണ് ഏറ്റവും വലിയ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 10,500 വോട്ടുകളുടെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജൻ ജെ പലൻ ഇതുവരെ തൃശൂരിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
0: തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വെട്രിക്കഴകം വ്യക്തമായ ലീഡിലേക്ക്. 104 ലീഡ് നേടിയ ടി വി കെയ്ക്ക് പിന്നിൽ 77 സീറ്റുമായി അണ്ണാ ഡി എം കെ സഖ്യം മുന്നേറുമ്പോൾ ഭരണകക്ഷിയായ ഡി എം കെ സഖ്യത്തിന്റെ ലീഡ് 50 സീറ്റുകളിലേക്ക് കുറഞ്ഞു. പശ്ചിമബംഗാളിൽ ബി ജെ പി മുന്നേറ്റം. 290 സീറ്റുകളിലെ ലീഡ് നില അറിവായപ്പോൾ ബി ജെ പി 175 ലീഡ് ചെയ്യുന്നുണ്ട്. അസമിൽ 126 സീറ്റിലെ ലീഡ് നില വ്യക്തമായപ്പോൾ 98 സീറ്റുകളിൽ ബി ജെ പി സഖ്യം മുന്നിൽ. കോൺഗ്രസ് സഖ്യം 26 ലീഡ് ചെയ്യുന്നുണ്ട്. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ 17 മണ്ഡലങ്ങളിലെയും ലഭ്യമായ ഫലസൂചനകളിൽ ഭരണകക്ഷിയായ എ ഐ എൻ ആർ സി 8 സീറ്റുകളിൽ മുന്നിലാണ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. പ്രാദേശിക വാർത്തകൾ ഇനി 12:30.
3: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.

നാട് ഭരിക്കുന്നതാര് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് വീണ്ടും നമ്മൾ തുടരുകയാണ്. ആവേശത്തിലാണ്, വലിയ ആവേശത്തിലാണ് UDF. 97 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. 40 സീറ്റുകളാണ് LDFിനുള്ളത്. 3 ഇടങ്ങളിൽ NDA മുന്നോട്ട് സൂചിപ്പിച്ചതുപോലെ മുന്നിട്ട് നിൽക്കുന്നു. നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 5 എണ്ണത്തിൽ UDFും 8 എണ്ണത്തിൽ UDFുമാണുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ LDFന് അനുകൂലമായ ഒരു തരംഗമുണ്ട്. കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ 11 മണ്ഡലങ്ങളിൽ 8 എണ്ണം UDFും 3 എണ്ണം LDFിനൊപ്പമാണ്. തിരുവനന്തപുരത്ത് 1 മണ്ഡലം, അതായത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നു. 15 5 മണ്ഡലങ്ങളിൽ 4 എണ്ണം UDFിനൊപ്പവും 1 മണ്ഡലം LDFിനൊപ്പവുമാണ്. ആലപ്പുഴയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണ്, അവിടെ 6 എണ്ണം UDFിനൊപ്പവും 3 എണ്ണം LDFിനൊപ്പവുമാണ്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 എണ്ണം UDFിനൊപ്പവും 1 മണ്ഡലം മാത്രമാണ് LDFിനൊപ്പം നിൽക്കുന്നത്. ഇടുക്കിയിൽ 4 മണ്ഡലങ്ങൾ UDFിനൊപ്പവും 1 മണ്ഡലം LDFിനൊപ്പവുമാണ്. എറണാകുളത്ത് UDFിന്റെ

0: നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ. 6 എണ്ണം യു ഡി എഫിനൊപ്പവും 3 എണ്ണം എൽ ഡി എഫിനൊപ്പവുമാണ്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 എണ്ണം യു ഡി എഫിനൊപ്പവും 1 മണ്ഡലം മാത്രമാണ് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നത്. ഇടുക്കിയിൽ 4 മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പവും 1 മണ്ഡലം എൽ ഡി എഫിനൊപ്പവുമാണ്. എറണാകുളത്ത് യു ഡി എഫിന്റെ സർവാധിപത്യമാണ്. 14 മണ്ഡലങ്ങളിലും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. തൃശൂർ 13 മണ്ഡലങ്ങളാണ്. 9 മണ്ഡലങ്ങളിൽ എൽ ഡി എഫും 4 മണ്ഡലങ്ങളിൽ യു ഡി എഫുമാണ്. കുറച്ച് എൽ ഡി എഫിന് അനുകൂലമാണ് തൃശൂരിലെ കാര്യങ്ങൾ. പാലക്കാട് 12 മണ്ഡലങ്ങളുള്ള അതിൽ 7 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു. 5 മണ്ഡലങ്ങൾ യു ഡി എഫിലേക്ക് പോകുന്നു. മലപ്പുറത്ത് 16 മണ്ഡലങ്ങളുണ്ട്. 16 മണ്ഡലങ്ങളിൽ 16 യു ഡി എഫിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് 13 മണ്ഡലങ്ങളാണ്. 9 മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു. 3 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ 1 മണ്ഡലം എൻ ഡി എക്കൊപ്പം കോഴിക്കോട് സൌത്ത് നിൽക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വയനാട് 3 മണ്ഡലങ്ങൾ, അതിൽ 3 യു ഡി എഫിനൊപ്പം നിൽക്കുന്നു. കണ്ണൂർ 11 മണ്ഡലങ്ങളിൽ 7 എണ്ണം എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ 4 എണ്ണം യു ഡി എഫിനൊപ്പം നിൽക്കുന്നു. ഒപ്പം കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ 3 എണ്ണം എൽ ഡി എഫിനൊപ്പവും 2 എണ്ണം യു ഡി എഫിനൊപ്പവുമാണ് നിൽക്കുന്നതാണ് പൊതുവെയുള്ള കാഴ്ച. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിലേക്ക് വരുമ്പോഴേക്കും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പിന്നിലാണ്. യു ഡി എഫിലേക്ക് മാറിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ പിന്നിലാണ്. പിണറായി വിജയൻ ഏകദേശം 600-650 വോട്ടുകൾക്ക് ധർമ്മടത്ത് പിന്നിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച കെ കെ ശൈലജ പേരാവൂർ ഏതാണ്ട് 3000-ൽ അധികം വോട്ടുകൾക്ക് പിന്നിലാണ്. ഒപ്പം അവിടെ മത്സരിക്കുന്ന സണ്ണി ജോസഫ് മുന്നിലാണ് എന്നുള്ളതാണ്. ടി പി രാമകൃഷ്ണൻ മുൻമന്ത്രി, അദ്ദേഹം പിന്നിലാണ് 5000-ൽ അധികം വോട്ടുകൾക്ക്. മന്ത്രി പി റിയാസ് ബേപ്പൂരിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചകൾ. യു ഡി എഫ് 96 എന്നുള്ള ലീഡ് നിലനിർത്തുകയാണ്. എൽ ഡി എഫ് 41-ലും എൻ ഡി എ 3 സീറ്റുകളിലുമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതിനുള്ളിൽ തന്നെ ബി ജെ പി ഇപ്പോൾ 2 ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്നു. ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തമിഴ്നാട് വിജയുടെ ടി വിക്ക് തമിഴ്നാട് വെട്രി കഴകം 109 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഭരണം പിടിക്കാൻ വേണ്ട സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ബി ജെ പി വലിയ മുന്നേറ്റമാണ്. 148 സീറ്റുകളാണ് പശ്ചിമബംഗാളിൽ നേടിയിരിക്കുന്നത്. അസമിൽ ഭരണത്തുടർച്ച സൂചിപ്പിച്ചുകൊണ്ട് ബി ജെ പി 80 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നതാണ് പൊതുവെയുള്ള ചിത്രം.
1: അത് രാജ്യമെമ്പാടുമുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്ക് ബി ജെ പിക്ക് ഒരു പ്രാമുഖ്യം ഈ ഇലക്ഷനിൽ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ അവർക്ക് വാസ്തവത്തിൽ 2 സീറ്റിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടായത് തന്നെ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് രാജ്യം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
2: പ്രധാന സംസ്ഥാനങ്ങളുടെ കണക്കിൽ ബി ജെ പിക്ക് വലിയ അഭിമാനകരമായ നേട്ടം വേണമെങ്കിൽ പറയാം. ബംഗാൾ അധികം എം എൽ എമാരെ കോൺട്രിബ്യൂട്ട്, 294 MLAമാരാണ് അവിടെ. കൃത്യമായി ഭൂരിപക്ഷത്തിലേക്ക് തന്നെയാണ് ബി ജെ പി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഭരണവിരുദ്ധത ആസാം ബി ജെ പി നിലനിർത്തുന്നു. ഭരണവിരുദ്ധത അലയൊടിക്കുമ്പോഴും ആസാമിലെ ബി ജെ പിയുടെ ഭരണ സ്ഥിരത ഉറപ്പായി വരികയാണ്. ബംഗാളും തമിഴ്നാടും കേരളവും ഒക്കെ തന്നെ ഭരണവിരുദ്ധതയിൽപ്പെട്ട് ഒഴിലുമ്പോൾ ആസാമിൽ ബി ജെ പി പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ബി ജെ പിക്ക് ഒരു അനുകൂലമായ സാഹചര്യമാണ്. കേരളത്തിൽ കാര്യമായ താമര വിരിയുന്നില്ല, ഒന്നോ രണ്ടോ ഇടത്ത് വിരിയുന്നു എന്നതല്ലാതെ
1: ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല.
2: അത് ഉറപ്പിച്ച് പറയാനൊക്കെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ മറ്റ് ശോഭാ സുരേന്ദ്രനും ഒക്കെ ലീഡ് ചെയ്യുന്നത്. ആ ലീഡ് നിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിയാം.
3: ഇപ്പം ഏകദേശം പകുതി ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ടാകാം. ഏതാണ്ട് രാവിലെ 8:30 തുടങ്ങിയ കൌണ്ടിങ് ആണ്. അപ്പോൾ പകുതിക്ക് ശേഷം വരുന്ന ഒരു ട്രെൻഡാണ് ഈ യു ഡി എഫിന് 97, എൽ ഡി എഫിന് 41, എൻ ഡി എക്ക് 2 എന്നുള്ളത്. അപ്പോൾ ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമം എണ്ണുമ്പോൾ അല്ലെങ്കിൽ പാലക്കാട് എണ്ണുമ്പോൾ മറ്റ് ഏതെങ്കിലും പ്രത്യേക പോക്കറ്റുകളിലെ ബൂത്തുകളിലേക്ക് എണ്ണം ചെല്ലുമ്പോഴാണ് മാറ്റം വ്യത്യാസം വരാൻ സാധ്യതയുള്ളു. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. നിയമത്ത് പലതവണ സംഭവിച്ചിട്ടുണ്ട്. കാരണം ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് ആ കോസ്റ്റൽ ഏരിയയിലേക്കുള്ള മണ്ഡലങ്ങൾ എണ്ണുമ്പോൾ ആ റിസൾട്ട് അടിസ്ഥാനപരമായി മാറി മറിഞ്ഞ ചരിത്രം ഉള്ള ഒരു സ്ഥലമാണ് ഈ നിയമം. അതുകൊണ്ട് നിയമം എപ്പോഴും ഒരു തവണ ഒഴികെ പലപ്പോഴും എൻ ഡി എ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കൊതിപ്പിച്ച്
0: ശശി തരൂര് പലപ്പോഴും കയറി വന്നിട്ടുള്ളൊരു
4: ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി നിലവിലുള്ള സർക്കാരിനെതിരായ അതിശക്തമായ ജനവികാരമുണ്ട് എന്നും ഏതാണ്ട് 95-100 ഇടയ്ക്ക് സീറ്റിൽ യു ഡി എഫ് ജയിക്കും എന്നുമാണ് കാണുന്നത്. അത് മാത്രമല്ല, സി പി എമ്മിന്റെ അതിശക്തമായ കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ അദ്ദേഹം ജയിക്കുമായിരിക്കും, പിണറായി വിജയൻ 5-6 കൊണ്ട് കഴിയുമ്പോഴും പിന്നിലാണ്. അതൊക്കെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ളൊരു ലീഡാണ് യു ഡി എഫിന് കാണുന്നത്. മാത്രമല്ല, ഇത് ഞാൻ കണക്കാക്കുന്നത് ഭരണവിരുദ്ധ വികാരം. ഒരുപാട് മന്ത്രിമാർ വലിയ വോട്ടിന് പിന്നിലാണ് എന്ന് പറയുന്നു. യു ഡി എഫിന് അഭിമാനിക്കാവുന്ന ശക്തമായ ഒരു തിരിച്ചുവരവാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ മറ്റു കാര്യകാരണങ്ങൾ നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയിലേക്കാണ് സി പി എം പോയിട്ടുള്ളത്.

0: ഞാൻ പറഞ്ഞു വന്ന നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം, BJP കാര്യത്തിൽ അണികൾ കാര്യമായി വർദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കിയാലും സംസ്ഥാന നിയമസഭയിലേക്ക് ജയിച്ചില്ലെങ്കിലും വോട്ടുവിഹിതം വർദ്ധിക്കുന്നുണ്ട് BJP. അപ്പൊ BJP അഖിലേന്ത്യാ തലത്തിലുള്ള വളർച്ചയ്ക്ക് സമാന്തരമായി കേരളത്തിലും BJP വളരുന്നുണ്ട്. അതിന്റെ നേതൃത്വത്തിന്റെ എന്തോ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെ അവരെ ഏകോപിപ്പിക്കുന്നതിലുള്ള തടസ്സമോ അങ്ങനെ എന്തോ ഒന്നാണ് BJP എല്ലാ സമയത്തും പിന്നാക്കം വലിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പ്രാദേശികമായി BJP അംഗബലം കൂടുന്നതായിട്ട് നമുക്ക് എല്ലാ സമയത്തും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.
1: കേരളത്തിൽ RSS വലിയ ഒരു അടിത്തറയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പൊ അവിടെയൊക്കെ BJP ഈ വളർച്ച പോരാ. പക്ഷെ എന്താ ഇവിടുത്തെ പ്രധാന പ്രശ്നം വെച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ രണ്ട് പ്രബല ശക്തികളായി നിൽക്കുകയും അവര് അരയും തലയും മുറുക്കി ഇവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP ഇതിനപ്പുറം ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ പല വോട്ടർമാരോടും ചോദിച്ചപ്പോൾ, പല വോട്ടർമാരോടും പല കോൺഗ്രസിലെ വോട്ടർമാരോടും ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തോക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റിന് എന്തിന് വോട്ട് ചെയ്യണം, അങ്ങനൊരു രീതിയുണ്ട്, അങ്ങനെ ഒരു മനഃശാസ്ത്രമുണ്ട്. അപ്പൊ അവിടെ രാഷ്ട്രീയമല്ല പ്രധാനം. അപ്പൊ എന്റെ മണ്ഡലത്തിൽ X എന്ന് പറയുന്ന ആൾ തോക്കുമെങ്കിൽ ഞാൻ എന്തിന് ഈ തോക്കാൻ പോകുന്ന ആളിന് വോട്ട് ചെയ്യണം? ഇതാണ് നമ്മുടെ ശരാശരി വോട്ടർമാരുടെ ഒരു മനഃശാസ്ത്രം. അപ്പൊ അത് ഒരു പ്രധാന ഘടകം കൂടിയാണ്.
2: ബാൻഡ് വാഗൺ ഇഫക്ട് എന്ന് പറഞ്ഞിട്ട് വോട്ടിംഗില്, അതായത് ജയിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ് ഏതാണോ ആ കാൻഡിഡേറ്റിന് ഒപ്പം നിൽക്കുക എന്നുള്ളൊരു മാനസിക അവസ്ഥ. അതേസമയം അതുപോലെ തന്നെ അണ്ടർഡോഗ് ഇഫക്റ്റ് ഉണ്ട്. അണ്ടർഡോഗ് ഇഫക്റ്റ്, ഇയാൾ തോക്കും എന്തായാലും, എന്നാലും അയാളോടുള്ള സിമ്പതി കാരണം അയാൾക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ഇഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കൂടുതലും ബാൻഡ് വാഗൺ ഇഫക്റ്റാണ് ഉള്ളത്. ചില ഇപ്പോൾ ഒരു സ്വീപ്പ് UDF ഉണ്ടായിരിക്കുന്നു, അത് മൂന്ന് ജില്ലകളിൽ പരിപൂർണമായിട്ട് എല്ലാ സീറ്റും അല്ലെങ്കിൽ ലീഡ് നേടിയിരിക്കുന്ന UDF എന്നുവെച്ചാൽ അവിടെ എല്ലാം ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റ് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഭൂരിപക്ഷം എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിലയുറപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എന്ന് തോന്നുന്നു.
3: തീർച്ചയായിട്ടും അതൊരു റെലവന്റ് ഫാക്ടറാണ്. അതോടൊപ്പം ഈ BJP ബംഗാളിൽ ലഭിക്കുന്ന മേൽക്കൈ എന്തുകൊണ്ട് കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു അതൊരു മതപരമായ കമ്മ്യൂണിറ്റി വൈസ് ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ലഭിക്കൂ. കേരളത്തിൽ കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 28% ഈഴവ സമുദായമാണ്. ആ ഈഴവ സമുദായത്തിന്റെ പരമ്പരാഗതമായ വോട്ട് LDFലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ഒരു ചെറിയ ശതമാനം BJP വരുന്നു. അതൊരു ജൈവികമായ വളർച്ച തന്നെയാണ്. നായർ സമുദായത്തിന്റെ ഭൂരിപക്ഷമില്ലെങ്കിലും 38% അങ്ങനെയാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. 38% BJPയിലേക്ക് വരുന്നു. UDFലേക്ക് വരുന്നത് ഏതാണ്ട് 30-32% മാത്രമാണ്. LDFലേക്ക് വളരെ അതിനേക്കാളും കുറച്ചാണ്, 28% രണ്ടാമത്തെ കമ്മ്യൂണിറ്റി. അപ്പൊ ഹിന്ദു വിഭാഗങ്ങളുടെ, ഹിന്ദു പാർട്ടിയായി പൊതുവെ അറിയപ്പെട്ടിരുന്ന CPM ആണ് കേരളത്തിലെ ഹൈന്ദവരുടെ നായർ ഇഴവൊക്കെ വോട്ടുകൾ നേടിയിരുന്നത്. പക്ഷെ ഇവിടെ BJPക്ക് വളരണമെങ്കിൽ അതിന് പുറമെ, ഹൈന്ദവ വോട്ടിന് പുറമെ, ന്യൂനപക്ഷ വോട്ടുകൾ കൂടി നേടേണ്ടതുണ്ട്. 27-28% കേരള ജനത മുസ്ലിം വിഭാഗമാണ്. പ്രത്യേകിച്ച് മലബാറിൽ ചില ജില്ലകളിൽ, മലപ്പുറത്തൊക്കെ ഭൂരിപക്ഷവുമാണ്. അവിടേക്ക് കടന്നു കയറാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളുടെ 4% പിന്തുണ മാത്രമേ എക്സിറ്റ് പോൾ അനുസരിച്ച് BJPക്ക് ലഭിക്കുന്നുള്ളൂ. അത് വളരെ ചെറിയൊരു ശതമാനമാണ്. അത് UDFന്റെ വിജയത്തിൽ മുസ്ലിം ഒരു ജനസാമാന്യത്തിന്റെ പിന്തുണ വളരെ നിർണായകവുമാണ്. പിന്നെ പ്രതീക്ഷയുണ്ടായിരുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിലേക്ക് കടന്നു കയറുക, അങ്ങനെയാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടായത്. ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണ്ടപോലെ ഫലപ്രദമായിരുന്നു എങ്കിൽ മധ്യകേരളത്തിൽ ഉൾപ്പെടെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ BJP കഴിയുമായിരുന്നു. പക്ഷേ അതിന് സാധ്യത ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഒരു കേരളത്തിന്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ ബംഗാളിനേക്കാൾ വ്യത്യസ്തമാണ്. ബംഗാൾ 27% മുസ്ലിങ്ങൾക്ക് ബദലായി 70% ഹിന്ദു പോപ്പുലേഷന്റെ വലിയൊരു കൺസോളിഡേഷൻ BJP അനുകൂലമായി വരുമ്പോൾ കേരളത്തിൽ അതിനുള്ള സാധ്യത ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്.
4: അത് മാത്രമാണ്. നമ്മളിപ്പോൾ കോട്ടയത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി താൻസൻ ചേരുന്നു. ഹലോ ഹലോ താൻസൻ, വലിയ മുന്നേറ്റമാണ് കോട്ടയത്ത് UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏകദേശം 8 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. എന്താണ് പൊതുവെയുള്ള?
5: തീർച്ചയായും തീർച്ചയായും, കാരണം നമ്മൾ മുമ്പേ പറഞ്ഞപ്പോൾ മൂന്ന് മണ്ഡലങ്ങൾ LDFന് ഒരു നേരിയ വോട്ടിന്റെ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അതും പറഞ്ഞു വൈക്കം ഒഴികെ ബാക്കി എല്ലാ ആയിരങ്ങളുടെ വ്യത്യാസം വന്നു എല്ലാ സ്ഥാനാർത്ഥികൾക്കും. അത്രയ്ക്കും ലീഡാണ്. അതിനെടുത്തു പറയേണ്ടത് 2 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ടും വലിയ മത്സരം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ 800 മണ്ഡലവും ചാൻ മത്സരിച്ച പുള്ളി മണ്ഡലവും. പുൽപ്പള്ളിയിൽ നമ്മുടെ ഭൂരിപക്ഷം ഏകദേശം 26,000. അത് സ്വാഭാവികമായി പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തി എന്നുള്ളതാണ്.

0: മറ്റൊന്ന് മന്ത്രിയുടെ ഒരു മണ്ഡലമാണ്, വി എൻ മണ്ഡലമാണ് ഏറ്റുമാനൂർ. ഏറ്റുമാനൂർ വളരെ കടുത്ത മത്സരമാണ് മൂന്ന് മുന്നണികളുടെ നടക്കുന്നത് എന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതൊന്നുമല്ല സത്യം എന്ന് ഒരു റിസർവ് വരുന്നത്. പതിനാലായിരത്തിനടുത്തേക്കായി നാട്ടക സുരേഷിന്റെ ആ രീതിയിൽ വലിയ എടുക്കും. കൂടുതൽ ഉതുപ്പിനെ ഉമ്മൻ രണ്ടാമത്തേക്ക് വരുന്നത് നാട്ടക സുരേഷും അതിനു പുറകെ സീതാദാക്ഷണമാണ്.
1: പാലയിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? എൻ ഡി എക്ക് വലിയ
0: വളരെ ത്രികോണ മത്സരമാണ്, വളരെ കടുത്ത മത്സരമാണ് എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ആദ്യമേ വന്നിരുന്നു. പക്ഷെ ഇവിടെ മാണി സികാപൻ വളരെ വലിയ ലീഡ് നേടിക്കഴിഞ്ഞു. ജോർജ് രണ്ടാം സ്ഥാനത്തേക്ക് മാണി സികാപൻ കേരള കോൺഗ്രസ് അല്ല സോറി ഉസ്കെ മാണി കേരള കോൺഗ്രസിന്റെ മൂന്നാം സ്ഥാനത്തേക്കും പോയി എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ഒരു വിവരം. പൂഞ്ഞാറും നമ്മൾ ആദ്യത്തെ ഒരു ട്രെൻഡില് ഒരു നേരിയ ഭൂരിപക്ഷം പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു. പക്ഷെ പൂഞ്ഞാഞ്ചനപ്പള്ളിയും ചങ്ങനാശ്ശേരിയുമായിരുന്നു അങ്ങനെ നിന്നിരുന്നത്. പക്ഷെ പൂഞ്ഞാറും ഇപ്പോൾ വളരെ പുറകോട്ട് പോയി, അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. കാഞ്ഞിരപ്പള്ളിയിലും കാഞ്ഞിരപ്പള്ളിയിലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്.
2: ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കാരണം കോട്ടയമാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകൾ തമ്മിൽ മാറ്റുരയ്ക്കുന്ന, ജോസഫ് ഗ്രൂപ്പാണോ മാണി ഗ്രൂപ്പാണോ യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് മാറ്റുരയ്ക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് കെ എം മാണി നയിച്ചിരുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജോസ് കെ മാണി നയിക്കുന്ന വിഭാഗത്തിന്റെ ഇടതുപക്ഷത്തെ ആ ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഇപ്പം നിലവിൽ ഒരു മണ്ഡലത്തിൽ പോലും മാണി ഗ്രൂപ്പ് മുന്നിട്ട് നിൽക്കുന്നില്ല. 12 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്, ഒരു മണ്ഡലത്തിൽ പോലും നിലവിൽ മുന്നിട്ട് നിൽക്കുന്നില്ല എന്ന സൂചന, അതെങ്ങനെയാണ് വിശകലനം ചെയ്യുക?
0: കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വളരെ സ്വാധീനമുള്ള ഒരു, പക്ഷേ അവര് ഈ എൽ ഡി എഫിൽ ശേഷം ആദ്യത്തെ ഇലക്ഷന് ശേഷം രണ്ടാമത്തെ തുടങ്ങിയ അതിൽ ഉള്ള ആളുകളുടെ പുറകോട്ട് പോക്കുണ്ടായിരുന്നു. അതായത് ഈ മുന്നണിയിൽ തുടരണ്ട എന്നുള്ളത് പൊതുവെ വാർത്ത ആയ ഒരു കാര്യമാണ്. ആ സ്ഥിതിക്ക് തന്നെ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണതയാണ് കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് പൊതുവെ കാണാനുള്ളത്. അത് ഈ ഇലക്ഷൻ അതിവലിച്ചു എന്നുള്ളതാണ്. യു ഡി എഫിലേക്ക് പോകും എന്നുള്ള വാർത്തകൾ വന്നപ്പോ പോലും ആൾക്കാര് യു ഡി എഫിൽ പെട്ടിട്ടുള്ള ഈ കേരള കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന അടുത്ത കേരളത്തായിരുന്നവര് അതിലേക്ക് പോകും എന്ന് പ്രാദേശികമായ രീതിയിൽ വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവരുടെ നേതൃത്വം അതിനെ സമ്മതിക്കാത്തതുകൊണ്ട് യു ഡി എഫിൽ തുടർന്നത് ഒരു തിരിച്ചടിയായി എന്ന് തന്നെ ഇപ്പോ
3: ഇതാക്കുന്നത്. അല്ല, അവരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ, യു ഡി എഫിന്റെ കൂടെ പോകണമോ വേണ്ടയോ എന്നൊരു തർക്കം കൂടി ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു.
0: ശക്തമായിട്ട്
1: നന്ദി താൻസൻ, കുറച്ച് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നമ്മളോടൊപ്പം തുടരുക താൻസൻ. നമ്മളിപ്പോ വീണ്ടും എൽ ഡി എഫ് 42 എത്തുമ്പോൾ യു ഡി എഫ് 96 എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഒപ്പം നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ എം എൻ കാരശ്ശേരി നമ്മളോടൊപ്പം ചേരുന്നു.
4: ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നേരത്തെ വിചാരിക്കുകയും പറയുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എന്നെ പോലെ അനവധി ആളുകൾ അത് പറഞ്ഞിരുന്നു. അതിപ്പോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു ട്രെൻഡ് കണ്ടിട്ട് അത് സത്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗത്ത് നിന്നല്ല സംസാരിച്ചു, ജനങ്ങളാണ് മേലെ. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും ഒക്കെ അതിനവര് മറുപടി പറയേണ്ടി വരും. അവരെ നിലയ്ക്ക് നിർത്താൻ സത്യത്തിൽ അധികാരമുള്ളത് കൊടുത്ത ജനങ്ങൾക്കാണ് എന്ന് ആ ജനാധിപത്യത്തിന്റെ ശരിയായ തിരിച്ച് ഉയർത്തിപ്പിടിച്ച ഒന്നാണിത്. ഈ ഫലത്തെപ്പറ്റി എനിക്ക് വാസ്തവമായും വലിയ അഭിമാനം തോന്നുന്നുണ്ട്.
1: വളരെ നന്ദി. നമ്മൾ വീണ്ടും നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ ഭവാനിപൂറിനകത്ത് സുവേന്ദി അധികാരിയും മമതാ ബാനർജിയും നേർക്കുനേർ മത്സരിക്കുന്നു. അവിടെ 662 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ സുവേന്ദു അധികാരികളത്. ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി നമുക്ക് പറയാവുന്ന രണ്ടുപേർ, അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നു. ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് തിരുവള്ളിക്കേനിയിൽ പിറകിലാണ്. വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പെരമ്പൂരും രണ്ട് മണ്ഡലങ്ങൾ അദ്ദേഹം മത്സരിച്ച് രണ്ട് മണ്ഡലങ്ങളിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അപ്പം കേരളത്തിൽ കെ സുരേന്ദ്രൻ പിന്നിലാണ് സന്ദീപ് വാര്യർ, യു ഡി എഫിലേക്ക് ചേക്കേറിയ മുൻ ബി ജെ പി അംഗം അദ്ദേഹം പിന്നിലാണ്. പിണറായി വിജയന്റെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പിന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച

0: കെ ശൈലജ അവിടെ സണ്ണി ജോസഫ് 3000-ൽ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ടി പി രാമകൃഷ്ണൻ പുറകിലാണ്. 6000-ൽ വോട്ടുകൾക്ക് പി എ മുഹമ്മദ് റിയാസ്. അങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു നിലവിലുള്ള ഒരു പിക്ചർ. ചാണ്ടിയുമന്റെ ഭൂരിപക്ഷം 30,000 കടന്നിരിക്കുകയാണ്.
1: അല്ല, ഈ യു ഡി എഫ് കാൻഡിഡേറ്റുകളുടെ ഭൂരിപക്ഷം ലീഡിന്റെ നില നോക്കിയാൽ വളരെ മെച്ചപ്പെട്ട ലീഡ് നിലയാണ്. പല മണ്ഡലങ്ങളിലും മറ്റു പല മണ്ഡലങ്ങളിലും വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ലീഡാണ് ഓരോ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കും കാണുന്നത്. അപ്പോൾ അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറിമറിയലുകൾ ഉണ്ടാവാമെന്ന് തോന്നി. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അവിടെ ചിലപ്പോൾ അവസാന നിമിഷം ചെറിയ വോട്ടുകൾക്കെങ്കിലും വിജയിച്ചേക്കാൻ സാധ്യതയുണ്ട്. 6-ാം റൌണ്ടിലും അദ്ദേഹം പിന്നിലാണ്. പക്ഷേ പാർട്ടി വിട്ടവരൊക്കെ ഏകദേശം മുന്നിലെത്തുന്നു, ആ തരത്തിൽ മുമ്പോട്ട് പോകുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് ഒരു പുനർവിചിന്തനം ആവശ്യമായി വരും എന്ന് വേണം വിചാരിക്കാൻ.
2: തിരുത്തൽ സംഭവിക്കുന്നത് കണ്ണൂർ നിന്നാണ് എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. സി പി എമ്മിന്റെ തട്ടകമായ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വേറിട്ട സ്വരങ്ങൾ വരുന്നു. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ അല്ലെങ്കിൽ ഗോവിന്ദൻ ഉയർത്തിയ ആ ഒരു ചിന്താധാര അത് ഏറ്റെടുക്കാൻ ശരാശരി കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ തയ്യാറാവുന്നു എന്നതാണ്. അതുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ അവിടെ ഇപ്പോൾ കേവലം 600 വോട്ടുകൾക്ക് മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത്. അതൊരുപക്ഷെ മാറിയേക്കാം. പക്ഷേ നോക്കൂ, ശൈലജ ടീച്ചർ 66,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ ഇപ്പോൾ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സൂചന എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടെ അവിടെ ഉൾപ്പെടെ ചെറിയ രീതിയിൽ മാറി ചിന്തിക്കാൻ ജനങ്ങൾ തയ്യാറായി എന്നതാണ്.
3: വടക്കൻ കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൂവലികളും യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. ഇടതുപക്ഷത്തിന് വളരെ ചെറിയ ചില മണ്ഡലങ്ങളിൽ മാത്രമേ മുന്നേറാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം യു ഡി എഫ് 96-97 നിൽക്കുന്നു. എൽ ഡി എഫ് 41-42 നിൽക്കുന്നു. എൻ ഡി എ പഴയതുപോലെ തന്നെ 2-ാം സ്ഥാനത്ത് 2 സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്നു.
2: അപ്പോൾ കൃത്യമായി തരംഗം എന്ന് നമുക്ക് വിലയിരുത്താമോ?
3: ഏകദേശം തരംഗമായാണ് എന്ന് തന്നെ തുടക്കം മുതലേ ഉള്ള ആ ട്രെൻഡ് അങ്ങനെ തന്നെയാണല്ലോ. ഒരു തരംഗത്തിന്റെ ട്രെൻഡാണ് തുടക്കം മുതൽ.
2: തരംഗത്തിനുള്ളിലും ഒറ്റപ്പെട്ട തുരുത്തുകളായി നിൽക്കുകയാണ് തിരുവനന്തപുരം ജില്ല, അതുപോലെ തൃശൂർ ജില്ല, പാലക്കാടിന്റെ ചില ഭാഗങ്ങൾ. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട തിരുത്തുകളല്ലാതെ പാൻ കേരള അടിസ്ഥാനത്തിൽ യു ഡി എഫിന് വ്യക്തമായ ആധിപത്യം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സൂചന.
3: അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഭൂരിപക്ഷം ലഭിക്കുന്ന അല്ലെങ്കിൽ ലീഡ് നിലനിർത്തുന്ന കാൻഡിഡേറ്റ്സിന്റെ ലീഡ് നില എന്ന് പറയുന്നത്. ഇപ്പൊ യു ഡി എഫിന്റെ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സ് നിലനിർത്തുന്ന ലീഡ് പലപ്പോഴും വളരെ നല്ല കംഫർട്ടബിൾ ലീഡാണ്. മറിച്ച് ഈ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് ഇത്രമാത്രം സുരക്ഷിതമായ ലീഡല്ല. അതുകൊണ്ട് തന്നെ ആ എൽ ഡി എഫിന്റെ
1: ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞാൽ കെ ടി ജലീലിന് ഇപ്പോൾ 9,524 വോട്ടിന് പിന്നിലാണ് അദ്ദേഹം. കെ ടി ജലീൽ ഒരു വലിയ മുന്നണി പോരാളിയായി ഇടതു മുന്നണിയുടെയും പലപ്പോഴും മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് പോലെ വെല്ലുവിളിക്കുകയും മുൻപിട്ടിറങ്ങുകയും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ജലീലിന്റെ വിജയം എന്ന് പറയുന്നത് വളരെ ചരിത്ര വിജയമായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ജലീൽ അതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പിന്നാക്കം പോക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: അത് ജയന്റ് കില്ലറായി കടന്നു വരികയാണ്. അധ്യാപകൻ കൂടിയായിരുന്ന ജലീൽ അവിടെ വരുന്നു. ഈ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കാൻ ആദ്യം സ്വതന്ത്രനായി സി പി എം സ്വതന്ത്രനായി മത്സരിച്ചൊരു ആ സ്വതന്ത്ര പരീക്ഷണങ്ങൾ വിജയിച്ചു. അപ്പൊ മുസ്ലിം ലീഗിന്റെ തേർവാഴ്ച ഒരിക്കൽ കുഞ്ഞാലിക്കുട്ടി പോലും പരാജയപ്പെട്ടൊരു ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്ന് ഓർക്കണം. അപ്പൊ അവിടെ നിന്നും മാറി ഇപ്പോൾ 16 സീറ്റ് കേരളത്തിൽ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ള ജില്ല മലപ്പുറമാണ്. അവിടെ 16 സീറ്റും അതുപോലെ എറണാകുളം ജില്ലയിൽ 14 സീറ്റും യു ഡി എഫിനെന്ന് പറയുമ്പോൾ അവിടെ യു ഡി എഫിന് മേൽക്കൈയുണ്ടായിരുന്ന ഇടങ്ങളിൽ ഏതാണ്ട് സമ്പൂർണമായ ആധിപത്യം യു ഡി എഫ് നേടുകയും എൽ ഡി എഫിന്റെ കൊട്ടക്കൊത്തളത്തിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
3: ഈ പൊതുവേ ട്രെൻഡ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ നിയമസഭയിലും പുറത്തും വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രശ്നങ്ങൾ ഉന്നയിച്ച സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു. മാത്യു കുഴൽനാട് ഒരു ഉദാഹരണമാണ്, വിഷ്ണുനാഥ് ഉദാഹരണമാണ്, ഇവരൊക്കെ കെ ടി ജലീൽ ഉദാഹരണമാണ്. ഇവരൊക്കെ ഇത്തരത്തിൽ പിന്നെ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് വന്ന ആളുകളാണ്. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന
1: സമയത്ത്
3: അദ്ദേഹം ഉന്നയിച്ചത്രയും അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ ഉന്നയിച്ച പ്രശ്നങ്ങൾ മറ്റൊരു
1: അതെല്ലാം
3: തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അതിന്റെ പേരിലെ
1: കോൺഗ്രസ് നേതാക്കന്മാര് മാധ്യമങ്ങളെ കാണുന്ന തരത്തിലേക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം വളർന്നു എന്ന് വേണം വിചാരിക്കാൻ.
0: ഇന്ദിരാഭവന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടർ കണ്ടു കഴിഞ്ഞു.
3: അതുലിനെ ഒന്ന് കിട്ടുമോ നോക്കൂ,
0: നമുക്ക് അതിലേക്ക് വരാം.
1: ഇല്ല, അതുലിനെ ഇപ്പോ അവിടെ ലഭ്യമല്ല എന്നാണ് അറിയുന്നത്.
0: ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നതാണ്. പലപ്പോഴും ഒരു കംഫർട്ട് സോൺ കടന്നിരിക്കുകയാണ് യു ഡി എഫിന്റെ പല സ്ഥാനാർത്ഥികളും. പലരുടെയും ഭൂരിപക്ഷം 10,000-നും 20,000-നും ചിലതെങ്കിലും 30

0: ായിരം കടന്ന് പോയിട്ടുമുണ്ടെന്നുള്ളതാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല ഗണേഷ് കുമാറിനെതിരെ 3000-ൽ അധികം വോട്ടുകൾക്ക് മുന്നിലാണ്. വളരെ എന്താണ് പൊതുവേ വളരെ സ്വീകാര്യനായ ഒരു മന്ത്രി എന്നുള്ളതല്ല, അത്തരത്തിലുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഗണേഷ് കുമാർ. കുടുംബപരമായ പശ്ചാത്തലം ഒക്കെയുള്ള അവിടെ ജ്യോതികുമാർ ചാമക്കാല മുന്നിലാണെന്നുള്ള
1: എന്ന് തന്നെയല്ല, പത്തനാപുരത്തുകാരുടെ ഇടയിൽ ഈ ഗണേഷ് കുമാറിനുള്ള സ്വീകാര്യത വളരെ കൂടുതലാണ്. അവരൊരു കുടുംബാംഗത്തെ പോലെയാണ്. അവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം, രാഷ്ട്രീയത്തിന്റെ പേരിലല്ല പിന്നെ
0: വോട്ടുകൾ
2: വീഴാറുള്ളത്. ഗണേഷ് കുമാറിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, കേരളത്തിൽ ഇപ്പോ എന്താണ് ധാർമ്മികത നിലനിർത്തുന്ന എത്ര MLA എന്നുള്ളത്. ധാർമ്മിക നിലവാരം
3: അല്ല, ധാർമ്മികത പുനർനിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതാണോ ധാർമ്മികത, അതാണോ ധാർമ്മികത എന്ന് പറയാൻ വയ്യാത്തത്.
1: അല്ല, ധാർമ്മികത ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെ കുറിച്ചുള്ള ചർച്ചയൊക്കെ വളരെ പണ്ടേ
0: അവസാനിച്ചതാണ്. വിഷയങ്ങളൊന്നും തന്നെ ഈ റിസൾട്ടുകളിൽ പലപ്പോഴും
1: തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ്.
4: സമാനമായ ആരോപണങ്ങൾ ശ്രീ ഗണേഷ് കുമാർ നേരത്തെയും നേരിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: വ്യക്തിയാരോപണങ്ങൾ വലിയ തോതിൽ തമിഴ്നാട് TV വിജയ്ക്കെതിരെ ഉണ്ടായ ഒരു സമയമാണ്. അതായത് നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു ഇമേജ് തകർക്കുന്നതായ സമയത്ത് പോലും ആൾക്കാർ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
3: അതുപോലെ ഷിബു ബേബി ജോൺ, ഒരു ഘടകകക്ഷി UDFന്റെ ഒരു ഘടകകക്ഷി, ഷിബു ബേബി ജോണിന്റെ ഒരു തിരിച്ചുവരവാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 11,000 വോട്ടിന്റെ കൊല്ലം എടുത്തു നോക്കിയാൽ നമുക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 11,000 വോട്ടിന്റെ ലീഡുണ്ടെന്ന് തോന്നുന്നു കൊല്ലത്തെ ഷിബു ബേബി ജോണിന്. 11,286 വോട്ടിന്റെ ലീഡ് അദ്ദേഹം
0: നിലനിർത്തി. സുജിത് വിജയമ്പിള്ളക്ക് എതിരെയാണ്.
3: അതെ അതെ അതെ, 2 തവണ MLA ആയിരുന്നു
4: തോന്നുന്നു. RSP അടിത്തറ തിരിച്ചുപിടിക്കുന്നു എന്ന് കാണാം. കാരണം കോവൂർ കുഞ്ഞുമോനെതിരെ അവിടെ ഉല്ലാസ് കോവൂർ നല്ല വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു കുന്നത്തൂർ മണ്ഡലത്തിൽ. രണ്ട് MLA ഉറപ്പായും
0: ഏതാണ്ട് 14,000 അടുപ്പിച്ച് വോട്ട് ഉല്ലാസ് കോവൂർ.
3: കുഞ്ഞുമോൻ എത്രയോ വർഷമായിട്ട് ഇവിടെ MLA
1: ആണ്. ഈ കുന്നത്താടും ഈ കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും കേരള അത് മെൽറ്റിംഗ് പോട്ട് എന്ന് പണ്ട് നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് വിശേഷിപ്പിച്ചതുപോലെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊല്ലം പറയുന്നത്. പലപ്പോഴും ഈ ചെറിയ പാർട്ടികൾ ദേശീയ തലത്തിൽ വലിയ പാർട്ടിയാണ്, പക്ഷെ കേരളത്തിലോ എങ്ങും വിജയിക്കാൻ കഴിയാത്ത പാർട്ടികൾ
3: മാത്രമല്ല, വലിയ വികാരമായിരുന്നു RSP. അതുപോലെ ബേബി ജോൺ ഉണ്ടായിരിക്കുമ്പോൾ, TK ദിവാകരൻ ഉണ്ടായിരിക്കുമ്പോഴൊക്കെ കൊല്ലത്തിന്റെ വലിയ വികാരമായിരുന്നു.
1: പക്ഷെ ഈ വികാരം മാത്രമേ ഉള്ളൂ, വോട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം.
3: ധാരാളം പേര് ജയിച്ചിരുന്നു.
1: അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അതാണ് പണ്ട് ഈ ഈർക്കിൽ പാർട്ടികൾ കേരളത്തിൽ പിന്നെ അധികാരത്തിൽ വരുന്നതിന്റെ അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ എത്തുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇതൊക്കെ. വളരെ ചെറിയ പാർട്ടികൾ, ഈ പാർട്ടികൾ ആരും ജയിക്കുന്ന അവരുടെ വോട്ട് കൊണ്ടല്ല.
3: RSP ഒരു ഈർക്കിൽ പാർട്ടി എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല.
0: ചിലയിടങ്ങളിൽ ശക്തമായ അടിത്തറ,
1: ഞാൻ സൂചിപ്പിച്ചത് പല തെരഞ്ഞെടുപ്പുകളിലും വളരെ വോട്ട് ബേസ് കുറഞ്ഞിട്ടുള്ള പാർട്ടികൾ UDFന്റെ LDFന്റെ പിന്തുണയോടുകൂടി ജയിച്ചിട്ട് ഈ ജയിച്ചു
0: വരുന്ന
1: ഈ ജയിച്ചു വരുന്നവർക്കെല്ലാം സ്ഥാനമാനങ്ങൾ ആവശ്യമാണ്.
4: വലിയ ഒരു ഒരു പ്രതിസന്ധിയാണ് RSP സൃഷ്ടിച്ച്. എത്ര ഗ്രൂപ്പുകളുണ്ട്, എത്ര ഗ്രൂപ്പ്, ചെറിയൊരു പാർട്ടിയാണ് പല ഗ്രൂപ്പുകളായി മാറി. ഇത് ഇപ്പൊ തന്നെ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ RSP ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറഞ്ഞു. കേരളത്തിൽ 10-ലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. CPM CPI എന്ന മുഖ്യ പാർട്ടികൾ രണ്ടും ഇടതുപക്ഷത്താണ്. പക്ഷെ CMP ഉണ്ട്, RMP ഉണ്ട്, RSP ഉണ്ട്, RSP രണ്ട് വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പിന്നെ പന്താവിൽ
0: നമുക്ക് തലസ്ഥാനത്തേക്ക് തന്നെ പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ആര്യ നമ്മളോടൊപ്പം ചേരുന്ന ആകാശവാണി പ്രതിനിധി. ആര്യ, നമ്മുടെ ട്രെൻഡിന്റെയൊക്കെ ഏറ്റവും വലിയ ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത്. പാർട്ടികളുടെ എല്ലാം സ്ഥിരാകേന്ദ്രങ്ങളുണ്ട്, പലയിടങ്ങളിലും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. പൊതുവെ ട്രെൻഡുകൾ വലതുപക്ഷത്തിന് UDFന് അനുകൂലമാണ്. എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശേഷങ്ങൾ?
5: സംസ്ഥാനത്ത് 100-ന് അടുപ്പിച്ച് സീറ്റുകൾ നേടി UDF ലീഡ് ചെയ്യുമ്പോഴും പക്ഷേ തലസ്ഥാനത്ത് അതിന് മറിച്ചൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ കാര്യമെടുത്താൽ 14 മണ്ഡലങ്ങളിൽ നിലവിൽ 8 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നത് LDF ആണ്. UDF 5 മണ്ഡലങ്ങളിലും NDA 1 മണ്ഡലത്തിലുമാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, UDF അവരുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ 14 മണ്ഡലങ്ങളിൽ ആകെ കോവളം മണ്ഡലം മാത്രമാണ് UDFനൊപ്പം നിന്നത്. M. Vincent മാത്രമാണ് കഴിഞ്ഞ തവണ UDFന്റെ MLA ആയി തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നിയമസഭയിലെത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ UDFനെ സംബന്ധിച്ച് 4 സീറ്റുകൾ അധികം നേടി മെച്ചപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവരവരുടെ ലീഡ് ഉയർത്തുകയാണ്. നമുക്ക് അന്തിമഫലം വന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു റിസൾട്ട് അറിയാൻ കഴിയൂ. LDF മുന്നിട്ട് നിൽക്കുന്ന തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, കഴക്കൂട്ടം, അരുവിക്കര, പാറശാല, നെയ്യാറ്റിങ്കര എന്നിവിടങ്ങളിലാണ്. അതേസമയം UDF ആകട്ടെ വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം എന്നീ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നുണ്ട്.

0: ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ത്രികോണ മത്സരം, വാശിയേറിയ ത്രികോണ മത്സരം നടന്ന നേമത്ത് NDA 2026 നിയമസഭയിൽ വീണ്ടും 2016 അവർ ഒ രാജഗോപാലിലൂടെ നിയമസഭയിൽ ഒരു താമര വിരിഞ്ഞതാണ്. പക്ഷേ 2021 വി ശിവൻകുട്ടി ആ താമരയെ പറിച്ചെറിഞ്ഞുകൊണ്ട് വീണ്ടും നിയമം കൈയടക്കി. അതേസമയം 2026 ആകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരിലൂടെ ശിവൻ LDF സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിയെ വീണ്ടും പരാജയപ്പെടുത്തിക്കൊണ്ട് NDA സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളം
1: ഏകദേശം 4000-ത്തിനടുപ്പിച്ച് വോട്ടാണ് നിയമത്തെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത്.
0: അതെ, 4324 ഞാൻ അവസാനം നോക്കുമ്പോൾ കണക്കുകൾ കണ്ടത്. അത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ലീഡ്. വി ശിവൻകുട്ടിയുടെ രണ്ടാം സ്ഥാനത്താണ്. അതേസമയം കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ മൂന്നാം സ്ഥാനത്താണ്. പിന്നെ ശ്രദ്ധേയമായ വട്ടിയൂർക്കാവ് മണ്ഡലം എടുത്താൽ K മുരളീധരൻ UDF കോൺഗ്രസ് നേതാവ് K മുരളീധരൻ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് 1000 താഴെ വോട്ടുകൾ മാത്രമാണ് ലീഡ് നേടാനായിട്ടുള്ളത്. ഇതുവരെ BK പ്രശാന്ത് ആണ് രണ്ടാം സ്ഥാനത്ത്. ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ്. NDA സ്ഥാനാർത്ഥി ആ ശ്രീലേഖ മൂന്നാം സ്ഥാനത്താണ്. പക്ഷെ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ വളരെ വോട്ടിന്റെ ഒരുപാട് വോട്ടുകളുടെ ഒരു വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഒരു അട്ടിമറി പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഒന്നും പറയാൻ സാധിക്കില്ല. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തെ CP ജോൺ CMP നേതാവ് UDF സ്ഥാനാർത്ഥി CP ജോൺ മുന്നിട്ട് നിൽക്കുന്നു. സുധീർ കരമന രണ്ടാം സ്ഥാനത്താണ്. കടക്കൂട്ടം മണ്ഡലത്തിലും കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട്, LDF സ്ഥാനാർത്ഥി നിലവിലെ MLA. പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ടുകളും 1000 താഴെ മാത്രമാണ്. V മുരളീധരൻ BJP, അവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കഴക്കൂട്ടത്ത് BJP സ്ഥാനാർത്ഥി V മുരളീധരനാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്.
1: നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളുടെ വിശേഷങ്ങൾ കൂടി.
0: പാറശാലയിലേക്ക് വന്നാൽ CK ഹരീന്ദ്രൻ CPM നേതാവ്, അദ്ദേഹം അതെ സിറ്റിംഗ് MLA 2800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഇനി അരുവിക്കരയിലേക്ക് വന്നാൽ രണ്ടാം സ്ഥാനത്താണ്. നേരത്തെ ലീഡ് ചെയ്തിരുന്ന VS ശിവകുമാർ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് G സ്റ്റീഫൻ CPM നേതാവ് അരുവിക്കരയിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. കാട്ടാക്കടയിലേക്ക് വന്നാൽ MR ബൈജു കോൺഗ്രസ് നേതാവ് MR ബൈജു മുന്നിട്ട് നിൽക്കുന്നു. കോവളം നിലവിലെ MLA തന്നെയാണ്, M വിൻസെന്റ് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. വർക്കല അഡ്വക്കേറ്റ് B ജോയ് LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. ആറ്റിങ്ങലിലേക്ക് വന്നാൽ CPM നേതാവ് OS അംബിക മുന്നിട്ട് നിൽക്കുന്നുണ്ട്. 4000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. വാമനപുരത്ത് അതേസമയം കോൺഗ്രസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 1000 വോട്ടുകൾക്ക് മുഹമ്മദ് സുധീർ ഷാ മുന്നിട്ട് നിൽക്കുന്നു. നെടുമങ്ങാട് നിലവിലെ മന്ത്രി കൂടിയായ GR അനിലാണ് 2000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. നെയ്യാറ്റിക്കരയിലെ കാര്യമെടുത്താൽ K ഹൻസലൻ LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നുണ്ട്.
1: വളരെ നന്ദി ആര്യ, നമ്മളോടൊപ്പം തുടരുക.
2: ഇപ്പോഴത്തെ ഒരു പുതിയ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞത് പിണറായി വിജയൻ 1536 വോട്ടുകൾക്ക് മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം കണക്കെടുക്കുമ്പോൾ UDF 96 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു, LDF 42 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു, NDA 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ ആര്യ സൂചിപ്പിച്ച ഒരു കാര്യം ഡോക്ടർ മോഹൻ വർഗീസിനോടാണ് ചോദിക്കാനുള്ളത്. ഈ NDAയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും അല്ലെ NDAയുടെ നേതൃത്വത്തിൽ, BJPയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉള്ളതുകൊണ്ടാണോ ഈ BJPയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർക്കെന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ രാജീവ് ചന്ദ്രശേഖർ BJP പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും നിയമത്തെ ഞാൻ മത്സരിക്കുമെന്ന് പറയുകയും ചെയ്തു. അതിൽ BJPയിൽ തന്നെ ഉള്ള മറ്റ് നേതാക്കന്മാർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. BJP നേതൃത്വത്തിന് എന്ത് ഇത്തരത്തിലുള്ള ഒരു ഒരു ഒരു ഒരു സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടോ?
3: പക്ഷേ പൂർവ്വം പുറമേ കാര്യമായ പൊട്ടിത്തെറികൾ ഒന്നും തന്നെ BJP സംവിധാനത്തിൽ കേരളത്തിൽ പ്രകടമല്ല. സാമാന്യം നല്ല രീതിയിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്തി തന്നെയാണ് BJP കേരളത്തിൽ മുന്നോട്ട് പോയത്. അത് K സുരേന്ദ്രൻ, താരതമ്യേന ചെറുപ്പമായ K സുരേന്ദ്രന് നേതൃത്വം കൊടുത്തപ്പോൾ വലിയ പ്രതീക്ഷകളാണ്. ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ വലിയ തോതിൽ BJPയെ മുന്നോട്ട് കൊണ്ടുപോയത് K സുരേന്ദ്രന്റെ ഒരു നേതൃത്വമാണ്. അദ്ദേഹത്തിന് അതിനുള്ള പ്രതിഫലം എന്ന രീതിയിൽ സംസ്ഥാന അധ്യക്ഷ പദവി കൊടുത്തു. പക്ഷേ കാര്യമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ പുതിയ പരീക്ഷണം എന്ന നിലയിൽ ഈ കേരളം തട്ടകമായിട്ടില്ലാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു ശശി തരൂരിനെതിരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചത്. വലിയൊരു ചലനമാണ് സൃഷ്ടിച്ചത്. ആ ഒരു ഗുഡ്വിൽ ഫാക്ടർ, ജയിക്കാൻ സാധിച്ചില്ല എങ്കിലും ജയത്തോളം പോകുന്ന ഒരു പരാജയം, പക്ഷേ അദ്ദേഹത്തെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട മുഖമായി അതായത് മുഖ്യമന്ത്രി ഫേസ് ആയിട്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഭരണത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയായി തന്നെ പ്രൊജക്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അത് E ശ്രീധരനെ പ്രൊജക്ട് ചെയ്തു എന്നതുപോലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയില്ലല്ലോ, പക്ഷേ പ്രതീകാത്മകമായിട്ടെങ്കിലും അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു. അത് മാത്രമല്ല വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തു, മാറാത്തത് മാറും എന്ന ഒരു പ്രതീക്ഷ കേരള ജനതയ്ക്ക് കൊടുത്തു. അപ്പൊ ഇതെല്ലാം പ്രചരണ രംഗത്ത് വലിയ ധാരാളിത്തമുണ്ടായിരുന്നു, പണക്കൊഴുപ്പുണ്ടായിരുന്നു, ആവേശമുണ്ടായിരുന്നു, ജെൻസിയുടെ ഒക്കെ പിന്തുണയുണ്ടായിരുന്നു എന്ന പ്രതീതിയാണ്.

0: ഉണ്ടായത്. പക്ഷെ നേതൃത്വത്തിന്റെ ഒരു പരാജയം മാത്രമല്ല, ബി ജെ പിക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഡബിൾ ഡിജിറ്റ് എങ്കിലും ലഭിക്കുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന
1: ഒരു കാരണം കൂടെ ഉണ്ട്. അവരെപ്പോഴും വിശ്വാസമാണ് അവരുടെ മെയിൻ അജണ്ടയായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. വികസനം അവരുടെ അജണ്ടയാവുന്നില്ല. കേരളത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ അവരുടെ അജണ്ട ആകുന്നില്ല. അവരേറ്റവും പ്രധാനമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് വിശ്വാസമാണ്.
0: പക്ഷെ അവിടെ ഒരു ചെറിയ ടാക്ടിക്കൽ ബ്ലണ്ടർ കാട്ടിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ശബരിമല വിവാദം ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീ പ്രവേശന വിഷയം ഏറ്റവും അധികം ആളിക്കത്തിച്ചത് ഈ ശബരിമല ആചാര സംരക്ഷണ യാത്രയുമൊക്കെയായിട്ട് ആളിക്കത്തിച്ച ബി ജെ പി ആണ്. പക്ഷെ പിന്നീട് ശബരിമല സ്വർണ പാളി വിവാദം വന്നപ്പോൾ ബി ജെ പി അതങ്ങ് വിട്ടുകളഞ്ഞു. അത് പിന്നാക്കം.
2: പക്ഷേ ഞാൻ ചോദിക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, വളരെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത്, ശബരിമല പോലെ ഒരു പ്രശ്നമാണോ യഥാർത്ഥത്തിൽ വികസനത്തോടും അല്ലെങ്കിൽ പുരോഗതിയുടെയൊക്കെ അടിസ്ഥാനപരമായ
3: മാനദണ്ഡത്തിലെ എല്ലാ മുന്നണികളും ഇപ്പൊ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ മത്സരിക്കുകയായിരുന്നു. അതിലെ ഇടതു മുന്നണിക്ക് വ്യത്യാസമില്ല, യു ഡി എഫിന് വ്യത്യാസമില്ല, ബി ജെ പി, എല്ലാവരും ഞങ്ങൾ വിശ്വാസിക്കൊപ്പം എന്ന് പറയാനാണ് ശ്രമിച്ചത്.
2: പുരോഗമന സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു.
3: മാറി നിന്നില്ല എന്ന് മാത്രമല്ല, വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ മത്സരിച്ചു. വിശ്വാസികൾക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ പണ്ട് പറഞ്ഞതിനെയൊക്കെ പാടെ വിഴുങ്ങിയിട്ട് സംസാരിക്കേണ്ടി വന്നു.
0: അപ്പോൾ ആശയപരമല്ല ചിന്തകൾ, ആമാശയപരം തന്നെയാണ് വോട്ട് തന്നെയാണ് അത് നേടാൻ
4: ലക്ഷ്യം. വിശ്വാസ സംരക്ഷണം പ്രകടന പത്രികയിൽ ഒരു എൻട്രി ആയിട്ട് കൊണ്ടുവന്നുള്ളൂ, മറ്റുള്ളവരത് കൊണ്ടുവന്നിട്ടില്ല എന്നൊരു വ്യത്യാസമാണ്.
0: ബി ജെ പി ഒരു കാരണത്തിൽ അഭിനന്ദിച്ചേ പറ്റൂ, കാരണം ഒരു വികസന അജണ്ട കൊണ്ടുവന്നു, അത് തീർച്ചയാണ്. പക്ഷേ നിരാശപ്പെടുത്തിയ ഒരു ഘടകമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് ലഭിച്ചു. തിരുവനന്തപുരത്തെ ജനങ്ങളെങ്കിലും വലിയ പ്രതീക്ഷയിലായിരുന്നു, മോദിജി കേരളത്തിലെത്തും, വലിയ പാക്കേജുമായി സാന്റാക്ലോസ് ഒക്കെ ക്രിസ്മസിന് വരുമ്പോൾ വലിയ സമ്മാനപ്പൊതിയുമായി വരുന്നതുപോലെ വൻപൻ സമ്മാനപ്പൊതി കൊണ്ടുവരും എന്ന പ്രതീക്ഷ സ്ഥാനത്തായി. പിന്നീട് എറണാകുളത്ത് വരുമ്പോഴെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിക്കും കേരളത്തിന്.
1: യു ഡി എഫ് 96, എൽ ഡി എഫ് 42, എൻ ഡി എ 2,
4: രണ്ടിടങ്ങളിൽ ലീഡ് ചെയ്യും. നമ്മൾ പൊതുവെ ട്രെൻഡ് പരിശോധിച്ചാൽ തൃശൂർ, തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ ജില്ലകൾ എൽ ഡി എഫിലേക്ക് ഒന്ന് ചാഞ്ഞേക്കുകയും മറ്റെല്ലാ ജില്ലകളും അടപടലം യു ഡി എഫിനൊപ്പം പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ജില്ല തിരിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. വിമതരായിട്ടുള്ള സ്ഥാനം, പ്രത്യേകിച്ച് ജി സുധാകരനൊക്കെ 6,000+ വോട്ടുകൾക്ക് അമ്പലപ്പുഴ മുന്നിലാണ്. പാർട്ടിക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് മറന്നേക്ക് പുറത്തു വരുന്നത് പല കോട്ടകളിലും വിള്ളലുണ്ടാക്കി എന്ന് വേണം.
1: മൂന്ന് പ്രമുഖ നേതാക്കൾ മുന്നിൽ നിൽക്കുന്നത് അത് ഒരു കാര്യം. പാർട്ടിക്കുള്ളിലുള്ള അന്തഛിദ്രം ഏതായാലും അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് വേറൊരു കാര്യം പറയാനുള്ളത്, പിന്നെ പൊതുവെ ജനങ്ങൾക്ക് മാറ്റം വേണ്ടേ? 10 വർഷമായിട്ട് നമ്മൾ ഒരു ഭരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരു മാറ്റം വേണ്ടേ?
0: അല്ല, മാറാത്തത് മാറുമ്പോൾ എങ്ങോട്ടാണ് മാറുന്നത്? എവിടെയാണ്? അപ്പൊ അവിടെ ഈ വ്യത്യസ്തതയുടെ രാഷ്ട്രീയം പറയാൻ കഴിയുന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക്? പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾക്ക് ഉൾപ്പെടെ, യു ഡി എഫിനുൾപ്പെടെ, ഈ സാമുദായിക സമവാക്യങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്, ശരിയാണ്, ന്യൂനപക്ഷ പ്രീണനം കുറെയൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡീൽ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നു, അതൊക്കെ ശരിയാണ്, അതൊക്കെ വോട്ട് നേടാൻ പര്യാപ്തമാണ്, പോളറൈസേഷൻ പര്യാപ്തമാണ്, ന്യൂനപക്ഷ ഏകീകരണത്തിന് പര്യാപ്തമാണ്, അങ്ങനെ ജയിച്ചു വരാൻ സാധിക്കും, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം അത് എത്രത്തോളം ഫലപ്രദമായി ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പ്രചരണത്തിന് സാധിച്ചു, അതൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുന്നു.
3: അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല പലപ്പോഴും.
2: ഇപ്പോൾ ലീഡ് നില വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. യു ഡി എഫ് 96 അല്ലെങ്കിൽ 97, എൽ ഡി എഫ് 43, 42, എൻ ഡി എ വീണ്ടും ഒന്നിലേക്ക് ചുരുങ്ങുന്നു. അപ്പൊ എൻ ഡി എയുടെ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പോസ്റ്റൽ വോട്ട് എണ്ണിയ സമയത്ത് 4-5 എന്നൊക്കെ ലെവലിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് ഇപ്പൊ അത് 1 എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു.
4: നമ്മളോടൊപ്പം മലപ്പുറത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി മുനീർ അമയൂർ ചേരുന്നു. ഹലോ മുനീർ, നമസ്കാരം. മലപ്പുറത്ത് നിന്നുള്ള ആദ്യ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മലപ്പുറത്തെ 16 മണ്ഡലങ്ങളും യു ഡി എഫിന് അനുകൂലമായിട്ടാണ് നീങ്ങുന്നത് എന്നാണ്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ?
5: 16 മണ്ഡലങ്ങളും അനുകൂലമായി നീങ്ങുന്നു എന്ന വലിയ ഒരു മാറ്റമാണ് ഇവിടെ മലപ്പുറത്ത് കാണുന്നത്. ഇത് ഏറ്റവും കൂടുതൽ മത്സരം പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിൽ പോലും, ഈ ഇടതിന് സ്വാധീനമുണ്ടായിരുന്ന മേഖലകളിൽ പോലും യു ഡി എഫ് തരംഗം ആഞ്ഞു വീശുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഉദാഹരണത്തിന് തവനൂരിൽ വളരെ നല്ല മികച്ച വിജയം ഒരു പക്ഷേ എൽ ഡി എഫ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. 2006 മുതൽ കെ ടി ജലീൽ 20 വർഷം തുടർച്ചയായി എം എൽ എ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരുപാട് പിന്നിലായ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ പൊന്നാനിയിലും അടിമതരിക്കുകയാണ് സി പി എമ്മിന്. 20 വർഷം തുടർച്ചയായിട്ട് അവിടെ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു. നിലവിലുള്ള കാഴ്ച

0: ക്ഷിക്കേണ്ടതാണ്. 2025 PV അൻവർ രാജിച്ചതിനെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ വീണ്ടും ആര്യാടൻ ഷൗക്കത്ത് ശക്തി ഐഎൽസിയുടെ കാണിക്കുകയാണ് ഇപ്പോൾ. കാരണം ഐഎൽസിക്ക് വളരെ ശക്തി ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ഇതിപ്പോൾ. എന്നാൽ പിന്നീട് ആ ഒരു ശക്തി PV അൻവറിലൂടെ ഇടതുപക്ഷം തിരിച്ചെടുത്തു. എന്നാൽ ഇപ്പോൾ PV അൻവർ പാർട്ടി വിട്ടു. എന്നാൽ നിലമ്പൂരിൽ ഇപ്പോൾ വളരെ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാനാകുന്നത്. അതുപോലെ മലപ്പുറത്ത് മൊത്തത്തിൽ മുസ്ലിം ലീഗിന്റെ വലിയ ഒരു ആധിപത്യം, വലിയ ഒരു മുന്നേറ്റം കാണാനാകുന്നുണ്ട്. മലപ്പുറം ഒരു ഹരിത പതാക പുതുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ എങ്ങും ആഘോഷ പ്രകടനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേരിടുന്ന MLAമാരിൽ ഒരാളായി മലപ്പുറം സ്ഥാനാർത്ഥി, മലപ്പുറത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന PK കുഞ്ഞാലിക്കുട്ടി ആകുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ മന്ത്രിമാർ ഒരുപാട് പേർ പിന്നിലായി പോയ തരംഗം, അതേ തരംഗം മലപ്പുറത്തും കാണുന്നുണ്ട്. തിരൂരിൽ മന്ത്രി വി അബ്രഹ്മാൻ പിന്നിലാണ്, 16-ലും 21-ലും വിജയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ പിന്നിലാണ്. അതുപോലെ താനൂർ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു. കാരണം വി അബ്രഹ്മാന്റെ പിന്മാറ്റത്തോടു കൂടിയാണ് അത് ഏറെ ശ്രദ്ധേയമായത് എന്നതാണ് വസ്തുത. അങ്ങനെ എല്ലായിടത്തും എല്ലാ നിലക്കും UDFന്റെ ഒരു തരംഗം തന്നെയാണ് ഇവിടെ ആഞ്ഞു വീശുന്നത് എന്ന് പറയാതെ വയ്യ. പെരിന്തൽമണ്ണയിലാണെങ്കിൽ നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ ചെറിയ വളരെ നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ മികച്ച ലീഡോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇനി TMA സെമീർ മത്സരിച്ച തിരൂരങ്ങാടിയിലാണെങ്കിൽ അവിടെ അത് ശ്രദ്ധയിൽ വന്നത് പാർട്ടിക്ക് അകത്തുണ്ടായ ചില പ്രശ്നങ്ങളിലൂടെയായിരുന്നു. അവിടെയും TMA സെമീർ വളരെ നന്നായി 15,397 വോട്ടിന് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. അതുപോലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ 25,013 വോട്ടുകൾക്ക് മുന്നിലാണ്. വളരെ മൃഗീയമായ ഒരു ഭൂരിപക്ഷം തന്നെയുണ്ട് എന്ന് പറയാതെ വയ്യ. അതോടൊപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ ഇത്തവണ കഴിഞ്ഞ തവണ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് രജീവ് കാന്തപുരം വിജയിച്ചതെങ്കിൽ ഇപ്പോൾ വോട്ടെണ്ണലിൽ 21-8 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 15,663 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. 41,626 വോട്ടുകളാണ് രജീവ് കാന്തപുരം നേടിയിരിക്കുന്നത്. അതുപോലെ വണ്ടൂരിലാണെങ്കിൽ AP അനിൽകുമാർ ശ്രദ്ധേയമായ വിജയവുമായി മുന്നിലുണ്ട്. 15,351 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി 44,283 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന നിലമ്പൂർ, അവിടെയും കാഴ്ച വളരെ ശ്രദ്ധേയമാണ്. PV അൻവർ പാർട്ടി മാറിയതിനു ശേഷം ശ്രദ്ധാകേന്ദ്രമായ ഈ മണ്ഡലം ഇപ്പോൾ 29,413 വോട്ടുകൾക്കാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 59,960 വോട്ടുകൾ. ആര്യാടൻ മുഹമ്മദ് ഒരുപാട് കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു. അങ്ങനെ IMC വളരെ ശക്തമായ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന ആ പ്രദേശം പിന്നീട് ചുവപ്പ് പുതുക്കുന്ന ഒരു കാഴ്ചക്ക് കേരളം സാക്ഷിയായി. ഇപ്പോൾ ആ ചുവപ്പ് മാറി വീണ്ടും ത്രിവർണത്തിലേക്ക് മാറുകയാണ് നിലമ്പൂർ എന്ന ഒരു വിശേഷമുണ്ട് ഇവിടെ. ഇനി PK ബഷീർ ഏറനാടിന്റെ മണ്ണിലും കാണുന്നത് ഹരിത കോട്ട തന്നെയാണ്. 22,132 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 10th റൗണ്ടിൽ എത്തുമ്പോഴാണ് ഈ ഒരു മാർജിൻ ഉള്ളത്. 52,605 വോട്ടുകളാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ഇനി വളരെ യങ്ങായ സ്ഥാനാർത്ഥിയായ കൊണ്ടോട്ടിയിലെ PP അഷ്റഫ് അലി, IUML പ്രതിനിധീകരിക്കുന്ന, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിക്കുന്ന PP അഷ്റഫ് അലി ഇപ്പോൾ 14,982 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ്. അങ്ങനെ യുവാക്കൾക്കും കൂടി ഇപ്പോൾ കൂടുതൽ ഇടം കിട്ടുന്നു എന്ന് ശ്രദ്ധിക്കാം. മഞ്ചേരിയിലാണെങ്കിൽ, ആകാശവാണി നിലയം സ്ഥിതി ചെയ്യുന്ന മഞ്ചേരിയിലാണെങ്കിൽ അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ളയാണ് ലീഡ് ചെയ്യുന്നത്. 17,203 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി 38,027 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിലാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു തരംഗം തന്നെ ഉണ്ട് എന്ന് പറയാതെ വയ്യ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വി അബ്ദുറഹ്മാനാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വോട്ടുകൾക്ക് പിന്നിലാണ്. വി അബ്രഹ്മാൻ മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ മണ്ഡലം മാറിയ ഒരു വിശേഷം കൂടി ഉണ്ടായിരുന്നു. 8,478 വോട്ടുകൾക്ക് പിന്നിലാണ്. മണ്ഡലം മാറിയതും തുണച്ചില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായി. ആ രണ്ട് മണ്ഡലങ്ങളിലും, മാറിയ മണ്ഡലത്തിലും ഇപ്പോൾ പുതിയ മണ്ഡലത്തിലും LDFന് തോൽവി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. റിസൾട്ടുകൾ പൂർണ്ണമായി ലഭ്യമായിട്ടില്ലെങ്കിലും ഫലസൂചനകളെല്ലാം പറയുന്നത് മലപ്പുറം മിക്കവാറും
1: യു ഡി എഫിന് ഒപ്പമാണെന്നാണ്. മോനീർ വളരെ നന്ദി, നമ്മളോട് ഒപ്പം തുടരുക. മോഹൻ സാർ, ഇപ്പം ലീഗ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ സ്വീകരിച്ചിരുന്ന നിലപാട് അധികമായി സീറ്റ് ആവശ്യപ്പെടുന്നില്ല, ഒപ്പം ലീഗിന്റെ മന്ത്രിസ്ഥാനം എന്നുള്ളത് രാഷ്ട്രീയ ആയുധമായി പ്രതിയോഗികൾ ഉപയോഗിക്കുന്നു, ഏറ്റവും മെച്ചുവേർഡായ ഒരു നിലപാട് ഈ മുന്നണിക്കകത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചു, അതിന്റെ ഒരു പ്രതിഫലനം എത്രത്തോളം ഈ റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റും?
2: അതുതന്നെയാണ് ശരിയായ കാര്യം. ലീഗിന്റെ ഭാഗത്തുനിന്ന് അനാവശ്യം

0: പ്രസ്താവനകളോ വാക്കുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ആകെ ഉണ്ടായത് ജൂനിയർ പാർട്ണർ ആയതെങ്കിൽ മുനവർ അലി ഷിഹാബ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് അർഹതപ്പെട്ടതാണ് എന്ന ഒരു വാചകം വന്നു. അതല്ലാതെ പി കെ
1: കുഞ്ഞാലിക്കുട്ടി
0: അനുകൂലമായ രീതിയിൽ മുസ്ലിം ജനസാമാന്യം ചിന്തിക്കുന്നു, മുസ്ലിം ലീഗ് ചിന്തിക്കുന്നു എന്ന ഒരു നിഗമനത്തിലെത്താനുള്ള കാരണം ഈ പിന്നെ ഇവിടെ പിന്നെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയോടും അതുപോലെ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളോടും ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ഇത് വായിച്ചെടുക്കുന്നത്. ജനകീയ അംഗീകാരം 21-22% പിന്തുണ കോൺഗ്രസ് നേതാവായ വി ഡി സതീശനാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ജനഹിതം മാനിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ആ പ്രസ്താവനയെ വി ഡി സതീശൻ അനുകൂലമായ പ്രസ്താവനയായി വ്യാഖ്യാനിച്ചതുകൊണ്ടുണ്ടായ ഒരു ആശയക്കെട്ടാണ്. സത്യത്തിൽ യു ഡി എഫ് സംവിധാനത്തിൽ ആരാവണം മുഖ്യമന്ത്രിയെന്ന് തീരുമാനിക്കുന്നത് ഈ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസ് തന്നെയാണ്. അത് ഹൈക്കമാൻഡായിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുന്നത്. അവിടെ നിയമസഭാ സാമാജികരുടെ തലയെണ്ണുന്നതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിനോടുകൂടി പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോടുകൂടി അഭിപ്രായം ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇതൊരു മുന്നണി സംവിധാനമാണ്.
2: മുസ്ലിം ലീഗ് ഒരു വലിയ വിലവേശൽ ശക്തിയായി യു ഡി എഫിൽ നിലനിന്നിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട് ഈ അഞ്ചാം മന്ത്രിസ്ഥാനം, അതിനുവേണ്ടിയുണ്ടായ വാദപ്രതിവാദങ്ങൾ, അതിനുശേഷം കോൺഗ്രസ് അതിൽ നടത്തേണ്ടി വന്ന കോംപ്രമൈസ്, അതിനുശേഷം എന്താ പറയുക ഈ യു ഡി എഫിലുണ്ടായ ജനസാമാന്യത്തിനുണ്ടൊരു അവിശ്വാസം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു ഒരു
3: ലീഡ് നില മാറുകയാണ്. യു ഡി എഫിന് 100 സീറ്റായിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എൻ ഡി എക്ക് 2, പക്ഷേ രണ്ടാമത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുരളീധരൻ നിൽക്കുന്നത്,
1: കഴക്കൂട്ടത്ത്
3: നിൽക്കുന്നത്.
1: നിലവിൽ രാജേന്ദ്ര ശേഖർ, വി മുരളീധരൻ,
3: അതെ, ഈ രണ്ട് സ്ഥാനാർത്ഥികളാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എൽ ഡി എഫിന് 45% വോട്ടാണ്, 39% ആണ് യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം 50%-ലേറെ, കാരണം ഈ ലീഡ് വിവരം നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ലീഡാണ് പല സ്ഥലത്തും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 50% അടുക്കുകയോ അല്ലെങ്കിൽ 50% മുകളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ?
0: വോട്ട് ഷെയറിന്റെ കണക്കിൽ ഇപ്പോൾ അന്തിമ നിഗമനത്തിലെത്താൻ ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ സീറ്റുകൾ മാത്രമാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പിന്നെ ചിത്രത്തിൽ തെളിയുന്നത്. അതുകൊണ്ട് വോട്ട് ഷെയർ 50% കടന്നാൽ 100 എന്ന നമ്പറിനേക്കാൾ കൂടുതൽ യു ഡി എഫിന് പോകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ആ ഒരു സാധ്യത ഇപ്പോഴത്തെ നിലയിൽ കാണുന്നില്ല. ഒരു 45-47%ത്തിനടുത്തുള്ള അന്തിമമായ വോട്ട് ഷെയർ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ പ്രാവശ്യം 5%-6% ആയിരുന്നത്, ഇപ്പോൾ ഒരുപക്ഷെ 7% തന്നെ 7% വ്യത്യാസം വന്നേക്കാനും സാധ്യതയുണ്ട് ഈ ചിത്രത്തിൽ തെളിയുന്ന കണക്കനുസരിച്ച്.
2: അങ്ങനെയെങ്കിൽ 100-ൽ കൂടുതൽ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് അല്ലേ?
1: കെ സുരേന്ദ്രൻ വലിയ ഇതിലേക്ക് പുറകിലേക്ക് പോകുന്നു, 15,000-ൽ അധികം വോട്ടുകൾക്ക് പിന്നിലേക്ക് പോകുന്നു. വിജയ് അതുപോലെ തമിഴ്നാട്ടിൽ പെരമ്പൂർ ലീഡ് ചെയ്യുന്നു. 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം അത്യാവശ്യം 5,000-ൽ അധികം വോട്ട് ലീഡ് ചെയ്യുന്നു. ഒപ്പം കേരളത്തിൽ പിണറായി വിജയന്റെ ലീഡ് 1,500-ൽ അധികമായി തുടരുകയാണ്. സണ്ണി ജോസഫ് പേരാവൂർ കെ കെ ശൈലജയ്ക്ക് മുന്നിലാണ്, 4,000-ൽ അധികം വോട്ടുകളാണ്. ബേപ്പൂര് പി എ മുഹമ്മദ് റിയാസ് ഏതാണ്ട് 6,000-ന് അടുപ്പിച്ച് വോട്ടിലേക്ക്. മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 21,000-ന് മുകളിലേക്ക് ഉയരുന്നു. ഒപ്പം കെ ടി ജലീൽ പുറകിലാണ്, തവനൂർ 10,000-ൽ അധികം വോട്ടിന്. തൃത്താല, അതിശക്തമായ മത്സരം നടക്കുന്ന തൃത്താലയിൽ എം പി രാജേഷിനേക്കാൾ ഏതാണ്ട് 4,000-ന് അടുപ്പിച്ച് വോട്ട് നേടി വി ടി ബൽറാം ലീഡ് ചെയ്യുകയാണ്.
4: കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ 242 വോട്ടുകൾക്ക് മുന്നിലാണ്. അവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ എപ്പോൾ വേണേലും മാറിമറിയാവുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു കൊട്ടാരക്കരയിലല്ലേ. അതുപോലെ ചെറിയ ഭൂരിപക്ഷത്തിൽ ചില സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് പ്രവചിക്കാൻ വയ്യാത്ത വിധത്തിൽ നിൽക്കുന്നുണ്ട്.
2: അതാണ് ഈ യു ഡി എഫിന്റെ ചാർട്ട് നോക്കുമ്പോൾ യു ഡി എഫിന്റെ ഭൂരിപക്ഷം എല്ലായിടത്തും ലീഡ്, എല്ലായിടത്തും മൃഗീയമായ ലീഡാണ്. പക്ഷേ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നിടത്തൊക്കെ വളരെ ചെറിയ ലീഡുകളാണ് കാണാൻ കഴിയുന്നത്.
0: അതുകൊണ്ട് തന്നെ 100-നേക്കാൾ കൂടുതൽ നമ്പറിലേക്ക് ഒരുപക്ഷെ ആത്യന്തികമായി യു ഡി എഫ് പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ചെറിയ യു ഡി എഫിന്റെ ലീഡ് സമഗ്രമായ ലീഡാണ്, വൻപൻ ലീഡുകളാണ്. 10,000-ൽ പരം വോട്ടിനൊക്കെ പല മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുമ്പോൾ എൽ ഡി എഫിന്റെ വെയ്ഫർ തിൻ മാർജിനാണ് പലയിടത്തും ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ചിത്രം ഏതാണ്ട് സമഗ്രമാണെന്ന് തോന്നാമെങ്കിലും മാറ്റം മറിച്ചിലുകൾ ചെറിയ തോതിൽ വരാം. അവിടെ ഈ ലീഡ് നില യു ഡി എഫിന് കൂടാൻ തന്നെയാണ് സാധ്യത.
1: ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് 2,000-1,800-ന് അടുപ്പിച്ച് പാലക്കാട് ലീഡ് ചെയ്യുന്നത്. അവിടെ രമേശ് വിശാരടി തൊട്ട് പിന്നിലുണ്ട്.
4: അതായിരിക്കും ഇപ്പോഴത്തെ ഈ രണ്ട് ബി ജെ പിയുടെ രണ്ട്
2: കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ ലീഡ് 159
0: അല്ല അങ്ങനെയെങ്കിൽ മൂന്ന് വരേണ്ടതാണ് എൻ ഡി എക്ക് മൂന്ന് വരേണ്ടതാണ് നേമം കഴക്കൂട്ടം ആൻഡ്

0: പാലക്കാട് മൂന്ന് വരേണ്ടതാണ്, രണ്ടാണ്
1: കാട്ടുന്നത്. പാലക്കാട് നോക്കിയ
2: തൃശ്ശൂർ പത്മജ വേണുപോലെ ഏതാണ്ട് 16,000 അധികം വോട്ടിന് പുറകിലേക്ക്
1: പോയി. അത് നല്ല ലീഡാണ് അവിടെ നേടിയിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് വലിയ പ്രതീക്ഷ.
3: ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷമാണ്, 40,000
2: റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്കാണ് ചാണ്ടിയുമ്മൻ നീങ്ങുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. അമ്പലപ്പുഴ ജി സുധാകരൻ 6,000
1: ജി സുധാകരൻ, നേരത്തെ തന്നെ
2: രമേശ് ചെന്നിത്തല 19,000 വോട്ട്.
1: എല്ലാ സമയത്തും ജി സുധാകരൻ ആ ലീഡ് തുടക്കം മുതൽ നിലനിർത്തി പോരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പയ്യന്നൂരും ഇപ്പോൾ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഒരു ലീഡിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നുന്നു കുഞ്ഞികൃഷ്ണൻ. അതുപോലെ പി കെ ശ്യാമളക്കെതിരെ ടി കെ ഗോവിന്ദനും മികച്ച ലീഡ് നേരത്തെ നിലനിർത്തുന്നുണ്ടായിരുന്നു. അപ്പോ ഈ സി പി എമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ സി പി എമ്മിന് വലിയ ഡാമേജ് ഉണ്ടാക്കി എന്ന് വേണം കരുതാൻ. അവരുടെ മണ്ഡലങ്ങളിൽ മാത്രമല്ല, അതിന് പുറത്തുള്ള മണ്ഡലങ്ങളിലും അവരുടെ മാറ്റം വലിയ ഒരു പ്രതിഫലനം ഉണ്ടാക്കി എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ.
0: പാൻ കേരള അടിസ്ഥാനത്തിൽ വൻപന്ന ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇടതുപക്ഷത്ത് നിന്ന് ചില വേറിട്ട സ്വരങ്ങൾ ഉണ്ടായി എന്നായിരുന്നു ആദ്യ നിഗമനം. അത് ജി സുധാകരന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം, അത് ആലപ്പുഴയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവഗണിക്കപ്പെടുന്നതിന്റെ പ്രതിഷേധം ജി സുധാകരൻ കാട്ടി.
3: സൈലന്റ് ആങ്കർ.
0: അതുപോലെ ഐഷാപ്പൊറ്റി അവഗണിച്ച ഒരു സമീപനം, കൊട്ടാരക്കരയിൽ 3 പ്രാവശ്യം എംഎൽഎ ആയിരുന്ന ഐഷാപ്പൊറ്റിയെ വല്ലാതെ അങ്ങ് അവഗണിച്ചു. പാർട്ടി വേദികളിലൊന്നും പങ്കെടുപ്പിക്കാതെ, ഒരു ക്ഷണം പോലും ഒരു ആശംസാ പ്രസംഗ റോള് പോലും കൊടുക്കാതെ, അപ്പൊ അവിടെയൊക്കെ ഈഗോ ഹർട്ട് ചെയ്തു, അങ്ങനെ പുറത്തുപോയവരുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ പോക്കിനോട് വിയോജിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ പുറത്തുപോയത്. സ്വജനപക്ഷപാതമാണ് ഗോവിന്ദൻ ആരോപിക്കുന്നത്, കുറെയൊക്കെ ശരിയുമാണ്. കാരണം ശ്യാമള സീനിയർ നേതാവാണ്, പക്ഷേ ശ്യാമളയേക്കാൾ കൂടുതൽ അർഹതയുള്ളവരുണ്ട്. എം വി ഗോവിന്ദന്റെ ഭാര്യയായതുകൊണ്ട് മാത്രമാണ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് എന്ന ആരോപണം. അതിനേക്കാൾ ഗുരുതരമാണ് പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണം, അതിനേക്കാൾ കാതലുള്ള ആരോപണമാണ് രക്തസാക്ഷികളുടെ ഫണ്ട്. രക്തസാക്ഷികൾക്ക് വേണ്ടി പാർട്ടി പിരിച്ച ഫണ്ട് ദുരുപയോഗപ്പെടുത്തി, അതിന്റെ കൃത്യമായ കണക്കുകൾ ഹാജരാക്കിയില്ല. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മധുസൂദൻ എന്ന വ്യക്തിയെ തന്നെ വീണ്ടും എം എൽ എ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിജക്ഷൻ, അത് ജനവും ഭാഗികമായി ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ.
4: തിരുവനന്തപുരത്ത് ചില
5: നമുക്ക് വ്യക്തമായി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് രാഷ്ട്രീയ പണ്ഡിതന്മാർ വിശദമായ പഠനം കഴിഞ്ഞതിന് ശേഷം ഉത്തരം കണ്ടെത്തുമായിരിക്കാം. ഏത് ഉത്തരം കണ്ടെത്തിയാലും അത് ശരിയായ ഉത്തരം ആകണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ കാണുന്നത് വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പെൻഷനുകൾ, അങ്ങനെ പല കർഷകമായ കാര്യങ്ങളും ഈ രണ്ടാമത്തെ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമ്മൾ ഈ വികസനം വികസനം എന്ന് പറയുമ്പോൾ ഈ റോഡ് പണിയുന്നു, പാലം പണിയുന്നു, കെട്ടിടം കിട്ടുന്നു, അതാണോ വികസനം എന്ന ചോദ്യമുണ്ട്. ജനങ്ങൾക്ക് സന്തുഷ്ടിയോടെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവണം. അതിൽ ചില പോരായ്മകൾ ഉണ്ട്. മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ തന്നെ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ, അതൊക്കെ ഒരു സഭ്യതയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചേർന്ന കാര്യമല്ല. അതിന്റെയൊക്കെ ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അവസരം കിട്ടുമ്പോൾ അവരത് പ്രകടിപ്പിക്കും. കുറെ കൂടി ഒരു സന്തുഷ്ടി നൽകുന്ന അന്തരീക്ഷവും അവസ്ഥയും അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്. അതില്ലാതെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും അത് വോട്ടർമാരിൽ വലിയ ചലനം ഉണ്ടാക്കില്ല.
2: കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ ഭൂരിപക്ഷം 8 ചുരുങ്ങുന്നു.
4: അതുപോലെ നീ വി കെ പ്രശാന്ത് ഒരു 34 വോട്ടുകൾക്ക് ഇപ്പോ ലീഡ് ചെയ്യുന്നു. അതായത് ഇതുവരെ കെ മുരളീധരൻ നിരന്തരം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് അവിടെ വട്ടിയൂർക്കാവ്. അവിടെ 34 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്ന ഒരു മാറ്റമാണ്. അപ്പൊ തിരുവനന്തപുരം സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഈ ലീഡ് നിലയിൽ
2: സംഭവിച്ചുകൊണ്ടിരിക്കും.
4: അവസാന നിമിഷമാകുമ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നുന്നു ഒരു പകുതി വോട്ടുകൾ, പകുതി റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും. പകുതി റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത്. പക്ഷേ അത് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വലിയ ട്രെൻഡ് മാറ്റങ്ങൾ വരുന്നുമില്ല. വടക്കൻ കേരളത്തിൽ ഏതാണ്ട് സ്ഥിരമായ ഒരു ഒരു ട്രെൻഡ് നിലനിൽക്കുകയും തെക്കോട്ട് വരുമ്പോൾ ഏതാണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്ക് വരുമ്പോഴാണ് ഈ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ എൻ ഡി എയുടെ ഈ രണ്ട് മണ്ഡലങ്ങളിലും.
2: മോഹൻ സർ, ഈ 11 മന്ത്രിമാരാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ സ്ട്രാറ്റജിയിൽ ഏറ്റവും അധികം വിശ്വാസം അർപ്പിച്ചത് നിലവിലുള്ള എം എൽ എ മാരെ വീണ്ടും മത്സരിപ്പിക്കുക. ഈ 11 മന്ത്രിമാർ പിന്നിലാകുന്നു എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭരണവിരുദ്ധ വികാരത്തോട് എത്രത്തോളം നമുക്ക്?
0: ഒരു മന്ത്രിസഭയോട് മൊത്തം

0: തരത്തിലുള്ള വിയോജിപ്പാണ്. ധർമ്മടത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പിണറായി വിജയൻ പിന്നിൽ പോയി എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായ സൂചനയാണ്. ജനം പ്രതികരിച്ചിരിക്കുന്നു. അതത് മണ്ഡലങ്ങൾ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, അതുപോലെ കണ്ണായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മണ്ഡലങ്ങളിൽ വി എൻ വാസവൻ പിന്നിൽ പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഏറ്റുമാനൂർ വി എൻ വാസവൻ എന്ന യുഗപ്രഭാവിന് പിന്നിൽ പോകാനിടുക? ആറന്മുളയിൽ 2-time എം എൽ എ ആൻഡ് 1-time മിനിസ്റ്റർ വീണ ജോർജ് പിന്നിൽ എത്തിയിരിക്കുന്നു. കണ്ണൂർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. ഘടകക്ഷിയുടെ നേതാവാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഒരുപക്ഷെ പിന്നിൽ പോകാമെന്ന് പ്രതീക്ഷിച്ചപ്പെടുന്നു. അതുപോലെ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഘടകക്ഷികളുടെ പല ആളുകളും, പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ മകൻ പോലും, ഗണേഷ് കുമാർ പോലും തന്റെ പോക്കറ്റ് ബെറോ എന്ന് പറയുന്ന പത്തനാപുരത്ത് പിന്നിൽ പോയി. ജ്യോതികുമാർ ചാമക്കാല അവിടെ തം പഠിച്ച് പ്രവർത്തിച്ചു. കഴിഞ്ഞ 5 വർഷവും പരാജയത്തിന് ശേഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ തമ്മിലായിരുന്നു മത്സരം. അതിനുള്ള ഒരു മാൻഡേറ്റ് തന്നെയാണ് കിട്ടിയത്. അപ്പൊ അവിടെ അങ്ങനെ നോക്കുമ്പോൾ മന്ത്രിമാരെ ഇത്രയും അധികം ഫീൽഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. എം എൽ എമാരെ ഫീൽഡ് ചെയ്തതിൽ കുറെയൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ വളരെ ജനകീയരായ എം എൽ എമാരെ ഫീൽഡ് ചെയ്തതിന്റെ പ്രയോജനം
1: ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. തിരുവനന്തപുരത്ത് കരമന ജയൻ 55 വോട്ടുകൾക്ക് മുന്നിലാണ്. തിരുവനന്തപുരം സെൻട്രലിൽ ഇതുവരെ സി പി ജോൺ ഏകദേശം 3000 വോട്ടുകളുടെ കംഫർട്ടബിൾ പൊസിഷനിൽ നിന്നിട്ട് വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. 55 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ലീഡ് കരമന ജയൻ നിലനിർത്തിയിട്ടുണ്ട്.
2: അപ്പോൾ NDA 3 ആയിട്ടുണ്ട്.
1: അതുകൊണ്ടാണ് NDA 3 എന്ന് സൂചിപ്പിക്കുന്നത്. പക്ഷേ NDA ഈ നിയമം ഒഴികെ ബാക്കി 2 മണ്ഡലങ്ങളിലും വളരെ നേരിയ ലീഡ് മാത്രമേ ഉള്ളൂ.
0: തിരുവനന്തപുരത്ത് വ്യക്തമായ ഒരു സൂചന ലഭിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ 4 മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം സെൻട്രൽ, അവിടെയാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി വളരെ തുച്ഛമായ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന കരമന ജയൻ. അതുപോലെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഇതുവരെ ഫലം കൃത്യമായി സൂചിപ്പിക്കാനില്ല. കുറേയേറെ സമയം മുന്നിട്ട് നിന്നിരുന്നത് സുരേന്ദ്രനാണ്, കടകംപള്ളി സുരേന്ദ്രനാണ് ഇടതുപക്ഷത്തിന്റെ. പക്ഷേ ഒരു വേള BJP സ്ഥാനാർത്ഥി വി മുരളീധരൻ മുന്നിൽ നിന്നു. വട്ടിയൂർക്കാവ് ഇഞ്ചോടിഞ്ച പോരാട്ടം ശ്രീ പ്രശാന്ത് LDF, അതുപോലെ കെ മുരളീധരൻ UDF അങ്ങനെ നടക്കുന്നു. കൃത്യമായ സൂചനയുള്ള നിയമത്ത് മാത്രമാണ് BJP വ്യക്തമായ മേൽക്കൈയുള്ളത്. BJP നിയമമണ്ഡലത്തിൽ മാത്രമാണ്.
3: ഇത്തരത്തിൽ നമ്മൾ നിലവിലുള്ള സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് NDA മുന്നിലെത്തി എന്നുള്ളതാണ് പുതിയൊരു വാർത്ത. തമിഴ്നാട് അതുപോലെ തന്നെ TVK അതിന്റെ മുന്നേറ്റം തുടരുന്നു. 104 സീറ്റുകളിൽ അവർ മുന്നിലാണ്. ബംഗാളിൽ BJP അതിന്റെ മുന്നേറ്റം തുടരുന്നു. കൂടാതെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മറ്റ് ബംഗാളിൽ BJP മുന്നേറ്റം 182 NDA എത്തുന്നു. തമിഴ്നാട് TVK 107 എന്നുള്ള കംഫർട്ട് സോൺ പിടിക്കുകയാണ്. ഒപ്പം പുതുച്ചേരിയിൽ NDA മുന്നിലാണ്. അസമിലും NDA ഭരണത്തുടർച്ച ഏതാണ്ട് ഉറപ്പാക്കിയിരിക്കുകയാണ്. നമുക്ക് നാട് ഭരിക്കുന്നതാരെന്ന് പറയുന്ന ഈ ഇലക്ഷൻ ട്രെൻഡിലേക്ക് അതിന്റെ പുതിയ വിശേഷങ്ങൾ നമ്മൾ പ്രാദേശിക വാർത്തയ്ക്ക് ശേഷം തുടർന്നായിരിക്കും.
4: കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി 1 മണിക്ക് തുടർന്ന് കേൾക്കാം. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90-ൽ സീറ്റുകളിൽ മുന്നേറ്റവുമായി UDF, 40 LDF നേമത്ത് NDAക്കും ലീഡ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. ശക്തികേന്ദ്രങ്ങളിൽ പിന്നിലായി LDF. എക്സിറ്റ് പോൾ ഫലസൂചനകൾക്കൊപ്പം UDFും NDAയും. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4th ഊഴം എന്ന പ്രതീക്ഷക്കെടുത്തി BJP വ്യക്തമായ ലീഡ്. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ TVK മുന്നിൽ. അസമിലും പുതുച്ചേരിയിലും ഭരണത്തുടർച്ച ഉറപ്പാക്കി NDA. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ വ്യക്തമായ മുന്നേറ്റവുമായി UDF. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക് എന്നതിന്റെ ഫലസൂചനകളാണ് പുറത്തുവരുന്നത്. വോട്ടെണ്ണൽ 4 മണിക്കൂർ പിന്നിടുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ UDF 90-ൽ സീറ്റിൽ ലീഡ് ചെയ്യുന്നു.

0: കഴിഞ്ഞ തവണ 99 സീറ്റുമായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ LDF നിലവിൽ 40 സീറ്റുകളിൽ മുന്നിലാണ്. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ NDA നേമം പാലക്കാട് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹാട്രിക് വിജയമെന്ന പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDFൽ പ്രമുഖരിൽ പലർക്കും അപ്രതീക്ഷിത തിരിച്ചടി. കണ്ണൂർ ജില്ലയിൽ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായിരുന്നുവെങ്കിലും ഇപ്പോൾ 1500 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ MB രാജേഷും പത്തനാപുരത്ത് ഗണേഷ്കുമാറും കളമശ്ശേരിയിൽ P രാജീവും ചടയമംഗലത്ത് ചിഞ്ചുറാണിയും ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് V ശിവൻകുട്ടിയും മാനന്തവാടിയിൽ OR കേളുവും ഏലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. എറണാകുളം പറവൂരിൽ പ്രതിപക്ഷ നേതാവും UDF സ്ഥാനാർത്ഥിയുമായ BD സതീശനും ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയും ലീഡ് ചെയ്യുകയാണ്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്തും പാലക്കാട് ശോഭാഷ് സുരേന്ദ്രനും മുന്നിലാണ്. പേരാവൂരിൽ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജയും KPCC പ്രസിഡന്റും UDF സ്ഥാനാർത്ഥിയുമായ സണ്ണി ജോസഫും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. BJPയുടെ K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പിന്നിലാണ്. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ മുന്നിൽ. UDFന്റെ P ഐഷ പോറ്റിയേക്കാൾ 89 വോട്ടുകൾക്കാണ് KN ബാലഗോപാൽ ലീഡ് ചെയ്യുന്നത്. ചവറയിൽ UDFന്റെ ഷിബു ബേബി ജോൺ മുന്നിൽ. കൊല്ലത്ത് UDFന്റെ ബിന്ദു കൃഷ്ണ മുന്നിൽ. കുണ്ടറയിൽ UDFന്റെ PC വിഷ്ണുനാഥ് മുന്നിൽ. ചടയമംഗലം, കരുനാഗപ്പള്ളി, കൊല്ലം എന്നിവിടങ്ങളിൽ UDFും ഇരവിപുരത്ത് RSPയുമാണ് മുന്നേറുന്നത്. കണ്ണൂർ ജില്ലയിൽ UDF 5 സീറ്റിലും LDF 6 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, ധർമ്മടം, പേരാവൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. പയ്യന്നൂർ, കല്ലിശ്ശേരി, അഴിക്കോട്, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ ചേരുന്നു. തിരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. എന്താണ് കണ്ണൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ?
1: ലക്ഷ്മി, ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ കണ്ണൂർ, പേരാവൂർ, ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നീ 5 മണ്ഡലങ്ങളിലാണ് UDF മുന്നേറുന്നത്. കല്ലാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ധർമ്മടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ 3600+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പേരാവൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ സണ്ണി ജോസഫ് 5358+ വോട്ടിന് തൊട്ടടുത്ത സ്ഥാനാർത്ഥി LDFലെ KK ശൈലജയേക്കാൾ മുന്നിലാണ്. പയ്യന്നൂരിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ V കുഞ്ഞികൃഷ്ണൻ 3800+ വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. തളിപ്പറമ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദൻ 7200+ വോട്ടിന് മുന്നിലാണ്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ TO മോഹനൻ UDF സ്ഥാനാർത്ഥി 9800+ വോട്ടിന് മുന്നിട്ട് നിൽക്കുകയാണ്.
0: നന്ദി KO ശശിധരൻ. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അരൂരിൽ UDFന്റെ ഷാനിമോൾ ഉസ്മാൻ ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ LDFന്റെ MS അരുൺകുമാർ മുന്നിലാണ്. ചേർത്തലയിൽ P പ്രസാദ് മുന്നേറുകയാണ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 ഇടത്തും UDFനാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. കോന്നി മണ്ഡലത്തിൽ KU ജനീഷ്കുമാർ മാത്രമാണ് LDFന്റെ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി. മുൻമന്ത്രിയും UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ UDFന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ UDFന്റെ മോൻസ് ജോസഫും വൈക്കം മണ്ഡലത്തിൽ LDFന്റെ P പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ LDFന്റെ ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ UDFന്റെ റോണി കെ ബാബി ബേബി മുന്നിലാണ്. പൂഞ്ഞാറിൽ LDF സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. എറണാകുളത്ത് UDFന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. തിരുവനന്തപുരം ജില്ലയിൽ യുഡിഎഫ് 4 സീറ്റിലും എൽഡിഎഫ് 5 സീറ്റിലും എൻഡിഎ 2 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. വാമനാപുരം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, കോവളം മണ്ഡലങ്ങളിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു.

0: വർക്കല, കഴക്കൂട്ടം, അരുവിക്കര, പാറശാല, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. നേമത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജിയു കോലിയക്കോട് ചേരുന്നു. തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. എന്തെല്ലാമാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ?
1: തീർച്ചയായിട്ടും ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പുതിയൊരു വിവരം എന്ന് പറയുന്നത് NDA യുടെ ഒരു സീറ്റ് ലീഡിംഗ് രണ്ടായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്.

0: ഏറ്റെടുത്ത് എൻ ഡി എ എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരത്ത് എന്തായാലും ശക്തമായ അതിശക്തമായ പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്.
1: നന്ദി റജു. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9 എൽ ഡി എഫും 4 യു ഡി എഫും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദുവിനെ പിന്നിലാക്കി യു ഡി എഫിന്റെ തോമസ് ഉണ്ണിയാടൻ മുന്നേറുകയാണ്. മണലൂരിൽ മുൻമന്ത്രിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ സി രവീന്ദ്രനാഥ് മുന്നിലാണ്. ഒല്ലൂരിൽ മന്ത്രി കെ രാജൻ ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ യു ഡി എഫ് തരംഗം. 5-4 മണ്ഡലങ്ങളിലും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് എൽ ഡി എഫിന്റെ എ രാജ മുന്നിലാണ്. കഴിഞ്ഞ തവണ എം എം മണിയുടെ ഒരു സീറ്റ് എൽ ഡി എഫ് നേടിയിരുന്നു. തൊടുപുഴയിൽ മുൻമന്ത്രി പി ജെ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിലാണ് വോട്ടെണ്ണൽ നടന്നത്. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് കെ എം അഭിജിത്ത്, എലത്തൂരിൽ യു ഡി എഫിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ പി കെ ഫിറോസ്, കുന്ദമംഗലത്ത് എം എ റസാഖ്, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ, കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ സി കെ കാസിം, വടകരയിൽ കെ കെ രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ജില്ലയിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ചേരുന്നു. 2021 പാലക്കാട് മണ്ണാർക്കാട് മണ്ഡലങ്ങളിലൊഴികെ 10 എൽ ഡി എഫ് ആണല്ലോ വിജയിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്?
3: സൂചിപ്പിച്ചതുപോലെ 2 വിജയിച്ചിടത്ത് ഇപ്പോൾ 5 കൂടുതൽ മണ്ഡലങ്ങളിൽ യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷം, വ്യക്തമായ ലീഡ് നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് യു ഡി എഫിന് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ പാലക്കാട് ജില്ലയിൽ യു ഡി എഫിന്റെ മുന്നേറ്റം വ്യക്തമാക്കുന്ന ഇത് തന്നെയാണ്, ലീഡ് തന്നെയാണത്. ചിറ്റൂർ, കോങ്ങാട്, പാലക്കാട്, തൃത്താല, മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ്. അതേസമയം തൃത്താല മണ്ഡലത്തിൽ ശ്രദ്ധേയമായത് മന്ത്രി എം വി രാജേഷ് ഇവിടെ തുടക്കം മുതൽ തന്നെ പിന്നിലായിരുന്നു എന്നതാണ്. വി ടി ബൽറാം ഇവിടെ എല്ലാ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും വി ടി ബൽറാം വ്യക്തമായ ലീഡ് നേടുന്ന ഒരു ട്രെൻഡ് തന്നെ ആയിരുന്നു തുടക്കം മുതൽ ഉണ്ടായി. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എൻ ഡി എ പ്രതീക്ഷ വച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. തുടക്കത്തിൽ 3 റൗണ്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നിട്ട് വന്നെങ്കിലും പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണ റൗണ്ടുകൾ പൂർത്തിയായതോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി രഞ്ജിത് പിഷാരതി ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ ഡി എ പ്രതീക്ഷ വെച്ചിരുന്ന മലമ്പുഴ മണ്ഡലത്തിലും തുടക്കം മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു.
1: നന്ദി ഫൈസൽ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരവും നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തും വേങ്ങരയിൽ കെ എം ഷാജിയും വണ്ടൂരിൽ എ പി അനിൽകുമാറും മുന്നിലാണ്. തവനൂരിൽ എൽ ഡി എഫിന്റെ കെ ടി ജലീൽ പിന്നിലാണ്. കേരളത്തിന് പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും അസമിലും തമിഴ്നാട്ടിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പശ്ചിമബംഗാളിൽ 294 മണ്ഡലങ്ങളിൽ 293 ഇടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ബി ജെ പി 134 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 72 സീറ്റിലും സിപിഐഎം, എ ജി യു പി, ബി ജെ പി എം എന്നീ പാർട്ടികൾ ഓരോ ഇടത്ത് വീതവും ലീഡ് ചെയ്യുന്നു. കാസർകോട് 5 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മഞ്ചേശ്വരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ 15,000 വോട്ടുകൾക്ക് പിന്നിലാണ്. മുസ്ലീം ലീഗ് സ്ഥാനാർത്ഥി എ കെ എം അഷ്റഫാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. തൃക്കരിപ്പൂരിൽ ബി പി പി മുസ്തഫയാണ് മുന്നിൽ. യു ഡി എഫിന്റെ സന്ദീപ് വാര്യർ രണ്ടാമത്. കാഞ്ഞങ്ങാട് 14,000 വോട്ടുകൾക്ക് എൽ ഡി എഫ് മുന്നിലാണ്. കേരള രാഷ്ട്രീയത്തിൽ 1977 ശേഷം ഭരണത്തുടർച്ചയുണ്ടായ ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു 2021. പാർട്ടിയുടെ തുടർച്ചയ്ക്കൊപ്പം ഭരണ നേതൃത്വത്തിന്റെ തുടർച്ചയ്ക്കും 2021 തെരഞ്ഞെടുപ്പ് സാക്ഷിയായി. വിശദാംശങ്ങളിലേക്ക്.
4: 2021 എൽ ഡി എഫ് 99 സീറ്റുകളും യു ഡി എഫ് 41 സീറ്റുകളുമാണ് നേടിയത്. എൽ ഡി എഫ് 45.43, യു ഡി എഫ് 39.47, എൻ ഡി എ 12.41 എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് ശതമാനം. മട്ടന്നൂരിൽ കെ കെ ശൈലജ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷം നേടുകയായിരുന്നു. 2016 ബി ജെ പി നേടിയ നേമത്തെ സീറ്റ് 2021 വി ശിവൻകുട്ടി വീണ്ടെടുത്തു. 2016 തെരഞ്ഞെടുപ്പിനുശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗവും എം പി വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ വിഭാഗവും യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേർന്നിരുന്നു.

0: ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: തമിഴ്നാട്ടിൽ 234 സീറ്റുകളിൽ ഒടുവിലത്തെ കണക്ക് പ്രകാരം ഭരണകക്ഷിയായ DMK 41 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 108 സീറ്റുകളിലാണ് മുന്നേറുന്നത്. ADMK 63 സീറ്റുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5 സീറ്റുകളിലും BJP 3 CPI 2 മുന്നിട്ട് നിൽക്കുന്നു. അസമിൽ 126 മണ്ഡലങ്ങൾ ഉള്ളതിൽ 78 ഭരണകക്ഷിയായ BJPയും 24 കോൺഗ്രസും 10 BUPFും 10 AGPയും 2 AIUDFും ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 AINRCയും 2 BJPയും കോൺഗ്രസ് ADMK DMK എന്നിവർ ഓരോ സീറ്റുകളിൽ വീതവും ലീഡ് ചെയ്യുന്നു. തട്ടൻചാവടി സീറ്റിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് സ്ഥാനാർത്ഥി N രംഗസ്വാമി വിജയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരളത്തിൽ വിവിധയിടങ്ങളിൽ അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 793 പോയിന്റ് നേട്ടത്തിൽ 77,705, നിഫ്റ്റി 239 പോയിന്റ് ഉയർന്ന് 24,225 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,835 രൂപയും പവന് 110,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90 സീറ്റുകളിൽ മുന്നേറ്റവുമായി UDF. 39 LDFനും നേമത്ത് NDAക്കും ലീഡ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. ശക്തികേന്ദ്രങ്ങളിൽ പിന്നിലായി LDF. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷക്കെടുത്തി BJPക്ക് വ്യക്തമായ ലീഡ്. തമിഴ്നാട്ടിൽ നടൻ വിജയ്യുടെ TVK മുന്നിൽ. അസമിലും പുതുച്ചേരിയിലും ഭരണത്തുടർച്ച ഉറപ്പാക്കി NDA. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിത്യേന ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ പൂജപ്പുര റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ MES സുരേന്ദ്രൻ സംസാരിക്കുന്നു.
3: ഭാരതീയർക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക്, ആയുർവേദം കേവലം ചികിത്സാ രീതിയല്ല, മറിച്ച് നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. മിക്ക മലയാളികളുടെ വീടുകളിലും സാധാരണയായി കരുതി വരാറുള്ള ചില ആയുർവേദ ഔഷധങ്ങളുണ്ട്. ആദ്യമായി മുറിവെണ്ണയെക്കുറിച്ച് പറയാം. കേരളത്തിലെ പ്രാചീന വൈദ്യന്മാർ തമിഴ്നാട്ടിൽ പ്രചാരത്തിലുള്ള സിദ്ധവൈദ്യത്തിൽ നിന്ന് കടംകൊണ്ട ഒരു യോഗമാണ് മുറിവെണ്ണയുടേത്. പ്രഥമ ശുശ്രൂഷ എന്ന നിലയിൽ മുറിവ്, ചതവ്, ഉളുക്ക്, പൊള്ളൽ എന്നിവകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണ് മുറിവെണ്ണ. വെറ്റില, മുരിങ്ങയില, മുരുക്കില, കറ്റാർവാഴ, ഉങ്ങില ഇവയുടെയൊക്കെ നീരിൽ ശതാവരി അരച്ച് കലക്കി അരിക്കാടിയും വെളിച്ചെണ്ണയും ചേർത്ത് കാച്ചിയാണ് ഈ മുറിവെണ്ണ ഉണ്ടാക്കുന്നത്. അസ്ഥികളുടെ സ്ഥാനഭ്രംശം, ചെറിയ പൊട്ടലുകൾ, ചതവ് എന്നിവകളിൽ ബാൻഡേജ് ചെയ്യാനായി വളരെ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒരു യോഗമാണ് മുറിവെണ്ണ. സന്ധിവേദനകൾക്കും വിട്ടുമാറാത്ത ശരീരവേദനകൾക്കും മുറിവെണ്ണ തേക്കുന്നത് ഫലപ്രദമാണ്. ഒരു ആയുർവേദ വേദനാസംഹാരി എന്ന നിലയിൽ അസ്വസ്ഥതകളും വീക്കവും ഒഴിവാക്കാൻ മുറിവെണ്ണ മികച്ചതാണ്. എന്നിരുന്നാലും ഇതിന്റെ ഉപയോഗത്തിനു മുൻപേ ഒരു ആയുർവേദ ഡോക്ടറുടെ അഭിപ്രായം അറിയുന്നത് നന്നായിരിക്കും. ഈ എണ്ണ നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണമായും അനുയോജ്യമാണോ എന്നറിയാനും ഇതിലെ ഏതെങ്കിലും ഘടകങ്ങളോട് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഇത് സഹായിക്കും. അടുത്തതായി വളരെ സുപരിചിതമായ ധന്വന്തരം ഗുളികയെക്കുറിച്ച് പറയാം. ഗ്യാസ് ട്രബിൾ അഥവാ വായുവിന്റെ ഉപദ്രവത്തിന് പറ്റിയ ഫലപ്രദമായ ഔഷധ എന്ന നിലയിൽ സുപരിചിതമാണ് ഈ ധന്വന്തരം ഗുളിക. ഏലത്തരി, ചുക്ക്, ജീരകം, അയമോദകം തുടങ്ങി 17 മരുന്നുകളാണ് ധന്വന്തരം ഗുളികയിൽ അടങ്ങിയിട്ടുള്ളത്. വായുവിന്റെ ഉപദ്രവത്തിന് മാത്രമല്ല ശ്വാസമുട്ടൽ, ചുമ, എക്കിൾ, ഛർദി, ദഹനക്കുറവ്, വിശപ്പില്ലായ്മ എന്നിവയ്ക്കും ഫലപ്രദമാണ് ഈ ഔഷധം. അതോടൊപ്പം ആർത്തവ സമയത്തെ വേദനയ്ക്കും ഈ മരുന്ന് നല്ലതാണ്. ജീരകവെള്ളത്തിലോ ജീരകം വറുത്ത് ഉണ്ടാക്കിയ കഷായത്തിലോ ചേർത്താണ് ധന്വന്തരം ഗുളിക കഴിക്കേണ്ടത്. അടുത്തതായി വ്യോഷാദി വടകം. ചുക്ക്, കുരുമുളക്, തിപ്പലി തുടങ്ങി 13 മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധമാണ് വ്യോഷാദി വടകം. ഇത് ഗുളിക രൂപത്തിലും ചെറിയ പൊടി രൂപത്തിലും കിട്ടുന്നുണ്ട്. കഫക്കെട്ട്, ചുമ, ജലദോഷം

0: ദോഷം, അലർജി, ഒച്ചയടപ്പ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോ ഒരു 1-2 ഗ്രാം മരുന്ന് വായിലിട്ട് ഒരു ദിവസം പലതവണയായിട്ട് അലിയിച്ചിറക്കാവുന്നതാണ്. ദിവസേന 6 മുതൽ 7 തവണ വരെ യോഷാദി വടകം വായിലിട്ട് അലിയിച്ചിറക്കി കഴിക്കാവുന്നതാണ്. അടുത്തതായി വില്വാദി ഗുളിക. കുവളത്തിന്റെ വേര്, തുളസിക്കതിര്, ത്രിഫല, മഞ്ഞൾ തുടങ്ങിയവയാണ് വില്വാദി ഗുളികയുടെ പ്രധാന ചേരുവകൾ. പ്രാണികൾ, ചിലന്തി മുതലായവയുടെ കടികൊണ്ടുണ്ടാകുന്ന വിഷ ചികിത്സയ്ക്കാണ് പ്രധാനമായും വില്വാദി ഗുളിക ഉപയോഗിക്കുന്നത്. തുളസിനീരിൽ ചാലിച്ച് ചൊറിച്ചിലും തടിപ്പുമുള്ള ഭാഗങ്ങളിൽ പുറമേ ലേപമായി പുരട്ടാനും തുളസിനീരിൽ തന്നെ ചാലിച്ച് ഉള്ളിൽ കഴിക്കാനും ഈ ഗുളിക ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുറച്ച് ചൂർണങ്ങൾ അഥവാ പൊടികളെക്കുറിച്ച് പറയാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ത്രിഫലാചൂർണം അഥവാ ത്രിഫല പൊടി. കടുക്ക, നെല്ലിക്ക, താനിക്ക എന്നീ 3 മരുന്നുകളാണ് ത്രിഫലയിലുള്ളത്. പല ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും മരുന്നാണ് ഈ ത്രിഫലാചൂർണം. ത്രിഫലപ്പൊടി തിളപ്പിച്ചെടുത്ത വെള്ളം വ്രണങ്ങൾ കഴുകാൻ ഉപയോഗിക്കാവുന്നതാണ്. ചൊറിച്ചിലുള്ള ശരീരഭാഗങ്ങളിൽ ത്രിഫലപ്പൊടി വെള്ളത്തിൽ കുഴച്ച് ലേപമാക്കിയിടാം. വായിലെ പുണ്ണ് അഥവാ മൗത്ത് അൾസറിൽ ത്രിഫലപ്പൊടിയിട്ട് വെള്ളം തിളപ്പിച്ച് ലേശം തേനും ചേർത്ത് വായിൽ കൊണ്ടുപിടിക്കാം. വ്രണങ്ങൾ ഉണങ്ങാൻ വളരെ ഫലപ്രദമാണ് ത്രിഫല. മുഖക്കുരു പോലെയുള്ള അവസ്ഥയിൽ ഫേസ് പാക്കായിട്ട് ത്രിഫലപ്പൊടി ഉപയോഗിക്കാം. അടുത്തതായി അഷ്ടചൂർണം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഔഷധം. ഭക്ഷണത്തിന് രുചിയില്ലായ്മ, കഴിച്ച ഭക്ഷണം ദഹിക്കായക തുടങ്ങിയ അവസ്ഥകളിൽ ഉത്തമമാണ് അഷ്ടചൂർണം. ഊണ് കഴിക്കുമ്പോൾ ആദ്യത്തെ ഉരുളയോടൊപ്പം അഷ്ടചൂർണവും ലേശം നെയ്യും ചേർത്ത് കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാസ്നാദി ചൂർണം. നീർവീഴ്ച അല്ലെങ്കിൽ തലനീരർക്കം വരാതിരിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കുളി കഴിഞ്ഞ ഉടനെ നെറുകിൽ രാസ്നാദി ചൂർണം തിരുമുന്നത് നമ്മുടെ ഒരു പതിവാണ്. പനിയോടുകൂടി ഉണ്ടാകുന്ന തലവേദനയിൽ രാസ്നാദി ചൂർണം വെള്ളത്തിൽ കുഴച്ച് ചൂടാക്കി നെറ്റിയിൽ ലേപമായി ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇത്രയും മരുന്നുകളാണ് നമ്മുടെ വീടുകളിൽ കരുതാവുന്നത്.
1: നിത്യേന ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ പൂജപ്പുര റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ MES സുരേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 98 സീറ്റിൽ UDFും 39 LDFും 2 മണ്ഡലങ്ങളിൽ NDAയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി LDF. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവച്ച BJP. തമിഴ്നാട്ടിൽ മുന്നിലെത്തി TVK. പുതുച്ചേരിയിൽ AINRC BJP സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 140 മണ്ഡലങ്ങളിൽ 98 UDF മുന്നേറ്റം തുടരുന്നു. 39 സീറ്റുകളിൽ LDFും 2 NDAയും മുന്നിലാണ്. ഉറപ്പുള്ള LDF കോട്ടകളെ വരെ ഇളക്കിക്കൊണ്ടാണ് UDFന്റെ മുന്നേറ്റം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മിടത്ത് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരവൂരിൽ മുന്നിലാണ്. LDFന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും മാനന്തവാടിയിൽ OR കേളുവും ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ MB രാജേഷും പത്തനാപുരത്ത് ഗണേഷ് കുമാറും കളമശ്ശേരിയിൽ P രാജീവും ചടയമംഗലത്ത് ചിഞ്ചുറാണിയും ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് B ശിവൻകുട്ടിയും തിരൂരിൽ അബ്ദുൾ റഹ്മാനും എലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 39 സീറ്റിലേക്ക് ചുരുങ്ങിയത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ 7 LDFും 5 സീറ്റിൽ UDFും നേമത്തും തിരുവനന്തപുരത്തും NDAയും മുന്നിലാണ്. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തുടക്കം മുതൽ ലീഡ് നിലനിർത്തുകയാണ്. തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അരുവിക്കര, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വർക്കല, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ LDF മുന്നിലാണ്. കാട്ടാക്കട, വാമനപുരം മണ്ഡലങ്ങളിൽ LDFനെ അട്ടിമറിച്ച് UDF മുന്നിലെത്തിയതിനൊപ്പം കോവളം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA M വിൻസെന്റ് ലീഡ് ഉയർത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ 4 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിലാണ്. അടൂർ, ആറന്മുള, റാന്നി, തിരുവല്ല മണ്ഡലങ്ങളിൽ യുഡിഎഫ് മുന്നിലെത്തിയപ്പോൾ കോന്നിയിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുകയാണ്. ആലപ്പുഴ

0: ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 6 യുഡിഎഫും 3 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അമ്പലപ്പുഴയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴ, അരൂർ, കായംകുളം, കുട്ടനാട് മണ്ഡലങ്ങളിലും യുഡിഎഫ് ആണ് മുന്നിൽ. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് എൽഡിഎഫ് മുന്നിലുള്ളത്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിലാണ്. വൈക്കത്ത് മാത്രമാണ് എൽഡിഎഫിന് ലീഡ് നിലനിർത്താനായത്. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ദേവികുളത്ത് മാത്രമാണ് എൽഡിഎഫ് മുന്നിലുള്ളത്. എറണാകുളം ജില്ലയിൽ യുഡിഎഫ് തരംഗമാണ്. 14 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യുഡിഎഫ് ആണ് മുന്നിൽ. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 9 എൽഡിഎഫും 4 സീറ്റിൽ യുഡിഎഫും മുന്നിൽ നിൽക്കുന്നു. തൃശൂർ, ചാലക്കുടി, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ യുഡിഎഫും മറ്റു മണ്ഡലങ്ങളിൽ എൽഡിഎഫുമാണ് മുന്നിൽ. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 യുഡിഎഫും 3 എൽഡിഎഫും മുന്നിലാണ്. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നിലെത്തിയപ്പോൾ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിലാണ്. യുഡിഎഫിലെ പി സി വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, ഷിബു ബേബി ജോൺ എന്നിവരടക്കം ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്തെ വോട്ടെണ്ണൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ നിലവിലെ സ്ഥിതി വിശദീകരിക്കാമോ?
1: ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഡി സി സി ഓഫീസിലാണ്. ഇവിടെ കോൺഗ്രസിന്റെ വിജയ ആഹ്ലാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യുഡിഎഫ് അനുകൂല തരംഗമാണെന്ന് പറയാം. പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ 9-12 വരെയായി. അതായത് 14 റൗണ്ടിൽ പൂർത്തിയാകേണ്ട വോട്ടെണ്ണൽ പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാവുന്നത് യുഡിഎഫിന്റെ അനുകൂല തരംഗം ഇത്തവണ കൊല്ലത്തും ഉണ്ടെന്ന് കണക്കാക്കുന്നു. പല മണ്ഡലങ്ങളിലും യുഡിഎഫ് വ്യക്തമായ ഭൂരിപക്ഷം ഇതിനകം നേടിക്കഴിഞ്ഞു. 20,000 ആകെ എൽഡിഎഫിന് മുൻതൂക്കമുള്ളത് നിലവിൽ പുനലൂരിലാണ്. 11,751 വോട്ടുകൾക്ക് അവിടെ എൽഡിഎഫ് ലീഡ് ചെയ്യുകയാണെന്ന് പറയാം. ബാക്കി ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യുഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത്.
0: നന്ദി നീരജ്. പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ 7 യുഡിഎഫും 5 എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും യുഡിഎഫ് സ്ഥാനാർത്ഥി രമേശ് വിശാരടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കൊങ്ങാട്, മണ്ണാർക്കാട്, തരൂർ, തൃത്താല മണ്ഡലങ്ങളിൽ യുഡിഎഫും മറ്റു മണ്ഡലങ്ങളിൽ എൽഡിഎഫും മുന്നിലാണ്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ബേപ്പൂരിൽ മാത്രമാണ് എൽഡിഎഫിന് മുന്നിലെത്താനായത്. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ബിജെപിയുടെ ടി രനീഷ് ആദ്യ റൌണ്ടുകളിൽ മുന്നിലെത്തിയിരുന്നു. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 4 യുഡിഎഫും 7 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പയ്യന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിലാണ് യുഡിഎഫ് മുന്നിൽ. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ റൌണ്ടുകളിൽ പിന്നിലായിരുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 3 യുഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ യുഡിഎഫ് തരംഗമാണ് കാണാനാകുന്നത്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യുഡിഎഫ് ലീഡ് ചെയ്യുകയാണ്. ഇടത് കോട്ടയായ പൊന്നാനിയിലടക്കം യുഡിഎഫ് മുന്നിലാണ്. മലപ്പുറത്തുനിന്നും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, ജില്ലയിൽ യുഡിഎഫ് തരംഗമാണല്ലോ കാണാനാകുന്നത്. പ്രതീക്ഷിച്ച ഫലം തന്നെയാണോ ജില്ലയിലുണ്ടായത്?
2: കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ വലിയ മുന്നേറ്റം യുഡിഎഫ് നടത്തിയിരിക്കുന്നു. പൊതുവെ മലപ്പുറം ഒരു യുഡിഎഫ് അനുകൂല ജില്ലയാണ്. കഴിഞ്ഞ തവണ അവർക്ക് 13 സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അത് മുഴുവൻ സീറ്റുകളിലും 16 അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് എൽഡിഎഫിന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനിയിലും തവനൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ടി ജലീൽ തന്റെ പരാജയം സംബന്ധിച്ച് എഫ്ബി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. പൊന്നാനിയിലും എൽഡിഎഫ് ഇപ്പോൾ ഏതാണ്ട് 3000 വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ നേതാവ് ടി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. കൃഷ്ണ,
0: സുരേഷ്, എന്താണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയാൻ പറ്റുമോ?
2: പൊതുവെ മലപ്പുറം യുഡിഎഫിന് അനുകൂലമായ ഒരു ജില്ലയാണ്. അതുകൊണ്ട് മലപ്പുറം രാഷ്ട്രീയം മറ്റ് ജില്ലകളിലെ സാഹചര്യവും വ്യത്യസ്തമാണ്. പക്ഷെ കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി എൽഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി ഒരു അടിയൊഴുക്ക് പ്രകടമാണ്. അതിന്റെ ഭാഗമാണ് പൊന്നാനിയും തവനൂരും അവർക്ക് നഷ്ടപ്പെടുന്നത്. കേരളത്തിൽ പൊതുവെ രൂപം കൊണ്ടിട്ടുള്ള ഭരണ വിരുദ്ധ അധികാരത്തിന്റെ ഒരു അലയടി മലപ്പുറം ജില്ലയിൽ ആഞ്ഞടിച്ചു, അതിശക്തമായി ആഞ്ഞടിച്ചു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നേരത്തെ ലഭിച്ചിരുന്ന പൊന്നാനിയും തവനൂരും.
0: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 104 ടി വി കെ ആണ് മുന്നിൽ. AIADMK സഖ്യം 64 സീറ്റിലും 45 സീറ്റിൽ DMK സഖ്യവും 5 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 173 ബിജെപി മുന്നിലാണ്. തൃണമൂൽ കോൺഗ്രസ് 90 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. അസമിലെ 126 സീറ്റുകളിൽ 98 ബിജെപി സഖ്യം ലീഡ് ചെയ്യുന്നു. 26 കോൺഗ്രസ് സഖ്യം മുന്നിലാണ്. പുതുച്ചേരിയിൽ 6 കേന്ദ്രങ്ങളിലായി 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ AIN RC 9

0: മുന്നിട്ട് നിൽക്കുന്നു. ബിജെപി രണ്ട് സീറ്റുകളിലും ഡിഎംകെ എഡിഎംകെ ഐഎൻസി എന്നിവർ ഓരോ സീറ്റിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും എഐഎൻആർസി സ്ഥാനാർത്ഥിയുമായ എൻ രംഗസ്വാമി 4441 വോട്ടിന് വിജയിച്ചു. കാസർകോട് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3 എൽഡിഎഫും 2 യുഡിഎഫും ലീഡ് ചെയ്യുന്നു. മഞ്ചേശ്വരം, കാസർകോട്, ഉദുമ മണ്ഡലങ്ങളിൽ യുഡിഎഫ് ആണ് മുന്നിൽ. മഞ്ചേശ്വരം, കാസർകോട് മണ്ഡലങ്ങളിൽ എൻഡിഎ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ എൽഡിഎഫ് ആണ് മുന്നിൽ. കാസർകോട് ജില്ലയിലെ ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ ചേരുന്നു. ജഗന്നിവാസൻ, ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ?
1: തീർച്ചയായും. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 യുഡിഎഫ് ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് യുഡിഎഫിലെ എകെ മഷറഫ് 18,687 വോട്ടിനും, കാസർകോട്ട് കല്ലേട്ട മാഹിൻകാജി 14,202 വോട്ടിനും, ഉദുമയിൽ കെ നീലകണ്ഠൻ 12,632 വോട്ടിനും, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 2,270 വോട്ടിനും ലീഡ് ചെയ്യുകയാണ്. 10 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് ഈ ലീഡ് നില. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലമാണ് എൽഡിഎഫ് ലീഡ് ചെയ്യുന്നത്.
0: ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. 1954 മുതൽ കൈലാസ് മാനസരോവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാതയാണിതെന്നും ദശാബ്ദങ്ങളായി ഈ പാതയിലൂടെയാണ് തീർത്ഥാടനം നടക്കുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫ് തരംഗം. 98 സീറ്റിൽ യുഡിഎഫും 39 എൽഡിഎഫും 2 മണ്ഡലങ്ങളിൽ എൻഡിഎയും മുന്നിൽ. ശക്തികേന്ദ്രങ്ങളിൽ പിന്നിലായി എൽഡിഎഫ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവച്ച ബിജെപി. തമിഴ്നാട്ടിൽ മുന്നിലെത്തി ടിവികെ. പുതുച്ചേരിയിൽ എഐഎൻആർസി ബിജെപി സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:30.
2: ആകാശവാണി. നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
3: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നതാര്? നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം മാത്യു കോഴിനാടൻ ചേരുകയാണ്. ഭരണപക്ഷത്തിനെതിരെ വലിയ പ്രതിരോധം തീർക്കുകയും നിരന്തരമായി മുഖ്യമന്ത്രിയുമായി നേരിട്ട് നിയമസഭയിലടക്കം വാദ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെയായി നിറഞ്ഞ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടി മുന്നിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിലേക്ക്
4: ഇത് കേരളത്തിൽ യുഡിഎഫിനുണ്ടായിട്ടുള്ളത് ഗംഭീര വിജയം തന്നെയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു വിജയത്തിലേക്ക് ജനങ്ങൾ ഞങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ ജനങ്ങളോട് ആദ്യമായി നന്ദി പറയുന്നു. ഭരണവിരുദ്ധ വികാരം അതിശക്തമായി ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലിയോടും കേരളത്തിലെ ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരടക്കം, ഞാൻ നേരത്തെ പലവട്ടം പല പബ്ലിക് വേദികളും പറഞ്ഞിരുന്നു, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൽഡിഎഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം അവരുടെ എല്ലാ മൂല്യങ്ങളും തികഞ്ഞ എല്ലാ മൂല്യങ്ങളും തികച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ വിനയത്തോടുകൂടി ഞങ്ങൾ ഈ വിജയം ഏറ്റെടുക്കുന്നു. മാറ്റുപുഴയിലെ ജനങ്ങളോട് പ്രത്യേകിച്ചും നന്ദി പറയുന്ന കാര്യം, എനിക്ക് വലിയ ഒരു വിജയമാണ് അവർ സമ്മാനിച്ചിട്ടുള്ളത്. ഏറെ വിനയത്തോടെ ഇത് ഏറ്റെടുത്ത് കൂടുതൽ ശക്തമായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ ഈ വിജയത്തെ, എന്റെ വിജയത്തെ കുറിക്കാണ്.
3: നമ്മൾ പൊതുവേ ട്രെൻഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ യുഡിഎഫ് ഇപ്പോൾ 100 കടന്ന് 102-103 എന്നുള്ള ലീഡ് നിലനിർത്തുന്നു. എൽഡിഎഫ് 35-36 താഴുകയാണ്. ഒപ്പം എൻഡിഎ 2 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു.
5: ദിലീപേ, നമുക്ക് കേരളത്തിന്റെ മൊത്തം ഒരു ചിത്രമെടുത്താലോ? വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങി കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ, എൽഡിഎഫിന്റെ ഗോവിന്ദൻ പള്ളികാപ്പറമ്പിൽ അദ്ദേഹം 11,247 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തൊട്ടടുത്ത യുഡിഎഫ് എതിരാളിയായ ഷൈജി ഓട്ടപ്പള്ളി 32,015 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. എൻഡിഎയുടെ ബൽരാജ് 16,595 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
3: അവിടെ തന്നെയുള്ള മറ്റൊരു മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളൊന്നായ കാസർഗോഡ് തന്നെ, അവിടെ കലട്ര മാഹിൻഹാജി ലീഗിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം 14,000+ വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. അവിടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ പിന്നിലാണ്. ഒപ്പം ഇടയ്ക്ക് ലീഡ് ചെയ്തിരുന്ന എം എൽ അശ്വിൻ 3 സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്.
5: മഞ്ചേശ്വരത്തേക്ക് വന്നാൽ മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു മണ്ഡലം. അവിടെ എം കെ എം അഷ്റഫ് 24,189 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കെ

0: രവീന്ദ്രനായിരുന്നു വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയ ഒരാൾ. അദ്ദേഹത്തിന് ആകെ ഇപ്പോൾ കിട്ടിയത് 24,065 വോട്ടുകൾ മാത്രമാണ്. എൽ ഡി എഫിലെ കെ ആർ ജയാനന്ദയ്ക്ക് കിട്ടിയത് 6,826 വോട്ടുകൾ മാത്രമാണ്.
1: തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ യു ഡി എഫ് സ്ഥാനാർത്ഥി 2,270 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ട് പിന്നിലുള്ളത് എൽ ഡി എഫിന്റെ വി പി മുസ്തഫയാണ്. അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രവി കുളങ്ങരയാണ്.
0: ഉദുമ മണ്ഡലത്തിലേക്ക് എത്തിയാൽ അവിടെ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. യു ഡി എഫിന്റെ കെ നീലകണ്ഠൻ 32,159 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 10,788 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിലെ സി എച്ച് കുഞ്ഞമ്പുവിന് ലഭിച്ചത് 19,147 വോട്ടുകളാണ്. എൻ ഡി എയിലെ മനുലാൽ മെലോത്തിന് ലഭിച്ചത് 11,040 വോട്ടുകൾ മാത്രമാണ്.
1: അഴീക്കോട് മണ്ഡലത്തിൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് മണ്ഡലത്തിൽ കെ വി സുമേഷ് 5,471 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. കരീം ചേലേരി യു ഡി എഫ് സ്ഥാനാർത്ഥി തൊട്ടു പിന്നിൽ. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എയുടെ കെ കെ വിനോദ് കുമാർ.
0: ധർമ്മടമാണ് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. എൽ ഡി എഫുകാരുടെ ചങ്കിടിപ്പ് കൂട്ടിയ ഒരു മണ്ഡലമാണിത് തുടക്കം മുതലേ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ നില, പിണറായി വിജയൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പോൾ അവിടുത്തെ വോട്ടേഴ്സിന്റെ നില എന്ന് പറയുന്നത്, പിണറായി വിജയന് 44,199 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ലീഡ് 3,659. യു ഡി എഫ് സ്ഥാനാർത്ഥി വി പി അബ്ദുൾ റഷീദിന് 40,540 വോട്ടുകളുണ്ട്. കെ രഞ്ജിത്ത് അദ്ദേഹമാണ് എൻ ഡി എ കാൻഡിഡേറ്റ്. അദ്ദേഹത്തിന് 8,328 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
1: ഇരിക്കൂർ മണ്ഡലത്തിൽ കണ്ണൂരിൽ സജീവ് ജോസഫ് യു ഡി എഫ് 16,685 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാത്യു കുന്നപ്പള്ളിയാണ് രണ്ടാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്ത് ശ്രീനാഥ് പത്മനാഭൻ എൻ ഡി എ.
0: കല്യാശ്ശേരിയിലേക്ക് വന്നാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിൻ 9,929 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ രാജീവൻ കപ്പച്ചേരിക്ക് 36,787 വോട്ടുകളാണ്. എൻ ഡി എയിലെ എം വി സനൽകുമാറിന് 7,085 വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ.
1: കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ടി ഒ മോഹനൻ യു ഡി എഫ് 6,892 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ടു പിന്നിൽ എൽ ഡി എഫിന്റെ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ തൊട്ടു പിന്നിലാണ്, രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എയുടെ സി രഘുനാഥ്.
0: ഇപ്പോഴും കേരളത്തിലെ മൊത്തത്തിലുള്ള അവസ്ഥയിൽ മാറ്റം വന്നിട്ടില്ല. 103 യു ഡി എഫ്, എൽ ഡി എഫ് 35 സീറ്റുകൾ, എൻ ഡി എ 2 സീറ്റുകൾ എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് കൂത്തുപറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂത്തുപറമ്പിൽ പി കെ പ്രവീൺ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. 8,338 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. യു ഡി എഫിലെ ജയന്തി രാജൻ 20,446 വോട്ടുകൾ മാത്രം നേടിയിട്ടുണ്ട്. ഷിജിലാൽ എൻ ഡി എയുടെ കാൻഡിഡേറ്റ് ആണ്, 8,568 വോട്ടുകളുണ്ട്.
1: മട്ടന്നൂർ മണ്ഡലത്തിൽ വി കെ സനോജ് എൽ ഡി എഫ് 4,041 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് ചന്ദ്രൻ തില്ലങ്കേരി. എൻ ഡി എയുടെ ബിജു ഇളക്കുഴി ആണ് മൂന്നാം സ്ഥാനത്ത്.
0: പയ്യന്നൂരാണ് ശ്രദ്ധാകേന്ദ്രമായ മറ്റൊരു മണ്ഡലം. അവിടെ എൽ ഡി എഫിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുപോയ വി കുഞ്ഞികൃഷ്ണൻ യു ഡി എഫ് പിന്തുണയോടുകൂടി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ 3,805 വോട്ടുകളുടെ ലീഡുണ്ട്. എൽ ഡി എഫിലെ ടി ഐ മധുസൂദനൻ, അദ്ദേഹം വളരെയധികം ആരോപണ വിധേയനായ ഒരാളാണ്. അദ്ദേഹത്തിന് ആകെ കിട്ടിയത് 56,993 വോട്ടുകളാണ്. മൂന്നാം സ്ഥാനത്താണ് എം പി ഗംഗാധരൻ. അദ്ദേഹത്തിന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ചത് 6,392 വോട്ടുകൾ മാത്രമാണ്.
1: പേരാവൂരിൽ കേരളം മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ള മണ്ഡലമാണ്. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിച്ച മണ്ഡലം. അവിടെ അദ്ദേഹം ഇപ്പോൾ 4,033 വോട്ടുകളുടെ ലീഡ് നേടുന്നു. തൊട്ടു പിന്നിൽ വളരെ കേരളം വളരെ പ്രതീക്ഷയോടെ കണ്ടിട്ടുള്ള മുൻമന്ത്രി കെ കെ ശൈലജ രണ്ടാം സ്ഥാനത്ത്. അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി പൈലി വാത്യാട്ടാണ് മൂന്നാം സ്ഥാനത്ത്.
0: തളിപ്പറമ്പിലെത്തിയാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദൻ വളരെ വിവാദമുണ്ടാക്കിയ ഒരു കാൻഡിഡേറ്റാണ്. അദ്ദേഹം ഗ്യാസ് കുറ്റി, അതാണ് അദ്ദേഹത്തിന്റെ ചിഹ്നം. അദ്ദേഹം ഇപ്പോൾ 7,206 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പി കെ ശ്യാമള എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് 16,841 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. എൻ ഡി എയുടെ എൻ ഹരിദാസ് 3,189 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
1: തലശ്ശേരിയിൽ കാരായി രാജൻ എൽ ഡി എഫ് 10,649 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. യു ഡി എഫിന്റെ കെ പി സാജുവാണ് രണ്ടാം സ്ഥാനത്ത്. ഒ നിധീഷ് എൻ ഡി എ മൂന്നാം സ്ഥാനത്ത്.
0: നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ മൂന്ന് അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസീസ് ആണുള്ളത്. അതിൽ കൽപ്പറ്റ ടി സിദ്ദിഖ് യു ഡി എഫ് കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ലീഡ് 38,469 ആണ്. 83,238 വോട്ടുകൾ നേടിയിട്ടുണ്ട് ആകെ. എതിർ സ്ഥാനാർത്ഥിയായ

0: പി കെ അനിൽകുമാർ, എൽ ഡി എഫിലെ പി കെ അനിൽകുമാറിന് ലഭിച്ച വോട്ടുകൾ 44,769 വോട്ടുകൾ മാത്രമാണ്. പ്രശാന്ത് മലവയൽ ആണ് എൻ ഡി എ കാൻഡിഡേറ്റ്, അദ്ദേഹത്തിന് 16,718 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
1: മാനന്തവാടി മണ്ഡലത്തിൽ ഉഷാ വിജയൻ യു ഡി എഫ് 1,072 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ സംസ്ഥാന ഇപ്പോൾ നിലവിലിരിക്കുന്ന ഗവൺമെന്റിന്റെ മന്ത്രിയായിട്ടുള്ള ഒ ആർ കേളു എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത്, എൻ ഡി എയുടെ പി ശ്യാംരാജാണ് മൂന്നാം സ്ഥാനത്ത്.
0: സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നതിന് മുൻപ് കേരളത്തിന്റെ മൊത്തം സ്ഥിതി ഒന്നുകൂടി പറയാം. യു ഡി എഫ് 103 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, എൽ ഡി എഫ് 35 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, എൻ ഡി എ 2 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇനി നമുക്ക്
2: നമ്മളോടൊപ്പം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കണ്ണൂരിൽ നിന്ന് ശ്രീ സുധാകരൻ ചേരുന്നു. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും ഏകദേശം 7 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു, 4 മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പമാണ്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പാർട്ടി വിട്ട് പുറത്തു വന്നവർ, ഇടതുപക്ഷവുമായി മത്സരിച്ച യു ഡി എഫിനൊപ്പം ചേർന്ന് മത്സരിക്കുന്നവരൊക്കെ മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കുന്നു. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച്,
3: അതായത് ഇത് രണ്ട് തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, ഇവർ ഈ പാർട്ടി വിട്ട് പുറത്തു വന്നവരെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയുടെ ഐഡിയോളജിയിൽ പേരുറപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോ പയ്യന്നൂരില് കുഞ്ഞുകൃഷ്ണൻ പറയുന്നതും അതല്ലെങ്കിൽ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ പറയുന്നതൊക്കെ പാർട്ടിയുടെ ആദർശത്തിൽ വേരുറച്ച ആരോപണങ്ങളാണ്. അങ്ങനെ അത് അങ്ങനെ പറയുമ്പോൾ അതിനെ പാർട്ടിയുടെ മുഖ്യധാരാ നേതാക്കൾ തള്ളിക്കളയുന്നതിനെ ജനം സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പിന്നെ കണ്ണൂരിൽ നമ്മൾ അതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ധർമ്മടത്ത് ശ്രീ പിണറായി വിജയന്റെ ഭൂരിപക്ഷമാണ്. ഒന്ന് ഓർത്തു നോക്കുക, കഴിഞ്ഞ വർഷ തവണ കിട്ടിയ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ മണ്ഡലത്തിൽ അദ്ദേഹം വിയർക്കുകയാണ് 8-ാമത്തെ റൗണ്ട് പൂർത്തിയാവുന്ന സമയത്ത്. അതുപോലെയാണ് മട്ടന്നൂരിൽ കെ കെ ശൈലജ 60,000-ത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചിടത്ത് ഒരു ഡിവൈഎസ്ഐ നേതാവിന്, വളരെ സൗമ്യനായൊരു നേതാവിന് പോലും പറയത്തക്ക ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വരുമ്പോ പാർട്ടിയിൽ ഉണ്ടാകുന്ന, പ്രത്യക്ഷത്തിലുണ്ടാകുന്ന എതിർ ശബ്ദങ്ങൾ അതെല്ലാം തന്നെ പരോക്ഷ തലത്തിൽ കൂടി, അതായത് ഈ പറഞ്ഞ വിവാദർക്കെതിരെ എതിർ ശബ്ദങ്ങൾക്കെതിരെയുള്ള വോയിസുകൾ പോലും വോട്ടായിട്ട് മാറുമ്പോൾ ആ എതിർ ശബ്ദങ്ങൾക്ക് അനുകൂലമായി മാറുന്നു എന്നൊരു സൂചന ഇത്
0: നൽകുന്നുണ്ട്. ഒന്ന് ചോദിക്കട്ടെ, ഇത് ഇടതുപക്ഷ ഭരണവിരുദ്ധ തരംഗമാണോ പിണറായി വിരുദ്ധ തരംഗമാണോ?
3: ഇത് രണ്ടുമാണ്. അതായത് കേരളത്തിൽ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ഏകശിലയിലേക്ക് ഒതുങ്ങിപ്പോയ ഒരു പ്രശ്നം കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട്. കേരളത്തിന്റെ അടുത്ത കാലത്തുള്ള സംസ്കാരം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഏറ്റവും നല്ല റിഫ്ലക്ഷൻ കാണാൻ കഴിയുന്നത് മലയാള സിനിമയിലാണ്. യുവ സിനിമകളിൽ ഒന്നും തന്നെ ഒരു ഏകശിലയിൽ കൊത്തിവെച്ച നായകനില്ല, അത് കൂട്ടായ ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഒരു ജനവികാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എല്ലായിടത്തും ഒന്നാമനും രണ്ടാമനും മൂന്നാമനുമായി ശ്രീ പിണറായി വിജയനെ മാത്രം ഉയർത്തി കാണിക്കുകയാണ്. പ്രാദേശികമായിട്ട് വർക്ക് ചെയ്ത എം എൽ എമാർക്ക് പോലും സ്പേസ് കിട്ടുന്നില്ല. അവർ ചെയ്യുന്നതെല്ലാം തന്നെ ഒരു വ്യക്തിയിലേക്ക് മാറും. അങ്ങനെ വന്നാല്
4: കണ്ണൂരിലെതിരെയുള്ള കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ധാർഷ്ട്യ സ്വഭാവം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ഈ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ?
3: അല്ല, അത് നമുക്ക് പ്രത്യക്ഷത്തിൽ അവരുടെ ഈ ധാർഷ്ട്യം എന്ന് പറയുന്നത് ഭാഷാപരമായ ഒരു വിഷയം കൂടിയാണ് സത്യത്തില്. അത് പ്രത്യേകിച്ച് നമുക്ക് വടക്കൻ കേരളത്തിൽ കുറച്ച് തെക്കോട്ട് പോകുമ്പോൾ ഇവർ പറയുന്ന പ്രയോഗങ്ങളെല്ലാം തന്നെ വളരെ ധാർഷ്ട്യത്തിലാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. പിന്നെ ഞങ്ങളെ തന്നെയാണ് ഭരിക്കുന്നത് എന്ന ഒരു തോന്നൽ, ഒരു ധാർഷ്ട്യം അവര് കാലത്തും വെച്ച് പുലർത്തിയിട്ടുണ്ട്.
2: വളരെ നന്ദി ശ്രീ സുധാകരൻ, ആകാശവാണിയോട് പ്രതികരിച്ചതിന്. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് ചേരുന്നു.
5: കേരളത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു വിജയമാണ് യു ഡി എഫിന് ജനങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. ഏറ്റവും തിളക്കമാർന്ന വിജയം യു ഡി എഫിന് നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ഒരു സൽഭരണം കാഴ്ചവെക്കുവാൻ മുന്നോട്ട് വരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഇടത് മുന്നണിയുടെ 10 വർഷത്തെ ദുർഭരണം ജനങ്ങൾ മടുത്തു എന്നതിന്റെ തെളിവാണ്. അതിലുപരിയായി ജനങ്ങൾ കഷ്ടത്തിലും ദുരിതത്തിലുമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ശക്തമായ വിധിയെഴുത്ത്. ഇതിലും തീർച്ചയായും കേരളത്തെ വീണ്ടെടുക്കുവാൻ, കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുവാൻ ഇടതുമുന്നണിയുടെ ദുർഭരണം അവസാനിക്കണം. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. അത് തീർച്ചയായിട്ടും ഇവിടെ സബലീകരിക്കപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100 സീറ്റിന്റെ തിളക്കം മാറുന്ന ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ യു ഡി എഫ് ഒരു സൽഭരണം കാഴ്ചവെക്കുവാൻ ടീം യു ഡി എഫ് ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് വരും.
2: നമുക്ക് വീണ്ടും വിശകലനങ്ങളിൽ
0: നമുക്ക് കേരളത്തിലെ മൊത്തം സ്ഥിതി ഒന്നുകൂടി നോക്കാം. ഏതാണ്ട് 102 സീറ്റ്

0: സീറ്റുകളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫ് 35-38 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. എൻ ഡി എ 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ വയനാട് ജില്ലയിലാണ് നിന്നുകൊണ്ടിരുന്നത്. നമ്മൾ സുൽത്താൻ ബത്തേരിയിലാണ് ഇപ്പോൾ ഉള്ളത്. സുൽത്താൻ ബത്തേരിയിൽ യു ഡി എഫിന്റെ ഐ സി ബാലകൃഷ്ണൻ 11,302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിലെ എം എസ് വിശ്വനാഥന് 34,786 വോട്ടുകൾ മാത്രമാണ് എൽ ഡി എഫിലെ. എൻ ഡി എയിലെ കവിത എ എസിന് ലഭിച്ചത് 19,184 വോട്ടാണ്.
1: നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന എം എൽ എ കെ എം സച്ചിൻ ദേവിനേക്കാൾ യു ഡി എഫിലെ വി ടി സൂരജ് 9,801 വോട്ടുകൾക്ക് മുമ്പിലാണ്. അവിടെ മൂന്നാം സ്ഥാനത്താണ് എൻ ഡി എ സി പി സതീഷ്.
0: ബൈപ്പൂരിൽ പി വി അൻവറിന്റെ തല മുണ്ടനം പിന്നെ വിവാദം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ്. പക്ഷേ പി വി അൻവർ തലമുണ്ടനം ചെയ്യേണ്ടതില്ല എന്നാണ് മുഹമ്മദ് റിയാസ് നേരത്തെ സൂചിപ്പിച്ചത്. മുഹമ്മദ് റിയാസ് അവിടെ 6,887 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അൻവറിന് 36,358 വോട്ടുകൾ കിട്ടി. കെ പി പ്രകാശ് ബാബുവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 14,638 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്.
1: എലത്തൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ 8,457 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ ദീർഘകാല നിയമസഭാ സാമാജികനായിരുന്ന മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ്. ടി ദേവദാസ് എൻ ഡി എ മൂന്നാം സ്ഥാനത്ത്.
0: മുസ്ലിം ലീഗിലെ വിപ്ലവ നക്ഷത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പി കെ ഫിറോസ് ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. കൊടുവള്ളിയിലെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം അവിടെ 21,667 വോട്ടുകൾക്ക് നല്ല ലീഡാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫിലെ സലീം മടവൂർ 32,451 വോട്ടുകൾ നേടി. എൻ ഡി എയിലെ ഗിരി പാമ്പനാൽ 6,064 വോട്ടുകളാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്.
1: കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കെ ജയന്ത് യു ഡി എഫ് 780 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രനാണ് എൽ ഡി എഫിൽ നിന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ്. നവ്യ ഹരിദാസ് എൻ ഡി എ മത്സരിക്കുന്നു. അവർ ഏതാണ്ട് 29,169 വോട്ട് നേടിയിട്ടുണ്ട്. ഇടയ്ക്കൊരു സമയത്ത് കുറച്ച് മുന്നേറിയതായിട്ടും നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു.
0: കോഴിക്കോട് സൌത്തിൽ അഹമ്മദ് ദേവർഗോവിൽ രണ്ടാം സ്ഥാനത്താണ്. അവിടെ ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫൈസൽ ബാബുവാണ്. 3,351 വോട്ടുകളുടെ ലീഡാണ് അദ്ദേഹത്തിനുള്ളത്. ടി രനീഷാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. 21,943 വോട്ടുകൾ, ഏതാണ്ട് അഹമ്മദ് ദേവർഗോവിലിന്റെ വോട്ടിനടുത്ത് തന്നെ അദ്ദേഹം വോട്ടുകൾ പിടിച്ചു എന്നത് വളരെ ശ്രദ്ധേയമാണ്.
1: കുന്ദമംഗലം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം എ റസാഖിന്റെ ലീഡ് 8,719 വോട്ടുകളാണ്. തൊട്ടു പിന്നാലെ എൽ ഡി എഫിന്റെ പി ടി എ റഹീം രണ്ടാം സ്ഥാനത്തുണ്ട്. മൂന്നാം സ്ഥാനത്ത് യു ഡി എഫിന്റെ എൻ ഡി എയുടെ വി കെ സജീവൻ.
0: കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലേക്ക് പോയാൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാറയ്ക്കൽ അബ്ദുള്ള 7,093 വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. അദ്ദേഹം മൊത്തം കരസ്ഥമാക്കിയ വോട്ട് 53,090 വോട്ടുകളാണ്. എൽ ഡി എഫിന്റെ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ 45,997 വോട്ടുകൾ നേടിയിട്ടുണ്ട്. രമദാസ് മണലേരിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. 8,007 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്.
1: നാദാപുരം മണ്ഡലത്തിൽ കെ എം അഭിജിത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി 8,985 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വസന്തമാണ്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി വിപിൻ ചന്ദ്രൻ.
0: പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന്റെ പുതുശബ്ദമായ ഫാത്തിമ തഹ്ലിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. 39,432 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 6,675 വോട്ടുകൾക്ക് ടി പി രാമകൃഷ്ണനേക്കാൾ മുന്നിലാണ്. ടി പി രാമകൃഷ്ണൻ നേടിയത് 37,757 വോട്ടുകളാണ്. എൻ ഡി എയിലെ എം മോഹനൻ നേടിയത് 9,960 വോട്ടുകളാണ്.
1: കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി 6,762 വോട്ടുകൾക്ക് മുന്നിലാണ്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ദാസൻ രണ്ടാം സ്ഥാനത്തും എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ മൂന്നാം സ്ഥാനത്തുമാണ്.
0: തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിലെ യു ഡി എഫ് കാൻഡിഡേറ്റ് സി കെ കാസിം 2,551 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ലീൻഡോ ജോസഫ് 58,226 വോട്ടുകൾ നേടിയിട്ടുണ്ട്. സണ്ണി തോമസാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. അദ്ദേഹം 6,289 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്.
1: വടകര മണ്ഡലത്തിൽ കെ കെ രമ യു ഡി എഫ് സ്ഥാനാർത്ഥി 12,979 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫിലെ എം കെ ഭാസ്കരനാണ് രണ്ടാം സ്ഥാനത്ത്. കെ ദിലീപ് എൻ ഡി എ മൂന്നാം സ്ഥാനത്ത്.
2: നമ്മൾ പൊതുവായ ചിത്രം ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫ് 100 ഇടങ്ങളിലും എൽ ഡി എഫ് 37, എൻ ഡി എ 3 സീറ്റുകളിലാണ്. അതിൽ തിരുവനന്തപുരം സെൻട്രൽ, നേമം, ഒപ്പം ചാത്തന്നൂർ, ഇങ്ങനെ 3 ഇടങ്ങളിൽ ആണ്.

0: എൻഡിഎ നിലവിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് ആകെ 16 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഏറനാട് പി കെ ബഷീർ യു ഡി എഫ് സ്ഥാനാർത്ഥി 27,531 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫിലെ ഷഫീർ കിഴിശ്ശേരിക്ക് 37,597 വോട്ടുകളാണ്. എൻ ഡി എയിലെ എൻ ശ്രീപ്രകാശിന് 6,221 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
2: കൊണ്ടോട്ടി മണ്ഡലത്തിൽ യു ഡി എഫിലെ ടി പി അഷ്റഫ് അലി 17,779 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫിലെ പി ജിജിയാണ് രണ്ടാം സ്ഥാനത്ത്, എൻ ഡി എയിലെ പി സുബ്രഹ്മണ്യൻ മൂന്നാം സ്ഥാനത്ത്.
1: കോട്ടയ്ക്കലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബിദ് ഹുസൈൻ തങ്ങൾ 35,150 വോട്ടുകൾ നേടിയപ്പോൾ 20,389 വോട്ടുകളുടെ ലീഡുണ്ട് അദ്ദേഹത്തിന്. എതിർ സ്ഥാനാർത്ഥി പ്രീതി കൊഞ്ചത്തിന് 14,761 വോട്ടുകളാണ്. സി സുബ്രഹ്മണ്യനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 2,736 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
0: ഇപ്പോൾ നമ്മളോടൊപ്പം തൃശൂരിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് ചേരുന്നു. സാർ നമസ്കാരം. റിസൾട്ടുകളുടെ ഒരു പൊതുവായ പോക്കിൽ തൃശൂർ എന്ന് പറഞ്ഞ മണ്ഡലം, തൃശൂർ ജില്ലയിലുള്ള മണ്ഡലങ്ങൾ പൊതുവെ അതിന്റെ ഒരു ചായ്വ് എങ്ങോട്ടാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് നിലവിൽ അവിടെ? 7 മണ്ഡലങ്ങളാണ് നിലവിൽ എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നത്. കുറച്ച് ജില്ലകളിൽ മാത്രമാണ് എൽ ഡി എഫിന്റെ ഒരു സർപ്ലസ് ഉള്ളത്. 7 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പവും 6 യു ഡി എഫിനൊപ്പവുമാണ്. ഈ ഒരു തരംഗത്തെ എങ്ങനെ നോക്കിക്കാണുന്നു?
3: ഇത് വളരെ കാലങ്ങളായിട്ട് തൃശ്ശൂര് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ്. തൃശ്ശൂർ ജില്ല കോൺഗ്രസിന് വളരെയധികം ആധിപത്യമുള്ള ഒരു ജില്ലയായിട്ടാണ് കണക്കാക്കിയത്. പ്രധാനമായിട്ട് കാരണം അന്ന് നമ്മുടെ ലീഡർ കെ കരുണാകരന്റെ തത്തകാണ് അതുവരെ. പക്ഷേ കഴിഞ്ഞ 2 ഇലക്ഷനോട് കൂടിയിട്ട് അതൊക്കെ ഒന്ന് മാറിയിരിക്കുന്നു. ഇപ്പൊ കൂടുതൽ കഴിഞ്ഞ തവണ 2021 അസംബ്ലി ഇലക്ഷനിൽ മറ്റേ ഇവരാണ് മറ്റേ എൽ ഡി എഫ് അത് പിടിച്ചെടുത്തു. 12 എൽ ഡി എഫിനായിരുന്നു പോയിരുന്നത്, 1 മാത്രമേ യു ഡി എഫിന് കോൺഗ്രസിന് യു ഡി എഫിന് കിട്ടിയുള്ളൂ. പക്ഷെ ഇപ്പോ ഇന്നത്തെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ വെറും 4 മറ്റോ ആണ് ഇപ്പൊ യു ഡി എഫിന് ഒരു കിട്ടാൻ ഒരു സാധ്യത കാണുന്നത്. 4, ബാക്കി 9 എൽ ഡി എഫിനാണ് മുൻതൂക്കം നിൽക്കുന്നത്. പക്ഷെ അത് മാഞ്ഞും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും സ്ഥിര കാര്യമായിട്ട് പറയേണ്ടത്, എൻ ഡി എക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്തിരുന്ന, ഹോപ്പല്ല, ഒരു എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ ഒരു വിശേഷിപ്പിച്ചിരുന്ന തൃശൂർ മണ്ഡലം, അത് പത്മജ വേണുഗോപാലാണ് പഴയ കോൺഗ്രസ് കരുണാകരന്റെ മകള്, കോൺഗ്രസിന്റെ ഒരു ലീഡറൊക്കെ ആയിരുന്നത്, അവര് തിരിച്ച് ഇവിടെ പോയി മറ്റേ ബി ജെ പിയിൽ ചേർന്നു. അപ്പൊ ഒരു പക്ഷേ ക്ലാസ് എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ ആ മറ്റേ ഇവര് പത്മജ ഇവിടെ മത്സരിച്ചപ്പോൾ 3 സ്ഥാനത്താണ്. അപ്പൊ യു ഡി എഫ്, എൽ ഡി എഫ്, എൻ ഡി എ, അങ്ങനെ.
4: സുരേഷ് ഗോപി വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ച, പാർലമെന്റിലേക്ക് ജയിച്ച ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അവിടെ ഇപ്പോൾ ബി ജെ പിക്ക് പഴയ മാതിരി ഒരു പ്രാമുഖ്യം കിട്ടാതെ വരുന്നു എന്നാണ് ഈ ഇലക്ഷൻ റിസൾട്ടിലെല്ലാം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, കോൺഗ്രസും മറ്റ് ജില്ലകളിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ്
3: കഴിഞ്ഞിട്ടില്ല? കാരണം ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ, ഒരു ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിന് മറ്റു ജില്ലകളിലൊക്കെ ഇപ്പോൾ കോൺഗ്രസ് വളരെ മുന്നോട്ട് കയറുമ്പോൾ, അതായത് 38-40 എൽ ഡി എഫിന് കേരളത്തിൽ കിട്ടാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് 7-8-9 എൽ ഡി എഫിന് ഇവിടെ നിന്നാണ്, തൃശ്ശൂർ നിന്നാണ് കിട്ടുന്നത് എൽ ഡി എഫിന്. കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കോൺഗ്രസിന് അടിസ്ഥാനപരമായിട്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. അതേസമയത്ത് ഞാൻ തന്നെ കാണുന്നത് ഈ എൽ ഡി എഫിന്റെ, അതായത് സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനം വളരെ നന്നായി നടക്കുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസിന് അതില്ല എന്നുള്ളതാണ്.
0: വളരെ നന്ദി ശ്രീ മോഹൻദാസ്. ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എൻ സുധീരൻ ചേരുന്നു.
5: യു ഡി എഫ് നേടിയത് ചരിത്ര വിജയമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 അധികാരത്തിലുള്ള പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി ശക്തമായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങൾ മാത്രമല്ല, കാലങ്ങളായി എൽ ഡി എഫിനെ അനുകൂലിച്ചു വന്ന സാധാരണ ജനങ്ങൾ പോലും പിണറായി ഭരണത്തിൽ മനം മടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് പോലും വിരുദ്ധമായി പാവങ്ങൾക്കെതിരെ

0: സാധാരണക്കാർക്കെതിരെ ജനതാൽപര്യം ഹനിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സ്ഥിതിവിശേഷത്തിൽ തങ്ങളുടെ പ്രസ്ഥാനത്തെ തന്നെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ചിന്തയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നന്നായി സഹായിച്ചിരിക്കുന്നു, യു ഡി എഫിനെ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫലം വ്യക്തമാക്കുന്നത്.
1: ചേലക്കര എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് 29,386 വോട്ടിന് വിജയിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ നിലവിൽ യു ഡി എഫിന്റെ സീറ്റ് നില 100 മണ്ഡലങ്ങളിലാണ്. ഒപ്പം എൽ ഡി എഫ് 37 എൻ ഡി എ 3 ലീഡ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോകാം. മലപ്പുറത്ത് നിന്നുള്ള
2: മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി, കേരള രാഷ്ട്രീയത്തിലെ വളരെ സമുന്നതനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 33,861 വോട്ടുകളുടെ ലീഡുണ്ട്. കെ ടി മുജീബ് റഹ്മാൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹമാണ് 2. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വതി ഗുപ്തകുമാർ.
3: മഞ്ചേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം റഹമദുള്ള, അദ്ദേഹം 27,643 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ടടുത്ത സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ വി എം മുസ്തഫയാണ്, അദ്ദേഹത്തിന് കിട്ടിയത് 28,174 വോട്ടുകളാണ്. എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ജെ പി പത്മശ്രീ അജിത്താണ്, അവർക്ക് കിട്ടിയത് 7,007 വോട്ടുകളാണ്.
2: മങ്കടയിൽ മഞ്ഞളാങ്കുഴി അലി, അദ്ദേഹം ആദ്യം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ളയാളാണ്, പിന്നീടാണ് യു ഡി എഫിലെത്തിയത്. അദ്ദേഹത്തിന് ഉള്ള ലീഡ് 30,527 വോട്ടിന്റെ ലീഡാണ് അദ്ദേഹത്തിനുള്ളത്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് 2 സ്ഥാനത്താണ്. എൻ ഡി എ സ്ഥാനാർത്ഥി ലിജോയ് പോൾ 3 സ്ഥാനത്ത്.
3: നിലമ്പൂരിലേക്ക് വന്നാൽ അവിടെ ആര്യാടൻ ഷൌക്കത്താണ്, 97,335 വോട്ടുകൾ നേടി. അദ്ദേഹത്തിന് 47,789 വോട്ടുകളുടെ ലീഡുണ്ട്. തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിലെ യു ഷറഫ് അലിയേക്കാൾ അവിടെ ഗിരീഷ് മേക്കാട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 10,561 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
2: പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം യു ഡി എഫ് സ്ഥാനാർത്ഥി 15,663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി മുഹമ്മദ് ഹനീഫ 2 സ്ഥാനത്താണ്. എൻ ഡി എയുടെ കെ പി ബാബുരാജ് 3 സ്ഥാനത്ത്.
3: പൊന്നാനിയിൽ കെ പി നൌഷദ് അലി യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്, 1,737 വോട്ടുകളുടെ ലീഡുണ്ട്. എം കെ സക്കീറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി, അദ്ദേഹം നേടിയത് ആകെ ഇതുവരെ നേടിയത് 18,152 വോട്ടുകളാണ്. മനീഷ് ജനകീയമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 2,196 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ.
1: ചാണ്ടിയോമന്റെ ഭൂരിപക്ഷം 50,000 കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ആലത്തൂര് ടി എം ശശി 8,553 വിജയിച്ചിരിക്കുന്നു. ഒപ്പം കല്ലട്ട മാഹിൻ ഹാജി കാസർഗോഡ് 20,752 വോട്ടിന് വിജയിച്ചു.
4: ഒറ്റപ്പാലത്തും വിജയമുണ്ട്. പ്രേംകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്.
2: താനൂർ മണ്ഡലത്തിൽ, മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലത്തിൽ പി കെ നവാസ് യു ഡി എഫ് സ്ഥാനാർത്ഥി 12,889 വോട്ടിന് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ടി മുഹമ്മദ് സമീറാണ് 2 സ്ഥാനത്ത്. 3 സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ദീപ പുഴയ്ക്കൽ.
3: മലപ്പുറം ജില്ലയിലെ തവനൂരിൽ കെ ടി ജലീൽ 2 സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അവിടെ യു ഡി എഫിലെ വി എസ് ജോയ് 10,992 വോട്ടുകളുടെ ലീഡ് നിലനിർത്തുന്നുണ്ട്. എൻ ഡി എയിലെ രവി തേലത്താണ്, വെറും 6,699 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്.
2: തിരൂർ മണ്ഡലത്തിൽ കുറുക്കോളി മൊയ്തീൻ യു ഡി എഫ് സ്ഥാനാർത്ഥി 8,478 വോട്ടുകൾ ലീഡ് ചെയ്യുന്നുണ്ട്. 2 സ്ഥാനത്ത് വി അബ്ദുറഹിമാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. 3 സ്ഥാനത്ത് കെ നാരായണൻ മാസ്റ്റർ എൻ ഡി എ.
3: തിരൂരങ്ങാടിയിൽ പി എം എ സമീർ, അദ്ദേഹത്തിനാകെ ഇതുവരെ കിട്ടിയ വോട്ടുകൾ 33,508 വോട്ടുകളാണ്. അതിന്റെ പകുതി ഏകദേശം അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. 15,397 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ അജിത് കൊളാടിക്കാണ് 2 സ്ഥാനം, 18,111 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. റിജു സി രാഘവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 5,590 വോട്ടുകളുണ്ട്.
1: നമ്മുടെ തമിഴ്നാട്ടിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ടി വി കെ 110 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഡി എം കെ 49 ചുരുങ്ങുന്നു. എ ഡി എം കെ 56 സീറ്റുകൾ, മറ്റു കക്ഷികൾക്ക് 9 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം വെസ്റ്റ് ബംഗാളിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ ബി ജെ പി അതിന്റെ മുന്നേറ്റം തുടരുകയാണ്. ആകെയുള്ള 289 മണ്ഡലങ്ങളിൽ, വോട്ടെണ്ണൽ നടക്കുന്ന 289 189 ബി ജെ പി ലീഡ് ചെയ്യുന്നു. തൃണമൂൽ കോൺഗ്രസ് 95 സീറ്റുകളിൽ മാത്രമാണുള്ളത്. പുതുച്ചേരിയിൽ ഒരു പാർട്ടികൾ, രംഗനാഥ സ്വാമിയുടെ കോൺഗ്രസ്, അത് 5 സീറ്റിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. മൊത്തം 30 മണ്ഡലങ്ങൾ, 16 വോട്ടെണ്ണൽ നടക്കുന്നത്. ഒപ്പം അസമിൽ ബി ജെ പി 79 സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ട് ഏതാണ്ട് ഭരണ തുടർച്ച ഉറപ്പാക്കിയിരിക്കുന്നു.
4: കേരളത്തിലെ വോട്ടിംഗ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഉത്തര കേരളത്തിൽ

0: ബി ജെ പി വളരെ ദുർബലമാകുകയും യു ഡി എഫ് വളരെ ശക്തമാകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഒരു ഒരു പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് കാണാൻ പറ്റുമോ?
1: ഉത്തര കേരളത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പൊതുവെ ഒരു പ്രശ്നമുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കാരണം പലപ്പോഴും അപ്രധാനപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത പല ആളുകളെയും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി എന്നൊരാരോപണം ബി ജെ പിക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലുള്ള ആളുകളുടെ വോട്ട് പോലും കിട്ടാതിരിക്കാൻ അത് കാരണമായതിനാലാകാം ഒരുപക്ഷെ ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കൊക്കെ ഇത്ര ചെറിയ നിലയിലുള്ള വോട്ട് ഉത്തര കേരളത്തിൽ കിട്ടാനിടയായത്.
2: മാത്രമല്ല എൻ ഡി എ വികസിപ്പിച്ചപ്പോൾ അതിനകത്ത് ഈ നമ്മളുടെ 2020 പോലുള്ള പാർട്ടികൾ ചേർന്ന് വന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ഗുണമല്ല ഉണ്ടായത്, വലിയ ദോഷമാണ് ഉണ്ടായത്.
3: ഇടങ്ങളിലും പ്രധാനപ്പെട്ട സീറ്റുകൾ ബി ജെ പിക്ക് ബി ഡി എസ് പോലുള്ള ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
2: അവിടെയൊക്കെ ഗണ്യമായി വോട്ട് കുറയുകയും ചെയ്തു.
3: നിലവിൽ നമ്മൾ മത്സരങ്ങൾ മണ്ഡലങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വള്ളികുന്നിലേക്കാണ്. അവിടെ മലപ്പുറം വള്ളികുന്നിൽ ടി വി ഇബ്രാഹിം, അദ്ദേഹം 29,696 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. അവിടെ തൊട്ടുപിന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുസ്തഫയുണ്ട്, ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി പ്രേംകുമാർ.
1: ഇനി നമ്മൾ വേങ്ങരയിലേക്ക് പോകാം. വേങ്ങരയിൽ മുസ്ലിം ലീഗിലെ ഫയർ ബ്രാൻഡായ കെ എം ഷാജി 10,793 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. സാഹബ് കുണ്ടുപിഴയ്ക്കലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 23,632 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എൻ ഡി എയിലെ പി എൻ വിജയകൃഷ്ണന് 3,041 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്.
3: മലപ്പുറം വണ്ടൂരിൽ എ പി അനിൽകുമാർ 18,000+ വോട്ട് ലീഡ് ചെയ്യുന്നു. രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ദാമോദരനാണ്. ഇനി നാട് ഭരിക്കുന്ന താര് പരിപാടിയിൽ ഒരു വാർത്തയ്ക്കുള്ള ഇടവേളയാണ്.
4: കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം കേൾക്കാം.

ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. സംസ്ഥാനത്ത് യുഡിഎഫ് അനുകൂല തരംഗം. ഫലസൂചനകൾ വ്യക്തമായ 140 സീറ്റുകളിൽ 100 യുഡിഎഫ് സ്ഥാനാർത്ഥികൾ മുന്നേറുകയാണ്. എൽഡിഎഫ് 40 താഴെ സീറ്റിൽ മാത്രമാണ് മുന്നേറുന്നത്. എൻഡിഎയുടെ മുന്നേറ്റം 2 സീറ്റുകളിലേക്ക് ഒതുങ്ങി. ധർമ്മടം മണ്ഡലത്തിൽ 9 റൌണ്ട് പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2,892 വോട്ടിന്റെ ലീഡുമായി മുന്നേറുന്നു. ആദ്യ റൌണ്ടുകളിൽ വിപി അബ്ദുൾ റഷീദ് 2,000+ വോട്ടുകൾ മുന്നേറിയ ശേഷമാണ് പിണറായി വിജയൻ ലീഡ് തിരിച്ചുപിടിച്ചത്. തിരുവനന്തപുരം നേമത്ത് 8 റൌണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ 2,366 വോട്ടിന് മുന്നിലാണ്. എൽഡിഎഫിലെ വി ശിവൻകുട്ടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ എതിർ സ്ഥാനാർത്ഥി. കൊല്ലം ചാത്തന്നൂരിൽ എൻഡിഎയുടെ ബിബി ഗോപകുമാറാണ് മുന്നേറുന്ന രണ്ടാമത്തെ സ്ഥാനാർത്ഥി. പാറശാലയിൽ എൽഡിഎഫിലെ സി കെ ഹരീന്ദ്രൻ 9,662 വോട്ടിന് മുന്നിലാണ്. കോവളത്ത് 8 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യുഡിഎഫിലെ എം വിൻസെന്റ് 13,356 വോട്ടുകൾക്ക് മുന്നിലെത്തി. അരുവിക്കരയിൽ എൽഡിഎഫിലെ ജി സ്റ്റീഫൻ മുന്നേറുന്നു. 1,562 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സ്റ്റീഫൻ നേടിയത്. പാലക്കാട്ട് യുഡിഎഫിലെ രമേശ് പിഷാരടി ലീഡ് തിരിച്ചുപിടിച്ചു. 7 റൌണ്ട് പൂർത്തിയായപ്പോൾ പിഷാരടി ബിജെപിയിലെ ശോഭാ സുരേന്ദ്രനേക്കാൾ 8,172 വോട്ടിന്റെ ലീഡ് നേടി. കാസർഗോഡ് ഉദുമ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ 10 റൌണ്ട് പൂർത്തിയായപ്പോൾ യുഡിഎഫിന്റെ കെ നീലകണ്ഠൻ ലീഡ് ചെയ്യുന്നു. എൽഡിഎഫിന്റെ സി എച്ച് കുഞ്ഞമ്പുവാണ് തൊട്ടുപിന്നിൽ. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 15 റൌണ്ട് വോട്ടെണ്ണയപ്പോൾ എൽഡിഎഫിലെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇടുക്കി ദേവികുളം മണ്ഡലത്തിൽ 9 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യുഡിഎഫിലെ എഫ് രാജ മുന്നിലെത്തി. 651 വോട്ടിന്റെ ലീഡാണ് രാജ നേടിയത്. ഇടുക്കിയിലെ പരാജയം സംസ്ഥാനത്ത് മൊത്തമുണ്ടായ പരാജയത്തിന്റെ ഭാഗമാണെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. എം എം മണി മാറ്റി നിർത്തിയത് ബാധിച്ചിട്ടില്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ 13,274 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പയ്യന്നൂർ മണ്ഡലത്തിൽ 12 റൌണ്ട് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ യുഡിഎഫ് പിന്തുണയോടെ മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ 4,751 വോട്ടിന്റെ ലീഡ് നേടി. യുഡിഎഫിന്റെ മുന്നേറ്റത്തിൽ ന്യൂഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തും തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനത്തും വിജയാഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രതിപക്ഷ നേതാവ്

0: വി ഡി സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, ഡോക്ടർ ശശി തരൂർ തുടങ്ങിയവർ കേക്ക് മുറിച്ചും മധുരം കൈമാറിയും സന്തോഷം പങ്കുവച്ചു. കേരളത്തിനൊപ്പം വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഫലസൂചനകൾ പുറത്തുവന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പുതുച്ചേരിയിലെ 30 സീറ്റുകളിൽ 29 മണ്ഡലങ്ങളിലെയും ലഭ്യമായ ഫലസൂചനകളിൽ ഭരണകക്ഷിയായ ANRC 15 സീറ്റുകളിൽ മുന്നിലാണ്. കോൺഗ്രസ് സഖ്യം 11 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. 3 സീറ്റുകളിൽ മറ്റുള്ളവരും മുന്നിലാണ്. തമിഴ്നാട്ടിൽ ഭരണപക്ഷ സഖ്യത്തിന് വൻ തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയാണ് ലീഡ് നില വ്യക്തമാക്കുന്നത്. വിജയിയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകളിൽ വ്യക്തമായ ലീഡ് നേടി. അണ്ണാ DMK സഖ്യം 68 സീറ്റുകളിൽ മുന്നേറുമ്പോൾ ഭരണകക്ഷിയായ DMK സഖ്യത്തിന്റെ ലീഡ് 57 സീറ്റുകളിലായി കുറഞ്ഞു. ഒരു സീറ്റിൽ കക്ഷിരഹിതരും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ BJP ചരിത്ര നേട്ടവുമായി മുന്നേറുകയാണ്. 293 സീറ്റുകളിലെ ലീഡ് നില അറിവായപ്പോൾ BJP 192 ലീഡ് ചെയ്യുകയാണ്. TMC 97 ഇടതുപക്ഷവും കക്ഷിരഹിതരും രണ്ടു വീതം സീറ്റുകളിലുമാണ് മുന്നേറുന്നത്. അസമിൽ 124 സീറ്റുകളിലെ ലീഡ് നില വ്യക്തമായപ്പോൾ 79 BJP സഖ്യം മുന്നിലാണ്. കോൺഗ്രസ് സഖ്യം 24 ലീഡ് ചെയ്യുന്നുണ്ട്. ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടാണ് 10 മുന്നേറുന്നത്. അസം ഗണ പരിഷത്ത് 9 സീറ്റുകളിലും AIUDF 2 ലീഡ് ചെയ്യുന്നു.
0: ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP 2 സീറ്റുകൾ നേടി. 3 മണ്ഡലങ്ങളിൽ പാർട്ടി മുന്നിലാണ്. കോൺഗ്രസും NCPയും ഓരോ സീറ്റിൽ വീതം മുന്നിട്ട് നിൽക്കുന്നു. ത്രിപുരയിലെ ധർമ്മനഗർ മണ്ഡലത്തിൽ BJPയുടെ ജഹർ ചക്രവർത്തി 18,290 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. നാഗാലാന്റിലെ കൊരിഡാങ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു വരുന്നതായി NDAയുടെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലെ പ്രകടനം തെളിയിക്കുന്നുവെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു പറഞ്ഞു. വികസനത്തിനായി വികസിത ഭാരതം എന്ന ദർശനത്തെയും ഫലങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും നായിഡു പറഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
2: നാടുഭരിക്കുന്നതാര് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. ഇപ്പോൾ നമ്മളോട് ആകാശവാണി പ്രതിനിധി എറണാകുളത്ത് നിന്ന് സുരേഷ് ചേരുന്നു. ഹലോ സുരേഷ്, പൂർണ്ണമായും UDF 14 സീറ്റുകളും തൂത്തുവാരുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. UDFന് അനുകൂലമായ വലിയൊരു തരംഗം എറണാകുളം ജില്ലയിൽ ഉടനീളം ഉണ്ടാകുന്നു. എന്താണ് പൊതുവെയുള്ള സ്ഥിതി വിശേഷങ്ങൾ?
3: കേരളത്തില് മൊത്തമായിട്ട് കാണുന്ന ആകമാനം കാണുന്ന ആ ഒരു ട്രെൻഡ് തന്നെ കേരളത്തിലും എറണാകുളത്തും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 14 മണ്ഡലത്തിൽ UDF തന്നെ ലീഡ് ചെയ്യുന്നു. ഇവിടെ പല മണ്ഡലങ്ങളുടെയും ഭൂരിപക്ഷം 36,000-40,000 മുകളിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും, അതായത് കളമശ്ശേരി, അങ്കമാലി, കളമശ്ശേരി, ആലുവ തുടങ്ങിയ മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും വോട്ടെണ്ണലിന്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ എല്ലാം ശക്തമായ, അതായത് ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ് എല്ലാ മണ്ഡലങ്ങളിലും UDF നേടിയിട്ടുണ്ട്. 40,000 വരെ ആയിട്ടുണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ ലീഡ്.
2: വളരെ നന്ദി സുരേഷ് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇപ്പൊ ഒരു വാർത്ത പുറത്തു വരുന്നത് BB ഗോപകുമാർ ചാത്തന്നൂർ ലീഡ് ചെയ്യുന്നതാണ്. അദ്ദേഹം 7 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. വളരെ ശക്തമായ മത്സരമാണ് അവിടെ R. രാജേന്ദ്രനോടും BB ഗോപകുമാറും കാഴ്ചവെക്കുന്നത്. 33,483 7 വോട്ടുകളുടെ വ്യത്യാസത്തിൽ NDA ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലമായി ചാത്തന്നൂർ മാറുകയാണ്.
4: അങ്ങനെയാണ് NDA രണ്ട് ലീഡ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ നേമം മണ്ഡലത്തിലും മറ്റൊന്ന് ഇവിടെയുമാണ്, ചാത്തന്നൂരുമാണ്. പക്ഷെ ഇത് വളരെ ചെറിയ ഒരു ലീഡാണ്. അതിന് ഏത് സമയത്തും അത് മാറി മറിയാവുന്നതേ ഉള്ളൂ.
5: പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപനം വരുന്നുണ്ട്. പക്ഷേ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനമല്ല, മാധ്യമങ്ങളിൽ വരുന്ന പ്രഖ്യാപനങ്ങളാണ്.
2: പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ വിജയിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചാണ്ടിയുമ്മൻ ഇപ്പോൾ ആകാശവാണിയോടൊപ്പം ചേരുന്നു.
6: ഇത് ജനങ്ങളുടെ വിജയമാണ്. ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ വികസനത്തെ പറ്റുയർത്ത സർക്കാരിനെതിരെ കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടി വിജയമാണ്. ചെറുപ്പക്കാർ കേരളം വിട്ടുപോകില്ല. 10 വർഷം കൊണ്ട് ഒരു വികസനം നടപ്പിലാക്കാത്ത, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വീഞ്ഞം പോർട്ട് പൂർത്തിയാക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരുന്നു. അതിനെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ക്ലോയർ തുടങ്ങണമെന്ന് പുതുപ്പള്ളിയിലെ ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിച്ചു. അതിന് അനുമതി കൊടുത്തില്ല. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതേ സംബന്ധിച്ചു ഈ സർക്കാർ അതിന് വിഘാതം നിന്നു. ഇങ്ങനെ പുതുപ്പള്ളിയുടെ വികസനത്തെ തട്ടി ഉയർത്തു. ജനങ്ങൾ അത് കണ്ടു, ജനങ്ങൾ പ്രതികരിച്ചു. ഒപ്പം ഇവിടുത്തെ

0: നാടിന്റെ വികസനത്തിനെതിരെയും അവർ നിന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഒപ്പം നമുക്കറിയാം, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കാൻ ഒരു സർക്കാരും തിരിഞ്ഞിട്ടില്ല. ഈ സർക്കാരിന് അതിന്റെ ഫലമായി കിട്ടിയ തിരിച്ചടി.
1: 52,907 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിൽ വിജയിച്ചത്. NDA മുന്നിട്ട് നിൽക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ മറ്റൊന്ന് നിയമമാണ്, ചാത്തന്നൂർ പോലെ തന്നെ നിയമം. ഈ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ NDA മുന്നിട്ട് നിൽക്കുന്നത്. 102 ഇടങ്ങളിൽ UDF മുന്നിലാണ്. 36 മണ്ഡലങ്ങളിലേക്കായി LDF ചുരുങ്ങുന്നു.
2: മാത്രമല്ല, കേരള കോൺഗ്രസുകളുടെ കാര്യം പരിശോധിച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കടുത്ത പരാജയം നേരിടേണ്ടി വരികയും അതേസമയം ജോസഫ് ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പിന് കുറച്ച് മത്സരങ്ങളെ വേണ്ടി വന്നിട്ടുള്ളൂ. അവിടെയൊക്കെ അവർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വലിയ ഒരു മാറ്റം വരാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയിട്ടുണ്ട്.
3: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കേരള കോൺഗ്രസ് ഒരുപക്ഷെ ഒരു ലയന കാര്യങ്ങൾ പോലും ഇനി ആലോചിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇപ്രാവശ്യം UDFന്റെ ഒരു തരംഗമുണ്ടായതുകൊണ്ട് മാത്രമാണ് ജോസഫ് ഗ്രൂപ്പിലെ കേരള കോൺഗ്രസിന് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്.
1: പ്രസ്താവനകളിലൂടെ വിവാദമുണ്ടായ തൃശൂരിലെ ഗുരുവായൂർ മണ്ഡലത്തിൽ B. ഗോപാലകൃഷ്ണൻ മൂന്നാം സ്ഥാനത്തേക്കാണ്. അദ്ദേഹത്തിന് 6,854 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അവിടെ UDFന്റെ CH റഷീദ് 2,291 ലീഡ് ചെയ്യുന്നു. NK അക്ബർ, LDFന്റെ NK അക്ബർ രണ്ടാം സ്ഥാനത്താണ്.
4: കല്യാശ്ശേരിയിൽ M. വിജിൻ വിജയിച്ചതായി പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതുപോലെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല 23,377 വോട്ടുകൾക്ക് വിജയിച്ചു.
2: ഇപ്പോഴും കക്ഷിനില UDF 102, LDF 36, NDA 2 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ചിലയിടത്ത് 101 എന്നും UDFന്റെ നില കാണിക്കുന്നുണ്ട്. V. കുഞ്ഞികൃഷ്ണൻ UDF മുന്നിലാണ് ഇപ്പോഴും. പയ്യന്നൂരിൽ, ഗുരുവായൂരിൽ നേരത്തെ ഇവിടെ പറഞ്ഞു അദ്ദേഹം, വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്.
1: നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി ആര്യ ചേരുന്നു. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലെ കൌണ്ടിംഗ് സെന്ററിന് മുന്നിൽ നിന്നാണ് ആര്യ.
5: ഹലോ
1: ആര്യ, തിരുവനന്തപുരത്ത് 8 സീറ്റുകൾ LDFന് അനുകൂലമായും 4 UDFലേക്കും മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന്, വലിയ ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തിരുവനന്തപുരത്ത് കുറച്ചൊക്കെ LDFന് അനുകൂലമായൊരു തരംഗം നിലവിലുണ്ട്.
5: അതെ, തീർച്ചയായിട്ടും. 100 പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻപ് പറഞ്ഞിരുന്നത് പോലെ 100 മേലെ ഭൂരിപക്ഷത്തോടെ UDF അധികാരം പിടിക്കും എന്ന് പറഞ്ഞതിന് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം ഇന്ന് മൊത്തത്തിൽ കാണുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഒരു മറിച്ചൊരു കാഴ്ചയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ എട്ട് മണ്ഡലങ്ങൾ LDFന് അനുകൂലമായി വിധി എഴുതുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF 5 മണ്ഡലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും മുൻ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചൊരു മുന്നേറ്റം. 4 മണ്ഡലങ്ങൾ അധികം ചേർത്ത് കഴിഞ്ഞ തവണ കോവളം മാത്രമാണ് മുന്നിട്ട് നിന്നത്. അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാം. കഴിഞ്ഞ മണിക്കൂറിൽ ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു മലക്കം മറിയൽ ഒരു ഇടയ്ക്ക് കണ്ടിരുന്നു. കാരണം CMD നേതാവ് UDF സ്ഥാനാർത്ഥിയായ CP ജോണിനെ പിന്നിലാക്കി കരമന ജയൻ, NDA സ്ഥാനാർത്ഥി
1: BJP
5: നേതാവ് കരമന ജയൻ,
1: BJPയുടെ ഇന്ത്യയുടെ ഏറ്റവും ഉറച്ച സീറ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുന്നുണ്ട്. അതിനെക്കുറിച്ച്
5: തീർച്ചയായിട്ടും നിയമത്തെ കാര്യം പറഞ്ഞു തുടക്കം മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ ലീഡോടെ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 6,000 ലീഡോടെയാണ് അദ്ദേഹത്തിന്റെ ജയം ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ഇവിടെ ക്ഷമിക്കണം, വട്ടിയൂർക്കാവിനെ എടുത്തു നോക്കിയാൽ ഇതേസമയം നേരത്തെ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതിൽ വ്യത്യസ്തമായി VK പ്രശാന്ത്, നേരത്തെ K. മുരളീധരനായിരുന്നു മുന്നിട്ട് നിന്നത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് വളരെ നേരിയ ഒരു ഭൂരിപക്ഷമേ ഉള്ളൂ. 200 ഭൂരിപക്ഷത്തോടെ
1: മുന്നിലാണ്. വളരെ നന്ദി ആര്യ, ഞങ്ങളോടൊപ്പം തുടരുക. രാജീവ് ചന്ദ്രശേഖർ ആര്യ സൂചിപ്പിച്ചതുപോലെ 4,000 വോട്ടുകൾ ഏതാണ്ട് ഒരു സേഫ് മാർജിനിലേക്ക് എത്തിയിരിക്കുകയാണ്.
4: ആറന്മുള അബിൻ വർക്കി 10,000 ശിഷ്ടം വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്.
2: പാലക്കാട് രമേശ് പിഷാരടി 10,000 വോട്ടുകൾക്ക് മുന്നിലാണ്.
4: പാലാ മാണി സി കാപ്പൻ 41,081 വോട്ടുകൾക്ക് മുൻപിലാണ്.
1: കണ്ണൂർ TO മോഹനൻ 16,702 വോട്ടുകൾക്ക് മുന്നിലാണ്.
2: തൃക്കാക്കരയിൽ ഉമാ തോമസ് വളരെയധികം മുന്നിലാണ്.
1: പേരാവൂർ KK ശൈലജ ഏതാണ്ട് 5,603 വോട്ടിന് പിന്നിലാണ്. അവിടെ സണ്ണി ജോസഫാണ് മുന്നിൽ.
4: വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പ്രശാന്തിന്റെ ലീഡ് 10 വോട്ടുകളായി കുറഞ്ഞു എന്ന് കാണിക്കുന്നു.
2: അങ്ങനെ മാറിമറിയുന്ന കുറച്ച് മണ്ഡലങ്ങൾ ഇപ്പോഴും നമ്മളുടെ മുന്നിലുണ്ട്.
1: അവസാന ലാപ്പിൽ വിധി നിർണ്ണയിക്കുന്ന കുറച്ച് മണ്ഡലങ്ങൾ, വളരെ ചെറിയ ലീഡ്.
2: ചാത്തന്നൂർ ഇപ്പോ ലീഡ് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി കുറച്ച് ലീഡ് കുറച്ചുകൂടെ
1: വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
2: വട്ടിയൂർക്കാവിലൊക്കെ ഏത് സമയവും എന്ത് സംഭവിക്കാവുന്ന മണ്ഡലമാണ്.
3: തലക്കറയാണെങ്കിൽ BJPക്ക് 3 സീറ്റ് കിട്ടുമോ?
2: BJPക്ക് 3 സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് വളരെ നൂൽപ്പാലത്തിൽ നടക്കുന്നത് പോലെയാണ് അതിന്റെ കാര്യം.

0: രണ്ടായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എൻ ഡി എയുടെ.
1: ഇടയ്ക്ക് കരമന ജയൻ വീണ്ടും മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. 65 വോട്ടിന്റെ ലീഡ്
0: വന്നിട്ടുണ്ട്.
1: ചെറിയ ലീഡ് ആണ് സി പി ജോണും കരമന ജയനും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. വട്ടിയൂർക്കാവിൽ അതുപോലെ വി കെ പ്രശാന്തിന്റെ ലീഡ് 200 പ്ലസ് അത് മാത്രമാണ്. അങ്ങനെ നഗരപരിധിയിലുള്ള മണ്ഡലങ്ങളിലെല്ലാം എൻ ഡി എ അതിന്റെ സാന്നിധ്യം വോട്ട് ശതമാനത്തിലെങ്കിലും കൃത്യമായി ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
0: രണ്ടാമത്തെ കക്ഷിയായി തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും എൻ ഡി എ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലയിടത്ത് 1-2 എന്ന് മാറി മറിയുന്നുണ്ട്. അത് ഏത് സമയം അതിന്റെ പൊതുവായിട്ട് അതിന്റെ അന്തിമ ഫലം വന്നാലേ നമുക്ക് അതേക്കുറിച്ച് പറയാൻ കഴിയൂ എന്ന നില ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി. ബി ജെ പിയുടെ വളർച്ചയുടെ സൂചന കൂടിയാണത് എന്ന് വേണം പറയാൻ.
1: പക്ഷേ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന പാലക്കാട് രമേശ് പിഷാരടി 10,000 മുകളിലേക്ക് ലീഡ് ഉയർത്തുകയാണ്. അവരുടെ ക്രൌഡ് പുള്ളറായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പിന്നിലാണ്.
0: അതെ,
2: പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ വി വി പാറ്റ് എണ്ണമെന്നുള്ള ആവശ്യം വരും, അല്ലെങ്കിൽ അത് കോടതി കയറാനുള്ള സാധ്യത. അതിന്റെ ഒരു അന്തിമ ഫലം കോടതിയുടെ വിധിക്ക് വിധേയമാകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: മന്ത്രി ആർ ബിന്ദു ഇരിങ്ങാലക്കുട 4,343 വോട്ടിന് പിന്നിലാണ്.
0: കേരളത്തിൽ എങ്ങനെ നോക്കിയാൽ നമ്മൾ എത്രയാണ്, 10-ലധികം മന്ത്രിമാർ പിന്നിലാണ് എന്ന് വേണം പറയാൻ. നേരത്തെ നമ്മളത് ചർച്ച ചെയ്തു, ഭരണാധികാരി അധികാരമുണ്ട് എന്ന നിലയിൽ.
3: അത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മാത്രമാണ്
0: ഇപ്പോൾ
3: ലീഡ് ചെയ്യുന്നത്.
0: സജി ചെറിയാൻ ലീഡ് ചെയ്യുന്നുണ്ട്,
3: സജി
0: മന്ത്രി എന്ന നിലയിൽ. അങ്ങനെ ചിലർ മാത്രം ലീഡ് ചെയ്യുന്നുണ്ട്.
2: അതെ, മുഹമ്മദ് റിയാസിന്റെ ലീഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എതിർ നിന്ന കാൻഡിഡേറ്റിന്റെ ഒരു ദൗർബല്യം കൊണ്ട് സംഭവിച്ചതാകാൻ സാധ്യതയില്ലേ?
0: അങ്ങനെ പറയാം.
2: ഇത്രയും വലിയൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിന്ന
3: സ്ഥാനാർത്ഥി വളരെ
2: മോശമായ
3: കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പല പ്രസ്താവനകളും ചെയ്യുന്ന ഒരു ആളാണ്.
2: അതെ, എന്ന് തന്നെ അദ്ദേഹം ഇങ്ങനെ മുന്നണി മാറുക, കാലുമാറുക, അതിൽ വിദഗ്ധനായ ഒരാളാണ്. അപ്പൊ അത്തരം ഒരു കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചെങ്കിലും സ്വാഭാവികമാണ്.
0: അദ്ദേഹം ഒരു പൊതുവെ പുറമേ ഉള്ള ബഹളങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അതിന്റെ അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിച്ചത്.
1: തൃശൂർ രാജൻ ജെ പല്ലൻ വിജയിച്ചിരിക്കുകയാണ്. അവിടെ
2: പയ്യന്നൂരിൽ പി കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പറയുന്നു.
0: ഷൊർണൂരിൽ പി മമ്മിക്കുട്ടി 16,517 വോട്ടുകൾക്ക് വിജയിച്ചു.
1: ഇപ്പോൾ ലീഡ് നില യു ഡി എഫ് 101 ഉയർത്തുന്നു. എൽ ഡി എഫ് 37 സീറ്റുകളിലാണ്. എൻ ഡി എ രണ്ടിടത്താണ് തുടരുന്നത്,
0: ലീഡ് ചെയ്യുന്നത്. ഈ പയ്യന്നൂരിലെ വിജയമൊക്കെ സത്യം പറഞ്ഞാൽ വലിയ ഒരു ചലനം സി പി എമ്മിനകത്തുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പയ്യന്നൂരിലെയും നമ്മളുടെ പി കെ ശ്യാമള മത്സരിച്ച മണ്ഡലത്തിലെയും ജി സുധാകരന്റെയും ഒക്കെ വിജയം പാർട്ടിക്കകത്ത് ഒരു ശുദ്ധീകരണമെന്ന് നമ്മൾക്ക് വിളിക്കാമോ എന്നറിഞ്ഞുകൂടാ. അത് പുനഃപരിശോധനയ്ക്ക് എന്തായാലും വിധേയമാവാനുള്ള സാധ്യതയുണ്ട്.
2: അത് പാർട്ടി അർഹിക്കുന്ന പരാജയവും കൂടിയാണ്. കാരണം തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങിച്ച പരാജയമാണ്. അതല്ലാതെ തീർച്ചയായും അവിടെ ഒരു കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഈ സീറ്റുകൾക്ക് ലഭിക്കാമായിരുന്ന സീറ്റുകളാണ്.
0: ഒരു പത്രസമ്മേളനത്തിലെ ഒരു വാക്യം മാറിയിരുന്നെങ്കിൽ ജി സുധാകരൻ പോവില്ലായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഒരൊറ്റ പരാമർശമാണ് അദ്ദേഹത്തെ അവസാനമായി പ്രകോപിതനാക്കിയത്.
1: എൻ ഡി എ ഉറപ്പിച്ച ആദ്യ മണ്ഡല നിയമമാണെങ്കിൽ ഇപ്പൊ രണ്ടാമത് അവരുടെ കയ്യിൽ 1,400 വോട്ടുകളുടെ ലീഡുമായി ചാത്തന്നൂർ അപ്രതീക്ഷിതമായി രാഷ്ട്രീയ. കഴിഞ്ഞ തവണ ബി ബി കുമാർ രണ്ടാമതെത്തിയ മണ്ഡലമാണ്. അവിടെ കൃത്യമായി അദ്ദേഹം വോട്ട് പിടിക്കുന്നു, അദ്ദേഹം ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ്.
0: 1,466 വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട്.
2: കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് 45,031 വോട്ടുകൾക്ക് വിജയിച്ചു.
0: വലിയ പരാജയങ്ങൾ, വലിയ വലിയ പരാജയങ്ങൾ നമ്മൾക്ക് നാളെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ന് രാത്രി നാളെ രാവിലെ നമ്മൾ പ്രിന്റ് മീഡിയയിൽ ഇത് കാണാൻ ആഗ്രഹിക്കുകയോ കാണുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ശീർഷകങ്ങളായി തീരാൻ പോകുന്ന വലിയ പരാജയങ്ങളോടുകൂടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തുക എന്ന് തോന്നുന്നു.
1: നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ വിജയ് നിന്ന നിൽപ്പിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. 110, 109 തന്നെ തുടരുന്നു. എ ഡി എം കെ 69 സീറ്റോടുകൂടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഡി എം കെ ഭരണകക്ഷി 56 മാറുന്നു. ബംഗാളിൽ ചിത്രം പൂർണ്ണമായി എൻ ഡി എക്ക് അനുകൂലമാകുന്നു. 185 എന്ന് പറയുന്ന മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ വരുന്നു. തൃണമൂൽ കോൺഗ്രസ് 100 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു. അസമിൽ ഭരണ തുടർച്ച മുൻപത്തെ പോലെ 100+ സീറ്റുകളിലേക്ക് എൻ ഡി എ വരുന്നു. കേരളത്തിലെ ചിത്രവും 2 സീറ്റിലേക്ക്. എൻ ഡി എ വലിയ പ്രതീക്ഷ അർപ്പിച്ച 2 പല മണ്ഡലങ്ങളിലും വലിയ കടപുഴകലുകളുണ്ടായി, സ്ഥാനാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 സീറ്റിലാണ് നിലവിൽ എൻ ഡി എ ലീഡ് നിലനിർത്തുന്നത്.
2: ദിലീപ്, ഈ തമിഴ് രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ പറയൂ, ഈ ഡി എം കെയുടെ പരാജയം എന്ന് പറയുന്നത് എല്ലാ എക്സിറ്റ് പോളുകളിലും ഡി എം കെ വിജയിക്കുമെന്നും ഡി എം കെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന വിജയിക്കുമെന്നാണ്. പക്ഷേ
1: എക്സിറ്റ് പോളുകളിൽ ഒരേ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് അധികം. അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സിറ്റ് പോൾ തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡാറ്റ ഉണ്ടായത് എന്നുള്ളത് വളരെ കൌതുകരമായി. തമിഴ്നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം എങ്ങനെയാണ് ഒരേ ഒരു എക്സിറ്റ് പോളിന് മാത്രം ടി വിക്ക് ഇത്രയധികം അധികം, അവർ 100-ൽ അധികം വോട്ട് പിടിക്കുമെന്ന് പ്രവചിക്കാൻ സാധിച്ചത് എന്നുള്ളത് വളരെ ആവേശത്തോടെ അവിടെ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരം നമ്മൾ കേരളത്തിൽ

0: ആന്റി കിംബൻസി മൂന്നാമതൊരാളുടെ സ്പേസ് വളരെ കൃത്യമായ ഹോംവർക്കോടുകൂടി നമ്മൾ മറ്റൊരു സിനിമ, കാരണം ഇതിലും വലിയ സ്റ്റാറുകൾ ശ്രമിച്ചിട്ടുള്ളതാണ്. മുൻപ് രജനീകാന്ത് വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരുന്നതുണ്ട്. സധൈര്യം മുന്നോട്ടിറങ്ങിയ കമലഹാസൻ ഉണ്ട്. ഇതിനു മുമ്പ് കുറച്ചെങ്കിലും പൊളിറ്റിക്കലി റിസൾട്ട് ഉണ്ടാക്കിയ ഒരു നടനെന്ന് പറഞ്ഞ വിജയകാന്ത് മാത്രമാണ്. അതിനുശേഷം വളരെ സൈലന്റ് ആയിട്ട് കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടതിന്റെ ഒരു ഫലമായിട്ടാണ്. ഒപ്പം ഈ ആന്റി കമ്പൻസി വളരെ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിക്കുമ്പോൾ മൂന്നാമതൊരാൾക്കുള്ള സാധ്യത എന്താണെന്നുള്ളത്, അതിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമുക്ക് ടിവിയുടെ വിജയത്തെ കാണാൻ കഴിയും.
1: പക്ഷേ വിജയയുടെ ഒരു ഫാൻ ബേസ് വളരെ പ്രധാനമല്ലേ?
0: തീർച്ചയായിട്ടും ഒരു ഫാൻ ബേസ് കൊണ്ട് മാത്രം മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥയിൽ മെച്ചപ്പെടാനുള്ള യങ്സ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ്, SIR പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടിംഗ് പാറ്റേണിലുണ്ടായ മാറ്റം, വോട്ട് ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലേക്ക് വന്ന ആളുകളുടെ എണ്ണം, വന്നുപോയ യങ്സ്റ്റേഴ്സ് മറ്റിടങ്ങളിൽ നിന്ന് പോലും വിദേശങ്ങളിൽ നിന്ന് പോലും തമിഴ്നാട്ടിൽ വന്ന ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വലിയ വർധനവ്, ഇതൊക്കെ ടിവിക്കയുടെ വിജയത്തിന് കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
2: ഏറ്റവും അവസാനം UDF 102, LDF 36, NDA 2,
1: ഇതാണ് കക്ഷി നില.
0: വിജയകുമാർ സാറിലേക്ക് പോകണം. ഇപ്പൊ വോട്ട് ശതമാനം ഉയർത്തുന്ന, ഇപ്പൊ നമ്മൾ കോഴിക്കോട് പോലുള്ള പോക്കറ്റുകളിൽ വലിയ വോട്ട് പിടിക്കുന്ന, അല്ലെങ്കിൽ ചാത്തന്നൂര്, ഇങ്ങനെ BJP ഒരു 20% എന്നുള്ള അവരുടെ പൊളിറ്റിക്കൽ ടാർഗറ്റ്, അതിൽ നിന്നും ചിലയിടങ്ങളിലെങ്കിലും അവരൊരു 30% വരുന്ന ഒരു പാർട്ടി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി മാറും. നമ്മളിപ്പോ UDFന്റെ മുന്നേറ്റം ഉണ്ടായ പറഞ്ഞാണ് ഇവർ ജയിക്കാൻ സാധ്യതയുണ്ട്. തദ്ദേശ സ്വയംഭരണത്തിൽ UDFന് അനുകൂലമായൊരു മാറ്റം ഉണ്ടായപ്പോൾ ആളുകൾ ഓക്കെ ഇവർ വിജയിച്ചേക്കാം എന്നൊരു ധാരണയിൽ. അപ്പൊ ആ ഒരു ധാരണ, ഈ രണ്ട് സീറ്റ് എന്നുള്ളത് NDA നമുക്ക് കുറച്ച് കാണാൻ കഴിയുമോ?
2: രണ്ട് സീറ്റ് എന്നുള്ളത് കാരണം അവര് ഇനി വളർച്ചയില്ലാത്തൊരു പാർട്ടിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അടി പിന്നെ 1967 കോൺഗ്രസിന് 9 മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കോൺഗ്രസ് ഇതോടെ തീർന്നു എന്ന് പറഞ്ഞു. അന്ന് ലീഡറായിരുന്ന K.കരുണാകരനാണ്. അത് തന്നെ ലീഡർ എന്നുള്ള പേര് കിട്ടുന്നത് തന്നെ ആ സമയത്താണ്. പക്ഷെ അവിടെ നിന്ന് ആ ഇടതുപക്ഷ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെടുകയും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടെ CH.മേനോനെ രാജ്യസഭാ മെമ്പറായിരുന്ന CH.മേനോനെ കൊണ്ടുവരികയും ചെയ്തു. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷിയെ നമുക്കങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല. BJP അവരുടെ വോട്ടിംഗ് ശതമാനം കൂട്ടിക്കൊണ്ടുവരിക എന്ന് മാത്രമല്ല, അവരുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു 15 മണ്ഡലങ്ങൾ അവർ ഐഡന്റിഫൈ ചെയ്തു. ആ 15 മണ്ഡലങ്ങളിലാണ് അവരുടെ ആക്ടിവിറ്റീസ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു കക്ഷി നില അനുസരിച്ച് രണ്ട് സ്ഥലത്ത് അവർക്ക് ഭൂരിപക്ഷമുണ്ട്. അതൊരു പക്ഷെ ഇനി അടുത്തു വരുന്ന ഇലക്ഷന് മാറ്റം വന്നേക്കാം.
3: മാത്രമല്ല ഇതിപ്പോൾ നമ്മുടെ ഈ ചർച്ച അധികം വൈകാതെ സമാപിക്കുമല്ലോ ഈ അവലോകനം. പക്ഷേ അപ്പോൾ പറയാനുള്ളത് ഇത് ജനാധിപത്യത്തിന്റെ വലിയൊരു സൗന്ദര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങളുടെ, ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും സാധാരണക്കാരന് അവന്റെ വികാരം പ്രകടിപ്പിക്കാനുള്ള, അവന്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഈ സമ്മതിദാനമെന്ന അവകാശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഏത് സംസ്ഥാനത്തായാലും പ്രത്യക്ഷമാവുന്ന. കേരളത്തിൽ പ്രത്യേകിച്ചും 10 പ്രവർത്തിച്ചു, വളരെ മോശപ്പെട്ടൊരു ഗവൺമെന്റ് എന്ന് പറയാൻ നിർവാഹമില്ല, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെന്റാണ്. പക്ഷേ അതിൽ ജനങ്ങൾക്ക് രുചിക്കാത്ത നിരവധി കാര്യങ്ങൾ സംഭവിച്ചു എന്നതിന്റെയും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ തകർച്ചയിൽ നിന്ന് വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചതിന്റെയും ഒരു ഫലമാണ് നമ്മൾ ഈ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇത് ജനാധിപത്യത്തിന്റെ ഒരു വലിയ പ്രക്രിയയുടെ ഒരു അവലോകനം എന്ന നിലയിൽ നോക്കിയാൽ ഇത് വളരെ കേരളത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ വളരെയധികം ആ തരത്തിൽ നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ നിലയിൽ അത് സഹായിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ചിലയിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. കൊട്ടാരക്കര 467 K.N. ബാലഗോപാലിന്റെ ലീഡ്. ഒപ്പം നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ കഴക്കൂട്ടത്ത് 1246 വോട്ട് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ലീഡ്. വട്ടിയൂർക്കാവിൽ നമ്മുടെ V.മുരളീധരൻ 208 വോട്ടിന് പിന്നിലാണ്, പ്രശാന്ത് അദ്ദേഹം മുന്നിലാണ്. ഒപ്പം രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 4500 പോയി കഴിഞ്ഞു. ബംഗാളിൽ ഭവാനിപൂരിൽ മമതാ ബാനർജി ലീഡ് ചെയ്യുകയാണ്.
1: എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഇനിയും വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതിനുശേഷം ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടുകളൊക്കെ വരിക, അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ടുകൾ വരാനിരിക്കുന്നത്. കാരണം ഏതാണ്ട് വോട്ടെണ്ണൽ അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ചതിൽ നിന്ന് വിഭിന്നമായി എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നല്ല വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കാലത്തെന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. വളരെ വളരെ ഉപരിതല സ്പർശിയായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ പ്രൊമോട്ട് ചെയ്യുകയും അത് പബ്ലിസിറ്റി

0: ഉപയോഗിക്കുകയും അതിന് ഈ ഏജൻസികളെ വെച്ചിട്ട് അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും, പിണറായി വിജയൻ എന്നൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ വലിയ വലിയ പോസ്റ്ററുകൾ കേരളത്തിലുടനീളം വെക്കുകയും അത് തന്നെ ഒരു പിണറായി വിരുദ്ധതയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എത്തേണ്ട ഒരു കാര്യം. ഇപ്പം ഉദാഹരണമായി നമ്മൾ ചില കാര്യങ്ങൾ തള്ളിക്കളഞ്ഞുകൂടാ, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായാലും, റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കാര്യക്ഷമതയായാലും, ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന കാര്യക്ഷമതയായാലും, ഇതൊക്കെ ഫലപ്രദമായി നടന്നിട്ടുണ്ട്. പക്ഷേ ഇതല്ല തെരഞ്ഞെടുപ്പിൽ മുഖ്യവിഷയമായി വന്നത്. തെരഞ്ഞെടുപ്പിൽ മുഖ്യവിഷയമായി വന്നത് വളരെ ഉപരിതല സ്പർശിയായിട്ടുള്ള ചില വിഷയങ്ങളാണ്. അതാണ് ഈ പരാജയത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്ന് പറയേണ്ടിയിരിക്കും.
1: ആ വിഷയങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ഒരു പരിധിവരെ അവസാന ലാപ്പിലാണ് UDF ഉണർന്നെഴുന്നേൽക്കുകയും, പ്രത്യേകിച്ച് ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായൊരു ഉണർവ് അവിടുന്ന് VD സജീശൻ ഒരു വേറൊരു മോഡിലേക്ക് ഓണാവുകയും, ഈ സംവിധാന ഒന്നടങ്കം അത്തരം വിഷയങ്ങളിൽ, ഇപ്പം കുറച്ചു മുമ്പ് ചാണ്ടിയമ്മൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശബരിമല എന്നുള്ള വിഷയത്തിന് കൃത്യമായി മുതലെടുക്കാനായിട്ട് UDFന് സാധിച്ചു. അത്രത്തോളം അത് പോളറൈസ് ചെയ്യും. മാനിഫെസ്റ്റോയിൽ വിശ്വാസ കേരളം ഉൾപ്പെടുത്തിയിട്ട് പോലും NDAക്ക് അനുകൂലമായി അത്തരത്തിലുള്ള ഒരു വോട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ല.
0: മറ്റൊരു ഘടകം കൂടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ആദർശാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിലേക്ക് ആദർശപരമല്ലാത്ത ചില പിന്നെ ഘടകങ്ങളെ വലിച്ചൊഴിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. കാരണം വർഗീയത പച്ചയായി സംസാരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അത് രണ്ടു മുന്നണിയും ഒരു മടിയുമില്ലാതെ കേരളം പോലൊരു സമൂഹത്തിന് മുൻപാകെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആഴത്തിൽ വേരൂന്നിയ കേരളം പോലെ സംസ്കാര സമ്പന്നമായൊരു സമൂഹത്തിൽ ഈ വർഗീയത പച്ചയായി സംസാരിച്ച് ആ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം എന്ന് ഒരു നാണവുമില്ലാതെ പറഞ്ഞു. അത് തീർച്ചയായിട്ടും ഒരു വലിയ വിഭാഗത്തെ
2: പിന്നെ ഒരു കാര്യം കൂടി
0: പക്ഷത്തിൽ നടത്താൻ കാരണമായിട്ട്
2: നമ്മൾ ആദ്യം ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. സോഷ്യൽ മീഡിയയുടെ എത്ര നെഗറ്റീവായ സ്വാധീനമുണ്ടായാലും ഏറ്റവും സാധാരണക്കാരൻ ഈ രാജ്യത്ത് സംഭവിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും അവെയറായി എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. തിന്മ മാത്രമല്ലല്ലോ ഉള്ളത്. അങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അവെയറായി. ഗവൺമെന്റ് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു, ചെയ്തില്ല എന്ന് പറയുന്നു, പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ അതേക്കുറിച്ച് കൃത്യമായൊരു ബോധമുണ്ടാവാൻ ജനങ്ങൾക്കിടയാവുകയും ചെയ്തു. നമുക്കിനി പഴയതുപോലെ ആളുകളെ പ്രസ്താവന കൊണ്ട്, മുദ്രാവാക്യം കൊണ്ട്, ബോർഡ് കൊണ്ട് അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന ഒരു നിലയിലേക്ക് സമൂഹം വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം.
0: എന്ന് ചെന്ന് തന്നെയല്ല, ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ജനങ്ങളെ ധരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ ഇപ്പോൾ ബിസിനസ് താല്പര്യങ്ങളാണ്, അജണ്ടകളുണ്ട്. അവിടെയാണ് ഈ ജനങ്ങളിടയിൽ നിന്ന് ജേർണലിസ്റ്റുകൾ ഉണ്ടാകുന്നത്. ജനങ്ങൾ അവരുടെ
3: മുഖ്യധാരാ മാധ്യമങ്ങൾ പണ്ട് ഇച്ചിരിയൊക്കെ സത്യസന്ധത പുലർത്തിയിരുന്നു. ഇപ്പൊ ഫേക്ക് ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ
1: അവരാണ്. ഇതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന പല ആൾക്കാർക്കും പലതരത്തിലെ രാഷ്ട്രീയങ്ങളുള്ള മുഖങ്ങളായി ചാനലുകളിലെ ആൾക്കാരെ പ്രൊജക്ട് ചെയ്യുന്നു. അവരുടേതായ ഫീഡുകൾ, അതാത് കേന്ദ്രങ്ങൾ, അതാത് അനുഭാവമുള്ള ആളുകൾ ഷെയർ ചെയ്യുന്നു. ഞാൻ വിജയകുമാർ സാറിലേക്ക് വരികയാണ്. ഇപ്പൊ ഭരണ തുടർച്ചയ്ക്ക് ഒരു ഫാസിസ പ്രവണതയുണ്ട്, ആന്റി ഇൻകമ്പൻസിറ്റി പ്രകടമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു പ്രവർത്തന ശൈലി UDFനും LDFനും നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്?
3: ഒന്ന്, ഒരു നേതാവ് എങ്ങനെയാണ് പൊതുജനങ്ങളോട് പെരുമാറേണ്ടത്, ആ കാര്യത്തിൽ പിണറായി വിജയന് എവിടെയൊക്കെയോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നത് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും. രണ്ട്, മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ, പിന്നെ MLA മാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ സംസാരിക്കുന്ന ഭാഷ, പഞ്ചായത്ത് ഇലക്ഷന് തോറ്റ അവസരത്തിൽ ഒരു നേതാവ് പറഞ്ഞത് ഇവര് നന്ദി പണം പെൻഷൻ പണം മേടിച്ചു വെച്ചിട്ട് നന്ദികേട് കാണിച്ചു വന്ന ഇങ്ങനെയൊക്കെ ഒരു നേതാവ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഫാസിസ്റ്റ് ഭരണകൂടമൊന്നുമല്ല.
2: പക്ഷേ അതൊക്കെ ഗ്രാമീണ ഭാഷയാണ് സർ. അങ്ങനെയുള്ള
0: ഈ പ്രസ്തുത നേതാവ് ഇത്തരം ഭാഷാപ്രയോഗങ്ങൾ നടത്തിയിട്ടും അവിടെ വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ ഭാഷാപ്രയോഗം മാത്രമല്ല, മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ താഴെത്തട്ടിലുള്ള ഈ കേഡർ സ്വഭാവം എന്നുള്ള ഒരു പാർട്ടിക്ക് താഴെത്തട്ടിലുണ്ടായ ആളുകളിടയിലെ അഹന്ത, അതിനിടയിലുണ്ടായ കറപ്ഷൻ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്തരമൊരു ചിന്തയുണ്ടായാൽ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ പോലെ പൊടി പോലും ഉണ്ടാവില്ല.
2: കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അധികാരത്തിൽ വരുന്നതിനും അപ്പുറത്ത് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ ഈ പരാജയം അവരെ പ്രേരിപ്പിക്കുകയും അവരെ അതിന് സജ്ജരാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ബംഗാൾ ആവർത്തിച്ചേക്കാം. പക്ഷേ അവരത് വീണ്ടും മനസ്സിലാക്കുമെങ്കിൽ അത് ഒരു തിരുത്തൽ ശക്തിയായിട്ടോ ജനകീയ പ്രതിരോധത്തിന്റെ മുൻനിരയിലോ ഒക്കെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞേക്കും.
3: ഇപ്പൊ ഏറ്റവും അവസാനത്തെ സ്കോറ് UDF 100, LDF 38.
1: നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നത്. നമ്മൾ വീണ്ടും നമ്മുടെ

0: നാട്ടത്തിന്റെ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു
1: മാറുന്നത് മൃഗീയമായി മാറിയാലുള്ള ഒരു അപകടം എന്താണെന്നറിയാം. പ്രതിപക്ഷം എപ്പോഴും ശക്തമായിരിക്കണം.
0: ഈ പ്രതിപക്ഷം ഒരുപക്ഷെ ഈ തുടർച്ചയേക്കാളും ഗുണകരമായൊരു ജനാധിപത്യ
1: ഈ റിസൾട്ട് ഈ രീതിയിൽ പോയി ഒരു റിസൾട്ട് വന്നാലുള്ള അപകടം, പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ ഭരണപക്ഷം ജീർണിക്കാൻ തുടങ്ങും. അതിന്റെ ഒരു വലിയ അപകടം ഇതിനകത്ത് പതിയിരിക്കുന്നുണ്ട്. 101 സീറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന കേരളത്തിൽ എന്ന് നമുക്ക് ഊഹിക്കാവുന്നത്.
2: കഴിഞ്ഞ തവണ 100 സീറ്റ് കിട്ടിയിട്ടാണ് അധികാരത്തിൽ വന്നത്. അപ്പൊ അതിന്റെ
1: റിവേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ അത്
0: ഇടതുപക്ഷം പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കരുത്താർജിക്കുകയും ഈ സംവിധാനങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യുന്ന ഒരു രീതി അവരുടെ ഇടയിലില്ലേ?
1: അതോടൊപ്പം അവര് വലതുപക്ഷത്തെ ഭരിക്കാൻ അനുവദിക്കുക കൂടി വേണം. കാരണം ഇനിയിപ്പോ തെരുവ് യുദ്ധങ്ങളുടെ ഒരു കാലമായി
2: മൂന്നാം ദിവസം മുതൽ അത്
1: ഒരവസ്ഥയുണ്ടാകരുത്. അപ്പൊ അത് രണ്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ഈ ചർച്ച ഉപസംഹരിക്കുമ്പോൾ പ്രത്യേകിച്ച്
2: തീർച്ചയായിട്ടും
1: ആഗ്രഹിക്കാനുള്ളത്.
0: നമുക്കിനി വോട്ട് ശതമാനത്തിന്റെ കണക്കുകളാണ് ഇനി നമുക്ക് പലപ്പോഴും ഇത് കഴിഞ്ഞ് നമ്മൾ വിശകലനം ചെയ്യേണ്ടതായിട്ട് മുന്നോട്ട് വരുന്ന ഒരു വിഷയം. NDA ഈ പറഞ്ഞ 20% എത്താൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മുന്നണികൾക്ക് പാർട്ടികൾക്ക് എത്രത്തോളം വോട്ട് ശതമാനം കൃത്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇതേ തുടർന്ന് നമ്മൾ ഈ സീറ്റുകൾ പോലെ തന്നെ പ്രധാനമാണ് കോർ വോട്ടുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിഷ്പക്ഷമായ വോട്ടുകളൊക്കെ നമ്മുടെ ജനാധിപത്യം അതിന്റെ ഒരു സൗന്ദര്യം വീണ്ടെടുത്തിരിക്കുകയാണെന്ന് നമുക്ക് ഒരുപക്ഷെ ഇത് പറയേണ്ടി വരും. നമ്മുടെ കേരള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഈ ട്രെൻഡ് എന്തായാലും നാട് ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ്. നമ്മൾ വാർത്തയിലേക്ക് നീങ്ങുന്നു.
3: നാട് ഭരിക്കുന്നത് ആര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തത്സമയ അവലോകന പരിപാടി സമാപിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തത് പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല. സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു, ദിലീപ് എം കെ, രഞ്ജനി എം ആർ, സെവിൽ ജിഹാൻ. സാങ്കേതിക സഹായം ദിനേശൻ എൻ എൻ, ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്, രതീഷ് മോൻ, വി സുരേഷ് കുമാർ, ശ്രീജ കെ ഉണ്ണികൃഷ്ണൻ, അണിയറയിൽ അശ്വതി ബാലചന്ദ്രൻ, ശ്രീകല പി, അഞ്ജന ശ്രീകുമാർ, അനുജ ഭാസ്കർ, നന്ദിത രമേശ്, ആർ രാജേശ്വരി, അതുൽ കൃഷ്ണൻ, ഏകോപനം ജി സന്തോഷ് കുമാർ, സന്ദീപ് സുരേഷ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഗ്രാമിന് 13,835 രൂപ നിരക്കിലും പവന് 110,680 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 1:12.
9: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
8: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ അറിയാമല്ലോ, 9446-4558. സന്ദേശങ്ങൾ ഇപ്പോൾ മുതൽ അയച്ചു തുടങ്ങാം. വന്നിരിക്കുന്ന ആദ്യത്തെ സന്ദേശം ആതിര പൂഞ്ഞാറിൽ നിന്നാണ്. അടിവാരം. പ്രിയപ്പെട്ട വെള്ളിത്തിര, ഒരു സോങ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ, ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയിൽ നിന്നാണ് ഈ ഗാനം. ഇതിനകത്ത് ഡെഡിക്കേഷനോ അങ്ങനെ ഒന്നും ആതിര വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലിനി മെസ്സേജ് അയക്കുമ്പോൾ ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നയക്കണം. എന്തായാലും ഈ പാട്ട് കേട്ടോളൂ ആതിരയ്ക്ക്.

0: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
1: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരേ ഉള്ളൂ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് സാറാമ വടയമ്പാടിയിൽ നിന്നാണ്. ഫോൺ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. മൈ ഗ്രാൻഡ് ചൈൽഡ് നന്ദൻസ് ബർത്ത്ഡേ ഈസ് ഓൺ മെയ് 4th. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നന്ദൻസ്. പ്ലീസ് പ്ലേ എ സോങ് ഫോർ ഹിം.

കൺമണി പൂവേ കണ്ണാടി പൂവേ തുടരുന്ന സിനിമയിലുള്ള പാട്ടാണ്. അപ്പോൾ ഒരു നല്ല ബർത്ത്ഡേ ആശംസിക്കുകയാണ് നന്ദൻസ്. അപ്പോൾ വേറെ ഒന്നും എഴുതിയിട്ടില്ല ഇതിനകത്ത്, പാട്ട് വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പാട്ട് കേട്ടോളൂ, അവന് കേൾപ്പിച്ചു കൊടുക്കണേ.

0: ഇട്ടാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് നമസ്തേ വെള്ളിത്തിരെ. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തീരാൻ പോകുന്നു, ഇന്നെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്ന് എഴുതിയിരിക്കുന്ന നമ്മുടെ ഷാജി വേങ്ങൂരാണ്. ഷാജിച്ചേട്ടൻ നമ്മുടെ സ്വന്തം ആകാശവാണിയുടെ ആളാണ്. ഒരു ഇഷ്ടഗാനം വെള്ളിത്തിരയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പാട്ട് സോങ് എഴുതിയിരിക്കുകയാണ്. വർണ്ണപ്രദർശനശാലയിൽ എന്ന ഗാനം, ചിത്രം വരദക്ഷിണ. ഈ ഗാനം ഓൾ ഇന്ത്യ റേഡിയോ ലിസണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ശ്രവ്യ മാധുരം വാട്സപ്പ് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കുമായി സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂട്ടായ്മ വളരെ കാര്യക്ഷമമായി നടക്കട്ടെ. അപ്പോൾ എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ. എന്തായാലും ഈ ഗാനം വയ്ക്കാം, അദ്ദേഹം ചോദിച്ചാലേ. അദ്ദേഹം നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് നമ്മൾ ഈ ഗാനം എന്താണ് എല്ലാവരെയും കേൾപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഗാനം കേട്ടോളൂ.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഇസ ചേരാനല്ലൂരിൽ നിന്നാണ്. നമസ്കാരം. മംഗളം നേരുന്ന ചിത്രത്തിലെ ഋതുവേദ കൽപ്പന ഈ പാട്ട് എൻ്റെ ഉമ്മയ്ക്കും വാപ്പിക്കുമായി സമർപ്പിക്കുന്നു. ഇസ അയച്ചിരിക്കുകയാണ്. എന്തായാലും ഉമ്മയും വാപ്പിച്ചും കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞോളൂ ഇസ പാട്ട് കേൾക്കണമെന്ന് കേട്ടോ. പാട്ടിതാ വരുന്നു.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. കുമാറാണ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ചിത്രം കാലാപാനി. ഏത് പാട്ടായാലും വിരോധമില്ല, ഈ ഗാനം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കുമാറിനെ ഞാൻ ഓർക്കുന്നുണ്ട്. കുമാർ ഡൂട്ട്റൂമിലേക്ക് വിളിച്ച് തെറ്റുകളൊക്കെ തിരുത്തി തരുന്ന കുമാറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാലക്കാടിൽ നിന്ന് കുമാറാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അതുപോലെ ലെറ്ററൊക്കെ എഴുതിവിടുന്ന ആളാണെന്ന് തോന്നുന്നു. ആ കുമാറാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കുമാറിന് ഒരു പാട്ട്, കാലാപ്പാനിയിലെ പാട്ട് വെച്ച് തരാം, കേട്ടോളൂ. ഓക്കെ, ഈ ഗാനം എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗാനം കേട്ടോളൂ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകളാണ്. അതിനുശേഷം വെള്ളിത്തിര തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. കേരളത്തിൽ യുഡിഎഫ് തരംഗം. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക് എന്നതിന്റെ വ്യക്തമായ ഫലസൂചനകളാണ് പുറത്തുവരുന്നത്. വോട്ടെണ്ണൽ 6 മണിക്കൂർ പിന്നിടുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ യുഡിഎഫ് 101 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുമായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ എൽഡിഎഫ് നിലവിൽ 37 സീറ്റുകളിൽ മുന്നിലാണ്. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ ബിജെപിക്ക് ആദ്യ ജയം. ചാത്തന്നൂരിൽ ബിജെപിയുടെ ബി ഗോപകുമാർ 4002 വോട്ടിന് വിജയിച്ചു. സിപിഐയുടെ രാജേന്ദ്രനെയാണ് പരാജയപ്പെടുത്തിയത്. ബിജെപി നേമത്ത് ലീഡ് ചെയ്യുന്നു. 600,000-ൽപരം വോട്ടുകൾക്ക് പുതുപ്പള്ളിയിൽ യുഡിഎഫിന്റെ ചാണ്ടിയുമ്മൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, തൃശൂരിൽ രാജൻ ജെ പല്ലൻ, തിരുവമ്പാടിയിൽ സി കെ കാസിം, കൊല്ലത്ത് ബിന്ദു കൃഷ്ണ എന്നിവർ ജയിച്ചു. ആലത്തൂരിൽ എൽഡിഎഫിന്റെ ടി എം ശശി, ഷൊർണൂരിൽ പി മമ്മിക്കുട്ടി, ചേലക്കരയിൽ യു ആർ പ്രദീപ്, പുനലൂരിൽ സി അജയപ്രസാദ് എന്നിവർ ജയിച്ചു. കൊടുങ്ങല്ലൂരിൽ യുഡിഎഫിന്റെ ജനീഷ്, ഉടുമ്പൻചോലയിൽ സേനാപതി വേണു, പീരുമേട്ടിൽ സിറിയക് തോമസ്, നെയ്യാറ്റിൻകരയിൽ എൻ ശക്തൻ, ബാലുശ്ശേരിയിൽ വി ടി സൂരജ് എന്നിവരും വിജയിച്ചു. ഹാട്രിക് വിജയമെന്ന പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൽഡിഎഫിൽ പ്രമുഖരിൽ പലർക്കും അപ്രതീക്ഷിത തിരിച്ചടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ടം പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തി. കഴിഞ്ഞ തവണ 600,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ മുഖ്യമന്ത്രിയുടെ ലീഡ് നില കുറഞ്ഞു. ഇത്തവണ കുറയുകയാണ്. യുഡിഎഫിന്റെ വി പി അബ്ദുൾ റഷീദാണ് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ എതിർ സ്ഥാനാർത്ഥി. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച മുൻ മന്ത്രി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയുടെ ഫലസൂചനകൾ?
1: ആലപ്പുഴ ജില്ലയിൽ ഇടതു കോട്ടകൾ തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ നമുക്ക് പറയാം. നിലവിൽ 8 MLA മാരാണ് എൽഡിഎഫിന് ഉണ്ടായിരുന്നത്. ഇത് 3 ആയിട്ട് കുറയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം സംസ്ഥാനത്താകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മത്സരം നടന്ന അമ്പലപ്പുഴയിൽ മുൻമന്ത്രി ജി സുധാകരൻ യുഡിഎഫിന്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 20,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. വോട്ടെണ്ണൽ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം തന്നെ എൽഡിഎഫിന്റെ കോട്ടകൾ എന്നറിയപ്പെടുന്ന കായംകുളവും അരൂരും കുട്ടനാടും യുഡിഎഫ് പിടിച്ചെടുത്തിരിക്കുകയാണ്.
0: മന്ത്രിമാരിൽ കെ എൻ ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, ജി ആർ അനിൽ, സജി ചെറിയാൻ, പി പ്രസാദ്, കെ രാജൻ എന്നിവർ ലീഡ് ചെയ്യുന്നു. എം ബി രാജേഷ്, ഗണേഷ് കുമാർ, പി രാജീവ്, ചിഞ്ചുറാണി, ആർ ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, വി ശിവൻകുട്ടി, ഒ ആർ കെ

0: വേണു, എ കെ ശശീന്ദ്രൻ, വി എൻ വാസവൻ തുടങ്ങിയവർ പിന്നിലാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുന്നു. എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മുന്നിലാണ്. ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, ആർ ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നേമത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതലേ മുന്നിലാണ്. നിലവിൽ ആറ്റിങ്ങൽ, കഴക്കൂട്ടം, അരുവിക്കര, ചിറയൻകീഴ്, നെടുമങ്ങാട്, വർക്കല, പാറശാല, വട്ടിയൂർക്കാവ് സീറ്റുകളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. വാമനപുരം, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ നേരിയ വോട്ടിന് മുന്നിൽ. യു ഡി എഫിന്റെ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, പി സി വിഷ്ണുനാഥ് എന്നിവർ മുന്നിലാണ്. ഇരവിപുരത്ത് ആർ എസ് പിയാണ് മുന്നേറുന്നത്. പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിലാണ്. 11 സീറ്റുകളാണ് ജില്ലയിലുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 യു ഡി എഫിന് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുന്നു. കോന്നി മണ്ഡലത്തിൽ കെ യു ജനീഷ് കുമാർ മാത്രമാണ് എൽ ഡി എഫിന്റെ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി. കോട്ടയത്ത് 9 സീറ്റിലും യു ഡി എഫ് മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ, മോൺസ് ജോസഫ് എന്നിവർ മുന്നിൽ. മന്ത്രി വി എൻ വാസവൻ, ജോസ് കെ മാണി, പി സി ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിൽ. എറണാകുളത്ത് യു ഡി എഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. കണ്ണൂർ ജില്ലയിൽ യു ഡി എഫ് 4 സീറ്റിലും എൽ ഡി എഫ് 7 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പേരാവൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. ധർമ്മടം, പയ്യന്നൂർ, കല്ലിശ്ശേരി, അഴിക്കോട്, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. പേരാവൂരിൽ കെ കെ ശൈലജ പിന്നിലാണ്. ഇടുക്കിയിൽ യു ഡി എഫ് തരംഗം. 5 മണ്ഡലങ്ങളിലും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് എൽ ഡി എഫിന്റെ എ രാജ പിന്നിൽ. തൊടുപുഴയിൽ മുൻമന്ത്രി പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് മുന്നിൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനുശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് 3 സീറ്റിലും ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 സീറ്റിൽ എൽ ഡി എഫും 5 യു ഡി എഫും മുന്നേറുന്നു. തൃത്താലയിൽ മന്ത്രി എം വി രാജേഷിനെ പിന്നിലാക്കി വി ടി ബൽറാം ലീഡ് ചെയ്യുന്നു. പാലക്കാട് ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി യു ഡി എഫിന്റെ രമേഷ് പിഷാരടി മുന്നേറുന്നു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷക്കെടുത്തി ബി ജെ പിക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 294 സീറ്റിൽ ബി ജെ പി 193 തൃണമൂൽ കോൺഗ്രസ് 95 സി പി എം 1 സീറ്റിലും മുന്നേറുന്നു. അതേസമയം മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നതായാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിൽ 109 സീറ്റിലും മുന്നേറിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയാണ് ടി വി കെ. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്വന്തം തട്ടകമായ ചെന്നൈയിലെ കൊളത്തൂർ മണ്ഡലത്തിൽ 7,000 വോട്ടുകൾക്ക് പിന്നിൽ. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ 3,000 വോട്ടുകൾക്ക് മുന്നിലാണ്. അതേസമയം നടൻ വിജയ് തിരുച്ചി ഈസ്റ്റിൽ 5,000 വോട്ടുകൾക്കും പേരാമ്പൂർ മണ്ഡലത്തിൽ 8,000 വോട്ടുകൾക്കും മുന്നേറുന്നു. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഡി എം കെ 48 സീറ്റിലും, എ ഐ എ ഡി എം കെ 58 സീറ്റിലും, പി എം കെ 5 സീറ്റിലും, ഐ എൻ സി 4 സീറ്റിലും, ബി ജെ പി 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. അസമിൽ തുടർച്ചയായ 3 തവണയും ബി ജെ പി സർക്കാരിനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 ഫലം പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പി 10 സീറ്റുകൾ നേടി. ബി ജെ പി സഖ്യകക്ഷിയായ എ ജി പി 1 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 2 സീറ്റും നേടി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം ബി ജെ പി 69 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. സഖ്യകക്ഷികളായ എ ജി പി 7 ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 8 ലീഡ് ചെയ്യുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 3:30.
1: പ്രിയ ശ്രോതാക്കളെ, തിരിച്ചു വരാം വെള്ളിത്തിരിയിലേക്ക്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത്, ഹായ്, എനിക്ക് ശ്രീരാഗമോ തേടുന്നി എന്ന ഗാനം വെച്ചു തരുമോ? ഇതിൻ്റെ സ്ഥിരം ശ്രോതാക്കളായ സദാനന്ദൻ, പുഷ്പ, കണ്ണൻ, അനു, അമ്പാടി, അത്തു, നിഹാര, ചേർത്തല, കൊക്കോതമംഗലം എന്നാണ് എഴുതിയിരിക്കുന്ന ബ്രാക്കറ്റിൽ, എന്നിവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അയക്കുന്നത്. അഞ്ജുവാണ്. അപ്പോൾ അഞ്ജു ഇവരെല്ലാവരെയും ഈ പാട്ട് കേൾപ്പിക്കണം കേട്ടോ. എന്തായാലും ശ്രീരാഗമോ ഈ പാട്ട് വയ്ക്കുന്നു. എല്ലാവരെയും ഇപ്പം തന്നെ കേൾപ്പിക്കണേ.

അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് വെള്ളിത്തിര വാട്സപ്പിലൂടെ തുടങ്ങിയ ശേഷം പല വട്ടം അയച്ചിട്ടും കിട്ടിയിട്ടില്ല. ഇന്നെങ്കിലും പരിഗണിക്കുമ്പോൾ അയച്ചിരിക്കുന്നത് സുഗത ഇടപ്പള്ളിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും പരിഗണിച്ചിട്ടുണ്ട്. അരണ്യകാന്ഡം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ പാട്ടും കളപക്കുറിയിട്ട മുറപ്പെണ്ണ എന്ന ഗാനം ആർക്ക് വേണ്ടിയിട്ടാണെന്നല്ലേ എനിക്ക് തോന്നുന്നു, സുഗത ചേച്ചിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കേട്ടോളൂ, ഇത് നമ്മുടെ വെള്ളിത്തിര കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് പാട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ ശരി.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത്, ഗുഡ് ആഫ്റ്റർനൂൺ, എൻ്റെ കൊച്ചുമോൾ നോറ എനിക്കൊപ്പമുണ്ട്. വെക്കേഷൻ കഴിയുമ്പോഴേ തിരിച്ചു പോകത്തുള്ളൂ. 6 വയസ്സ് കഴിഞ്ഞ് മോൾക്ക് ഇപ്പോൾ ഉറങ്ങാൻ കിടത്തിയിരിക്കുകയാണ്. അയ്യോ, ഉറങ്ങിപ്പോയി. അപ്പോൾ പാട്ട് കേൾക്കാൻ പറ്റില്ല. മോൾക്ക് ഇഷ്ടപ്പെട്ട എൻപൂവ എന്ന ഗാനം കേൾപ്പിക്കുമോ? പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ നിന്നാണ്. എഴുതിയിരിക്കുന്നത് മാഗി ജോർജ് വൈപ്പിനിൽ നിന്നാണ്. അവളെ ഇനിയിപ്പോൾ വിളിച്ചുണർത്തിയിട്ട് പാട്ട് കേൾപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, പാട്ട് വയ്ക്കാം. എണീക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. ശരി, ഗാനം കേട്ടോളൂ.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട വെള്ളിത്തിരെ, ഇടുക്കി ജില്ലയിൽ നിന്നും സെലിസ്റ്റിന ആണ് ഞാൻ. ഞങ്ങൾക്ക് വേണ്ടി നിറവെന്ന സിനിമയിലെ ചിക് ചിക് ചിറകിൽ എന്ന പാട്ട് വെച്ച് തരണം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പരിപാടികളും കേട്ടതിന് ശേഷം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ പാട്ട് വയ്ക്കാൻ പോവാണ് കേട്ടോ, കേട്ടോളൂ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ വെള്ളിത്തിരയിൽ ഗാനങ്ങൾ സെലക്ട് ചെയ്യാൻ എന്നെ സഹായിച്ചത് തഫ്സീറ.
1: വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.

കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാലിതാ ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ

0: സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
0: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
0: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3-5 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ

ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3-5 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ കെ കെ മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3-5 മുതൽ 0484-2-42-63-97 0484-2-42-63-87 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക.

0: കോട്ടയം IHRD കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മെഴ്സി ചാൻസ് പരീക്ഷകൾ ജൂണിൽ നടത്തും. ഈ മാസം 11 വരെ പിഴയില്ലാതെയും 15 വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾ www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും.
1: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ. ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുവാട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
2: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസിസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
6: ആബി സ്റ്റീം ആൻഡ് സോനാബാദ്,
5: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിംഗ് കൺസൾട്ട്.
6: www.gilgal.in.
1: ചൂടിന് ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടി കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ACകളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
9: മീഡിയ വാണി
8: നമ്പർ മറക്കല്ലേ, 90 20 620 630.
1: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുവാട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
2: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ റേഡിയോ ഹെൽത്ത്.

0: ടിക്ക എന്ന രോഗാവസ്ഥ. ഈ രോഗാവസ്ഥയെക്കുറിച്ചും ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സാർ. എന്താണ് സയാറ്റിക്ക എന്ന രോഗാവസ്ഥ?
1: സയാറ്റിക്ക എന്ന് പറയുന്ന രോഗ, അതൊരു രോഗലക്ഷണമാണ്. അത് രോഗിക്ക് നടുഭാഗത്തൊരു വേദന വരികയും ആ നടുഭാഗത്ത് വരുന്ന വേദന നമ്മുടെ പൃഷ്ഠഭാഗം വഴി തുടവഴി കാഴിലേക്ക് പോകുന്ന ലക്ഷണത്തെയാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില ആൾക്കാരിൽ വേദനയായിരിക്കാം, ചില ആൾക്കാരിൽ അത് കഴപ്പായിരിക്കാം, ചില ആൾക്കാരിൽ അത് മിന്നൽ പോലെ ആയിരിക്കാം, പല രീതിയിലായിരിക്കാം. അപ്പോൾ ഒന്ന്, നടുഭാഗത്ത് തുടങ്ങി ഗ്ലൂട്ടിയൽ റീജിയൻ പൃഷ്ഠഭാഗം വഴി തൈ വഴി കാലിലേക്ക് പോകുന്ന രീതിയിലുള്ള സ്പ്രെഡ് ചെയ്യുന്ന ഒരു തരം കഴപ്പ്, മിന്നൽ, വേദന, ആ രീതിയിലുള്ള സിംറ്റംസിനെയാണ് സാധാരണ സയാറ്റിക്ക എന്ന് രോഗികൾ പറയാറുള്ളത്. അത് ചിലപ്പോൾ ഒരു ഭാഗത്ത് വരാം, ചിലപ്പോൾ അത് രണ്ട് ഭാഗത്ത് വരാം, കൂടുതലായി ഒരു ഭാഗത്താണ് കാണാറുള്ളത്. സയാറ്റിക്ക എന്ന ലക്ഷണം വളരെ തീവ്രമായ വേദനയാണ്. അത് അവരുടെ പേഷ്യൻസിൻ്റെ പലരുടെയും ഡെയിലി ആക്ടിവിറ്റീസിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു സിംറ്റമാണ്.
0: സർ, ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: ഈ സയാറ്റിക്ക എന്ന് പറയുന്ന ലക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു, നടുഭാഗത്ത് തുടങ്ങി താഴേക്ക് വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഏറ്റവും കോമൺ കാരണമായി നമ്മൾ കാണാറുള്ളത് ഈ ഡിസ്കിൻ്റെ പ്രോബ്ലംസാണ്. അതായത് നമ്മളുടെ നട്ടലിലെ വെർട്ടിബ്ര കശേരു, അതിൻ്റെ ഇടയ്ക്കുള്ള ബ്രെഡിൻ്റെ ഇടയ്ക്ക് ജാം വെക്കുന്ന പോലെ ഇരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രായം ചെല്ലുന്നതനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിലുള്ള പ്രോബ്ലംസൊക്കെ കാരണം നമ്മുടെ ആ ഡിസ്കിന് വീക്കം വരികയും അതിനകത്ത് ഉള്ള ദ്രാവകങ്ങൾ ചുരുങ്ങി വരികയും ഡിസ്ക് ചെറുതായിട്ട് ഒന്ന് ബൾജ് ചെയ്ത് കഴിയുമ്പോൾ നട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞരമ്പുകൾ, റൂട്ട് എന്നാണ് പറയുന്നത്, ആ റൂട്ടിലേക്ക് ഡിസ്ക് ഞെരുങ്ങുകയും ആ റൂട്ട് ഇറിറ്റേറ്റ് ചെയ്യപ്പെടുകയും അത് കാരണം കാലിലേക്ക് ലക്ഷണങ്ങൾ വരുന്നതിനെയാണ് സാധാരണ സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പം സാധാരണ ഇത് നട്ടലിൻ്റെ ഡിസ്കിൻ്റെയോ പ്രോബ്ലം കൊണ്ടാണ് സാധാരണ ഈ സയാറ്റിക്ക എന്ന് പറയുന്ന ലക്ഷണം വരുന്നത്.
0: സർ, അതുപോലെ തന്നെ ഈ പലപ്പോഴും ജിമ്മിൽ പോയി ഭാരമുയർത്തുന്നവർക്കും അതുപോലെ തന്നെ ചില വീഴ്ചകൾ സംഭവിക്കുന്നവരിലുമൊക്കെ ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ?
1: ഉണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഡിസ്ക് ബൾജ് ആണ് ഇതിൻ്റെ മോസ്റ്റ് പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ ഡിസ്ക് ബൾജ് ചെയ്യാനുള്ള പല സിനാരിയോകളാണ്, പല സെറ്റിങ്സ് ആണ് നേരത്തെ പറഞ്ഞത്. അതായത് ഉദാഹരണം, നമ്മളൊരു വെയിറ്റ് പെട്ടെന്ന് എടുക്കുന്നു, അത് ജിമ്മിലാവട്ടെ, നമ്മൾ ഇപ്പം സ്ഥിരമായി ജോലി ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ സാധാരണ ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ കാര്യമായ ജോലികൾ, അങ്ങനെ ഫിസിക്കൽ ജോലികൾ ആവശ്യമില്ലാത്ത ആൾക്കാർ വളരെ പെട്ടെന്ന് ഒരു വെയിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേപോലെ വീക്കായിട്ടിരിക്കുന്ന ഡിസ്ക് ബൾജ് ചെയ്തേക്കാം. അതിപ്പോൾ ജിമ്മാകാം, പെട്ടെന്ന് വെയിറ്റ് എടുക്കുന്നതുകൊണ്ടാകാം, ഡെഫിനറ്റ്ലി അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു ചിലവരുടെ ഡിസ്കും ബോണും എല്ലാം സ്ട്രോങ് ആയിരിക്കും, അവർക്ക് ചിലപ്പോൾ ഡിസ്ക് ബൾജ് വരണമെന്നില്ല. ഈ പൊതുവെ ഇത് വീക്കായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇത് വരാൻ സാധ്യത കൂടുതൽ.
0: സാർ, നേരത്തെ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഈ രോഗാവസ്ഥ സയാറ്റിക്ക ആണോ എന്ന് സംശയിക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുകഴിഞ്ഞാൽ ഏത് വിഭാഗം ഡോക്ടറെയാണ് നാം കാണേണ്ടത്?
1: ഇപ്പോൾ ചില രോഗികൾക്ക് നടുവേദന മാത്രമായിരിക്കും കാണുക. അപ്പം ചില രോഗികൾക്ക് നടുവേദനയും കാലിലേക്ക് അത് കഴച്ചിറങ്ങുകയും ചെയ്യുന്നുണ്ടാവും. നടുവേദന മാത്രമാണെങ്കിൽ നമുക്കതിനെ സയാറ്റിക്ക എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ബേസിക്കലി നട്ടലിൻ്റെ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ അത് ഞരമ്പിനെ ഞെരുക്കുന്നില്ല, അത് കാരണമാണ് നടുവേദന. നമ്മൾ സ്പോണ്ടൈലോസിസ് എന്നൊക്കെ പറയും, ലംബർ സ്പോണ്ടൈലോസിസ്. അപ്പോൾ അങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് ഓർത്തോ ഡോക്ടറിനെ കാണിക്കാം, ന്യൂറോളജി ഡോക്ടറിനെ കാണിക്കാം, ന്യൂറോ സർജനെ. അത് ഓർത്തോ ഈ എല്ല് സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ഓർത്തോ ഡോക്ടറെ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. രണ്ട്, ഈ സയാറ്റിക്ക വന്നു കഴിഞ്ഞാൽ, അതായത് ആ ഡിസ്ക് ബൾജ് വന്ന് ഡിസ്ക് തള്ളി ആ ഞരമ്പിനെ ഞെരുക്കുന്നുണ്ട്, അപ്പോൾ ഏത് ഡോക്ടറെ കാണിക്കാം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓർത്തോയെ കാണിക്കുന്നവരുണ്ട്, ന്യൂറോ സർജനെ കാണിക്കുന്നവരുണ്ട്, ന്യൂറോളജിയെ കാണിക്കുന്നവരുണ്ട്. അപ്പം ഇതിൽ ഇതിൻ്റെ ചികിത്സ പല രീതിയിലാണ്. ഒന്ന്, ഇപ്പം ആ തള്ളി വന്ന ഡിസ്ക് ഞരമ്പിനെ എത്ര തീവ്രമായി ഞെരുക്കുന്നുണ്ട്, ആ തീവ്രമായി ഞെരുക്കുന്നത് കാരണം രോഗിക്ക് അതുകൊണ്ട് വേദന മാത്രമാണോ അതോ അത് ബലക്കുറവുണ്ടായിട്ടുണ്ടോ, സ്പർശന ശേഷിക്കോ സെൻസേഷനോ കുറവ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അതിൻ്റെ ചികിത്സ നിർണ്ണയിക്കേണ്ടി വരിക. അപ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരിലും ഇങ്ങനൊരു ഡിസ്ക് തള്ളി അത് ഈ റൂട്ടിനെ ഞെരുക്കുമ്പോൾ സയാറ്റിക്ക ലക്ഷണം വരുമ്പോൾ സാധാരണ രീതിയിൽ ആ ഡിസ്കിൽ തന്നെ ഉൾവലിയുകയും ആ ഞെരുക്കം കുറയുകയും ഒരു 2 മുതൽ 6 ആഴ്ച കൊണ്ട് ഇത് കുറയുകയും തന്നെ മാറുകയും ചെയ്യും. പക്ഷേ ചില രോഗികളിൽ ഈ വേദന തുടർച്ചയായിട്ട് നിൽക്കാം, മാറാതെ നിൽക്കാം. വേദനയുടെ കൂടെ കാലിന് ബലക്കുറവ് അല്ലെങ്കിൽ കാലിന്

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സയാട്ടിക്ക. ഒരു വ്യക്തിയുടെ നടുഭാഗത്ത് നിന്ന് ആരംഭിച്ച് സയാട്ടിക് നാഡിയിലൂടെ കാലിലേക്ക് പോകുന്ന വേദനാജനകമായ ഒരു അവസ്ഥയാണ് സയാട്ടിക്.

സ്പർശനശേഷി കുറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർക്ക് ഈ മരുന്ന് കൂടാതെ, റെസ്റ്റ് കൂടാതെ വേറെ ചികിത്സകൾ, ചിലപ്പോൾ സർജറി പോലുള്ള ചികിത്സകൾ ആവശ്യമാണോ വേണ്ടത്. ഈ സർജറി ആവശ്യമാണെങ്കിൽ അതിന് ഒന്നില്ലെങ്കിൽ ന്യൂറോ സർജറി ഡോക്ടറെ കാണിക്കാം, അല്ലെങ്കിൽ ഓർത്തോപെഡിഷ്യൻ ഡോക്ടറെ കാണിക്കാം. സർജറി ആവശ്യമല്ലാത്ത കേസുകളിൽ ഇത് ന്യൂറോളജി, ന്യൂറോ സർജറി, ഓർത്തോപെഡിഷ്യൻ ആരെ വേണമെങ്കിലും കാണിക്കാം. അപ്പം സർജറി ആവശ്യമില്ലാത്ത കേസുകളിൽ ബെഡ് റെസ്റ്റാണ് ഏറ്റവും പ്രധാനം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 2 മുതൽ 1 6 ആഴ്ച, ഇതിൽ എല്ലാ രോഗികൾക്കും ഇത്ര ഫിക്സഡ് ആയിരിക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് 1-2 ആഴ്ച കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട്, ചില ആൾക്കാരിൽ 6 ആഴ്ച കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പീരീഡ് കൊണ്ട് ബെഡ് റെസ്റ്റ് എടുത്ത് പെയിൻ കില്ലേഴ്സ് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇറിറ്റേഷൻ കുറയുകയും ഈ സിംറ്റംസ് ബെറ്റർ ആവുകയും, ചില ആൾക്കാരിൽ ഞരമ്പിൻ്റെ വലിച്ചിൽ ആ ന്യൂറോപ്പതിക് പെയിൻ കൊടുക്കുന്ന ചില മരുന്നുകളോ ചിലപ്പോൾ സ്റ്റീറോയിഡ് മരുന്നുകളോ കൊടുക്കേണ്ടി വരാറുണ്ട്. മരുന്ന് കഴിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന നല്ലൊരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരുണ്ട് ഈ സയാറ്റിക്കുള്ള. അതിൽ ഇമ്പ്രൂവ് ചെയ്യാത്ത ആൾക്കാർ, അതായത് നമ്മൾ മരുന്നുകളെല്ലാം ഫുൾ ഡോസ് കൊടുത്തിട്ടും ലക്ഷണങ്ങൾ കുറയുന്നില്ല, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡിസ്ക് ബൾജ് കാണുന്നുണ്ട്, അത് ഞരമ്പിനെ നന്നായിട്ട് ഞെരുക്കിയിട്ടുണ്ട്,

0: ഞരമ്പിന് അതിതീവ്രമായി ഞെരുക്കുന്നുണ്ടെന്നും ഞരമ്പിന് ചുവിനെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നും അവിടെ മരുന്ന് പോരാ, അതിൻ്റെ കൂടെ സർജിക്കൽ ഓപ്ഷൻസും വേണമെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഇപ്പം നടുവേദന മാത്രമല്ല, നടുവ് സാധാ ഒരു നടുവേദനയാണ് എങ്കിൽ ആ നടുവേദനയ്ക്ക് നമ്മൾ പല റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും. അതായത് ഒരു പ്രായത്തിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന നടുവേദന, നടുവേദനയുടെ കൂടെ കാലിലേക്ക് തരിപ്പിറങ്ങുന്നു, മൂന്ന് വെയിറ്റ് കുറയുന്നു, പനി വരുന്നു, വേറെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ നടുവേദനയുടെ കാരണങ്ങൾ മോശപ്പെട്ട കാരണങ്ങൾ ആകുന്നത്. സാധാരണ രീതിയിൽ ഈ സയാറ്റിക എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്, മോശപ്പെട്ട അസുഖങ്ങളല്ല. ഇപ്പോൾ ബെഡ് റെസ്റ്റ് എടുത്താൽ ഇമ്പ്രൂവ് ചെയ്യും, പക്ഷേ ചില രോഗികളിൽ സർജറി ആവശ്യമുണ്ട്. അപ്പം സയാറ്റിക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണം, ഡോക്ടറെ കണ്ട് ഡോക്ടർ പരിശോധിച്ച് ആ ഡിസ്ക് ബൾജ് കാരണം ഞരമ്പിന് ഞെരുക്കം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ്. മിക്കവാറും രോഗികൾ ചിലപ്പോൾ സ്കാൻ വേണമെന്ന് തന്നെ വരില്ല, ചില ആൾക്കാരിൽ സ്കാൻ ആവശ്യമാണ്. അപ്പോൾ സ്കാൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് മരുന്ന്, എന്ത് തരം മരുന്നാണ് വേണ്ടത്, മരുന്ന് മതിയോ, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ നമ്മൾ കാണുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് ഇൻ്റർവീൻ ചെയ്തില്ലെങ്കിൽ അവർ പിന്നീട് ബലക്കുറവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ ലക്ഷണമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. പരിശോധിച്ച് സ്കാൻ ആവശ്യമുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് മരുന്നുകൾ കഴിക്കുകയോ ബെഡ് റെസ്റ്റ് ചെയ്യുകയോ ഈ സർജിക്കൽ ഓപ്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് തേടേണ്ടതുമാണ്.
1: സർ, ഈ സയാട്ടിക്ക എന്ന രോഗാവസ്ഥ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധിക്കുമോ?
0: ഇതിന് ഡിസ്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് എന്നുള്ള രോഗം നാച്ചുറലി ആ ഡിസ്ക് ഉൾവലിയുകയാണെങ്കിൽ ഈ സിംറ്റംസ് തന്നെ അങ്ങ് മാറും. ചില ആൾക്കാരിൽ സർജറി ആവശ്യമുണ്ടെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞാലും ഇത് പൂർണ്ണമായും മാറും. വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഈ പെയിൻ നിലനിൽക്കാറുണ്ട്. ഏറെക്കുറെ നമുക്കിത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ സയാറ്റിക്ക രോഗം ഉണ്ടാകാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്?
0: ഇത് അതായത് നമ്മൾ പൊതുവെ ബാക്കിലുള്ള പാരാസ്പൈനൽ മസിൽസ്, ബാക്ക് മസിൽസ് എല്ലാം പൊതുവെ വീക്ക് ആവുന്നതുകൊണ്ടതാണ് ഒരു കാരണമായി പറയുന്നത്. അപ്പം കുറച്ച് ബാക്ക് സ്ട്രെച്ചിങ് എക്സസൈസുകളോ ബെൻഡിങ് എക്സസൈസുകളോ ലാറ്ററൽ ബെൻഡിങ് എക്സസൈസുകളോ ഒക്കെ ചെയ്താൽ കുറച്ച് പാരാസ്പൈനൽ മസിലിന് പവർ വരികയും ഇത് വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് കുറച്ച് ആക്റ്റീവായിരിക്കുക, എക്സസൈസുകൾ ചെയ്യുക, ചെയ്തു കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യതകൾ കുറവായിരിക്കും.
1: സർ, അതുപോലെ തന്നെ പ്രായമായവരിൽ കണ്ടുവരുന്ന നടുവേദന, അത് കൃത്യമായി മനസ്സിലാക്കി ചികിത്സ തേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ അവസരത്തിൽ ഒന്ന് പറയാമോ?
0: പ്രായമായവരിൽ ഉദാഹരണം 60 വയസ്സിന് ശേഷം നമുക്ക് നടുവേദന ഉള്ളപ്പോൾ അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം നേരത്തെ പറഞ്ഞ തേയ്മാനമാണ്, ലംബാർ സ്പോണ്ടൈലോസിസ് ആണ്. പക്ഷേ ചില ആൾക്കാരിൽ ഈ നടുവേദന മോശപ്പെട്ട അസുഖങ്ങൾ കൊണ്ടും ആകാം. ഉദാഹരണം, ഈ നടുവേദന കണ്ടിന്യൂസ് ആയിട്ട് മാറാതെ നിൽക്കുന്നു. രണ്ട്, നടുവേദന രാത്രിയാണ് കൂടുതൽ. രാത്രി നടുവേദന കാരണം നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ ഈ നടുവേദനയുടെ കൂടെ വെയിറ്റ് കുറയുന്നു, ഭാരം കുറയുന്നു, വൈകുന്നേരങ്ങളിലൊക്കെ ഒരു പനി പോലെ തോന്നും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരു സ്പോണ്ടൈലോസിസ് കാരണമുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും ട്യൂമർ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൊണ്ടാകാം. അപ്പം ഈ മാറാതെ നിൽക്കുന്ന നടുവേദന, അതായത് നമ്മൾ റെസ്റ്റ് എടുക്കും, സാധാരണ നടുവേദനകൾ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പം പോകും. ഇത് റെസ്റ്റ് എടുക്കുമ്പോൾ നടുവേദന മാറുന്നില്ല, ഉറങ്ങുമ്പോൾ നടുവേദന കൂടുന്നു, നടുവേദന കൂടെ വെയിറ്റ് കുറയുന്നു, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ തുടർച്ചയായി നിൽക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ വേറെ എന്തെങ്കിലും ഈ സാധാരണ സ്പോണ്ടൈലോസിസ് പ്രോബ്ലം അല്ലാതെയുള്ള വേറെ കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്.
1: സയാട്ടിക്ക എന്ന രോഗാവസ്ഥയെക്കുറിച്ചും ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ഒക്കെ ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തുകിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്തുകിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുക് വല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ്

0: കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടി ഏറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കി കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വില്ലൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം സിതാര കൃഷ്ണകുമാർ പാടിയത്. ഗാനരചന BK ഹരിനാരായണൻ. സംഗീതം 4 മ്യൂസിക്സ്.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സുവർണ. കേരളത്തിൽ യുഡിഎഫ് തരംഗം. 100-ലധികം സീറ്റുകളിൽ മുന്നേറ്റവുമായി യുഡിഎഫ് തിളക്കമാർന്ന വിജയത്തിലേക്ക്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത്. വോട്ടെണ്ണൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ യുഡിഎഫ് 104 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുമായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ എൽഡിഎഫ് നിലവിൽ 34 സീറ്റുകളിൽ മാത്രമാണ് മുന്നിൽ. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ ബിജെപിക്ക് 2 സീറ്റുകൾ. ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാർ 4002 വോട്ടുകൾക്ക് ജയിച്ചു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 3500 വോട്ടുകൾക്ക് വിജയിച്ചു. യുഡിഎഫിന്റെ ചാണ്ടിയുമ്മൻ, രമേശ് ചെന്നിത്തല, ആര്യാടൻ ഷൌക്കത്ത്, രാജൻ ജെ പല്ലൻ, സി കെ കാസിം, ബിന്ദുകൃഷ്ണ, തോമസ് ഉണ്ണിയാടൻ, വിനു ജോബ് കുഴിമണ്ണിൽ, കല്ലട്ടറ മാഹിൻ, നാട്ടകം സുരേഷ്, മാത്യു കുഴൽനാടൻ, ഉമാ തോമസ്, വി ടി സൂരജ്, റോയ് കെ പൌലോസ്, വി എസ് ജോയ്, സേനാപതി വിനു, മനോജ് മൂത്തേടൻ, കെ കെ രമ എന്നിവർ ജയിച്ചു. എൽഡിഎഫിന്റെ ടി എം ശശി, പി മമ്മിക്കുട്ടി, സേവ്യർ ചിറ്റിലപ്പള്ളി, ഗീതാ ഗോപി, മുഹമ്മദ് റിയാസ് എന്നിവർ ജയിച്ചു. മന്ത്രിമാരിൽ കെ എൻ ബാലഗോപാൽ, ജി ആർ അനിൽ, സജി ചെറിയാൻ, പി പ്രസാദ്, കെ രാജൻ എന്നിവർ ലീഡ് ചെയ്യുന്നു. എം പി രാജേഷ്, ഗണേഷ് കുമാർ, പി രാജീവ്, ചിഞ്ചുറാണി, ആർ ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, ബി ശിവൻകുട്ടി, ഒ ആർ കേളു, എ കെ ശശീന്ദ്രൻ, വി എൻ വാസവൻ തുടങ്ങിയവർ പിന്നിലാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുകയാണ്. ബിജെപിയുടെ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, ആർ ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ പിന്നിലാണ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 ഇടത്തും യുഡിഎഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000-ത്തോളം വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുകയാണ്. വിശദവിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ചേരുന്നു. ശ്രീജി, എങ്ങനെയാണ് പത്തനംതിട്ടയിലെ ഫലം?
1: സുവർണ, പത്തനംതിട്ട ജില്ലയിൽ വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ യുഡിഎഫ് തരംഗത്തിലാണ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 ഫോട്ടോ ഫിനിഷിലേക്കാണ് കോന്നി. സംസ്ഥാനത്തെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മത്സരം നടന്ന ആറന്മുള മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി അബിൻ വർക്കിക്ക് മന്ത്രി വീണ ജോർജിനെതിരെ വ്യക്തമായ ഭൂരിപക്ഷം നേടി 18,000-ത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു കഴിഞ്ഞു. എൽഡിഎഫിന്റെ 4 സിറ്റിംഗ് എംഎൽഎമാർ ജയിച്ച ജില്ലയിലെ മണ്ഡലത്തിൽ പരാജയം ഉറപ്പിക്കുകയും കോന്നിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയുമാണ്. തിരുവല്ല മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ലീഡ് ചെയ്യുമ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥി അനൂപ് ആന്റണി രണ്ടാം സ്ഥാനത്താണ്. അടൂരിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി സി വി ശാന്തകുമാറും റാന്നിയിൽ അഡ്വക്കേറ്റ് പഴകുളം മധു എന്നിവരും ഏതാണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു.
0: നന്ദി ശ്രീജി. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടി. ജോസ് കെ മാണി ഉൾപ്പെടെ മത്സരിച്ച 12 സീറ്റിലും കേരള കോൺഗ്രസ് പിന്നിലാണ്. എൽഡിഎഫ് വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച ജി സുധാകരൻ 20,000-ത്തിൽ പരം വോട്ടുകൾക്ക് മുന്നിൽ. സമാനമായി എൽഡിഎഫ് വിട്ട് പയ്യന്നൂരിൽ മത്സരിച്ച വി കുഞ്ഞുകൃഷ്ണനും തളിപ്പറമ്പിൽ മത്സരിച്ച ടി കെ ഗോവിന്ദനും വിജയത്തിലേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ യുഡിഎഫിന് വൻ മുന്നേറ്റം. ചിറയൻകീട് രമ്യ ഹരിദാസ്, വാമനപുരം സുധീർ ഷാ പാലോട്, തിരുവനന്തപുരം സി പി ജോൺ, നെയ്യാറ്റിൻകര എൻ ശക്തൻ എന്നിവർ ജയിച്ചു. എൽഡിഎഫിന്റെ ഒ എസ് അംബിക ആറ്റിങ്ങലിൽ ജയിച്ചു. നിലവിൽ ആറ്റിങ്ങൽ, കഴക്കൂട്ടം, അരുവിക്കര, ചിറയൻകീഴ്, നെടുമങ്ങാട്, വർക്കല, പാറശാല, വട്ടിയൂർക്കാവ് സീറ്റുകളിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. വാമനപുരം, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് 9 സീറ്റിലും യുഡിഎഫ് മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ, മോൻസ് ജോസഫ് എന്നിവർ മുന്നിലാണ്. മന്ത്രി വി എൻ വാസവൻ, ജോസ് കെ മാണി, പി സി ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിലാണ്. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9 എൽഡിഎഫും 4 യുഡിഎഫും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദു തോറ്റു. യുഡിഎഫിന്റെ തോമസ് ഉണ്ണിയാണ്

0: മേഡനാണ് ജയിച്ചത്. ഇടുക്കിയിൽ യുഡിഎഫ് തരംഗം. അഞ്ച് മണ്ഡലങ്ങളിലും യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് എൽഡിഎഫിന്റെ എ രാജ പിന്നിലാണ്. തൊടുപുഴയിൽ മുൻമന്ത്രി പി ജെ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് മുന്നിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 സീറ്റിൽ എൽഡിഎഫും 5 യുഡിഎഫും മുന്നേറുന്നു. തൃത്താലയിൽ മന്ത്രി എം ബി രാജേഷിന് പിന്നിലാക്കി വി ടി ബൽറാം ലീഡ് ചെയ്യുന്നു. പാലക്കാട് ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി രമേഷ് പിഷാരടി മുന്നേറുകയാണ്. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ നേരിയ വോട്ടിന് മുന്നിൽ. യുഡിഎഫിന്റെ ഷിബു ബേബി ജോൺ, ബിന്ദുകൃഷ്ണ, പി സി വിഷ്ണുനാഥ് എന്നിവർ മുന്നിലാണ്. ഇരവിപുരത്ത് ആർ എസ് പി ആണ് മുന്നേറുന്നത്. പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിലാണ്. 11 സീറ്റുകളാണ് ജില്ലയിലുള്ളത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻമന്ത്രി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയം ഉറപ്പിച്ചു. എറണാകുളത്ത് യുഡിഎഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു. എല്ലാ സീറ്റുകളിലും യുഡിഎഫ് ആണ് മുന്നിൽ. അസമിൽ തുടർച്ചയായ 3 തവണയും ബിജെപി സർക്കാരിനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 ഫലം പ്രഖ്യാപിച്ചപ്പോൾ ബിജെപി 10 സീറ്റുകൾ നേടി. ബിജെപി സഖ്യകക്ഷിയായ എ ജി പി 1 സീറ്റും ബോഡോലാന്റ് പീപ്പിൾസ് ഫ്രണ്ട് 2 സീറ്റും നേടി. ഒടുവിൽ ലഭ്യമായ കണക്ക് പ്രകാരം ബിജെപി 69 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. സഖ്യകക്ഷികളായ എ ജി പി 7 ബോഡോലാന്റ് പീപ്പിൾസ് ഫ്രണ്ട് 8 കോൺഗ്രസ് 25 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിൽ 107 സീറ്റുകളിലും മുന്നേറിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയാണ് ടി വി കെ. ഡി എം കെ 1 സീറ്റിൽ വിജയിച്ചു. 55 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. എ ഐ ഡി എം കെ 52 മുന്നിലാണ്. പി എം കെ 5 ഐ എൻ സി 4 ബി ജെ പി 2 മുന്നിലാണ്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷ കെടുത്തി ബിജെപിക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 294 സീറ്റുകളിൽ ബിജെപി 193 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് 95 സിപിഎം 1 സീറ്റിലും മുന്നേറുന്നു. അതേസമയം മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നതായാണ് റിപ്പോർട്ട്. കോട്ടയത്ത് 9 സീറ്റിലും യുഡിഎഫ് മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ, മോൻസ് ജോസഫ് എന്നിവർ മുന്നിലാണ്. മന്ത്രി വി എൻ വാസവൻ, ജോസ് കെ മാണി, പി സി ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിലാണ്. ടീം യുഡിഎഫിന്റെ വിജയമാണിതെന്നും കേരളത്തെ ഇനി യുഡിഎഫ് നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അഭൂതപൂർവമായ വിജയം കേരളത്തിലെ യുഡിഎഫിന് സമ്മാനിച്ച ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. മലപ്പുറത്ത് യുഡിഎഫ് തരംഗം. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ യുഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. തവനൂരിൽ എൽഡിഎഫിന്റെ കെ ടി ജലീൽ പിന്നിലാണ്. പുതുച്ചേരിയിൽ തിരിച്ചുവരവിനൊരുങ്ങി എ എൻ ആർ സി എൻ രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി 4,441 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തട്ടാൻചാവടി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 30 സീറ്റുകളിൽ ഫലമറിഞ്ഞ 17 എ ഐ എൻ ആർ സി 9 സീറ്റുകളിലും ബിജെപി 2 വിജയിച്ചു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 4:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി വില്ലാളി വീരൻ എന്ന ചിത്രത്തിലെ ഗാനം വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത്. സംഗീതം എസ് എ രാജ്കുമാർ.

വിമാനം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ദിവ്യ എസ് മേനോൻ, കാവ്യ അജിത് എന്നിവർ പാടിയത്. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപിസുന്ദർ. അടുത്ത ഗാനം വയലിൻ എന്ന ചിത്രത്തിലേത്. വിധു പ്രതാപും സിസിലിയും സംഘവും പാടിയത്. വരികൾ സന്തോഷ് വർമ്മ, ഈണം ബിജിപാൽ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4 മണിപ്പൂക്കളിലൂടെ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ജ്യോഗ്രഫി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ

0: കാലടി മുഖ്യ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ജിയോ സ്പേഷ്യൽ ടെക്നോളജിയിലുള്ള ഹ്രസ്വകാല വേനൽക്കാല കോഴ്സ് ഈ മാസം 13 ആരംഭിക്കും. 10 ദിവസത്തെ കോഴ്സിൽ GIS, റിമോട്ട് സെൻസിംഗ്, സർവേ അനുബന്ധ ജിയോ സ്പേഷ്യൽ ടെക്നിക്കുകൾ എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. ഫോൺ നമ്പർ 82 89 90 21 47, 82 89 90 21 47.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
6: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
5: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
7: ചൂടിനെ ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കള നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? പിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക AC കളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
8: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽസിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും, ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽസിൽ തന്നെ.
9: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
10: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC കൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
11: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
14: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ചില്ല ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3:05 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3:05 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക.
15: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2, 4, 6 സെമസ്റ്റർ BA റീ അപ്പിയറൻസ് പരീക്ഷകൾ ഈ മാസം 11 ആരംഭിക്കും.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444756212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിനായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ് പേഴ്സൺ MS അബ്ദുൽ കലാം ആസാദ് നാളെ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിലും, ഈ മാസം 7 ഭരണിക്കാവ് ബ്ലോക്ക് ഓഫീസിലും, 8 ചെങ്ങന്നൂർ ബ്ലോക്ക് ഓഫീസിലും രാവിലെ 11 മുതൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതി, PMAYG പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാതികൾ നേരിട്ടോ രേഖാമൂലമോ നൽകാവുന്നതാണ്. കാവാലം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8 ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നാളെ രാവിലെ 10 ആവശ്യമുള്ള രേഖകൾ സഹിതം രക്ഷകർത്താക്കളുമായി സ്കൂളിൽ എത്തിച്ചേരണം. ഫോൺ നമ്പർ 99 46 35 13 54 92 49 93 88 50. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 99 46 35 13 54, 92 49 93 88 50. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2-4 സെമസ്റ്റർ FYUGP 2-7-8 BFA പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. വിശദ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in

നാടൻ ശീലുകൾ തേടി ഒരു യാത്ര. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

തിരുവനന്തപുരം IHRD സെൻ്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസ് FYUGP ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9495060397. മറ്റൊരു നമ്പർ 9400054491. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 9495060397, 9400054491.

പരിപാടി. പ്രിയ ശ്രോതാക്കളെ, പാട്ടുകളുടെ സുഗന്ധവുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നിങ്ങൾക്കിഷ്ടമുള്ള ഗാനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായുള്ള ആശംസകൾ അറിയിക്കാനും ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയയ്ക്കാം. 9444558888 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. 9446455888. നാലുമണിപ്പൂക്കൾ ഇതാ വിരിഞ്ഞുകഴിഞ്ഞു, കാത്തിരിക്കുന്നു നിങ്ങളുടെ സന്ദേശങ്ങൾക്കായി. ഇതാ സന്ദേശങ്ങൾ എത്തിയിരിക്കുന്നു. സിന്ധുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് പെരുമ്പാവൂരിൽ നിന്നും. ഒരു ഹിന്ദി ഗാനമാണ് സിന്ധു ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിന്ധുവിന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സിന്ധു, ഇതാ ഇഷ്ടഗാനം നാലുമണിപ്പൂക്കളിലൂടെ.

ഹായ്, 4 മണിക്ക് വിരിയുന്ന സുന്ദരിപ്പൂവേ, നിനക്ക് സുഖമാണോ? എന്റെ പേര് ദീപ, സ്ഥലം മാമ്പ്ര. ഇന്ന് എന്റെ അനിയത്തിയുടെ മകൾ കാർത്തികയുടെ, കാർത്തികേനെ അമ്മു എന്നാണ് വിളിക്കുന്നത്, ബ്രാക്കറ്റിലിട്ടിട്ടുണ്ട്, അമ്മുവിന്റെ ജന്മദിനമാണ്. എന്റെ അനിയത്തിയുടെ പേര് ദിവ്യ എന്നാണ് അവരുടെ വീട്, തിരുവാങ്കുളം എന്ന സ്ഥലത്ത്. കാർത്തികയ്ക്ക് വേണ്ടി ചന്ദ്രലേഖ എന്ന സിനിമയിലെ അമ്മൂമ്മക്കിളി വായാടി എന്ന ഗാനം വെച്ച് തരണോട്ടോ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ദീപ മാമ്പ്രയിൽ നിന്ന്. ഇതാ ദീപയുടെ അനിയത്തിക്ക്, അനിയത്തിയുടെ കുഞ്ഞിനു വേണ്ടി ജന്മദിനം ആകാശവാണി കൊച്ചി FM ന്റെയും ആശംസകൾ. ഈ ഗാനം കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ജാസ്മിൻ സക്കീർ, കളമശ്ശേരി. എനിക്ക് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന മൂവിയിലെ പവിഴം പോൽ പവിഴാധരം പോൽ എന്ന പാട്ട് വെച്ച് തരുമോ? കേട്ടുകൊണ്ട് കൂടെയുണ്ട്. ആഹാ, ജാസ്മിൻ ഞങ്ങൾക്കൊപ്പമുണ്ട്, നാലുമണിപ്പൂവിനൊപ്പമുണ്ട്. അപ്പോൾ ഏതായാലും പാട്ട് കേൾക്കാൻ നോക്കിയിരിക്കുകയാണല്ലോ, കേട്ടോളൂ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. ഈ സന്ദേശഗാന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. 9446455888 9444545588. അപ്പോൾ ഇത് അടുത്ത സന്ദേശത്തിലേക്ക് പോകാം. ഹായ് 4 മണിപ്പൂവേ, എന്റെ പേര് ദേവൂട്ടി. ഞാൻ മെസ്സേജ് അയക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. എനിക്കും എന്റെ ഫാമിലിക്കും വേണ്ടി ഖാമോഷി എന്ന ഹിന്ദി സിനിമയിലെ ബാഹോം കെ ദർമിയ എന്ന സോങ് വെച്ച് തരുമോ പ്ലീസ്. 4 മണിപ്പൂവേ. ദേവൂട്ടി ഒരു തവണയല്ല ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഇതിങ്ങനെ അത് തന്നെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അയക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇത് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞാൻ കണ്ടു. അപ്പോൾ അതാണ് ദേവൂട്ടിക്ക് ദേവൂട്ടിയുടെ ഇഷ്ടഗാനമാണല്ലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ആ പാട്ട് വെച്ച് തരാം. അപ്പോൾ ദേവൂട്ടിക്ക് വേണ്ടി ഖാമോഷി എന്ന ചിത്രത്തിലെ ഈ ഗാനം.
1: मैं एनी, मम्मा पापा का वो नामुमकिन सपना जो सच हुआ है, मैं उनकी दिल की धड़कन हूँ जिसे वो सुन नहीं सकते. मैं उनकी पहचान हूँ, उनकी आवाज़ हूँ. हमारी छोटी सी दुनिया है सिर्फ तीनों की, लेकिन मैं आसमान को छूना चाहती हूँ, गाना चाहती हूँ. आवाज और खामोशी टकराते गए, फिर भी सपने जिंदा हैं, है ना ये नामुमकिन.

അതിരൻ സിനിമയിലെ സോങ് തരുമോ ചോദിച്ചുകൊണ്ട് വിഷ്ണുപ്രിയ പിറവത്ത് നിന്ന്. വിഷ്ണുപ്രിയ കുറെ പ്ലീസ് പ്ലീസ് പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. 4 മണി പോവേ എന്ന് പറഞ്ഞ് പ്ലീസ് എന്ന് പറഞ്ഞ് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഒരു പാട്ടിന് വേണ്ടിയാണ് വിഷ്ണുപ്രിയ കാത്തിരിക്കുന്നത്. ഇതാ വിഷ്ണുപ്രിയയുടെ ഇഷ്ടഗാനം 4 മണിപ്പൂക്കളിലൂടെ.

വിഷ്ണുപ്രിയ താങ്ക് യു അയച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഗാനം വെച്ച് കൊടുത്തതിൽ. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നാലുമണിപ്പൂക്കൾ തുടരും പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് ശേഷം.

0: ഭരണമാറ്റം. ഒരു പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് അധികാരത്തിലേക്ക്. 100-ലധികം സീറ്റുകളിൽ മുന്നേറ്റവുമായി യു ഡി എഫ് വിജയത്തിലേക്ക്. ഹാട്രിക് വിജയപ്രതീക്ഷയിലെത്തിയ എൽ ഡി എഫ് 35 സീറ്റുകളിലേക്ക് ലീഡ് ചുരുങ്ങുന്നു. ബി ജെ പിക്ക് ചരിത്ര നേട്ടം. നേമവും ചാത്തന്നൂരും ബി ജെ പി നേടി. കഴക്കൂട്ടത്ത് ഫോട്ടോ ഫിനിഷിലേക്ക്. ഏതാനും വോട്ടുകൾക്ക് ബി ജെ പിയുടെ വി മുരളീധരൻ മുന്നിൽ. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി ചേരുന്നു. സ്മിതി, വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലെത്തുമ്പോൾ എന്താണ് പൊതുവെയുള്ള രാഷ്ട്രീയ ചിത്രം?
1: ലിൻസ, അതിശക്തമായിട്ടുള്ള യു ഡി എഫ് തരംഗം ബി ജെ പിയുടെ വൻതോതിൽ സ്ഥിതി മെച്ചപ്പെടുത്തൽ, കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് നോക്കി നിൽക്കുന്ന എൽ ഡി എഫ്, ഇതാണ് വോട്ടെണ്ണൽ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് കാണാനാകുന്നത്. പകുതിയോളം സീറ്റുകളിലെ ഫലം മാത്രമേ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളൂ. പക്ഷേ യു ഡി എഫിന്റെ വൻ ഭൂരിപക്ഷം വളരെ നേരത്തെ തന്നെ വ്യക്തമായി കഴിഞ്ഞു. ലിൻസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിയുടെ മുന്നേറ്റം. കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലുമില്ലാതിരുന്ന ബി ജെ പി നേമവും ചാത്തന്നൂരും സ്വന്തമാക്കി. ഇനിയിപ്പോൾ കഴക്കൂട്ടവും ഏതാണ്ട് സ്വന്തമാക്കിയ മട്ടിലാണ്. അതിന്റെ അന്തിമഫലം വരാനിരിക്കുന്നതേയുള്ളൂ, ഉടനെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. മറ്റ് പല മണ്ഡലങ്ങളിലും ഇതേപോലെ തന്നെ വൻതോതിൽ സ്ഥിതി മെച്ചപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നാണ് ആദ്യഘട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുപോലെ യു ഡി എഫിന്റെ കാര്യമെടുത്താൽ യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളെല്ലാം അതിഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ എൽ ഡി എഫിന്റെ സ്ഥിതി നേരെ തിരിച്ചാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയിച്ചു എങ്കിലും വളരെ എളുപ്പത്തിൽ വാക്കോവർ നേടുമെന്ന് കരുതിയിരുന്ന ധർമ്മടത്ത് ആദ്യ റൌണ്ടുകളിലെല്ലാം പിണറായി വിജയൻ വളരെ പിന്നിലായിരുന്നു. ഇനിയിപ്പോൾ യു ഡി എഫിന് മുന്നിലുള്ളത് മന്ത്രിസഭാ രൂപീകരണമാണ്. സർക്കാർ രൂപീകരണം വളരെ വേഗത്തിൽ നടത്തുമെന്ന് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം ലിൻസ.
0: നന്ദി സ്മിതി. കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 19,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. കഴിഞ്ഞ തവണ 500,000 മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ലീഡ്. ഉച്ചവരെ പിന്നിലായിരുന്ന അദ്ദേഹം പിന്നീട് ക്രമേണ ലീഡ് ഉയർത്തുകയായിരുന്നു. യു ഡി എഫിന്റെ ചാണ്ടി ഉമ്മൻ, രമേശ് ചെന്നിത്തല, ആര്യാടൻ ഷൌക്കത്ത്, രാജൻ ജെ പല്ലൻ, സി കെ കാസിം, ബിന്ദു കൃഷ്ണ, തോമസ് ഉണ്ണിയാടൻ, വിനു ജോബ് കുഴിമണ്ണിൽ, കലത്ര മാഹിൻ, നാട്ടകം സുരേഷ്, മാത്യു കുഴൽനാടൻ, ഉമാ തോമസ്, വി ടി സൂരജ്, റോയ് കെ പൌലോസ്, വി എസ് ജോയ്, സേനാപതി മനോജ് മൂത്തേടൻ, കെ രമ എന്നിവർ ജയിച്ചു. എൽ ഡി എഫിന്റെ ടി എം ശശി, പി മമ്മിക്കുട്ടി, സേവ്യർ ചിറ്റിലപ്പള്ളി, ഗീതാ ഗോപി എന്നിവർ ജയിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുന്നു. ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, ആർ ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ തോറ്റു. ഇടുക്കിയിൽ യു ഡി എഫ് തരംഗം. 5 മണ്ഡലങ്ങളിലും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ചേരുന്നു. രതീഷ്, എന്താണ് ഇടുക്കിയിൽ നിന്നുള്ള വോട്ടെണ്ണൽ ചിത്രം?
2: ലിൻസ, ഇടുക്കി ജില്ലയിൽ യു ഡി എഫിന് അട്ടിമറി വിജയം എന്ന് പറയാം. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളായ തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നിവിടങ്ങളിലെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മികച്ച വിജയം നേടിയിരിക്കുന്നു. ഇതിൽ 4 മണ്ഡലങ്ങളിൽ, ദേവികുളം ഒഴികെയുള്ള 4 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം 20,000 കടന്നിട്ടുണ്ട്. തൊടുപുഴ അബൂദൻ ജോസഫിന്റെ ഭൂരിപക്ഷം 40,000 കടന്നു. എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പല മണ്ഡലങ്ങളിലും ഇത്തവണ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് അലയടിച്ചത്. ഇതിൽ ഇടുക്കിയിൽ റോയ്ക്ക് തോമസ്, തൊടുപുഴ അബൂദൻ ജോസഫ്, ഉടുമ്പൻചോല സേനാപതി, ദേവികുള എസ് രാജ, പീരുമേട് സുരേ തോമസ് എന്നിവർ ഇടുക്കിയിൽ ജയിച്ചു. ഇടുക്കി മണ്ഡലത്തിലെ സിറ്റിംഗ് എംഎൽഎയും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ റോഷി കൃഷ്ണദുരം യു ഡി എഫിന്റെ റോയ്ക്ക പോലീസ് അട്ടിമറി വിജയമാണ് നേടിയത്. 3 റൗണ്ട് മുതൽ തന്നെ റോയ്ക്ക പോലീസ് വ്യക്തമായും ലീഡ് ഉണ്ടായിരുന്നു. ഈ ലീഡ് നിലനിർത്തിയിട്ട് അവസാനം 20,000 വോട്ടിലാണ് റോയ്ക്ക പോലീസ് ജയിച്ചത്. അതുപോലെ തന്നെ ഉടുമ്പൻചോലയിൽ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ഉടുമ്പൻചോലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സേനാപതിയുടെ വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവും മുൻ എംഎൽഎയുമായിരുന്ന കെ കെ ജയേന്ദ്രനാണ് സേനാപതി വേണ്ടി തോൽപ്പിച്ചത്.
0: നന്ദി രതീഷ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടി. ജോസ് കെ മാണി ഉൾപ്പെടെ മത്സരിച്ച 12 സീറ്റിലും കേരള കോൺഗ്രസ് എം പിന്നിലാണ്. എൽ ഡി എഫ് വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച ജി സുധാകരൻ ജയിച്ചു. സമാനമായി എൽ ഡി എഫ് വിട്ട് പയ്യന്നൂരിൽ മത്സരിച്ച വി കുഞ്ഞുകൃഷ്ണനും തളിപ്പറമ്പിൽ മത്സരിച്ച ടി കെ ഗോവിന്ദനും വിജയത്തിലേക്ക്. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ യു ഡി എഫിന് സമ്പൂർണ്ണ ആധിപത്യം. ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് വ്യക്തമായ ലീഡ്. കോഴിക്കോട് 13-ൽ ഒരു സീറ്റ് മാത്രം എൽ ഡി എഫിന്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ എൽ ഡി എഫിന് മേൽക്കൈ. കണ്ണൂരിൽ 11-ൽ 6 എൽ ഡി എഫും 5 സീറ്റിൽ യു ഡി എഫും മുന്നേറുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. 3 സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. മാനന്തവാടിയിൽ മന്ത്രി ഒ ആർ കേളുവിനെ പരാജയപ്പെടുത്തി ഉഷാ വിജയൻ വിജയിച്ചു. കൽപ്പറ്റയിൽ ടി സിദ്ദിഖും സുൽത്താൻ ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണനും വിജയിച്ചു. കാസർഗോഡ്, 5 മണ്ഡലങ്ങളിൽ ഒരിടത്ത് എൽ ഡി എഫിനും 4 യു ഡി എഫിനുമാണ് നേട്ടം. കാസർഗോഡ് മണ്ഡലത്തിൽ കല്ലട്ര മാഹീനും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും വിജയിച്ചു. കാഞ്ഞങ്ങാട് എൽ ഡി എഫിന്റെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്ത് ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്താണ്. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ 12 യു ഡി എഫ് ആണ് മുന്നിൽ. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിജയിച്ചു. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ പരാജയപ്പെടുത്തി വിദ്യാബാലൻ ജയിച്ചു. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയ വിജയിച്ചു. വടകരയിൽ കെ കെ രമ വിജയിച്ചു. മലപ്പുറത്ത് യു ഡി എഫ് തരംഗം. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. തവനൂരിൽ എൽ ഡി എഫിന്റെ കെ ടി ജലീൽ പരാജയപ്പെട്ടു.

0: കണ്ണൂർ ജില്ലയിൽ യുഡിഎഫ് 6 സീറ്റിലും എൽഡിഎഫ് 5 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പേരാവൂർ, തളിപ്പറമ്പ്, അഴിക്കോട്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. ധർമ്മടം, കല്യാശ്ശേരി, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. പേരാവൂരിൽ കെ ശൈലജ പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ യുഡിഎഫിന് വൻ മുന്നേറ്റം. ചിറയൻകീഴ് രമ്യ ഹരിദാസ്, വാമനപുരം സുധീർഷ പാലോട്, തിരുവനന്തപുരം സി പി ജോൺ, നെയ്യാറ്റിൻകര എൻ ശക്തൻ എന്നിവർ ജയിച്ചു. എൽഡിഎഫിന്റെ ഒ എസ് അംബിക ആറ്റിങ്ങലിലും നെടുമങ്ങാട് ജി ആർ അനിൽ, വർക്കല വി ജോയ് എന്നിവരും ജയിച്ചു. എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്തും വി മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. അഞ്ച് മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ നാലിടത്തും യുഡിഎഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000-ത്തോളം വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുന്നു. കോന്നി ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത്. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ വിജയിച്ചു. പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിലാണ്. ചാത്തന്നൂരിൽ ബിജെപിയുടെ ബി ബി ഗോപകുമാർ ജയിച്ചു. പറവൂരിൽ വി ഡി സതീശൻ ജയിച്ചു. ടീം യുഡിഎഫിന്റെ വിജയമാണിതെന്നും കേരളത്തെ ഇനി യുഡിഎഫ് നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അഭൂതപൂർവമായ വിജയം കേരളത്തിലെ യുഡിഎഫിന് സമ്മാനിച്ച ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. നേമത്തെയും ചാത്തന്നൂരിലെയും ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിൽ 106 സീറ്റിലും മുന്നേറിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയാണ് ടി വി കെ. ടി വി കെ മൂന്നിടത്ത് വിജയിച്ചു. 106 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. ഡി എം കെ 4 സീറ്റിൽ വിജയിച്ചു. 54 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. എ ഐ എ ഡി എം കെ 45 മുന്നിലാണ്. ബിജെപി 3 മുന്നിലാണ്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്വന്തം തട്ടകമായ ചെന്നൈയിലെ കൊളത്തൂർ മണ്ഡലത്തിൽ 7,000-ലേറെ വോട്ടുകൾക്ക് പിന്നിലാണ്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ 3,000-ലേറെ വോട്ടുകൾക്ക് മുന്നിൽ. അതേസമയം നടൻ വിജയ് തിരുച്ചി ഈസ്റ്റിൽ 5,000-ലേറെ വോട്ടുകൾക്കും പേരാമ്പൂർ മണ്ഡലത്തിൽ 8,000-ലേറെ വോട്ടുകൾക്കും മുന്നേറുന്നു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷക്കെടുത്തി ബിജെപിക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 293 സീറ്റുകളിലെ 6 ഫലം വന്നപ്പോൾ ബിജെപി 4 ജയിച്ചു. തൃണമൂൽ കോൺഗ്രസ് 2 സീറ്റ് നേടി. ബിജെപി 189 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 92 സീറ്റിലും സിപിഎം 1 കോൺഗ്രസ് 2 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. പുതുച്ചേരിയിൽ തിരിച്ചുവരവിനൊരുങ്ങി എഐഎൻആർസി. എൻ രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി 4,441 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 30 സീറ്റുകളിൽ ഫലമറിഞ്ഞ 17 എഐഎൻആർസി 9 സീറ്റിലും ബിജെപി 2 വിജയിച്ചു. എഐഎഡിഎംകെ, ഐഎൻസി, ഡിഎംകെ എന്നിവർ ഓരോ സീറ്റ് വീതവും നേടി. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 5:30.
1: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, 4 മണിപ്പൂക്കൾ തുടരുന്നു. അടുത്ത സന്ദേശം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കൃഷ്ണേന്ദുവിന്റേതാണ്. കൃഷ്ണേന്ദു ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ദീദി തേര ദീവർ ദിവാന എൻ ഹം ആപ്കെ ഹെ കോൻ എന്ന ചിത്രത്തിലേത്. ഈ ഗാനം വെച്ച് തരാമോ? എന്റെ കസിൻസ് രേണു, മായ എന്നിവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും രേണുവിനും മായയ്ക്കും വേണ്ടി ഇതാ കൃഷ്ണേന്ദു ആവശ്യപ്പെട്ട ഗാനം.

പ്രിയ നാലു മണിപ്പൂവിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ കടയിരുപ്പിൽ നിന്നും മെസ്സേജ് അയക്കുന്നു. എന്റെ പേര് മനീഷ, എന്റെ അച്ഛന്റെ അമ്മയുടെ പേര് ശാന്ത, മണി. അവർക്ക് വേണ്ടി രാപ്പകൽ എന്ന ചിത്രത്തിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന ഗാനം വെച്ചു തരാമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കടയിരുപ്പിൽ നിന്നും മനീഷ ആവശ്യപ്പെട്ട ഗാനം ഇതാ.

കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ നിന്ന് ആർത്ഥന ജീവൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. അമ്മയുടെ കൂട്ടുകാരിക്ക് വേണ്ടി പാട്ട് വേണം, ഷാജിദ് ആന്റിക്ക് വേണ്ടി പാട്ട് വേണം, ഇന്ദ്രനീലിമ്യോലും പാട്ട് വേണം, വൈശാലി ഗുഡ് ആഫ്റ്റർനൂൺ വെച്ച് തരണമേ, ചേച്ചി ചായ കുടിച്ചോ, ഹായ് നാലുമണിപ്പൂവേ സുഖമല്ലേ, എന്റെ മെസ്സേജ് വായിക്കണം, എന്നെ മറക്കല്ലേ പ്ലീസ്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചു എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് എൻ്റെ മെസ്സേജ് വായിക്കണമെന്ന് എഴുതി, അപ്പോൾ ഞാൻ വേറൊരു മെസ്സേജ് കൊടുത്തു, ഒരു പാട്ട് കൊടുത്തു. അപ്പോൾ പിണങ്ങിയിരിക്കുകയാണ് ആൾ, എൻ്റെ മെസ്സേജ് വായിച്ചില്ലല്ലോ, ഞാൻ മിണ്ടില്ല എന്ന്. ഏതായാലും മെസ്സേജ് ഇതാ വായിച്ചു കഴിഞ്ഞു. ഇതാ അർത്ഥന ജീവൻ ആവശ്യപ്പെട്ട ഗാനം തന്നെ കൊടുക്കാം, വൈശാലിയിലെ ഇന്ദ്രനീലിമയോലും. ഈ പാട്ട് ഷാജിദ് ആൻറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇതാ കേട്ടുള്ളൂ.

പ്രിയ ശ്രോതാക്കളെ, നാലു മണിപ്പൂക്കളിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു തൃശ്ശൂരിൽ നിന്നും. മധു, ശ്രീ പാർവതി പുത്തൻപള്ളി, ചൈതന്യ സ്വാതി വി കൊല്ലം തടത്തിൽ, ലക്ഷ്മിപ്രിയ അങ്കമാലി, ജിജീഷ് കടമക്കുടി, പ്രജിത മണലിക്കാട്, ഷെർലി ജെറോം പാനായക്കുളം, അഞ്ജു എറണാകുളം, ദിലീപ് എന്നിവർ. ഇവരുടെ എല്ലാവരുടെയും മെസ്സേജ് നമ്മൾക്ക് ഇന്ന് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. വീണ്ടും മെസ്സേജുകൾ അയയ്ക്കുക. നാളെയും ഉണ്ട് നാലു മണിപ്പൂക്കൾ. അപ്പോൾ എല്ലാവരും പിണങ്ങാതെ പരിഭവിക്കാതെ നാളെ അയയ്ക്കുക നാലു മണിപ്പൂക്കളിലേക്ക് മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ 9446455888. നാലു മണിപ്പൂക്കൾ സമാപിച്ചു.

0: സേവന വാർത്തകൾ. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST ഈ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484-2-54-15-20.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447-007-786.
3: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: ചൂടകറ്റ ഏസ് വേണം. എന്നാൽ കീശ താലിയാകെ വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ കാഴ്ച പരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മാസം 10 തീയതിക്ക് മുൻപായി ജില്ലാ സെക്രട്ടറിക്ക് പേരുകൾ നൽകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 9400064 20 77 9400064 20 77. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിലും കോതമംഗലം ഉപകേന്ദ്രത്തിലും 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചിട്ടുള്ള അവധിക്കാല കോഴ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു. അപേക്ഷകൾ ഓൺലൈനായി www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9495 79 0574 മറ്റൊരു നമ്പർ 9447 21 10 55. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495 79 0574 9447 21 10 55. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി സ്പോൺസേഡ് പ്രോഗ്രാം NCERT സ്പോൺസേഡ് പ്രോഗ്രാം ഉമംഗ്.

0: तो श्रोताओं, अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है।
1: तो अब अपने मित्र अजीत
0: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
1: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: വാ വർക്കിജയ, പരസ്യം പറയാം.
4: എന്താ രഹസ്യമാ പറയണ്ട തങ്കമ്മേ?
3: ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
4: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
3: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
4: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
3: മറക്കാതെ കേൾക്കണേ.
4: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
3: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
5: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 29:45. ഇനി 5:30 പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ തിരുവനന്തപുരം റിലേ.
6: ആകാശവാണി, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് സുവർണ. സംസ്ഥാനത്ത് ഭരണമാറ്റം. ഒരു പതിറ്റാണ്ടിന് ശേഷം UDF

0: അധികാരത്തിലേക്ക്. 102 സീറ്റിൽ മുന്നേറ്റവുമായി യുഡിഎഫ് വിജയത്തിലേക്ക്. ഹാട്രിക് വിജയപ്രതീക്ഷയിലെത്തിയ എൽഡിഎഫ് 35 സീറ്റുകളിലേക്ക് ലീഡ് ചുരുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ബിജെപിക്ക് ചരിത്ര നേട്ടം. നേമവും ചാത്തന്നൂരും കഴക്കൂട്ടവും ബിജെപി നേടി. കണ്ണൂർ ധർമ്മട മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 19,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. കഴിഞ്ഞ തവണ 500,000 മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ലീഡ്. ഉച്ചവരെ പിന്നിലായിരുന്ന അദ്ദേഹം പിന്നീട് ക്രമേണ ലീഡ് ഉയർത്തുകയായിരുന്നു. യുഡിഎഫിന്റെ ചാണ്ടിയുമ്മൻ, രമേശ് ചെന്നിത്തല, ആര്യാടൻ ഷൌക്കത്ത്, രാജൻ ജെ പല്ലൻ, സി കെ കാസിം, ബിന്ദുകൃഷ്ണ, തോമസ് ഉണ്ണിയാടൻ, വിനു ജോബ് കുഴിമണ്ണിൽ, കൽട്ര മാഹിൻ, നാടകം സുരേഷ്, മാത്യു കുഴൽനാടൻ, ഉമാ തോമസ്, വി ടി സൂരജ്, റോയ് കെ പൌലോസ്, വി എസ് ജോയ്, സേനാപതി വിനു, മനോജ് മൂത്തേടൻ, കെ കെ രമ എന്നിവർ ജയിച്ചു. എൽഡിഎഫിന്റെ ടി എം ശശി, പി മമ്മിക്കുട്ടി, സേവ്യർ ചിറ്റിലപ്പള്ളി, ഗീതാഗോപി എന്നിവർ ജയിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഡ് ചെയ്യുകയാണ്. ബിജെപിയുടെ കെ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, ശോഭാ സുരേന്ദ്രൻ, ആർ ശ്രീലേഖ, കുമ്മനം രാജശേഖരൻ എന്നിവർ പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ യുഡിഎഫിനും ബിജെപിക്കും വൻ മുന്നേറ്റം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. രജു, പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ?
1: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. മൂന്ന് മുന്നണികളുടെയും ശക്തമായ മത്സരത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ എൻഡിഎ ജില്ലയിൽ 2 സീറ്റ് നേടി ചരിത്രം കുറിച്ചു. യുഡിഎഫ് 7 സീറ്റ് നേടിയപ്പോൾ 2021 ജില്ലയിലെ 14-13 സീറ്റ് നേടിയ എൽഡിഎഫിന് ഇത്തവണ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എൻഡിഎയ്ക്ക് വേണ്ടി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് എൽഡിഎഫിന്റെ ഇ ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽഡിഎഫിന്റെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചു. വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് എംഎൽഎ വി കെ പ്രശാന്തിനെ തോൽപ്പിച്ച് യുഡിഎഫിന്റെ കെ മുരളീധരൻ മണ്ഡലം തിരികെ പിടിച്ചപ്പോൾ വാമനപുരത്തെ ഇടതുകോട്ട തകർത്ത് യുഡിഎഫിന്റെ സുധീർഷ പാലൂടും വിജയിച്ചു. തിരുവനന്തപുരം മണ്ഡലം സി പി ജോനലൂടെ യുഡിഎഫ് തിരിച്ചുപിടിച്ചപ്പോൾ എൻ ശക്തൻ നെയ്യാറ്റിൻകരയിലൂടെ തിരിച്ചുവരവ് നടത്തി. ചിറയൻകീഴ് രമ്യ ഹരിദാസും കാട്ടാക്കട എം ആർ ബൈജുവും നേടിയപ്പോൾ കോവളം നിലനിർത്തി എം വിൻസെന്റ് യുഡിഎഫിന്റെ പടയോട്ടം പൂർത്തിയാക്കി. ഒ എസ് അംബികയിലൂടെ ആറ്റിങ്ങലും ജി ആർ അനിലൂടെ നെടുമങ്ങാടും, സി കെ ഹരീന്ദ്രനിലൂടെ പാറശാലയും, ജി സ്റ്റീഫനിലൂടെ അരുവിക്കരയും, വി ജോയിലൂടെ വർക്കലയും നിലനിർത്തിയതും മാത്രമാണ് എൽഡിഎഫിന് തലസ്ഥാന ജില്ലയിൽ ആശ്വസിക്കാനുള്ളത്.
0: നന്ദി രജു. മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി, പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, തൃക്കാക്കരയിൽ ഉമാ തോമസ്, കൊണ്ടോട്ടിയിൽ ടി പി അഷ്റഫ് അലി, വള്ളിക്കുന്നിൽ ടി വി ഇബ്രാഹിം, തിരൂരങ്ങാടിയിൽ പി എം എ സമീർ എന്നിവർക്ക് 500,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ യുഡിഎഫിന് സമ്പൂർണ്ണ വിജയം. ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും യുഡിഎഫിന് വ്യക്തമായ ലീഡ്. കോഴിക്കോട് 13-ൽ ഒരു സീറ്റ് മാത്രം എൽഡിഎഫിന്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ എൽഡിഎഫിന് മേൽക്കൈ. കണ്ണൂരിൽ 11-ൽ 6 എൽഡിഎഫ്, 5 സീറ്റിൽ യുഡിഎഫ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടി. ജോസ് കെ മാണി ഉൾപ്പെടെ മത്സരിച്ച 12 സീറ്റിലും കേരള കോൺഗ്രസ് പിന്നിലാണ്. എൽഡിഎഫ് വിട്ട് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച ജി സുധാകരൻ 27,000 പരം വോട്ടുകൾക്ക് വിജയിച്ചു. സമാനമായി എൽഡിഎഫ് വിട്ട് പയ്യന്നൂരിൽ മത്സരിച്ച വി കുഞ്ഞുകൃഷ്ണനും തളിപ്പറമ്പിൽ മത്സരിച്ച ടി കെ ഗോവിന്ദനും വിജയിച്ചു. 11-ൽ 8 യുഡിഎഫും 2 എൽഡിഎഫും 1 എൻഡിഎയും നേടി. ചാത്തന്നൂരാണ് ബിജെപിയുടെ ബി ബി ഗോപകുമാർ 4,000 പരം വോട്ടുകൾക്ക് ജയിച്ചത്. പത്തനാപുരത്ത് ഗണേഷ് കുമാറും ചടയമംഗലത്ത് ജെ ചിഞ്ചുറാണിയും തോറ്റു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയാണ് ജയിച്ചത്. കൊട്ടാരക്കര കെ എൻ ബാലഗോപാൽ 10,012 വോട്ടിന് ജയിച്ചു. കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ് ജയിച്ചു. കൊല്ലത്തെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്ത് ബിജെപിക്ക് ഒരു സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ?
2: സുവർണ വോട്ടെണ്ണൽ ജില്ലയിൽ സമാധാനപരമായി പൂർത്തിയാവുകയാണ്. യുഡിഎഫ് വലിയ മുന്നേറ്റം ജില്ലയിൽ നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ രണ്ട് തവണത്തെ രണ്ട് സീറ്റ് നിലനിർത്തിക്കൊണ്ട് 6 മണ്ഡലങ്ങൾ കൂടി വിജയിക്കാൻ യുഡിഎഫിന് സാധിച്ചു. എൽഡിഎഫിനാകട്ടെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്കുണ്ടായിരുന്ന 9 സീറ്റുകളിൽ 7 കൈവിട്ടു പോയിരിക്കുന്നു. പുനലൂരിൽ എൽഡിഎഫ് മികച്ച വിജയം നേടിയെന്ന് പറയാം. അതേസമയം കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ദയനീയമായാണ് ജയിച്ചത്. 1,012 വോട്ടുകൾ മാത്രമേ ഐസാപോറ്റിയേക്കാൾ കൂടുതലായി നേടാൻ ബാലഗോപാലിന് സാധിച്ചിട്ടുള്ളൂ. ചാത്തന്നൂരിൽ താമര വിരിയിച്ചുകൊണ്ട് എൻഡിഎ ജില്ലയിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുന്നുവെന്ന് പറയാം. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും 2 സ്ഥാനത്തായ ബിജെപിയുടെ വി വി ഗോപകുമാറാണ് 4,300 പരം വോട്ടുകൾക്ക് ചാത്തന്നൂരിൽ വിജയിച്ചത്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയോട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ 8,310 വോട്ടുകൾക്കും ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി യുഡിഎഫിന്റെ എം എം നസീറിനോട് 6,618 വോട്ടുകൾക്കും പരാജയപ്പെട്ടത് എൽഡിഎഫിന് വലിയ തിരിച്ചടിയാണ്. 3 എംഎൽഎമാരും എൽഡിഎഫിന്റെ ജില്ലയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലൂടെ RSP വലിയ തിരിച്ചുവരവ് നടത്തിവരിക്കുന്നതായി.

0: കാണാം.
1: നന്ദി നീരജ്. ആലപ്പുഴയിൽ 9-ൽ 6 ഇടത്തും യുഡിഎഫിന് മുന്നേറ്റം. മന്ത്രിമാരായ പി പ്രസാദ് ചേർത്തലയിലും സജി ചെറിയാൻ ചെങ്ങന്നൂരും ജയിച്ചു. മാവേലിക്കരയിൽ എൽഡിഎഫിന്റെ എം എസ് അരുൺകുമാർ ജയിച്ചു. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻമന്ത്രി ജി സുധാകരൻ ജയിച്ചു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല വിജയിച്ചു. കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ 1 ഇടത്ത് എൽഡിഎഫിനും 4 ഇടത്ത് യുഡിഎഫിനുമാണ് നേട്ടം. കാസർഗോഡ് മണ്ഡലത്തിൽ കല്ലട്ര മാഹിനും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും വിജയിച്ചു. കാഞ്ഞങ്ങാട് എൽഡിഎഫിന്റെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്ത് ബിജെപിയുടെ കെ സുരേന്ദ്രൻ 2-ാം സ്ഥാനത്താണ്. മലപ്പുറത്ത് യുഡിഎഫ് തരംഗം. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ യുഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. തവനൂരിൽ എൽഡിഎഫിന്റെ കെ ടി ജലീൽ പരാജയപ്പെട്ടു. ഇടുക്കിയിൽ യുഡിഎഫ് തരംഗം. 5 മണ്ഡലങ്ങളിലും യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. കണ്ണൂർ ജില്ലയിൽ യുഡിഎഫ് 6 സീറ്റിലും എൽഡിഎഫ് 5 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പേരാവൂർ, തളിപ്പറമ്പ്, അഴിക്കോട്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. ധർമ്മടം, കല്ലശ്ശേരി, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. പേരാവൂർ കെ കെ ശൈലജ പിന്നിലാണ്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ചേരുന്നു. രതീഷ് കൃഷ്ണ, ഇടുക്കിയുടെ നിലവിലെ സാഹചര്യം എന്താണ്?
2: ഇടുക്കിയിലെ യുഡിഎഫിന് വലിയ അട്ടിമറി വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിലെ 5 മണ്ഡലങ്ങളായ തൊടുപുഴ, ഇടുക്കി, ഉടുമ്പഞ്ചോല, ദേവികുളം, പീരുമേട് എന്നിവിടങ്ങളിൽ എല്ലാം യുഡിഎഫ് സ്ഥാനാർത്ഥികൾ മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. ഇതിൽ ഇടുക്കിയിൽ റോയ് കെ പൗലോസ് 23,822 വോട്ടിനും, തൊടുപുഴയിൽ അബുജോൺ ജോസഫ് യുഡിഎഫിനായി 44,291 വോട്ടിനും, ഉടുമ്പൻചോലയിൽ സേനാപതി വേണു യുഡിഎഫിന് 20,221 വോട്ടിനും, ദേവികുളത്ത് 5,033 വോട്ടിന് എഫ് രാജയും, പീരുമേട്ടിൽ സിറിയ തോമസ് 27,634 വോട്ടിനുമാണ് ജയിച്ചത്. ഇടുക്കി.
1: നന്ദി രതീഷ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 ഇടത്തും യുഡിഎഫിനാണ് ലീഡ്. മന്ത്രി വീണ ജോർജിനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി അബിൻ വർക്കി മുന്നേറുകയാണ്. കോന്നി ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത്. എറണാകുളത്ത് യുഡിഎഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ജയിച്ചു. എല്ലാ സീറ്റുകളിലും യുഡിഎഫ് ആണ് മുന്നിൽ. പിറവത്ത് അനൂപ് ജേക്കബ് ജയിച്ചു. കോട്ടയത്ത് 9 സീറ്റിലും യുഡിഎഫ് മുന്നേറ്റം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാണി സി കാപ്പൻ, മോൻസ് ജോസഫ് എന്നിവർ മുന്നിലാണ്. മന്ത്രി വി എൻ വാസവൻ, ജോസ് കെ മാണി, പി സി ജോർജ്, ഷോൺ ജോർജ് എന്നിവർ പിന്നിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 സീറ്റിൽ എൽഡിഎഫും 5 ഇടത്ത് യുഡിഎഫും മുന്നേറുന്നു. തൃത്താലയിൽ മന്ത്രി എം വി രാജേഷിനെ പിന്നിലാക്കി വി ടി ബൽറാം ജയിച്ചു. പാലക്കാട് ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനെ 10,000 വോട്ടുകൾക്ക് പിന്നിലാക്കി രമേഷ് പിഷാരടി മുന്നേറുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ 12 ഇടത്തും യുഡിഎഫ് ആണ് മുന്നിൽ. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിജയിച്ചു. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ പരാജയപ്പെടുത്തി വിദ്യാ ബാലകൃഷ്ണൻ ജയിച്ചു. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ വിജയിച്ചു. വടകരയിൽ കെ കെ രമ വിജയിച്ചു. വിശദാംശങ്ങളുമായി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. നസീർ, എന്താണ് നിലവിലെ സ്ഥിതിഗതികൾ?
3: അതെ, കോഴിക്കോട് ജില്ലയിൽ നിലവിലെ 12 സീറ്റിലാണ് യുഡിഎഫ് വിജയിച്ചത്. യുഡിഎഫിനെ സംബന്ധിച്ചോളം ഒരു ചരിത്രപരമായ വിജയമാണ് ജില്ലയിൽ നേടിയിരിക്കുന്നത്. അതായത് സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം സീറ്റുകൾ യുഡിഎഫ് നേടിയില്ല. പ്രത്യേകിച്ച് പറയേണ്ടത് 2001 ശേഷം കോൺഗ്രസ് ആദ്യമായി അക്കൌണ്ട് തുറക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗും മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. ആർഎംപിയുടെ ഒരു സ്ഥാനാർത്ഥിയും വിജയിച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ മാത്രമാണ് മന്ത്രി ലെ എ മുഹമ്മദ് റിയാസിലൂടെ എൽഡിഎഫ് സീറ്റ് നിലനിർത്തിയത്. എൻഡിഎ അതുപോലെ തന്നെ സീറ്റ് നേടിയിട്ടില്ലെങ്കിലും അവർ മികച്ച പ്രകടനമാണ് ജില്ലയിൽ നടത്തിയത്. പ്രത്യേകിച്ച് കോഴിക്കോട് സൌത്ത് നോർത്ത് മണ്ഡലങ്ങളിൽ നല്ല വോട്ടിംഗ് ശതമാനം എൻഡിഎ ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി മുന്നിൽ വരികയും ചെയ്തു. ജില്ലയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് എൽഡിഎഫ് വിജയിക്കുന്ന എലത്തൂര്, ബാലുശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം തന്നെ യുഡിഎഫ് പിടിച്ചെടുത്തു എന്ന പ്രത്യേകതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാക്കുന്നത്.
1: നന്ദി നസീർ. ടീം യുഡിഎഫിന്റെ വിജയമാണിതെന്നും കേരളത്തെ ഇനി യുഡിഎഫ് നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേന്ദ്ര നിരീക്ഷകരെ ഉടൻ കേരളത്തിലേക്ക് അയക്കുമെന്ന് ജയറാം രമേശ്. അഭൂതപൂർവമായ വിജയം കേരളത്തിലെ യുഡിഎഫിന് സമ്മാനിച്ച ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. എൽഡിഎഫിന് വൻ തിരിച്ചടിയുണ്ടായതായും ജനവിധി അംഗീകരിക്കുന്നതായും സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. നേമത്തെയും ചാത്തന്നൂരിലെയും ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തമിഴ്നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങി നടൻ വിജയിയുടെ തമിഴക വെട്രി കഴകം. സംസ്ഥാനത്ത് 234 മണ്ഡലങ്ങളിൽ 7 ഇടത്ത് വിജയിച്ചു. 101 സീറ്റുകളിലും മുന്നിലാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയാണ് ടി വി കെ. 106 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9 LDFും 4 UDFും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി R. ബിന്ദു തോറ്റു. UDFന്റെ തോമസ് ഉണ്ണിയാടനാണ് ജയിച്ചത്. മണലൂരിൽ C. രവീന്ദ്രൻ

0: രവീന്ദ്രനാഥ് ജയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഭരിത, തൃശൂർ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതിയത്?
1: തൃശൂർ സംസ്ഥാനത്ത് ഉടനീളം യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂരിൽ ആധിപത്യം നിലനിർത്തിയത് എൽ ഡി എഫ് തന്നെയാണ്. 9 മണ്ഡലങ്ങളിലും വിജയം നേടാനായി എൽ ഡി എഫിന് സാധിച്ചു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, കയ്പമംഗലം, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഒല്ലൂർ എന്നീ മണ്ഡലങ്ങളിലെല്ലാം എൽ ഡി എഫ് ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്തുക തന്നെയാണ് അവരും ചെയ്തത്. ചാലക്കുടി നിലനിർത്തി എന്നതിനൊപ്പം തന്നെ 3 സീറ്റുകൾ കൂടി അധികം നേടാനായി യു ഡി എഫിന് സാധിച്ചു. ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ എന്നീ മണ്ഡലങ്ങളിൽ കൂടി അവർ അവരുടെയും ആധിപത്യം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഗുരുവായൂരിലും മണലൂരിലും നടന്നതാണ്. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് നടന്നത്. ഇരു മണ്ഡലങ്ങളിലും ഫലം അറിയുന്നത് തന്നെ അവസാന റൌണ്ടുകളിലാണ് പൂർണ്ണമായുള്ള വ്യക്തമായ രൂപം ലഭിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ ഔദ്യോഗിക ഫലം പുറത്തുവരാൻ ഇനിയും താമസിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകൾ വീണ്ടും എണ്ണുന്ന ഒരു സ്ഥിതിയാണ് അവിടെയുള്ളത്.
0: നന്ദി ഭരിത. പുതുച്ചേരി

0: ചെയ്യുന്നത് തന്നെ അവസാന റൗണ്ടുകളിലാണ് പൂർണ്ണമായുള്ള വ്യക്തമായ രൂപം ലഭിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ ഔദ്യോഗിക ഫലം പുറത്തു വരാൻ ഇനിയും താമസിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകൾ വീണ്ടും എണ്ണുന്ന ഒരു സ്ഥിതിയാണ് അവിടെയുള്ളത്.
1: നന്ദി ഭരിത. പുതുച്ചേരിയിൽ തിരിച്ചുവരവിനൊരുങ്ങി AENRC എൻ രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി 4441 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തട്ടാൻചാവടി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. 30 സീറ്റുകളിൽ ഫലമറിഞ്ഞ 18 AENRC 9 സീറ്റുകളിലും BJP 2 വിജയിച്ചു. AIADMK, INC, DMK എന്നിവർ ഓരോ സീറ്റ് വീതവും നേടി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷ കെടുത്തി BJPക്ക് വ്യക്തമായ ലീഡ്. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 293 സീറ്റുകളിലെ 6 ഫലം വന്നപ്പോൾ BJP 4 വിജയിച്ചു. തൃണമൂൽ കോൺഗ്രസ് 2 സീറ്റ് നേടി. ഒടുവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം BJP 189 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് 92 സീറ്റുകളിലും CPM 1 കോൺഗ്രസ് 2 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. 3 സീറ്റിലും UDF വിജയിച്ചു. മാനന്തവാടി മന്ത്രി OR കേളുവിനെ പരാജയപ്പെടുത്തി ഉഷാ വിജയൻ വിജയിച്ചു. വയനാട്ടിലെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, എന്താണ് വയനാടിലെ സാഹചര്യം?
2: സുവർണ സംസ്ഥാനത്ത് ഉടനീളം ആഞ്ഞടിച്ച UDF തരംഗം വയനാട്ടിലും ആഞ്ഞു വീശുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയിൽ വിജയിച്ചു കയറുന്ന കാഴ്ച. കൽപ്പറ്റ മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത്. UDF സ്ഥാനാർത്ഥിയെ TPP 45,031 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ബത്തേരിയിൽ 4 തവണയും മത്സരിച്ച IC ബാലകൃഷ്ണൻ 16,597 വോട്ടുകൾക്ക് വിജയിച്ചു. ഇഞ്ചോടിഞ്ച് മത്സരം മാനന്തവാടിയിൽ മന്ത്രി OR കേളുവിനെ പരാജയപ്പെടുത്തി UDF സ്ഥാനാർത്ഥി ഉഷാ വിജയൻ 10,543 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ടൗൺഷിപ്പോ തുരങ്കപാതയൊന്നും വോട്ടാകുന്ന കാഴ്ചയല്ല നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത്. സുവർണ,
1: നന്ദി അരുൺ. അസമിൽ തുടർച്ചയായ 3 തവണയും BJP സർക്കാരിനുള്ള സാധ്യതയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്. 126 നിയമസഭാ മണ്ഡലങ്ങളിൽ 74 ഫലം പ്രഖ്യാപിച്ചപ്പോൾ BJP 59 സീറ്റുകളിൽ വിജയിച്ചു. BJP സഖ്യകക്ഷിയായ AGP 5 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 6 സീറ്റും നേടി. കോൺഗ്രസ്, AIUDF, TMC എന്നിവർ ഓരോ സീറ്റ് വീതം നേടി. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഫലം പുറത്തുവരുമ്പോൾ ഗുജറാത്ത്, ത്രിപുര, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ BJP ഓരോ സീറ്റ് വീതം വിജയിച്ചു. കർണാടകയിൽ കോൺഗ്രസും 1 സീറ്റ് നേടി. ത്രിപുരയിലും അസമിലും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 കഴിഞ്ഞ് 43:52.
4: ഒരിടത്തൊരിടത്ത്
5: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
4: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ് വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
5: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
4: എല്ലാ ദിവസവും രാത്രി 7:55
5: പറയിപെറ്റ പന്തിരുകുലം.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 4 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ,

0: നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ധാരാളം പെറ്റ് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പെറ്റ് ഷോപ്പുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം ഷോപ്പുകൾക്ക് അനിവാര്യമായി മാറിക്കഴിഞ്ഞു. പെറ്റ് ഷോപ്പുകൾക്ക് പുതുതായി ഏർപ്പെടുത്തിയ ലൈസൻസിനെക്കുറിച്ചും അതിന് അനുവർത്തിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമാക്കുന്ന ഈ ചോദ്യോത്തര പരിപാടി നമുക്ക് ശ്രദ്ധിക്കാം. സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് അംഗവും മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ആർ വേണുഗോപാലാണ് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ നടപ്പിലാക്കുന്ന പ്രധാന നിയമമാണല്ലോ പെറ്റ് ഷോപ്പ് റൂൾ. അത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ?
1: കേന്ദ്ര സർക്കാർ 1960 കൊണ്ടുവന്ന ഒരു നിയമമാണ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം, അഥവാ PCA Act. ഈ PCA Act പിൻബലത്താൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പെറ്റ് ഷോപ്പ് റൂൾ എന്ന് പറയുന്നത്. 2018 ഈ പെറ്റ് ഷോപ്പ് റൂള് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നത്. സംസ്ഥാന മൃഗക്ഷേമ ബോർഡാണ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. 2025 December 5 ഇത് സംബന്ധിച്ച വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്.
0: ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമം എന്താണ്?
1: സംസ്ഥാനത്ത് ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിന് വ്യക്തമായ നടപടിക്രമം ഇപ്പോഴുണ്ട്. പെറ്റ് ഷോപ്പുകൾക്ക് രജിസ്ട്രേഷൻ നൽകുന്നത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡാണ്. ഈ പെറ്റ് ഷോപ്പുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ahd.kerala.gov.in എന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഇത് സംബന്ധിച്ച് നൽകേണ്ടുന്ന അപേക്ഷാ ഫോറവും അതോടൊപ്പം സാക്ഷ്യപത്രവും മറ്റെല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ്. ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് പെറ്റ് ഷോപ്പിന്റെ ഉടമ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം തന്നെ ഒരു സാക്ഷ്യപത്രവും ഉൾപ്പെടുത്തണം. ഈ സാക്ഷ്യപത്രത്തിൽ ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം തന്നെ തൻ്റെ പെറ്റ് ഷോപ്പിൽ പാലിച്ചിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം ഒരു സത്യവാങ്മൂലം നൽകണം. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. പെറ്റ് ഷോപ്പ് രജിസ്ട്രേഷൻ നൽകുന്നത് 5 വർഷത്തേക്കാണ്. ഈ 5 വർഷം കഴിഞ്ഞാൽ ഇതേ പെറ്റ് ഷോപ്പ് പുതുക്കി രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പം നിലവിലൊരു പെറ്റ് ഷോപ്പ് നടത്തുന്ന ഒരാൾ ഈ റൂൾ പ്രകാരമുള്ള രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ അയാൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുകയുള്ളൂ. ഇനി മറ്റൊരു പ്രധാന കാര്യം, പുതിയതായിട്ടൊരു പെറ്റ് ഷോപ്പ് ഒരാൾ ആരംഭിക്കുകയാണെങ്കിൽ അത് തുടങ്ങി 60 ദിവസത്തിനകത്ത് ഈ പറയുന്ന രജിസ്ട്രേഷൻ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിൽ നിന്നും എടുക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഒരാൾക്ക് ഒന്നിലധികം പെറ്റ് ഷോപ്പ് ഉണ്ടെങ്കിൽ ഓരോ പെറ്റ് ഷോപ്പിനും പ്രത്യേകം രജിസ്ട്രേഷനാണ് എടുക്കേണ്ടതായിട്ടുള്ളത്.
0: സാർ, ഇപ്പോൾ ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പെറ്റ് ഷോപ്പിൽ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത്?
1: ഒരു പെറ്റ് ഷോപ്പ് പ്രവർത്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം അവിടെ വളർത്തുന്ന പക്ഷിമൃഗാദികൾക്ക് ആവശ്യമായിട്ടുള്ള കെന്നലുകൾ അല്ലെങ്കിൽ കേജുകൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പെറ്റ് ഷോപ്പിൽ വൈദ്യുതി ലഭ്യമായിരിക്കണം. ഈ പെറ്റ് ഷോപ്പിൽ സൂക്ഷിക്കുന്ന പക്ഷിമൃഗാദികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. കുടിവെള്ളം ലഭ്യമായിരിക്കണം. അതോടൊപ്പം തന്നെ കേജുകളും മറ്റും കഴുകിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന സമയത്ത് അത് പുറത്തു പോകാനുള്ള ഡ്രെയിനേജ് സംവിധാനം ഈ പെറ്റ് ഷോപ്പിലുണ്ടായിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പെറ്റ് ഷോപ്പിൽ നല്ല വായുസഞ്ചാരം ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് അവിടെ ഒരു എക്സോസ്റ്റ് ഫാൻ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു സ്മോക്ക് ഡിറ്റക്ടറും അതോടൊപ്പം തന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇതൊക്കെ തന്നെ പെറ്റ് ഷോപ്പിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പെറ്റ് ഷോപ്പിൽ നിൽക്കുന്ന ആളിന് ഇത് സംബന്ധിച്ച കാര്യങ്ങളെപ്പറ്റി ഒരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള മൃഗങ്ങളെ മാത്രമേ പെറ്റ് ഷോപ്പുകളിൽ പ്രദർശിപ്പിക്കാവൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവയ്ക്ക് ആരോഗ്യ പരിശോധന വെറ്ററി ഡോക്ടറുടെ സഹായത്തോടു കൂടി തേടിയിരിക്കണം. എല്ലാവിധ വാക്സിനേഷനുകളും ഇവയ്ക്ക് നൽകിയിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം, ഈ പെറ്റ് ഷോപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കണം. കാരണം പരിശോധനയൊക്കെ നടക്കുന്ന സമയത്ത് ഈ പെറ്റ് ഷോപ്പിന് രജിസ്ട്രേഷൻ നൽകുന്നത് സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡാണ്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡ് ഒരു താൽക്കാലിക രജിസ്ട്രേഷൻ ആദ്യം നൽകും. അതിനുശേഷം 3 മാസത്തിനകത്ത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥർ, അതായത് ആ പ്രദേശത്തെ സർക്കാർ വെറ്ററിനറി

0: ഒട്ടടങ്ങിയ ഒരു ടീം എല്ലാ ജില്ലകളിലും ക്രമീകരിച്ചിട്ടുണ്ട്. അവരായിരിക്കും പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായും ഈ രജിസ്റ്ററുകളാണ് നോക്കുന്നത്. ഏതൊക്കെ മൃഗങ്ങളാണ് അവിടെ സൂക്ഷിക്കുന്നത്, അവയുടെ പ്രായം, അവയ്ക്ക് നൽകിയിട്ടുള്ള വാക്സിനേഷൻ മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ പെറ്റ് ഷോപ്പിൽ നിന്നും പക്ഷിമൃഗാദികളെ വിൽക്കുമ്പോൾ വിൽക്കുന്ന ആളുടെ പേര്, അഡ്രസ്സ്, അത്തരം കാര്യങ്ങൾ, അതിനെല്ലാം ഒരു ട്രേസബിലിറ്റി പെറ്റ് ഷോപ്പിൽ ഉണ്ടായിരിക്കണം. അതുപോലെ വിൽക്കുന്ന ആൾക്കൊരു രസീത് കൂടി നൽകണമെന്നാണ് ഈ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഇനി ഒരു പെറ്റ് ഷോപ്പ് നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ.
1: നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പെറ്റ് ഷോപ്പുകൾക്ക് ഈ നിയമത്തിൽ ഇളവ് നൽകിയിട്ടുണ്ടോ?
0: ഈ നിയമത്തിൽ ഇളവ് ലഭിക്കുന്നത് പ്രധാനമായും കേന്ദ്ര മൃഗക്ഷേമ ബോർഡിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടുള്ള സംഘടനകൾ നടത്തുന്ന പെറ്റ് ഷോപ്പുകൾക്ക് മറ്റും ഇളവുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ട് നടത്തുന്ന പെറ്റ് ഷോപ്പുകളുണ്ടെങ്കിൽ അവയ്ക്കും ഇത്തരത്തിലുള്ള ഇളവ് ലഭിക്കും. ഇതുകൂടാതെ മൃഗങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അനുമതിയോടുകൂടി നടത്തുന്ന മൃഗങ്ങളിലുള്ള പരീക്ഷണങ്ങളും മറ്റുമൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്.
1: ഈ പെറ്റ് ഷോപ്പുകൾക്ക് പ്രവർത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമാണോ?
0: തീർച്ചയായും വേണം. സംസ്ഥാനത്ത് ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമാണ്. ഇപ്പം നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലൈസൻസ് കൊടുക്കുന്നതിന് ഈ മാനദണ്ഡം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പെറ്റ് ഷോപ്പ് എല്ലാം തന്നെ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ലൈസൻസ് ലഭിക്കുകയുള്ളൂ എന്ന ഒരു സർക്കാർ ഉത്തരവ് കൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാ പെറ്റ് ഷോപ്പുകളും അടിയന്തരമായിട്ട് ഈ രജിസ്ട്രേഷൻ എടുക്കാനുള്ള നടപടിയിലേക്ക് പോകണമെന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
1: സാർ, ഇപ്പോൾ നിലവിലുള്ള പെറ്റ് ഷോപ്പുകൾക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ എന്താണ് സംവിധാനം?
0: നിലവിലുള്ള പെറ്റ് ഷോപ്പുകൾ അവയുടെ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് എടുക്കുന്ന അവസരത്തിൽ അവയ്ക്ക് ഈ പറയുന്ന ചട്ടപ്രകാരമുള്ള ക്രമീകരണങ്ങൾ എത്രയും പെട്ടെന്ന് പെറ്റ് ഷോപ്പിൽ ഉണ്ടാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ആവശ്യമായിട്ടുള്ള രജിസ്റ്ററുകളെല്ലാം ക്രമീകരിക്കുക. അതിനുശേഷം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന നിശ്ചിത ഫോമിൽ അപേക്ഷകൾ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക രജിസ്ട്രേഷൻ ഉടൻ തന്നെ ലഭിക്കും. അതിനോടൊപ്പം തന്നെ 5000 രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 5 വർഷത്തേക്കാണ് ഈ 5000 രൂപ ഫീസ് എന്ന് പറയുന്നത്. ഈ 5 വർഷ കാലാവധി കഴിയുന്ന മുറയ്ക്ക് അവർക്ക് ഈ ലൈസൻസ് പുതുക്കാനുള്ള സൗകര്യവുമുണ്ട്.
1: സാർ, അതുപോലെ തന്നെ ഡോഗ് ബ്രീഡിംഗ് റൂളും കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ?
0: ഉണ്ട്. 2017 കേന്ദ്ര സർക്കാർ ഡോഗ് ബ്രീഡിംഗ് റൂള് കൊണ്ടുവരുന്നത്. ഈ നിയമം 2025 ഡിസംബർ 5 കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡോഗ് ബ്രീഡിംഗ് സെൻ്ററുകളെല്ലാം തന്നെ ഈ പറയുന്ന ചട്ടപ്രകാരം സംസ്ഥാന മൃഗക്ഷേമ ബോർഡിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്.
1: ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്?
0: ഒരു ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ നിശ്ചിത അപേക്ഷാ ഫോമുണ്ട്. ഈ അപേക്ഷാ ഫോമും വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് ആ ഫോമിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫില്ല് ചെയ്യുകയും അതോടൊപ്പം തന്നെ 5000 രൂപ ഫീസും അടച്ച് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റുകൾ പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും രജിസ്റ്ററുകളും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവയ്ക്ക് രജിസ്ട്രേഷൻ നൽകുന്നതാണ് ഈ ചട്ടപ്രകാരം വിഭാവനം ചെയ്തിട്ടുള്ളത്.
1: ഒരു ഡോഗ് ബ്രീഡർ പാലിക്കേണ്ടുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 1.5 വയസ്സ് പ്രായമായ ഒരു ഫീമെയിൽ ഡോഗിനെ മാത്രമേ ബ്രീഡ് ചെയ്യാനായി ഉപയോഗിക്കാവൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നായ്ക്കൾക്ക് 1 വർഷം 2 ബ്രീഡിംഗ് സീസൺ ഉണ്ട്. തുടർച്ചയായ ബ്രീഡിംഗ് സീസണിൽ അവയെ ബ്രീഡ് ചെയ്യാൻ പാടുള്ളതല്ല. 1 വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ അവയെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 8 വയസ്സിന് മുകളിൽ പ്രായമുള്ള നായ്ക്കളെ ബ്രീഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ചട്ടത്തിൽ വളരെ കർശനമായിട്ട് വ്യവസ്ഥ ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇനി മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവയ്ക്കുള്ള ആരോഗ്യ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ബ്രീഡ് ചെയ്യുന്നതിന് മുമ്പ് നായ്ക്കൾക്ക് ആരോഗ്യ പരിശോധന നടത്തി അവയുടെ ഒരു ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവയെ ബ്രീഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ 2 മാസം വരെ പ്രായമെത്തിയ കുഞ്ഞുങ്ങളെ മാത്രമേ വാങ്ങുന്ന ഒരാൾക്ക് നൽകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ അവയുടെ രജിസ്റ്ററുകളും സൂക്ഷിക്കണം. അതിനെ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മൈക്രോചിപ്പ് കൂടി ഘടിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് വിൽക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഡോഗ് ബ്രീഡിംഗ് നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം ഈ ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. നായ്ക്കൾക്ക് നൽകാനുള്ള ഭക്ഷണം, അവയെ വളർത്താനുള്ള ആവശ്യമായിട്ടുള്ള കെന്നലുകൾ, കെന്നലിന്റെ വിസ്തൃതിയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഈ ചട്ടത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവയ്ക്ക് ഭക്ഷണം നൽകണം, അവയ്ക്ക് കുടിവെള്ളം, അതുപോലെ തന്നെ ഡ്രെയിനേജ് സൗകര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അവിടെ ഏതൊക്കെ ഇനത്തിൽപ്പെട്ട നായ്ക്കളെയാണ് അവിടെ സംരക്ഷിക്കുന്നത്, അവയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് നൽകിയിട്ടുള്ളത്, അവയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഏത് പ്രായത്തിലാണ് വിറ്റിരിക്കുന്നത്, അതുപോലെ തന്നെ സെയിലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ

0: ഡീറ്റെയിൽസും അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഈ രജിസ്റ്ററിന്റെ എല്ലാ മാതൃക ചട്ടത്തോടൊപ്പം തന്നെ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഒരു ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റിന് സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ.
1: ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി സർക്കാർ തലത്തിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്?
0: ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് വ്യാപകമായ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് പെറ്റ് ഷോപ്പ് റൂള്, ഡോഗ് ബ്രീഡിംഗ് റൂള് എന്നിവ സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണം പ്രധാനമായും പെറ്റ് ഷോപ്പ് ഓണേഴ്സിനും ഡോഗ് ബ്രീഡേഴ്സിനുമാണ് നൽകിയിട്ടുള്ളത്. ജനുവരി 15 മുതൽ ജനുവരി 30 വരെയുള്ള കാലയളവിൽ, അതായത് അനിമൽ വെൽഫെയർ ഫോർട്ട്നൈറ്റ് എന്ന ആ ഒരു പീരീഡിൽ, ഈ പറയുന്ന ഡോഗ് ബ്രീഡേഴ്സിനും പെറ്റ് ഷോപ്പ് ഓണേഴ്സിനും സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലയിലും ഇത് സംബന്ധിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ ധാരാളം പെറ്റ് ഷോപ്പ് ഓണേഴ്സും മറ്റുമൊക്കെ പങ്കെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം തന്നെ അവബോധം നൽകുന്നതിന് വകുപ്പ് തലത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്.
1: സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
0: സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോർഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ്. ഇതിന്റെ കൺവീനർ എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറാണ്. ബോർഡിൽ 20 അംഗങ്ങളുണ്ട്. അതിൽ കേന്ദ്ര മൃഗക്ഷേമ ബോർഡിന്റെ പ്രതിനിധികൾ, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ, മൃഗക്ഷേമ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ, അങ്ങനെ 20 മെമ്പേഴ്സ് ബോർഡിലുണ്ട്. ഈ ബോർഡിന്റെ ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ക്രൂരത തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ, അഡ്വൈസുകൾ സംസ്ഥാന സർക്കാരിന് നൽകുക എന്നുള്ളതാണ്. ഇതൊരു അഡ്വൈസറി ബോർഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം ഈ പെറ്റ് ഷോപ്പ് റൂളും ഡോഗ് ബ്രീഡിംഗ് റൂളും നടപ്പിലാക്കുന്നതും ഈ പറയുന്ന സംസ്ഥാന മൃഗക്ഷേമ ബോർഡാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളോടുള്ള ക്രൂരത കാണുകയാണെങ്കിൽ പരാതിപ്പെടാനുള്ള സംവിധാനവും ഈ പറയുന്ന സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിനുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പരാതി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അയക്കേണ്ടുന്ന വിലാസം എന്ന് പറയുന്നത് SAWB കേരള, സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ ചുരുക്കം SAWBKerala@gmail.com എന്ന വിലാസത്തിലോ, അല്ലെങ്കിൽ കൺവീനർ സംസ്ഥാന മൃഗക്ഷേമ ബോർഡ്, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറേറ്റ്, വികാസ് ഭവൻ, തിരുവനന്തപുരം എന്ന വിലാസത്തിലോ ഈ പരാതി നൽകേണ്ടതാണ്. ഇങ്ങനെ ലഭിക്കുന്ന പരാതികളെല്ലാം തന്നെ അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു പരാതി പരിഹാര സെല്ല് ഈ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സേവനം കൂടി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
1: പെറ്റ് ഷോപ്പുകളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് അംഗവും മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോ. R. വേണുഗോപാൽ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. ഇപ്പോൾ ശങ്കർ മഹാദേവൻ ആലപിച്ച ലളിതഗാനം കേൾക്കാം. ഗാനശില്പികൾ മൻസൂർ അഹമ്മദ് തേജ്.

മൻസൂർ അഹമ്മദും തേജും ഒരുക്കി ശങ്കർ മഹാദേവൻ ആലപിച്ച ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ലളിതഗാനം വീണ്ടും മധുരം ഗീതത്തിൽ കേൾക്കാം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: ഇന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:45 ചലച്ചിത്രഗാനം. 6:50 കാർഷിക ജീവനം. പൈനാപ്പിൾ കർഷകനായ പെരുമ്പാവൂർ വേങ്ങൂരുള്ള ബിജു ജോസഫിന്റെ കൃഷി അനുഭവങ്ങളും ചിന്തകളും. തുടർന്ന് വീടിനു ചുറ്റും പലവിധ ഫലവൃക്ഷങ്ങൾ നട്ടുവളർത്തുന്ന മന്നം സ്വദേശി സുധീർ കാഞ്ഞിരപ്പറമ്പിലിനെ പരിചയപ്പെടുത്തുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ഉടലഴകിനായി ഉയിര് കളയുന്നവർ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: ചൂടകറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എട്ട് അഞ്ചിന് യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു ഈ പരിപാടിയുടെ ആദ്യ ഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:35 ന്യൂസ് ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം, 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 ചിത്രപതംഗം, 10:00 ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സംഗീത കച്ചേരി, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ആകാശവാണി കൊച്ചി നിലയം നാളെ ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 5:55 സുഭാഷിതം, ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാരയിൽ കടമനിട്ട രാമകൃഷ്ണന്റെ നദി ഒഴുകുന്നു എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിങ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം എന്നിവ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് തൻവീർ എം സലിം. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം, എന്ത് പഠിക്കണം എന്താകണം.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി,
4: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
2: എട്ട് മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ, മൂലവ്യാധികളും ഹോമിയോ ചികിത്സയും. AIHMS ഗ്യാസ്ട്രോ ആൻഡ് പൈൽസ് ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷാജി പൌലോസുമായി അഭിമുഖം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ഹലോ VPS ലേക്ക് ഷോർ സ്പോൺസേഡ് പരിപാടി. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്രഗാനങ്ങൾ, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 10:55 സേവന വാർത്തകൾ. 11:00 വാർത്താ ബുള്ളറ്റിൻ.

0: തിരുവനന്തപുരം റിലെ 11:05 വില്ലുപാട്ട് രവി കെ മനോരഞ്ജനും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വിലവിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ. 3:05 പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 വാർത്താവീക്ഷണം തിരുവനന്തപുരം റിലേ. 6:50 കിസാൻ വാണിയിൽ ശാസ്ത്രീയ ജാതി കൃഷി രീതിയെക്കുറിച്ച് വിശദീകരിക്കുന്നു റിട്ടയേർഡ് കൃഷി ഓഫീസർ അഭിലാഷ് ബി. തുടർന്ന് ഒരു കൃഷിയിടവും പല കൃഷികളും, സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പെരുമ്പാവൂർ ചേരാനല്ലൂരുള്ള TT സേവ്യർ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് തൻവീർ എം സലീം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ, പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:35 വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: മധുരം ഗീതം, ലളിതഗാനം. മധുരം ഗീതത്തിൽ ഇന്ന് കാമുകറ പുരുഷോത്തമൻ ആലപിച്ച ലളിതഗാനം കേൾക്കാം.

കമകർ പുരുഷോത്തമൻ ആലപിച്ച ലളിതഗാനമാണ് മധുരം ഗീതത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഒരു അറിയിപ്പ്, ആകാശവാണി കൊച്ചി FM നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-5 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ KK മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-5 മുതൽ 04-8-4-24-26-397 അല്ലെങ്കിൽ 04-8-4-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-5 മുതൽ. നമ്പറുകൾ 04-8-4-24-26-397 അല്ലെങ്കിൽ 04-8-4-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 6:25:14. ആകാശവാണി കൊച്ചി FM 102.3 ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. കേരള ജുഡീഷ്യൽ സർവീസിലെ ബാക്ക്ലോഗ് ഒഴിവുകൾ, NCA റെഗുലർ ഒഴിവുകൾ, സിവിൽ ജഡ്ജി ജൂനിയർ ഡിവിഷൻ തസ്തികയിലേക്ക് നിയമിക്കുന്നതിനായി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ hckrecruitment.kerala.codes.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. hckrecruitment.kerala

0: എ ഡോട്ട് ക്ഷമിക്കണം എച്ച് സി കെ റിക്രൂട്ട്മെന്റ് ഡോട്ട് കേരള കോട്ട്സ് സി ഒ യു ആർ ടി എസ് ഡോട്ട് ഇൻ.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ 90 20 620 630.
3: ആരോഗ്യവും ഉന്മേഷവും ഇനി നിങ്ങളുടെ വീട്ടിലും.
4: ആബി സ്റ്റീം ആൻഡ് സോനാബാദ്,
3: 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഗിൽഗാൽ ബാത്തിങ് കൺസൾട്ട്.
4: www.gilgal.in.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട് CUCEK, കൂടാതെ സർവകലാശാലയുടെ കീഴിലുണ്ടായിരുന്ന അംഗീകൃത കോളേജുകൾ എന്നിവിടങ്ങളിൽ 2000-2014 കാലയളവിൽ പാർട്ട് ടൈം ഫുൾ ടൈം പഠനം നടത്തിയ ബിടെക് വിദ്യാർത്ഥികളിൽ 3ഉം 5ഉം സെമസ്റ്ററിലെ പാസ്സാകാത്ത വിഷയങ്ങളുള്ളവർക്കായി നടത്തുന്ന വൺ ടൈം മേഴ്സി ചാൻസ് പരീക്ഷകൾക്കായുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷാ ഫീസ് ഫൈൻ സഹിതം മറ്റന്നാൾ വരെ അടയ്ക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 8 ആണ്. പരീക്ഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റായ www.kusat.ac.in ൽ നിന്ന് ലഭിക്കും. www.cusat.ac.in.

0: മാറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കെൽട്രോൺ നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈത്തൺ, ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ പ്രവേശനം ആരംഭിച്ചു. കോട്ടയം സെന്ററിൽ നടക്കുന്ന ഈ കോഴ്സിലേക്ക് +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 31 മുൻപായി സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുമായി കോട്ടയം സെന്ററിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 62 82 84 17 72 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 62 82 84 17 72.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ കാറ്റ് 2026 ഈ മാസം 9, 10, 11 തീയതികളിലായി നടത്തും. അപേക്ഷകർക്ക് അവരവരുടെ പ്രൊഫൈലിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kusat.ac.in സന്ദർശിക്കുക. admissions.kusat.ac.in ഫോൺ നമ്പറുണ്ട്, 97 78 78 319. 97 78 78 319. സേവന വാർത്തകൾ വീണ്ടും FM ഈവനിംഗിൽ കേൾക്കാം. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച് UDF അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ UDF മുന്നിൽ. LDF മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി BJP. ഇടതു കോട്ടകളിലടക്കം UDF തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള ഇടതു നേതാക്കൾ. കോട്ടയം, എറണാകുളമടക്കം 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും BJP. പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM. പശ്ചിമബംഗാളിലും അസമിലും BJP വൻ നേട്ടം. തമിഴ്നാട്ടിൽ

0: മുന്നിലെത്തി നടൻ വിജയുടെ ടി വി കെ. പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവച്ചു. എൽ ഡി എഫിന് 35 മാത്രമാണ് മുന്നിലെത്താനായത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ എൻ ഡി എ വിജയം നേടി. ശക്തമായ ഇടതു കോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. മന്ത്രിമാർക്കടക്കം അടിപതറിയപ്പോൾ 3-2 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവച്ചാണ് 10 ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് യു ഡി എഫ് അധികാരത്തിലെത്തുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാറും നേടിയ വിജയത്തിലൂടെ ബി ജെ പി തിളക്കമാർന്ന നേട്ടമാണ് സംസ്ഥാനത്ത് നേടിയത്. ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ്, മുസ്ലിം ലീഗ് മുൻനിര നേതാക്കൾ ഉജ്ജ്വല വിജയം നേടിയപ്പോൾ ബി ശിവൻകുട്ടി, ആർ ബിന്ദു, വീണ ജോർജ്, എം ബി രാജേഷ്, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള ഇടതുമന്ത്രിമാർ പരാജയപ്പെട്ടു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ സി പി ഐ എം 26 മണ്ഡലങ്ങളിലും സി പി ഐ 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവച്ചത്. യു ഡി എഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർ എസ് പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരള കോൺഗ്രസ് എം അടക്കമുള്ള എൽ ഡി എഫ് ഘടകകക്ഷികൾക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: അതിശക്തമായ യു ഡി എഫ് തരംഗവും ബി ജെ പിയുടെ വൻതോതിലെ സ്ഥിതി മെച്ചപ്പെടുത്തലും അതിനിടെ ഉറപ്പായ കോട്ടകൾ എന്ന് കരുതിയിടങ്ങളിൽ പോലും ദയനീയമായ തിരിച്ചടി നേരിടുന്ന എൽ ഡി എഫ്, ഇതാണ് ഇന്ന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ കാണാനായ ചിത്രം. കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയ യു ഡി എഫിന് മുന്നിലുള്ളത് ഇനി സർക്കാർ രൂപീകരണം. മന്ത്രിസഭാ രൂപീകരണം വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളെല്ലാം അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ എൽ ഡി എഫിന്റെ നായകൻ പോലും ഏറെ ബുദ്ധിമുട്ടുന്നതാണ് കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് 95,522 വോട്ടുകൾ നേടിയിരുന്ന പിണറായി വിജയന് ഇത്തവണ ലഭിച്ചത് 85,614 വോട്ടുകൾ മാത്രം. 3 സീറ്റുകൾ ഉറപ്പാക്കിയ ബി ജെ പി മിക്കവാറും ജില്ലകളിൽ സ്ഥിതി വളരെ മികച്ച രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. ചാത്തന്നൂരിൽ കഴിഞ്ഞ തവണ 42,090 വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തായിരുന്ന ബി ജെ പിയുടെ ബി ബി ഗോപകുമാർ ഇത്തവണ 51,921 വോട്ടുകളുമായാണ് വിജയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ബി ജെ പി ഇതേ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.
0: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും അട്ടിമറി വിജയമാണ് നേടിയത്. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവച്ചപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് നിലനിർത്താനായത്. നേമത്തെയും കഴക്കൂട്ടത്തെയും ബി ജെ പിയുടെ വിജയം എൻ ഡി എക്ക് ആവേശം പകരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 3 മുന്നണികളുടെയും ശക്തമായ മത്സരത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ എൻ ഡി എ ജില്ലയിൽ 2 സീറ്റ് നേടി ചരിത്രം കുറിച്ചു. യു ഡി എഫ് 7 സീറ്റ് നേടിയപ്പോൾ എൽ ഡി എഫിന് ഇത്തവണ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എൻ ഡി എക്ക് വേണ്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് എൽ ഡി എഫിന്റെ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന്റെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചു. ൂർക്കാവിൽ സിറ്റിംഗ് എം എൽ എ വി കെ പ്രശാന്തിനെ തോൽപ്പിച്ച് യു ഡി എഫിന്റെ കെ മുരളീധരൻ മണ്ഡലം തിരികെ പിടിച്ചപ്പോൾ വാമനപുരത്തെ ഇടതുകോട്ട തകർത്ത യു ഡി എഫിന്റെ സുധീർ ഷാപ്പാലോടും വിജയിച്ചു. തിരുവനന്തപുരം മണ്ഡലം സി പി ജോണിലൂടെ യു ഡി എഫ് തിരിച്ചുപിടിച്ചപ്പോൾ എൻ ശക്തൻ നെയ്യാറ്റിൻകരയിലൂടെ തിരിച്ചുവരവ് നടത്തി. ചിറയൻകീഴ് രമ്യ ഹരിദാസും കാട്ടാക്കട എം ആർ വൈജുവും നേടിയപ്പോൾ കോവളം നിലനിർത്തി എം വിൻസെന്റ് യു ഡി എഫിന്റെ പടയോട്ടം പൂർത്തിയാക്കി. ഒ എസ് അംബികയിലൂടെ ആറ്റിങ്ങലും ജി ആർ അനിലിലൂടെ നെടുമങ്ങാടും സി കെ ഹരീന്ദ്രനിലൂടെ പാറശാലയും ജി സ്റ്റീഫനിലൂടെ അരുവിക്കരയും വി ജോയിലൂടെ വർക്കലയും നിലനിർത്തിയത് മാത്രമാണ് എൽ ഡി എഫിന് തലസ്ഥാന ജില്ലയിൽ ആശ്വസിക്കാനുള്ളത്.
0: കൊല്ലത്തെ ഇടതു കോട്ടകളിൽ എൽ ഡി എഫിന് ഇക്കുറി അടിപതറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയും പുനലൂരും ഒഴികെ 9 യു ഡി എഫ് മുന്നിലെത്തി. ചാത്തന്നൂരിൽ ബി ജെ പി അട്ടിമറി വിജയം നേടി. മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ വിജയം എൽ ഡി എഫിന് ആശ്വാസം പകർന്നപ്പോൾ ജെ ചിഞ്ചൂറാണി, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പരാജയം തിരിച്ചടിയായി. പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, സി ആർ മഹേഷ്, ഷിബു ബേബി ജോൺ തുടങ്ങിയ മുൻനിര നേതാക്കളുടെ വിജയം ജില്ലയിൽ യു ഡി എഫിന് കരുത്തു പകരുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫ് മുന്നിലെത്തി. ആറന്മുള, റാന്നി, തിരുവല്ല, അടൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവച്ചപ്പോൾ കോന്നിയിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിന് 18,000+ വോട്ടിനാണ് കോൺഗ്രസിന്റെ അബിൻ വർക്കി പരാജയപ്പെടുത്തിയത്. തിരുവല്ലയിൽ കേരള കോൺഗ്രസിന്റെ വർഗീസ് മാമനും റാന്നി

0: യിൽ കോൺഗ്രസിന്റെ പഴകുള മധുവും, അടൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശാന്തകുമാറും, കോന്നിയിൽ സിപിഎമ്മിന്റെ കെ യു ജനീഷ് കുമാറും വിജയിച്ചു. ആലപ്പുഴയിലെ 9 സീറ്റുകളിൽ 6 യുഡിഎഫും 3 എൽഡിഎഫും മുന്നിലെത്തി. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും യുഡിഎഫിനാണ് വിജയം. യുഡിഎഫ് സ്ഥാനാർത്ഥികളായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടും, സിപിഎം വിട്ടുവന്ന മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിലും, ഷാനിമോൾ ഉസ്മാൻ അരൂരിലും, എം ലിജു കായംകുളത്തും വിജയിച്ചു. മന്ത്രിമാരായ സജി ചെറിയാന്റെയും പി പ്രസാദിന്റെയും ചെങ്ങന്നൂരിലെയും ചേർത്തലയിലെയും വിജയത്തിന് പുറമെ എം എസ് അരുൺകുമാറിന്റെ വിജയത്തിലൂടെ മാവേലിക്കരയും എൽഡിഎഫ് നിലനിർത്തി. കോട്ടയം ജില്ലയിൽ യുഡിഎഫ് തരംഗമാണ്. 9 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യുഡിഎഫിനാണ് വിജയം. വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ സിറ്റിംഗ് സീറ്റുകൾ എൽഡിഎഫിന് നഷ്ടമായി. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും വിജയിച്ചപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ പരാജയപ്പെട്ടു. കോട്ടയത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്.
1: യുഡിഎഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് 19,752 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഏറ്റുമാനൂരിലെ സിറ്റിംഗ് എംഎൽഎയും മന്ത്രിയുമായ വി എൻ വാസവനെ തോൽപ്പിച്ചത്. ഇടതുകോട്ടയായ വൈക്കം മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ ബിനിമോൾ 1,360 വോട്ടിന്റെ അട്ടിമറി വിജയം നേടി. പുതുപ്പള്ളിയിൽ 52,000 വോട്ടുകളുടെ ലീഡിനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ വിജയം. കോട്ടയം മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 31,925 വോട്ടിന്റെ ലീഡ് നേടി വിജയിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി റോണി കെ ബേബിയും, കടുത്തുരുത്തിയിൽ യുഡിഎഫിന്റെ മോൻസ് ജോസഫും വിജയിച്ചു. പാലാ നിയോജക മണ്ഡലത്തിൽ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ 2,991 വോട്ടിന്റെ ലീഡിന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ തോൽപ്പിച്ചു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി വിനു ജോബ് കുഴിമണ്ണിലും, പൂഞ്ഞാർ മണ്ഡലത്തിൽ യുഡിഎഫിന്റെ സെബാസ്റ്റ്യൻ എം ജെയുമാണ് വിജയിച്ചത്.
0: സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ യുഡിഎഫിന് അട്ടിമറി വിജയം. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും യുഡിഎഫ് സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ശക്തമായ ഭരണവിരുദ്ധ വികാരവും കാർഷിക പാരിസ്ഥിതിക വിഷയങ്ങളുമാണ് എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും യുഡിഎഫിന് അനുകൂലമായ തരംഗമുണ്ടാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നിങ്ങനെ ജില്ലയിലെ 5 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത യുഡിഎഫ് ചരിത്ര നേട്ടം കൈവരിച്ചു. ഇടുക്കിയിൽ നിന്നും റോയിക്ക പൌലോസ് 23,822 വോട്ടിനും, തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് 44,291 വോട്ടിനും, ഉടുമ്പൻചോലയിൽ സേനാപതി വേണു 20,021 വോട്ടിനും, ദേവികുളത്ത് എഫ് രാജ 5,233 വോട്ടിനും, പീരുമേട്ടിൽ സിറിയക് തോമസ് 27,634 വോട്ടിനുമാണ് വിജയിച്ചത്. വന്യജീവി ആക്രമണങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും കുടിയേറ്റ മേഖലകളിലെ ആശങ്ക ും സർക്കാരിനെതിരായ വികാരമായി മാറി. 2021 4 സീറ്റുകൾ എൽഡിഎഫിനൊപ്പം നിന്ന സ്ഥാനത്താണ് ഇത്തവണ 5 യുഡിഎഫ് സ്വന്തമാക്കിയത്. എൽഡിഎഫിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലും കോട്ടകളിലും വിള്ളലുണ്ടായെന്നത് യുഡിഎഫിന് വലിയ രാഷ്ട്രീയ നേട്ടമാണ് നൽകുന്നത്.
0: എറണാകുളം ജില്ലയിലും യുഡിഎഫ് തരംഗമാണ്. ജില്ലയിലെ 14 സീറ്റുകളിലും യുഡിഎഫ് വിജയം നേടി. കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവ് പരാജയപ്പെട്ടു. വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ സിറ്റിംഗ് സീറ്റുകളിലും എൽഡിഎഫ് പരാജയം ഏറ്റുവാങ്ങി. വി ഡി സതീശന് പുറമെ ഉമാ തോമസ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, അൻവർ സാദത്ത്, റോജി എം ജോൺ, വി പി സജീന്ദ്രൻ, ദീപക് ജോയ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ എറണാകുളത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി വിജയിച്ചു. തൃശൂരിൽ 9 മണ്ഡലങ്ങൾ നിലനിർത്താനായത് എൽഡിഎഫിന് ആശ്വാസം പകർന്നു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, കയ്പമംഗലം, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഒല്ലൂർ മണ്ഡലങ്ങളിലാണ് എൽഡിഎഫിന്റെ വിജയം. ചാലക്കുടി നിലനിർത്തിയതിനൊപ്പം ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ യുഡിഎഫ് പിടിച്ചെടുത്തു. ഗുരുവായൂരിലും മണലൂരിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത്. ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടൻ മന്ത്രി ആർ ബിന്ദുവിനെ 10,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 8,000 വോട്ടുകൾക്കാണ് ഒല്ലൂരിൽ മന്ത്രി കെ രാജന്റെ വിജയം. കോൺഗ്രസിന്റെ രാജൻ ജെ പല്ലൻ തൃശൂരിലും, ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂരിലും വിജയിച്ചപ്പോൾ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി മണ്ഡലം നിലനിർത്തി. കുന്നംകുളത്ത് എ സി മൊയ്തീനും, മണലൂരിൽ സി രവീന്ദ്രനാഥും, ഗുരുവായൂരിൽ എൻ കെ അക്ബറും, നാട്ടികയിൽ ഗീതാഗോപിയും അടക്കമുള്ള ഇടത് സ്ഥാനാർത്ഥികൾ വിജയം നേടി. പാലക്കാട് ജില്ലയിലും എൽഡിഎഫിന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവയ്ക്കാനായത്. ജില്ലയിൽ 7 എൽഡിഎഫും 5 യുഡിഎഫും മുന്നിലെത്തി. പാലക്കാട് മണ്ഡലത്തിൽ ബിജെപിയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: സംസ്ഥാനത്തെ യുഡിഎഫ് തരംഗത്തിനിടയിൽ എൽഡിഎഫിന് അല്പമെങ്കിലും ആശ്വാസം നൽകിയ ജില്ലയാണ് പാലക്കാട്. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ 7 എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതേസമയം യുഡിഎഫ് കഴിഞ്ഞ തവണത്തെ 2 സീറ്റിൽ നിന്ന് 5 സീറ്റിലേക്ക് വിജയം ഉയർത്തി. ചിറ്റൂർ, കോങ്ങാട്, തൃത്താല മണ്ഡലങ്ങളാണ് യുഡിഎഫ് പുതുതായി പിടിച്ചെടുത്തത്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൌണ്ടുകളിൽ എൻഡിഎ സ്ഥാനാർത്ഥി മുന്നേറ്റം നടത്തിയിരുന്നെങ്കിലും അവസാനം യുഡിഎഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. പാലക്കാടും മലമ്പുഴയിലും കഴിഞ്ഞ തവണത്തേതുപോലെ എൻഡിഎ സ്ഥാനാർത്ഥികളാണ് രണ്ടാമത് എത്തിയിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത്. എന്തായാലും യുഡിഎഫ് കേന്ദ്രങ്ങളുടെ പ്രവചനം പോലെ തന്നെ ജില്ലയിൽ 5 സീറ്റുകളിൽ അവർ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്.

0: മലപ്പുറത്തെ 16 സീറ്റുകളിൽ എല്ലായിടത്തും വിജയിച്ച UDF ജില്ലയിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി, തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ LDFിൽ നിന്ന് പിടിച്ചെടുത്താണ് ഈ മുന്നേറ്റം. 12 സീറ്റിൽ മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി 85,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കോഴിക്കോട് LDFിന് കടുത്ത തിരിച്ചടിയാണുണ്ടായത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ബേപ്പൂർ ഒഴികെ എല്ലായിടത്തും UDF വിജയിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ PV അൻവറിനെ പരാജയപ്പെടുത്തി. വടകരയിൽ KK രമയും പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയയും മുന്നിലെത്തി. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രനെ കോൺഗ്രസിന്റെ വിദ്യാ ബാലകൃഷ്ണൻ പരാജയപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 LDFും 5 UDFുമാണ് മുന്നിലെത്തിയത്. ഇടതിന്റെ ശക്തമായ കോട്ടകളിലടക്കം അട്ടിമറി നടത്താൻ UDFിനായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് ഇത്തവണ UDF കാഴ്ചവെച്ചത്. 2021 നിയമ

0: ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ബേപ്പൂർ ഒഴികെ എല്ലായിടത്തും യു ഡി എഫ് വിജയിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ പി വി അൻവറിനെ പരാജയപ്പെടുത്തി. വടകരയിൽ കെ കെ രമയും പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയയും മുന്നിലെത്തി. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ കോൺഗ്രസിന്റെ വിദ്യാ ബാലകൃഷ്ണൻ പരാജയപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 എണ്ണത്തിൽ എൽ ഡി എഫും 5 എണ്ണത്തിൽ യു ഡി എഫുമാണ് മുന്നിലെത്തിയത്. ഇടതിന്റെ ശക്തമായ കോട്ടകളിലടക്കം അട്ടിമറി നടത്താൻ യു ഡി എഫിനായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് ഇത്തവണ യു ഡി എഫ് കാഴ്ചവെച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ 2 മണ്ഡലങ്ങൾ മാത്രമുണ്ടായിരുന്ന യു ഡി എഫ് ഇത്തവണ 5 മണ്ഡലങ്ങളിലാണ് മുന്നേറിയത്. കഴിഞ്ഞ തവണ നേടിയ പേരാവൂരിനും ഇരിക്കൂറിനും പുറമെ കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ മണ്ഡലങ്ങളും യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കി. സി പി ഐ എമ്മിൽ നിന്ന് പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പിലും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. ധർമ്മടം, കൂത്തുപറമ്പ്, തലശ്ശേരി, മട്ടന്നൂർ, അഴീക്കോട്, കല്യാശ്ശേരി എന്നീ മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫിന്റെ മുന്നേറ്റമുണ്ടായത്. സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നവയായിരുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ, ധർമ്മടം എന്നീ മണ്ഡലങ്ങൾ.
0: വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫിനാണ് വിജയം. കൽപ്പറ്റയിൽ ടി സിദ്ദിഖും ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണനും മാനന്തവാടിയിൽ ഉഷാ വിജയനും വിജയിച്ചു. കാസർഗോഡ്, 5 മണ്ഡലങ്ങളിൽ കാഞ്ഞങ്ങാട് മാത്രമാണ് എൽ ഡി എഫിന് മുന്നിലെത്താനായത്. കാസർഗോഡ് കല്ലട്ര മാഹിൻ ഹാജിയും മഞ്ചേശ്വരത്ത് എ കെ എം അഷ്റഫും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും ഉദുമയിൽ കെ നീലകണ്ഠനും വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ. കേരളത്തിൽ യു ഡി എഫിന് തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്കുപാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേമത്തെയടക്കം വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളുടെ പ്രധാന സേവകനായി ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പം നിന്ന പ്രവർത്തകർക്കും വോട്ട് രേഖപ്പെടുത്തിയവർക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നന്ദി അറിയിച്ചു. പരാജയം വിശകലനം ചെയ്യുമെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ ആണ് മുന്നിൽ. എ ഐ എ ഡി എം കെ സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ ഡി എം കെ സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പെരമ്പൂർ, തിരുച്ചി, ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി. ബി ജെ പി ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് ബി ജെ പി സഖ്യം തുടർഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എ ഐ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 ടി വി കെ 4 മുന്നിലാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച യു ഡി എഫ് അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ യു ഡി എഫ് മുന്നിൽ, എൽ ഡി എഫിന് മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി ബി ജെ പി. ഇടതുകോട്ടകളിലടക്കം യു ഡി എഫ് തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരുൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ. കോട്ടയം, എറണാകുളം തുടങ്ങിയ 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫിന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും ബി ജെ പിയും. പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് സി പി ഐ എം. പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പിക്ക് വൻ നേട്ടം. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയുടെ ടി വി കെ. പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 കഴിഞ്ഞ് 45:42. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ദിവ്യദർശനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം, ഗായകൻ യേശുദാസ്.

0: ശ്രീകുമാരൻ തമ്പിയും എം എസ് വിശ്വനാഥനും ദിവ്യദർശനം എന്ന ചിത്രത്തിനു വേണ്ടി ഒരുക്കി യേശുദാസ് ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു. അടുത്ത 7 ദിവസത്തേക്ക് കേരളത്തിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും മുന്നറിയിപ്പുണ്ട്. കൊച്ചി നഗരത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 18 സെക്കൻഡ്. ഇപ്പോൾ കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കാർഷിക ജീവനത്തിൽ ഇന്നാദ്യം പൈനാപ്പിൾ കർഷകനായ പെരുമ്പാവൂർ വേങ്ങൂരുള്ള ബിജു ജോസഫിന്റെ കൃഷി അനുഭവങ്ങളും ചിന്തകളും.
3: പൈനാപ്പിൾ കൃഷി കുറഞ്ഞ ഒരു സ്ഥലത്ത് ചെയ്യുന്ന ഒരു കൃഷിയല്ല ഇപ്പം, മറിച്ച് അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ തലമെടുത്ത് ചെയ്യുന്നൊരു കൃഷിയായി മാറിയിരിക്കുകയാണ്. ഈ പൈനാപ്പിൾ കൃഷിയിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു?
4: റബ്ബറിന്റെ പരിപാടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അപ്പൊ അങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. നിലവില്
3: കാലാവസ്ഥ

0: വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൈനാപ്പിൾ കർഷകർക്ക് ഈ കാലാവസ്ഥാ മാറ്റം എങ്ങനെ ബാധിക്കുന്നുണ്ട്?
1: നമുക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം ഒന്നെങ്കിൽ ചൂട് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മഴ കൂടുതലായിരിക്കും. അതിൻ്റെതായ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട്.
0: വേനലാണെങ്കിൽ കടുത്ത വേനല്, മഴയാണെങ്കിൽ കടുത്ത മഴ, ആ ഒരു രീതിയിലേക്ക് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? എന്തായാലും കാലാവസ്ഥ ഇങ്ങനെ മാറി വരികയാണ്, എങ്ങനെ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്?
1: ഞങ്ങൾ ഇപ്പൊ പ്രതിരോധിക്കുന്ന മറ്റേ നെറ്റ് ഉപയോഗിച്ചാണ് പ്രതിരോധിക്കുന്ന നിലവിൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഓല വരും, ഇതിട്ടാണ് ഇപ്പൊ പ്രതിരോധിക്കുന്നത്. പണ്ട് നമുക്ക് നിസാരം പുല്ല് പറിച്ചിട്ടാലും അത് പ്രതിരോധിക്കാമായിരുന്നു. ഇപ്പൊ ഓരോ വർഷം ചെല്ലുന്തോറും നമുക്കത് പറ്റാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത്. അതുമാത്രം ചൂടാണ്, കാരണം സഹ്യകെട്ട ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചക്ക കേടാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഈ വേനലാവുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ഈ 2-3 മാസം മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി തൊട്ട് തുടങ്ങും. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് പകുതി വരെ ഏതാണ്ട് 3-4 മാസം നല്ല പൈസ മുടക്കം നിലവിലുണ്ട് ശരിക്കും പറഞ്ഞു.
0: കടുത്ത ചൂടിനെ തടുക്കുവാൻ വേണ്ടി തന്നെ നല്ലൊരു എമൗണ്ട് ചെലവാക്കുകയാണ് അല്ലേ?
1: നല്ല എമൗണ്ട് വരും അതിനുവേണ്ടി മാത്രം.
0: അടുത്ത മാസം മുതല് ഈ മഴക്കാലമാണ്, മഴ വന്നു കഴിഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള മഴയാണ്.
1: നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മഴ ഒരു പരിധി വരെ നല്ല രീതിയിൽ പെയ്ത് ഇറങ്ങി പോവാന്നുള്ളതാണ് ചെയ്യുന്ന ചില സ്ഥലങ്ങളിൽ.
0: തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ അടിപ്പിച്ച് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയത്ത് ഈ കാനിക്ക് ഇതിന്റെ ചീച്ചിലോ അങ്ങനെ എന്തെങ്കിലും കേട്?
1: ഉണ്ട്, കാനി ചീയും, കാനി കേടാവും. ശരിക്കും വേര് പിടിക്കാത്ത, അതായത് പുതിയ ഇത് നടുന്ന തൈകളാണെങ്കിൽ അത് കേടാവാൻ വഴിയുണ്ട് പെട്ടെന്ന് ഈ മഴ കൂടുതൽ പെയ്തുകൊണ്ടിരുന്ന.
0: അപ്പൊ നമ്മള് എന്താണ് ചെയ്യുന്നത്?
1: മാർക്കറ്റിൽ കിട്ടുന്ന ഹിൽബാനും സാഫ് കെമിക്കലും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കലാണ് പരിപാടി.
0: ഇപ്പൊ ഈ പൈനാപ്പിൾ കൃഷി അടുത്ത കാലത്താണ് കൂടുതൽ സജീവമായിട്ട് വന്നത്. മഴക്കുളമാണ് അതിന്റെ പ്രധാന കേന്ദ്രം എന്നൊക്കെ പറയുന്നു. പരിസരങ്ങളിലേക്കൊക്കെ വളരെ വ്യാപിച്ചു. അപ്പൊ പൈനാപ്പിൾ കൃഷി അത്രയ്ക്കും ലാഭകരമായതുകൊണ്ടാണോ കൂടുതൽ കർഷകർ ഇതിലേക്ക് ഇറങ്ങുന്നത്?
1: ആദ്യകാലങ്ങളിൽ ലാഭകരമായിരുന്നു, അന്ന് നമുക്ക് ഇതിന് പാട്ടം കൊടുക്കണ്ട. ഇതിപ്പോ ഏക്കറിന് പഴയ പോലെയല്ല, ഇപ്പൊ 70,000 രൂപ 60,000 രൂപ വരെ പാട്ടം വരുന്നുണ്ട്. പണ്ട് തൈ വെച്ച് മാത്രം കൊടുത്തെങ്കിൽ മതിയായിരുന്നു. പിന്നെ ആൾക്കാർ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വാഴ പോലെ അല്ല, വാഴയ്ക്ക് ഇപ്പോൾ ഒരു കാറ്റോ മഴയോ വന്നാൽ അതെല്ലാം കൂടി ഒടിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട്. ഇത് ഒടിഞ്ഞു പോവില്ല എന്നുള്ളൊരു ഇതാണ്. പിന്നെ ഫുള്ളായിട്ട് നമുക്ക് നഷ്ടപ്പെടില്ല, അതായത് എന്തെങ്കിലും ചിലപ്പോ ഇപ്പൊ ഇഞ്ചി നട്ടോ അല്ല എല്ലാം നമുക്ക് പുഴുത്ത് എല്ലാം പോവാം, ഒരു കൂടി മൊത്തം നശിച്ചു പോവാം. ഇത് അത്രയും ഇത് സംഭവിക്കില്ല, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും പൈനാപ്പിളിലേക്ക് കയറുന്നത്. പിന്നെ എന്താ കുഴപ്പമെന്ന് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാലും നമുക്ക് വേറെ കംപ്ലൈന്റുകൾ വരാതെ പോയിക്കോളും ഒരു പരിധി വരെ. മറ്റേ വാഴ അല്ലെങ്കിൽ ഇഞ്ചി അല്ലെങ്കിൽ അതുപോലെ കൃഷികൾക്ക് നമ്മൾ ഇന്നും നമ്മുടെ തോട്ടത്തിലൂടെ എപ്പോഴും ചെന്നേ പറ്റുള്ളൂ. ഇതിന് കുറച്ചൊരു ഇത് ഒരു എന്താ പറയാ ഒരു സമാധാനമുണ്ട്. പിന്നെ ആൾക്കാർ നോക്കുമ്പോ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ കുറെയെങ്കിലും കിട്ടും. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ യുദ്ധവും കാര്യങ്ങളും ഹോട്ടലുകളും അടച്ചപ്പോ തന്നെ നമുക്ക് ന്യായമായ പൈസയുടെ ബാധ്യത വരുന്നുണ്ട് ഓരോ കർഷകർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 40-42 രൂപ എങ്കിലും കിട്ടിയാലേ കർഷകൻ എന്തെങ്കിലും കിട്ടപ്പോരുള്ളൂ. പിന്നെ ഓരോ കാലാവസ്ഥയുടെ വ്യതിയാനം അതൊരു പ്രശ്നമാണ് ശരിക്കും എല്ലാ രീതിയിലും. കാരണം ഈ സമയത്തൊക്കെ ഇതുണ്ടാക്കിയെടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും 10-45 രൂപയുടെ മുടക്ക് വരും. നെറ്റ് അല്ലെങ്കിൽ ഓല ഇത് മുഴുവൻ ചെയ്ത് നനച്ച് ക്ലിയറായി കയറി വരണമെങ്കിൽ ഒരു 45 രൂപ 42 രൂപയുടെ മുടക്ക് എന്തായാലും ഉണ്ടാവും. എന്നാലേ ഒരു കർഷകൻ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
0: പൈനാപ്പിൾ കൃഷിയുടെ കൃഷി രീതിയെ കുറിച്ചും അതിന്റെ പരിപാലന രീതികളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്?
1: ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ തൈ നട്ട് വളം ചെയ്ത് ഒന്നെങ്കിൽ ചാണകമോ കോഴിവളമോ ആട്ടിൻകാഷ്ടമോ അതനുസരിച്ച് ചെയ്ത് ഒരു 4 പ്രാവശ്യമെങ്കിലും അടിവളം വരും. മണ്ണിന്റെ അടിയിൽ ഒരു 2 സ്പ്രേ അല്ലെങ്കിൽ 3 സ്പ്രേ വരും. ഇതാണ് ഇതിനകത്ത് വരുന്ന വളത്തിന്റെ അംശം. പിന്നെ ഈ കേടിനുള്ള മരുന്ന് നമ്മൾ നട്ട് കഴിഞ്ഞ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഒഴിച്ചു കൊടുക്കും. ഈ കേട് കുറെ മാറിക്കിട്ടും, കാരണം വേരോട്ടം കിട്ടും. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. 10 മാസം 11 മാസം വേണം അതിന്റെ വിളവ് പൂർത്തിയാവാൻ, എന്തായാലും 1 വർഷം എടുക്കും.
0: ഇപ്പൊ ഈ മുള്ളുള്ള കാനിയുണ്ട്, മുള്ളില്ലാത്ത കാനിയുണ്ട്. വിളവിന്റെ കാര്യത്തിൽ ഈ രണ്ട് കാനികൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്?
1: വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുള്ളുള്ള കാനിക്കാണ് ഇതിന് മധുരവും ടേസ്റ്റും കൂടുതൽ. അതുകൊണ്ടാണ് ഈ വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറയുന്നത്. വാഴക്കുളം മാത്രമല്ല മണ്ണിന്റെയും പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ പെരുമ്പാവൂര് വിട്ട് അങ്കമാലി വിട്ടു പോയാൽ ഈ മണ്ണിന് എന്ന വ്യത്യാസമുണ്ട്. അതിന്റെ ചക്കയ്ക്കും മധുരത്തിനും വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് തൊട്ട് വാഴക്കുളം അങ്ങോട്ടൊക്കെയാണ് ചക്ക എപ്പോഴും, അതായത് പൈനാപ്പിൾ എപ്പോഴും ടേസ്റ്റി ഉള്ള പൈനാപ്പിൾ. മറ്റത് ടേസ്റ്റ് ഇല്ല. പണ്ട് നമ്മുടെ കാലത്ത് അങ്ങനത്തെ പൈനാപ്പിൾ ആയിരുന്നു, മുള്ളില്ലാത്ത

0: പിന്നപ്പളായിരുന്നു. അത് വിദേശങ്ങളിൽ നിന്നൊക്കെ ഇപ്പോഴും ഇത് പല രാജ്യങ്ങളിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷെ അതിന് നമ്മുടെ ഈ പൈനാപ്പിളിന്റെ അത്രയും ടേസ്റ്റ്, അതായത് രുചി കുറവാണ്. അത് വലിപ്പം ഉണ്ടാവുന്നത് 2, 3, 4 കിലോ ഒക്കെ ഉണ്ടാവുക സാധനം. ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു 1, 800, 2 ന് താഴെ 1.5, അത് ലെവലിൽ നിന്നാലാണ് പൈനാപ്പിൾ എപ്പോഴും ആ രുചിയോടുകൂടി നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ പൈനാപ്പിളിന് ഇത്ര പ്രിയം വരുന്നതിന്റെ കാരണം. ഇതേ കൃഷി തന്നെ പല സ്ഥലത്തും ഉണ്ട്, ഗോവയുണ്ട്, കർണാടകയിലുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇത്രയും ടേസ്റ്റ് ഇല്ലാന്നാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പറയുന്നത്.
1: ഈ വിളവെടുപ്പ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്?
0: വിളവെടുപ്പ് സമയത്ത് നമുക്ക് പ്രത്യേകം വേറെ വല്ല ശ്രദ്ധയല്ല. പക്ഷെ അതിനൊരു ഉൽപ്പാദിപ്പിച്ച് നമുക്ക് തൈ പാകമായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് പൂക്കാൻ വേണ്ടിയിട്ട് മരുന്ന് ചെയ്തു കഴിഞ്ഞാൽ 120 ദിവസമാണ് ഇതിന്റെ കാലാവധി. 120 തൊട്ട് 140, 150 വരെ വേണം ഇത് പഴുത്ത് ഇത് റെഡിയാവാൻ വേണ്ടിയിട്ട്. 120 ആയി കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് പ്രായം ആവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 10 ദിവസം കൂടി ആകുമ്പോഴാണ് ഇത് പഴുത്ത് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള പരുവാകുന്നത്. നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് ഇതിന്റെ ലോഡ് കയറി പോകുന്നത്, കൂടുതലും അങ്ങനെയാണ്.
1: ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് പിന്നെ വീണ്ടും അത് റീപ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്?
0: ശരിക്കും പറഞ്ഞാൽ വാഴ കണ്ണ് ഉൾപ്പെടുന്നത് പോലെ തന്നെ ഇതിനകത്ത് കണ്ണുകൾ കയറി വരികയാണ്. അപ്പൊ അതിനകത്ത് നിന്ന് 1 എണ്ണമോ 2 എണ്ണമോ നമ്മളവിടെ നിർത്തും. ചിലവർ 2 എണ്ണം നിർത്തും, ചിലവർ 1 എണ്ണം നിർത്തും. ബാക്കിട്ട് നമ്മളത് അടുത്ത പുതിയ പ്ലാന്റിലേക്ക് മാറ്റും. അങ്ങനെ നമുക്ക് 2, 3 വിളവ് വരെ എടുക്കാം ഒരു തൈയിൽ നിന്ന്. 3 വിളവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വിളവായതാണ് ഇതിന് ശരിക്കും കിട്ടപ്പോലുള്ള വിളവ്. ബാക്കിയെല്ലാം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടും പൈനാപ്പിള് ചെറുതായി ചെറുതായി കൊണ്ടിരിക്കും.
1: വിലയിൽ വ്യത്യാസം വരും അല്ലേ?
0: വിലയിൽ വ്യത്യാസം വരും. അത് എ ബി സി അങ്ങനെ മാർക്കറ്റ് ഒരു ഇതുണ്ടല്ലോ, നല്ല ക്വാളിറ്റിക്ക് ഇത്ര, അതിന് തൊട്ട് താഴെനുള്ളത് ഇത്ര, അതിനുള്ള അങ്ങനെ രീതിയിലായിരിക്കും അത് പോകുന്നത്. വിപണിയിൽ ഏത് ക്വാളിറ്റി അത്യാവശ്യം പോകും, നമുക്ക് എറണാകുളം അല്ലെങ്കിൽ പെരുമ്പാവൂർ അതുപോലെയുള്ള കടയിലെ ആളുകളാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ അവര് തരം തിരിച്ചു തന്നെയായിരിക്കും അവിടെ കൊടുക്കുന്നത്. എയും ബിയും രണ്ടായി തിരിച്ചു വിൽക്കുന്നവരുണ്ടാവാം, കൂടി വിൽക്കുന്നുണ്ടാവാം. അപ്പൊ അതിന് ഓരോ തരം തിരിച്ച ഓരോ നമ്മൾ മാർക്കറ്റിൽ വെക്കുന്ന തരം തിരിച്ചായിരിക്കും എപ്പോഴും, വലുപ്പത്തിനനുസരിച്ചാണ് വെക്കുന്നത്. ഈ ഓരോ ക്വാളിറ്റി വിൽക്കേണ്ട ഓരോരുത്തർ വരുമ്പോൾ അവരുടെ ക്വാളിറ്റി അനുസരിച്ച് അവര് അത് വിളിച്ചെടുക്കലാണ് അതിന്റെ ഒരു രീതി മാർക്കറ്റില്.
1: മൊത്തത്തിൽ എത്ര ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട്?
0: ഇപ്പൊ നിലവിലൊരു 10-45 ഏക്കർ ഉണ്ടാവും എല്ലാവരുടെയും കൂടി.
1: ഈ 45 ഏക്കറിലെയും വിളവെടുപ്പ് ഏതാണ്ട് ഒരുപോലെ തന്നെയാണോ?
0: അല്ല അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമുക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ വിളവെടുക്കണം. എന്നാലാണ് നമുക്ക് ഈ കർഷകർ ഈ കൃഷിക്കാരുടെ പൈസയും ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോവുള്ളൂ. ഒറ്റ വിളവ് അല്ല ഒരിക്കലും. പൈനാപ്പിളിന് 12 മാസവും വിളവാണ്. വിളവ് എടുക്കുക, അടുത്ത് വെക്കുക, അതായത് എല്ലാ മാസവും നമ്മുടെ കയ്യിൽ സാധനം വേണ്ടെങ്കിലാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇതിന് വില സ്റ്റഡി അല്ല ഒരിക്കലും. ചിലപ്പോൾ ഒരു ദിവസം 30 രൂപ ഉണ്ടായ ഒരു ദിവസം 40 രൂപ ഉണ്ടാവാം, ചിലപ്പോൾ 10 രൂപ ഉണ്ടാവാം, 20 രൂപ ഉണ്ടാവാം. അപ്പൊ ഇത് ടാലി ചെയ്ത് പോകണമെങ്കിൽ എല്ലാ 10 ടണ്ണും പൈനാപ്പിളെങ്കിലും നമ്മുടെ കസ്റ്റഡിയിൽ വേണം. എന്നാലേ നമുക്ക് ടാലി ചെയ്ത് ഈ പണിക്കാരുടെ കാശും വളത്തിന്റെ കാശും, ഈ വളത്തിനും എല്ലാത്തിനും ഇപ്പം ഭയങ്കര റേറ്റ് അല്ലേ. വളമൊന്നും കിട്ടാനേ ഇല്ല. വളം നമ്മുടെ സമയത്തിന് ചെല്ലുമ്പോൾ വളം ഒരു സ്ഥലത്തും ഇല്ല. ഈ മഴ പെയ്ത് വളം ഇടാൻ ചെല്ലുമ്പോൾ വളമില്ല. ഓരോ സാധനങ്ങളും കർഷകരുടെ മെയിൻ പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം വളമില്ല. എല്ലാ വളത്തിനും ഭയങ്കര റേറ്റ് ആവുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾക്ക് വില കുറവും വാങ്ങുന്ന സാധനങ്ങൾക്ക് ഭയങ്കര റേറ്റ്. കായയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓണം കഴിഞ്ഞതിന് ശേഷം 8 മാസത്തോളം നിസാര വിലയ്ക്ക് കായ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജനം. ഇപ്പോഴാണ് 10 രൂപ 40 രൂപയ്ക്ക് വന്നത്. ഇത്തരം ദിവസം 16 രൂപ 17 രൂപ 18 രൂപ 11 രൂപയ്ക്ക് വരെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കായയുടെ കയറി വന്ന് വിറ്റുകൊണ്ടിരിക്കുന്നു. അതും ഒരു കാരണമാണ്.
1: അപ്പൊ പൈനാപ്പിൾ കൃഷിയോടൊപ്പം വാഴക്കൃഷിയും ചെയ്യുന്നുണ്ട് അല്ലേ?
0: വാഴക്കൃഷി കാര്യമായിട്ടില്ല. കാരണം വാഴക്കൃഷി ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടുകാർ പണിക്ക് വേണം, ജനം വേണം. കാരണം എന്താ, അത് കണ്ടറിഞ്ഞ് ചെയ്യണമെങ്കിൽ അവരൊക്കെ പറ്റൂ. നമ്മുടെ തൊഴിലാളികളെല്ലാം വടക്കേന്ത്യക്കാരാണ്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് കറക്റ്റായിട്ട് 10 ദിവസം 10 ദിവസം കൂടുന്ന നമ്മൾ വളം ഇട്ട് അതിന്റെ കറക്റ്റ് ചെയ്താലേ അതിനൊന്ന് ബെനിഫിറ്റ് ഉള്ളൂ. പൈനാപ്പിൾ പോലെയല്ല, 10 ദിവസം നോക്കിയില്ലെങ്കിലും സമാധാനമുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് വാഴയുടെ സമയം പറയുകയാണെങ്കിൽ 70 രൂപ വില ഉണ്ടായിരുന്നു കിലോയ്ക്ക് നമ്മുടെ വിപണിയിൽ.
1: പൈനാപ്പിൾ കൃഷിയിലേക്ക് വരുമ്പോ ഇനി കൂടുതൽ വിപുലമായ രീതിയിലേക്ക് ഈ കൃഷിയെ മാറ്റുന്നുണ്ടോ?
0: ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ നമ്മുടെ ഈ ഏരിയയിലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങി. ഈ റബ്ബർ മുറിച്ചാണല്ലോ ഇത് കൂടുതൽ ചെയ്യുന്നത്. വലിയ വലിയ എസ്റ്റേറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്ന ആൾക്കാർ. നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. കാരണം നല്ല കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം വില കുറയുമ്പോൾ നമുക്കത് കർഷകരെ ഇന്ന് ഇത് ചെയ്ത് കളക്ട് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്നില്ല. എന്താ ഇപ്പൊ ആരോട് എന്താ പറയാ?
1: താങ്കളുടെ ഈ കൃഷിയെ കുറിച്ച് ശ്രോതാക്കൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഫോൺ നമ്പർ കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായി.
0: 9605058 53 9 8 9 6

0: 05 08 53 98.
1: ഇത്രയും നേരം ശ്രോതാക്കളുമായി താങ്കളുടെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ഇനി മേഖലയിൽ കൂടുതൽ കൂടുതൽ ഉന്നതിയും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
0: താങ്ക് യു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പൈനാപ്പിൾ കർഷകനായ പെരുമ്പാവൂർ വേങ്ങൂരുള്ള ബിജു ജോസഫിന്റെ കൃഷി അനുഭവങ്ങളും ചിന്തകളും.
3: ഇനി ടീം കാർഷിക ജീവനം പരിചയപ്പെടുത്തുന്നത് മന്നം ജാറപ്പടി സ്വദേശി സുധീർ കാഞ്ഞിരപ്പറമ്പിലിനെയാണ്. ഇദ്ദേഹം വീടിന് ചുറ്റും പലവിധ ഫലവൃക്ഷങ്ങളും നട്ടുവളർത്തി പരിപാലിച്ചു വരികയാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കേട്ടറിയാം. ഇവിടെ ഇപ്പോ സ്വദേശിയും വിദേശിയുമായ നിരവധി ഫലവൃക്ഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിട്ട് എത്ര നാളായി? എങ്ങനെയായിരുന്നു ഇതിന്റെ ഒക്കെ ഒരു തുടക്കം? അതുപോലെ ഏതൊക്കെ ഫലവൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്, അതൊക്കെ ഒന്ന് പറയാമോ?
4: ഇതിനോട് ചേർന്ന് കുറച്ച് സ്ഥലത്ത് ഞാൻ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റുകൾ വെച്ച് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10 വർഷമായി. ആദ്യം ഒരു റംബുട്ടാനും അതുപോലെ മാംഗോസിനൊക്കെയാണ് വെച്ച് തുടങ്ങിയത്. അതിൽ നമ്മൾ പഴങ്ങൾ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കുറച്ച് വെറൈറ്റികളൊക്കെ തേടി പോകാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത്. അതിലിപ്പോ ജബോട്ടിക്കാവുണ്ട്, രണ്ടിനുണ്ട്, അത് പ്രിക്കോഷ്യ, അതുപോലെ എസ്കാർലറ്റ് എന്ന് പറഞ്ഞ രണ്ട് വെറൈറ്റി. അത് നന്നായിട്ട് കായ് പിടിക്കുന്നതാണ്. പ്രിക്കോഷ്യാണ് നന്നായിട്ട് മധുരം ഉള്ളത്, എസ്കാർലറ്റ് അത്രയും മധുരം പോരാ. പിന്നെ റൊളീനിയ, ബ്രൂമി ചാമ്പ, മിൽക്ക് ഫ്രൂട്ട്, അബിയു, അതുപോലെ വൈറ്റ് ഞാവല് ഇപ്പൊ നന്നായിട്ട് കായ് പിടിച്ചിട്ടുണ്ട്. അടിപൊളി നല്ല ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റ് ആണ്. നമ്മള് സാധാരണ ഞാവല് കഴിച്ച ഒരു ചവർപ്പ് ഉണ്ടെങ്കിൽ ഇത് ചവർപ്പ് ഉണ്ടാവില്ല, നല്ല പഴുത്തിട്ടൊരു വൈറ്റ് കളറ് പിങ്ക് കളറിലേക്ക് മാറി കഴിയുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല മധുരം, നല്ല ടേസ്റ്റും ആണത്. അതുപോലെ തായ് കിങ് ഞാവല് അത് നടന്നുണ്ട്, സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ചക്ക വെറൈറ്റി ഉണ്ട്, ഒരു വിയറ്റ്നാം കേരളി എന്ന് പറഞ്ഞ ചക്ക, അതുപോലെ ജയത്തിത്തിരി വെച്ചിട്ടുണ്ട്. കൊടംപുളി നടന്നുണ്ട് അതിന്റെ കൂട്ടത്തില്. അതേപോലെ തെങ്ങ് രണ്ടെണ്ണം ഉണ്ട് നമുക്ക് അത്യാവശ്യത്തിന് തേങ്ങ കിട്ടാൻ. പിന്നെ സീറ്റ് ലൂവി, അത് നല്ല നല്ലൊരു ഫ്രൂട്ടാണ്, നമ്മുടെ പ്ലം പോലെ ഇരിക്കും, ചെറുതായിരിക്കും, പക്ഷെ പ്ലം പോലെ നന്നായിട്ട് കഴിക്കാം, ഓൾ സീസൺ ആയിട്ട് കഴിക്കും. 5 റംബുട്ടാനാണ് ഞാൻ വെച്ചിരുന്നത്. ഇപ്പൊ അത് 2 റംബുട്ടാൻ വെട്ടിക്കളഞ്ഞിട്ട് 3 വെറൈറ്റിയിലേക്ക് ഒതുങ്ങി. ഒരു യെല്ലോ വെറൈറ്റി ഉണ്ട്, പിന്നെ ഒരു റംബുട്ടാൻ തിങ് പിന്നെ ഒരു N80. അതാണ് കമേഴ്ഷ്യൽ ആയിട്ട് ആളുകൾ ചെയ്യുന്ന വെറൈറ്റിയാണ് N80 എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്, നമുക്ക് വീട്ടില് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ പഴങ്ങൾ കിട്ടും. അതുപോലെ ഡ്രാഗൻ ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സീസൺ ആവണുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മള് സാധാ മുന്തിരി നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, പള്ളി പടർത്തി, അതും കായ്ക്കാറുണ്ട്.
3: കൂടുതലും വിത്ത് മുളപ്പിച്ച തൈകൾ നട്ടതാണോ അതോ ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെയാണോ?
4: ഭൂരിഭാഗവും നമ്മൾ ഗ്രാഫ്റ്റോ ബഡോ ആണ് മേടിക്കാറ്. എന്നാലാണ് നമുക്കൊരു 2-3 വർഷത്തിനുള്ളിൽ കാഴ്ച കിട്ടുള്ളൂ. കുരുവിട്ട് മുളപ്പിച്ചത് ആകുമ്പോൾ നമുക്ക് താമസം വരും, അത് കൃത്യമായിട്ട് കായ്ക്കണമെന്നില്ല. ചില സാധനം കുരുവിട്ടത് തന്നെ വെക്കേണ്ടി വരും. ഇപ്പൊ ഒരു സപ്പോർട്ട് ഉണ്ട്, മിനി സപ്പോർട്ടാ എന്ന് പറഞ്ഞാൽ വലിയ സപ്പോർട്ടാ ആവണത്. അത് നമ്മള് ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്തതൊക്കെ പലരും വിൽക്കേണ്ടത്. അതില് പൂക്കൾ പിടിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളൂ, കായായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഒരു 5 വർഷമായി, അത് കായ്ച്ചിട്ടില്ല, കായ്ക്കുന്ന പ്രതീക്ഷിക്കണം. അതേപോലെയുള്ള സീഡ്ലിംഗ് വൈ കായ് നല്ലത്.
3: നടീൽ രീതിയൊക്കെ ഒന്ന് പറയാമോ?
4: നമ്മൾ സാധാരണ നന്നായിട്ട് കുഴിയെടുക്കും, ഒരു 1.5 അടി താഴ്ചയില്, 1.5 അടി വീതിയിൽ നന്നായിട്ട് കുഴിയെടുത്ത് മണ്ണൊരുക്കി എടുക്കും. ആദ്യം കുഴിയെടുക്കുമ്പോൾ ഇത്തിരി വലിപ്പമുള്ള കുഴിയെടുത്ത് നന്നാപ്പ ഇളകും ആ ഭാഗത്ത്. അങ്ങനെ ഇളകിയിട്ട് ആ ഭാഗത്ത് നമ്മൾ വളങ്ങൾ, ആവശ്യമുള്ള വളങ്ങൾ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കും. കൂടുതൽ ഞാനിപ്പോ എല്ലുപൊടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, മറ്റുള്ള വളങ്ങളൊക്കെ കുറച്ച്. ഇപ്പൊ
3: ഈ സൂര്യപ്രകാശം കൂടുതൽ വേണ്ട മരങ്ങൾ ഒരിടത്ത്, ഷെയ്ഡ് വേണ്ടത് ഒരിടത്ത്, അങ്ങനെ എന്തെങ്കിലും ക്രമീകരണം ഉണ്ടോ?
4: ആക്ച്വലി എല്ലാ ചെടികൾക്കും സൂര്യപ്രകാശം ആവശ്യമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കൂടുതൽ ആളുകളും ബ്രഹ്മ കൃഷിയൊക്കെയാണ്. പിന്നെ ആ നിലത്ത് വെക്കണമെങ്കിൽ തന്നെ ഒരു 10 അടിയൊക്കെ മിനിമം അകലം പാലിച്ച് വെക്കണായിരിക്കും നല്ലത്, ഏറ്റവും കുറവ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം തലപരിഞ്ഞുള്ളതിന്റെ പേരിൽ ഞാൻ 6 അടിക്കൊക്കെ അകലം ഇട്ടിട്ടുള്ളൂ. അപ്പൊ അത് എന്താ ചെയ്യണം പറഞ്ഞാൽ അതിന് നമ്മള് തല വെട്ടിക്കളയും, ഒരു ടൈം കഴിയുമ്പോൾ ഉയരത്തിലേക്ക് വിടൂല. എന്നാൽ നമ്മള് തല മുറിച്ച് പ്രൂണിങ് എന്ന് പറയുക, തല മുറിച്ച് ചെറുതാക്കി വെക്കും. അതിനനുസരിച്ച് ചേലകളും വെട്ടി കൊമ്പ് കോരി ഒതുക്കി നിർത്തും. പിന്നെ അടുത്ത ഫ്രൂട്ടിങ് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തത് ഇതേപോലെ വീണ്ടും ചെയ്യും. അപ്പൊ നമുക്ക് ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് ചെടികൾ വെക്കാൻ പറ്റും കുറച്ചൊക്കെ. ഞാൻ ആദ്യം ഡ്രമ്മിലും ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് നമുക്ക് എല്ലാ സമയവും ഞാൻ വീട്ടിലുണ്ടാകാറില്ല, എനിക്ക് ബിസിനസ്സാണേ. അപ്പോ ഡ്രം കൃഷി കുറച്ച് ഒഴിവാക്കിയിട്ട് ഇപ്പൊ കൂടുതലും താഴത്തേക്ക് തന്നെ വെച്ചു കൊടുത്തു. അതുകൊണ്ടിട്ടാണ് അടുപ്പിച്ചടുപ്പിച്ച് എന്റെ വന്നിരിക്കുന്നത്. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാട് പോലെ തോന്നുന്നുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. എന്നാൽ അത് ഈ സമയത്ത് നമുക്ക് ഭയങ്കര ഉപകാരമാണ്, ഭയങ്കര ചൂടാണ്. ആ ചൂടിനെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ ഈ മരങ്ങളെ കൊണ്ട് സാധിക്കും. നമ്മൾ എന്റെ തന്നെ സിറ്റൗട്ടിന്റെ അടുത്ത് ഞാൻ ഇതേപോലെ ഒരു റംബൂട്ടാൻ നിറം നട്ടിട്ട് അതിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ട്രെയിൻ ചെയ്തെടുക്കണം പറയാം, അതായത് നമ്മളൊരു 1 അടി വന്നു കഴിയുമ്പോൾ തന്നെ ട്രെയിൻ ചെയ്യും, ഒരു കട്ടിങ് കൊടുക്കും, ഒരു 4 ശിഖരം നിർത്തും, അതിന്റെ മുകളിൽ വരുമ്പോൾ ഒരു കുറച്ച് ശിഖരം നിർത്തി നമ്മൾ

0: ഷേപ്പിന് ആക്കിയെടുക്കും. നമ്മുടെ ആ മരം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ വീടിന്റെ തിറ്റോട്ടിൽ ഒരു കൊട നുറുക്കി വെച്ചേക്കണ പോലെയാണ്. തിറ്റോട്ടിൽ ഇരുന്നാൽ തന്നെ നല്ലൊരു കൂളിംഗ് ആണ്. അതോടൊപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് ഫലവും കിട്ടുമല്ലോ. മരം നടുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പൊ ആളുകൾ കൂടുതലും ഈ ടർഫിന്റെ മുകളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കുറെ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ടർഫിന്റെ മുകളിൽ ചൂട് കൂടിയിട്ട് ചെടി വെക്കണോ ചോദിച്ചാൽ നമ്മൾ വെച്ചോ. അപ്പൊ ഏത് ചെടി വെക്കണോന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വിളിക്കാറുണ്ട്. മുകളിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഡ്രമ്മില് അധികം കനമില്ലാത്ത ഒരുപാട് മണ്ണ് കയറ്റരുത്. അത് നമ്മളെ ടർഫിന് ചിലപ്പോൾ ദോഷം ചെയ്യും. അപ്പൊ മണ്ണുകള് മണ്ണ് ആ ഒരു പകുതി മാത്രം ചേർത്തിട്ട് ബാറ്റി ചകിരിച്ചോറും മറ്റുള്ള സാധനങ്ങളും മിക്സർ പൊട്ടി മിക്സർ ഇട്ടിട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാല് മോളിന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു തണുപ്പ് നമുക്ക് കിട്ടും. ടെറസിലേക്ക് നേരിട്ട് ചൂട് വീഴില്ല.
1: ടെറസിലാണെങ്കിൽ ഏതൊക്കെ മരങ്ങളാണ് നല്ലത്?
0: ടെറസിൽ നമുക്ക് പേര വെക്കാം, അതുപോലെ മാവുകള്, പലതരം മാവുകളുണ്ട്. മാവിന് നല്ല ചൂട് കിട്ടിയാലാണ് നമ്മൾ കണ്ടത് മേക്ക് ഉയരത്തിലായിരിക്കും നന്നായിട്ട് മാവുകൾ കായ്ച്ചിരിക്കുന്നത്. പല സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ ഡ്രമ്മ് കൃഷി ചെയ്തവരുടെ രണ്ടാം നിലയിൽ ഡ്രമ്മ് കയറ്റി വെച്ചിട്ടുള്ള മാവുകൾ നന്നായിട്ട് കായ്ച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. റംബുട്ടാനൊന്നും ഡ്രമ്മിൽ വെക്കേണ്ട കാര്യമില്ല. അതുപോലെ പ്ലാവ് ഡ്രമ്മിൽ വെക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം പ്ലാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് ആണ് ചക്ക. അതൊരു ഡ്രമ്മിൽ ഉണ്ടായി കഴിഞ്ഞാൽ ചെറുതായിട്ടുണ്ടാവും, വലിയ ചക്കയായിട്ട് നമുക്ക് കിട്ടൂല. അതേപോലെ ചെറിയ ചെറിയ ചെടികളെ വെക്കാം, നമുക്ക് മാവ് വെക്കാം, പിന്നെ പേര, അതുപോലെ ചപ്പോട്ടിക്ക. ചപ്പോട്ടിക്ക വെക്കാൻ നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് ഇഷ്ടം പോലെ കാഴ്ച കിട്ടും. മരത്തിലെ ഒറ്റക്ക് പിടിച്ചിട്ടുണ്ടാകുന്നതാണ് അത്. ഈ പ്രിക്കോഷ്യാണ് ഏറ്റവും നല്ല മധുരമായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ നന്നായിട്ട് കൊല്ല നന്നായിട്ട് ഉണ്ടായി എൻ്റെ അടുത്ത് അതുണ്ട്. നല്ല വെറൈറ്റിയാണ്. റെഡ് ഹൈബ്രിഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അത്. അതേപോലെ നമുക്ക് അബിയു വെച്ചു കൊടുക്കാം. മിൽക്ക് ഫ്രൂട്ട് ഒക്കെ വലിയ മരമാവുന്ന സാധനമാണ്. അപ്പൊ അതൊന്നും നമുക്ക് ഡ്രമ്മില് സക്സസ് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത്. സെലക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഡ്രമ്മിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ പഴങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ടിയും ഒരു കൂളിംഗും ആവും. ഈ ഉഷ്ണത്തിന് ഒരു സമാധാനമുണ്ടോ ഇതല്ല. അപ്പുറം നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഇത്. നമ്മൾ കൃഷി ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ലാഭം ഉണ്ടാക്കാനുള്ള ഞാൻ എന്നെപ്പോലുള്ള ആളുകൾ ചെയ്യണത്. ഇപ്പൊ പലരും അതിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പറഞ്ഞാൽ നമ്മള് വീട്ടില് ഒന്ന് റീഫ്രഷ് ആകാനൊക്കെ ഇതിനകത്ത് ചെടിയുടെ അടുത്തൊക്കെ പോയി അത് പൂത്തോ കായച്ചോ അതുണ്ടായോ എന്നൊക്കെ നോക്കി അതുണ്ടായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വലിയൊരു സന്തോഷമാണ്. അത് മാത്രമല്ല നമ്മള് കൂടുതൽ വിൽക്കാറില്ല, അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. അപ്പൊ അവര് പറയും നല്ലതാണ് അടിപൊളിയാണ്. അപ്പൊ ഒരു പുതിയ ഫ്രൂട്ടൊക്കെ നമ്മൾ അവരടുത്ത് കയ്യിൽ കൊണ്ടേ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമുണ്ട്. അപ്പൊ അവരടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ഒരു എന്താ പറയാ ഒരു അഭിനന്ദനം നമുക്ക് ഒരു അഭിമാന നിമിഷം തന്നെയാണ്.
1: ഈ ജബോട്ടിക്കൊക്കെ എത്ര നാൾ കൊണ്ട് കായ്ക്കും?
0: സാധാരണ ഒരു 3 വർഷം കൊണ്ട് സാധാരണ കായ്ക്കും. അതില് കായ്ക്കാൻ താമസമുള്ളതെന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട്. അതിപ്പോ അവള് വയ്ക്കുന്നില്ല. ആദ്യം വന്നൊരു വെറൈറ്റി കായ്ക്കാൻ താമസമുള്ളതായിരുന്നു അത്. ഈ വെറൈറ്റികളൊക്കെ പെട്ടെന്ന് കായ്ക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. റെഡ് ഹൈബ്രിഡും ഇക്കോഷിയും അതുപോലെ തന്നെ എസ്കാർലറ്റ്. എസ്കാർലറ്റ് പക്ഷെ കായ്പിടുത്തം കുറവാണ് ഞാൻ നോക്കിയിട്ട്. പക്ഷെ നല്ല വേനല് നല്ല മധുരമാണ്. കായ്പിടുത്തം ഏറ്റവും നല്ലത് പ്രിക്കോഷി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നമ്പർ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഒരുപാട് വലിയ മരവൊന്നും ആയി പോകൂല. നമുക്ക് ഒരു ചെറിയ മരമായിട്ട് നിർത്താൻ പറ്റും. അതുപോലെ അതിനെ ട്രെയിൻ ചെയ്ത് നിർത്തണം, ഫോമിങ് ചെയ്ത്. അതുപോലെ എന്റെ തടിയിലാണ് അത് ഉണ്ടാകണം. അതുകൊണ്ട് തടി വണ്ണം വയ്പ്പിക്കാൻ ശ്രമിക്കണം. പണ്ട് കാലത്ത് നമ്മൾ ഗഡറിലൊക്കെ തേക്ക് വണ്ണം വയ്ക്കാൻ അതിന്റെ സൈഡിലെ കൊമ്പുകൾ വെട്ടൂലേ, അതുപോലെ നമ്മൾ ഈ കൊമ്പ് വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ ആ തടി വണ്ണം വയ്ക്കും. തടി വണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് കായ്ക്കും. അത് നല്ലതാണ്. ജബോട്ടിക്ക വയ്ക്കുന്ന ഒരെണ്ണം നല്ല രസമായിട്ട് വയ്ക്കാം. നമുക്കത് എത്ര സ്ഥലക്കുറവുള്ളവർക്കും വയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സ്റ്റാൻഡ് ആണ് ജബോട്ടിക്ക. അതുപോലെ സീറ്റ് ലൂബി ഇതുപോലെ തന്നെയാണ്. ഒരുപാട് വലിയ മരമായി പോകൂല. അതിൽ നിന്ന് നമുക്ക് എപ്പോഴും പഴങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എന്താ പറയാ, പ്രകൃതിയിലുള്ള കിളി പല സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും വന്നോണ്ടിരിക്കും. മണ്ണാൻ അതുപോലുള്ള ജീവികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും വന്നോണ്ടിരിക്കും. രാവിലെ തന്നെ നമ്മൾ അതിന്റെ സൗണ്ട് കേട്ടായിരിക്കും എഴുന്നേക്കണത്. എന്റെ ഒരു സ്റ്റാർ ഷോട്ടിന്റെ മരമുണ്ട്, മധുരമുള്ള സ്റ്റാർ ഷോട്ട്. അത് ഞാൻ മൂടാറില്ല. അതെന്നുണ്ടെങ്കിൽ സാധാരണ മറ്റുള്ള ചെടികളൊക്കെ വലയിട്ട് മൂടി വെക്കും. ഇത് നമ്മളെ ചെളുക്ക് വേണ്ടി ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പൊ രാവിലെ തന്നെ വരുമ്പോ ഒരു കലവിലെ ശബ്ദം കേൾക്കുമ്പോ ഒരു രസമാണ്.
1: തീർത്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അല്ലെ?
0: അതെ അതെ അതെ. അപ്പൊ കിളികളൊക്കെ വരാം. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ തന്നെ നമ്മുടെ ആദ്യം വന്നു കഴിഞ്ഞാൽ അവര് ഞങ്ങളുടെ തോട്ടത്തിലേക്കായിരിക്കും നോക്കണത്. അപ്പൊ അങ്ങനെ ഇറങ്ങിയിട്ട് ഒരു നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഒരു സർവത്തെടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കലക്കി കൊടുക്കുന്ന ഹുബ് ആ ഒരു അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാവും ഞങ്ങളുടെ വീട്ടില് കാഴ്ച കിടപ്പുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊരു ഫ്രൂട്ട്സ് നമ്മളെടുത്ത് അവരെ കയ്യിൽ കൊടുക്കുമ്പോ അവര് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണ്. അവരും അതിനേക്കാൾ അപ്പുറം നമ്മൾ അവർ കൊടുക്കണത് നാളെ അവരൊരു മരം വെക്കണം അല്ലെങ്കിൽ ഒരു ചെടി വെക്കണം, അവരെ വീട്ടിൽ ഇത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മള് കൂടുതലും അങ്ങനെ കൊടുക്കണത്. കാരണം എന്റെ വീട്ടിൽ ഇത് ഉണ്ടായാൽ കൊള്ളാം എന്നൊരു തോന്നലും ഒന്നുമല്ല.
1: നമ്മളിവിടെ കീടനിയന്ത്രണത്തിനായിട്ട് എന്തൊക്കെയാണ് ചെയ്തു വരുന്നത്?
0: കീടനാശിനി ഏറ്റവും പ്രശ്നം മാവാണ്. മാവിന് മാത്രമാണ് അങ്ങനെ നമ്മൾ കീടനാശിനിയൊക്കെ അടിക്കേണ്ട വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ മാവ് കുറച്ച് വെച്ചിട്ടുള്ളൂ. ബാക്കി ചെടികൾക്കൊന്നും കീടനാശിനിയുടെ ആവശ്യമില്ല. കാരണം ഈ മാവിന്റെ തളിരല വരുമ്പോ തന്നെ ഒരു വണ്ട് വന്ന് കട്ട് ചെയ്ത് കളയും. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോഷം ചെയ്യും, മാവ് ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ പിന്നെ കായ്ക്കൂല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കീടനാശിനി ടാറ്റാഫെൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് മേടിച്ച് ഒരു തുള്ളി എടുത്ത്

0: നമ്മൾ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു എം എൽ ഉണ്ടാവും, അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അത് അതിന്റെ കൂമ്പ് ഇങ്ങനെ വന്ന സമയത്ത് തന്നെ ചെയ്യണം. കൂമ്പ് വലുതായി കഴിഞ്ഞിട്ട് ചെയ്യുന്നിട്ട് കാര്യവുമില്ല. ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ കീടനാശിനിയുടെ ആവശ്യമില്ല. മാവിന് ഒരു 10 അടി ഉയരത്തിലൊക്കെ കീടങ്ങളുടെ ഭയങ്കര ആക്രമണമാണ്. പിന്നെ മാങ്ങ പുഴുക്കേടില്ലാത്ത മാവ് മേടിച്ചു വെക്കുക എന്നുള്ളതാണ്. അതിപ്പോ പുതിയ വെറൈറ്റികളിൽ ആമ്പോക്കുമായി അതുപോലെ തന്നെ നാടൻ വെറൈറ്റിയിലാണെങ്കിൽ കാലാപ്പാടി കുളമ്പ് അതൊക്കെ നമുക്ക് പുഴുക്കേടില്ലാത്ത മാവാണ്. വിദേശ ഇനം വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്ന എന്റെ ഒരു അഭിപ്രായത്തിൽ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഒരു ബനാന മാംഗോ എന്ന് പറഞ്ഞിട്ടൊരു മാവുണ്ട്. അതാകുമ്പോൾ നല്ല കൊലകുത്തി കായ്ക്കും, നല്ല നീളത്തിലുണ്ടാവും, അതുപോലെ പുഴുക്കേടൊന്നുമില്ല. പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും കാഴ്ചയായിട്ട് കാണുന്നുണ്ട്. പിന്നെ രാംദോക്മൈ പോലെയുള്ള മാവുകൾ ആയിരിക്കും മേടിക്കേണ്ടത്. നമ്മളിപ്പോ കളർ മാത്രം ഒക്കെ നോക്കിയാണെങ്കിൽ വേറെ ഒരുപാട് മാവുകളുണ്ട്. കളക്ഷന്റെ പുറത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ വെക്കാം. ഒരു മാവൊക്കെ വെക്കണവർക്ക് ഈ ഒരു മാവ് വെക്കാം. പിന്നെ
1: ഈ മരങ്ങൾക്ക് വളം കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണ്?
0: നമ്മള് ഒരു 3 പ്രാവശ്യമെങ്കിലും വർഷത്തിൽ വളം കൊടുക്കണം. വളം കൊടുത്താലാണ് നമുക്ക് ഈട് കിട്ടുള്ളൂ. വെറുതെ നമ്മൾ നട്ടു കൊടുത്തിട്ട് കാര്യമില്ല, നന മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. നനച്ചാൽ അതിനെങ്കിൽ ഉണങ്ങി പോകാണ്ട് നിൽക്കുന്നുള്ളൂ. വെള്ളത്തോടൊപ്പം തന്നെ നമ്മൾ വളം കൊടുക്കണം. വളം കൊടുക്കുമ്പോൾ നമ്മളിപ്പോ ആട്ടുംകാഷ്ടം ഏറ്റവും നല്ല വളമാണ്. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ചാണകപ്പൊടിയിനെക്കാളും ഏറ്റവും ടോപ്പ് വളം ആട്ടുംകാഷ്ടമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂത്രം ഉണ്ടാവും, കഷ്ടം ഉണ്ടാവും അതിന്റെ ഒപ്പം. അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തുകഴിഞ്ഞാല് സ്ലോ റിലീസാണ്, പെട്ടെന്ന് അലിഞ്ഞു ചേരില്ല ആട്ടും കഷ്ടം. മെല്ലെ ആവുള്ളൂ, അത് കിടന്ന് കിടന്ന് അതിന്റെ ബോഡിയിലെ ബോഡിയിൽ നിന്ന് ചിരിച്ചിരിച്ചിരിച്ച ആട്ടും കഷ്ടം സ്ലോ ആയിട്ട് വളം കൊടുക്കും. ചാണകപ്പൊടി തൊട്ടടുത്ത് കിട്ടുന്നൊക്കെ ആണെങ്കിൽ അത് മേടിച്ചിട്ട് കൊടുക്കാം. പിന്നെ അല്ലുപൊടി നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലുപൊടിയിലെല്ലാ സാധനവും അടങ്ങിയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാൽസ്യം, നൈട്രജൻ, എല്ലാ സാധനവും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അല്ലുപൊടി ഇട്ട് കൊടുക്കണം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, സ്ലോ റിലീസാണ്. അത് പതുക്കെ പതുക്കെ വളം ഏതിന് കിട്ടിക്കൊണ്ടിരുന്നോളൂ. ഏറ്റവും നല്ലത് നമ്മളെ ചെടി നടന്ന സമയത്ത് മണ്ണിളക്കി കുഴിയെടുത്തതിനുള്ളിൽ വളമിട്ടിട്ട് ചെടി നടന്ന സമയത്ത് തന്നെ വളം ഇട്ട് കൊടുക്കുക. അല്ല നട്ടതിന് ശേഷം പിന്നെ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഏക്കൂല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 3 മാസത്തിലൊരിക്കൽ വളം ചെയ്ത് കൊടുക്കണം. അപ്പോൾ റംബൂട്ടാനൊക്കെ ആണെങ്കിൽ നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ വളം ചെയ്ത് കൊടുക്കുക. നവംബർ ആണ് നിൽക്കണ്ട. അപ്പോൾ ജനുവരി തുടങ്ങിയൊക്കെ പൂത്ത് തുടങ്ങും. ചില സ്ഥലത്ത് ഡിസംബറിൽ തന്നെ പൂക്കും. അപ്പോൾ പൂ കായ് നന്നായിട്ട് പിടിക്കാനൊക്കെ അത് നല്ലതാണ്. നേരത്തെ നമ്മൾ ആ ടൈമിനൊക്കെ വളം കൊടുക്കണം. പൂക്കണേക്ക് ഒരു 2 മാസം മുമ്പ് 3 മാസം മുമ്പ് വളം കൊടുത്താലാണ് നല്ല കായ്കൾ നമുക്ക് കിട്ടുള്ളൂ.
1: നനയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ
0: ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് മോട്ടോർ വെച്ച് നനയ്ക്കാണ്. ഇപ്പൊ വെള്ളത്തിന് ക്ഷാമമുള്ള സമയമാണ്. എന്റെ വീട്ടിലിരിക്കുന്ന ഭാഗത്ത് പൈപ്പോളം കിട്ടാനേ ഇല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭാഗം കിണറുണ്ട്. വീട് വെച്ചപ്പോ തന്നെ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കിയാണ് കിണറ് പോണത്. അത് അതിനകത്തൊരു ബോർവെലും കൂടെ അടിച്ചതിന്റെ പേരിൽ ഇപ്പൊ വെള്ളത്തിന് ക്ഷാമില്ല. അപ്പൊ നമുക്ക് ഒരു 1.5 ഓരമാണ് ഇപ്പൊ ഞാൻ നനച്ചു കൊടുക്കുന്നത്. അത് വൈകുന്നേരം നനയ്ക്കണായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മള് രാവിലെയൊക്കെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. വെള്ളം ഒഴിച്ച് ആ സമയത്ത് തന്നെ നല്ല ചൂടായിട്ട് വന്നതിന് മണ്ണ് ഇതായി പോകും. വൈകുന്നേരം ആകുമ്പോൾ നമ്മള് മണ്ണിലേക്ക് നനച്ചു കൊടുക്കുക. അതോടൊപ്പം ഏറ്റവും പ്രധാനം നമ്മൾ ഈ വൃക്ഷങ്ങളുടെ ചോട്ടില് നമ്മൾ കാട്ടിലൊക്കെ കണ്ടറല്ലേ, ഇതിൽ നിന്ന് വീഴുന്ന കരിയിൽ ഇട്ട് കൊടുക്കണം. കരിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നന കുറച്ച് നമുക്ക് ഇത് കിട്ടും. അതുപോലെ കരിയിലെ പൊടിഞ്ഞ് കരിയിലെ ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉള്ളതാണ്. അതും മരത്തിന് ചെടികൾക്കൊക്കെ ഉപകാരമാണ്.
1: നമ്മുടെ ഈ ഒരു തോട്ടത്തിന്റെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഫലവൃക്ഷം ഉണ്ടോ?
0: നമുക്കിപ്പോ ഗ്രൂമിംഗ് ചാമ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി കഴിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ വർഗത്തിന് പെട്ടാണ്. നല്ല പഴുത്ത് നല്ല അത്യാവശ്യം വലിയ പലിപ്പുണ്ടാവില്ല, ചെറുതായിരിക്കും. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണ്. നമ്മള് കുറെ സാധനം വെട്ടി ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറെ തട്ടിപ്പുണ്ട്. എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റിൽ ആളുകൾ വിൽക്കുന്നതിൽ കുറെ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെ നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി കളഞ്ഞ കുറെ ഇതുണ്ട്. ഇപ്പം എന്റെ അടുത്ത് മട്ടോവ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് കഴിച്ചിട്ട് എനിക്ക് അത് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. എന്റെ ഒരു കൂട്ടുകാരനെ പറഞ്ഞു കൊള്ളൂലാണ്. അപ്പൊ അത് വെട്ടി ഒഴിവാക്കാൻ നിർത്തിയൊക്കെയാണ്. അതുപോലെ ലോങ്കൻ ഇത് കഴിച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. നമ്മൾ ഉണ്ടായി കിടക്കുന്ന നല്ല ഭംഗിയാണ്. പിന്നെ ലോങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി താമസമുണ്ട്. അതിന് നമുക്ക് പഴുത്ത് കിട്ടാൻ റംബൂട്ടാൻ പോലെ ഒരു 2 മാസം 3 മാസം കൊണ്ട് പഴുത്ത് കിട്ടുള്ളൂ. ഇതിനും ഒരു 4 മാസം എങ്കിലും കഴിയുമ്പോഴാണ് നമുക്ക് പഴുത്ത് കിട്ടുള്ളൂ. അങ്ങനെ ഒരു വർഷമുണ്ട്. ഇപ്പൊ എനിക്ക് വൈറ്റ് നാവൽ സൂപ്പറായി, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വൈറ്റ് നാവൽ അടിപൊളിയാണ്. എല്ലാ വീട്ടിലും വെക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും പറയണത് നിങ്ങൾ ആദ്യം ഒരു ഫ്രൂട്ട് പ്ലാന്റ് വെക്കുമ്പോൾ ഒരു ജബോട്ടിക്ക ഒരു സ്വീറ്റ് ലൂബി രണ്ടും നിർഭാഗമായിട്ട് വെക്കാൻ പറയാറുണ്ട്. ഇപ്പോ നിലവില് ഓലോസോപ്പ് കൂട്ടുണ്ട്. എന്റെ അടുത്ത് ഓലോസോപ്പ് ഉണ്ട്, വൈറ്റ് നാവൽ നിറയുണ്ട്, നല്ലതായിട്ടുണ്ട്. ഇപ്പൊ സീസൺ ഏകദേശം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പൊ റംബൂട്ടാൻ 3 വെറൈറ്റി നന്നായിട്ട് കാഴ്ചയുണ്ട്. എന്റെ അടുത്തൊരു യെല്ലോ റംബൂട്ടാൻ ഉണ്ട്, ഗോൾഡൻ കളറാണ്. അത് സൂക്ഷിപ്പ് കാലം കുറവാണ്. അതിന് നമുക്കെടുത്ത് വെക്കാൻ പറ്റില്ല. പക്ഷെ റംബൂട്ടാനിൽ ഏറ്റവും മധുരമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഈ 35 എന്ന് അറിയപ്പെടുന്ന മഞ്ഞ റംബൂട്ടാനാണ്. അത് നന്നായിട്ട് കായ് പിടിക്കും. നമ്മളെ എല്ലാം പോലെ ഇങ്ങനെ നിൽക്കും. അത് എന്റെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റും നന്നായിട്ട്. ഞാൻ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന മരം ട്രെയിൻ ചെയ്ത മരം എന്ന് പറയില്ലേ, അത് E35 ആണ്. അതുണ്ട്. പിന്നെ കിങ് ഉണ്ട്. കിങ് വെറൈറ്റി എന്ന് പറയുന്നത് നല്ല വലിപ്പമാണ്. അത് കായ് കൊടുക്കും. മറ്റേ അപേക്ഷിച്ച് ഇച്ചിരി കുറവാണ്, പക്ഷെ വലിപ്പം കൂടുതലാണ്. അപ്പൊ നമുക്ക് തൂക്കം ഇതിനോടൊപ്പം വരുമെന്ന് തോന്നാം. പിന്നെ വരുന്നത് കമേഴ്ഷ്യലായിട്ട് ആളുകൾ ചെയ്യുന്ന

0: NIT ഉണ്ട്, പിന്നെ മാംഗോസ്റ്റീൻ ഉണ്ട്. പ്ലാവുകള് ഇപ്പൊ പറഞ്ഞ പോലെ J33 എന്ന് പറഞ്ഞ പ്ലാവാണ് ഇപ്പൊ ട്രെൻഡ് ആകാൻ പോകുന്നത്. അതിപ്പോ എന്റെ അടുത്ത് ഉണ്ട്. സിന്ദൂർ വരിക്ക എന്ന് പറഞ്ഞ ഒരു വരിക്കുണ്ട്. പിന്നെ നമ്മൾ ഇതിനേക്കാൾ അപ്പുറം നമ്മള് മെയിൻ ആയിട്ട് കാട് വരാണ്ടിരിക്കാൻ ഒരു വിറ്റ് മാറ്റ് വിരിച്ചിട്ടുണ്ട്. അത് രണ്ട് ഗുണമാണ്. ഒന്ന്, നമ്മൾ കൊടുക്കുന്ന വളം ഈ ചെടികൾക്ക് തന്നെ കിട്ടും, പിന്നെ കാടുകൾ വരില്ല. നമുക്ക് ഈ തോട്ടത്തിലിറങ്ങി സുഖമായിട്ട് നടക്കാൻ പറ്റും. താഴെ വിരിക്കുന്ന വീറ്റ് മാറ്റ്സ് എന്ന് പറയും. ചെടി വിൽക്കുന്ന നഴ്സറിക്കാർ പണ്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ ആദ്യമായിട്ട് തോട്ടത്തിൽ ചെയ്തത് ഞാനായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാനത് ആദ്യം തന്നെ വീട് വിട്ടു കൊടുത്തു ഒരു 5 വർഷം കഴിഞ്ഞ. 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അത് കംപ്ലീറ്റ് ആകാണ്ട് വന്നപ്പോ ഞാനത് ഉപകാരപ്രദമാണെന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് വീട് വെച്ചിട്ട് വീട് വിട്ടു കൊടുത്തിട്ട് ഇപ്പൊ എല്ലാരും അത് ചെയ്യണ്ട്. അതും നല്ലതാണ്. ഇപ്പൊ ഒരു പരിധിവരെ എന്താ പറയാ, ഏഴ് ജന്തുക്കളും ഇതിന് അതിനകത്ത് കീറില്ല. അത് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു ഐഡിയ ആണ്. ഈ പറഞ്ഞ വീറ്റ് മാറ്റ് വിരിക്കുന്നതിനെ കുറിച്ച് ഞാന് ഒരു നഴ്സറി പോയി കഴിഞ്ഞപ്പോ അവര് വീറ്റ് മാറ്റ് വിരിക്കട്ടെ അതിന്റെ മുകളിൽ ഈ ചെടി വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി. അപ്പൊ ഞാൻ വീട്ടിൽ വന്നു, ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം ആലോചിച്ച് കഴിഞ്ഞിട്ട് ഇത് കിട്ടണ സ്ഥലം അന്വേഷിച്ചു. അങ്ങനെ തൃശ്ശൂര് ഈ നേഴ്സറിക്കാർ അസോസിയേഷന്റെ ഒരു സംഘം അവിടെ ഇത് വിൽക്കണം, അവിടെ ഈ സാധനം കണ്ടു. ഒരു റേറ്റൊക്കെ ചോദിച്ച് അങ്ങനെ രണ്ട് ഹിന്ദിക്കാരെയൊക്കെ പോകണമെന്ന് നമ്മൾ വിരിച്ചു. അപ്പൊ അന്ന് കല്ലൊക്കെ പറക്കി വെച്ചാണ് വിരിച്ചത്. പിന്നിപ്പ പുതിയ രീതി എന്ന് പറഞ്ഞാൽ സ്ക്രൂ ചെയ്യേണ്ടത്. നമ്മൾ ആ നീളം വീതിക്കും കറക്റ്റ് ആയിട്ട് എടുത്തു. മരത്തിന്റെ ഭാഗം വരുമ്പോ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വിരിച്ച് അങ്ങനെ ചെയ്തതാണ്. ഷട്ടിൽ കോർട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മള് പട്ടിക വെച്ച് ലെവൽ ചെയ്യണ പോലെ സ്ഥലമൊക്കെ ലെവൽ ചെയ്ത് കല്ല് അടിയിലുള്ള കല്ലൊക്കെ പറക്കി അന്ന് ചെയ്തതാണ്. അത് അതിപ്പോ ഒരുപാട് ആളുകൾ ചെയ്യണ്ട്. അതൊക്കെ നമുക്ക് അഭിമാനമാണ്. നമ്മള് ചെയ്തൊരു പരിപാടി അടുത്ത ആളുകൾ ഫോളോ ചെയ്യുമ്പോ ഒരു സന്തോഷമല്ലേ.
1: ഒരു തൈ നമ്മൾ നടുമ്പോ അത് മനസ്സിലുണ്ടാക്കുന്ന ഒരു സന്തോഷം ഒരുപാട് വലുതാണ് അല്ലെ?
0: തീർച്ചയായിട്ടും മരം നടുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ലോക പരിസ്ഥിതി ദിനം June 5 എല്ലാ സ്കൂളുകളിലും മരം നടും. ഇപ്പൊ 100-100 മരങ്ങൾ നടാറുണ്ട് ആളുകൾ. മരം നടുക എന്നുള്ളതിനൊക്കെ അപ്പുറം ഒരു മരമാണെങ്കിൽ നടന്നെങ്കിൽ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മള് മരം നട്ടു അയാൾ തിരിഞ്ഞു നോക്കാണ്ട് അതിന് വെള്ളവും വളമൊന്നും കൊടുക്കാണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മള് ഒരു മരമാണെങ്കിൽ നടണമെങ്കിൽ ആ മരത്തിന് ചെടിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആവശ്യ സമയത്ത് നമ്മൾ കുട്ടികളെ പരിചരിക്കുന്ന പോലെ പരിചരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആനന്ദ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് നമുക്ക് ഇപ്പൊ വേറൊരാളുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരിക്കലും. നമുക്ക് കിട്ടുന്ന ആ സന്തോഷം വലുത് തന്നെയാണ്. അപ്പോ ഒന്ന് നമുക്ക് പ്രകൃതിയോട് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പക്ഷി മൃഗാദികൾക്ക് വന്നിരിക്കാനും അവർക്ക് ചിലപ്പോ ഒരു കൂട് വെക്കാനും ഒക്കെ ഉപകാരപ്പെടുന്നതാണ് നമ്മളൊരു മരം നട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അതിനൊക്കെ നാളെ നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലാതായി പോയി കഴിഞ്ഞാലും അവിടെ നമ്മൾ വെച്ചൊരു മരം ഉണ്ടാകും. അപ്പൊ അതൊരു ഓർമ്മയാണ്. രാവിലെ നമുക്ക് മരത്തിനടുത്ത് പോയി ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരുമ്പോ ഒരു പ്രത്യേകതയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിലിട്ടാണ് രാവിലെ പത്രം വായിക്കുന്നത്. 100% ഞാനൊരു സന്തോഷവാനാണ്. ഒരുപാട് പൈസ നമ്മൾ ചെലവാക്കുന്നുണ്ടെങ്കിലും ആ പൈസ ചെലവാക്കുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് സന്തോഷം കിട്ടുന്ന നിമിഷങ്ങള് ഈ മരങ്ങൾ നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
1: ഇതുവരെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത് മന്നം ജാറപ്പടി സ്വദേശി സുധീർ കാഞ്ഞിരപ്പറമ്പിൽ. ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു.
2: നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം
3: ഡോക്ടർ NB ശ്യാമ,
4: ഡോക്ടർ CV സാബുജി.
5: കാർഷിക ജീവനം.
6: കൃഷി അറിവുകളും അനുഭവങ്ങളും.
7: കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിൽ ഇന്ന് ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു. അടുത്ത 7 ദിവസത്തേക്ക് കേരളത്തിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും മുന്നറിയിപ്പുണ്ട്. കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചനയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20:40. ഇപ്പോൾ വിപണി, കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 26,800 രൂപ, ആലപ്പുഴ 25,900 രൂപ, കോട്ടയം 29,200 രൂപ, എറണാകുളം 25,500, കൊച്ചി റെഡി 25,800, ആലുവ 27,900, വടക്കൻ പറവൂർ 27,300 രൂപ. കോപ്രാക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുക

0: കരാശി 21,850, എറണാകുളവും വടക്കൻ പറവൂരും 15,200 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളവും വടക്കൻ പറവൂരും 4,000, കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 35,000 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം 25,000 രൂപ, എറണാകുളം 27,500, തൊടുപുഴ 1,000 30,500, കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 4,900. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,200 രൂപ, അൺഗാർബിൾഡ് കൊച്ചി 70,200, ആലുവ 68,500, മൂവാറ്റുപുഴ 69,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 2,900, കട്ടപ്പന 2,550. ചുക്ക ക്വിൻ്റലിന് കൊച്ചി 29,000 രൂപ, മൂവാറ്റുപുഴ 30,000 രൂപ, തൊടുപുഴയും കട്ടപ്പനയും 25,000. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 21,000 രൂപ, മൂവാറ്റുപുഴ 20,500, തൊടുപുഴ 23,500 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 20,500, കട്ടപ്പന 20,000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 147,000 രൂപ, ആലുവ 155,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 78,100 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 3,500, അടയ്ക്ക 1,000 എറണാകുളം 4,600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 3,700 രൂപ, മൂവാറ്റുപുഴ 4,000 രൂപ. നിങ്ങൾ ഇതുവരെ കേട്ടത് വിപണി കമ്പോളം മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരത്തെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444756212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ യുഡിഎഫ് തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ യുഡിഎഫ് അധികാരത്തിലേക്ക്. എൽഡിഎഫ് 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ എൻഡിഎ. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ യുഡിഎഫിന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യുഡിഎഫിന് ജയം. പശ്ചിമബംഗാളിലും അസമിലും ബിജെപി അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ എൻഡിഎ സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ ടിവികെയുടെ മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും എൻഡിഎയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ യുഡിഎഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽഗാന്ധി. ഐപിഎല്ലിൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ യുഡിഎഫ് തരംഗം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ

0: 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവച്ച് യുഡിഎഫ് വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. എൽഡിഎഫ് 35 സീറ്റുകളാണ് നേടിയത്. എൻഡിഎ 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് എൽഡിഎഫ് 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. യുഡിഎഫിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. ശക്തമായ ഇടതുകോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് യുഡിഎഫിന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യുഡിഎഫ് വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ സിപിഐഎം 26 മണ്ഡലങ്ങളിലും സിപിഐ 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവച്ചത്. യുഡിഎഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർഎസ്പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. എൽഡിഎഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് ജി ആർ അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ പി പ്രസാദും ഒല്ലൂരിൽ കെ രാജനും വിജയിച്ചു. തൃത്താലയിൽ എം വി രാജേഷും പത്തനാപുരത്ത് കെ വി ഗണേഷ്കുമാറും കളമശ്ശേരിയിൽ പി രാജീവും ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് വി ശിവൻകുട്ടിയും തിരൂരിൽ ഒ അബ്ദുറഹ്മാനും എലത്തൂരിൽ എ കെ ശശീന്ദ്രനും ഏറ്റുമാനൂരിൽ ബി എൻ വാസവനും ചടയമംഗലത്ത് ജെ ചിഞ്ചുറാണിയും മാനന്തവാടിയിൽ ഒ ആർ കേളുവും തോറ്റു. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും കെ മുരളീധരൻ വട്ടിയൂർക്കാവിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം നേടി. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി കെ കെ ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. യുഡിഎഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000+ വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കൊണ്ടോട്ടിയിൽ ടി അഷ്റഫ് അലി, കോട്ടക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ പി എം എ സമീർ, വള്ളിക്കുന്നിൽ ടി വി ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് എന്നിവരാണ് 50,000+ മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ്, മങ്കടയിൽ മഞ്ഞളാങ്കുഴി അലി, വണ്ടൂരിൽ എ പി അനിൽകുമാർ എന്നിവരാണ് 45,000+ മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ എൻഡിഎ അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും എൻഡിഎ സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും വി മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാർ വിജയം നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയ്ക്ക് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ എൻഡിഎ രണ്ടാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം എൻഡിഎയ്ക്കാണ്. മലപ്പുറത്ത് യുഡിഎഫ് തേരോട്ടം. ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വിജയം നേടിയാണ് യുഡിഎഫിന്റെ ചരിത്ര നേട്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
1: സംസ്ഥാനത്ത് മുഴുവൻ ആഞ്ഞടിച്ച തരംഗത്തിന് ഒരു പടി കൂടി കടന്ന് സ്വപ്ന സമാനമായ പ്രകടനമാണ് മലപ്പുറം ജില്ലയിൽ യുഡിഎഫ് കാഴ്ചവെച്ചത്. 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 16 വിജയിച്ചാണ് യുഡിഎഫ് എതിരാളികളെ പാടെ നിഷ്പ്രഭമാക്കിയിട്ടുള്ളത്. 2021 എൽഡിഎഫ് വിജയിച്ച തവനൂർ, പൊന്നാനി, താനൂർ, നിലമ്പൂർ എന്നീ മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത യുഡിഎഫ് മറ്റ് മണ്ഡലങ്ങളിൽ തങ്ങളുടെ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിപ്പിച്ചു. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 85,000+. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ 50,000 പിന്നിട്ട ഭൂരിപക്ഷവും ജില്ലയിൽ ആഞ്ഞടിച്ച യുഡിഎഫ് തരംഗത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നതാണ്. പൊന്നാനി, തവനൂർ എന്നീ പരമ്പരാഗത മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടത് എൽഡിഎഫിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. തിരൂരിൽ പരാജയപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാനും സംസ്ഥാനത്ത് തോറ്റ പ്രമുഖ എൽഡിഎഫ് നേതാക്കളുടെ പട്ടികയിൽപ്പെടുന്നു.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി എക്കെയാണ് മുന്നിൽ. എ ഐ എ ഡി എം കെ സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ ഡി എം കെ സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പേരമ്പൂർ, തിരുച്ചി, ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എ ഐ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 ടി വി കെ 4 മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി ബി ജെ പി ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. സിപിഎം, കോൺഗ്രസും

0: ഓരോ സീറ്റിലും മറ്റുള്ളവർ മൂന്ന് സീറ്റുകളിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും ടിഎംസി നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് ബിജെപി സഖ്യം തുടർഭരണം ഉറപ്പിച്ചു. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. സഖ്യകക്ഷികളായ എജിപി 5 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 6 സീറ്റും നേടി. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും അവസാനഘട്ടത്തിലാണ്. ഔദ്യോഗിക ഫലമനുസരിച്ച് ഗുജറാത്തിലെ ഉംറെഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ ബിജെപി വിജയിച്ചു. കർണാടകയിലെ ഭഗൽകോട്ട്, ഭാവൻകരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബരാമതിയിൽ എൻസിപി വിജയിച്ചു. പശ്ചിമബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻഡിഎയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള അചഞ്ചലമായ പിന്തുണയെയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ജനവിധിക്ക് അസമിലെയും ബംഗാളിലെയും ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് യുഡിഎഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽഡിഎഫിനുണ്ടായ പരാജയം അപ്രതീക്ഷിതമെന്ന് സിപിഐഎം. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ കുറിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹോർമോസ് കടലിടുക്കിൽ പ്രവേശിക്കുന്നതിനെതിരെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇറാൻ. മേഖലയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശ്രമത്തെയും ബലപ്രയോഗത്തിലൂടെ നേരിടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ജലപാതയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സഹായിക്കുന്നതിന് ഇന്നുമുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുക്രൈന്റെ വടക്കുകിഴക്കൻ മേഖലയായ ഖാർക്കിവിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 5 കൊല്ലപ്പെട്ടു, 18 പരിക്കേറ്റു. ആക്രമണത്തിൽ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ക്രൂയിസ് കപ്പലിൽ ഹാൻഡോവൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് WHO അറിയിച്ചു. 3 മരണങ്ങളും അണുബാധകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും സൂചനയുണ്ട്. അണുബാധ സ്ഥിരീകരിച്ച 6 3 പേരാണ് മരിച്ചത്. രോഗബാധിതരായ എലികളുടെ മൂത്രം, കാഷ്ടം, ഉമിനീർ എന്നിവയിലൂടെയാണ് ഹാൻഡോവൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ യുഡിഎഫ് തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ യുഡിഎഫ് അധികാരത്തിലേക്ക്. എൽഡിഎഫ് 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ എൻഡിഎ. ഇടതുശക്തി കേന്ദ്രങ്ങളിൽ യുഡിഎഫിന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യുഡിഎഫിന് ജയം. പശ്ചിമബംഗാളിലും അസമിലും ബിജെപി അധികാരത്തിലേക്ക്. പുതുച്ചേരിയിൽ എൻഡിഎ സഖ്യം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ ടിവികെയുടെ മുന്നേറ്റം. പശ്ചിമബംഗാളിലെയും അസമിലെയും എൻഡിഎയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ യുഡിഎഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽഗാന്ധി. ഐപിഎല്ലിൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:12.

0: സമകാലികം.
1: കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സമൂഹത്തിൽ ആരോഗ്യകരമായ ജീവിതശൈലിയോടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചിരിക്കുന്നതായി കാണാം. ഡയറ്റ്, വർക്കൗട്ട്, സപ്ലിമെന്റ് എന്നീ വാക്കുകൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ നിത്യ സംഭാഷണങ്ങളിലുമെല്ലാം ഏറെ പ്രയോഗിക്കപ്പെട്ടു വരുന്നു. എന്നിരുന്നാലും ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന മട്ടിൽ ഇരുധ്രുവങ്ങളിലുള്ള നിലപാടുകൾ സമൂഹത്തിൽ കാണാൻ സാധിക്കും. കാര്യമായ ഭക്ഷണ നിയന്ത്രണങ്ങളോ വ്യായാമമോ ഇല്ലാതെ ജീവിതശൈലി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ധാരാളം പേരുണ്ട്. മറ്റു ചിലരാകട്ടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അല്പം ഓവറാക്കുന്നവരാണ്. വണ്ണം കുറയ്ക്കാനും മസില് പെരുപ്പിക്കാനുമായി സപ്ലിമെന്റുകൾ കഴിച്ച് കഠിന വ്യായാമ മുറകൾ അനുഷ്ഠിച്ച് അപകടങ്ങളിൽ ചാടുന്നു. കളിക്കളങ്ങളിലും ജിമ്മുകളിലും ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കുഴഞ്ഞു വീഴുന്നത് സംബന്ധിച്ച വാർത്തകൾ നാം കേൾക്കുന്നുണ്ട് അടുത്തിടെയായി. എന്തായിരിക്കാം ഇതിനു പിന്നിൽ?
2: ജിംനേഷ്യത്തിൽ പോകുന്ന 99% ആൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് വെച്ച് അശാസ്ത്രീയമായിട്ടുള്ള വ്യായാമങ്ങൾ, അമിതമായിട്ടുള്ള വ്യായാമങ്ങൾ, മറ്റുള്ളവരുമായി കമ്പീറ്റ് ചെയ്ത് അവനെ പോലെ ആകണം എനിക്കും എന്നുള്ള വാശിയിലുള്ള വ്യായാമങ്ങൾ കഴിവതും ചെയ്യാതിരിക്കുക.
1: കുഴഞ്ഞു വീണുള്ള മരണങ്ങളെല്ലാം ഹൃദയാഘാതം മൂലമല്ല. കേരള സ്റ്റേറ്റ് IMA റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
2: 25-30 വയസ്സുള്ളവർക്ക് ഈ പ്രത്യേകതരം ഹാർട്ട് അറ്റാക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല, അവർക്ക് വേറെ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് കാർഡിയോ മയോപ്പതി എന്ന് പറയും, അതായത് ഹൃദയത്തിന്റെ മസിലുകൾക്ക്, പേശികൾക്ക് സ്വതവേ ഉണ്ടാകുന്ന വീക്കത്തിനാണ് കാർഡിയോ മയോപ്പതി എന്ന് വിളിക്കുന്നത്. അത് ചിലപ്പോൾ ജന്മസിദ്ധമായിട്ടുള്ള, അതായത് കൺജനിറ്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വൈറൽ രോഗങ്ങൾ കൊണ്ടും ഇങ്ങനെ കാർഡിയോ മയോപ്പതി ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരിൽ ഒന്നിലെ ഹാർട്ട് ഫെയിലിയർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ടിൽ പെട്ടെന്ന് ഒരു ഹാർട്ടിന്റെ താളത്തിൽ, ഹാർട്ട് നമ്മൾ സാധാരണഗതിയിൽ 70-80 ബീറ്റ്സ് പെർ മിനിറ്റിൽ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിന്റെ ബീറ്റിംഗിൽ ഗുരുതരമായിട്ടുള്ള വ്യതിയാനം ഉണ്ടാവുകയാണെങ്കിൽ, അത് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ, ചികിത്സ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി കുഴഞ്ഞു വീണ് മരിച്ചു നിൽക്കും. അത് അരിത്മിയ എന്നാണ് അതിനെ ഒറ്റ വാക്കിൽ പറയുന്നത്. അതിന് ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധമൊന്നുമില്ല, അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ പൊതുവെ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാണെന്ന് അങ്ങ് വിധി എഴുതുകയാണ്. അതായത് ഈ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടാവില്ല, മെഡിക്കൽ ഹിസ്റ്ററി എക്സാമിൻ ചെയ്തിട്ടുണ്ടാവില്ല, ഡോക്ടർ പോലും നോക്കിയിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞു ഇത് ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കാനുള്ള പല കാരണങ്ങളിൽ മുതിർന്നവരിൽ കൂടുതലും ഹാർട്ട് അറ്റാക്കും, എന്നാൽ ചെറുപ്പക്കാരായിട്ടുള്ള അഡൽസിൽ മറ്റ് അസുഖങ്ങളാണ് അവർക്ക് കുഴഞ്ഞു വീഴാൻ ഇടയാക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതുപോലെ കാർഡിയോ മയോപ്പതി, അല്ലെങ്കിൽ ഹാർട്ടിന്റെ റിതം താളം തെറ്റുന്ന ചില അവസ്ഥകൾ. അതിന്റെ മെഡിക്കൽ വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവർക്ക് പ്രത്യേകിച്ച് യാതൊരു ലക്ഷണവും അതിനു മുമ്പ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ പറയാറില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ് എന്ന് വെച്ചപ്പോൾ എല്ലാവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് നമ്മളൊന്നും ഓർക്കേണ്ടത്, നമ്മൾ ഒരാള് ഒരു ജിംനേഷ്യത്തിൽ പോകുമ്പോൾ സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാളും വളരെ അധികം കഠിനമായിട്ടുള്ള വ്യായാമമാണ് ഈ വ്യക്തി ചെയ്യുന്നത്, ശരിയല്ലേ? അങ്ങനെയാകുമ്പോൾ ഈ വ്യക്തിയുടെ ഹാർട്ടിന്റെ സ്ട്രെയിൻ, അതായത് ഓക്സിജൻ റിക്വയർമെന്റ്, രക്തഓട്ടം, അങ്ങനെയുള്ള പല കാര്യത്തിലും അവിടെ സ്ട്രെയിൻ ഉണ്ടാകും.
1: ഹൃദയത്തിന് പ്രകടമല്ലാത്ത തകരാറുകളുള്ള ഒരാൾ കഠിനമായ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടാൽ അത് സങ്കീർണതകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്.
2: നല്ല ഹെൽത്ത് ഉള്ള ഒരാൾക്ക് ഇതൊരു ഒരു പ്രോബ്ലം ഉണ്ടാക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ജിംനേഷ്യത്തിൽ പോകുന്ന 99% ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാത്ത, അതുകൊണ്ടാണല്ലോ ഈ ബാക്കി ഇതുപോലെ അണ്ടർലൈങ് ആയിട്ടുള്ള, അന്തർലീനമായിട്ട് കിടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിനു പുറമേ ഒരു ഹാർട്ട് സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ, ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യുമ്പോൾ ഹാർട്ടിനും ആ സ്ട്രെയിൻ ഉണ്ടാവുകയാണ്. അപ്പൊ ഹാർട്ടിന് അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പലപ്പോഴും പ്രകടമാവുക ആ സമയത്തായിരിക്കും. അതുകൊണ്ടാണ് ഈ അപൂർവമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ പലപ്പോഴും ജിംനേഷ്യത്തിൽ വെച്ച് നടക്കാറുള്ളത്. അത് കാണുമ്പോൾ നമ്മൾ ജിംനേഷ്യത്തിൽ പോയാൽ ഉടൻ കുഴഞ്ഞു വീഴണമെന്നല്ല ഓർക്കേണ്ടത്. ഹൃദയ സംബന്ധമായിട്ടുള്ള, അപൂർവമായിട്ടെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ ജിംനേഷ്യത്തിൽ പോയി കഠിനമായിട്ടുള്ള വ്യായാമത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഫാക്ടർ അതിനകത്ത് വരുന്നത്, എല്ലാ സ്ഥലത്തും ഇല്ലെങ്കിലും ചില ജിംനേഷ്യത്തിൽ പോകുന്ന ചില വ്യക്തികളൊക്കെ അനധികൃതമായിട്ടുള്ള സപ്ലിമെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. അതായത് മസിൽ പെട്ടെന്ന് വളർന്ന് വലുതാകാനുള്ള സ്റ്റിറോയിഡ്സ്, അതൊക്കെ ഹാർട്ടിനെയും ബാധിക്കുന്ന സംഭവങ്ങൾ.

0: അപ്പൊ അങ്ങനെ അനധികൃതമായിട്ട് അറിഞ്ഞോ അറിയാതെയോ എടുക്കുന്ന കേസുകളിലും ഇതുപോലെ അപൂർവമായിട്ട് സംഭവങ്ങൾ നടക്കാറുണ്ട്. പിന്നെയുള്ളത്, ചിലര് ഈ ജിംനേഷ്യത്തിൽ പോകുന്ന സപ്ലിമെന്റ്സിനകത്ത് ചില പച്ചമരുന്നുകൾ മിക്സ് ചെയ്യാറുണ്ട്. അപ്പൊ ആ പച്ചമരുന്നുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ നാട്ടിലുള്ള നല്ല കാര്യങ്ങളല്ലേ എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെയല്ല, ആയിരക്കണക്കിന് പച്ചമരുന്നുകളുണ്ട്. അതിൽ ചില പച്ചമരുന്നുകൾ ഹൃദയത്തിന്റെ തോത് കൂട്ടുന്ന തരത്തിലുള്ള പച്ചമരുന്നുകളുണ്ട്. അതുപോലെ തന്നെ കഫീൻ, കഫീൻ വളരെ ഉയർന്ന തോതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സപ്ലിമെന്റ്സ് ലഭ്യമാണ്. അപ്പൊ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, നമുക്കൊരു ഉണർവുണ്ടാകും. അതുകൊണ്ടാണ് അവർ ഈ സപ്ലിമെന്റ്സിൽ ഇതൊക്കെ ചേർക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, പ്രത്യേകിച്ചും അണ്ടർലൈൻ കണ്ടീഷൻ ഉള്ള ഒരാളാണ് ഇത് എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ മതി. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജിംനേഷ്യത്തിൽ പോകുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കേണ്ടത്, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മാത്രം വ്യായാമങ്ങൾ ചെയ്യുക, അനധികൃതമായിട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കാതിരിക്കുക. അപ്പൊ ഇതെല്ലാമാണ് ഇതിന്റെ വാസ്തവം. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പരിമിതിക്കുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ചെക്ക് വിത്ത് യുവർ ഡോക്ടർ.
1: ഒരാളുടെ കായിക ശേഷിയും ആരോഗ്യസ്ഥിതി

0: മാത്രം വ്യായാമങ്ങൾ ചെയ്യുക, അനധികൃതമായിട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കാതിരിക്കുക. അപ്പൊ ഇതെല്ലാമാണ് ഇതിന്റെ വാസ്തവം. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പരിമിതിക്കുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ചെക്ക് വിത്ത് യുവർ ഡോക്ടർ.
1: ഒരാളുടെ കായിക ശേഷിയും ആരോഗ്യസ്ഥിതിയും നന്നായി വിലയിരുത്തിയ ശേഷം വേണം അയാൾക്ക് അനുയോജ്യമായ വ്യായാമങ്ങൾ തീരുമാനിക്കുവാൻ. മുൻ ഇന്റർനാഷണൽ ബോഡി ബിൽഡറും പരിശീലകനുമായ ബേബി പ്ലാക്കൂട്ടം:
2: സാധാരണ രീതിയിൽ നമ്മളൊരു ജിമ്മിൽ ചെയ്യുമ്പോൾ ആദ്യം സ്ട്രെച്ച് ചെയ്ത് മൊബിലിറ്റി എക്സസൈസ് ചെയ്തു, അതുപോലെ ബോഡി അതിന് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ട് കിടക്കുന്നത്. വെയ്റ്റ് ട്രെയിനിങ്ങിന് മുമ്പായിട്ട് നമുക്ക് ഓരോരുത്തരുടെ ശരീരത്തിന്റെ പ്രത്യേകതകളനുസരിച്ച് ചിലർ ഒബേസിറ്റി കൂടിയവരായിരിക്കും, ചിലർ തീരെ മെലിഞ്ഞിരിക്കുന്ന ലീനായിട്ടുള്ള ബോഡി ആയിരിക്കും. അന്നേരം നമ്മൾ അത് അവരെപ്പറ്റി ആ ബോഡിയെപ്പറ്റി ബോഡി സ്ട്രക്ചറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയും ട്രെയിനർ മനസ്സിലാക്കി അതുപോലെ അവർക്ക് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അതിന് പ്രിവെന്റ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ അവരെ വർക്കൗട്ട് ചെയ്യിക്കാവും. സാധാരണ രീതിയിൽ ജിമ്മിലോട്ട് വരുന്നത് കൂടുതൽ ആൾക്കാരും പണ്ടത്തെ പോലെ മസിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമല്ല വരുന്നത്, ബോഡി ഫിറ്റ് ആയിരിക്കുക, നല്ല ഷേപ്പ് ആയിരിക്കുക, അതാണ് അവരുടെ എയിം. അല്ലാതെ നേരെ പണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ പൊതുവെ മെലിഞ്ഞവരായിരുന്നു. അന്ന് ഈ വാഹനങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കുകയും വീട്ടിൽ ഒത്തിരി ജോലികൾ ഉള്ളതുകൊണ്ട് അവർ തീരെ മെലിഞ്ഞ ശരീരത്തോട്. ഇന്ന് അതല്ല, ഫാസ്റ്റ് ഫുഡിന്റെ കാലമാണ്, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് നമുക്ക്. അത് കൂടുതലും ഈ ജങ്ക് ഫുഡ്സും അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട സ്വാദിഷ്ട ഫുഡുകളാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഒബേസിറ്റി ഉള്ള കുട്ടികളാണ് കൂടുതലും വരുന്നത്. അല്ലെങ്കിൽ രാത്രിയിൽ നിപ്പോണെ പലരുന്ന് ഭക്ഷണം സമയത്ത് കഴിക്കാത്ത തീരെ ലീനായിട്ടുള്ള ആൾക്കാരുമാണ് വരുന്നത്, ആണുങ്ങളും പെണ്ണുങ്ങളും. അത് ഓവറാകുന്നില്ല, നമ്മുടെ ഹാർട്ടിൽ നമുക്ക് താങ്ങാൻ പറ്റാവുന്ന കൂടുതൽ എക്സസൈസുകൾ പെട്ടെന്ന് അത് ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള ഫങ്ഷണൽ ട്രെയിനിങ് ക്രോസ് ഫിറ്റ് ട്രെയിനിങ് ഇങ്ങനെ ഹൈ ഇന്റൻസിറ്റി എക്സസൈസുകളാണ്. ഇപ്പം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ബോഡിക്ക് പ്രയോജനപ്രദമായ എക്സസൈസുകളാണ് ആൾക്കാർ ചെയ്യിക്കുന്നത്. ഇപ്പം പഴയ പോലെ പണ്ടൊക്കെ ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ജിമ്മിൽ പോകുമ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യും, അത് പയ്യെ ഇരുന്നും കിടന്നൊക്കെ ആയിട്ട് പയ്യെ വർത്താനൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. ഇന്നങ്ങനെയല്ല, ഇന്ന് വരുന്ന ആൾക്കാർക്ക് രാവിലെ വരുന്നവർ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും, ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നത്, അല്ല വൈകിട്ട് വരുന്നവർ താമസിച്ച് ബാങ്കിലുള്ള ജോലിക്കാരൊക്കെ അറിയാവുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അന്നേരം അവർക്ക് അധികം ടൈം ഇല്ല. അന്നേരം ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ഇരുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് നമ്മളിപ്പോൾ ചെയ്യിക്കുന്നത്. എന്നാൽ അത് ഹൈ സ്പീഡിലാണ് ചെയ്യിക്കുന്നത്, കൂടുതൽ ഹൈ ഇന്റൻസിറ്റി എക്സസൈസുകളാണ്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കലോറി ബേൺ ചെയ്യാനുള്ള എക്സസൈസുകളാണ് ചെയ്യിക്കുന്നത്.
1: ശരീരഭാരം കുറയ്ക്കുവാനോ ആകാര സൗഷ്ഠവം നേടുവാനോ കുറുക്കുവഴികൾ തേടുന്നവരാണ് പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് ചാടുക.
2: അപ്പോൾ നമുക്കതൊക്കെ സൂക്ഷ്മമായിട്ട് നന്നായിട്ട് ആളുടെ ബോഡി സ്ട്രക്ചറൊക്കെ പഠിച്ച് അങ്ങനെ ചെയ്യിച്ചില്ലെങ്കിൽ അത് ഭയങ്കര അപകടത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ആ ബോഡി അത് താങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ പ്രശ്നം. എന്നാലും അസസ്സ് ചെയ്ത് നമ്മളെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെയ്യിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ പ്രയോജനം കിട്ടുകയുള്ളൂ, അവർക്ക് ഇതുപോലത്തെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനും പറ്റുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ആൾക്കാരെ ചെയ്യിച്ചു, അതുപോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യിച്ചു, പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ വേണ്ടിയിരുന്നു. അത് അന്നത്തെ കാലത്തൊക്കെ ബോഡി മെഡിസിൻസിന്റെ അല്ലെ സ്റ്റിറോയിഡ്സും ഹോർമോൺസിന്റെ ഉപയോഗങ്ങൾ വളരെ കുറവായിരുന്നു. നല്ല ഫുഡ് കഴിക്കുക, ക്വാളിറ്റി ഉള്ള ഇഷ്ടംപോലെ കലോറി ഉള്ള ഫുഡ് കഴിച്ചിട്ട് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുക. ഇന്നതല്ല, സാധാരണ ലോക്കൽ ജിമ്മുകളിലൊക്കെ പെട്ടെന്ന് അവരൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറുക്കുവടിക്ക് വേണ്ടിയിട്ട് അവർ പ്രോട്ടീൻ പൗഡറും അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സും ഹോർമോണും ഒക്കെ അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാലും പെട്ടെന്ന് റിസൾട്ട് വരും, അത് വരുന്ന ക്ലയൻസിന് അത് ഭാവിയിലേക്ക് അത് ബാധിക്കും, അവർക്ക് പെട്ടെന്ന് റിസൾട്ട് വരും, അതുപോലെ തന്നെ അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ഭാവിയിലോട്ടുണ്ടാകും. അങ്ങനെയുള്ള പല പല അപകടങ്ങളും ഇതിനകത്തുണ്ട്. പെട്ടെന്ന് കുറുക്കുവഴിയാണ് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. അതിന് കൂടുതലായിട്ടും മെഡിസിൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത്. ഈ ആനിമൽ ഹോർമോൺസ് വരെ ധാരാളം ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ മനുഷ്യ ശരീരമായിട്ട് ഒരിക്കലും അത് ചേർന്ന് പോകത്തില്ല. നമുക്കറിയാം ബോഡി ബിൽഡിംഗിൽ ലോക ചാമ്പ്യന്മാരൊക്കെ ഒത്തിരി പേര് മിസ്റ്റർ ഒളിമ്പ്യ കിട്ടിയ ബോഡി ബിൽഡേഴ്സ്, ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും ലേഡീസ് ജെന്റ്സ് ഒക്കെ അവരവരുടെ ആ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള സ്റ്റിറോയിഡ്സും ഹോർമോണും ഉപയോഗിച്ചാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. നമുക്കറിയാം ലോകത്തിലെ കണ്ടതിൽ ഏറ്റവും വലിയ ബോഡി ബിൽഡറാണ് റോണി കോൾമാൻ എന്ന് പറഞ്ഞു. റോണി കോൾമാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അത് നമ്മൾ അങ്ങോട്ട് ചെവിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം അവർ ആ ബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ട്രെയിനർമാർ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്ന് ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള മെഡിസിൻസ് അവർക്കിട്ട് അവരെ ശരീരത്തിൽ ഇത് ഏശാതെ പോവുകയാണ് ചെയ്യുന്നത്.
1: ആരോഗ്യത്തിന് തകരാറുകളുള്ളവർ അതിന്റെ വിശദ വിവരങ്ങളും ചികിത്സാ ചരിത്രവും ജിമ്മിൽ ചേരുന്ന സമയത്ത് തന്നെ പരിശീലകനെ അറിയിക്കേണ്ടതാണ്.
3: ആരോഗ്യ സംരക്ഷണം യുവാക്കളിൽ നല്ല രീതിയിൽ ട്രെൻഡിങ് ആണ്. പക്ഷേ നമുക്കൊരു 20 വയസ്സ് 18 വയസ്സിലേക്ക് കടക്കുമ്പോൾ അത് വളരെയധികം കുറവാണ്. അതിനുശേഷമുള്ള ഒരു പ്രായത്തിൽ 25-30 കാറ്റഗറിയിലൊക്കെ വളരെ നന്നായിട്ടുണ്ട്.
1: ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസിന്റെ പ്രതിനിധി ആദിത്യനാഥ് സുരേന്ദ്രൻ.
3: ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലെ വർക്കിംഗ് കൂടുകയാണ്, കുറച്ച് ലോഡ് കൂടുതലാണ് വരുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ പറയുന്നത് പോലെ കൂടുതൽ ഓടുന്ന വണ്ടിക്ക് തേയ്മാനങ്ങൾ കൂടും, അപ്പോൾ ഗ്രീസ് ഓയിലൊക്കെ കൊടുക്കണ്ടേ. അതുപോലെയാണ് ഈ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം ജിമ്മിൽ പോയി കൂടുതൽ

0: വർക്കുന്നതിന് അനുസരിച്ച് ഇപ്പോൾ അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കും ഒന്നര മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കും ഒരേപോലെയല്ല സപ്ലിമെന്റേഷൻ. ഇനി ഒരാൾ ബെഞ്ച് പ്രസ് 10 കിലോ ചെയ്യുന്ന ആളുണ്ടാവും, അയാളുടെ ഉദ്ദേശം വേറെ ആയിരിക്കും. എന്നാൽ ഒരു ബോഡി ബിൽഡർ അതിന് 100-150 കിലോ പൊന്തിക്കും. അപ്പൊ രണ്ടുപേർക്കും കഴിക്കേണ്ട പ്രോട്ടീനിലും ബാക്കിയുള്ള സപ്ലിമെന്റ്സ് ആയിട്ടുള്ള ക്രിയേറ്റിനോ ഗ്ലൂട്ടാമിനോ ഇനി വൈറ്റമിൻസ് മിനറൽസിലോ ഒക്കെ അളവിൽ വ്യത്യാസമുണ്ട്. അത് കൃത്യമായി നോക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏത് ആവശ്യമുണ്ടോ അതനുസരിച്ച് ഒരു എക്സ്പെർട്ടിന്റെ അണ്ടറിൽ വേണം ഇതെല്ലാം കഴിക്കാനായിട്ട്. അത് അയാളുടെ ഫാറ്റ് ലോസ് ആണോ മെയിൻ്റനൻസ് ആണോ അതോ മസിൽ ഗെയിൻ ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അറിവുള്ള ഒരാൾ വേണം. ഇപ്പൊ പൊതുവെ ജിമ്മിലെ ട്രെയിനേഴ്സ് എല്ലാം ഇന്റർനാഷണലി സർട്ടിഫൈഡ് കോഴ്സുകൾ പഠിച്ച് അതിൽ ന്യൂട്രീഷനും ഒക്കെ ബേസിക് ആയിട്ടുള്ളതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും പഠിച്ചുകൊണ്ടുള്ള ആളുകളാണ്. അവർക്കെല്ലാം ഇത് നോക്കി കൊടുക്കാനുള്ള അറിവുണ്ട്. അവരെല്ലാം കലോറി കാൽക്കുലേറ്റ് ചെയ്ത് ഡയറ്റും പ്രോട്ടീൻ എല്ലാം സജസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പരിധിയിൽ സേഫ് ആണ്. ഒരു സർട്ടിഫൈഡ് ട്രെയിനർ തന്നെ ധാരാളമാണ് വേ പ്രോട്ടീൻ ഒക്കെ സജസ്റ്റ് ചെയ്യാൻ. ഒരു ന്യൂട്രീഷനിസ്റ്റും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയി എന്നുള്ളൂ. ഇപ്പൊ ജിമ്മിൽ പോകുന്നേക്കാൾ മുമ്പ് ആദ്യം തന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ മിനിമം ECG BP എങ്കിലും ചെക്ക് ചെയ്ത് ഒന്ന് ചെല്ലണം. അതിനുശേഷം നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ ട്രെയിനറോട് അറിയിച്ചതിന് ശേഷം ഇങ്ങനെയാണ്, നമുക്ക് ചിലപ്പോൾ പക്ഷേ സർജറി ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലങ്സിന് ആസ്മ പേഷ്യന്റ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ പൊതുവെ ജിമ്മുകളിലെല്ലാം BP നോക്കുന്ന മെഷീൻ ഒക്കെ ഉണ്ട്. ചെറിയൊരു ബേസിക് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് എല്ലാം അവിടെ എടുക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആണ്, നമുക്ക് ജിമ്മിൽ പോയി എന്നും ചെയ്യാനായിട്ടുള്ള ഒരു കോടി ഉണ്ടെന്ന് ഓക്കെയാണ്. അത് ചെക്ക് ചെയ്യാതെ അത് നോക്കാതെ നമ്മൾ ചെല്ലുമ്പോഴാണ് ഇപ്പോൾ IBP ഉള്ള ആളോ ECG വേരിയേഷനോ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ ആയിട്ട് അത് പറയാതെയോ അല്ലെങ്കിൽ ട്രെയിനറിനെ അറിവില്ലാതെ അത് ചോദിക്കാതെയോ അദ്ദേഹത്തിന് പറ്റാത്ത രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതൊരു റീസൺ ആയിരിക്കും.
1: അംഗീകൃത പരിശീലകരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെയുള്ള വ്യായാമ രീതികളും സപ്ലിമെന്റുകളും നന്നല്ല.
0: രണ്ടാമത്തെ റീസൺ ആണ് ഇപ്പോഴുള്ള ആളുകൾ യൂട്യൂബിലൊക്കെ നോക്കി വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പൊ ആർക്കും ജിമ്മിലുള്ള ട്രെയിനേഴ്സിന് ഇപ്പോൾ ഇന്റർനെറ്റിൽ ഇത്രയധികം ഡാറ്റ അവൈലബിൾ ആയതുകൊണ്ട് നമ്മളെ ചുറ്റുള്ള ആരും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഡോക്ടറെ അടുത്ത് പോയി ഒരു അസുഖത്തിന് മരുന്ന് എഴുതി അപ്പൊ തന്നെ നമ്മൾ ചെയ്യുന്നത് ഡയഗ്നോസിസ് ചെയ്തതും ഈ ഡോക്ടർ പറഞ്ഞ ശരിയാണോ ChatGPT പറയുന്നതാണ് നമ്മൾ കൂടുതലും വിശ്വസിക്കുന്നത്. ഡോക്ടർക്ക് തെറ്റാന്ന് വരെ ചിന്തിക്കുന്ന ഒരു കാലം. അതുകൊണ്ട് ഇന്റർനെറ്റിൽ നിന്നുള്ള വർക്ക്ഔട്ട് ഷെഡ്യൂളുകളും അതിൽ നമ്മൾ കാണുന്ന മിസ്റ്റർ വീൽഡ് അത്തരത്തിലുള്ള ആളുകളുടെ വർക്കൗട്ടുകളൊക്കെ അവർ വീഡിയോയിൽ ഇടുന്നെല്ലാം കണ്ട് ഒരു ട്രെയിനറോട് ചോദിക്കാതെ ഇയാൾക്ക് അറിവില്ല എന്റെ അടുത്ത് യൂട്യൂബിൽ ഇന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് ആള് കാണിച്ച ഇതാണ് എന്ന് മനസ്സിലാക്കി അത് വന്നൊറ്റയ്ക്ക് ജിമ്മിൽ തെറ്റായി ചെയ്യുകയും കൃത്യമായ വാമപ്പ് ഇല്ലാതെ അത് ട്രെയിനറുടെ ഗൈഡൻസിലല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പലയിടത്തുനിന്നും കണ്ടും കേട്ടും വർക്കൗട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒരു കാരണം. അപ്പൊ ഇവർക്ക് അറിയില്ല എത്ര കപ്പാസിറ്റിയിൽ ആദ്യം ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഭക്ഷണം എന്നുള്ളതിൽ നിന്നും. അത് ഇവർ ഇന്റർനെറ്റിൽ നിന്ന് സ്വയം സെൽഫ് കോച്ചായി മാറുക, അതാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് വരിക. മൂന്നാമത്തെയാണ് ഭക്ഷണവും വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. കൃത്യമായി ഭക്ഷണം ഒന്നും കഴിക്കാതെ വളരെ എക്സ്ട്രീം ലെവലിൽ ഡയറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കുക എന്നുള്ള ചിന്ത. പട്ടിണി കിടന്നിട്ടല്ല ഒരിക്കലും വണ്ണം കുറയ്ക്കേണ്ടത്. 4-6 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാം. കലോറി ഡെഫിസിറ്റ് നമുക്ക് കലോറി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണത്. പക്ഷെ അതറിയാതെ എങ്ങനെയെങ്കിലും പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാൻ കരുതി രാവിലെയും ഭക്ഷണം ഒന്നും കഴിക്കാതെ നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരെ പോലെയുള്ളവർ വൈകുന്നേരമൊക്കെ ജിമ്മിൽ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് ഉറപ്പായിട്ട് അവരുടെ എനർജി ഡൗൺ ആയി അവർ തലകറങ്ങിയൊക്കെ വീഴാം. അതുപോലെയാണ് ഹൈഡ്രേഷൻ, വെള്ളം കൂടി കുറഞ്ഞു. ഇപ്പോൾ ചൂടുകാലം കൂടിയാണ്, ഒരുപാട് വെള്ളം കുടിക്കണം. ബോഡിയിലെ സോഡിയം പൊട്ടാസ്യം എല്ലാം വേർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആട്ടിലേക്കും ബാക്കി എല്ലാ മസിലുകളിലേക്കും എല്ലാം സപ്ലൈ ഒക്കെ കുറഞ്ഞ് അങ്ങനെ നമുക്ക് തലറിങ്ങി വീണൊക്കെ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളതാണ് ഓവർ ട്രെയിനിങ്ങോട് കൂടിയൊക്കെയായിട്ട് നമ്മൾ ഒരു ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള ലെവലിൽ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കാതെ പ്രത്യേക ഒരു ഹെവി മോട്ടിവേഷൻ വന്നുകൊണ്ട് നമുക്കിപ്പോ ജിമ്മില് ഫങ്ഷണൽ ട്രെയിനിങ് കാർഡിയോ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ക്ഷീണമാണ് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ വളരെയധികം ഓവറായി ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ബോഡിയിലെ ഹീറ്റൊക്കെ കൂടി ബുദ്ധിമുട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു നല്ലൊരു ഗൈഡൻസിന്റെ അണ്ടറിൽ പോവാത്തതിന്റെ വിഷയങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്.
1: ആരോഗ്യകരമായ ജീവിതശൈലിയുടെ അവിഭാജ്യ ഘടകമാണ് വ്യായാമം. അത് ചെയ്യുന്ന രീതിയിലെ പിഴവുകളാണ് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. വ്യായാമം തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായ വൈദ്യപരിശോധനകൾ നടത്തുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ്. ശരീരത്തിന്റെ പരിധികൾ തിരിച്ചറിഞ്ഞും വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചും വേണം കഠിനമായ വർക്കൌട്ടുകളിൽ ഏർപ്പെടാൻ. സ്വന്തം ശരീരത്തിന്റെ പരിമിതികൾ തിരിച്ചറിയാതെ അമിതാവേശം കാട്ടുന്നത് നന്നല്ല. അംഗീകൃത പരിശീലകരുടെ ഉപദേശപ്രകാരമുള്ള ശാസ്ത്രീയമായ വ്യായാമ മുറകളാണ് വേണ്ടത്. ബോധവൽക്കരണത്തിലൂടെയും മുൻകരുതലിലൂടെയും ജിമ്മുകളിലും മറ്റും സംഭവിക്കുന്ന ഇത്തരം ആകസ്മിക മരണങ്ങൾ തടയാൻ നമുക്ക് സാധിക്കും. അമിതമായാൽ അമൃതും വിഷമെന്ന പഴമൊഴി വ്യായാമത്തിന്റെ കാര്യത്തിലും ഏറെ പ്രസക്തമാണ്.
2: നിർവഹണം അഖിൽ സുകുമാരൻ, സഹായം രമേഷ് ജോർജ്. സമകാലികം.

കെഎസ്ഇബി അറിയിപ്പ്. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ മുളന്തുരുത്തി പള്ളിത്താഴം, BSNL പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി മുടങ്ങും.

വൈറ്റില സെക്ഷൻ പരിധിയിൽ തൈക്കൂടം ചർച്ച് പരിസരം, തൈക്കൂടം കനാൽ പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെയും പൂണിത്തുറ കൊട്ടാരം റോഡ്, വിക്രം സാരാഭായ് റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണിവരെയും വൈദ്യുതി വിതരണം തടസ്സപ്പെടും. KCB അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-5 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ കെ മറുപടി നൽകുന്നു.

0: ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-5 മുതൽ 04-8-4-24-26-397 അല്ലെങ്കിൽ 04-8-4-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
2: ഉപ്പുകൂറ്റൻ ചിന്തിക്കുകയായിരുന്നു. പുലയനും പറയനും ചെറുമനും മനുഷ്യനായി ജീവിക്കുന്ന കാലം എന്നാണ് വരാൻ പോകുന്നത്? അവരുടെ പട്ടിണി എന്നാണ് അവസാനിക്കാൻ പോകുന്നത്? ഒരു കാലം വരും, അത് കാണാൻ ഉപ്പുകൂറ്റനുണ്ടാവില്ല, നാവൂട്ടിയുണ്ടാവില്ല. എങ്കിലും അങ്ങനെ ഒരു കാലം വരും, തീർച്ച. ഉപ്പുകൂറ്റൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ആ ചിരി നാവൂട്ടിയുടെ പാട്ടുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു.
3: ശരി, ഉപ്പുകൂറ്റൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. പഞ്ചമിയെയും വരരുചിയെയും നിങ്ങൾ മറന്നോ? മറക്കാൻ പാടില്ല. കാരണം പറയിപ്പെറ്റ പന്തിരുകുലത്തിന് ജന്മം നൽകിയത് അവരാണ്. വരരുചിയെയും പഞ്ചമിയെയും വാർദ്ധക്യം ബാധിച്ചു. വരരുചിയുടെ മുഖത്ത് ചുളിവുകൾ, താടി നീണ്ടു വളർന്നിരിക്കുന്നു, പാറിപ്പറക്കുന്ന നരച്ച തലമുടി, ശുഷ്കിച്ച ശരീരം. അത്യധികം ക്ഷീണിതനായിട്ടുണ്ട് അദ്ദേഹം. സദാ ചിന്തയിലാണ്ട മുഖഭാവം. പഞ്ചമിയും ആളാകെ മാറി. വാർദ്ധക്യം അവളെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. വായില്ല കുന്നിലപ്പനെ പ്രതിഷ്ഠിച്ച പറമ്പിൽ അവർ എത്തിയിരിക്കുകയാണ്. ആ കൽത്തറയുടെ സ്ഥാനത്ത് ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ചെറിയ ആലും വലിയ ആൽത്തറയും. രണ്ടുപേരും ആൽത്തറയിലിരുന്നു. വരരുചി ചുറ്റും നോക്കി. അദ്ദേഹത്തിൽ നിന്നും നിശ്വാസങ്ങൾ ഉയർന്നു. എന്തിനാ ഇങ്ങനെ വിഷമിക്കണത്?

0: എന്നോട് പറയൂ. പഞ്ചമി ഭർത്താവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പഞ്ചമി, എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എനിക്കിനി ജീവിതം അധികമില്ല. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മരിക്കും. നീ ഒറ്റയ്ക്കാകും. വരരുചിയുടെ തൊണ്ടയിൽ നിന്നും ഗദ്ഗദത്തിൽ പൊതിഞ്ഞ വാക്കുകൾ ഉതിർന്നു വീണു. അങ്ങനെ പറയരുതേ. അങ്ങ് മരിക്കുന്ന അതേ നിമിഷം എനിക്കും മരിക്കണം. നമുക്കൊന്നിച്ച് മരിക്കണം. എനിക്ക് വരം തരൂ, അതിനുള്ള വരം തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പഞ്ചമി അപേക്ഷിച്ചു. വരരുചി എഴുന്നേറ്റ് നിന്നു. കരയാൻ വേണ്ടി മാത്രം ജനിച്ച ഭാര്യയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അദ്ദേഹം നിന്നു. പാദങ്ങളും കൈകളും വിറച്ചു. കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടു വിറച്ചു. അദ്ദേഹത്തിന്റെ വലം കൈ പഞ്ചമിയുടെ ശിരസിലമർന്നു. ആ നിമിഷം അദ്ദേഹം കണ്ണടച്ചു നിന്നു. പഞ്ചമി, എന്താ? നീ 12 പ്രസവിച്ചു. ഒരു സന്തതിയെങ്കിലും വളർത്താനുള്ള ഭാഗ്യം നിനക്കുണ്ടായില്ല. ഞാനാണതിന് കാരണക്കാരൻ. ഞാൻ മാത്രമാണ് കാരണക്കാരൻ. നീ എനിക്ക് മാപ്പ് തരില്ലേ പഞ്ചമി? പഞ്ചമി ഭർത്താവിന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അവളുടെ മനസ്സിൽ ഒരു കടലിരമ്പി. ഞാൻ അബലയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. അങ്ങനെ കൂടുതൽ അബലയാക്കി. പഞ്ചമി വാവിട്ട് കരഞ്ഞു. പഞ്ചമി, എന്റെ 12 മക്കളെ. പഞ്ചമി ഉള്ളിൽ തട്ടി വിളിച്ചു. ഒരമ്മയുടെ വിളി. ആ വിളി 12 മക്കളും കേൾക്കുന്നുണ്ടായിരിക്കുമോ? കരയാതിരിക്കൂ പഞ്ചമി. എല്ലാം വിധിയുടെ വിളയാട്ടമായി കരുതൂ.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.
2: .3 മെഗാഹെർട്സിൽ FM ബാൻഡിൽ ആകാശവാണി കൊച്ചി നിലയത്തിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഈവനിംഗ്. ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
2: കേരളത്തിൽ UDF തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ UDF അധികാരത്തിലേക്ക്. LDF 35 സീറ്റിലൊതുങ്ങി. 3 മണ്ഡലങ്ങളിൽ NDA. ഇടത് ശക്തികേന്ദ്രങ്ങളിൽ UDFന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. സംസ്ഥാനത്തെ 126 സീറ്റുകളിലെ ഫലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തുനിന്ന് വിജയിച്ചു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, വട്ടിയൂർക്കാവ് K മുരളീധരൻ, മങ്കട മഞ്ഞളാങ്കുഴി അലി, പാലായിൽ മാണി സി കാപ്പൻ, കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, വർക്കലയിൽ വി ജോയ്, കുറ്റ്യാടിയിൽ പാറയ്ക്കൽ അബ്ദുള്ള എന്നിവരും വിജയിച്ചു. ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, അഴീക്കോട് KV സുമേഷ്, പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ, തലശ്ശേരിയിൽ കാരായി രാജൻ, കല്യാശ്ശേരിയിൽ M വിജിൻ, കൂത്തുപറമ്പിൽ PK പ്രവീൺ, ആറന്മുളയിൽ അബിൻ വർക്കി കോടിയാട്ട്, അടൂരിൽ CV ശാന്തകുമാരി, പാറശാലയിൽ CK ഹരീന്ദ്രൻ, കാട്ടാക്കട MR ബൈജു എന്നിവർ വിജയിച്ചു. തമിഴ്നാട്ടിൽ തരംഗം തീർത്ത് നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK. 108 സീറ്റിൽ TVK മുന്നിലാണ്. DMK 73 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. AIADMK BJP സഖ്യം 53 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ അട്ടിമറി വിജയം നേടി BJP. 204 സീറ്റിൽ BJP സഖ്യം ലീഡ് ചെയ്യുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് മുന്നിലെത്താനായത് 83 മാത്രം. അസമിൽ ഭരണം നിലനിർത്തി BJP. 102 സീറ്റിൽ BJP സഖ്യം മുന്നിൽ. കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നത് 19 സീറ്റുകളിൽ. പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ച് AINRC.

0: സഖ്യം. പശ്ചിമ ബംഗാളിലെയും അസമിലെയും എൻ ഡി എയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി. ഐ പി എല്ലിൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ശാസ്ത്രത്തിന്റെ പുരോഗതി കൊണ്ട് മഴയും നമുക്ക് കൃത്രിമമായി പെയ്യിക്കുവാൻ കഴിയുമെന്ന് പല വികസിത രാജ്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. മേഘങ്ങൾ കാണുമ്പോൾ ഭാരമില്ലെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് വലിയ ഭാരമുള്ളവയാണ്. ഒരൊറ്റ പെയ്ത്തിന് തന്നെ പ്രളയം ഉണ്ടാക്കുവാൻ കഴിയുന്ന മഴകൾ വിലയിരുത്തിയാൽ അത് നമുക്ക് മനസ്സിലാവും. ഒരു വലിയ മഴമേഘത്തിന് 100 ആനകളുടെയെങ്കിലും ഭാരം വരുമെന്നാണ് പറയപ്പെടുന്നത്. മേഘങ്ങളിലെ തുള്ളികൾ ചെറുതും ചുറ്റിനുമുള്ള വായുവിനേക്കാൾ ഭാരം കുറഞ്ഞുമായതിനാൽ അവ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയുമാണ് ചെയ്യുന്നത്. ആകാശത്തെ താപനില വരേണ്ടതാണെങ്കിൽ ആ മേഘങ്ങൾ അതുപോലെ തന്നെ തുടരുന്നതുകൊണ്ട് മഴയുണ്ടാകുന്നില്ല. ഇനി എന്താണ് ക്ലൗഡ് സീഡിംഗ് എന്ന് നോക്കാം. ജലക്ഷാമത്തിന് പരിഹാരമായാണ് ക്ലൗഡ് സീഡിംഗ് എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. 1946 അമേരിക്കയിൽ ആണ് ഈ ഉദ്യമത്തിനായുള്ള ആദ്യ ശ്രമങ്ങൾ തുടങ്ങിയത്. വിൻസെന്റ് ജെ ഷഫർ എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ക്ലൗഡ് സീഡിംഗ് വിജയകരമായി നടപ്പിലാക്കിയത്. ക്ലൗഡ് സീഡിംഗ് വഴി മഴയുടെ സാധ്യത നമുക്ക് 30 മുതൽ 35% വരെ കൂട്ടാൻ കഴിയും. ക്ലൗഡ് സീഡിംഗിന് പല രീതികൾ അവലംബിക്കാറുണ്ട്. അവയിലൊരു പരീക്ഷണമാണ് 2021 ജൂലൈ മാസത്തിൽ UAE വിജയകരമായി നടപ്പിലാക്കിയത്. സമ്പന്ന രാഷ്ട്രമാണെങ്കിലും മഴയുടെ ലഭ്യതയിലുള്ള കുറവ് അവർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. അതിനാൽ 90s തുടക്കത്തിൽ തന്നെ അവർ ക്ലൗഡ് സീഡിംഗ് എന്ന പ്രക്രിയ ആരംഭിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ ഈ പ്രക്രിയ ചെയ്തത്. മേഘങ്ങളുടെ കൂട്ടങ്ങളിലേക്ക് ഡ്രോണുകളെ വേഗത്തിൽ കടത്തിവിട്ടുകൊണ്ട് ഇലക്ട്രിക് ഷോക്ക് നൽകുന്നു. ഇത്തരത്തിൽ ഷോക്ക് നൽകിയതോടെ മേഘങ്ങളിലെ വെള്ളത്തുള്ളികൾ പരസ്പരം ഒട്ടുകയും അവ വലിയ തുള്ളികളായി മാറുകയും വലിയ മഴയായി പെയ്യുകയും ചെയ്തു. മറ്റൊരു രീതിയാണ് സാൾട്ട് ഫ്ലയർ രീതി. വലിയ റോക്കറ്റുകൾ, പീരങ്കികൾ, വിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ജ്വാലകളിലൂടെ മൈക്രോസ്കോപ്പിക് സിൽവർ അയോഡൈഡ് കണങ്ങൾ മേഘങ്ങളിലേക്ക് പായിക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. ഈ പായിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ചുറ്റും ജലാംശം പൊതിയുകയും മെല്ലെ മെല്ലെ ആ ജലാംശം വലിയ വെള്ളത്തുള്ളികളായി മാറുകയും അത് വലിയ മഴയായോ മഞ്ഞായോ പെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇവ മാത്രമല്ല, മറ്റു ചില രാസപദാർത്ഥങ്ങൾ കൂടി ഇത്തരത്തിൽ ക്ലൗഡ് സീഡിങ്ങിനായി ഉപയോഗിക്കാൻ കഴിയും. മാത്രമല്ല ഡ്രൈ ഐസ്, പൊട്ടാഷ്യം അയഡൈഡ് എന്നിവ ഉപയോഗിച്ചും മഴയെ നിയന്ത്രിക്കുവാൻ കഴിയും. ഈ വസ്തുക്കൾ കാർ മേഘങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന മർദ്ദ വ്യത്യാസമാണ് മഴ പെയ്യിക്കുവാൻ കാരണമാകുന്നത്. 2008 ചൈനയിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ അപ്രതീക്ഷിതമായി മഴയുടെ ഭീഷണിയുണ്ടായി. വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം നടന്ന ഒളിമ്പിക്സിൽ അത്തരമൊരു ഭീഷണി ചൈനക്കാരുടെ അഭിമാനത്തിനുമേൽ വലിയ ക്ഷതമാണ് സമ്മാനിച്ചത്. എന്നാൽ അവരത് പരിഹരിച്ചത് ഏറെ രസകരമായിട്ടായിരുന്നു. മത്സരങ്ങൾ നടക്കുന്ന ബീജിംഗ് സിറ്റിയുടെ ചുറ്റും 1000 കണക്കിന് റോക്കറ്റുകൾ അവർ വിന്യസിച്ചു. ഇത് മറ്റൊരു രാജ്യവുമായിട്ടുള്ള യുദ്ധത്തിനു വേണ്ടിയായിരുന്നില്ല, പകരം ഉദ്ഘാടന ദിവസം ഉരുണ്ടുകൂടിയ മേഘങ്ങളിലേക്ക് അവ തൊടുത്തുവിട്ടുകൊണ്ട് ആ മഴയെ അവിടെ പെയ്യിക്കാതെ മറ്റൊരു ദിക്കിലേക്ക് അയക്കുവാനായിരുന്നു. ഇതിനെ കാലാവസ്ഥാ പരീക്ഷണം എന്ന് പറയുന്നു. ക്ലൗഡ് സീഡിംഗ് പലപ്പോഴും കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ പ്രധാന പോരായ്മ. 2009 ചൈനയിൽ സീഡ് ക്ലൗഡിംഗ് അമിതമായി ചെയ്തതിനാൽ പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതുമൂലം താപനില വല്ലാതെ കുറഞ്ഞതിനാൽ കടുത്ത മഞ്ഞു വീഴ്ചയും ഉണ്ടാകുന്നു എന്ന അവസ്ഥ സംജാതമായി.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
4: ശാസ്ത്രദീപ്തി.

പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഒരു ഉഗ്രൻ ഡാൻസ് പെർഫോമൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് കമ്പനിയിലെ രണ്ടംഗങ്ങളാണ് ഇന്ന് യുവവാണിയിലെത്തിയിരിക്കുന്നത്. ആര്യ, അനുഗ്രഹ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. ഒപ്പം അവരുടെ കൊറിയോഗ്രാഫറും ഒരുപാട് റിയാലിറ്റി ഷോകളുടെ കൊറിയോഗ്രാഫർ

0: ഫോട്ടോഗ്രാഫറുമായ അരുണും നമ്മോടൊപ്പമുണ്ട്. ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ എല്ലാ ശ്രോതാക്കളെയും യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ആര്യ, അനുഗ്രഹ, അരുൺ മൂന്ന് പേർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ അവരെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും ആദ്യം.
1: ഞാൻ ആര്യ.
2: ഞാൻ അനുഗ്രഹ.
0: ഓക്കെ, ആര്യയും അനുഗ്രഹയും ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ളത്
3: അരുൺ.
0: അരുൺ കൊറിയോഗ്രാഫറാണ്.
3: അതെ അതെ.
0: അസ്ത്ര ഡാൻസ് കമ്പനിയിലാണല്ലോ നിങ്ങളെല്ലാം ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ അസ്ത്ര ഡാൻസ് കമ്പനി, എപ്പോഴാണ് തുടങ്ങിയത്, എങ്ങനെ നിങ്ങൾ അതിലേക്ക് വന്നു എന്ന ഒരു ആമുഖത്തോടെ നമുക്ക് ഈ പരിപാടി തുടങ്ങാം. അരുണാണ് നമ്മളോട് ആ കഥ പറയാൻ പോകുന്നത്.
3: 26 വർഷമായിട്ട് ഇപ്പോൾ അസ്ത്ര എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മാഷ് ഗോകുൽദാസാണ് ഞങ്ങളുടെ മാഷ്. അപ്പോൾ ആളാണിത് ആദ്യം തുടങ്ങുന്നത്. ആളതിന് മുന്നേ വർഷങ്ങളായിട്ട് ഒരു 1996 മുതൽ ആള് പഠിക്കുന്നത് മാഷന്മാരുടെ കീഴിൽ കളിക്കുന്നുണ്ട്. 2000 സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ബാച്ചിലാണ് ഞങ്ങൾ, ഇപ്പോൾ എൻ്റെ ബാച്ചിൽ ഒരു 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 6 പേര് ചെല്ലുന്നത്. അങ്ങനെ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ സിനിമാറ്റിക്കിൻ്റെ മത്സരങ്ങൾ, ഈ ഓൾ കേരള മത്സരങ്ങളായിരുന്നു നമ്മൾ ആദ്യം ചെയ്തിരുന്നു വെച്ചത്. അങ്ങനെ കളിച്ച വേദികളിൽ ഫസ്റ്റ് പ്രൈസ് അന്നും അതുപോലെ അത്യാവശ്യം ഫസ്റ്റ് പ്രൈസുകൾ കിട്ടുമായിരുന്നു. കേരളത്തിലെ അത്യാവശ്യം സ്ഥലങ്ങളിൽ നമ്മൾ പോയി കളിക്കും, നല്ലപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അങ്ങനെയാണ് ടീം പതിയെ അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷം കുറേ കുട്ടികൾ ഇതുപോലെ പുതിയ കുട്ടികൾ വന്നു, ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡായിട്ട് തന്നെ ഏകദേശം ഒരു 32-34 പേരോളം വലിയ കുട്ടികളുണ്ട്. ബാക്കി ഇതുപോലെ ചെറിയ കുട്ടികളും ഡിഗ്രിക്കും 10ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വേറെ ബാച്ച് കുട്ടികളുണ്ട്. അപ്പോൾ ഇപ്പോഴാ നിലവിൽ ഈ 2 വർഷമായിട്ടുള്ളൂ, നമ്മളിപ്പോൾ 1.5 വർഷമായിട്ടുള്ളൂ കൈവെട്ടിക്കളി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അത് ഈ നമ്മുടെ ഗോകുൽദാസ് മാഷ് തന്നെയാണ് നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നതും ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കൂടി നിൽക്കുന്നതും.
0: ശരി, അപ്പോൾ കൈകൊട്ടിക്കളിയിലേക്ക് വരാം. അതിനു മുൻപ് അസ്ത്രയുടെ ഒരു ഒരു ഡാൻസ് പെർഫോമൻസ് വളരെ വൈറലായിരുന്നു. അതായത് ഒരു മത്സരവേദിയായിരുന്നു അല്ലേ, മത്സരവേദിയിൽ സമ്മാനം കിട്ടിയ ശേഷം നിങ്ങൾ നടത്തിയ ഒരു പെർഫോമൻസ് വളരെയധികം വൈറലായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആര്യയാണ് മറുപടി പറയാൻ പോകുന്നത്. എന്തായിരുന്നു ആ ഒരു മൊമെന്റ്?
1: സത്യം പറഞ്ഞാല് ഞങ്ങൾ ആ പ്രോഗ്രാം കഴിഞ്ഞ റീലൊക്കെ ഇറങ്ങിയല്ല. അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത് ഇത്രയും വൈറലാകുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല.
0: എവിടെ വെച്ചായിരുന്നു ആ ഒരു ഡാൻസ്?
1: ആ പ്രോഗ്രാം ഒരു കോമ്പറ്റീഷൻ തൃശ്ശൂര് വെച്ചിട്ടായിരുന്നു. അപ്പോ അവിടെ ഞങ്ങൾ ഒന്ന് കളിച്ചതാണ്. എന്ന് വെച്ചാല് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വെറുതെ സ്പോട്ടിൽ കളിച്ചതാണ്, പഠിച്ചങ്ങനെ കളിച്ചതാണ്. പക്ഷെ അത് 1 മില്യൺ കേറുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
0: അതാ കിട്ടിയ സന്തോഷത്തിൽ നിങ്ങൾ അങ്ങ് ചെയ്തതാണ്?
1: അതെ അതെ.
3: അത് ആക്ച്വലി അന്ന് സംഭവിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് തന്നെ 2 മത്സരങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ആദ്യത്തെ മത്സരം ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ 2ാമത്തെ മത്സരത്തിൽ ഇതുപോലെ ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്തിയപ്പോൾ, അപ്പോൾ ഓൾറെഡി മറ്റുള്ള ടീമുകൾ കളിക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നല്ലോ, ലേറ്റായിട്ട് വന്നേക്കുന്നത് കൊണ്ടിട്ട്. അവിടെ കമ്മിറ്റിയുടെ ഒരു ഇത് കൊണ്ടിട്ടാണ് അവർ ഞങ്ങളെ ചെയ്യാനായിട്ടൊരു പറഞ്ഞ് ഞങ്ങളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് 2ാം സ്ഥാനമാണ് നമുക്ക് പ്രൈസ് വീണത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2 സ്ഥലത്തും പ്രൈസ് കിട്ടി എന്നുള്ളതാണ് നമുക്ക് സന്തോഷം. അപ്പോൾ ഇവർ ഞങ്ങളിപ്പോൾ 2 ദിവസമായിട്ട് പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ചെയ്യണോട്ട്, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണോ അല്ലാന്ന് ഇവർ വണ്ടിയിൽ പോകുമ്പോഴും ഇങ്ങനെ പറയും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നമുക്ക് ഇന്ന് ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്താലാന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് ബാക്ക് സ്റ്റേജിൽ ചെന്നു. ഞങ്ങൾ ഒരു 8-9 മിനിറ്റിനുള്ളിൽ തന്നെ അത് വെറുതെ ചെയ്തു,
0: ഒരു കൊറിയോഗ്രാഫി തയ്യാറാക്കി.
3: അപ്പൊ അവിടെ നിന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോ തന്നെ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് ഇൻട്രസ്റ്റോടെ ചെയ്തു. നേരെ വന്ന് അപ്പോ ഞങ്ങൾ വന്നപ്പോ അവര് മൈക്കെല്ലാം ഊരി, മൈക്കൊന്നുമില്ല നമുക്ക് ചെയ്യാൻ, ഇപ്പൊ സൗണ്ട് ഇല്ല. അനൗൺസ് ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞു മൈക്ക് തരാം. അപ്പൊ ഞാൻ ഫോണിൽ പാട്ട് വെച്ചിട്ട് മൈക്ക് വെച്ചു കൊടുത്തു. സൗണ്ട് 10:30 കഴിഞ്ഞതിന് ശേഷം സൗണ്ട് വെക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞ അത് വെച്ചിട്ടാണ് ഇവര് കളിക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് കളിച്ച്, അപ്പൊ അത് ആ ഒരു നമ്മൾ നോർമലി ഡാൻസ് ഒരു ക്ലാസ്സിൽ കളിക്കുന്ന പോലെ ഞങ്ങൾ കളിച്ചങ്ങോട്ട് വിട്ടുപോയി. കളി കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതത് നോർമലി എപ്പോഴും നടക്കുന്ന പോലെ നടന്നു. നേരെ വെളുത്തപ്പോഴാണ് പല കോൾസ് വരുന്നു, മെസ്സേജുകൾ വരുന്നു. അപ്പം എന്താന്ന് ആദ്യം മനസ്സിലായില്ല. അപ്പം ഈ സന്ദീപ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടുണ്ട്, സന്ദീപ് പുത്താണി എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഈ വീരനാട്യത്തിനൊക്കെ കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകേണ്ട ആളാണ്. അപ്പോൾ ആള് രാവിലെ വിളിച്ചു, ഇങ്ങനെ വീഡിയോ കയറുന്നുണ്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ വീഡിയോ ഒരു 500K മേളിൽ വ്യൂവേഴ്സ് വന്നു. അപ്പോൾ അത് അത്രയും മെസ്സേജ് അത്രയും ആയപ്പോൾ തന്നെ നല്ല കോളുകളും മെസ്സേജുകളും വരാൻ തുടങ്ങി. അപ്പോൾ ഇവരെല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിച്ചേട്ടാ അത് കയറി, ഇവർ ഇത് കയറിയിട്ടുണ്ട്.

0: എല്ലാരും വിളിക്കുന്നുണ്ട്,
1: ഷെയർ ചെയ്ത് പോയത്
0: ഷെയർ ചെയ്ത്
1: വേറെ.
0: പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജുകളും കുറെ വരുന്നുണ്ട്. ഞാൻ ഈ മെസ്സേജുകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് സെലിബ്രിറ്റീസൊക്കെ അത്യാവശ്യം നമുക്ക് മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ സാറാണെങ്കിൽ നമുക്കതിന് ലൈക്ക് ചെയ്തൊരു സ്റ്റാറ്റസ് ഇട്ടു ആള്, പിന്നെ ഈ സോങ് എഴുതിയ സിംഗ് ചെയ്ത ആള്, സിംഗ് ചെയ്ത ആളും ഇതുപോലെ
1: സ്റ്റോറി
0: സ്റ്റോറി ഇട്ടു ആള് സ്റ്റോറി ഇടുകയും ചെയ്തു. പിന്നെ അത്യാവശ്യം സെലിബ്രിറ്റീസൊക്കെ അത്യാവശ്യം ഇതുപോലെ സ്റ്റോറിയും നമുക്ക് അറിയാവുന്നവരൊക്കെ നമ്മൾ വിളിച്ചും ചോദിച്ചായിരുന്നു, നല്ല പെർഫോമൻസ് ആണ്. പിന്നെ അതുപോലെ അത്യാവശ്യം നെഗറ്റീവുകള് വന്നു, നെഗറ്റീവുകള് അത്യാവശ്യം നല്ല പോലെ വന്നു. അത് ആര്യക്ക് നല്ല പോലെ നെഗറ്റീവ് കിട്ടി ആദ്യമേ തന്നെ. പക്ഷെ അതൊക്കെ നല്ല രീതി, ഞങ്ങൾക്കെല്ലാം നല്ല പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങൾ എടുത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മത്സരങ്ങള് കളിക്കാൻ ചെല്ലുമ്പോഴും എല്ലായിടത്തും എല്ലാവരും നമ്മളെ കൊണ്ട് ജയിപ്പിക്കാറുണ്ട്. അത് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. ഞങ്ങൾ ഹാപ്പി. ഇപ്പൊ പ്രൈസ് ഒരു സ്ഥലത്ത് കളിക്കാൻ പോയി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, ഒരു വിഷമമില്ല. കാരണം ഇവര് കളി കിട്ടിയില്ലെങ്കിലും കാരണം ഇവര് ഹാപ്പിയാണ്, കാരണം ഓഡിയൻസിന്റെ ഭാഗത്ത് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു ഡിസംബർ മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ബിസിയായി. നേരത്തെ പഠിക്കാൻ പോകണം, പ്രാക്ടീസിന് വരണം, പിന്നെ നമ്മൾ കോർപ്പറേറ്റ് ഷോസ് ഇവൻറ്റ് ഷോസ് ഒക്കെ ചെയ്യണം. അത് ഇവരുടെ ക്ലാസ്സിൻ്റെ ടൈമും കാര്യങ്ങളും നോക്കിയിട്ട് ചേട്ടൻ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചേട്ടൻ സമ്മതിക്കില്ല, വർക്കട്ടെ ക്ലാസ് പഠിത്തം കഴിഞ്ഞിട്ടോ മതി എന്നേ പറയുള്ളൂ. അപ്പോൾ പക്ഷെ ഇപ്പം അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല, ഡെയിലി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്,
1: എല്ലാവരും
0: ക്ലാസ്സിന് പോകുന്നുണ്ട്, എക്സാമിന് പോകുന്നുണ്ട്. പ്രോഗ്രാം വണ്ടി വരുമ്പോൾ വണ്ടിയിലിരുന്ന് പഠിക്കുന്നുണ്ട്, അവിടെ ചെന്നിട്ടായാലും സ്പേസ് സമയം കിട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുമ്പോഴും ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്, എൻ്റെ ഇടയിൽ തന്നെ പഠിക്കാനുള്ള സമയം ഒരു കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്.
1: അനുഗ്രഹ വീട് എവിടെയാണ്?
2: എന്റെ വീട് വാച്ചാക്കല്, എറണാകുളം തന്നെ. വൈപ്പിൻ വാച്ചാക്കൽ.
1: നിങ്ങൾ എല്ലാരും വൈപ്പിൻ
2: ഒരു സൈഡ് തന്നെയാണ്
1: അല്ലെ? നമ്മുടെ അസ്ത്ര ഡാൻസ് കമ്പനിയും വൈപ്പിനി എന്നാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത്. ഓക്കെ, അപ്പോ എത്ര കാലമായി അനുഗ്രഹ ഇവിടെ പഠിക്കാൻ തുടങ്ങി?
2: ഇപ്പൊ 8 വർഷം.
1: 8 വർഷമായി. എങ്ങനെയുണ്ട്?
2: ഒന്നും പറയാനില്ല, അത്ര അടിപൊളി. എന്തായാലും ഇവിടെ വന്ന് വിട്ടത് എന്റെ ഭാഗ്യൂട്ടി ഞാൻ കരുതാണ്. ഈ ഡാൻസ് ക്ലാസ് വന്ന് വിട്ടത്.
1: ഇപ്പൊ എന്താ ചെയ്യുന്നത്?
2: ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കണം.
1: ആര്യ?
3: എന്റെ വീട്
1: വൈപ്പിൻ തന്നെയാണ്. എത്ര കാലമായി ഇവിടെ അസ്ത്രയില്?
3: ഞാനിപ്പോ 13 വർഷമായി.
1: 13 വർഷമായിട്ട് അവിടെ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ സീനിയർ സ്റ്റുഡന്റ് ആണ്. ശരി, അപ്പോ ആര്യക്ക് നെഗറ്റീവ്സ് ഒക്കെ കിട്ടിയെന്നും പറഞ്ഞു ഇവിടെ നേരത്തെ അരുൺ സാറ് പറഞ്ഞു. ഈ നെഗറ്റീവ്സ് ഒക്കെ ആദ്യം കിട്ടിയപ്പോ ഒരു ആദ്യമൊക്കെ സങ്കടമൊക്കെ ഫീൽ ചെയ്ത്
2: കാണും,
1: പിന്നെ അതെങ്ങനെ പോസിറ്റീവായി മാറി? ഒരു നമുക്കത്
2: കേട്ട് കേട്ട്
0: ഒരു ദിവസം എന്നെ രാവിലെ വിളിച്ചു, ഒരു 7:30 വിളിച്ചിട്ട്, കോളേജിൽ പോണതിന് മുന്നേ 7:30 വിളിച്ചിട്ട് കരയണേണ് നല്ലോണം. എന്താണ് ആര്യ, ഒരാള് മോശമായിട്ട് എന്തോ സംസാരിച്ചു, അതുപോലെ അത് ഡയറക്റ്റ് കമ്പനിന്റെ പേഴ്സണല് മെസ്സേജ് അയച്ചു. അപ്പോ ഞാൻ പറഞ്ഞത് നോക്കണ്ട, നമുക്കത് ശരിയാക്കാം. അപ്പൊ വീട്ടിലും അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ മോനെ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട,
1: നമുക്ക്
0: നേരിട്ട് ചെന്ന് കണ്ട് സംസാരിച്ചു. ഞാൻ ചേട്ടനും കൂടി വീട്ടിൽ ചെന്നു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അവരോട് പറഞ്ഞു, നമ്മള് സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മളൊന്നും പേഴ്സണലായിട്ട് നമ്മൾ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഏത് രീതിയിലും പ്രതികരണങ്ങൾ വരാം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഓരോരുത്തരുടെ കമൻറ്റ് പറയുന്നുള്ളത്, അത് പല രീതിയിലും വരാം. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക, അതിൽ പലരും പല അഭിപ്രായക്കാരുണ്ടാവും. അവരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്യാം. അതിനുശേഷം ഇതുവരെ എല്ലാം പോസിറ്റീവ്. ആരെന്ത് ചീത്ത പറഞ്ഞാലും ചിരിച്ചു നിൽക്കും, എന്ത് ചീത്ത പറഞ്ഞാലും അത് ചിരിച്ചു നിൽക്കും, നല്ലോണം പെർഫോം ചെയ്യും, ഒരു കുഴപ്പമില്ല. ആള് ഫുൾ റേഞ്ചാണ് സ്റ്റേജിൽ കയറി. രണ്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും ആണെങ്കിലും ബാക്കിയുള്ളവരെല്ലാവരും ആണെങ്കിലും 14 പേരും ഫുൾ പവറാണ്. 2.5 മണിക്കൂർ പവർ പാക്കാണ്. അത് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, കാരണം ഞങ്ങള് ഇവരെ പ്രാക്ടീസ് സെക്ഷനൊക്കെ അതുപോലെ തന്നെയാണ്.
1: അല്ല, പെർഫോമൻസ് ചെയ്യുന്ന എല്ലാരോടും പറയാനുള്ളത് അത് തന്നെയാണ് അല്ലെ? പെൺകുട്ടികളോടൊക്കെ ആണെങ്കിലും ഇതേപോലെ നെഗറ്റീവ് വന്നാലും നമ്മള് ചെയ്യുന്നതിൽ നിന്ന് മാറാതിരിക്കുക, നമ്മള് ചെയ്തു പോവുക. അപ്പോൾ ഇനി നിങ്ങളുടെ ഒരു ഡാൻസിന്റെ പെർഫോമൻസിൽ എപ്പോഴും കാണാറുണ്ട് ഒരു യൂണിഫോം, അത് ഒരു മഞ്ഞ ചോപ്പ്, അതെങ്ങനെയാ വന്നത്?
0: അപ്പോ ഞാനും ചേട്ടനും കൂടിയാണ് കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ അതില് ഈ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ 2 കളർ ഇതുപോലെ തന്നെ വൈറ്റും ബ്ലൂ ഉണ്ടായിരുന്നു, അതുപോലെ ഈ കളർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 2 കൺഫ്യൂഷനിലേക്കാണ്, എന്ത് ചെയ്യണം,

0: അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നോക്കിയിട്ട് വയറ്റിൽ ആദ്യം വെച്ച്, പക്ഷെ വയറ്റ് വെച്ചിട്ട് ഞങ്ങൾ തൃപ്തിയാകുന്നില്ല,
1: അടിച്ചു നിൽക്കുന്നില്ല.
0: ലൈറ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കിട്ടുന്ന ഒരു അട്രാക്ഷൻ നമുക്ക് കിട്ടണില്ല. പിന്നെ എന്തായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അത് തന്നെ ചൂസ് ചെയ്തു. അത് സാധനം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് രണ്ടാമത് നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടും. ഈ സാധനം അത് കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു. ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ മത്സരത്തിന് ഞങ്ങൾ ഇറങ്ങി. ആദ്യത്തെ മത്സരത്തിൽ തന്നെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫസ്റ്റ് പ്രൈസ് വന്നു.
1: അപ്പൊ ഭാഗ്യ കോസ്റ്റ്യൂം.
0: അതെ, ഭാഗ്യ കോസ്റ്റ്യൂം. ആ കോസ്റ്റ്യൂം എട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 കോമ്പറ്റീഷൻസ് അടുപ്പിച്ചടുപ്പിച്ച് ഫസ്റ്റ് പ്രൈസ് വന്നു. അതായിരുന്നു നമുക്ക് നല്ല രീതിയിൽ ഹൈപ്പ് കിട്ടിയത്. പിന്നെ ഈ കോസ്റ്റ്യൂമാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഐഡന്റിറ്റി. ആ കോസ്റ്റ്യൂമാണ്
2: അതിട്ട് നിന്ന് കഴിഞ്ഞാൽ അറിയും നമ്മൾ
1: ആൾക്കാർ.
0: ഇപ്പോ കോസ്റ്റ്യൂം നമ്മൾ വേറെ വേറെ ഒരു ഗ്രീൻ കോസ്റ്റ്യൂം ഉണ്ട് കയ്യിൽ, പക്ഷേ നമ്മൾ അത് പ്രോഗ്രാമിൽ ഇടട്ടെന്ന് ചോദിച്ചാലും സമ്മതിക്കാറില്ല. അത് മതി, ഓഡിയൻസിന് അത് മതി. ഓഡിയൻസ് നമ്മൾ വേറെ ഇടാന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വേണ്ട, നിങ്ങൾ മറ്റേത് തന്നെ യൂസ് ചെയ്താൽ മതി, അതാണ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് തന്നെ ഇടിക്കും.
1: എന്തായാലും നിങ്ങൾ അങ്ങ് വൈറലായി കഴിഞ്ഞു, ഫേമസ് ആയി കഴിഞ്ഞു. അസ്ത്ര തന്നെ വേണം എന്ന് ചോദിച്ചു വരുന്നവരുണ്ടോ?
0: ഉണ്ട്. ഇപ്പൊ എനിക്കൊരു ദിവസം അത്യാവശ്യം ഒരു 30-35 കോൾ ഒരു ദിവസം പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു ഡേറ്റിൽ തന്നെ 2 പ്രോഗ്രാമോ 3 പ്രോഗ്രാമോ ഒക്കെ വിളിക്കുമ്പോഴും നമ്മൾ ഒഴിവാക്കാൻ നോക്കിയാൽ അവർ സമ്മതിക്കില്ല. അവർക്ക് നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള ഭയങ്കര വീട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു വാക്ക് നമ്മൾ ആദ്യം പറഞ്ഞവരോട് നമ്മൾ ഇതുവരെ നമ്മൾ മാറ്റി പറയാനുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല. ഒരു ദിവസം ഒരു ക്ലാഷ് വന്നു, ഒരു ദിവസം തന്നെ 2 പ്രോഗ്രാമിൻ്റെ കേസ് ഇഷ്യൂ വന്നിട്ട് അത് ഡീലായി. അത് അവർ തന്നെ അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു, അതങ്ങനെ ക്ലിയർ ചെയ്ത് ദൈവാനേശം കൊണ്ട് മാറി. ഇതുവരെ അങ്ങനത്തെ കമ്മിറ്റി സംഘാടകർക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല.
1: നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു ആദ്യം ഇങ്ങനെ വൈറലായപ്പോഴല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡാൻസിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ഡാൻസ് രംഗത്ത് നിൽക്കാൻ താല്പര്യമുണ്ട്, ഇതേപോലെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, പെർഫോമൻസിന് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു?
2: വീട്ടുകാർക്ക് 100% സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന്. വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ പ്രോഗ്രാമിൽ എല്ലാത്തിനും സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന്. അവർ തന്നെയാണ് നമ്മള് വിടണത് ഇങ്ങോട്ട്.
1: അതുകൊണ്ട് വൈറലായി കഴിയുമ്പോൾ ഒന്നുകൂടെ സന്തോഷം. അതെ. ഓക്കെ, കൂട്ടുകാരൊക്കെയോ?
2: കൂട്ടുകാരൊക്കെ എല്ലാവരും വയറലായാലും അങ്ങനെയാണ്. എല്ലാവർക്കും ഭയങ്കര, എല്ലാവരും സപ്പോർട്ടാ. സ്കൂളിലായാലും വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ഭയങ്കര സപ്പോർട്ടാണ്.
1: തിരിച്ചറിഞ്ഞു തുടങ്ങിയ ആളുകളൊക്കെ.
2: അതെ, നമ്മളിപ്പോ എവിടെങ്കിലും വെച്ച് കണ്ടാല് അസ്ത്രയില് പേര് ചോദിച്ചില്ലെങ്കിലും അസ്ത്രയിലുള്ള കുട്ടിയല്ലേ അങ്ങനെ ചോദിക്കും.
1: എന്താണ് അനുഗ്രഹം?
3: എല്ലാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മ വഴി കൂടി പോകണെങ്കിൽ ഇങ്ങനെ ചോദിക്കും, അസ്ത്രയെ കളിക്കണതല്ലേ, അസ്ത്രയെ കളിക്കണല്ലേ, അങ്ങനെ ചോദിക്കും. നമുക്കൊരു സന്തോഷം, അങ്ങനെ അറിയപ്പെടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ ഒരു സന്തോഷം.
1: അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ നിങ്ങളൊരു താരമായി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ആ വീഡിയോ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ താല്പര്യം അനുസരിച്ച് പിന്നെയും വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ ഒരു ദിവസം ഉണ്ടാകും എന്തായാലും നമ്മുടെ സജഷനിൽ, അല്ലേ? അതൊരു സന്തോഷമാണ്.
3: സന്തോഷം.
0: കഴിഞ്ഞ ഒക്ടോബറിലാണ് നമ്മളുടെ ഫസ്റ്റ് വീഡിയോ കയറുന്നത്. അതിനുശേഷം നമ്മള് 3-4 റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരു മത്സരത്തിന് ഞങ്ങൾ പിന്നെയും അവിടെ കമ്മിറ്റി സമ്മതിക്കുന്നുണ്ടായില്ല, ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് കളി ചെയ്തതാണ്. പക്ഷെ അതന്ന് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ 11 മില്യൺ ആ വീഡിയോ കയറിയിട്ടുണ്ട്. ഒരു യൂട്യൂബർ മഹേഷ് ത്രിപ്രിയാർ എന്ന് പറയുന്ന യൂട്യൂബറിന്റെ വീഡിയോ ആണ്. ഏകദേശം 11 മില്യൺ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് കേറി. ഭയങ്കര ഹാപ്പിയാണ്, ആള് ഭയങ്കര ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അതിന് ശേഷം നല്ലപോലെ എൻക്വയറീസ് വരുന്നുണ്ട്. കുട്ടികൾ ഓരോരുത്തരെയും ചോദിച്ചു, ഓരോരുത്തരെയും ചോദിച്ച് വിളിക്കുന്നുണ്ട്. ഫാൻസ് രണ്ടു കുട്ടികളുടെ ഫാൻസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെയ്തല്ല, അവരായിട്ട് വന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാവർക്കും ആരാധകരായി നല്ലപോലെ.
1: നിങ്ങൾ ആ ഗ്രൂപ്പിൽ 14 പേരുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? നിങ്ങളിപ്പോ 2 പേരെ ഇവിടെ വന്നിട്ടുള്ളൂ എങ്കിലും നമ്മൾ അവരുടെ പേരുകൂടെ ശ്രോതാക്കൾക്കായിട്ട് പറയണല്ലോ.
3: സാനിയ, സാന്ത്വന, അശ്വനി, അശ്വതി, വൈഗ, അശ്വതി അരുൺ, നന്ദന, അലൻ, ഗൗതം, ആര്യ, അനുഗ്രഹ, സ്നിഗ്ധ, അക്ഷയ, ഉണ്ണിക്കുട്ടൻ, ലച്ചു, കല്ലു.

0: അങ്ങനെ ഇത്രയും വരാനുള്ള.
1: ആ ശരി. അപ്പോൾ
0: അപ്പോൾ
1: നിങ്ങൾ ഈ പാട്ടുകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ പരിപാടിയിലേക്ക്?
2: പാട്ടുകളെല്ലാം ചേട്ടനാണ് പാട്ടിന്റെ
1: ഈ ചേട്ടൻ എന്ന്
2: കാര്യങ്ങളെല്ലാം.
1: പറയുമ്പോൾ പേരും കൂടെ പറഞ്ഞു.
2: ഗൂഗിളിനാണ് പാട്ടുകളെല്ലാം സെലക്ഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇപ്പൊ മിക്സിംഗ് എല്ലാം ഞങ്ങൾ തന്നെ, മിക്സിംഗ് എല്ലാം ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു മത്സരത്തിന്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആള് രാത്രിയാണ് പരിപാടി കംപ്ലീറ്റ്. രാത്രി ഒരു 11 മണി കഴിയുമ്പോൾ ഇരിക്കും, എന്നിട്ട് എന്നെ വിളിക്കും, ഇന്ന പാട്ടുണ്ട് ഇന്നതുപോലെ ചെയ്യാം. അപ്പൊ ഞാൻ സ്പോട്ടിൽ പാട്ടെടുത്തിട്ട് അതിന് വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് അഴിച്ചു കൊടുക്കും, കേൾപ്പിച്ചു കൊടുത്തിട്ട് അങ്ങനെ
1: തിരുത്തലുകളൊക്കെ നടത്തി
2: രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മളത് ഫൈനൽ ഔട്ട് ആക്കും, പിന്നെയാണ് ഇവരിലോട്ട് എത്തിക്കുന്നത്. അതിനൊരു സ്ക്രിപ്റ്റ് റെഡി ആക്കിയതിന് ശേഷമാണ് ഇവരിലോട്ട് നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
1: ഈ 2.5 മണിക്കൂറല്ലേ നിങ്ങൾ പെർഫോം ചെയ്യുന്നത്, അപ്പോ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ്? നല്ല എനർജി വേണം ഒന്നാമത്തെ കാര്യം, ഇത് കാണുമ്പോഴേ അറിയാം നല്ല എനർജി വേണ്ട ഒരു പെർഫോമൻസ് ആണ്. പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉറക്കം തന്നെ ഉണ്ടാവാറില്ല എന്നൊക്കെ. എങ്ങനെയാണ് ആ തയ്യാറെടുപ്പൊക്കെ എന്ന് പറയാമോ?
3: ഞങ്ങൾ രാവിലെ പ്രാക്ടീസിന് വരും. ഇപ്പൊ കോമ്പറ്റീഷൻ ആണെങ്കിൽ നാളെയാണ് കോമ്പറ്റീഷൻ എങ്കിൽ ഒരു ദിവസം ഫുൾ ഉണ്ടാവും, നാളെ വരെ ഉണ്ടാവും വേണമെങ്കിൽ പ്രാക്ടീസ്. നല്ല കഠിനമായിട്ടുള്ള പ്രാക്ടീസ് ആയിരിക്കും എല്ലാവരും,
0: നല്ല ഇനി റിസൾട്ട് ഉണ്ടാവുള്ള
3: റിസൾട്ട് ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് പിന്നെ ഷോ ആയിട്ട് ഈ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ ഷോ പ്രോഗ്രാം ആണെങ്കിലും ഇതേപോലെയൊക്കെ തന്നെയാണ്, എല്ലാ ദിവസവും പ്രാക്ടീസും ഉണ്ട് പ്രോഗ്രാമും ഉണ്ട്. അങ്ങനെ
1: ഈ 2.5 മണിക്കൂറൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണം എന്താണെന്ന് അറിയില്ല?
3: ക്ഷീണം ഇല്ല,
1: കുഴപ്പമൊന്നുമില്ല.
0: സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷീണം അറിയില്ല,
3: ക്ഷീണം അറിയില്ല.
1: അഡ്രിനാലിൻ അതൊക്കെ ഏറി അങ്ങ് നിൽക്കുകയായിരിക്കും.
2: പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ കാരണം നമ്മൾ വൈകിട്ട് ഒരു പെൺകുട്ടികളാണ് വീട്ടിൽ, സാഹചര്യം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാലും പോലും നമ്മൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കാണ് വന്നെങ്കിൽ, വന്നു കഴിഞ്ഞാലും ഞങ്ങൾ എത്ര നേരം ചെയ്യാൻ പറയുന്നു അത്രയും നേരം നിന്ന് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും സെൻറ്ററിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇരിക്കാൻ പറയാണ്ട് ഇരിക്കൂല,
1: അനുസരണയുള്ള കുട്ടികളാണ്.
2: അതെ, ഞാൻ ഫോൺ വന്ന് പോയാലും അവിടെ നിൽക്കണേ അവിടെ തന്നെ നിൽക്കും ഞാൻ വരുന്നവരെ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചില ദിവസങ്ങളിൽ 2 മണി 3 മണി വരെയൊക്കെ പ്രാക്ടീസ് പോകാറുണ്ട്. അപ്പോൾ ഫുഡ് നമ്മൾ അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ എത്ര ലേറ്റ് നൈറ്റ് ആണെങ്കിലും ഭയങ്കര ആവേശമാണ്, ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിന്ന് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് പുതിയതായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ് പെട്ടെന്ന് അടുത്തത് ചെയ്യും, പെട്ടെന്ന് ചെയ്യണം ചെയ്യണം എന്നുള്ള ഒരു ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഹാർഡ് വർക്ക് ചെയ്യണതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്, നല്ലപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിന്റെ വിശേഷങ്ങൾ. പങ്കെടുത്തത് ഗ്രൂപ്പിലെ അംഗങ്ങളായ അനുഗ്രഹ, ആര്യ എന്നിവർ, ഒപ്പം കൊറിയോഗ്രാഫർ അരുൺ. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ.
5: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9444-5622 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9444-5622. 9447-5622212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
4: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
6: യുവവാണി സമാപിക്കുന്നു.

എഫ്എം ഈവനിംഗിൽ ഇനി സേവന വാർത്തകൾ കേൾക്കാം. കെ ഗവൺമെന്റ് ഐടിഐ മാളയിൽ പ്രധാനമന്ത്രി സൂര്യ ഖർമുഫ്ത് ബിജ്ലി യോജന പദ്ധതിയുടെ ഭാഗമായി ഈ മാസം

അധിവാരത്തിൽ നടത്തുന്ന റൂഫ് ടോപ്പ് സോളാർ പി വി ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസും സൗജന്യ ഹ്രസ്വകാല കോഴ്സിലേക്ക് NSQF ലെവൽ 3 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 ദിവസം പരിശീലനവും 2 ദിവസം ഓൺ ദി ജോബ് ട്രെയിനിങ്ങും അടക്കം മൊത്തം 7 ദിവസമാണ് പരിശീലനം. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ITI സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും നിലവിൽ ഈ ട്രേഡുകളിൽ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ 9495247799 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 9495247799

0: ബട്ടണീസ് വേണം. എന്നാൽ കീശ താലി ആകദേശി വാങ്ങൽ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് ഓഗസ്റ്റ് 1 25 വയസ്സ് കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശന പരീക്ഷ നടക്കും. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കും www.iimc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ കോട്ടയം പാമ്പാടിയിലുള്ള IIMC ക്യാമ്പസ് സന്ദർശിക്കുകയോ ചെയ്യുക. oa.iimc@gmail.com എന്ന മെയിലിലേക്കും ബന്ധപ്പെട്ട രേഖകൾ സഹിതമുള്ള അപേക്ഷകൾ അയയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 91 88 94 18 31 എന്ന നമ്പറിൽ നിന്ന് ലഭിക്കും. 91 88 94 18 31. ഇമെയിൽ വിലാസം oa.iimckottayam@gmail.com.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഇനി ഇതാ ഇന്നത്തെ ഈവനിംഗ് മെലഡി. ജൈസേ കോ തൈസ എന്ന ചിത്രത്തിൽ നിന്ന്. ലതാ മങ്കേഷ്കർക്കൊപ്പമുള്ളത് കിഷോർ കുമാർ. ഗാനരചന ആതിഷ് കപാഡിയ. സംഗീതം R.D. ബർമൻ.

ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് യുഡിഎഫിന്റെ വൻ മുന്നേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളോടെ യുഡിഎഫ് അധികാരത്തിലേക്ക്. 35 സീറ്റിലൊതുങ്ങി എൽഡിഎഫ്. എൻഡിഎയ്ക്ക് 3 സീറ്റ്. കേരളത്തിലെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ യുഡിഎഫ് തേരോട്ടം. മന്ത്രിമാരടക്കമുള്ള പ്രമുഖ എൽഡിഎഫ് നേതാക്കൾക്ക് പരാജയം. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യുഡിഎഫിന് ജയം. പശ്ചിമബംഗാളിലും അസമിലും ബിജെപി അധികാരം ഉറപ്പിച്ചു. പുതുച്ചേരിയിൽ എൻഡിഎ സഖ്യത്തിന് വിജയം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ ടിവികെയുടെ മുന്നേറ്റം. ഐപിഎല്ലിൽ മുംബൈയ്ക്കെതിരെ ലക്നൌവിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ യുഡിഎഫ് തരംഗം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവച്ച് യുഡിഎഫ് വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. എൽഡിഎഫ് 35 സീറ്റുകളാണ് നേടിയത്. എൻഡിഎ 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് എൽഡിഎഫ് 35 സീറ്റുകളിലേക്ക് ചുരുങ്ങിയത്. യുഡിഎഫിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. ശക്തമായ ഇടത് കോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് യുഡിഎഫിന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യുഡിഎഫ് വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ സിപിഐഎം 26 മണ്ഡലങ്ങളിലും സിപിഐ 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവച്ചത്. യുഡിഎഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർഎസ്പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. എൽഡിഎഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് ജി ആർ അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ പി പ്രസാദും ഒല്ലൂരിൽ കെ

0: രാജനും വിജയിച്ചു. തൃത്താലയിൽ എം വി രാജേഷും, പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറും, കളമശ്ശേരിയിൽ പി രാജീവും, ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് വി ശിവൻകുട്ടിയും, തിരൂരിൽ ഒ അബ്ദുറഹ്മാനും, എലത്തൂരിൽ എ കെ ശശീന്ദ്രനും, ഏറ്റുമാനൂരിൽ വി എൻ വാസവനും, ചടയമംഗലത്ത് ജെ ചിഞ്ചുറാണിയും, മാനന്തവാടിയിൽ ഒ ആർ കേളുവും തോറ്റു. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും, കെ മുരളീധരൻ വട്ടിയൂർക്കാവിലും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം നേടി. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി കെ കെ ശൈലജ പേരാവൂരിലും, ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ എൻ ഡി എ അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും എൻ ഡി എ സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും, വി മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാർ വിജയം നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും അട്ടിമറി വിജയമാണ് നേടിയത്. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവച്ചപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് എൻ ഡി എഫിന് നിലനിർത്താനായത്. നേമത്തെയും കഴക്കൂട്ടത്തെയും ബി ജെ പിയുടെ വിജയം എൻ ഡി എക്ക് ആവേശം പകരുന്നതാണ്. കൊല്ലത്തെ ഇടതു കോട്ടകളിൽ എൽ ഡി എഫിന് ഇക്കുറി അടിപതറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയും പുനലൂരും ഒഴികെ 9 യു ഡി എഫ് മുന്നിലെത്തി. ചാത്തന്നൂരിൽ ബി ജെ പി അട്ടിമറി വിജയം നേടി. മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ വിജയം എൽ ഡി എഫിന് ആശ്വാസം പകർന്നപ്പോൾ ജെ ചിഞ്ചുറാണി, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പരാജയം തിരിച്ചടിയായി. പി സി വിഷ്ണുദാത്, ബിന്ദുകൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, സി ആർ മഹേഷ്, ഷിബു ബേബിജോൺ തുടങ്ങിയ മുൻനിര നേതാക്കളുടെ വിജയം ജില്ലയിൽ യു ഡി എഫിന് കരുത്തു പകരുന്നതാണ്. കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനായില്ല. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിച്ചു കയറി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം അധികമായി 3 സീറ്റുകളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ഇത്തവണയും തൃശൂർ ചുവന്നു തന്നെയിരിക്കും. ചാലക്കുടി ഉൾപ്പെടെ ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയം കൊയ്യാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽ ഡി എഫ് തന്നെ വിജയിച്ചു. 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ ടി എൻ പ്രതാപനെ പുറകിലാക്കി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിജയിച്ചു എന്ന് പറയുമ്പോഴും ഇവിടെ ഇപ്പോഴും റീകൌണ്ടിംഗ് നടക്കുകയാണ്. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ അക്ബർ ഗുരുവായൂരിലും വിജയം നേടി. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, പുതുക്കാട്, നാട്ടിക, കയ്പമംഗലം തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിലും എൽ ഡി എഫ് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു.
0: എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളിലും യു ഡി എഫ് വിജയം നേടി. വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ സിറ്റിംഗ് സീറ്റുകളിലും എൽ ഡി എഫ് പരാജയം ഏറ്റുവാങ്ങി. മലപ്പുറത്തെ 16 സീറ്റുകളിൽ എല്ലായിടത്തും വിജയിച്ച് യു ഡി എഫ് ജില്ലയിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി, തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുത്താണ് ഈ മുന്നേറ്റം. 12 സീറ്റിൽ മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി 85,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 207 മുന്നിലെത്തി ബി ജെ പി ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. സിപിഎം 1 സീറ്റിലും കോൺഗ്രസും 2 സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റുകളിലും മുന്നിലാണ്. അസമിലെ 126 സീറ്റുകളിൽ 82 ലീഡ് ചെയ്ത് ബിജെപി സഖ്യം തുടർ ഭരണം ഉറപ്പിച്ചു. 19 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. സഖ്യകക്ഷികളായ എ ജി പി 10 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റും നേടി. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എ ഐ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 ടി വി കെ 4 മുന്നിലാണ്. തമിഴ്നാട്ടിൽ ഭരണമാറ്റത്തിന് വഴിയൊരുക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടന്നത്. നടൻ വിജയ് രൂപീകരിച്ച ടി വി കെ എന്ന പുതിയ പാർട്ടി 100 സീറ്റുമായി ഭരണത്തിലേറുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ കെ ദേവി പത്മനാഭൻ.
3: തമിഴ്നാട്ടിൽ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം വിജയതരംഗം 234 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണം. TVK പാർട്ടി 31 സീറ്റുകളിൽ ജയിച്ച് 77 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 14 സീറ്റുകളിൽ ജയിച്ച് 47 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന DMK രണ്ടാമതിടത്തിലും 45 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന AADM

0: കെ മൂന്നാമത് ഇടത്തിലുമാണുള്ളത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ എം കെ സ്റ്റാലിൻ ചെന്നൈ കുളത്തൂരിൽ പരാജയപ്പെട്ടത് രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചു. ടി വി കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ വിജയ് പെരമ്പൂർ, തിരുച്ചി കിഴക്ക് മണ്ഡലങ്ങളിലും ജയിച്ചു മുന്നേറുകയാണ്. ചെന്നൈയിൽ വിജയ് ആരാധകരും ടി വി കെ പ്രവർത്തകരും വിജയം ആഘോഷിച്ചു വരുന്നു.
1: പശ്ചിമബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള അചഞ്ചലമായ പിന്തുണയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ജനവിധിക്ക് അസമിലെയും ബംഗാളിലെയും ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽഗാന്ധി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിൽ യു ഡി എഫിനെ തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്ക് പാലിക്കാനായത്

0: ിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽഗാന്ധി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിൽ യു ഡി എഫിനെ തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്ക് പാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ലക്നൌ 11 ഓവറിൽ 4 വിക്കറ്റിന് 155 റൺസ് എന്ന നിലയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് യു ഡി എഫിന്റെ വൻ മുന്നേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളോടെ യു ഡി എഫ് അധികാരത്തിലേക്ക്. 35 സീറ്റിലൊതുങ്ങി എൽ ഡി എഫ്. എൻ ഡി എക്ക് 3 സീറ്റ്. കേരളത്തിലെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫ് തേരോട്ടം. മന്ത്രിമാരടക്കമുള്ള പ്രമുഖ എൽ ഡി എഫ് നേതാക്കൾക്ക് പരാജയം. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫിന് ജയം. പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പി അധികാരം ഉറപ്പിച്ചു. പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യത്തിന് വിജയം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ ടി വി കെയുടെ മുന്നേറ്റം. ഐ പി എല്ലിൽ മുംബൈക്കെതിരെ ലക്നൌവിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കൊച്ചി എഫ്എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 33 സെക്കൻഡ്. എഫ് എം ഈവനിംഗ് തുടരുന്നു.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അതുവരെ ഒന്നും മിണ്ടാതെ കൽത്തൂണും ചാരിയിരിക്കുകയായിരുന്ന തെയ്യത്തർ എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു, ഞാക്കിതൊന്നൊരു പുതുമല്ലേ? ഞാളവണ്ണുങ്ങളെന്നും തമ്പ്രാന്മാർക്ക് ഒരു പായായിരുന്നല്ലോ. മുമ്പും ഇതുപോലെ ഒരു വെള്ളായി ഉണ്ടായിരുന്നു. തമ്പ്രാക്കന്മാരുടെ അടുത്തേക്ക് ഓള് ചെല്ലാഞ്ഞിട്ട് തമ്പ്രാന്മാരോളെ വെട്ടിനുറുക്കിന്നാ കേട്ടത്. ഓളെക്കുറിച്ച് പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തമ്പ്രാന്മാരെ തോപ്പിച്ച് വരയിൽ നിർത്തിയ ഒരാളും ഞാളെ കൂട്ടത്തിലുണ്ടായിനി. മേലായി മുത്തപ്പൻ. പോയിടത്തൊക്കെ മുത്തപ്പൻ ജയിച്ച്. തച്ചോളി ഒതേന്നെയും തോപ്പിച്ച്. മുത്തപ്പന്റെ പ്രതിഷ്ഠയാ പള്ളിയാറക്കലുള്ളത്. മുത്തപ്പന്റെ എല്ലാ കാര്യവും അഞ്ചടി തോറ്റങ്ങളിലുണ്ട്. അങ്ങനെയൊരു തോറ്റത്തെക്കുറിച്ച് കുഞ്ഞിക്കേളവും രാമറും ആദ്യമായി കേൾക്കുകയായിരുന്നു. രാമായണം, കൃഷ്ണപ്പാട്ട്, വടക്കൻപാട്ട് എന്നിവയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും അഞ്ചടി തോറ്റമില്ല. തച്ചോളി ഉദയനനെ പോലും തോൽപ്പിച്ച മേലായി മൂപ്പൻ സാധാരണക്കാരനായിരിക്കില്ലെന്നും രാമർ ഉറപ്പിച്ചു. കുഞ്ഞിക്കേളി ചോദിച്ചു, കീഴൂരിലെ ചന്തക്ക് വരുന്ന പുസ്തക കച്ചവടക്കാരിൽ കിട്ടുമോ അഞ്ചടി തോറ്റോ? അന്നേരം ഒരു തമാശ കേട്ടിട്ടെന്ന വണ്ണം തെയ്യത്തർ ചിരിച്ചു, ഹേടുന്ന് ഇന്ന് വരെ ഇത് എഴുതി വച്ചിട്ടില്ല. എന്നുവച്ചാൽ ഇത് ഞാളെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും കേട്ട് കേട്ട് പഠിച്ചതാണ്. ഞാക്കാർക്കും മുമ്പ് എഴുത്തും വായനയും അറിഞ്ഞുകൂടായിരുന്നല്ലോ. അപ്പൊ നിങ്ങളൊക്കെ മരിച്ചുപോയാലോ? ഒരു കുസൃതിയായി കുഞ്ഞിക്കേളി ചോദിച്ചു. അഞ്ചടി തോറ്റവും ഇല്ലാണ്ടാവും. എനിക്കത് പൊത്തനെ കാണാപ്പാഠമാണ്. എന്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് കേട്ട് പഠിച്ചതാണ്. അച്ഛനെ അച്ചാച്ചൻ പഠിപ്പിച്ചതാ, തെയ്യത്തർ വിശദീകരിച്ചു. അന്നേരം കുഞ്ഞിക്കേളു ആവശ്യപ്പെട്ടു, എന്നാ ഇനി അതൊന്ന് പാടിയാട്ടെ. അഞ്ചടിത്തോറ്റം കേൾക്കണമെന്ന് രാമറിനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. കുഞ്ഞിക്കേളുവും രാമറും അയാൾക്ക് മുന്നിൽ കൗതുകത്തോടെ ഇരുന്നു. മേലായി മൂപ്പനെ നേരിൽ കണ്ടിട്ടെന്നോണം തെയ്യത്തർ ഭക്തിപൂർവം കണ്ണുകളടച്ചു. മേലാളന്മാരെ മുഴുവൻ തോൽപ്പിച്ചുകൊണ്ട് പല രൂപത്തിൽ പല ദേശങ്ങൾ കടന്നു വന്നവനാണ് മേലായി മൂപ്പൻ. എത്തുന്നിടത്തെല്ലാം അയാൾ വിരലടയാളങ്ങൾ പതിപ്പിച്ചു. മേലായി മൂപ്പനിപ്പോൾ ചമ്പകമരത്തിന്റെ ചില്ലയിലിരുന്ന് തെയ്യത്തറെ നോക്കി ചിരിക്കുന്നു. അത് കണ്ട് അയാൾക്ക് സന്തോഷം തോന്നി. പാടാൻ തുടങ്ങുന്നതിന് മുമ്പേ തെയ്യത്തർ പറഞ്ഞു, തുടക്കം മാത്രമേ ഞാനിപ്പോൾ പാടുന്നുള്ളൂ. എന്തായാലും മതി, മേലായി മൂപ്പൻ ഇങ്ങോട്ട് പോരട്ടെ. കുഞ്ഞിക്കേളു തിടുക്കപ്പെട്ടു. പതിഞ്ഞ സ്വരത്തിൽ തെയ്യത്തർ പാടി. മേലായി മുത്തപ്പനും തച്ചോളി ഒതേനനും ഒരു നാക്കിലയ്ക്ക് ചുറ്റുമിരുന്ന് ഊണ് കഴിച്ചു. ഊണ് കഴിഞ്ഞ് വെറ്റില മുറുക്കുമ്പോൾ ഒതേനൻ മുത്തപ്പനോട്

0: ആവശ്യപ്പെട്ടു തനിക്കും ആൾമാറാട്ടം പഠിക്കണമെന്ന്. 28 കോട്ടകൾ പിടിച്ച ഉദയനനാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നതെന്നും ഓർമ്മിപ്പിച്ചു. എന്നാൽ മുത്തപ്പൻ വഴങ്ങിയില്ല. ഒടുവിൽ ഉദയനന്റെ അപേക്ഷ, മേലായി മുത്തപ്പനെ തോൽപ്പിക്കുവാൻ കഴിയാത്ത കാര്യം നാട്ടുകാരോട് പറയരുതെന്ന്. മുത്തപ്പൻ അനുസരിക്കുന്നു. തെയ്യത്തർ പറഞ്ഞു, ഓരോ കൂട്ടർക്കും ഓരോ വീരന്മാരെ വേണോ? ഞാക്കുണ്ടൊരു വീരെ, മേലായി മുത്തപ്പൻ. അന്നേരം കുഞ്ഞിക്കേളു ഒരു സംശയം പ്രകടിപ്പിച്ചു, എന്നിട്ടെന്താ നിങ്ങളിങ്ങനെ വയ്യലായിപ്പോയത്? പണവും പഠിത്തവും ഇല്ലാത്തവര് എപ്പോഴും വയ്യലായി പോകൂ. ഞാളും അങ്ങനെ തന്നെയാ. നാടായ നാടൊക്കെ ഞാളുടേതായിനു. അതെല്ലാം പോയി. പഠിക്കാനും മേലാളന്മാര് സമ്മതിച്ചില്ല. അതാണ് ഞാള ഗതികേട്. തെയ്യത്തറുടെ സ്വരത്തിൽ നിരാശയുണ്ടായിരുന്നു. പുലയ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. പുലയരുടെ സങ്കടങ്ങൾക്കൊരു പരിഹാരം, വെള്ളായിയെപ്പോലുള്ള പെണ്ണുങ്ങൾ അപമാനിക്കപ്പെടാതിരിക്കാൻ ഒരു മാർഗം. തെയ്യത്തർ എപ്പോഴും അതേക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. അവർ മൂന്നുപേരും നിശബ്ദരായിരിക്കെ അപ്പുറത്തുനിന്നും തുടിയുടെ ഒച്ച കേട്ടു. പള്ളിയാറക്കൽ ക്ഷേത്രത്തിൽ തിറ തുടങ്ങാറായിരിക്കുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
9: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
10: പണി. പണിയെടുത്ത് ഉപജീവനം നേടുന്നത് മാന്യമായ പ്രവൃത്തിയായി കരുതുന്ന സമൂഹമാണ് നമ്മുടേത്. പ്രാഥമികമായ അർത്ഥത്തിൽ വേല, ഉദ്യോഗം, സേവനം മുതലായവയാണ് പണിയോട് ബന്ധപ്പെട്ട് ചേർന്നിണങ്ങി നിൽക്കുന്നതെങ്കിലും ശൈലിയായും പ്രയോഗമായും പണി എന്ന പദം കടന്നുവരുന്ന ഒട്ടധികം സന്ദർഭങ്ങളുണ്ട്. പണി ചെയ്ത് കുടുംബം പോറ്റേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാടിൽ നിന്നാണ് പണിയില്ലാത്തവന് ആരു പെണ്ണുകൊടുക്കും എന്ന ചൊല്ല് പ്രചാരം നേടുന്നത്. ഹാവൂ, ആശ്വാസമായി, ഒരു പണി കിട്ടി എന്ന് പറയുന്നിടത്ത് തൊഴിലിന്റെ സ്വീകാര്യതയും ഊഷ്മളതയും ഉറപ്പിക്കുന്നു. പണിയോട് പണി എന്ന പരാമർശത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്ന അവിശ്രമമായ അധ്വാനത്തെ സൂചിപ്പിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് പ്രശ്നങ്ങൾ വരുത്തിവെക്കുന്നവരെ പണി വാങ്ങിക്കൂട്ടുന്നവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചെറിയ തരികടകൾ കാട്ടുന്നവരെ ഉടായിപ്പ് പണിക്കാർ എന്നും പറയും. കഠിനമായ ജോലി ചെയ്യുന്നതിനെ നാട്ടുഭാഷയിൽ കട്ടപ്പണി എന്ന് പരാമർശിക്കുന്നു. അധ്വാനം എന്ന അർത്ഥത്തിൽ നിന്നും മാറി ചതി, കൗശലം, അപകടം, ശിക്ഷ എന്നിങ്ങനെ വിഭിന്നമായ അർത്ഥതലങ്ങളിലേക്ക് സന്ദർഭത്തിനനുസരിച്ച് ഇത് വളർന്നിട്ടുണ്ട്. പണി തരാം, പണി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു പ്രത്യേക ശബ്ദ വ്യതിയാനത്തിൽ പറഞ്ഞാൽ ഭീഷണിയാണ് അതിൻ്റെ പിറകിലുള്ളത്. ബോധപൂർവം കഷ്ടപ്പെടുത്തുന്നതിനോ അപായപ്പെടുത്തുന്നതിനോ ഉള്ള എന്തോ ഒരു പദ്ധതി ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ സൂചന. നീയൊക്കെ എനിക്കിട്ട് തന്നെ പണിയണം എന്ന പരാമർശത്തിൽ കുത്തിത്തിരിപ്പ്, ഉപജാപം പോലുള്ള അർത്ഥങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നതിനെയാണ് 8 പണി കിട്ടി എന്ന് പറയുന്നത്. അച്ഛൻ കണ്ടു, ഇന്ന് പണി കിട്ടും എന്ന് കുട്ടികൾ പരസ്പരം പറഞ്ഞാൽ ശിക്ഷ, താക്കീത് അച്ഛനിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള അർത്ഥമാണ് ധ്വനിക്കുന്നത്. വീടുപണി തീർത്തു എന്നതിന് വീടുപണി പൂർത്തിയാക്കി എന്ന സദുദ്ദേശ്യമാണ് ഉള്ളത്. എന്നാൽ അവൻ്റെ പണി ഇതോടെ തീർക്കാമെന്നുള്ളതിന് ഒരു ദുരുദ്ദേശ്യമുണ്ട്. അവനെ ഇല്ലാതാക്കാം, നശിപ്പിക്കാം എന്നൊക്കെയുള്ള

0: അർത്ഥമാണ് ധ്വനിക്കുന്നത്. പണി പറ്റിക്കുക എന്ന ശൈലിക്ക് കൗശലം പ്രയോഗിക്കുക എന്നർത്ഥം. ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന കാര്യത്തിന് എന്തോ വിഘ്നം സംഭവിച്ചു എന്ന അർത്ഥത്തിൽ പണി പാളി എന്ന് നാം പറയാറുണ്ട്. വശപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പണിപ്പെടുത്തിയെടുക്കുക എന്നും പ്രയോഗിക്കുന്നു. ശ്രമകരമായ ദൗത്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പണിയെടുക്കാനുള്ള പുരയാണ് പണിപ്പുര. സർഗാത്മക എഴുത്തിന്റെ വിവിധ വശങ്ങൾ പ്രതിപാദിക്കുന്ന MT കാതികന്റെ പണിപ്പുര എന്ന കൃതിയിൽ പൊന്നാണയങ്ങൾ പോലെ ശോഭിക്കുന്ന വാക്കുകളുടെ പണിശാലയെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ കാഴ്ച പരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മാസം 10ാം തീയതിക്ക് മുൻപായി ജില്ലാ സെക്രട്ടറിക്ക് പേരുകൾ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ 9400064277 എന്ന മൊബൈൽ നമ്പറിൽ നിന്ന് ലഭിക്കും. 9400064277. ഇതോടെ സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇനി ഇന്ന് രാവിലെ എഫ്എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: പ്രൊഫസർ പാറപ്പുറത്ത് വിതച്ച വിത്ത്, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് തുടങ്ങിയ കൃതികൾ രചിച്ച കേരളത്തിലെ മുൻമന്ത്രി ആര്? ഉത്തരം: പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് പ്രൊഫസർ പാറപ്പുറത്ത് വിതച്ച വിത്ത്, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് തുടങ്ങിയ കൃതികൾ രചിച്ച കേരളത്തിലെ മുൻമന്ത്രി.

ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: രാവിലെ 7:35, രാത്രി 7:35 സമകാലികത്തിൽ പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. തയ്യാറാക്കിയത് തൻവീർ എം സലിം. AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ നാളെ രാവിലെ 8:05. ഇതിൽ മൂലവ്യാധികളും ഹോമിയോ ചികിത്സയും. AIHMS ഗ്യാസ്ട്രോ ആൻഡ് പൈൽസ് ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷാജി പൌലോസുമായി അഭിമുഖം.

നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. വൈകിട്ട് 3-5 പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശൻ കെ മറുപടി നൽകുന്നു. രാത്രി 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. ആകാശവാണി കൊച്ചി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനവും വിനോദവും ഇഴചേരുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ആസ്വദിച്ചുകൊണ്ട് ഇത്രയും സമയം FM ഈവനിങ്ങിനൊപ്പമുണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 24 സെക്കൻഡ്. അല്പസമയത്തിനകം ന്യൂസ് 9 ഡൽഹിയിലെ

വൈരമുത്തുവിന്റെ രചന, ഡ്യുവറ്റ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം. സംഗീതം എ ആർ റഹ്മാൻ.

വൈരമുത്തുവും AR റഹ്മാനും ഒരുക്കിയ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം ജോഡി. പാടിയത് ഉണ്ണിമേനോനും S. ജാനകിയും.

ഇതോടെ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 24 സെക്കൻഡ്.

0: ചിത്രപതംഗം.
1: ചലച്ചിത്രത്തിന്റെ ഭാഷ എപ്പോഴും ദൃശ്യാത്മകതയും സർഗാത്മകതയും ആയിരിക്കണമെന്നില്ല. എന്നാൽ ദൃശ്യാത്മകതയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു വേഷത്തിന്റെ പേരിൽ അതിൻ്റെ സർഗാത്മകതയ്ക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടായാൽ അത് ചലച്ചിത്രത്തെ ഉന്നതിയിലെത്തിക്കും എന്നതിൽ സംശയമില്ല. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി അഭിനേതാവ് ഡോക്ടർ ക്രിസ്റ്റോ ചെറിയാൻ. പുതുതായിട്ട് അഭിനയിക്കാൻ വരുന്ന ധാരാളം ആൾക്കാരുണ്ട്, അറിയാമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഈ അഭിനയം എന്ന് പറയുന്നത് ഒരു കലയാണ്. അപ്പോൾ അഭിനയിക്കാൻ എന്തൊക്കെയാണ് പഠിക്കുക എന്നുള്ളതുണ്ട്. സാധാരണ ആൾക്കാർ പറയും അതിനങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. ഈ നമ്മൾ ആദ്യത്തെ ഒരു അഭിനയത്തിൻ്റെ ഒരു പാറ്റേൺ, നമ്മൾ ഒരാളെ അഭിനയിക്കാൻ വിളിച്ചു, ക്രിസ്റ്റോയെ വിളിച്ചു, എന്ത് ധൈര്യത്തിലാണ് അത് അഭിനയിക്കാമെന്ന് പറഞ്ഞത്? ആ മനസ്സിലുണ്ടായിട്ടുള്ള ആ സംഭവം എന്തായിരുന്നു? അതാണ് എൻ്റെ ചോദ്യം.
2: ശരിക്കും പറഞ്ഞാൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ഒരു ചെറിയൊരു ചാൻസ് കിട്ടി, അപ്പം മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ്
1: സത്യം.
2: ആ സത്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
1: വലിയ നടന്മാർ പറയുന്ന ഒരു ഡയലോഗാണത്.
2: അയ്യോ, അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, അല്ല, നമ്മൾ ജീവിതത്തിൽ നോർമലായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മളോടത് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് നടക്കുന്നൊക്കെ സമയത്ത് പല കോമഡികളും പല കാര്യങ്ങളും വിക്രസുകളും കുസൃതിയും ഒക്കെ ചെയ്യും
1: പറയും.
2: പക്ഷേ അത് ക്യാമറയുടെ മുൻപിൽ നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ

0: ഭയങ്കര കോൺഷ്യസ് ആയിപ്പോകും.
1: അതെ അതെ
0: അപ്പോൾ ആ സ്പേഷ്യൽ ഓറിയൻറ്റേഷനും അതിൻ്റെ അവയർനെസ്സും കറക്റ്റായിട്ട് തന്നെ ആ ബാലൻസിൽ കീപ്പ് ചെയ്ത് അഭിനയിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല എനിക്ക് തോന്നുന്നില്ല. അത് അത്ര ഈസിയാണെന്ന് ഇപ്പം മഹാനടൻ മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നിക്കും ഇത് ഭയങ്കര എളുപ്പമാണെന്ന് തോന്നിക്കും. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും
1: ഇതിനകത്ത്. പിന്നെ ഒരു സിനിമയ്ക്കകത്ത് പറയും, ജയറാം പറയും, സാർ ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട് കേൾക്കും, ഇല്ലെങ്കിൽ വേണ്ട ഞാനൊരു പാട്ട് എഴുതിത്തരാം, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കും. ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം പറയുമ്പോൾ അത് പറയും, നിനക്കറിയാവുന്നുള്ളൊരു പണിയുണ്ടല്ലോ, അത് ഞാൻ ചെയ്യും എന്ന് പറയും. ഈ അഭിനയം എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു പണിയാണ്,
0: തീർച്ചയായും
1: ഒരു ജോലിയാണ്, വളരെ കമ്മിറ്റായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അതിന് നിരന്തരമായിട്ടുള്ള സാധനം വേണം, നിരന്തരമായിട്ടുള്ള, നമ്മൾ ഈ മമ്മൂക്ക പറയുന്ന പോലെ മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി അതിനെ മൂർപ്പിച്ചാൽ അതെന്ത് ചെയ്യും, തിളക്കും എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഇപ്പോൾ ക്രിസ്റ്റോ തുടക്കം അത് നല്ലൊരു രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു പിന്നെ എന്താണ് അഭിനയത്തിൻ്റെ ഒരു ബാലപാഠം ബേസിക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെ ബേസിക് എന്തെങ്കിലും പഠിച്ചോ, ഈ ഇത്രയും 10-12 സീരീസ് ചെയ്തതിൽ നിന്ന് ബേസിക് എന്തെങ്കിലും, അതിൻ്റെ ഒരു പഠനം എങ്ങനെയായിരുന്നു?
0: ഞാൻ കലാപരമായിട്ട് കൊച്ചെറുപ്പത്തിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയോ അതല്ലെങ്കിൽ മിമിക്രിയോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്.
1: സത്യത്തിൽ ഇപ്പോൾ എമർജ് ചെയ്യുന്ന പല ആക്ടേഴ്സും നടന്മാരെല്ലാം അവർ യൂത്ത് ഫെസ്റ്റിവലിനോ അങ്ങനെ ഒന്നിനും ചെയ്തിട്ടില്ല, സ്റ്റേജിൽ പോലും കയറാത്ത ആൾക്കാരുണ്ട്. അവരൊന്നും ലീഡായിട്ടുള്ള ആക്ടർമാരായിട്ട് നിൽക്കുന്നുണ്ട്, അതെനിക്കറിയാം. അതൊരു വലിയ കാര്യമാണ്, കാരണം നമുക്ക് നമ്മുടെ ഒരു ഒരു ചില ആൾക്കാർ ഡിപ്പെൻസാണ്. ചില ആൾക്കാർക്ക് ചില കഴിവുകൾ വരുന്നത് ചില അവസരങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോഴാണ് നമുക്കത് എന്ത് ചെയ്യുന്നത്, നമുക്കത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാവുന്നത് തന്നെ. അതുവരെ അവരാ പരിസരത്തുകൂടെ പോയിട്ടുണ്ടാവില്ല, അവർക്കതിനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടാവില്ല. സാഹചര്യം വരുമ്പോൾ അത് ഓക്കെ ആവും. എനിക്ക് തോന്നുന്നു ഡോക്ടർക്കും ക്രിസ്റ്റോയ്ക്കും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ആ എനിക്ക് പെട്ടെന്ന് വീണ് കിട്ടിയൊരു അവസരമായിട്ട് എനിക്ക് തോന്നി. അപ്പം മനസ്സിലൊരു ചെറിയൊരു ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് മീ ട്രൈ, ഒന്ന് ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് എന്നൊന്ന് കാണാം എന്ന് വിചാരിച്ച് അന്ന് രാവിലെ ഇങ്ങനെ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് തന്നു. പക്ഷേ മനസ്സിൽ മൊത്തം ടെൻഷനാണ്, എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും ഇതെങ്ങനെയായിരിക്കും, സെറ്റിലെ രീതികൾ ഇതൊന്നും അറിയത്തില്ല. അപ്പം ഒന്നും അറിയാതെ കയറി ചെന്നതാണ്. പക്ഷേ ഒരു 1 take 2 take അത് ചെയ്തു. ചെയ്ത് കഴിഞ്ഞ് ഒരു 3-4 minutes ഒരു സീനായിരുന്നു അത് ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ക്രൂ എല്ലാവരും നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ദേ ക്ലാപ്ഡ്. അപ്പം ഞാനും സർപ്രൈസ്ഡ് ആയി, വെയിറ്റ് ലൈക്ക് ഡിഡ് ഐ ഡു ഇറ്റ് വെൽ എന്നുള്ളൊരു ഒരു എന്താ പറയുക കൺഫ്യൂഷൻ അവിടെ എനിക്ക് അങ്ങ് പോയി. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പം അങ്ങനെയാണ് ആ ഒരു തുടക്കം ഉണ്ടായത്. പിന്നെ ചെറിയ ചെറിയ രീതിയിൽ സഹനടനായിട്ട് ആ ഒരു ക്രൂവിൻ്റെ കൂടെ ഞാൻ ഉണ്ടായി. ഒരു 12 episodes മേലെ ചെയ്തു. അപ്പം ഇനിയും അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: തീർച്ചയായിട്ടും അത് അത് പടിപടിയായിട്ട് കയറി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം ഇത് ഇവിടം കൊണ്ട് നിർത്തണ്ട എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ഒരു കാര്യത്തിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ വരും, തീർച്ചയായിട്ടും കൂടെ വരും. അങ്ങനെയാണ് വളർന്ന് വളർന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത് ഒരു സിനിമയിലേക്ക് ചാൻസ് വന്നു എങ്കിൽ എന്ത് ചെയ്യും?
0: തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം കിട്ടിയ അവസരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സിംഗ് സൗണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ സഹനടനായിട്ട് വന്നു എന്ന് പറഞ്ഞാലും അതിൽ തന്ന ഡയലോഗുകളൊക്കെ അത്യാവശ്യം നല്ല നീളമുള്ള ഡയലോഗുകൾ. അപ്പോൾ കൗമുദി പോലുള്ളൊരു ചാനലിൽ അവർ ഒരു ദിവസം പല എപ്പിസോഡുകളും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടാത്ത ആ ഒരു ചെറിയ ഗ്യാപ്പുകളിൽ എനിക്ക് സിംഗ് സൗണ്ടിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ളതിന് എനിക്ക് തന്നെ അത്ഭുതമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി സിനിമയാണെങ്കിൽ നല്ലൊരു വേഷം കഥാപാത്രങ്ങളായിട്ട് കിട്ടുമെന്ന് വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി ലവ് ടു ട്രൈ.
1: അപ്പോൾ സിനിമകളൊക്കെ ധാരാളം കാണാറുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും. അപ്പം നാഷണലി ഇൻ്റർനാഷണലി സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഓസ്കാർ വിന്നിങ് സിനിമകളൊക്കെ കണ്ടു, ബ്ലൂസ് ദ ഫാമസ്റ്റ് കളർ അങ്ങനെയുള്ള കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, മീൻസ് വലിയ സിനിമകൾ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു പാലറ്റുകളെ കുറിച്ച് ഓർമ്മ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളും അഡ്വഞ്ചർ സിനിമകളെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള സയൻസ് സിനിമകൾ എടുക്കാൻ ഭയങ്കര താല്പര്യം എന്നൊക്കെ തോന്നുന്നു. ഇങ്ങനെയുള്ള സിനിമകളെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? സയൻസ് സിനിമകളും ഇപ്പം നക്ഷത്രങ്ങളും സൂര്യനും ഇത് ഇപ്പം അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വിദേശ സിനിമ.
0: എനിക്കൊരിക്കലും അങ്ങനെ സൈഫൈ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നേക്കാളും നാച്ചുറൽ അല്ലെങ്കിൽ റിയലിസം, നമ്മുടെ പഴയകാല മലയാള പടങ്ങളുണ്ടല്ലോ, അപ്പം

0: നമുക്ക്
1: പടങ്ങളാണ്.
0: ആ അത് തന്നെയാണ് താല്പര്യമുള്ളത്. കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമോഷൻസിനെ ഒത്തിരി എന്താ പറയുക എടുത്തു കാണിക്കുന്ന, ഇപ്പൊ സദയം പോലെയുള്ള പടങ്ങൾ,
1: സദയം പോലുള്ള പടങ്ങൾ,
0: അങ്ങനത്തെ പടങ്ങൾ.
1: അന്ന് ആ പടം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്, ഒരു ദശരഥം പോലുള്ള പടങ്ങൾ.
0: ദശരഥമാണ് എനിക്ക് ഇമോഷൻസിനെ എന്താ പറയുക ഇവോക്ക് ചെയ്യുന്ന പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്.
1: അത് ആക്ച്വലി ഇത് ഇൻ കണക്റ്റഡ് വിത്ത് ഡ്രാമ, നാടകങ്ങളുമായി ഭയങ്കര കണക്റ്റഡ് ആണ് അങ്ങനെയുള്ള സിനിമകൾ എന്ന് പറയുന്നത്. അതൊരു ഡ്രാമാറ്റിക് അപ്രോച്ചാണ് ആക്ച്വലി. നാടകം എഴുതുന്ന ലോഹിതദാസ് നാടകം എഴുതുന്ന ആൾക്കാരാണ് അവർ. അപ്പൊ അതുപോലെ എഴുതി വെച്ചിട്ട് അതിന്റെ റെപ്ലിക്ക ആയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻസ് ആ ഇമോഷനാണ് ഏറ്റവും കൂടുതൽ ഒരു പടത്തിൽ സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ 40% ഇമോഷൻ എന്നാണ്. ഇമോഷൻ ഇപ്പോൾ പുതിയ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും, വാഴ
0: വാഴ
1: വാഴയ്ക്കകത്ത് ഇമോഷനാണ്,
0: ഇമോഷൻ
1: ഇമോഷൻ പാക്ക് ചെയ്ത് വെച്ചാൽ അതിനകത്ത് ബാക്കിയൊക്കെ നമ്മൾ അതിനകത്ത് പാക്ക് ചെയ്യും. ഇമോഷൻ കൂടുതൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യും. എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ കൃഷ്ണ പറയുന്നത് ജനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പടങ്ങൾ ചെയ്യാനാണ് ഇഷ്ടമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരിയല്ലേ?
0: നമുക്ക് ഇപ്പൊ ആ ഒരു ഇമോഷനിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് വളരെയധികം നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കഥാപാത്രം, ആ ഒരു സിറ്റുവേഷൻ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിനുമായിട്ട് നല്ലൊരു റിലേഷൻ വരുന്നത് അല്ലെ. ക്യാരക്ടർ ശരിക്കും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള പടങ്ങളാണ് എനിക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം. ഇപ്പൊ നമ്മുടെ പണ്ടത്തെ സിബി മലയിൽ സാറിന്റെ പടങ്ങള്, ലോഹിയറിന്റെ കഥകളൊക്കെ വളരെ നല്ല കഥകളാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അതുപോലത്തെ പക്ഷേ എനിക്കറിയില്ല,
1: എനിക്ക്
0: തോന്നുന്നില്ല നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചാൻസ് ഒക്കെ കിട്ടുന്നു അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ചെയ്യാൻ കഴിയുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൂടിയാണ് അല്ലേ.
1: ഞാനിന്ന് രാവിലെ ആലോചിച്ചു ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാവുന്നല്ലോ, ഈ പണ്ടത്തെ ഈ പറഞ്ഞതുപോലെ ലോഹിയേട്ടൻ ചെയ്ത സിനിമകളും അതുപോലെ തന്നെ കുറേ അങ്ങനെയുള്ള സിനിമകൾ തിരിച്ചു വരും എന്ന് എൻ്റെ ഒരു മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ചിന്തിച്ചതാണ് ഞാൻ അങ്ങനെയുള്ള സിനിമകൾ ഇനി തിരിച്ചു വരും. കാരണം ഫാഷൻ എന്ന രീതിയിൽ പണ്ടത്തെ ഫാഷൻ, പണ്ടത്തെ ഡ്രസ് കോഡിംഗ് ഒക്കെ ഇപ്പം തിരിച്ചു വരികയാണ്.
0: തീർച്ചയായിട്ടും.
1: പണ്ട് ഉപയോഗിച്ച ആ ക്യാമറ ഇല്ലേ, സിനിമ ഉപയോഗിക്കാനുള്ള നമ്മൾ ഇതുകൊണ്ട് ഫിലിം ഉള്ള ക്യാമറ ഇല്ലേ, അത് തിരിച്ചു വരികയാണ് വിദേശത്ത്. അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു.
0: ഓരോ കാലഘട്ടത്തെ ഒരു പുതുമയാണല്ലോ.
1: പുതുമ
0: ഇപ്പോഴത്തെ ജനറേഷനിൽ പലർക്കും പഴയ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് അത് പിന്നെ അപ്ഡേറ്റഡ് ആകുമ്പോൾ അവർക്ക് അതിനോട് താല്പര്യം തോന്നിക്കുന്നുണ്ടോ ആ പുതുമ കൊണ്ടുവരാനേ.
1: ക്യൂരിയോസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഈ ഒരു ഒരു അഭിനയിച്ചല്ലോ, അഭിനയിക്കുമ്പോൾ എനിക്കിതുകൂടെ ചെയ്യാമായിരുന്നു, എനിക്കിതുകൂടെ ചെയ്യാമായിരുന്നു
0: ഒത്തിരി തോന്നിയിരുന്നില്ലേ. കട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അയ്യോ അത് ഇങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലായി പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടി അത് റിഫൈൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള.
1: സത്യത്തിൽ സിനിമയിൽ അങ്ങനെ പ്രിപ്പറേഷന് സമയം കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു അപ്പോൾ ഈ പ്രിപ്പറേഷന് സമയം കിട്ടുന്നത് വലിയൊരു ഒരു താരമൊക്കെ ആവുമ്പോൾ കുറച്ച് പ്രിപ്പറേഷൻ.
0: അറ്റ്ലീസ്റ്റ് നമുക്ക് ഇന്ന ഒരു കഥാപാത്രമാണ് ചെയ്യാൻ പോണേന്നറിയാലോ.
1: പക്ഷെ ചെറിയ സഹനടന്മാർക്കും ബാക്കി നടിമാർക്കും ഒന്നും അങ്ങനെയുള്ള പ്രിപ്പറേഷൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവരുത്തിയിട്ട് ചിലപ്പോൾ 3 പേജ് നിന്നിട്ട് ആ ചെയ്തതെന്ന് പറയും. അത് ചിലപ്പോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്രൂ ഒക്കെ ഇങ്ങനെ നിൽക്കും, ചുറ്റും കുറേ ആൾക്കാർക്കും വലിയ സീനാണെങ്കിൽ ചുറ്റും കുറേ ആൾക്കാർ നിൽക്കും, നിൽക്കുമ്പോൾ ചെയ്യാന്ന് പറയും. നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല.
0: ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് കൗമുദിയുടെ സെറ്റിൽ തന്നെ ഉള്ള ആർട്ടിസ്റ്റുകൾ, ശരിക്കും പറഞ്ഞാൽ സീനിയർ ആർട്ടിസ്റ്റ്, അവർ ചെയ്യുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം നിമിഷങ്ങൾക്ക് മുമ്പ് 2-3 പേജും ഉള്ള ഡയലോഗുകൾ കൊടുത്തു കഴിഞ്ഞിട്ട് വളരെ നിഷ്പ്രയാസം കരഞ്ഞും ചിരിച്ചും അതൊക്കെ ഒറ്റ ടേക്കിൽ കൂളായിട്ട് എടുത്തു പോകുന്ന കാണുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഗ്രാവിറ്റി എന്ത് മാത്രം ഉണ്ടെന്നുള്ളത്.
1: മെമ്മറി ഉണ്ടാവണം,
0: ഭയങ്കര മെമ്മറി വേണം, അതൊട്ടും ഇല്ല എനിക്ക്.
1: ഇപ്പം ഒരാൾ അഭിനയത്തിലേക്ക് പോകുന്നു, അപ്പോൾ അയാൾക്ക് വേണ്ട കുറേ ടെക്നിക്കൽ നോളജുകൾ ഉണ്ട്, അതൊക്കെ സ്വായത്തമാക്കാനൊക്കെ ഇപ്പൊ
0: പഠിക്കാൻ ഇഷ്ടമാണ്.
1: ശ്രമിച്ചു തുടങ്ങിയോ?
0: ശ്രമിച്ചു തുടങ്ങി,
1: തുടങ്ങിയിട്ടുണ്ട്.
0: വളരെ ചെറിയ രീതിയിൽ,
1: ചെറിയ
0: ബ്ലോക്ക്, ഏതൊക്കെ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഏതൊക്കെ ആംഗിളിൽ അവർ വെക്കും, അപ്പൊ ഏതൊക്കെ തരത്തിൽ ഷോർട്സ് എടുക്കാം, അപ്പൊ അതൊക്കെ വായിക്കാറുണ്ട്.
1: ഞാൻ
0: ലൈറ്റിംഗ് ആയിക്കോട്ടെ, ഞാൻ എല്ലാത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് കലാപരമായിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് ടാലൻസ് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഗൈഡൻസ് വേണം അതിൽ. നമുക്ക് എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ആ ഒരു ഗൈഡൻസ് കിട്ടിയാൽ മാത്രമാണ് ഇനി മുമ്പോട്ടും പോകാൻ പറ്റത്തുള്ളൂ.
1: അങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തോന്നുന്നു.

0: ഉണ്ടോ?
1: അറിയത്തില്ലെന്നേ.
0: അല്ല, തോന്നലില്ലേ?
1: പിന്നെ തീർച്ചയായിട്ടും
0: ഈ സാധാരണ നമ്മളോട് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയണമെങ്കിൽ വെറും കള്ളമായിരിക്കും. 95% ആൾക്കാരും അഭിനയിക്കാൻ ഇഷ്ടമുള്ളവരാ, ബാക്കി 5% കള്ളം പറയുന്നവരാ ഇല്ലാന്ന്. എല്ലാവർക്കും അഭിനയിക്കാൻ ഇഷ്ടമുണ്ടാവും,
1: ഇഷ്ടമാണ്,
0: ഇഷ്ടമാണ്. അപ്പൊ അത് പഠിച്ചത് സ്വായത്തമാക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഒരു 10 കൂടുതൽ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് എപ്പിസോഡ്. അപ്പോൾ ഇനി അതിലേക്ക് കാൽ വയ്ക്കാവുന്നതാണ്, പുതിയ എമർജ്

0: കൂടുതൽ സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് എപ്പിസോഡ്. അപ്പോൾ ഇനി അതിലേക്ക് കാൽ വയ്ക്കാവുന്നതാണ്. പുതിയ എമർജ് ചെയ്യുന്ന നടന്മാരുടെ കൂട്ടത്തിൽ, അഭിനേതാക്കളുടെ കൂട്ടത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ ആദ്യമായിട്ട് അപ്പീൽ ചെയ്യുന്ന ഈ ഈ സീരീസിലൊക്കെ നമ്മളിപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു വലിയൊരു ബൂസ്റ്റിലാണ്. അതുപോലെ തന്നെ അടുക്കള തടങ്ങളിലൊക്കെ ഈ സീരീസ് കൗമുദിയൊക്കെ ഇപ്പം കയറി, അപ്പം അവിടെ ഫെമിലിയർ ആവാൻ കഴിയും, ശരിയല്ലേ?
1: തീർച്ചയായിട്ടും
0: അതൊരു വലിയ കാര്യമല്ലേ?
1: അല്ല, ആദ്യം എനിക്ക് എന്താ പറയുക, കിട്ടിയൊരു കോൺഫിഡൻസ് വന്നു. നമ്മൾ ചെയ്ത ഒരു കണ്ടൻറ്റ് ആദ്യമായിട്ടത് ഷെയർ പോയി, പിന്നെ ഓൾമോസ്റ്റ് 500,000 മേലെ വിത്തിൻ ഡേയ്സിൽ തന്നെ അത് കയറിപ്പോയി.
0: കുറേ ആൾക്കാർ കണ്ടു. അപ്പോൾ
1: റീച്ച് ഇസ് ലൈക്ക് വെരി ലാർജ്. നല്ലൊരു ഓഡിയൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് ഫാമിലി ഫാമിലിയാണ് ശരിക്കും പറഞ്ഞാൽ, ഫാമിലി ഓഡിയൻസ് ആണ് ഏറ്റവും കൂടുതൽ.
0: ഇത് ആക്ച്വലി വീട്ടിലെ ടിവിയിലും കാണില്ലേ,
1: ചാനലിലും
0: കാണും. അതൊരു വലിയ കാര്യമല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അടുക്കള തലങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ സദസ്സുകളിലേക്ക് ഇതെത്തും. അപ്പം ഈ ഫേസ് ഫെമിലിയർ ആവും. ഒരു ആക്ടറിന് എപ്പോഴും വേണ്ടത് ഫേസ് ആദ്യം ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ്. ആ ഫെമിലിയർ ആക്കി കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ റീച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആൾക്കാർ വിളിക്കും ഇന്ന ഫേസിലേക്ക് ഇന്ന ഫേസിലേക്ക്. ഇപ്പോൾ ഡയറക്ടർമാർ തപ്പി നടക്കും, ഈ കുട്ടിയുടെ ചെറിയ കാലം അവതരിപ്പിക്കാൻ വലിയ കാലം അവതരിപ്പിക്കാൻ ആളെ ആ ഫേസ് വേണമെന്നൊക്കെ പറഞ്ഞ്. ഇപ്പം ക്രിസ്റ്റോ ആണെങ്കിൽ അതിനുള്ളൊരു മുടിയുണ്ട്, അതിനുള്ളൊരു ഗ്ലാസ് ഉണ്ട്. പ്രൊഫഷൻ ബൈ ഡോക്ടർ അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ ഡോക്ടർ പ്രൊഫഷനൊക്കെ ഉപേക്ഷിച്ചു?
1: ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കൺസൾട്ടേഷൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫുൾ ടൈം ജോബായിട്ട് ചെയ്യുന്നില്ല.
0: ചെയ്യുന്നില്ല, ഓണ്ടർപ്രണർ എന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്.
1: അതെ അതെ.
0: സൈഡായിട്ട് നമ്മൾ അഭിനയം കൂടെ
1: പിന്നെ
0: ഇരിക്കുന്നു. ഈ ഒരു ഇപ്പോൾ ഇത്രയുമുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് എന്ത് പറയും, എന്തൊക്കെ പഠിച്ചിട്ട് വരണോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ?
1: ഏത് ഫീൽഡിലേക്ക്
0: പുതിയ ഇപ്പോൾ അഭിനയിക്കാൻ വരുന്ന, ഇതുപോലെ സൈഡായിട്ട് വരുന്ന ആൾക്കാർക്ക് അവരുടെ അടുത്ത് പറയും, ചെറിയൊരു എക്സ്പീരിയൻസ് ആണുള്ളത് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് വന്നാൽ കൊള്ളാമായിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ വന്നിട്ട് നിങ്ങൾ പഠിച്ചോളൂ, അങ്ങനെയുള്ള എന്തെങ്കിലും സജഷൻസ്?
1: തീർച്ചയായിട്ടും എന്ത് തന്നെയാണെങ്കിലും പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിച്ചിട്ട് തന്നെ വരാമെന്നുള്ളതാണ്. ഏതൊരു ഇൻഫർമേഷനും ഏത് മേഖലയിലും നമുക്ക് ഉപകാരപ്രദമാവും, അത് ഏത് തന്നെ ആയിക്കോട്ടെ.
0: ഈവൻ അഭിനയമായിക്കോട്ടെ,
1: അഭിനയം ആയിക്കോട്ടെ, എവറി ഇൻഫർമേഷൻ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പം പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കുക, അത് കഴിഞ്ഞ് ചെയ്യേണ്ട സമയമാകുമ്പോൾ ചെയ്യുക. നമുക്ക് എല്ലാം എന്തെങ്കിലും അറിയാൻ സാധിക്കത്തില്ല,
0: എല്ലാം എല്ലാം ഒരാൾക്ക് പഠിക്കാൻ
1: പറ്റത്തില്ല,
0: ചില തെറ്റുകൾ വരുമല്ലോ, സ്വാഭാവികമായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്.
1: നമുക്ക് ജീവിതത്തിൽ അറിയാത്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ, എത്ര പഠിച്ചാലും.
0: അതെ അതെ, അറിയാത്ത കാര്യങ്ങളാണ് ധാരാളം
1: ഉള്ളത്,
0: 98%.
1: മാക്സിമം പഠിക്കുക.
0: ഈ ബൈ പ്രൊഫഷൻ ഡോക്ടറാണ്, ഓണ്ടർപ്രണറാണ്, അപ്പൊ ഇതിനൊക്കെ സമയം കിട്ടുമെന്നൊക്കെ വീട്ടുകാരൊക്കെ ഒന്ന് അന്വേഷിക്കും. ഇതിപ്പോ അഭിനയിക്കാൻ പോയി എന്താടാ നീ ഇങ്ങനെ ചോദിക്കുക, അങ്ങനെ ചോദ്യമൊക്കെ വരുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും. നിനക്ക് എന്ത് പറ്റിയിടാന്നൊക്കെ ചോദിക്കാറുണ്ട്, പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല, അതൊരു വഴിക്ക് അങ്ങ് പോവും. കാരണം നമ്മുടെ നമ്മുടെ എന്താ പറയുക, ഡ്രീംസ് അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്ക് മാത്രമേ ശരിക്കും അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു എയിമിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വേറൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മൾ പിന്നെ എന്തിനെ സമയം വേസ്റ്റ് ആക്കുന്നത് മനസ്സിലാക്കിപ്പിക്കാൻ? ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായും
1: ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ആരും ഒബ്സ്റ്റക്കിൾസ് ഒന്നും വെച്ചിട്ടില്ല, അതിനും പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകുന്നു.
0: ഇനി ചെറിയ ചെറിയ വേഷങ്ങൾ സിനിമയിലും കയറണം. സിനിമയിൽ അങ്ങനെ കയറണമെങ്കിൽ ഏത് വേഷങ്ങളൊക്കെ കയറാൻ താല്പര്യമുള്ള വേഷങ്ങളാണ്?
1: അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. സിനിമാ മേഖല എന്ന് പറയുന്നത് അത് ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ. അപ്പം അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു, കിട്ടിയാൽ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും.
0: ഇനി ഇനി ഇപ്പം സിനിമ മേഖല അല്ലെങ്കിൽ വേറെ ഏത് മേഖലയിലാണ് ക്രിസ്റ്റോയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരു മേഖല ഏതാണ്?
1: ബിസിനസ് തന്നെയാണ്.
0: ബിസിനസ് തന്നെയാണ്, ബിസിനസ്.
1: സംശയമില്ല,
0: സംശയമില്ല, അത് ചെയ്യുക എന്നുള്ളത് തന്നെ.
1: അതന്നെ.
0: അപ്പോൾ നമ്മുടെ ആകാശവാണിയുടെ ശ്രോതാക്കളുണ്ട്.
1: ഓക്കെ,
0: അപ്പോൾ പുതിയ ഉയർന്നു വരുന്ന ഒരു കലാകാരൻ എന്ന രീതിയിൽ എന്താ പറയുക, ആകാശവാണി ഉയർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളോട് എന്താ പറയാനുള്ളത്?
1: ഉയർന്നു വരുന്ന കലാകാരന്മാരോട് പറയാനുള്ളത് മാക്സിമം ട്രൈ ചെയ്യുക, കലാവാസന ഉണ്ടായിട്ട് മാത്രം പോരാ, അത് നമ്മൾ എക്സിബിറ്റ് ചെയ്യുക, സംസാരിക്കേണ്ടവരോട് സംസാരിക്കുക, അത് അവരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും ചാൻസ് കിട്ടുകയെന്ന് വെച്ചാൽ കയറി പിടിച്ചേക്കണം. ചാൻസസ് എപ്പോഴും കിട്ടത്തില്ല, കിട്ടുന്ന ചാൻസ് അറിയോ അറിയാതിരിക്കോ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചെയ്യുക, എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമുക്കതിന് കഴിവുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ വിടുക. കഴിവുണ്ടെന്ന് തോന്നിക്കാന്ന് വെച്ചാൽ മുമ്പോട്ട് പിന്നെയും പിന്നെയും ട്രൈ ചെയ്യുക, ഇത് തന്നെയാണ് പറയാനുള്ളത്.
0: അപ്പോൾ ധാരാളം ഭാഗ്യങ്ങളുണ്ടാവട്ടെ, ചാൻസസ് ഉണ്ടാവട്ടെ.
1: താങ്ക് യു.
0: എല്ലാ നന്മകളും നേരുന്നു.

0: താങ്ക് യു, താങ്ക് യു വെരി മച്ച്.
1: അഭിനേതാവ് ഡോക്ടർ ക്രിസ്റ്റോ ചെറിയാൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം NS ജയമോഹൻ, സഹായം സയ്യിദ് അൻവർ.
2: ചിത്രപതംഗം
3: അവതരണം ആകാശവാണി കൊച്ചി നിലയം.
4: നൂറ്റിരണ്ട് കൊച്ചി FM ലൂടെ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ നിന്ന്. യേശുദാസിനൊപ്പമുള്ളത് MG ശ്രീകുമാറും വിധു പ്രതാപും വിജിതയും. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി. ശ്യാം ധർമ്മന്റെ സംഗീതത്തിൽ ജ്യോത്സ്ന രാധാകൃഷ്ണൻ ആലപിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം. ചിത്രം കേരളോത്സവം, മിഷൻ 2009.

0: ഇതോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:00. പ്രിയ ശ്രോതാക്കളെ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. കച്ചേരിയിൽ ആദ്യമായി ഹംസധ്വനി രാഗത്തിൽ വാദാപി ദീക്ഷിതർ കൃതി ആദിത്താളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. നളിനകാന്തി രാഗത്തിൽ മനവ്യാള, ത്യാഗരാജകൃതി ആദിത്താളം.